0: ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരാറുണ്ട്. പലപ്പോഴും അതിന് ആളുകളെ കിട്ടാറില്ല എന്നത് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്.
1: പോസ്റ്റ് പോകുന്ന പ്രശ്നങ്ങൾ പല പല
0: അതെ
1: സ്ഥലങ്ങളിൽ
0: അതെ
1: ഉണ്ടാകാറുണ്ട്. അത് ഹയർ സെക്കൻഡറി അധ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി കോളേജിലുണ്ട്.
0: അതെ, കോളേജിൽ നമുക്ക് ഒരു നെറ്റ് ഈ പറഞ്ഞ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പല കോളേജുകളിലും പി ജിയും ഡിഗ്രിയും റീസർച്ച് സെൻ്ററൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നമുക്ക് ഗവൺമെൻറ്റായിട്ടും ഓട്ടോണോമസ് കോളേജിലും അല്ലാത്ത എയ്ഡഡ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റീസ് ടീച്ചിങ് മേഖലയിൽ ഒരു പ്രൊഫസർ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും.
1: അധ്യാപനമല്ലാതെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ജോലി സാധ്യതകൾ ഉണ്ടാവും. ഇതിൽ പ്രധാനമായും എന്തോ അധ്യാപനം തന്നെയാണ് ജോലി എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സാധ്യതകളല്ലാതെയും ഉണ്ട്.
0: നമുക്കൊരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു അഭിരുചിക്കനുസരിച്ച് നമുക്ക് പല മേഖലകളിലേക്കും പോകാൻ പറ്റും. ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടും ഒരു ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ പലപ്പോഴും കേരളത്തിൻ്റെ ഹെറിറ്റേജ് സ്റ്റഡീസ് അല്ലെങ്കിൽ മുസ്ലിം റിലേറ്റഡ് ഇസ്ലാമിക് ഹിസ്റ്ററി റിലേറ്റഡ് ഹെറിറ്റേജ് സ്റ്റഡി വളരെ വലിയ സ്കോപ്പുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവിടെ കൂടുതലായ അറിവുള്ള ആളുകളൊന്നും പലപ്പോഴായി ഇല്ല. അപ്പോൾ ആ മേഖലയിൽ കൂടുതലായി മുന്നേറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലൊക്കെ ഒരു പല സ്കോപ്പുകളും അയാൾക്കുണ്ട്. അതുപോലെ ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ടോ ആ രൂപത്തിലൊക്കെ മുന്നേറാൻ പറ്റും.
1: പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്കുലർ ലോകത്തെ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു നമ്മുടേതായ സ്പേസ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട് എന്ന് പറയാം. അതുപോലെ കേരളത്തിന് പുറത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളിൽ കേരളത്തിന് പുറത്തുള്ള പഠന ഗവേഷണ സാധ്യതകൾ എന്തൊക്കെയുണ്ട്?
0: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ ആയിക്കോട്ടെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ ഹൈദരാബാദ് മാനു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ അവരൊക്കെ ഡയറക്റ്റ്ലി തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി വെസ്റ്റേഷ്യൻ സ്റ്റഡീസ് എന്നുള്ള പേരിൽ കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി, ജെ എൻ യു ഒക്കെ ഡയറക്റ്റ്ലി ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ അല്ലെങ്കിലും ഒരു വെസ്റ്റേഷ്യൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി, പേർഷ്യൻ ലാംഗ്വേജ്, ആ ഒരു രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ ഇതിൻ്റെ സാധ്യതകൾ ഇന്ത്യയിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസർച്ച് കൾച്ചർ നന്നായുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഒരു റിസർച്ച് അനാലിസ്റ്റായിട്ടും പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ തിങ്ക് ടാങ്കുകളായിട്ട് അതുപോലെ പോളിസി മേക്കേഴ്സായിട്ടൊക്കെ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും മുന്നേറാൻ പറ്റും.
1: അത്ര ജോലി സാധ്യതകൾ കൂടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് ഇപ്പം അതാണ് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ട്രെൻഡ്. ഇപ്പോൾ പിന്നെ രാജ്യത്തിന് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണല്ലോ പൊതുവെ ട്രെൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലേ എന്തായാലും GCC രാജ്യങ്ങളിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും എന്നായിരിക്കും ആളുകൾക്ക് തോന്നുക. ഇപ്പോൾ GCC രാജ്യങ്ങളുടെയും പുറത്ത് ഇസ്ലാമിക് സ്റ്റഡീസിനെ അക്കാദമികമായി പഠിക്കാനും ഗവേഷണത്തിനൊക്കെ സാധ്യത ഉണ്ട്. അത് പലർക്കും അറിയുന്നില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാം.
0: എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിനെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ത്രൈവിംഗ് ആയിട്ട് പഠിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ ഒരു വേറെ രൂപത്തിൽ കാണുന്ന യൂറോപ്യൻ കൺട്രീസാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു അപ്രോച്ചിൽ വ്യത്യാസമുണ്ട് എങ്കിലും പലപ്പോഴും ഓക്സ്ഫോർഡ് അടക്കം, ഹാർവേഡ് അടക്കമുള്ള, SOAS അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളും ഒരു ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു അറബ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഏഷ്യൻ സ്റ്റഡീസ് എന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ കൾച്ചറിനെയും ലാംഗ്വേജിനെയും അതിൻ്റെ സിവിലൈസേഷൻസിനൊക്കെ പഠിക്കുന്ന നിരന്തരമായി പല രൂപത്തിലും പഠനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ പല രൂപത്തിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെ സത്യത്തിൽ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ ഫീൽഡ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അങ്ങനെ പുറത്തുപോയി പഠിക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും ഒക്കെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ തന്നെ അവർക്കവിടെ സ്കൂളുണ്ട്. സ്കൂളെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പഠനത്തിനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ GCC രാജ്യങ്ങളിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി, അവിടെ സാധ്യത ഉണ്ട്. പിന്നെ GCC അല്ലാത്ത മലേഷ്യ, ഇന്തോനേഷ്യ
0: വരുന്ന
1: രാജ്യങ്ങളിലും ആ പറഞ്ഞ പ്രകാരമുള്ള, ഇപ്പം മലേഷ്യയിലൊക്കെ പോയാൽ അവിടെ IIUM അവിടെ പിന്നെ വളരെ വലിയ സ്കോളർഷിപ്പിൽ പഠിക്കാനുള്ള അവസരം ഇസ്ലാമിക് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നവർക്കുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ സാധ്യതകൾ ഈ പിന്നെ സബ്ജക്റ്റ് നൽകുന്നുണ്ട് എന്നത് പലപ്പോഴും അത് അൺഎക്സ്പ്ലോർഡ് ആണ്.
0: അതെ, പ്രത്യേകിച്ചും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഹബ്ബായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കുന്നത് പലപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ടാണ്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, അവിടുത്തെ പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, അതിനെ വലിയൊരു അഭിമാനമായി കാണുകയും തങ്ങളുടെ കൾച്ചറിനെയും സിവിലൈസേഷനെയും മോഡേൺ പേഴ്സ്പെക്റ്റീവിലൂടെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് വലിയ സ്കോളർഷിപ്പുകളും ഓപ്പർച്യൂണിറ്റികളും റിസർച്ചുകളും നടത്തുന്നതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, അവിടെ വളരെ ത്രൈവിംഗ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും.
1: ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറഞ്ഞപ്പോൾ മുമ്പ് ഒരു തമാശ പറയില്ല, സാധാരണ ബസ് കോളേജിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഇപ്പല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ആ ട്രെൻഡ് മാറില്ലോ, പണ്ട് മറ്റേ ഈ ബുക്കുകൾ അങ്ങനെ തന്നെ കൈ പിടിച്ചു പോകുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 2000 early 2000 അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ആണ് തോന്നുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പം കോളേജ് പഠിക്കുന്ന കുട്ടികളാണ് ഒരു ബാഗൊന്നും കൊണ്ടുപോകാതെ പിന്നെ പുസ്തകം കയ്യിൽ പിടിച്ചു പോകുന്നതൊരു ട്രെൻഡായിരുന്നൊരു കാലം. അപ്പം അന്ന് ഈ അറബിക് കോളേജ് ഇസ്ലാം സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾ അവർ പുറത്ത് അഥവാ പിന്നെ നമ്മളിങ്ങനെ പുസ്തകം പിടിക്കുമ്പോൾ ആളുകൾ കാണുന്ന രണ്ട് ഭാഗത്തും ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങളാണ് വെക്കാറുണ്ട്. പിന്നെ അവിടെ അറബി പുസ്തകം കണ്ടാൽ എന്തോ ഒരു ഭയങ്കര ഒരു കുറച്ചിലൊരു അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഒക്കെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ഈ സബ്ജക്റ്റിനെ പഠിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവർ നമുക്ക് കപ്പാസിറ്റി ഒരു ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്നത് ഒരു വലിയ ഗ്യാപ്പാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ഈ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി ഈ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ അതെന്തോ ഒരു മതമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ളൊരു ചിന്ത യഥാർത്ഥത്തിലുണ്ട് എന്നതൊരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഹാദി JRF നേടി. അപ്പോൾ JRF നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, JRF എന്താണ് എന്ന് ഈ കേൾക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളിലെ പ്രേക്ഷകരിലെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ് JRF, അത് കിട്ടിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്, എങ്ങനെ അതിലേക്ക് എത്താം എന്നൊരു കാര്യം കൂടെ നമുക്ക് വിശദീകരിക്കാം.
0: JRF പറയുന്നത് നമ്മൾ PG പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരു മത്സര പരീക്ഷ അവിടെ വരുന്നുണ്ട്. അതാണ് ഈ നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന PG ക്വാളിഫിക്കേഷൻ കോഡ് കൊണ്ട് എഴുതേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത വെച്ചാൽ അത് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് മേഖലയിലേക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ മേഖലയിലൊക്കെ പോകാനുള്ളൊരു ക്വാളിഫിക്കേഷനും കൂടിയാണത്. അപ്പോൾ പലപ്പോഴും PG പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇത് പലപ്പോഴും എഴുതാറുണ്ട്. ഈ നെറ്റ് എക്സാമിൽ തന്നെ നെറ്റിൻ്റെ കട്ട് ഓഫിനേക്കാൾ ഒന്നും കൂടി ഉയർന്ന രൂപത്തിൽ, ഏറ്റവും പറയുകയാണെങ്കിൽ പൊതുവേ ഒരു ടോട്ടൽ എക്സാം എഴുതിയ ആളുകളിൽ ഒരു 1% അല്ലെങ്കിൽ ഒരു 0.7% ആളുകൾക്ക്, ഏറ്റവും ടോപ്പിലുള്ള ആളുകൾക്ക് ഒരു കട്ട് ഓഫ് വെച്ചിട്ട് അവരെ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ കടന്ന് കയറുന്നൊരു ഇതാണ് JRF. അതിൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ ആയി എന്നാണ്. അപ്പോൾ അത് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് മേഖലയിലേക്ക് പോകുമ്പോൾ ഈ എക്സാം പാസ്സായി ഒരു 3 വർഷത്തിനുള്ളിൽ അയാൾ ഒരു റിസർച്ച് സെൻ്ററിൽ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ ടൈം PhD അയാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്ലി ഏകദേശം 40+ thousand റുപ്പീസ് ഫെലോഷിപ്പായി ഗവൺമെൻറ് കൊടുക്കുന്നുള്ളതാണ്, UGC കൊടുക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ റിസർച്ച് മേഖലയിലേക്ക് വരാനും മറ്റൊരു
1: ഒന്നുമില്ലാതെ നല്ല ഗവേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് JRF. അപ്പം ഇപ്പൊ 40 തോന്നുന്നുണ്ട് നമുക്കതിന്റെ പേര്. ഈ ആദ്യത്തെ 2.5 കൊല്ലത്തിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് മറ്റൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ആ സിറ്റി, അത് പ്രധാനപ്പെട്ട സിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടെ താമസ റെന്റ് അലവൻസ് വലിയ തുക വരും. അപ്പം ഏകദേശം 500,000 രൂപയുടെ അടുത്തൊക്കെ വാങ്ങുന്ന JRF സ്കോളേഴ്സും ഉണ്ടാകും. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, സ്റ്റുഡൻ്റായി പഠിക്കുമ്പോൾ തന്നെ മാസത്തിൽ ഒരു 500,000 രൂപയോളം തുടക്കത്തിൽ, പിന്നെ ഒരു 2.5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് SRF ആയി പിന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അപ്പം തുകയും വർദ്ധിക്കും. ഏതായാലും അങ്ങനെ ഒരു വലിയ ഭാഗ്യമല്ല സത്യത്തിൽ, ആ ഒരു അക്കാദമിക് എക്സലൻസ് പ്രകടിപ്പിക്കാൻ സാധിച്ച വ്യക്തിയാണ് ഹാദി. അത് പിന്നെ കുടുംബത്തിനും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൂടെ പ്രാർത്ഥിക്കാം. പിന്നെ അതിലേക്ക് എത്താൻ അതൊരു വലിയ ബാലികറ മലയാണോ എന്നിപ്പോൾ കേൾക്കുന്നവരിൽ പിന്നെ അതിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് തരത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം.
0: ഇത് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എക്സാം എഴുതുന്ന ആളുകളുടെ ഒരു പ്രൊപ്പോഷനാണ് ഇതിൽ JRF കിട്ടുന്ന ആളുകളും നെറ്റ് കിട്ടുന്ന ആളൊക്കെ പരിഗണിക്കുക. അപ്പോൾ കൂടുതലായി നമ്മൾ എത്രത്തോളം അതിന് പ്രിപ്പയർ ചെയ്യുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം എല്ലാ എക്സാമിനെയും പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും അതുപോലെ അതിൽ ഏറ്റവും കൂടുതലായി വരുന്ന മോഡേൺ അപ്ഗ്രേഡുകളെ അല്ല അപ്ഡേറ്റുകളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ജെആർഎഫ് ക്ലിയർ ചെയ്തത്. അത് അപ്രതീക്ഷിതമായിരുന്നു. നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ മേഖല ഈ രൂപത്തിൽ കാണുകയും ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ ഒരു വീക്ക് ഏരിയ. പക്ഷേ നമ്മുടെ കോളേജിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ ആദ്യത്തെ വർഷങ്ങളിലെ സെക്കൻഡ് സെമ്മിലൊക്കെയുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്നതായിരുന്നു. ആ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര വാസ്റ്റ് സിലബസ് കൊടുത്തത്? ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ ഒരു സെമ്മിൻ്റെ ഇടയിൽ ഇത്രത്തോളം പഠിക്കാൻ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ. പക്ഷേ അതിൻ്റെ ഗുണം പിന്നെയാണ് നമുക്ക് കിട്ടിയത്. എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാപ്പിനെ കുറിച്ചും ഓരോ കൺട്രീസ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എളുപ്പമായി. അതോടൊപ്പം ഇസ്ലാമിക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നടക്കുന്ന പുതിയ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, മോഡേൺ വിഷയങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക് അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാണ് ആ ഒരു വിഷയത്തിൻ്റെ പേപ്പറിൻ്റെ പേര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ഇരുന്ന് പഠിക്കുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. സാഫിയിൽ വന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് എടുത്ത് ഈ ഒരു JRF വേണ്ടിയാണ് ഞാൻ ആദ്യമായി അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നതെന്ന് പറയാം. അതായത് എക്സാമുമായി അടുത്ത് നിൽക്കുന്ന ഒരു മാസത്തോളം ഞാൻ ഫുൾ ടൈം അതിനുവേണ്ടി ഇരുന്നു എന്ന് പറയാം. വേറെ എന്ത് കഴിഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഗൈഡ് എടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് കാണും, ഇതിൻ്റെ നോട്ട് പ്രിപ്പറേഷൻ നടത്തും, എല്ലാ സമയത്തും ഇതിനു വേണ്ടി തന്നെ ഇരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് അത് നേടിയതെന്ന് എനിക്ക് പറയാൻ പറ്റും.
1: ഏതായാലും PG പഠിക്കുന്നതോടൊപ്പം കൂടുതൽ പിന്നെ പ്രിപ്പറേഷൻസ് നടത്തിയാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഗവേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ 2 എപ്പിസോഡുകളിലായിട്ട് ഉപയോഗിച്ച വാക്കാണ് ഗവേഷണം. ഇപ്പോൾ ഗവേഷണത്തിൽ അതൊന്നും എനിക്ക് നടക്കുന്ന പരിപാടിയല്ല, താല്പര്യമില്ല, അതൊക്കെ കുറേ കൂടെ ബുജ്ജി ടൈപ്പ് ആളുകൾക്ക് നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പൊതുവെ ആളുകളുടെ ഒരു ധാരണ. അപ്പോൾ സത്യത്തിൽ അങ്ങനെയാണോ? ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ റിസർച്ച് ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിനെനിക്ക് ഫലസ്തീൻ പ്രശ്നം തന്നെ അറിയില്ലല്ലോ എന്നൊരാൾക്ക് തോന്നാം. ഇപ്പോൾ അങ്ങനെ കർമ്മശാസ്ത്രപരമായ ഒന്ന് ഡെപ്ത് എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിക് സ്റ്റഡീസോ അതിൻ്റെ ഗവേഷണമൊന്നും എനിക്ക് ചേർന്നതല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. സത്യത്തിൽ നമ്മുടെ ഒരു ഗവേഷണ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും.
0: ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ടായിരുന്നു, ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എന്തിനേയും നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകൾ അതിലധികം കൂടുതലാണ്. ഇപ്പോൾ AIയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസിനെ ഞാൻ കൂടുതലായി ഡ്രൈവ് ചെയ്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അതൊക്കെ. ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഏരിയകൾ പൊളിറ്റിക്കൽ സൈഡ് നമുക്ക് കാണാം, ഒരു സോഷ്യൽ സൈഡ് തന്നെയുണ്ട്. ഇസ്ലാമിനെ ഒരു കൾച്ചറലി സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ഇസ്ലാമിൻ്റെ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ വളരെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ ലോക്കലി നമ്മൾ കാണുന്ന കസ്റ്റംസ് അല്ലെങ്കിൽ മാരേജ് ട്രഡീഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസാണ്, കാരണം പുറത്തുള്ള ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് പഠിക്കേണ്ടതും പുറത്തു കൊണ്ടുവരേണ്ടതും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതും നമ്മളാണ്. നമുക്കേ അതിന് കഴിയുള്ളൂ, അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് പേഴ്സൺ നമ്മളാണ്. അപ്പോൾ അതിനേറ്റവും അർഹരായവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളതിനെ സ്വീകരിക്കും.
1: മാത്രമല്ല അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള ഗവേഷണമാണ്. നമ്മൾ പേപ്പറുകളും പുസ്തകങ്ങളും ഒരു സംഗതി രൂപപ്പെടുത്തിയെടുക്കുക എന്നതിനേക്കാളും വിലയുള്ള ഗവേഷണമാണ് നമ്മുടെ നാട്ടിലെ കസ്റ്റംസ് നമ്മൾ എന്താക്കുന്നത്, ഒരു അക്കാദമിക് പേപ്പറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പേപ്പറുകളിൽ നിന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം പിന്നെ നമ്മുടെ നാട്ടിലുള്ള കസ്റ്റംസിൻ്റെ ഒരു പേപ്പറിലേക്ക് അക്കാദമിക ലോകത്തെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പറയുമ്പം മുസ്ലിം സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കലാരൂപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭാഷയിൽ പ്രത്യേകതയുണ്ട്, വേഷത്തിൽ പ്രത്യേകതയുണ്ട്, വിവാഹം അതുപോലെയുള്ള എല്ലാത്തിലും. ഇപ്പോൾ കോഴിക്കോടുള്ളതല്ല കണ്ണൂരുള്ളത്, കണ്ണൂരുള്ളതല്ല തിരുവനന്തപുരത്തുള്ളത്. ഇപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതിൽ നമുക്ക് ഗവേഷണ സാധ്യതകളുണ്ട് എന്നതാണ് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പിന്നെ ഫത്തുഹുൽ മുഈനോ അല്ലെങ്കിൽ ഇബ്നു കസീർ തഫ്സീറുകളോ മാത്രമല്ല നമ്മുടെ ഗവേഷണ വിഷയങ്ങളെന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ അവരുടെ ജീവിത പരിസരത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താക്കാം, അത് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണ കാര്യമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷേ അത് പുറത്തുള്ള ഒരാൾക്കത് വലിയ ഒരു നാട്ടിലെ കസ്റ്റം പഠിക്കുന്ന ഈ ലോകം അങ്ങനെയാണ്, ഈ അക്കാദമിക ലോകം അങ്ങനെയാണ്. അപ്പം നമുക്ക് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര എൻറിച്ചാണ്. നമുക്ക് ഒരുപാട് ഗവേഷണ വിഷയങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
0: സാറ്, നമ്മൾ സാഫിയിലൊരു സാറ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ കാണുന്ന ചെറിയ കസ്റ്റംസ്, ഇപ്പോൾ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു കസ്റ്റം, ആ ഒരു കസ്റ്റം ചിലപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കൺട്രിയിലുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഇവിടെ എത്തി, അത് നമ്മൾ കണക്ഷൻസ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളൊരു സാധ്യത അതിലുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് എത്താൻ പറ്റും.
1: അതെ, അപ്പം വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ എന്താണ് ഒരു മൈക്രോ ഹിസ്റ്ററി അല്ലേ, മൈക്രോ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വലിയ മേഖല ഉണ്ട് എന്ന് പറയാം. ഇവിടെ പിന്നെ

0: ഗ്രാമറിൻ്റെ പുസ്തകങ്ങൾ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് രണ്ടും നഹ്വ് പഠിപ്പിക്കുന്നതാണ്, പക്ഷേ രണ്ടിൻ്റെ അപ്രോച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പെഡഗോജിക്കൽ അനാലിസിസ് ഇത് രണ്ടും നടത്തുമ്പോൾ ഒരു നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് അല്ലെങ്കിൽ അറബി അനറബി ആളുകൾക്ക് ഇത് രണ്ടും വെച്ച് പഠിക്കുമ്പോൾ ഇതിലേതാണ് മെച്ചം, അല്ലെങ്കിൽ അത് തമ്മിലൊരു കമ്പാരിസൺ, അത് ഞാൻ നടത്തിയൊരു അതൊരു ഇന്തോനേഷ്യൻ ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഐ എസ് എൻ പബ്ലിക്കേഷൻ ആയിരുന്നു ആ ഒരു ജേണൽ. ഞാനുമല്ല എൻ്റെ കൂടെ സഹ സ്കോളേഴ്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരള എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ, അറബിക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ആ അറബിക് ടെക്സ്റ്റ് ബുക്കും ഈ ദുറൂസുൽ അറബിയും. അപ്പോൾ എന്താണ് നമ്മുടെ പലപ്പോഴും നമ്മൾ അറബി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം, സ്റ്റുഡൻസിന് അറബി സംസാരിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അവർ കുറേ വാക്കുകളുടെ അർത്ഥം അറിയാം, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് തെറ്റാതെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. ആ സെൻറ്റൻസിൽ വരേണ്ട എല്ലാ വാക്കും അവർക്കറിയാം, പക്ഷേ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? ആ ഒരു കാരണം വരുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു നാഷണൽ സെമിനാറിൽ ഒരു മഖാസിദ് ശരിയയുമായി ബന്ധപ്പെട്ട് ഒരു പീസ് ബിൽഡിംഗ്, ഒരു ഹാർമണി ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, ഒരു ഒരു കോൺഫ്ലിക്ട് പ്രിവെൻഷൻ, ഒരു ഇസ്ലാമിൻ്റെ ഒരു ഐഡിയോളജിയാണല്ലോ അത്. അതായത് ഒരു പ്രശ്നത്തിലേക്ക് എത്തിയിട്ടത് പരിഹരിക്കുന്നതിന് മുമ്പ് അത് പ്രിവെൻറ്റ് ചെയ്യുക, എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിവെൻഷൻ എങ്ങനെയാണ്, അതെ അതെങ്ങനെയാണ് ഒരു പീസിനും ഹ്യൂമാനിറ്റിക്കൊക്കെ സഹായിക്കുന്നത് എന്നുള്ളൊരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണിപ്പോൾ പ്രധാനമായും ഓർമ്മ വരുന്നത്.
1: നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകൾ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വലിയ വിശാലമായ സാധ്യതകൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഗവേഷണത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി അവസാനമായിട്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസിലേക്ക് വരണമെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം എന്നൊരു സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വരാനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് തരം ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഇസ്ലാമിക് സ്റ്റഡീസ് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അറബി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി എന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം ഐഡിയലി?
0: ഐഡിയലി വളരെ സിമ്പിളായി ഒരു അനാലിസിങ് സ്കില്ലുള്ള അല്ലെങ്കിൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കാം. ഏറ്റവും സിമ്പിളായി ആർക്കും എടുക്കാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ അതിൽ വേണ്ടതില്ല. വളരെ ബേസിക്കായ കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നേറിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതും അറിയുന്നതും കാണുന്നതും ഒക്കെയാണ്. പക്ഷെ അതിനെ ഒരു പ്രത്യേകമായൊരു അക്കാഡമിക് ചട്ടക്കൂടിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേകിച്ചും ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ മേഖലയിലേക്ക് കൂടുതൽ വായനയിലൂടെ ആളുകൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതൊരു ദൂരത്തുള്ള ഏതെങ്കിലും ആളുകൾക്കുള്ളതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകർഷത ബോധത്തോടെ ഒന്നും കാണേണ്ടതെന്നല്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ നടത്തിയൊരു സ്റ്റഡി, എന്താണ് സ്കോപ്പുള്ള സബ്ജക്റ്റുകൾ നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ പ്രധാനമായുള്ള മൈക്രോബയോളജിയും ബയോടെക്നോളജിയും
1: മോഡേൺ കോഴ്സുകൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന സ്ഥാപനമാണ് സാഫി.
0: അപ്പോൾ അത്തരം കോഴ്സുകൾക്കിടയിൽ ഏറ്റവും നല്ല ത്രൈവിംഗ് ആയ കോഴ്സ് ഏതാണെന്ന് പുറത്തുള്ളൊരു ഏജൻസിയെ വെച്ച് റിസർച്ച് നടത്തിയ റിസൾട്ടിൽ പ്രകാരം പോലും ആദ്യത്തെ മൂന്നിൽ വരുന്നത് ഇസ്ലാമിക് സ്റ്റഡീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അത്രത്തോളം നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കൂലെങ്കിലും പലപ്പോഴും പലതിനായിട്ട് കണക്ട് ചെയ്തിട്ടും പല മേഖലയിലും നമുക്കതിന് അതുമായി വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു താല്പര്യം ഉള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്കൊക്കെ ആവശ്യത്തിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ്.
1: ഏതായാലും ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശാലമായ മേഖലകളെക്കുറിച്ച് അക്കാദമിക സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് വഴികാട്ടിയിലെ ഈ എപ്പിസോഡിലും നമ്മൾ സംസാരിച്ചത്. തൽപരരായ ആളുകൾക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് ഇതിൽ മേഖലകളിൽ നിങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വലിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നുണ്ട് എന്നാണ് രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും പീസ് റേഡിയോയുടെ കൂടെ സമയം ചെലവഴിച്ചതിന് ഹാദിക്ക് നന്ദി അറിയിക്കുകയാണ്, സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി വഴികാട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ കേട്ടത് വഴികാട്ടി. ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമോ? ഈ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് വഴികാട്ടിയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ഹാദി അൽ ഹിക്കമി, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ

തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരേഖയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഒരു ചെറിയ കാട്ടിലെ വളരെ ചെറിയൊരു തടാകത്തിനരികിൽ ജീവിച്ച കുറേ പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും. ഒരു ദിവസം ആ കാട്ടിൽ തീ പിടിക്കുന്നു. തീ അങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിലെ രാജാവും കൂട്ടുകാരും കാട്ടിലെ മറ്റു ജീവജാലങ്ങളും കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴാണ് ഒരു കുഞ്ഞു കിളി ആ തടാകത്തിലേക്ക് മുങ്ങുന്നു, അതിൻ്റെ കുഞ്ഞു ചിറകുകളിൽ വെള്ളമെടുക്കുന്നു. എന്നിട്ട് ആ കാടിനു മുകളിൽ കത്തിപ്പടരുന്ന തീയിനു മുകളിൽ അതങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മയിലുറക്കെ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? ആ കുഞ്ഞു കിളിയുടെ ഉത്തരം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണ് എന്നായിരുന്നു. നിൻ്റെ ഈ ചെറിയ ചിറകുകൾ കൊണ്ട് നനച്ചാൽ ഇതൊക്കെ, തെളിച്ചാൽ ഇതൊക്കെ കെട്ടടങ്ങുമോ? അവൻ പറഞ്ഞ ഉത്തരം, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക, അതിൻ്റെ ഉത്തരം എന്ത് എന്നതിപ്പോൾ പ്രസക്തമല്ല. ഇത് കേട്ട് ആനയുടെ കൂട്ടുകാർ ഉറക്കെ വിളിച്ചു. അവർ ഒന്നിച്ചു വന്ന് തുമ്പിയിൽ വെള്ളമെടുത്തങ്ങനെ ആ കാടിന് മുകളിൽ തെളിച്ചപ്പോൾ കാട്ടുതീ കെട്ടടങ്ങി. എല്ലാവരും തിരിച്ചെത്തി കുഞ്ഞിക്കിളിയെ അഭിനന്ദിക്കാൻ പ്രത്യേകം മീറ്റിംഗ് ചേർന്നപ്പോൾ കുഞ്ഞിക്കിളിയോട് രാജാവ് പറഞ്ഞു, ഈ നാടിൻ്റെ രാജാവ് ഇനി നീയാണ്. ഉടനെ ആ കുഞ്ഞിക്കിളിയുടെ ഉത്തരം, ഞാൻ ഈ നാട്ടിലെ കുഞ്ഞിക്കിളിയാണ് എന്നതായിരുന്നു. ഓരോരുത്തർക്കും ആത്മവിശ്വാസത്തോടെ അവർ നിർവഹിക്കേണ്ട ചുമതലകളും ദൗത്യങ്ങളും നിർവഹിക്കുകയാണെങ്കിൽ അതെൻ്റെ കഴിവിലോ എൻ്റെ അവസ്ഥയിലോ പെട്ടതാണോ അല്ലേ എന്നതല്ല, അതെല്ലാം ശരിയായ രീതിയിൽ സംഭവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ബാക്കി സംഭവിച്ചുകൊള്ളും എന്നാണ് അതിൻ്റെ അർത്ഥം. പരിമിതികളിൽ പരിതപിച്ചിരിക്കലോ ആത്മവിശ്വാസമില്ലാതെ ജീവിക്കലോ അല്ല. ശരിയാം വിധം ചിന്തിച്ചും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകണം. അങ്ങനത്തെ ഒരു ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം എന്ന ആശംസകളോടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൻ്റെ ഇന്നത്തെ ഷോ ആരംഭിക്കുകയാണ്.

0: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം താജുദ്ദീൻ സലാഹി. ഇന്ന് 2026 ജൂലൈ 16 വ്യാഴം, ഹിജറ വർഷം 1448, സഫർ 1, കൊല്ലവർഷം 1201, മിഥുനം 32.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രാവിലെ വളരെ നേരത്തെ തന്നെ ഈ ഒരു മോർണിംഗ് ലൈവിൽ എത്തിച്ചേരാൻ വേണ്ടി തിരക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഫോൺ എടുക്കണമെന്ന് ഓർമ്മ വന്ന് നെറ്റ് ഓൺ ചെയ്ത് നമ്മൾ ഈ ഒരു മോർണിംഗ് ലൈവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറേയധികം ആളുകൾ ഇവിടെ ഉണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. ജാസ്മിൻ, സലീം തൊടുപുഴക, സലീമ ഒതുക്കുങ്ങൽ, മുംതാസ് ബേപ്പൂർ, ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം,
1: ഐഷ പി പത്തപ്പെരിയം, ലൈല പടിയൂർ, സഫിയ കെ തിരുരങ്ങാടി, സൈനബ കരുവാങ്കൽ, ഉമ്മുകുൽസു ചിറമംഗലം,
0: നസീമ പി അഴീക്കൽ, മെഹനാസ് ഗഫൂർ, ഹുസൈൻ വി എം, എടത്തനാട്ടുകര ഉപ്പുകുളം, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ലൈല, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മോർണിംഗ് ലൈവിൽ ഇപ്പോൾ നിങ്ങളോടൊരു ഒരു ചോദ്യം ഉന്നയിക്കാനുള്ളത്, ഇപ്പോൾ രാവിലെ താജുദ്ദീൻ സലാഹി ഒരു കഥ നമ്മളോട് പറഞ്ഞു. ആ കഥയിൽ ഓരോരുത്തരും അവനവന് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതുകൊണ്ട് ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരു സന്ദേശം. എന്നെക്കൊണ്ട് എന്താ ചെയ്തിട്ട് കാര്യം, ഞാൻ പോയി ചെയ്തിട്ട് എന്താ കാര്യം ചിന്തിച്ച് നിൽക്കാതെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഉണ്ടായ വലിയ ഒരു മാറ്റത്തെപ്പറ്റിയാണ് ആ കഥയിൽ സൂചിപ്പിച്ചത്. അത്തരം എന്തെങ്കിലും ഒരു അനുഭവമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയോ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട എന്തെങ്കിലും കാഴ്ചകളോ, ആളുകളെല്ലാവരും അതിലേക്ക് ചേർന്ന് വന്ന, തുടക്കത്തിൽ ചിലപ്പോൾ അതത്ര ഫലവത്താകുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത, എന്നാൽ ചെറിയൊരു ഇടപെടൽ കൊണ്ട് വലിയ മാറ്റം സംഭവിച്ച എന്തെങ്കിലും ഒരു അനുഭവം ചെറിയ വാക്കുകളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല, ചെറിയ വാക്കുകളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ.
1: അല്ല, വലിയ വാക്കിൽ എഴുതിയ പ്രശ്നമുണ്ടോ?
0: അല്ല, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ എഴുതുക എന്നുള്ളൊരു പ്രയാസമാണ് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്.
1: അതല്ലാതെ ഇങ്ങനെ അടുക്കളയിൽ ഇപ്പോൾ അപ്പം ചുടണ പണിയൊക്കെ നിർത്തിച്ചത് അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ എഴുതി, കുറച്ച് കഴിയുമ്പോൾ മൂപ്പരൊന്നാണ്ട് അപ്പം ചോദിക്കുമ്പോൾ ഞാൻ പീസ് റേഡിയോകളിലേക്കുള്ള അനുഭവം എഴുതിക്കൊണ്ടിരിക്കും അല്ലേ?
0: അമ്മേനെ വേറെ അനുഭവങ്ങൾ ഉണ്ടാവും പുതിയ.
1: അല്ല, അടുത്ത ദിവസേ നമുക്ക് അത് ചോദിക്കാം, നല്ല തല്ലിട്ട അനുഭവം ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാലോ.
0: യെസ്, എന്തായാലും അത് ഒന്ന് എഴുതി അയക്കുക. ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായ, സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്തതോ അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ ഏറ്റെടുത്തതോ ഒക്കെ ആയ എന്തെങ്കിലും അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ കണ്ട കാഴ്ചകൾ ഒക്കെ എഴുതാനുള്ളൊരവസരമാണ് ഈ ഒരു സമയത്ത്. അത് ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ.

0: ഇനി നമ്മൾ അല്പനേരം വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുകയാണ്. മധുരം ഖുർആനിലേക്ക് പോകുന്നു.
1: സൂറത്തുൽ ബഖറയിലെ 80-81 വചനങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആ ഭാഗം കേട്ടതിന് ശേഷം ഖാരിയനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഓർക്കാം.
2: أعوذ بالله من الشيطان الرجيم
3: وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عندنا

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറ 80-81 വചനങ്ങളാണ് നമ്മൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫദഹുള്ളയുടെ ശബ്ദത്തിലൂടെ കേട്ട് കഴിഞ്ഞത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്, അവർ പറയുകയും ചെയ്യുന്നു, എണ്ണം കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേയല്ല. അവരോട് തിരിച്ചു ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ വല്ല കരാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ ഫല യുഖ്ലിഫ അല്ലാഹു അഹദ, അള്ളാഹു ആ കരാർ ഒരിക്കലും അത് ലംഘിക്കുകയില്ല എന്നാണ്. എന്നാൽ അതല്ല, അത് വെറുതെ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുകയാണോ എന്നാണ്.
1: ഈ വചനങ്ങൾ ബനു ഇസ്രായേലികളുടെ മനോഗതത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ അനാവരണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ കുറിച്ചിട്ടുണ്ടായിരുന്ന ചില അമിതമായ ബോധങ്ങളുണ്ട്. അവർ തന്നെ അള്ളാഹിൻ്റെ ഒരു ആൾക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ പൂർവീകന്മാർ ലക്ഷോപലക്ഷം പ്രവാചകന്മാരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനിയിപ്പം എങ്ങാനും ശിക്ഷ കിട്ടുകയാണെങ്കിലും അത് തന്നെ കുറച്ച് ദിവസേ ഉണ്ടാവുള്ളൂ, അധിക ദിവസമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു മനോനില ഉണ്ടായിരുന്നു. അഥവാ അവരുടെ ആ ഗോത്രബോധം അവരുടെ പരലോകത്തെയും അവരുടെ വിജയത്തെയും വിശ്വാസത്തെയും ബാധിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം ഇതേ സാഹചര്യം നമുക്ക് ഖുറൈശികളുമായി ബന്ധപ്പെട്ടും ഗൈബിയായ വിഷയങ്ങളിലെ ചില പിന്നെ വിശുദ്ധ ഖുർആൻ്റെ പരാമർശങ്ങൾ കാണാം. ഒമാ ജഅൽന അസ്ഹാബന്നാരി ഇല്ലാ മലായിക ഒമാ ജഅൽന ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു. നരകത്തിൻ്റെ ഒമാ ജഅൽന അസ്ഹാബന്നാരി ഇല്ലാ മലായിക, നരകത്തിൻ്റെ കാവൽക്കാരും സംരക്ഷകരൊക്കെ ആയിട്ടുള്ള ആളുകളാക്കി നാം നിശ്ചയിച്ചത് മലക്കുകളെയാണ്. ഒമാ ജഅൽന ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു, അവരുടെ എണ്ണം നാം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് നരകത്തിന് 19 കാവൽക്കാരാണ് എന്ന ആ ഒരു എണ്ണം നാം വ്യക്തമാക്കിയത്. ഇല്ലാ ഫിത്നതല്ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് അതൊരു ഫിത്നയായിട്ടാണ്, ഒരു പരീക്ഷണമായിട്ടാണ്. ആ പരീക്ഷണത്തിൽ അവർ പെട്ടുകയും ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞു ഞങ്ങൾ നരകം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു, അതിനിപ്പോൾ ആകെ ഈ കാവൽക്കാരേ ഉള്ളൂ, അതിപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലെ ഇന്ന ആള്, മറ്റേ ആൾ, മറ്റേ വലിയൊരു വലിയ തല്ലേരുണ്ടല്ലോ ഒരു കൂട്ടത്തിലെ, അവർക്ക് നേരിടാനുള്ളതുള്ള ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞവർ. അപ്പോൾ അതിന് റസൂലുള്ള കൊടുത്ത ഉത്തരം, അതിൽ ഒരു കാവൽക്കാരന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും നേരിടാനുള്ള ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായും 2-3 കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നു. വ്യത്യസ്ത ആംഗിളിൽ ഈ വിഷയത്തെ എടുക്കാം ഈ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ. ഒന്ന്, അമിതമായ ഗോത്രബോധങ്ങളും താൻ പോരിമകളും ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്തകളും മനുഷ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ശരിയായ വിശ്വാസത്തിലേക്ക് എത്തുന്നതിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ഹിദായത്തൊക്കെ വരണമെങ്കിൽ അത് മലക്കുകളൊക്കെ പറഞ്ഞേച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, അല്ലാതെ മനുഷ്യന്മാരിൽപ്പെട്ട പിന്നെ ആളുകൾ എന്ത് ചെയ്യൂല. വഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണിത്. ഉക്കുലു മിമ്മാ തഅ്കുലൂന വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യണ പോലെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യണ ഒരാൾ, അങ്ങനത്തെ ഒരാളൊന്നും നമുക്കെന്തല്ല, സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്ന ഒരു തലം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗൈബിയായ വിഷയങ്ങളിൽ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഗസ് ചെയ്ത് പറയണൊരു സാധനം, 2 ദിവസമൊക്കെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസമൊക്കെ നമ്മളവിടെ ഉണ്ടാവുള്ളൂ, പാപങ്ങളെ ശിക്ഷകളെയൊക്കെ ചെറുതായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിക്കൂടാന്നുള്ളത് ഈ ഒരു ഈ വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
0: എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നരകം സമ്മാനിക്കുന്നത് ആർക്കാണ്, സ്വർഗം സമ്മാനിക്കുന്നത് ആർക്കാണ്? സ്വർഗം സമ്മാനിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് അതനുസരിച്ച് ജീവിച്ച ആളുകൾക്കാണ്. തിന്മ ചെയ്ത ആളുകൾക്കോ ബല മൻ കസബ സയ്യഅതൻ വഹാതത് ബിഹി ഖതീഅതു, തിന്മ ചെയ്തു അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ തന്നെ വലയം ചെയ്യുകയും ചെയ്തു, അങ്ങനെ തിന്മകളിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫഉലായിക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകമാണ് സമ്മാനിക്കുക, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: അപ്പം ഈയൊരു ബോധത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏത് ബോധത്തെ? അഥവാ അതിപ്പം എന്താ പ്രശ്നം, അതെങ്ങനെ നടന്നോളും എന്നുള്ള കാര്യം പരലോകത്തിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും പറഞ്ഞത്, യാ ഫാത്തിമ ഖിത്താഅതുക ബിദി, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്, ഒക്കെ സെറ്റാണ്, സംഭവം റെഡിയാണ്, പക്ഷേ സെലീനി മാ ശിഅതി മിൻ മാലി, നബിൻ്റെ അടുത്ത് ഉണ്ടായിട്ടൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും ദരിദ്രയിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ വീട്ടിൽ സഹായം ചോദിച്ചു വന്ന ഒരു സ്ത്രീക്ക് ഒരു ചുള കാരക്കെ കൊടുത്ത് പിന്നെ ആ സ്ത്രീയുടെ ആവശ്യം ഫില്ല് ചെയ്യാൻ പോലും കഴിയാതെ പോയത്. പക്ഷേ എന്നിട്ടും പ്രവാചകൻ നീ നിനക്ക് വേണ്ട സമ്പാദ്യം എന്നോട് ചോദിച്ചോ എന്ന് പറയണത്, സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ടല്ല, ഭൂമിയിലെ സമ്പാദ്യം ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കിത്തരാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവും, അത് സാധിക്കുന്നുണ്ടാവും, പക്ഷേ പരലോകത്ത് ഓഹരി എന്നോട് നീ ചോദിക്കരുത് എന്ന് പറഞ്ഞ് പ്രവാചകൻ മുറിച്ചു മാറ്റുന്നത് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോളും എന്ന ഒരു ചിന്തയാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ഉപ്പ നരകത്തിലാണ് എന്ന ചരിത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഖുറാനും ഇസ്ലാമും പഠിപ്പിക്കുന്നത്. ഏത് ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ഉപ്പയായിട്ടും കാര്യമില്ല, ഇബ്രാഹിം നബി ഇസ്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, പഠിച്ചവനെ എൻ്റെ ഉപ്പ നരകത്തിൽ കിടക്കുന്നത് എനിക്ക് അപമാനമാണ് എന്ന് തന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ ഉപ്പാക്ക് വേണ്ടി അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം നിങ്ങൾക്ക് അവകാശമില്ലാത്തത് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കണിശമായും ശക്തമായും അങ്ങനെ വിശ്വാസത്തിൽ വരുന്ന പുഴുക്കുത്തുകൾ, അത് ദുനിയാവിൽ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, അമ്മയമ്മക്ക് വേണ്ടി, അമ്മോഷന് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി ഒക്കെ വിശ്വാസ കാര്യങ്ങളിൽ ഒരു നിലപാട് മയപ്പെടുത്തി പാപം ചെയ്ത വ്യക്തികൾക്ക് രക്ഷയില്ല എന്ന പാഠം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഏതെങ്കിലും കുടുംബമോ ഗോത്രമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല എന്ന വലിയ ബോധ്യമാണ് ഈ വചനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.

0: ഇനി പുലരിവട്ടത്തിലേക്കാണ് പോകുന്നത്. പുലരിവട്ടത്തിൽ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസുബിന് സലീം ചേരുന്നു. ആശ്വാസം വരാനുണ്ട് എന്നതാണ് ഇന്നത്തെ പുലരിവട്ടത്തിൻ്റെ വിഷയം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രയാസം ഒന്നു മാത്രമാണ്, അതിൽ നിന്ന് മോചനം നേടാനുള്ള എളുപ്പ മാർഗങ്ങൾ, ആശ്വാസങ്ങൾ അനവധിയാണെന്നതാണ്. ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും അതിൽ നിന്ന് പുറത്തു കടക്കാൻ വഴികളില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നിരാശപ്പെടുകയും നമ്മുടെ വിശ്വാസം പോലും സംശയത്തിലാവുകയും ചെയ്യുന്നത് അത്തരം സന്ദർഭത്തിലാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെന്നും പ്രവാചക വചനങ്ങളെന്നും മനസ്സിലാവുന്നത് ഏതൊരു പ്രയാസമുണ്ടാകുമ്പോഴും നാം ചിന്തിക്കേണ്ടത് അതൊരാശ്വാസത്തിലേക്കുള്ള ഒരു പുതിയ വഴി തുറക്കാനാണെന്നാണ്. ഇന്നൻ നസ്വറ മഅ സബർ എന്നാണ്. സഹായം എന്നത് ക്ഷമയോടൊപ്പമാണെന്നാണ്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ, ഒരു പ്രയാസം വന്ന് ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു വഴി തുറക്കപ്പെടുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണത്. അൽ ഉസ്ർ എന്ന് പറയുമ്പോൾ അവിടെ അലിഫ്ലാം ഉണ്ട്. അതിന് പ്രത്യേകമാക്കി പറയാണ് പ്രയാസം എന്നുള്ളത്. എളുപ്പം പറയുമ്പോൾ അതില്ല. അലിഫ്ലാം ചേർത്ത് ഒരു കാര്യത്തെ പ്രത്യേകമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് പ്രാവശ്യം പറഞ്ഞാലും അത് ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ. എന്നാൽ ആശ്വാസം എന്ന് പറയുമ്പോൾ, യുസ്ർ എന്ന് പറയുമ്പോൾ അലിഫ്ലാം ഇല്ല. അപ്പോൾ അത് രണ്ടായിട്ട് പരിഗണിക്കും. അപ്പോൾ ഒരു പ്രയാസത്തിനോടൊപ്പം ലൈ യഗലിബൽ ഉസ്ർ യുസ്റൈനി, ഒരു പ്രയാസം രണ്ട്, ഒരു എളുപ്പം രണ്ട് പ്രയാസങ്ങൾ അതിജീവിക്കുക. അതായത് നമുക്കൊരു പ്രയാസം വന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ എപ്പോഴെങ്കിലും മറ്റൊരു വഴി കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ആ ആശയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസം ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു വഴി ഇല്ലാന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നിരാശരാകുന്നത്. ഇപ്പോൾ ഒരു കടക്കാരനാണെങ്കിൽ ആ കടത്തിന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ ആ നമുക്ക് വലിയൊരു സംഖ്യ നമ്മുടെ കയ്യിൽ വന്നേക്കാം, നമ്മൾ വിചാരിക്കാത്തൊരു വഴിയിലൂടെ, അനന്തരാവകാശമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെയോ നമുക്ക് വരാം. അതുമല്ലെങ്കിൽ എന്തുണ്ടാവാം, ആ കടക്കാരൻ അത് വിട്ടുവീഴ്ച ചെയ്യാം, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനമുള്ളൊരു പുതിയ ജോലി കിട്ടി, നമുക്കത് വീട്ടാവുന്നൊരവസ്ഥ വരാം. എന്തൊക്കെ വഴികളുണ്ട്, വ്യത്യസ്തമായ വഴികളുണ്ട്. ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അനേകം വഴികളുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നിരാശയില്ലാതെ ഏതൊരു രംഗത്തും നമുക്ക് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സംഭവം പറയുന്നുണ്ട്, ഉമവി കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. അദ്ദേഹം കുറേ അതിക്രമങ്ങൾ ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കുറേ സേവനങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് മറുവശത്ത് കാണാൻ പറ്റും. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നൊരു സംഭവമാണ്, ഒരാൾ അദ്ദേഹം ഭാഷയിൽ നല്ല അവഗാഹമുള്ള ആളായിരുന്നു. അപ്പോൾ ഒരാൾ ഭാഷപരമായ ഒരു പ്രയോഗം, ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അത് തെറ്റാണെന്നും അത്തരത്തിലൊരു പ്രയോഗമില്ല, ഫുഅലത്ത് എന്ന രൂപത്തിലൊരു വസന്, ഒരു വാക്ക് അറബിയിലില്ല എന്നിലക്ക് ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വാക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് ഉണ്ട് എന്നതിന് തെളിവ് നീ അറബികളിൽ നിന്ന്, ഗ്രാമീണരായ അറബികളിൽ നിന്ന് തെളിവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിന്നെ കഥ കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞാൽ അത് ജീവൻ അപകടത്തിൽ തന്നെ ആയിരിക്കും, അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചിറങ്ങി. അപ്പോൾ അന്വേഷിച്ചിറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അങ്ങനെ ഗ്രാമീണരായ അറബികളാണ് അവിടെ ഭാഷയുടെ അതോറിറ്റി, അവരിൽ നിന്നാണ് ഭാഷയുടെ യഥാർത്ഥം മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഒരു അറബി എന്ത ഫുർജത്ത് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചതായിട്ട് ഒരു കവിത അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ വളരെ വലിയ സന്തോഷത്തിൽ തന്നെ, ജീവൻ തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അദ്ദേഹം ഈ വാക്ക്, ഈ പ്രയോഗമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഖലീഫിൻ്റെ അടുക്കിലേക്ക് വരുന്നതിലേക്ക് വഴിയിൽ വെച്ച് ഹജ്ജാബിൻ യൂസുഫ് മരണപ്പെട്ടു എന്നുള്ള വിവരവും കിട്ടി. അപ്പോൾ അദ്ദേഹം ആലോചിക്കുന്ന, ഏത് സന്തോഷമാണ് എനിക്ക്, അതായത് ഇത് കിട്ടിയ സന്തോഷമാണോ അതല്ലെങ്കിൽ ഹജ്ജാബിൻ യൂസുഫ് മരണപ്പെട്ടതാണോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ശിക്ഷ നടപ്പിലാക്കുന്ന ഖലീഫ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ എന്ത് വേണം, പിന്നെ ഈ വാക്ക് അദ്ദേഹത്തിന് കിട്ടണം. അപ്പോൾ വാക്ക് അദ്ദേഹത്തിന് കിട്ടണം. രണ്ട് സന്തോഷങ്ങൾ, ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് സന്തോഷങ്ങൾ, രണ്ട് വഴികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പലപ്പോഴും നിരാശപ്പെട്ട് ആകെ വിഷമിച്ച് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് ആകെ നിരാശപ്പെട്ട ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം, എന്ത് തന്നെ പ്രതിസന്ധിയാട്ടെ, അത് എത്ര ശക്തമാണോ അപ്പം ചിന്തിക്കണം, അത്ര ശക്തമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സഹായത്തിനുള്ള എളുപ്പത്തിനുള്ള വഴിയും ശക്തമായിരിക്കും. കയറ്റം എത്ര ശക്തമാണോ അത്ര തന്നെ ഇറക്കം വരാനുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ക്ഷമിക്ക, ക്ഷമയോടൊപ്പം ആശ്വാസം ഉണ്ടെന്ന് പ്രത്യാശിക്കാം. എല്ലാ പ്രതിസന്ധികളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
3: അമീൻ. ബാർക്കല്ലാഹു ഫീക്. ഹരിസുൻ സലീം ഇന്നും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആശ്വാസം വരാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മനോഹരമായ സംഭവമാണ് ഇന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ഇതുപോലത്തെ ധാരാളം എന്താ പറയുക, കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ജീവിതത്തിലെ തിരിച്ചറിവുകളും പാഠങ്ങളും പഠനങ്ങളുമായി കഴിഞ്ഞ 10 വർഷമായി പീസ് റേഡിയോ അതിൻ്റെ ഒരു വൈജ്ഞാനിക യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു പേറ്റുനോവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവിക്കേണ്ട ഒരു വലിയ സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ പല പല സംരംഭങ്ങളുടെ ഒരു മുന്നിലാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്തൊക്കെ ഒഴിഞ്ഞ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ തന്നാലേ നമ്മൾ വന്ന് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും,
0: എടുക്കും
3: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വിശാലമായ ഭൂമി വേണം എന്നൊരു സാഹചര്യമുണ്ട്. കുറച്ചും കൂടി ഒരു ചെറിയ വിലക്കാണെങ്കിലും റെഡിയാണ് അല്ലേ,
0: ഒരു ചെറിയ പൈസക്ക്
3: ആണെങ്കിലും റെഡിയാണ്. അപ്പം കുറച്ച് കൂടുതൽ ഭൂമിയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പം നിങ്ങളെ ബന്ധത്തിലും കുടുംബത്തിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇൻഷാല്ലാ ഇവിടെ വേറെ ആരും കേരളത്തിൽ മറ്റാരും ചിന്തിക്കാത്ത ഇന്നേവരെ ചിന്തിക്കാത്തൊരു ആംഗിളിൽ നിന്നുകൊണ്ടുള്ള ചില പ്രോജക്റ്റുകൾ നമ്മളുടെ കൂട്ടായ്മ അതിൻ്റെ ഇനീഷ്യൽ അംഗീകാരങ്ങൾ നൽകി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ 1-2 സ്ഥലങ്ങളൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പറ്റുമല്ലേ എന്നുള്ളത് ചിലപ്പോൾ ഒരാൾ നല്ല രീതിയിൽ നമുക്ക് ദാനമായി തരാവുന്ന ഒരു സ്ഥലം. അപ്പോൾ തന്നതുകൊണ്ട് മാത്രമല്ല അതിന് പറ്റണതാവണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും എല്ലാവരും എല്ലാ മാസവും പീസ് റേഡിയോക്കെ ഒരു സംഖ്യ എന്ന ആ ഒരു ക്യാമ്പയിൻ അതിൽ ഭാഗവാക്കാകാത്ത ആളുകളാവുക. എല്ലാ മാസവും 5ാം തീയതിയാണ് നമ്മൾ സാധാരണ ഓർമ്മപ്പെടുത്താറുള്ളത്. ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മളുടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ മെസ്സേജായിട്ടോ കോളായിട്ടോ ഒക്കെ റിമൈൻഡർ വരും. പൈസയുടെ വലുപ്പമല്ല, എത്ര ചെറുതാണെങ്കിലും ഏറ്റവും ചെറിയ പൈസ 1 രൂപയാണ്. അതിൻ്റെ താഴത്തേക്ക് കൊടുക്കാൻ അനുവാദമല്ല, ഇപ്പോൾ നിലവിൽ പെർമിഷൻ ഇല്ല. നമ്മൾക്കൊന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ
0: ഓക്കെ. അപ്പോൾ ഭൂമി കൊടുക്കാൻ ഉണ്ടോ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കേണ്ട, റേഡിയോയെ എങ്ങനെയും നമുക്ക് സഹായിക്കാം.
3: സ്വർണ്ണം തന്നാൽ മതി
0: അല്ലേ? ഓ,
3: 1000 സ്ത്രീകൾ ഓരോ സ്വർണം, ഓരോ പോയിന്റ് സ്വർണം ഒരു തന്നാല്
0: പദ്ധതി പ്രഖ്യാപിക്കണോ?
3: ഏത് പദ്ധതി നടപ്പിലാക്കാലോ? സ്ത്രീകൾ മാത്രല്ല ആണുങ്ങളും അല്ലേ, ആണുങ്ങളുടെ അടുത്തുണ്ടാവും ഗോൾഡൊക്കെ. ഗോൾഡ് പറഞ്ഞ നേരെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകണത്, ഈ പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളനേക്കാളും ഇഷ്ടം സ്വർണ്ണാണെന്നാണ്. നിങ്ങൾ വെറുതെ ആലോചിക്കാൻ മതി എല്ലാരും അല്ലേ പറഞ്ഞെടുക്കുമ്പോ.
0: അതെ. അപ്പോൾ എന്തായാലും റേഡിയോയിലേക്ക് നിങ്ങൾക്ക് സംഭാവനകൾ അയക്കാം. അതിൻ്റെ ഡൊണേറ്റ് ബട്ടൺ അമർത്തി നമ്മളാലാവുന്ന രൂപത്തിലുള്ള സംഭാവനകൾ ഓരോ മാസങ്ങളിലും നമുക്ക് അല്പമെങ്കിലും നമ്മളിതിലേക്ക് സംഭാവന ചെയ്യാൻ ശ്രദ്ധിക്കുക. ശമ്പളക്കാർ ശമ്പളം കിട്ടുന്ന സമയത്ത് ഒരു ചെറിയ സംഖ്യയെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊരു തുടർച്ചയായി നമ്മൾ ചെയ്യുന്നൊരു നന്മ, സ്വതക്കയായി അത് നിലനിൽക്കുകയും ചെയ്യും ഇൻഷാ അള്ളാ.

0: അപ്പോ ഇനി മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: മോർണിംഗ് ലൈവ് ക്വിസ് കഴിയുമ്പോൾ വിസ്റ്റ യൂത്തിൻ്റെ തുഫാൻ കാറ്റലൈസർ എന്നുള്ളൊരു പുതിയ പദ്ധതി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആൻറ്റി നർക്കോട്ടിക് ഹണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു നീക്കമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീം സോങ് ഉണ്ട്. ആ തീം സോങ് കിട്ടുമെന്നറിയില്ല, ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ ആ തീം സോങ് നമ്മൾ ക്വിസിന് ശേഷമായിരിക്കും കേൾപ്പിക്കുക.
0: ഓക്കെ, അപ്പോൾ ലൈവ് ക്വിസിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും.
1: അപ്പോൾ ലൈവ് ക്വിസിൻ്റെ മുമ്പേ അതുണ്ടായാൽ വീട്ടിലുള്ള പൂച്ചക്കുട്ടി അടക്കം പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുക, ഫോണിൽ നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ക്വിസ് വിൻഡോയിലേക്കാണ്. വേറെയുള്ള സ്ഥലത്ത് ഉത്തരം അയച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കൊണ്ട് കേട്ടാൽ ഉടനെ പൂച്ചക്കുട്ടി അടക്കം പറയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ശരിയായിട്ടില്ല, ഉത്തരം തെറ്റിച്ചാണ് അയക്കുക.
0: അപ്പോൾ ചോദ്യം ചോദിച്ച് ഒരു 25 സെക്കൻഡ് സമയത്തിന്റെ ഉള്ളിൽ തന്നെ ഉത്തരം അയക്കാൻ ശ്രദ്ധിക്കുക. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്, അത് പറയണ്ടാവും. ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്യുക, അതോ അവൻ
1: പറയണ്ടാവും.
0: ഇംഗ്ലീഷ് കുറച്ച് പഠിപ്പിക്കുക പൂച്ച. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻ പറയുമ്പോൾ അതിന്റെ കൂടെയുള്ള ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തണം. ചോദ്യം വായിക്കുന്നു.
1: ലെറ്റർ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി, അതാ ഉദ്ദേശിച്ചത്.
0: അതാണ്
1: ഇനിയിപ്പോ ലെറ്റർ അയക്കണോ? ഇത് അദ്രമാ വന്നിട്ട് ഇനിയിപ്പോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ലെറ്റർ അയക്കൽ തുടങ്ങി എങ്ങനെയാണെന്നുള്ളൊക്കെയാണ് ആൾക്കാർ ചിലപ്പോൾ ടെൻഷൻ ആകുക.
0: അപ്പൊ ചോദ്യം ഇതാണ്, ഇസ്ലാമിക ചരിത്രത്തിൽ സൈഫുള്ള അള്ളാഹുവിന്റെ വാൾ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ഇസ്ലാമിക ചരിത്രത്തിൽ സൈഫുള്ള അഥവാ അള്ളാഹുവിൻ്റെ വാൾ എന്നറിയപ്പെടുന്നത് ഏത് വ്യക്തിയാണ്?
1: എ ഹംസ റളിയല്ലാഹു അൻഹു,
0: ബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു,
1: സി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു,
0: ഡി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഇസ്ലാമിക ചരിത്രത്തിൽ സൈഫുള്ള അള്ളാഹുവിൻ്റെ വാൾ എന്നറിയപ്പെടുന്നത് ആരാണ്?
1: ഓപ്ഷൻ എ ഹംസ റളിയല്ലാഹു അൻഹു,
0: ബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു,
1: സി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു,
0: ഡി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു.
1: ഇസ്ലാമിക ചരിത്രത്തിൽ സൈഫുള്ള അള്ളാഹുവിൻ്റെ വാൾ എന്നറിയപ്പെടുന്നത് ആര് എന്നതാണ് ചോദ്യം. സമയം ആരംഭിക്കുന്നു.
0: യെസ്, എ ഹംസ റളിയല്ലാഹു അൻഹു, ബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, സി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഡി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പുറത്ത് നോക്കി തെറ്റി ഉത്തരം മാറി അയച്ചോലുണ്ടോന്ന് ഫീഡ്ബാക്കിലേക്ക്. ഇല്ല, ശരി ഉത്തരങ്ങൾ, ഉത്തരങ്ങളുടെ ലെറ്റർ ഇപ്പുറത്ത് വന്നിട്ടില്ല അന്ന്.
1: പൂച്ചക്കുട്ടി കൂടി പറഞ്ഞതുകൊണ്ടായിരിക്കും, അല്ലെ? നമ്മൾ മാത്രം പറഞ്ഞിട്ട് ഇതേവരെ എല്ലാവരും കേട്ടിട്ടില്ല. ഹലോ പൂച്ചക്കുട്ടി, താങ്ക് യു.
0: അൽഹംദുലില്ലാ, നല്ല ചോദ്യമാണെന്ന് ഹഫ്സ ബി ബി കാക്കനാട് പറഞ്ഞിട്ടുണ്ട്.
1: ഇവർക്കൊന്നും പുതിയ അറിവ് കിട്ടിയിട്ടില്ല അല്ലേ, പഴയ അറിവ് ഓർമ്മാക്കിയതാണ്. ആ ഉണ്ട്. ആയിഷ, ആയിഷാന്റെ മെസ്സേജ് കറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആയിഷ ഏത് ആയിഷയെന്ന് എഴുതാത്തോണ്ടേ
0: കഴിച്ചിലായി,
1: അപമാനിക്കാതെ വിടുന്നുണ്ട് ഞാൻ.
0: അക്ഷര ഇങ്ങോട്ട് അയച്ചല്ലേ?
1: ആ ഏ നിങ്ങളുടെ അയച്ചിട്ടുണ്ടോ? വളരെ നല്ല സന്തോഷം.
0: ഒരാളെങ്കിലും തെറ്റിക്കാതെ
1: ആയുഷ്മാൻ ഭവ, ഒരാളെങ്കിലും ആ സ്ഥിരം പരിപാടി ചെയ്തല്ലോ അല്ലേ, അമ്മക്കൊരു സമാധാനം ഉണ്ടാവല്ലോ.
0: ഭൂമി നൽകാൻ കഴിയില്ല എങ്കിലും നല്ല പ്രാർത്ഥനയും കൂടെ ചെറിയ തുകകളും നൽകാൻ സാധിക്കട്ടെ.
1: കുടുംബത്തിലെ കുടുംബത്തിലെ ആളുകൾക്ക് കഴിയുമെന്ന് ചെക്ക് ചെയ്തോളൂ.
0: അതെ, ഓക്കെ.
1: നമ്മൾ ഇവരോട് ചോദിച്ചിട്ടില്ല,
0: സാധിക്കുന്ന ആളുകളുണ്ടോ നോക്കാം അല്ലേ.
1: അനസീമ അയച്ചു കൊടുവായോർ, സന്തോഷം. ഇങ്ങോട്ട് ഇങ്ങോട്ട് കറക്റ്റ് തെറ്റിച്ച് അയച്ചിട്ടുണ്ട്, അയച്ച സ്ഥലം തെറ്റിട്ടുണ്ട്.
0: അർത്ഥവത്തായ ഉപദേശങ്ങൾ മനസ്സിൽ കുളിർമയും ആനന്ദവും നൽകി അള്ളാഹു പി ആർ ഗ്രൂപ്പിനും ഉസ്താദിനും ദീർഘായുസും ആഫിയത്തും നൽകട്ടെ എന്ന് സക്കീന ഉദരംപോയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഇംതിയാസ് തിരുവമ്പാടി എഴുതിയ ഒരു വാചകം ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങളും യുദ്ധക്കളത്തിലെ വീര്യവും കണക്കിലെടുത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സൈഫുള്ളാഹിൽ മസ്ലൂൽ, ഊരിപ്പിടിച്ച ദൈവത്തിൻ്റെ വാൾ എന്ന ബഹുമതി നൽകിയത് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് സൈഫുള്ളാന്ന് ആ വ്യക്തിക്ക് വന്നു എന്നതിൻ്റെ കാരണമാണ് ഇവിടെ മെൻഷൻ ചെയ്തത്.
0: ഓക്കെ, അപ്പോൾ ക്വിസിൽ ഓരോ ദിവസവും പുതിയ അറിവുകൾ സമ്മാനിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്വിസിലൂടെ ഓരോ വിജയികളായി നമ്മൾ 13 പേരെ പ്രഖ്യാപിക്കാറുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷ നിമിഷമാണ് എന്ന് ശ്രോതാക്കൾ സ്ഥിരമായി നമുക്കത് കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട്. സന്തോഷം.
1: ഇവിടെ കുറച്ച് ആളുകൾ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തോട് പ്രതികരിച്ച പോലെ തോന്നുന്നുണ്ട്. പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടൊരു ശ്രോതാവ് കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വീട്ടുകാരോടും കുടുംബക്കാരോടും അയൽവാസികളോടും എല്ലാം ഞാൻ എപ്പോഴും കാണുമ്പോൾ സലാം പറയാറുണ്ടായിരുന്നു. ചിലർ അതിന് മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സാരല്ല, അവർ പറഞ്ഞോട്ടെ, ഞാൻ അവർക്ക് സമാധാനത്തിന് വേണ്ടിയാണ് സലാം പറയുന്നത്. അള്ളാഹുവിനറിയാം, എന്നെ എന്തും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാ അയൽവാസികളും കുടുംബക്കാരും എല്ലാവരും പരസ്പരം സലാം പറയുന്നത് കാണുമ്പോൾ സന്തോഷം. അതുപോലെ വേറെയും എന്താണ്, അതുപോലെ വേറെ അവിടെ ക്ലോസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവർ സലാം പറഞ്ഞപ്പോൾ സലാം പറയണതൊരു പോസിറ്റീവായിട്ട് കാണാത്ത, സലാം പറയുന്നൊക്കെ പറഞ്ഞാൽ റിസർവ്ഡ് ആയിട്ട് ഉസ്താദന്മാർക്കും മൗലവിമാർക്കും ഉള്ളതാന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കും അവരെ അങ്ങനെ ട്രോള് ചെയ്തത്. അപ്പോൾ ഇന്നെല്ലാവരും വലിയ മാറ്റത്തിലേക്ക് വന്നു എന്നാണ് അവർ പറയുന്നത്.
0: മറ്റൊരു അനുഭവം അയച്ചിട്ടുള്ളത്, കുട്ടികൾ മലപ്പുറത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ യൂണിഫോം ഇസ്ലാമിക രീതിയിലുള്ളതല്ലായിരുന്നു. മക്കൾ 2 മാസത്തോളം യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോയി. പിന്നീട് ഇസ്ലാമിക രീതിയിലുള്ള യൂണിഫോമിന് അനുമതി കിട്ടി. ഇത് മറ്റുള്ള കുട്ടികൾക്കും വളരെ പ്രയോജനമുണ്ടായി എന്ന്.
1: ഗുഡ്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. മറ്റൊന്ന്, മറ്റൊരു ശ്രോതാവ് ഇത് റോട്ടിലൂടെ പോകുമ്പോൾ പഴത്തൊലി പോലെയുള്ളത് മുള്ളോ മറ്റൊക്കെ കാണുമ്പോൾ നീക്കം ചെയ്യാറുണ്ട്. നല്ലൊരു സന്ദേശമാണ്. നമ്മൾ ഒരുപക്ഷെ അത്ര തന്നെ ശ്രദ്ധയിൽ വരാൻ സാധ്യതയില്ലാത്തൊരു സന്ദേശമാണ്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഇടപെടലുകളൊക്കെ ഭയങ്കര പ്രധാനമാണ്. ഈ പ്രാർത്ഥന, പ്രയറിനുള്ള സംവിധാനം, യൂണിഫോം. യൂണിഫോം ഒക്കെ എന്ന് പറഞ്ഞാൽ അജണ്ടൻ്റെ ഭാഗമാണ് ശരിക്ക്. അത് കൃത്യമായിട്ട് കുട്ടികളെ കൊണ്ട് ഒരു എന്താണ്, ഫ്രീ, ഒരു സെക്സ് ഫ്രീ അല്ലെങ്കിൽ ഫ്രീ സെക്സ് കമ്മ്യൂണിറ്റി ഡെവലപ്പിങ്ങിൻ്റെ ഭാഗമാണ് ഈ വസ്ത്രങ്ങളിൽ വരുന്ന കളികളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല പിടുത്തം പിടിക്കണം. രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമുക്ക് ഭയങ്കര ഹോൾഡ് ആ വിഷയത്തിൽ ഉണ്ട്.
0: മറ്റൊരു സഹോദരി അയച്ചത്, എൻ്റെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലായിരുന്നു വീടിൻ്റെ അവസ്ഥ. ഞാൻ എനിക്ക് കഴിയും വിധം അടുക്കും ചിട്ടയോടെയും കൂടി അതാക്കി മാറ്റി. അത് വീട്ടുകാരിലും പിന്നീട് പ്രചോദനമായി, അൽഹംദുലില്ലാഹ് എന്നൊരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്.
1: പിന്നൊരു ശ്രോതാവ്, ഇത് ഞങ്ങളുടെ നാട്ടിൽ സെലഫി പള്ളി ഇല്ലായിരുന്നു. ഈ നാട്ടിലുള്ള നല്ലൊരു വ്യക്തി അങ്ങനെ ഒരു ഫണ്ട് തന്നു എന്നാ തോന്നുന്നുണ്ട്. ഒരു മംഗ്ലീഷിലെത്തിയതുകൊണ്ടേ ചെറിയ പള്ളി അങ്ങനെ നിർമ്മിച്ചു.
0: ഈ വർഷം ആദ്യം മുതൽ 2026 ജനുവരി 1 മുതൽ ഇസ്രായേൽ ഉൽപ്പാദിപ്പിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഉപയോഗം നിർത്തിയിരുന്നു. പലരും ചോദിക്കാറുണ്ട് എന്താ കുടിക്കാത്തത് എന്ന്. എനിക്ക് ഇസ്രായേലിനെതിരെ ഭൗതികമായി ഇങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്, നീ മാത്രം കുടിക്കാതിരുന്നാൽ അവർ നിർത്തുമായിരിക്കും എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്.
1: എൻ്റെ വീടിൻ്റെ പരിസരത്തൊരു വീട്ടിൽ അനാശാസ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയൊരു ടീമിന് എല്ലാവരും മൗനം നൽകിയപ്പോൾ ഞാൻ മുന്നിട്ടിറങ്ങി ഇടപെട്ടപ്പോൾ എൻ്റെ അയൽവാസികൾ എൻ്റെ കൂടെ ഒറ്റക്കെട്ടായി എനിക്ക് സപ്പോർട്ടായി നിന്നു എന്ന് ഫറൂഖിൽ നിന്നുള്ളൊരു സഹോദരിയാണ് കുറിച്ചിട്ടുള്ളത്. വളരെ ആവേശം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യം, ചെറുതല്ല, വലിയ ആവേശം നൽകുന്ന ഒരു കാര്യം.
0: എന്തായാലും റേഡിയോ വഴി ആളുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ഈ വാക്കുകളിൽ ധാരാളമായുണ്ട്. മനസ്സിലേക്ക് കുളിർമ വരുന്നത് ഈ മധുരം ഖുറാൻ കേൾക്കുമ്പോഴാണ്. മാഷാല്ലാ എന്ന് ഉമ്മുകുൽ സു ചെറമംഗലം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ചിന്തിക്കുന്ന വാക്കുകളാണ് താജുദ്ദീൻ സലാഹി കഥയിലൂടെ പറഞ്ഞത്. അൽഹംദുലില്ലാ ക്ലാസ് എടുക്കുമ്പോൾ ആളുകളോട് പറയാറുള്ളതാണ്, ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, പടച്ചവൻ കൂടെയുണ്ടാകും തീർച്ച. ഫനൂജ കെ എസ് പന്താവൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: നമ്മൾ ഇവരെ ഈ പോസിറ്റീവായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരുടെയും പേര് മെൻഷൻ ചെയ്യാതെ പോയത് അത് മെൻഷൻ ചെയ്യണ്ടെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ്.
0: അതെ,
1: അതായത് അങ്ങനത്തെ ഒരു സാധനം.
0: അതെ, അത് ചിലത് ഒരു മാറ്റം വന്നതായിരിക്കും. അപ്പോൾ അത് മറ്റുള്ളവരിലാണ് മാറ്റം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് അവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട കേൾക്കുന്ന ആളുകൾക്ക് എന്നതുകൂടി അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ്.

0: നമ്മൾ ഇനി വൺ മിനിറ്റ് ടോക്ക് കേൾക്കുകയാണ്. 1922 ദിവസങ്ങളിലായി ഓരോ ദിവസവും മുടങ്ങാതെ നമ്മളിലേക്ക് ഒരു വലിയ സന്ദേശവുമായി വൺ മിനിറ്റ് ടോക്ക് എത്തുകയാണ്. ആ വൺ മിനിറ്റ് ടോക്കിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേട്ടു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ എത്രാമത്തതാണ്? 1129 വൺ മിനിറ്റ് ടോക്കാണ് നമ്മൾ കേൾക്കുന്നത്. ഹിലാൽ സലീം സി പി നമ്മളോട് സംസാരിക്കും.
1: മുസ്ലിം സംവരണം അട്ടിമറിക്കപ്പെടുന്നു, ദളിത് സംവരണം ഇല്ലാതാക്കപ്പെടുന്നു എന്നുള്ള നിലക്കുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന് യാതൊരു രാഷ്ട്രീയ ബോധ്യവും ഇല്ലാതെ നമ്മൾക്ക് എന്തിനാണ് സംവരണം, ഇവിടെ മെറിറ്റിലൂടെ മാത്രം നമ്മൾക്ക് കയറിയാൽ പോരെ, ഒരു മെറിറ്റിലൂടെ കുറേ ആളുകൾ പോകുന്നു, വേറെ ചില ആളുകൾ സംവരണത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ പിന്നെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ സംവരണം എന്തിനാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഭരിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് ഭരണത്തിൽ പങ്കുണ്ടാവണം എന്നുള്ളതാണ് സംവരണത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം, അഥവാ പ്രാതിനിധ്യം വേണം. അതല്ലാതെ സംവരണം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ മെറിറ്റുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അത് പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് റിസർവേഷൻ എന്നുള്ളത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ ബോധ്യമെങ്കിലും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചെറിയ വാക്കുകളിലാണ് ഹിലാൽ പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ വലിയൊരു വിഷയമാണ്. നമ്മളത് വായിച്ചും പഠിച്ചും സംവരണത്തെക്കുറിച്ച് മനസ്സിലാക്കണം. സംവരണം, അത് സാമ്പത്തിക സംവരണം നിലവിൽ വന്ന സമയത്തൊക്കെ നേർപ്പദത്തിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ, എന്താണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണതിൻ്റെ ആവശ്യകത എന്നതൊക്കെ വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആളുകൾ സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറിപ്പോകാതെ കൃത്യമായ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ വിഷയങ്ങൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. എന്തായാലും ഈ വൺ മിനിറ്റ് ടോക്ക് ഒരു മിനിറ്റ് മാത്രമാണുള്ളത്. അത് പരമാവധി നമ്മുടെ സ്റ്റാറ്റസുകളിലേക്ക് ഷെയർ ചെയ്യാനും ആ ഒരു സന്ദേശം ആളുകളെ കൊണ്ട് കേൾപ്പിക്കാനും ശ്രമിക്കണം എന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം.
2: ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിസ്ഡം യൂത്തിൻ്റെ തൂഫാൻ കാറ്റലൈസർ എന്ന പേരിൽ, കാറ്റലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു രാസ പ്രക്രിയ, വളരെ ടൈം എടുത്ത് വളരെ ദീർഘമായ സമയമെടുത്ത് നടക്കേണ്ട ഒരു രാസപ്രക്രിയയെ വളരെ ചെറിയ സമയം കൊണ്ട് ശരിയാക്കിയെടുക്കണേനാണ് കാറ്റലൈസർ എന്നറിയാം. ഇപ്പം കടല രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചാലേ രാവിലെ അത് കറി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാറ്റലൈസർ ആയിട്ട് മാറുകയാണെങ്കിൽ എന്താണ്, രാവിലെ ഇടുക,
0: അപ്പോൾ തന്നെ
2: എന്താണ്, നമ്മൾ ഒരു തൂഫാൻ കാറ്റലൈസർ എന്ന് പറയുന്നത് തൂഫാൻ ഇങ്ങനെ മൂവിയാണ്. അപ്പോൾ ഒരുപാട് അറസ്റ്റുകളുണ്ട് ഇതിൽ. നമ്മൾ ഏറ്റവും അഭിമാനപൂർവ്വം ഏറ്റവും ആവേശപൂർവ്വം മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. 3000-ലധികം ആളുകൾ ഇതിൻ്റെ കാരിയേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആളുകൾ മുഴുവൻ എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം, FIR ഇടണം, എന്നിട്ട് ജഡ്ജിൻ്റെ മുമ്പിൽ എത്തിക്കണം. ഇത് എത്തിക്കാനുള്ളൊരു മിനിമം ടൈമിംഗ് ഉണ്ട്. ആ ടൈമിന് മുമ്പ് എത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലഹരി മാഫിയ എന്നുള്ളത് അവർക്ക് കൃത്യമായ അഡ്വക്കേറ്റ്സും ഇറക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ജീവൻ പണയം വെച്ചാണ് ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യേറ്റ് പോണത്. അപ്പോൾ അവർക്ക് അവരുടെ പ്രക്രിയ എളുപ്പമാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജനങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന ചില പദ്ധതികളാണ് തൂഫാൻ കാറ്റലൈസറിലൂടെ നമ്മൾ വിസ്ഡം യൂത്ത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു തീം സോങ് ഉണ്ട്, ആ തീം സോങ്ങാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

മഷാല്ല, നല്ലൊരു സോങ്ങാണ്. സോങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ടെക്സ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം ഓർക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു രംഗം നമ്മൾ ഓർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും പ്രവാചകൻ്റെ സ്വഹാബത്ത് നിർവഹിച്ചതുമായ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ദീനും ദുനിയാവും രണ്ടും തിരഞ്ഞെടുക്കുന്നിടത്തും നടപ്പിലാക്കുന്നിടത്തും വലിയ പ്രചോദനമാകുന്ന സംഭവങ്ങളാണ്. അതിലൊന്ന് ഈ തബൂക്ക് യുദ്ധം എന്ന് പറയുന്നത്, അത് ഒരു വിളവെടുപ്പിൻ്റെ സമയത്ത് വന്ന യുദ്ധമായിരുന്നു. മദീനയിൽ മുഴുവൻ ഈത്തപ്പഴം പറിച്ചെടുത്ത് അത് പണമാക്കി മാറ്റേണ്ടുന്ന ഒരു ഘട്ടത്തിൽ വന്ന യുദ്ധമായിരുന്നു. അപ്പോൾ ആരുടെ കയ്യിലും സാമ്പത്തികമില്ല, എല്ലാവരും എല്ലാ നിലക്കും പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ യുദ്ധം വരുന്നത്. അപ്പോൾ യുദ്ധത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം, അതോടൊപ്പം കുടുംബം മുന്നോട്ട് പോകണം, അതോടൊപ്പം ഈ വിളവെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ അടുത്ത ഭാവി, അടുത്തൊരു പിന്നെ കൃഷിയെപ്പോലും അത് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ്. പക്ഷേ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അണിനിരന്നു. അവർ പോകാൻ സഫ് കെട്ടി. സഫ് കെട്ടി യുദ്ധത്തിന് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംഘം ആളുകൾ ഇങ്ങോട്ട് മാറിയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ചതിയായിരുന്നു. മുനാഫിഖീങ്ങൾ മദീനയിൽ ഇസ്ലാം അവസാനിക്കുന്നു എന്ന അവരുടെ വ്യാജമായ ചിന്തയിൽ നിന്ന് സധൈര്യം മുന്നോട്ട് വന്ന് ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമൊന്നും പേടിച്ചില്ല. പ്രവാചകനും സ്വഹാബത്തും തുച്ഛമായ ആളുകൾ പോയി. കുറച്ചാളുകൾ നബിനോട് പറഞ്ഞു, നബിയെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എത്താന്ന് പറഞ്ഞ ആളുകളിൽപ്പെട്ട ആളായിരുന്നു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എത്തിയില്ല. എത്താത്തവരിൽ മഹാഭൂരിപക്ഷവും മുനാഫിഖുകളായിരുന്നു. പക്ഷേ എത്താന്ന് പറഞ്ഞ ആളുകളിൽ മൂന്നാളുകൾ, കഅബ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളും, അവർ വേറെ വേറെ തീരുമാനിച്ചതാണ്, ഒന്നിച്ച് തീരുമാനിച്ചതല്ല. അവർക്ക് ഈ വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്താൽ എത്താത്തത്ര ടൈം എടുത്തു. അവരങ്ങനെ അശ്രദ്ധമായിപ്പോയി. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വചനം ഇറങ്ങി. എന്താണ് വചനം? ഇഅതദിറൂന ഇലൈക്കും ഇദാ റജഅതും ഖുല്ലാ തഅതദിറു ലൻ നുഅ്മിന ലക്കും ഹത്ത ഖദ നബ്അന അല്ലാഹു മിൻ അഖ്ബാരിക്കും. നിങ്ങൾ പിന്നെ അവരടുത്ത് എത്തുമ്പോൾ, മദീനയിലെത്തുമ്പോൾ യുദ്ധത്തിന് വരാത്തവർ ചില കാരണങ്ങൾ നിങ്ങളോട് പറയും, കാരണം ശരിയല്ല, നിങ്ങളെല്ലാ വിവരങ്ങളും എനിക്കറിയാം എന്ന് പറഞ്ഞോളൂ. നൊണ പറഞ്ഞ ആ ആളുകളൊക്കെ പ്രവാചകൻ ഈ വചനം കൊണ്ട് നേരിട്ടു തിരിച്ചയച്ചു. അവർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. പക്ഷെ സത്യം പറഞ്ഞ മൂന്നാളുകൾക്കെതിരിൽ പ്രവാചകൻ എന്ത് ചെയ്തു? മാതൃകാപരമായ നടപടിയെടുത്തു. വേറുള്ളവർക്ക് പ്രചോദനമാകുന്ന നിലപാടെടുത്തു. എനിക്കും നിങ്ങൾക്കൊക്കെ അതിൽ പ്രചോദനങ്ങളുണ്ട്. പ്രവാചകൻ ഇനി അവരോട് ആരും മിണ്ടണ്ടെന്ന് പറഞ്ഞു. അവർ യുദ്ധത്തിന് കരാർ ചെയ്തിട്ട് വരാത്തവരാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായ സീരിയസ്നെസ് ഉണ്ട്. നമ്മളെ പേഴ്സണലി അത് ബാധിക്കുമോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഇസ്ലാമിന് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയും എടുക്കുന്ന ചില സ്റ്റാൻഡുകൾ, അത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മുനാഫിഖീങ്ങളെ പ്രവാചകൻ കൈകാര്യം ചെയ്തതിലും പാഠമുണ്ട്. മുനാഫിഖീങ്ങളെക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതുണ്ടാക്കുന്നത് ഒരു തരം വിരുദ്ധ ചിന്തയായിരിക്കും. ആ വിരുദ്ധ ചിന്തക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. വിളവെടുപ്പ് ഇതൊക്കെ ആയിരുന്നില്ലേ, പിന്നെന്താ എന്നുള്ളൊരു അവർക്ക് ഫേവറായിട്ടുള്ള, അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ചിന്താ പ്രക്രിയ അവിടെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ ഖുറാനിക വചനം കൊണ്ട് വിമർശിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട് നിർത്തിക്കളയും എന്നുള്ള സ്റ്റൈലിൽ പ്രവാചകൻ കൈകാര്യം ചെയ്തു. ഈ മൂന്നാളുകൾക്കെതിരെ ആക്ഷൻ എടുത്തു. അപ്പോൾ ഈ മൂന്നാളുകൾക്കെതിരെയുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഒരാളും അവരെ കണ്ടാൽ മിണ്ടൂല. ഈവൻ അവരുടെ കുടുംബിനികൾ പോലും, അതിൽ ഒരു വ്യക്തിയുടെ ഭാര്യ വന്ന് പറയണ്ടേ, നബിയെ മൂപ്പര് വളരെ വയസ്സനാണ്, ഞാൻ സംസാരിക്കൊന്നുമില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ള പെർമിഷൻ കൊടുത്തു. അപ്പം അങ്ങനെ അവർ ഒറ്റപ്പെട്ടു പോയി.
നീണ്ട ദിവസങ്ങൾ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യണത്, കഅബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ലെറ്റർ വരുന്നത്. ലെറ്റർ വരുന്നത് ഗസ്സാൻ രാജാവിൽ നിന്നാണ്. അദ്ദേഹം ആ രാജാവ് എഴുതിയത് ഇങ്ങനെയായിരുന്നു, അമ്മ ബഅദു ഫഇന്നഹു ഖദ് ബലഗന അന്ന സാഹിബക ഖദ് ജഫാക വലം യജഅല്ലക അല്ലാഹു ബിദാരി ഹവാനിൻ വലാ മളിഅതിൻ ഫൽഹഖ് ബിനാ നുവാസിക്. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾ മുഹമ്മദ് നബി

0: സജർത്തുഹാ ബിഹ, ഞാൻ എന്ത് ചെയ്തു, ആ കത്ത് കീറിയിട്ട് അടുപ്പിലേക്ക് കൊണ്ടുപോയിട്ടു എന്നാണ്. അപ്പോൾ നമ്മൾ എന്നൊരു വ്യക്തി, ആ വ്യക്തി വിവിധ തലങ്ങളിൽ നിന്ന് പരീക്ഷിക്കപ്പെടുന്നു. ആ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലെടുക്കുന്ന മൗഖിഫ്, സ്റ്റാൻഡാണ് പ്രധാനം, നിലപാടാണ്. ഇപ്പം ഈ ഒരൊറ്റ സ്റ്റാൻഡിലൂടെ അദ്ദേഹം മനുഷ്യ ചരിത്രം മുഴുവൻ അനുസ്മരിക്കപ്പെടുന്ന, മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി. നേരെ തിരിച്ചൊരു ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് അദ്ദേഹം തെറ്റായൊരു സംഗതിക്ക് പോയിരിക്കായിരുന്നെങ്കിൽ അദ്ദേഹം കാഫറായി, അവിശ്വാസിയായി അവസാനിച്ചു എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യുക, ലോകം ഓർക്കുക. അപ്പം നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ഓരോ ഘട്ടത്തിലേക്കുള്ള ചില പരീക്ഷണങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും. രോഗങ്ങളായി, നഷ്ടങ്ങളായി, മക്കളുടെ വഴിതെറ്റലുകളായി, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളായി, ഫിനാൻഷ്യൽ ക്രൈസിസുകളായി, ചില അംഗീകാരങ്ങളായി. ചില ആളുകൾക്ക് ചില അംഗീകാരങ്ങൾ കിട്ടും, നല്ല ശബ്ദമുള്ള കുട്ടിയാണ്, നല്ലോണം പാടും, ആദ്യം ബീസ് റോഡിലൊക്കെ പാടും, പിന്നെ പതുക്കെ ഏതോ ഒരു ഓർക്കസ്ട്ര അവരെ ഏറ്റെടുത്തു, അങ്ങനെ ഭയങ്കര അങ്ങനെ. അതൊരു പരീക്ഷണമാണ്. അതിലൊക്കെ സ്റ്റാൻഡ് എടുക്കാൻ കഴിയുക എന്ന് പറയുന്നതും ഒരു വലിയൊരു സമീപനമാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ അറിഞ്ഞും മനസ്സിലാക്കിയും പോകാൻ കഴിയണമെന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ചരിത്രമായി, പാഠമായി ഓർമ്മിപ്പിക്കുന്നത്.
1: ഈ ഭൗതികമായ നേട്ടങ്ങൾ, ദുനിയാവിൻ്റെ പളപളപ്പുകൾ, അതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ മുന്നിൽ കാണുമ്പോൾ പലതും മറന്നു പോവുക എന്ന പ്രശ്നം, അത് ഈ ദുനിയാവിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ ദുനിയാവിലെ ഏത് നേട്ടം കിട്ടിയാലും അതിൻ്റെയൊക്കെ പരിമിതി, അത് നശ്വരമാണ്, അത് വേഗം അവസാനിക്കും. ആ രാജാവ് കൊണ്ടുപോകും, രാജാവിന് അവിടെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറേ കാലം അവിടെ നോക്കുക എന്നുള്ളത് രാജാവിൻ്റെ ആവശ്യമാവില്ല. അപ്പോൾ ഒരാളവിടുന്ന് ഇങ്ങോട്ട് പോന്നു എന്ന് കിട്ടൽ മാത്രമേ ആളുകൾക്ക് ആവശ്യമുണ്ടാവുള്ളൂ. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതൊന്നും ആളുകൾക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവഗണനയും പിന്നെ ചവിട്ടും കുത്തും ആട്ടും തുപ്പും കേട്ട് അവിടെ തന്നെ കഴിയേണ്ട അവസ്ഥ തുടർന്ന് വരും. അപ്പോൾ ദുനിയാവിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരലോകത്തിൻ്റെ കാര്യം ബലി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നീട് നഷ്ടങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിലുണ്ടാകുക. അവിടെ നിലപാടുകൾക്കാണ് വില, അവിടെ സ്റ്റാൻഡുകൾക്കാണ് മൂല്യം എന്നത് നമ്മൾ തിരിച്ചറിയാം.

ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് റേഡിയോയിൽ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് 2441 ദിവസമായി. ഓരോ ദിവസവും ഓരോ ഖുർആനിക വചനങ്ങളും അതിൻ്റെ മനോഹരമായ പാരായണവും അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും സഹിതമുള്ള അർത്ഥവും സഹിതമാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 2417 എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറ 42 സൂറത്ത് ശൂറയിലെ 27-28 വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത്.

0: ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും അതിൻ്റെ വാട്സാപ്പ് ചാനലിലും ലഭിക്കും. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലും നമ്മൾ ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
1: മഷാല്ലാ, ഒരു സന്തോഷ വാർത്തയുള്ളത്, ഇന്ന് ഡോക്ടർ ഷബീർ കായംകുളത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് വിസ്റ്റം യൂത്തിൻ്റെ സ്നേഹസ്പർശം വിങ്ങിലെ അംഗം കൂടിയായ ഡോക്ടർ ഷബീർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം കേരള സർക്കാരിന് ചികിത്സാരംഗത്തെ, ആരോഗ്യ രംഗത്തെ ഒരു പുതിയ സംരംഭം ആദരണീയനായ ആഭ്യന്തരമന്ത്രി വശം നൽകി. അതൊരു വലിയ ചർച്ച ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ

0: ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹവുമായി ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് പ്രോഗ്രാമുകളിൽ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരുമൊഴികളിലേക്ക് പോവുകയാണ്. കെ വി മുഹമ്മദ് അലി സാഹിബ് നമ്മളോടൊപ്പം ചേരും.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം വരുന്ന ഒരു നബി വചനമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന അജൂസതൈനി മിൻ ഉജ്സി യഹൂദിൽ മദീന ഖാലത്ത ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം ഖാൽ സദഖത ഇന്നഹും യുഅദ്ദബൂന അദാബൻ تسمعه البهائم كلها فما رأيته صلى صلاة إلا تعوذ من عذاب القبر كريش وداك لي أم المؤمنين عائشة رضي الله عنها نبيدن جيني حديث إمام نسائي تند سننن الجيت ولدان چريا پدويت يستودو ودي إمام بخاري إمام مسلم وكي تنگلو دي صحيح غلي إذي آشيم الحديث نلجيت مند أم المؤمنين عائشة رضي الله عنها نمكريام أبو بكر صديق رضي الله عنه مغلان ഉമ്മുറുമാൻ ബിന്ദ് ആമിർ എന്നിവരാണ് അവരുടെ മാതാവ്. അബ്ദുറഹ്മാൻ, അബ്ദുല്ല, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു ഗുൽസൂം എന്നിങ്ങനെ സഹോദരങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇസ്ലാമിക ലോകത്ത് വലിയ സ്ഥാനമാണുള്ളത്. ദീനി വിഷയങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ വലിയ പങ്കാണ് അവർ വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീനി നിയമങ്ങളുടെ വശങ്ങളുടെയൊക്കെ വലിയൊരു ഭാഗവും അവരിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാനാകും. മുതിർന്ന സ്വഹാബികൾ പോലും തങ്ങൾക്ക് സംശയമുള്ള വിഷയങ്ങളിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചിരുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. ഉമ്മു അബ്ദില്ല എന്ന വിളിപ്പേര് അവർക്കുണ്ട്. ഹിജറ 58 മദീനയിൽ വെച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നബിയെ, ഇന്ന അജൂസത്തൈനി മിൻ ഉജ്സി യഹൂദിൽ മദീന, മദീനയിലെ കഴിവികളായ വൃദ്ധകളായ രണ്ട് സ്ത്രീകൾ പറയുകയുണ്ടായി, ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം, നിശ്ചയമായും ഖബറിലുള്ളവർ അവരുടെ ഖബറുകളിൽ ശിക്ഷക്ക് വിധേയരാകും, അദാബിന് വിധേയരാകും എന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മറുപടി പറഞ്ഞു: സദഖത, അവർ രണ്ടുപേരും പറഞ്ഞ സത്യമാണ്. ഇന്നഹും യുഅദ്ദബൂന അദാബൻ, തീർച്ചയായിട്ടും ഖബറാളികൾ ശിക്ഷിക്കപ്പെടും, അതായത് ഖബറിൽ ശിക്ഷക്കർഹതയുള്ളവർ ശിക്ഷിക്കപ്പെടും. തസ്മഉഹുൽ ബഹായിമു കുല്ലുഹ, അവരുടെ ശിക്ഷ, അവർ കേൾക്കുന്ന പ്രയാസങ്ങൾ നാൽക്കാലികളെല്ലാം കേൾക്കുകയും ചെയ്യും, മൃഗങ്ങൾ കേൾക്കുകയും ചെയ്യും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു: ഫമാ റഅയ്തുഹു, ഞാൻ റസൂലിനെ കണ്ടിട്ടില്ല, സ്വല്ലാ സ്വലാത്തൻ, ഒരു നമസ്കാരവും നിർവഹിക്കുന്നതായിട്ട്, ഇല്ലാ തഅവദ മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാനത് കണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഒരു നമസ്കാരവും നമസ്കരിച്ചിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ജൂത സ്ത്രീകളിലെ രണ്ട് പേർ അവർ പഠിച്ച കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിച്ചപ്പോൾ മുന്നതിനെക്കുറിച്ച് അറിവില്ലാത്ത, പഠിക്കാത്ത അല്ലെങ്കിൽ ബോധ്യപ്പെടാത്ത ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കുന്നു. വഹിയിൽ അവിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞത് ശരിയാണ്, ഖബറിൽ ശിക്ഷയുണ്ട്, ചോദ്യം ചെയ്യലുണ്ട്. അവിടുത്തെ ശിക്ഷ മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയില്ലെങ്കിലും മൃഗങ്ങൾക്ക്, നാൽക്കാലികൾക്ക് അവ കേൾക്കാനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് പിന്നീട് പറയുന്നു: ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറില്ല. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ തേടുകയും കാവൽ തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിൽ മാത്രമല്ല, നമസ്കാരത്തിലല്ലാത്ത സമയത്തും ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് പ്രത്യേകമായി പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ പ്രധാനമായിട്ട് ആ ഒരു പ്രാർത്ഥന ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാം. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ എന്ന് ഒരു സന്ദർഭത്തിൽ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. മാത്രവുമല്ല റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിൽ തശഹ്ഹുദിനുമായി ഇരുന്നാൽ, നമ്മൾ പറയുന്ന അത്തഹിയാത്തിന് ഇരുന്നാൽ, നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഓരോരുത്തരും കാവൽ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മിനാദാബ് ജഹന്നം, മിനാദാബിൽ ഖബർ നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കണം, ഖബർ ശിക്ഷയിൽ നിന്നും കാവൽ ചോദിക്കണം, പിന്നീട് ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും മസീഹുദ് ജാനിലെ ഫിത്നയുടെ ഷെറിൽ നിന്നുമൊക്കെ കാവൽ ചോദിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബറാ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ നബിയോടൊപ്പം ഒരു ജനാസയിൽ പങ്കെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുത്ത് ഇരിക്കുകയും അങ്ങനെ മാത്രവുമല്ല അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയുകയും അങ്ങനെ കണ്ണുനീർ നിലത്ത് വീണ് അവിടെ പോലും നനയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്, ബറാറല്ലാഹു പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, എൻ്റെ സഹോദരങ്ങളെ, ഇതാ ഇങ്ങനെയുള്ളൊരു അവസരം നമുക്കൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങളതിനുവേണ്ടി ഒരുങ്ങണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു എന്നും ബറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷ തേടിയെങ്കിൽ നാമും രക്ഷ തേടേണ്ടതുണ്ട്, ഖബർ ശിക്ഷയെ ഭയപ്പെടേണ്ടതുണ്ട്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പ്രവൃത്തികളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്, ഖബറിൽ സമാധാനവും സന്തോഷവും ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറേണ്ടതുമുണ്ട്. ആത്മാർത്ഥമായി തൗഹീദുള്ളൊരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ സൽക്കർമ്മങ്ങൾ, അവൻ്റെ ഇബാദത്തുകൾ, നമസ്കാരവും നോമ്പും സക്കാത്തും മറ്റ് പുണ്യകർമ്മങ്ങളുമെല്ലാം ഖബറിൽ അവന് സമാശ്വാസമായി, അവന് സുരക്ഷിതത്വം നൽകിക്കൊണ്ട് ഉണ്ടാകും എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയുണ്ടാകണം, ഒപ്പം ഖബർ ശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ടാകണം, ഖബറിൽ സമാധാനത്തോടുകൂടി കഴിയാനുള്ള വിഭവങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ ശേഖരിച്ചു വെക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയനായ കെവി നമ്മളോട് ഒപ്പം ചേർന്നിരിക്കുന്നു. അദ്ദേഹം എല്ലാ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം, എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റാണ്. എനിക്കൊക്കെ ഒരു അസൂയ തോന്നുന്ന ഒരു അച്ചീവ്മെൻ്റാണ്. അദ്ദേഹത്തിനുള്ള ദീർഘാസ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും, അദ്ദേഹം മരണപ്പെട്ടാൽ പോലും പീസ് റേഡിയോയിൽ ജനം അദ്ദേഹത്തെ കേട്ടുകൊണ്ടേയിരിക്കും. കാരണം അത്രയും ഫയലുകൾ അദ്ദേഹത്തിൻ്റെത്, അത്രയും വെരിഫൈ ചെയ്യപ്പെട്ട ഡാറ്റ, ഷാർപ്പാക്കപ്പെട്ട. നമ്മളിവിടുന്ന് പൊതുവെ ക്വിസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെരിഫിക്കേഷൻ്റെ ഡ്യൂട്ടി അദ്ദേഹത്തിനാണ് കൊടുക്കുക. കുറേ കാര്യത്തിൽ അദ്ദേഹം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ ചോദ്യങ്ങൾ വെരിഫൈ ചെയ്യാനൊക്കെ ഞാൻ പൊതുവെ വെരിഫിക്കേഷനിൽ അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്യും, നമ്മളുള്ള യോഗങ്ങളിലും മറ്റൊക്കെ. കുറച്ച് കണിശായിട്ട് നോക്കും, സമയത്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള വലിയ യോഗ്യത ഉള്ള ഒരു വ്യക്തിയാണ്. ബറക്കല്ലാഹു ഫീ. അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
2: ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി
0: നമ്മളതിൻ്റെ തുടർച്ചകളിലേക്ക് തന്നെ പോകുന്നു. അത് മുന്നോട്ട് പോയിക്കോളൂ.
2: ഇനി നമ്മൾ സ്വരം ഒരു പാട്ട് കേൾക്കാം. ദുനിയാവിൽ നമ്മളോ വിരുന്നുകാർ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.

0: പക്ഷെ അല്ലോ, ശരിക്കും അങ്ങോട്ട് കേട്ടാൽ തുളച്ചു കയറണ നെഞ്ചു പൊളിക്കണ ഒരു വല്ലാത്ത വരികളാണ്. ഇവിടെ ആരാണ് സ്ഥിരവാസം എന്നാണ് ചോദ്യം. സ്ഥിരവാസത്തിനെന്ന പോലെയാണ് അയാളുടെ നടത്തവും ഇരുത്തവും വീട് നിർമ്മാണവും പ്ലാനിങ്ങും വാശിയും വക്കാണവും എല്ലാം. അതസ്മത്തല്ല എല്ലായ്പ്പോഴും ഒരു ദിവസം ഇവിടെ നിന്ന് മടങ്ങുമെന്നും ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ഇങ്ങനെ ആടിയുലയുന്ന മയ്യത്ത് കട്ടിലിൽ ഒരാളായിട്ടിങ്ങനെ കടന്നു കൊടുക്കേണ്ടി വരുമെന്നും, അതും കഴിഞ്ഞ് ആരൊക്കെയോ പള്ളിയുടെ മെഹ്റാബിനരികിൽ ഈ മയ്യത്തും വെച്ച് ഇയാൾക്ക് വിട്ടുകൊടുക്കണമെന്നും മാപ്പാക്കി കൊടുക്കണമെന്നും ഒക്കെ പറയുമെന്നും, അപ്പോൾ ആ സ്വഫുകളിൽ നിന്ന് ആരൊക്കെ ഇല്ല പറ്റില്ല നീ എന്നോട് അങ്ങനെയാണ് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന പറയുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നും ഒക്കെ നമ്മൾ ആലോചിക്കുക. എല്ലാം കഴിയുമ്പോൾ ആ ഒരു ചെറിയ ചാലിലേക്ക് ചേർത്ത് കിടത്തി, ചിരിച്ച് കിടത്തി, കല്ലും വെച്ച് മണ്ണുമിട്ട് മനുഷ്യർ പോരുമ്പോൾ എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെയും പിന്നെയും ജീവിക്കും, പിന്നെ ഒരിക്കലും മരിക്കാത്ത ജീവിതത്തിലേക്ക് പതിയെ എത്തും എന്ന കാര്യം നാം ഓർക്കുക.
1: ഖബർ ശിഷ്യയെക്കുറിച്ചുള്ള ഒരു ഹദീസാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം ഖബറിലേക്കുള്ള ചിന്തകൾ സമ്മാനിപ്പിക്കുന്ന ഒരു മനോഹരമായ ഗാനവും, ഗാനത്തെപ്പറ്റിയും നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. സ്വരം സൂപ്പർ മാഷാ അള്ളാഹ്. പരലോകത്തെയും ഖബറിനെയും ഓർമ്മിപ്പിക്കുന്ന അർത്ഥവത്തായ ഗാനം. പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് ഷുഹൈബ എം വളപട്ടണം മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: തളരാതെ നിൽക്കും ഈ വിശ്വാസി തൻ മനസ്സ്, തടസ്സങ്ങൾ വന്നാലും തളരില്ലൊരിക്കലും, തണലായി കൂടെയുണ്ടല്ലോ തമ്പുരാൻ കരുണ, തപസ്സു പോലെ പ്രാർത്ഥനയിൽ കാത്തു നിൽക്കുന്നു, ഇരുളും വെളിച്ചവും മാറിമറിയും പോലെ ദുഃഖത്തിൻ പിന്നാലെ സുഖം വരുന്നുണ്ട്, പരീക്ഷണങ്ങൾ പെയ്തിറങ്ങും വേളയിൽ ക്ഷമതൻ കവചം തീർത്തു മുന്നേറണം, ഓരോ പ്രയാസത്തിൻ നടുവിലും ഒളിഞ്ഞിരിപ്പുണ്ട്, അള്ളാഹു നൽകും ആശ്വാസത്തിൻ വസന്തം, അവനിൽ ഭരമേൽപ്പിച്ചു നടക്കുക നീ, തീർച്ചയായും എളുപ്പം പോയി. അത് നമ്മളെ മറ്റേ അമീറിൻ്റെ
1: മഹാകവി
0: അമീർ എഴുതിയതായിരുന്നപ്പോൾ ഒരു എൻ്റെ കൈ തട്ടിയിട്ട് ആ സാധനം പോയി. പോയാൽ പിന്നെ അതൊരു ബഹറാണല്ലോ.
1: ബഹറിൽ
0: അപ്പോൾ ഇതിലെ തമ്പുരാൻ എന്നുള്ള പ്രയോഗം അത്ര സൂക്ഷ്മമല്ല. നമ്മളെ നാട്ടിൻപുറത്ത് ഈ തമ്പുരാൻ എന്ന് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംബിയൻസ് ഉണ്ട്, പഴയ മറ്റേ ജാതീയ വ്യവസ്ഥേൻ്റെ കാലത്തുള്ള. അതുകൊണ്ട് ഈ തമ്പുരാൻ അതേപോലെ നാഥൻ എന്നൊക്കെ പൊതുവെ നിരുത്സാഹപ്പെടുത്തപ്പെടുന്ന പ്രയോഗങ്ങളാണ്. എന്തായാലും ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം.
1: ഓക്കെ, നമ്മൾ ഇനി ചിന്തയിലേക്ക് പോവുകയാണ്. ചിന്തയിലൊരു ഇന്നൊരു കരച്ചിലാണ് കേൾക്കുന്നത്, ഒരു സങ്കട കരച്ചിൽ.
0: പേരും കരച്ചിൽ.
2: എന്താ മോനെ പന്തല് അങ്ങനെ തന്നെ അല്ലേ? അല്ല, എന്നോട് ഞാൻ ആദ്യം പറഞ്ഞു പന്തല് കാണാതെ
3: നിൽക്കണ്ടത്.
2: എല്ലാവർക്കും ജയിച്ചിട്ടുണ്ട്, ഓർക്കൊരു കുട്ടികൾക്ക് മാത്രം ജയിച്ചാ മതിയോ? ഓന് മറ്റോര് എന്തോരം പ്രതീക്ഷിച്ച് കളിക്കാം, രണ്ടു കുട്ടികൾക്കും വേണ്ടേ?
0: ആദ്യം നമുക്ക് ഈ കരച്ചില് കുട്ടിനെ കാണുമ്പോൾ ഒരു ഇടങ്ങാറുണ്ടെങ്കിലും, ഈ കരച്ചില് കേൾക്കുമ്പോൾ എനിക്കൊരു വന്യമായ ആഹ്ലാദം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോന്നിനും വെക്കേണ്ട ഒരു സ്ഥലത്ത് വെക്കണം, ഓരോന്നിനും വെക്കേണ്ട ഒരു ഇതിൽ. ചെറിയ മോനായതുകൊണ്ട് അവനോടുള്ള റിയാക്ഷൻ അല്ല ഞാൻ പറയണത്. ഇതിപ്പോൾ അവൻ്റേത് വീഡിയോ എടുക്കാൻ കിട്ടിയ അവനൊരു സാധു പയ്യനായതുകൊണ്ട് ആ ഉമ്മ അതിനെ അങ്ങനെ എടുത്തു. അത് അവരെന്നെ പബ്ലിഷ് ചെയ്തതാണ്, എനിക്കൊണ്ടത് അവരുടെ തന്നെ പേജിൽ പബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ കരഞ്ഞ കുറേ ആൾക്കാരുണ്ട്,
1: അതെ,
0: ഓരോ ടീമും തോൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു കമൻ്റ് വെറുതെ ചോദിക്കണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഫാൻസ് ഭ്രാന്തുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ ചോദിച്ചു വെച്ച് തുടങ്ങണം.
1: അതെ, അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഏതെങ്കിലും തോൽവി നമുക്ക് വലിയ സങ്കടം സമ്മാനിച്ചോ, അതിൻ്റെ ടീം തോറ്റു എന്നിട്ട് കരയാൻ തോന്നിയോ, മറ്റേ ടീം ജയിക്കുമ്പോൾ, നമ്മളെ തോൽപ്പിച്ച ടീം ജയിക്കുമ്പോൾ പിന്നെ ഒരു ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ മറ്റോൻ്റെ ഫാന് പിന്നെ അങ്ങനെ ജയിച്ച് ഫൈനലിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ ഒളി വരികയാണ്, ഓൾ ഇന്നലെയും ജയിച്ചു എന്ന് പറഞ്ഞൊരു സാഹചര്യം നമുക്കുണ്ടോ? അതാണ് പറയേണ്ടത് അല്ലേ?
0: അതെ, ഫുട്ബോള് ഒരു കളി എന്നുള്ള നിലക്ക് അപ്പോൾ നമ്മളതിനെ കുറച്ചുകൂടി നമ്മളൊരു സ്പേസിൽ നമ്മൾ മതപരമായി അതിനെ വീക്ഷിക്കുമല്ലോ. അപ്പം ഇസ്ലാമിൽ ചില കളികളും കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി തന്നെ അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതുണ്ട്. ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ചതികൾ ഒളിഞ്ഞു കിടക്കണ അങ്ങനത്തെ ഒക്കെ. പക്ഷെ ആ നിലക്കല്ലെങ്കിലും ഇത് ഇങ്ങനത്തെ കുറേ എലമെൻറ്റുകൾ ചേരുമ്പോൾ ഇത് മനുഷ്യൻ്റെ കുറേ അടിസ്ഥാനങ്ങളെ ബാധിക്കണ ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മളെ സ്കൂളിലെ കുട്ടികളോടെ ഭയങ്കര ഭ്രാന്താണ് ശരിക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ബ്രസീൽ തോൽക്കുമെന്ന് പറഞ്ഞു, ബ്രസീൽ തോറ്റു. പോർച്ചുഗൽ തോൽക്കുമെന്ന് പറഞ്ഞു, പോർച്ചുഗലും തോറ്റു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു വളരെ പ്രൈമറിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇവരുടെ ഇടയിൽ പിടിച്ചിരിക്കണമെങ്കിൽ വേറെ നമ്മൾ അത്ര ഡീപ്പായിട്ട് ഓരോ കളിക്കാരനും അവരുടെ കളി ഇങ്ങനത്തെ അവലോകനങ്ങളൊന്നും അതിലേക്കൊന്നും ഞാൻ പൊതുവേ ഞാൻ പോകാറില്ല. പിന്നെ ഫ്രാൻസ് തോൽക്കുമെന്ന് പറഞ്ഞു, ഫ്രാൻസ് തോറ്റു. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു അർജൻറ്റീനയ തോറ്റിരിക്കും. പിന്നെ കുറേ തള്ളി മറിച്ച് ഞാൻ കേട്ടോ, അപ്പോൾ പറഞ്ഞു മിക്കവാറും മെസ്സിൻ്റെ കാലൊളുക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് വന്ന് എന്താ മാശങ്ങൾ പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ട്. അപ്പം മിക്കവാറും വന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ ഗേറ്റിങ്ങ് നല്ലൊരു സീൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നെ സ്വീകരിക്കാനുള്ള ഞങ്ങൾ വരും നാളെ, ഞങ്ങൾ നിങ്ങളെ ഓഫീസിൽ വന്ന് കാണുമെന്നൊക്കെയാണ് എന്നോട് വെല്ലുവിളിച്ചത്. അപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം, എന്താ സംഭവിക്കുക എന്ന് കാണാമെന്നൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കുട്ടികളൊരു റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ചെയ്യണതാണ് നമ്മൾ. അപ്പോൾ അത്രയും ഇതിലങ്ങോട്ട് അഡിക്റ്റഡ് ആണ്, വേറൊരു തലം ലെവലിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോന്നിനെയും നമ്മൾ അതിൻ്റെ വെക്കേണ്ട ഒരു അവസ്ഥയിൽ വെക്കണം.
1: ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരീക്ഷ, അപ്പോൾ ഇൻറ്റേണൽ പരീക്ഷകളൊക്കെ നടക്കുന്ന ഒരു സമയം സി ബി എസ് ഇ സ്കൂളുകളൊക്കെ ഉണ്ട്. അവരെ ഇൻറ്റേണൽ മാർക്കൊക്കെ പരിഗണിക്കണ ഒരു സമയം കൂടിയാണ് ഈ പരീക്ഷകൾക്ക്. പക്ഷേ പരീക്ഷ എന്ന അവൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ പഠനം എന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിന്ന് പറ്റ മറന്നു കളയുന്ന രൂപത്തിലാണ് ഈ കളിയുടെ ലഹരി അവനെ ബാധിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന പോലെ മുതിർന്ന ആളുകളുടെ പലതിനെയും ഈ കളി കാരണത്താൽ ബാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പറ്റൂല.
0: അതായത് കുറേ കാര്യങ്ങൾ, ഒന്ന് സാമ്പത്തികം, രണ്ട് ഉറക്കം, മൂന്ന് വ്യക്തിബന്ധങ്ങൾ, നാല് അനാവശ്യമായിട്ടുള്ള അഭിമാന ക്ഷതമേൽക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ബാധിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവലോകനം നടത്തേണ്ടത് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം, നമ്മൾ തുറക്കുമ്പോഴും അടക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് സംരംഭം, ഐ മീൻസ് അതിൻ്റെ ആഡുകളും പരസ്യങ്ങളൊക്കെ ആണെങ്കിലും അതാണല്ലോ അതിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ അവിടെ നമ്മൾ അവലോകനം നടത്തേണ്ടത് ഇതിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാൽ അതേ പല കാര്യങ്ങളും വേറെ പലതിലും ചെയ്യാൻ പറ്റണില്ല. വലിയ സാമ്പത്തികം കൊടുത്ത് വലിയ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നു, ഈ ഫ്ലക്സ് ബോർഡ് വെച്ച ആ ഫ്ലക്സ് ബോർഡിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചിലപ്പോൾ ഒരു കിഡ്നി രോഗി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വിധവ ഉണ്ടാകും. ആ പൈസ അവർക്ക് കിട്ടിയാൽ പല കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ പറയണത് പിന്നെ എല്ലാതും വേണം. ഒരു ബോർഡ് ചിലപ്പോൾ ഒരു ജനറൽ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ, ഭയങ്കര ഒരു ഇസ്ലാമികമായ സ്പേസിലല്ലാതെ നിന്ന് നോക്കുമ്പോൾ എന്താണ്, എന്താ പറയുക, ബോർഡ് വെക്കണേന് പ്രശ്നം എന്നായിരിക്കും ആളുകൾ ചിന്തിക്കുക. പക്ഷേ നമ്മൾ വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാൽ ചുവട്ടിൽ ഇഴഞ്ഞു നീങ്ങുന്ന പ്രാണി മുതൽക്ക് നമ്മുടെ ആകാശത്ത് പറക്കുന്ന പക്ഷി വരെയുള്ളവരുടെ കാര്യത്തിൽ, ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവജാലങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അധികാരിയും ഭരണാധികാരിയുമായി ഉമർ ഖത്താബ് റളിയല്ലാഹു ഇരിക്കുമ്പോൾ യൂഫ്രട്ടീസിൻ്റെ തീരത്ത് കാൽ തെറ്റി വീഴുന്ന ഒരു പിന്നെ ഒട്ടകക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം ഉണ്ടെന്ന് എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പം നമ്മളിതിലേക്കൊക്കെ ഇതിലേക്ക് നല്ല ഇങ്ങനെ നമ്മൾ വിനിയോഗിക്കണ ക്യാഷൊക്കെ, ഇങ്ങനെ വിനിയോഗിക്കണ ക്യാഷുകളൊക്കെ നമ്മൾ ഒന്ന് റീതിങ്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, എന്നാൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റണില്ല. വേദനിക്കുന്നവൻ്റെ വേദനയിലേക്കൊന്നും ചെയ്യാൻ നമുക്ക് പറ്റണില്ല. അല്ലാത്ത കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കൊടുക്കുന്നു.
1: ഈ ഫ്ലക്സുകൾ പലതും വന്നു, ആ ഫ്ലക്സുകളിൽ എഴുതി വെച്ച വാചകങ്ങൾ പലരും ചിന്തിച്ചിട്ടില്ല. അതെന്താ ചോദിച്ചാൽ ഒരു പിന്നെ ഞങ്ങൾ ജയിക്കും ബാക്കിയുള്ളവരൊക്കെ തോൽക്കും എന്ന് മാത്രമേ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിലെഴുതിയ വാചകങ്ങളിൽ കുഫറിൻ്റെ വരികളുണ്ട്, അവിശ്വാസത്തിൻ്റെ വരികളുണ്ട് എന്നുള്ളത് ഫ്ലക്സ് ടൈപ്പ് ചെയ്ത ആളോ അത് വാചകം കൊടുത്ത ആളോ പൈസ കൊടുത്ത ആളോ ചിന്തിച്ചിട്ടില്ല. ദൈവം വിചാരിച്ചാൽ പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയൂല, എന്താ അതിൻ്റെ അർത്ഥം? പടച്ചോൻ വിചാരിച്ച ഇവിടെ നടക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ എത്ര വലിയ ഗൗരവമുള്ള വാക്കാ.
0: അത് ഹരം കയറിയിട്ട് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥ. മാത്രമല്ല കുറെ ഭയങ്കരമായ അഹങ്കാരത്തിൻ്റെ വരികളും അതേപോലെ തന്നെ വലിയ എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തികൾ തമ്മിലുള്ള അകൽച്ചക്ക് കാരണമാകുന്ന യുദ്ധങ്ങളൊക്കെ ഏതോ നാട്ടിലെ ഏതോ വ്യക്തികൾക്ക് വേണ്ടി എടുക്കണേ. മെസ്സിയും അതേപോലെ തന്നെ റൊണാൾഡോയും അതേപോലെ തന്നെ എംബാപ്പയും ഒക്കെ കളിക്കളത്തിൽ ഇറങ്ങിയാൽ ഓരോ കളിക്കളത്തിൽ നിൽക്കുന്ന മണിക്കൂറുകളൊക്കെ അവരുടെ സമ്പാദ്യമാണ്. ഈ പറഞ്ഞ സാധുക്കൾക്കോ അങ്ങനെയല്ല. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, രാത്രി 12:30 മുതൽ 2-2:30 വരെ ഒന്നുറക്കം തൂങ്ങാതെ കാര്യങ്ങൾ കാണാനും അതിൻ്റെ വിശദാംശങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്രയും സമയം നമ്മളുടെ കുട്ടികളുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഭാര്യക്കും ഭർത്താവിനും അത്ര നല്ലൊരു സ്പേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പ്രായമായ മാതാപിതാക്കളുടെ കൂടെ സംസാരിച്ചിരിക്കാൻ അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അവരുടെ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ഓരൊക്കെ വേണ്ടെന്നാണ് പറയുക, ഒന്നും വേണ്ട, അത് ചെയ്യേണ്ട, അത് ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ചെയ്യേണ്ട എന്നാണ് പറയുക. അതേസമയത്ത് അവർക്കൊരു അവരെ വളരെ ബോധപൂർവം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഇനിയൊരു തികച്ചും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത്രയും മണിക്കൂർ വേണ്ട, അതിൻ്റെ നാലിലൊന്ന് ഇസ്ലാമികമായൊരു വിഷയം പഠിക്കാനോ ഖുറാൻ ഓതാനോ നമുക്ക് പറ്റുന്നുണ്ടോ? ഇതൊക്കെ ഇതോടൊപ്പം ഒരു റമദാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാൻ വരെ രാത്രി നിസ്കാരമേ ഇല്ല. ഇത് 4 മണിക്ക് എണീറ്റിട്ടും അലാം വെച്ച് എണീക്കണം. അലാം അടിക്കുമ്പോൾ ഉണരാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈവൻ പരീക്ഷ സീസണിൽ പോലും രക്ഷിതാക്കൾ പിടിച്ചു കുലുക്കി ഉണർത്തിയാലേ ഉണരുള്ളൂ, എന്നിട്ട് ഓർമ്മയാക്കിയാലേ ഉണരുള്ളൂ. ഇത് സ്വയം എണീക്കുന്നു, സ്വയം ഉണരുന്നു, സ്വയം അലാം വെക്കുന്നു. അപ്പം ഏത് കാര്യത്തിൻ്റെയും താല്പര്യത്തിൻ്റെ ഒരു തലം, ആവേശത്തിൻ്റെ ഒരു തലം, ഈ ഫുട്ബോളിനോടുള്ള ഇഷ്ടം പോലെ ആയി മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഓരോ വ്യക്തിയും പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത സക്സസ്ഫുൾ ലൈഫ് എന്ത് ചെയ്യും? കിട്ടും. 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്.
1: അപ്പോൾ ഫുട്ബോൾ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള കൂടുതൽ മുൻഗണനയുള്ള ഒരു കാര്യമായി മാറുമ്പോൾ ഈ അതിനുവേണ്ടി എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന ഒരു ഗുണം വെച്ച് ബാക്കി എനിക്ക് ഹൈ പ്രയോറിറ്റിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് ഇതിനിപ്പോൾ ഒരു ചെറിയ രൂപത്തിലെങ്കിലും അഡിക്ഷനായ ആളുകൾ, ഞാൻ അഡിക്ഷൻ അല്ലെങ്കിലും ഇത് ഞാൻ ഇതൊക്കെ വീക്ഷിക്കുന്ന ഒരാളാണ്, പിന്നാലെ കൂടുന്ന ഒരാളാണ്, ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിയുമെന്ന് നോക്കണം എന്നാണ് അതിൻ്റെ ഒരു പോയിന്റ്. അതോടൊപ്പം ഇപ്പോൾ ഒറ്റ കാര്യം മാത്രം പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ പറയില്ല, ഒരു കുട്ടി അവിടെ കളി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉമ്മ അവനോടൊരു കാര്യം പറയാണ്. അപ്പോൾ അവന് മൈ ഗോള് ഇത് കയ്യട്ടെ എന്നൊരു വാക്കവൻ പറയുന്നുണ്ടോ? എങ്കിൽ അവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, അതൊരു ചെറിയ വിഷയമല്ല. ഉമ്മാൻ്റെ ഒരു നിർദ്ദേശം, ഉമ്മ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം, അത് പിന്നെ ചെയ്യുന്നതിൽ നിന്ന് വൈകുന്നത് അല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുന്നത്, നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഉമ്മാക്ക് മറുപടി കൊടുക്കണം നിസ്കാരം മുറിച്ചിട്ട് എന്നാണ്. ഫർദാണെങ്കിൽ മാത്രമേ ഒഴിവാക്കാൻ പാടില്ലാത്തുള്ളൂ, സുന്നത്താണെങ്കിൽ നിസ്കാരം മുറിച്ചിട്ട് ഉമ്മാക്ക് മറുപടി കൊടുക്കണം എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ കളിയോ ഇനി എന്തോ ആയിക്കോട്ടെ ഉമ്മാക്ക് മറുപടി കൊടുക്കാതൊക്കെ എങ്ങനെ? പ്രയോറിറ്റികൾ മാറിയാൽ ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഭൗതികമായുണ്ട്, പരലോകം വെച്ച് നോക്കുമ്പോഴും ഉണ്ട്.
0: പിന്നെ ഇതൊരു തരം ഡിസോർഡറാകുന്നു, ഒരു തരം എന്താ പറയുക, പിന്നെ സൈക്കോസിസ് ആകുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കുട്ടീൻ്റെയൊക്കെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുതിർന്നവരുടെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലൊരു ബ്രേക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ട് പോയാൽ ഇത് ആത്മഹത്യയിലേക്കും മനോനില തെറ്റണയിലേക്കൊക്കെ എത്തും. പിന്നെ ആ കുട്ടീൻ്റെ കാര്യത്തിൽ ആ കുട്ടിയെ ആ കുട്ടീൻ്റെ പാരൻറ്റ് അങ്ങനെയാണ് കേടിയണം. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടല്ലറിയാവും, ഭയങ്കര ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ സോഷ്യൽ മീഡിയക്ക് കുട്ടികളെ നമ്മൾ സോഷ്യൽ മീഡിയക്ക് ഏത് ലെവൽ വരെ കൊണ്ടുവരണം, ഇതൊരു പ്രധാന സംഗതിയാണ്. കുട്ടികളുടെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൽ ആളുകൾ എഴുതിയ കമൻസൊക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് പ്രചോദിപ്പിക്കാം. നിൻ്റെ പാട്ട് നല്ല പാട്ടാണെന്ന് ഒരുപാട് ആൾ പറയുന്നുണ്ട്, നിൻ്റെ എഴുത്ത് നന്നായിട്ടുണ്ട്. ഈ കരച്ചിലൊക്കെ കൂടെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് അവൻ എന്തൊരു കോമഡി കഥാപാത്രമായിരിക്കും. ഏതൊരു കുട്ടി ഒരു പിന്നെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മറ്റാ യന്ത്ര ഊഞ്ഞാലുണ്ടല്ലോ, ആ യന്ത്ര ഊഞ്ഞാലുമെന്ന് അവന് കണ്ണ് മുറുക്കി ചെമ്മി പിന്നെ നിലവിളിക്കണൊരു സാധനമുണ്ട്. അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത ആൾക്കും അത് കാണുന്ന ആളുകൾക്കൊക്കെ അത് ആസ്വാദനമാണ്. അതേസമയത്ത് അവന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവനത് ഭയങ്കര അപമാനമാണ്. അവനെ കാണുമ്പോൾ ആളുകളുടെ ട്രോൾ മൈൻഡിലാണ് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പം അതുകൊണ്ട് നമ്മളെ മക്കളുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. നമുക്കൊരു ആസ്വാദനം കിട്ടുന്നു, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു, അവൻ്റെ ഒരു മനോനില എന്താണ്, ആ കുട്ടിയുടെ കരച്ചിലിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ശരിക്കൊരു ഒരു തരം സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, മാനസികമായൊരു ഇഷ്യൂ ആണ്. അതിനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഇല്ല. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ ആ വീഡിയോ എടുത്ത് നോക്കി കാണാ എന്ത്, ആ ഉമ്മ എടുത്ത സ്റ്റാൻഡിലൊരു പ്രശ്നം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിചാരത്തിൽ.
1: അപ്പോൾ ഇത് കുറേ അധികം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ പ്ലേ ചെയ്യിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ മുഖവും ഒക്കെ ബ്ലർ ചെയ്ത് ആ കുട്ടിയെ കാണാത്ത രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആ കുട്ടിക്കൊരു പ്രയാസം ഉണ്ടാവരുതെന്നും ആ കുടുംബത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ നമ്മൾ ബ്ലർ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് ആ കുട്ടിയുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരിക്കലും വേദനിപ്പിക്കുന്ന തരത്തിൽ അവരെ പിന്നീടൊരു അപമാനം സഹിക്കുന്ന രൂപത്തിലാക്കാൻ നമ്മളും സമ്മതിക്കാതിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താം.
0: യെസ്.

0: കെ പ്രിയപ്പെട്ട പീസ്റ്റുഡിയ ശ്രോതാക്കളെ, നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നത് പ്രകാരം ഇന്ന് സമകാലികം സെഷനിൽ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഷബീർ ജോയിൻ ചെയ്യുന്നു. ഷബീർ നമ്മളോടൊപ്പം ചേരാവുന്ന വിധം ഇപ്പോൾ എനിക്ക് അവൈലബിളാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹം ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ഷബീറിനെ അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യുക. കായംകുളം സ്വദേശിയാണ്. കായംകുളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ആളുകൾ ഷബീർ ഡോക്ടർ ഷബീറിനെ അറിയാതിരിക്കില്ല. അതിന് മാത്രം വലിയ ദൗത്യങ്ങൾ. മഷാ അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായ സ്വാഫിയത്വം പ്രധാനം ചെയ്യുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ അബ്ദുറഹ്മാൻ, നമ്മൾ ഡോക്ടർ ഷബീറിലേക്ക് പോകുന്നു.
1: അതെ, അസ്സലാമു അലൈക്കും.
0: ഡോക്ടർ മൈക്ക വോയിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ടഡ് ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. നിങ്ങൾ അൺമ്യൂട്ടഡ് ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ.
1: ഇവിടെ ശബ്ദം കേൾക്കുന്നില്ല.
0: ഷബീറിന്റെ, ഡോക്ടർ ഷബീറിന്റെ ശബ്ദം ഉണ്ട്, ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. ഈ ബോക്സിലേക്ക് കൊടുത്താൽ മതി.
1: നിങ്ങൾ നേരത്തെ ഇരുന്ന മാതിരി തന്നെ ഇരുന്നാൽ മതി.
0: നേരത്തെ ഇരുന്ന പോലെ ഇരുന്നുള്ളൂ.
1: കറക്റ്റ് ആണ്. ഓക്കെ, സൗണ്ട് അജലെ റിപ്ലൈ കൊണ്ടുവരാം. അജലെ
2: ഇപ്പോൾ കേൾക്കാമോ?
1: ആ കേൾക്കാം, കേൾക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ഓക്കെ
0: ഡോക്ടർ, മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ഫോട്ടോ ഉണ്ട്, വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഡോക്ടർ ഷബീർ രമേശ് ചെന്നിത്തലക്ക് എന്തോ ഒരു പേപ്പർ കൊടുക്കണതാണ്. അപ്പോൾ ഇയാൾ നമുക്ക് അറിയണോണ്ട് ആ പേപ്പറിൻ്റെ ഉള്ളിൽ കനപ്പെട്ട എന്തോന്ന് ഉണ്ടാവും തോന്നി എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, വിളിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹം അറിയണം. രണ്ട്, അത്തരം ഒരു പിന്നെ മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിൽ പീസ് റേഡിയോക്ക് വലിയൊരു ഒരു റോളുണ്ട്. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന റോൾ നമ്മൾ എടുക്കണം എന്നുള്ള നിലക്കാണ് ഡോക്ടർ ഷബീറിനോട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇയാൾ വലിയ പുള്ളിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്താണ്. ഏതായാലും ഡോക്ടർ ഷബീർ നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യാണ്.
1: ഡോക്ടറെ, രമേശ് ചെന്നിത്തല കൊടുത്ത പേപ്പറിൽ എന്താ ഉള്ളത്?
0: അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പറയില്ല. ആ അതിലേക്ക് പോകണമെങ്കിൽ എന്തുയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി വേറെ കുറച്ച് കാര്യങ്ങൾ
1: ചോദിക്കണല്ലേ,
0: ചോദിച്ചു വെക്കണം. എന്നിട്ട് എനിക്ക് ആ സാധനം അറിയാം എന്താണ് അതിൽ ഉള്ളത് എന്ന് അറിയണോണ്ട്
1: അറിയാത്ത ആകാംക്ഷ ചോദിക്കണേ.
0: ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഡോക്ടറെ ഒരു ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ, അതേപോലെ തന്നെ ഈ പൊടുന്നനെയുള്ള മരണങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ മെഡിക്കൽ മേഖല വളരെ റഷാണ്. ശരിക്ക് മെഡിക്കൽ രംഗത്തെ ചികിത്സാ പിഴവുകൾ ഇപ്പോൾ വളരെ കൂടുന്നുണ്ട്. ഈ ചികിത്സാ പിഴവിൻ്റെ കോർ സാധനത്തിലായിരിക്കും ഉണ്ടാകുക. അപ്പം ഈ ഇത്രയും രോഗങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും ഇന്നിപ്പോൾ നമ്മുടെ മെഡിക്കൽ മേഖല ഇതൊക്കെ ഫേസ് ചെയ്യാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ്, അതിന് മാത്രം നമ്മൾ എക്യുപ്ഡ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
2: നമ്മൾ ഇതിനകത്ത് നമ്മുടെ കേരളത്തിലുള്ള ഒരു ആരോഗ്യ മേഖലയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കൊരു പബ്ലിക് സെക്ടറുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്വകാര്യ മേഖലയുണ്ട്. ഇപ്പം നമുക്ക് സ്വകാര്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കവിടെ റിസോഴ്സുകൾ ഫ്രീ അല്ല. അത് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിന്റെ സഹായത്തോടു കൂടിയാണ് ആളുകൾ ചികിത്സ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസോഴ്സുകൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവിടെ ആളുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കിട്ടും, ആളുകൾക്ക് തൃപ്തികരമായ രീതിയിൽ ചികിത്സ കൊടുക്കാൻ കഴിയും. പക്ഷെ ഇതിനകത്തൊരു സാമ്പത്തിക വശം ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന രോഗികൾ ധാരാളം അവരുടെ പോക്കറ്റ് കാലിയാകുന്നതിനെ പറ്റി വറീഡ് ആവുകയും അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു ചൂഷണത്തിന്റെ മേഖല ഉണ്ടോ, അതായത് അനാവശ്യമായിട്ടുള്ള പരിശോധനകളും അനാവശ്യമായിട്ടുള്ള ചികിത്സകളും അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വളരെയധികം സംശയാലുക്കളുമായിരിക്കും. ഇനി നമ്മുടെ പബ്ലിക് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 70% ഒ പി രോഗികളും 30% ഇൻപേഷ്യന്റ് രോഗികളും ചികിത്സ തേടുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ്. ഇതിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പല സ്ഥാപനങ്ങളും 70, 100 വർഷമൊക്കെ പഴക്കമായ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇത്രയും പഴക്കമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലാനുസൃതമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പലപ്പോഴും ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമമായ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ വിഭവ ദാരിദ്ര്യവും സാമ്പത്തിക പിരിമുറുക്കവും എല്ലാം കാരണം ഗവൺമെന്റിന് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം സാധിക്കുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് രോഗികളുടെ എണ്ണം ഭീമമായി വർദ്ധിക്കുകയും എന്നാൽ ഇതിന് കെയർ കൊടുക്കാനുള്ള ഹ്യൂമൻ റിസോഴ്സ് അതായത് മാനവ വിഭവശേഷിയിൽ വലിയ രീതിയിലുള്ള കുറവുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റിലുള്ള പോകുന്ന ആളുകൾക്ക് വേറൊരു തരത്തിലുള്ള ആശങ്കയും ഗവൺമെന്റിൽ വരുന്ന ആളുകൾക്ക് മറ്റൊരു തരത്തിലുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ നമുക്കൊരു മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾക്ക് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലാതെയുള്ള ഒഫീഷ്യലായിട്ടുള്ള വിഷ്വൽ മീഡിയയിലാണെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ പാനിക്കാക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്കും അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് ഇമോഷണൽ ആയിട്ട് ആളുകൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം. അത്തരത്തിൽ നമുക്ക് ആളുകൾക്ക് ഏറ്റവും അധികം ആളുകൾ എന്തായാലും വായിച്ചോ അല്ലെങ്കിൽ കണ്ടോ കടന്നു ഉറപ്പുള്ള ഒരു വാർത്തയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളുടെ ഈ ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ. ഇപ്പം ഒരു അസ്വാഭാവികമായ ഒരു കാര്യമോ അല്ലെങ്കിൽ അനിഷ്ടകരമായ ഒരു കാര്യമോ ഒരു രോഗിക്ക് സംഭവിച്ചോ എന്ന് പറയുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി തന്നെ അതിനെ ചികിത്സാ പിഴവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് തെളിവാണ്. അപ്പോൾ ഒരു ഒരു മരണം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ആയിട്ടുള്ളത് ആ ചികിത്സിച്ച ഡോക്ടർ ആണ് എന്ന് ഒരു വൺ ലൈനിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു അസംതൃപ്തിയുണ്ട്. അതായത് നമ്മുടെ ചികിത്സാ മേഖലയില് ജനങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല. അതിന് അടിസ്ഥാനപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള വിഭവം ഈ ആരോഗ്യ മേഖലയിലേക്ക് നീക്കിവെക്കാൻ സാധിക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ടും നമ്മൾക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് നീഡ് എന്ന് പറയുന്നത് ആഹാരം പാർപ്പിടം വസ്ത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെയും കാളും അടിസ്ഥാനപരമായിട്ട് നീഡാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ജീവൻ നിലനിർത്തുന്ന ഒരു മേഖലയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു സാമ്പത്തികമായ രീതിയിലുള്ള ചെലവഴിക്കൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിലൊരു മാറ്റം കൊണ്ടുവരികയും നമ്മൾ കൊടുക്കുന്ന ഓരോ ടാക്സ് പേയർ മണിയും ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് ഇനി ഉയർന്നു വരേണ്ടത്. നിലവിൽ നമ്മുടെ ലോകത്ത് അങ്ങോളം ഉണ്ടാകുന്ന ചികിത്സാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കത്തക്ക രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സർക്കാർ മേഖലയിലും ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.
0: ഡോക്ടർ ഷബീർ, അങ്ങ് പറഞ്ഞ ചില പോയിന്റുകൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോകണം. നമ്മൾ ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പേഷ്യൻസ് അനുഭവിക്കുന്ന സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ കപ്പാസിറ്റി അത് പര്യാപ്തമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉപകരണങ്ങളും നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധം അതിന് സാമ്പത്തിക ബാധ്യതകളുണ്ട്. രണ്ട്, പൊതു സ്ഥാപനങ്ങളിലാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിൽ അവിടെ എത്തുന്ന പേഷ്യൻസിൻ്റെ എണ്ണവും അവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്വിപ്മെൻസും അവിടെ അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യ വിഭവശേഷിയും അതും എന്തല്ല, പര്യാപ്തമല്ല. പ്ലസ് മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ ചികിത്സാ പഴവ് ഞാനിവിടെ എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇപ്പോൾ ഡോക്ടർ ഷബീർ വിസ്റ്റം യൂത്തിൻ്റെ ജില്ലാ ഭാരവാഹിയായിരുന്നു നേരത്തെ. ഇപ്പോൾ അദ്ദേഹം നമ്മളുടെ സ്നേഹസ്പർശം വകുപ്പിലുള്ള ഒരു അംഗമാണ്. ഇതേപോലെ നമുക്ക് കുറേ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് തീർച്ചയായും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് ഡോക്ടർ ഷബീർ പറയണില്ലാതെ നമ്മളാണ് പറയേണ്ടതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഡോക്ടർ മാലിക്ക് ഒരു ദിവസം അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവരണം. കണ്ണൂർ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എന്താണ് പിന്നെ ഒപ്താൽമോളജിസ്റ്റാണ്, കണ്ണ് വിദഗ്ധ കണ്ണ് രോഗ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഏതോ ഒരു സ്പെസിഫിക്കായ സർജറി ചെയ്ത ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻറ്റിന് അദ്ദേഹം പൈസ കൊടുത്ത് നിശ്ചയിച്ചാണ്. അദ്ദേഹത്തിന് ഇത്രയും പേഷ്യൻ്റ് മാനേജ്മെൻറ്റും സംഗതിയും നടക്കാതെ വരുന്നതുകൊണ്ട്, ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരാളെ അദ്ദേഹം അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഈ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ഭാരങ്ങളും സംഗതികളൊക്കെ വലിയൊരു ഒരു പ്രശ്നമാണ്. അവിടെയാണ് ഇപ്പോ ഡോക്ടർ ഷബീർ മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയത്തിന്റെ ഒരു പ്രസക്തി. അതേ പറഞ്ഞ ആ വാചകത്തെ നമുക്കൊന്നുകൂടി കോട്ട് ചെയ്തു പോകാം. നമ്മൾ കൊടുക്കുന്ന ടാക്സിനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് സിസ്റ്റത്തിന്റെ ഒരു ബാധ്യതയാണ്. അവിടെയാണ് ഹരിപ്പാട്ടിലെ പുതിയ പദ്ധതി ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രദേശത്ത് ഞാൻ നമ്മളിടക്ക് പറയാൻ വിട്ടുപോയത് അദ്ദേഹം ഒരു നെഫ്രോളജിസ്റ്റാണ്. പിന്നെ കിഡ്നി രോഗികളും അവരുടെ ലോകവും ശരിക്കും അറിയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സാമ്പത്തികാവസ്ഥയും മാനസികാവസ്ഥയും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന രോഗികളുമായുള്ള നിരന്തര സമ്പർക്കങ്ങളായിരിക്കും സാമൂഹികമായി ഇത്തരം ഒരു പദ്ധതിയിലേക്ക് ചിന്തയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ അനുഭവങ്ങൾ ചോദിക്കാം. സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം നമുക്ക് ഹരിപ്പാട് പദ്ധതി ഒന്നെടുക്കാം. അപ്പോൾ ഹരിപ്പാട് പദ്ധതിയുടെ ഒരു അതിൻ്റെ ഒരു കോൺസെപ്റ്റ് സൈഡ് എന്താണ്?
2: നമ്മള് പിന്നെ ഈ തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിലാണ് നമുക്ക് കേരളത്തിൽ പുതുതായിട്ട് രണ്ട് മെഡിക്കൽ കോളേജുകൾ കൂടി അനുവദിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ഹരിപ്പാടും എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ അതൊരു കുറിപ്പായിട്ട് ഇടുകയും അപ്പോൾ അത് വായിച്ചതിന് ശേഷം ഒരുപാട് പേര് ഇതൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് ആയിട്ട് എഴുതി മന്ത്രിക്ക് സബ്മിറ്റ് ചെയ്യണം, കാരണം ഇത് വളരെയധികം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു പ്രോജക്റ്റായിട്ട് തന്നെ തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കേരളത്തിലൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളാണ്. ഇപ്പം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആണെങ്കിലും ഒക്കെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും എല്ലാം വിചാരിക്കുന്നത് ഒരു നാട്ടിൽ ഏറ്റവും മികച്ച ഒരു ചികിത്സ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആവശ്യമായിട്ട് ഉണ്ടാവേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് ആണ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് അവർ എളുപ്പമുള്ള ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ് സാധാരണയായി സംഭവിക്കുന്നത്. പക്ഷെ നിലവിലുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് കാണുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടായി വരാൻ ഏകദേശം 75-80 വർഷങ്ങൾ എടുത്തു. അപ്പൊ അത്രയും വലിയ വളർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതേസമയം നമ്മൾ ഇന്ന് ഒരു മേഖലയിൽ ചികിത്സാ മേഖലയിൽ അതായത് ടെർഷറി കെയർ നമ്മൾ പറയുന്ന നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന ഒരു പേഷ്യന്റിന് ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ഇന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ പറഞ്ഞ പോലെ 75-80 വർഷം കഴിഞ്ഞിട്ട് ആ മേഖലയിൽ ആ മെഡിക്കൽ കോളേജ് വികസിച്ച് വന്നതിന് ശേഷം ആ ചികിത്സ കിട്ടിയാൽ പോരാ. നമുക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഗുണം നമുക്കൊരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. അപ്പോൾ അതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അത് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ പഠനം അതായത് MBBS വിദ്യാർത്ഥികളുടെ പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ധാരാളം പണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് അവിടുത്തെ ലെക്ചർ ഹാളുകൾ ലാബുകൾ അതുപോലെ അവരുടെ ഹോസ്റ്റലുകൾ ഇതെല്ലാം പണിയുന്നതിന് വേണ്ടി ധാരാളം പണം അവിടെ ചെലവഴിക്കേണ്ടി വരികയും അവിടെ മെഡിക്കൽ കൗൺസിലിന്റെ റെക്കഗ്നീഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അതിന്റെ അവർ നിർദ്ദേശിക്കുന്ന സ്റ്റിപ്പുലേഷൻസ് ഒക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പണം അവിടെ ജനങ്ങളുടെ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അൾട്ടിമേറ്റ്ലി നമുക്കൊരു ബേസിക് സ്പെഷ്യാലിറ്റികൾ മാത്രം ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഉയർന്നു വരിക. അതേസമയം നമ്മുടെ ജനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഏത് രാത്രിയിലും ഏത് എമർജൻസി വന്നാലും അവിടെ അത് മാനേജ് ചെയ്യപ്പെടാം സന്നദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആശുപത്രിയാണ് ജനങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ ഈ ഹോസ്പിറ്റലുകൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് മിക്കവാറും 30-40 വർഷങ്ങളെങ്കിലും മിനിമം എടുക്കും. കാരണം ഗവൺമെന്റ് അത്രയധികം പണം അതിന് സ്പെൻഡ് ചെയ്താലേ ആ നിലയിലേക്ക് ആശുപത്രിയെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. തന്നെയല്ല ഇന്നത്തെ കാലത്ത് സ്ഥലപരിമിതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ സ്ഥലം ഈ ഉള്ള സ്ഥലത്തിനകത്ത് പേഷ്യന്റിന് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായി വരുന്നതിന് പകരം അതിനകത്ത് സ്റ്റുഡൻസിന്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം യൂട്ടിലൈസേഷൻ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് നമുക്ക് ടാക്സ് പേയർ മണി ലോസ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് അല്ല ഇതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് ഇത് അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം ഒഴിവാക്കിക്കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം മുതൽ ഉള്ള ട്രെയിനിങ് മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. ഈ ആശയത്തിന്റെ ഒരു ക്രക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും സ്ഥാപിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യാലിറ്റികളിലെ പ്രൊഫസർമാര് അതോടൊപ്പം തന്നെ ടീച്ചിങ് ആയിട്ടുള്ള ഫാക്കൽറ്റിക്ക് പുറമെ നമ്മൾക്ക് ഈ MBBS കഴിഞ്ഞ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളായ MD DM തുടങ്ങിയ കോഴ്സുകളായിരിക്കും ഇവിടെ പഠിപ്പിക്കുക. അപ്പൊ അതിന്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കോഴ്സുകൾ ഇവിടെ നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ്ങിനുള്ള ഒരു അവസരം കിട്ടുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ സേവനം നമുക്ക് ഈ രോഗികൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പം ഇതൊരു 24 മണിക്കൂറും നമുക്ക് ഹൈ എൻഡ് ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും. അതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചണ്ഡീഗഡ്, അതുപോലെ STPGA ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പേഷ്യന്റ് കെയറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഉന്നതമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായി വരുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിന് യോഗ്യരായിട്ടുള്ള അധ്യാപകരായിരിക്കും അവിടെ ഫാക്കൽറ്റി ആയിട്ടുണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻ, അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആധുനികമായ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ഗവൺമെന്റ് സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഷ്യന്റ് ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സീരിയസ് ആയിട്ടുള്ള രോഗികളെ പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുകയും മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം എന്നാൽ മെഡിക്കൽ കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് മതിയായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എമർജൻസി മെഡിസിൻ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഇന്റർവെൻഷൻ റേഡിയോളജി, ട്രോമ കെയർ, അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഒരു പേഷ്യന്റ് കെയർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് തുടക്കം മുതൽ തന്നെ നടപ്പാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡേ വൺ മുതൽ തന്നെ ഇത് ഓപ്പൺ ആകുന്ന ഡേ വൺ മുതൽ തന്നെ നമുക്ക് പേഷ്യൻസിന് തൃപ്തികരമായ രീതിയിലുള്ള ഒരു ചികിത്സ നൽകാൻ സാധിക്കും. തന്നെയല്ല, ഈ ഒരു മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ഇതിന് ധാരാളം ഫണ്ടുകൾ നമുക്ക്, ഈ PG ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ധാരാളം ഫണ്ടുകൾ, റിസർച്ച് ഫണ്ടുകളൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഈവൻ സ്വകാര്യ മേഖലയിൽ നിന്ന് തന്നെ ധാരാളം ഫണ്ടുകൾ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വിഭവദാരിദ്ര്യം. ഈ വിഭവദാരിദ്ര്യത്തെ അഡ്രസ്സ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ട് നമുക്ക് സാധിക്കും.
0: ഈ ഇപ്പോൾ നിങ്ങൾ മാതൃകയായി പറഞ്ഞ മോഡലായി പറഞ്ഞത് ജിപ്മറും അതുപോലെ തന്നെ PGI ചണ്ഡീഗഡും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു
2: ജിപ്മറിൽ ശരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട്, പക്ഷേ PGIയിലും STPGIയിലും ഒന്നും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളില്ല.
0: യെസ്, അപ്പോൾ അവിടെ ഒരു സാധാരണ ചികിത്സ രോഗികൾക്ക് ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് അവിടെ റിസർച്ചിന് കൂടുതൽ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു റിസർച്ച് സാധ്യതയുള്ള അതിൻ്റെ ഒരു പിന്നെ മണ്ണാണോ എത്രമാത്രം പ്രസക്തി?
3: ഒന്നുകൂടി, അതായത് നമ്മളെ പ്രശ്നങ്ങളെ എത്രത്തോളം റിസർച്ച് ചെയ്യാറുണ്ട് എന്നുള്ളതിൽ നമുക്ക് കൺസേൺ ഉണ്ട്. ഇപ്പോൾ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയം മുതൽ, മീൻസ് മാനസിക ആരോഗ്യം മുതൽ ശാരീരിക ആരോഗ്യം വരെ എടുത്താൽ, ഇപ്പോൾ 9ാം ക്ലാസ്സിലും KG ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽക്ക് ആത്മഹത്യ ചെയ്യുന്നു, പൊടുന്നനെ ഒരു 35-ൻ്റെയും 40-45-ൻ്റെയും ഇടയിലുള്ള മനുഷ്യർ മരിച്ചു വീഴുന്നു, റീസൺ അറിയാത്ത മരണങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇതിലൊന്നും ഭയങ്കര റിസർച്ച് പബ്ലിഷിംഗ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനൊരു സ്ഥാപനം വരുമ്പോൾ അതിന് വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന ഒരു തല ഉണ്ടല്ലോ, അത് എത്രത്തോളം നമുക്ക് ഇതിൽ എൻക്യാഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
2: തീർച്ചയായിട്ടും നമ്മൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റം ആണ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനൊരു പ്രാമുഖ്യം കിട്ടാത്തത്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് വർക്കുകൾ നടക്കുന്ന സ്ഥാപനങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ ശ്രീത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ തന്നെ അതൊരു ഓട്ടോണോമസ് സ്ഥാപനമായിട്ടും അതിനകത്ത് റിസർച്ച് അതിനകത്ത് എംബഡഡ് ആയിട്ടുമുള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻസ് വരുന്നത്. അതേസമയം നമ്മൾ ബാക്കി നമ്മൾ സർക്കാരിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ, അതായത് നമ്മളെ DME കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നൊന്നും അത്തരത്തിലുള്ള റിസർച്ച് പബ്ലിക്കേഷൻസ് വരുന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണം അവിടെ റിസർച്ചിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് പേഷ്യന്റ് കെയർ അതുപോലെ തന്നെ ടീച്ചിങ് ഈ രണ്ട് കാര്യങ്ങളിലാണ് അവിടുത്തെ ശ്രദ്ധ വരുന്നത്. അതിനൊരു പ്രധാന ഘടകം അവിടെ ഈ പറഞ്ഞ പോലെ UG കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ഈ വർക്ക് ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ടൈം അത്തരത്തിലുള്ള യു ജി കോഴ്സുകളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടും അതിന്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒത്തിരി സമയങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റികൾ തന്നെയാണ് പേഷ്യന്റ് ട്രീറ്റ്മെന്റിലും അതുപോലെ തന്നെ ക്ലാസ്സിലും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നതും റിസർച്ചിനും എല്ലാം വേണ്ടിയിട്ട് ഒരേ ഫാക്കൽറ്റി തന്നെയാണുള്ളത്. അപ്പൊ അവർക്ക് റിസർച്ച് മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഒരു പുതിയ സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഈ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും നമ്മളൊരു സാധാരണ മെഡിക്കൽ കോളേജ് പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാതെ നമുക്ക് എന്താണോ വേണ്ടത് ആ ഔട്ട്കം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്ലാനിങ് നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ പ്രൊപ്പോസലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
3: ഓക്കെ, ഇതിൽ ഇങ്ങനത്തെ ഒരു റിസർച്ച് ലെവലിലേക്ക് നമ്മൾ പോവുകയും നല്ല പബ്ലിക്കേഷൻസ് നമ്മളടുത്ത് നിന്ന് എത്തുകയും നമ്മളുടെ പൊതുജനാരോഗ്യത്തിന് ഒരു വളരെ സഡനായിട്ടുള്ളൊരു ഒരു ലോഞ്ച് ഒരു ഒരു പിന്നെ പരിഹാരത്തിൻ്റെ ഒരു രൂപം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നാടിനെക്കുറിച്ച് പൊതുവായിട്ട് ഇതൊരു ആരോഗ്യ ഹബ്ബാണ്, വേൾഡിലെ ഒരു നമ്പർ വൺ ആരോഗ്യ ഹബ്ബാണ് എന്നുള്ള ഒരു വലിയ സാധ്യത തെളിയാൻ ഇടമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന സംഗതി, നമ്മൾ ഈ കള്ള് വിറ്റിട്ട് കഞ്ഞി കുടിക്കുന്ന പരിപാടിയാണല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ ഷബീർ, ഒരു ഈ ഒരു ഈ പറഞ്ഞ വിഷയത്തോടുള്ള ഒരു കമൻ്റ് കൂടി ആഡ് ചെയ്താൽ നന്നായിരുന്നു.
2: നമ്മൾ മെഡിക്കൽ ടൂറിസത്തിന് ഒരുപാട് ഗുണവുമുണ്ട്, അതോടൊപ്പം തന്നെ ദോഷവുമുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വിദേശ നാണയം ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പല പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ധാരാളം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ മാലദ്വീപ്സിൽ നിന്നൊക്കെയുള്ള ധാരാളം പേര് ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. കാരണം വേറൊരു രാജ്യത്തെ ചികിത്സാ ചെലവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചികിത്സാ ചെലവ് കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഡോക്ടർമാരുടെ സ്കില്ലിനെ പറ്റിയിട്ട് പൊതുവേ തന്നെ ഒരു മതിപ്പുണ്ട്. അത് നമ്മൾ വേറെ രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പൊ യു കെ, US, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇന്ത്യൻ ഡോക്ടേഴ്സിനെ പറ്റിയിട്ട് പൊതുവെ നല്ല രീതിയിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പം അത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ആയ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചുള്ള പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അത് ഇവിടെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സ കിട്ടുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവിടെ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്. പക്ഷെ അതിനുണ്ടായ ഒരു സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരികയും ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ആക്സസ് ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ചികിത്സകൾ കൊടുക്കുമ്പോൾ അതിന് നമ്മളുടെ നാട്ടിൽ സാധാരണ ഉണ്ടായിരുന്ന ചികിത്സയുടെ ചെലവിനെ അപേക്ഷിച്ച് വളരെ ചെലവ് കൂടിയ ചികിത്സയാണത്. നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ചെറിയ ഇടത്തരം സ്ഥാപനങ്ങളെ ആരോഗ്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെലവ് കൂടിയ ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ആ ചികിത്സയ്ക്ക് ചെലവ് കുറവാണ്. അപ്പോൾ ഇത് രണ്ടിലാകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതായത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോക്കറ്റിന് താങ്ങാൻ പറ്റാത്ത ഒരു ചികിത്സയാണ് ഈ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഇവിടെ വരികയും ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ചികിത്സയുടെ ചെലവ് കുതിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളിലേക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഈ ഫീ ഇതിനകത്ത് ചെലവിനകത്തൊരു വർധനമാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരേ നമ്മൾ ഈ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഫീസും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേറൊരു ഫീസും എന്നുള്ള നിലയിൽ വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഹെൽത്ത് ടൂറിസം വരുന്നത് കൊണ്ട് ആക്ച്വലി നല്ല മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ചികിത്സാ ചെലവിൽ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ മാതൃകയാക്കിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല കൺവെൻഷണൽ ആയിട്ടുള്ള പല ഹോസ്പിറ്റലുകളും അവരും ഈ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും ഒരു ആ രീതിയിലേക്ക് അതിന്റെ ഫീസ് സ്ട്രക്ചറുകൾ മാറ്റുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തതോടുകൂടി നമ്മുടെ ചികിത്സാ ചെലവിൽ ഭീമമായിട്ടുള്ള വർധനവ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള നമുക്കൊരു യാഥാർത്ഥ്യം. അപ്പം ഒരേ സമയം ഇതിനകത്ത് നമുക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതേസമയം ഇതിനകത്ത് നെഗറ്റീവ് വശങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതും ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു വശം നമ്മളെ ഗവൺമെന്റ് തലത്തിൽ കിട്ടുന്ന ചികിത്സകൾ നമുക്ക് തീർത്തും അപര്യാപ്തമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ ഇത് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് ടൂറിസത്തിന്റെ വരവോടുകൂടി ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒരു വശത്ത് പണമുള്ളവർക്ക് വളരെ മികച്ച ചികിത്സ കിട്ടുകയും പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർത്തും ഗുണനിലവാരം നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നമുക്ക് ഹോസ്പിറ്റലുകളിൽ ആളുകളെ നിലത്ത് കിടത്തി ചികിത്സിക്കുകയും ഒരു സ്ഥലത്ത് നിലത്ത് കിടത്തി ചികിത്സിക്കുകയും അടുത്ത് മറ്റൊരു വശത്ത് ആളുകൾക്ക് 5-സ്റ്റാർ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരു കടുത്ത ഒരു അസമത്വത്തിന്റെ ഒരു ചിത്രം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം അവർ ആദ്യമായിട്ട് ചെയ്ത ഒരു നടപടിയെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു രോഗിക്ക് എങ്ങനെ ഒരു

0: എനിക്ക് തോന്നുന്നത്.
1: ഓക്കെ
0: അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നപരിഹാരങ്ങൾ കൊണ്ട് തൃപ്തരാവുകയും അത് നമ്മൾ ഇരുട കൊണ്ട് ഓട്ട അടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ആളുകളുടെ അസംതൃപ്തി ഇനിയും വർദ്ധിച്ചു വരികയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകണം. ടൈമിൻ്റെ ഇഷ്യൂണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഒരു പദ്ധതി ഡോക്ടർ ഷബീറിൻ്റെ ഒരു എക്സ്പീരിയൻസ് സൈഡും അദ്ദേഹത്തിൻ്റെ റിസർച്ച് സൈഡും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കാണ് ദ ഫാദർ ഓഫ് കേരള എന്ന് നമ്മൾ റീനെയിം ചെയ്യുന്ന ആദരണീയനായ രമേശ് ചെന്നിത്തലക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കൊടുത്തപ്പോൾ മിനിസ്റ്ററുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അത് സംബന്ധിച്ച് പിന്നീട് ഉയർന്നു വന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ?
0: തീർച്ചയായിട്ടും. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ഇത് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഒന്നിരിക്കണം, വിശദമായിട്ട് അതിനകത്ത് ചർച്ചകള് നടത്തണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇൻഷാല്ലാ ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഹരിപ്പാട് എത്തുന്നുണ്ട്, അദ്ദേഹമായിട്ടൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ.
1: തീർച്ചയായും നമ്മൾ പിന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ, അതേപോലെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംവിധാനങ്ങൾ, പാലിയേറ്റീവ് കെയർ മുതൽക്ക് അങ്ങോട്ടുള്ള സംവിധാനങ്ങൾ, നമ്മളെപ്പോലെയുള്ള യൂത്ത് ഓർഗനൈസേഷനുകൾ, മതസംഘടനകൾ, ഇവരൊക്കെ ഇത് ഒരു ഒരു പ്രഷറായി ഉയർത്തുക എന്നുള്ളതാണ് ഇനി ശരിക്കും സംഭവിക്കേണ്ടത്. നമ്മൾ ഡോക്ടർ ഷബീറിൻ്റെ പീസ് റേഡിയോ ഇവിടെ ഈ ഒരു സെഷനിൽ കൊണ്ടുവന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ചില ഹാഷ് ടാഗുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അത് മൊത്തം ഒരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനത്തെ ഒരു സംഭവമുടെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക്, കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് റൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് ചില വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഇൻഷാല്ലാ നമ്മൾ വിചാരിക്കുന്നത്. ഡോക്ടർ ഷബീറിനോട് ഒരു ഒരു ഒരു ക്വസ്റ്റിനോട് ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ ഫ്രീ ആക്കാം. ഇനി നമുക്ക് 6 മിനിറ്റാണ് ടോട്ടൽ ബാലൻസ് ഉള്ളത്. നിങ്ങൾ ഒരു ഒരു നെഫ്രോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കണ്ട ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റോ ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിയെയോ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യരംഗത്തെ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ രംഗത്തെ സൂക്ഷ്മത വേണം എന്ന് ആളുകൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം പറഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യാം.
0: ഞാന് എൻ്റെ ജീവിതത്തില് കരഞ്ഞുപോയിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളാണ് ഉള്ളത്. അതില് ഒരു പേഷ്യന്റെ ഞാൻ ഇന്ന് ഓർക്കുന്നത്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ DM ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പോൾ ഈ പേഷ്യന്റിന് ഡോണർ, അതായത് കിഡ്നി ഫെയിലായി. അത് കഴിഞ്ഞ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അദ്ദേഹം അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരെ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്താൻ ഏതാണ്ട് 150 കിലോമീറ്റർ അവർക്ക് യാത്രയാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് വന്നും പോയി ഡയാലിസിസ് ചെയ്യാന്നുള്ളത് അപ്രായോഗികമാണ്. ഇപ്പോ അവർക്ക് ഡയാലിസിസ് തുടരാൻ വേണ്ടിയിട്ട് അവരടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് തുടരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവർക്ക് ഡോണർ ഇല്ല, ഒരു ലേഡിയാണ്. ആ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹസ്ബൻഡിന് കുറച്ചുകൂടെ മുതിർന്ന ആളായതുകൊണ്ടും അവരുടെ മക്കളൊക്കെ ചെറുതായതുകൊണ്ടും അവർക്ക് ഡോണറെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോ അവർക്ക് എന്നിട്ട് ഏതാണ്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തൊരു 3 മാസം ആയപ്പോൾ തന്നെ അവര് മൃതസഞ്ജീവനി എന്ന് പറയുന്ന നമ്മളെ കേരള ഗവൺമെന്റിന്റെ മരണാനന്തര അവയവദാനത്തിന്റെ പദ്ധതിയിൽ അവർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത്ഭുതകരമായിട്ട് അവർക്കൊരു അവർ രജിസ്റ്റർ ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പറ്റിയൊരു പിന്നെ ദാതാവിന്, ഒരു മരണാനന്തര അവയവദാന ദാതാവിനെ കിട്ടുകയും ചെയ്തു. അപ്പം സാധാരണഗതിയിൽ മരണാനന്തര അവയവദാനം നടക്കുമ്പോൾ ഒരു 5 പേരെ ഒരുമിച്ചാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നത്. ഈ 5 പേരെ ഒരുമിച്ച് ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നു. അവര് 5-ാമത്തെ ആളായിട്ട് അവർക്ക് മാത്രമേ ആ പിന്നെ അവർക്ക് ഇതായിട്ട് കിട്ടുന്നുള്ളൂ. അവർക്ക് മാത്രമേ അവര് വിയോജിക്കുന്നുള്ളൂ. അപ്പൊ ഇവര് രജിസ്റ്റർ ചെയ്തിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും ഈ ബാക്കി ഇവരെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളെ എല്ലാം മറികടന്നുകൊണ്ട് ഇവർക്ക് ആ വൃക്ക കിട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് വൃക്ക കിട്ടിയപ്പം അവരുടെ ബന്ധുക്കളൊക്കെ വളരെയധികം സന്തോഷിച്ചു, കാരണം വെറും 4 ദിവസം കിട്ടും. സാധാരണഗതിയിൽ ഒരു മരണാനന്തര അവയവദാനത്തിൽ

0: രണ്ടോ മൂന്നോ അല്ലെ ചിലപ്പോൾ 5 വർഷങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു വൃക്ക കിട്ടുന്നത്. എന്നിട്ട് ഇവർക്ക് 4 ദിവസം കൊണ്ട് ഒരു വൃക്ക കിട്ടി. പക്ഷെ ഒരു വൃക്ക അവർക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇവരുടെ ജനറൽ കണ്ടീഷൻ വളരെയധികം മോശമാവുകയും ഇവർക്ക് ഇവരുടെ ലിവറിനകത്തൊക്കെ ഈ എൻസൈംസുകളൊക്കെ എലിവേറ്റഡ് ആവുകയും ഇവരുടെ ബി പി താന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ ഏതാണ്ട് 3 ദിവസം ഇവരെ സംരക്ഷിക്കാനായിട്ട് വെന്റിലേറ്ററിന്റെയും മറ്റു മരുന്നുകളുടെയും എല്ലാം സഹായത്തിൽ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവര് മരണപ്പെട്ടു. അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ചു, പടച്ചവനെ, ആ സ്ത്രീ വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർക്ക് ഒരു വൃക്ക കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവരെത്രയധികം സന്തോഷിച്ചു. അവരാ വളരെ പ്രതീക്ഷയോടുകൂടി അവരാ വൃക്ക സ്വീകരിച്ചു. പക്ഷെ പടച്ചവൻ അവർക്ക് ആ 4 ദിവസം കൊണ്ട് അവർക്ക് വൃക്ക കിട്ടി. അതിനുശേഷം അവർക്ക് പടച്ചവനത് വിധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവര് അതോടുകൂടി മരണപ്പെടുകയാണുണ്ടായത്. അപ്പൊ ഇവര് ഞങ്ങളുടെ ഈ 4 ദിവസത്തെ കഠിന പ്രയത്നവും ഈ അതിനുശേഷം അവരുടെ പുറകെയുള്ള ഓട്ടവും എല്ലാം കൊണ്ട് ഞാൻ നമ്മൾ ആകെ മാനസികമായിട്ടും ശാരീരികമായും എല്ലാം തളർന്നൊരു സാഹചര്യത്തിൽ ഞാനാണ് ആ ബന്ധുക്കളോട് പോയിട്ട് ഈ രോഗി മരിച്ച വിവരം അവരോട് പറയുന്നത്. അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഒത്തിരി തകർന്നു പോവുകയും അവരുടെ അടുത്ത് നമ്മളിത് എങ്ങനെ പറയും എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അവരോട് ഇത് തുറന്ന് പറഞ്ഞ് ഞാൻ എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഞാനത് അവരുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, പേഷ്യന്റ് മനസ്സിലായി. അപ്പോൾ ഈ പേഷ്യൻസിന്റെ ബന്ധുക്കള് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ രോഗിയെ, സാധാരണ നമ്മൾ ഡോക്ടറാണല്ലോ രോഗിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്നെ ആശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു
1: കെ
0: സാഹചര്യമാണ്. അപ്പോൾ ഒരു
1: മഷാ മഷാ
0: വൃക്ക തകരാറിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള പല ഹൃദയസ്പർശിയായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ടും കടന്നു പോകേണ്ടി വരുമെന്നുള്ളതാണ്.
1: ഓക്കെ മഷാല്ലാ ഡോക്ടർ ഷബീർ നമ്മൾ കണ്ണ് നിറച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തെ അറിയുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഈ കായംകുളം ഭാഗത്തു നിന്നൊക്കെ. നിങ്ങളൊക്കെ പീസിലൂടെ ശ്രോതാക്കളാണ്, പക്ഷേ നിങ്ങൾ കമൻറ്റിൽ പൊതുവെ വരാറില്ല എന്നുള്ള കംപ്ലൈൻറ്റ് കൂടി അവരോട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഷബീറിനെ നമ്മൾ തൽക്കാലം അദ്ദേഹത്തോട് ഇവിടെ യോജിക്കുന്നു. ഇനി 1.5 മിനിറ്റാണ് നമുക്ക് ലൈവ് സെഷൻ അവസാനിക്കാനുള്ളത്. ചില അപ്ഡേറ്റുകൾ ഉണ്ട്, അതിനു മുമ്പ് ക്വിസിൻ്റെ റിസൾട്ട് അറിയിക്കണം. ക്വിസിൻ്റെ വിജയികളെ അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചോളൂ. ഡോക്ടർ ഷബീർ, ബാറക്കല്ലാ ഫീക്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ഇന്നത്തെ
0: വാലൈക്കും
2: നമ്മുടെ
0: സ്സലാം.
2: ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സൈഫുള്ള അള്ളാഹുവിൻ്റെ വാൾ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് എന്നതായിരുന്നു ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്നതാണ് പിന്നെ ശരി ഉത്തരം. ശരി ഉത്തരം അയച്ച ആളുകളിൽ നിന്ന് നമ്മൾ 13 പേരെയാണ് വിജയികളായി പ്രഖ്യാപിക്കാറുള്ളത്. വിജയികൾ ഇവരാണ്: ഒന്ന് മുഹമ്മദ് ഇബ്രാഹിം വേങ്ങര, സമീറ, സഫീറ, മിൻഹാജ് ഇസ്മായിൽ കോട്ടയം, അൻസി എറണാകുളം, റഷീല, ഉമ്മു അമാന മക്കരപ്പറമ്പ്, ഫെബീന തൃക്കാക്കര, റഷീദ നെയ്വേലി, നസീബ വി പി കുനിയിൽ, അബ്ദുൽ ജലീൽ പുത്തങ്ങോട് കുളപ്പറമ്പ്, ഫെബ അജ്മൽ ഈരാറ്റുപേട്ട, മുഹമ്മദ് റജുൽ എം ടി പി കൊറിയ.
1: യാ ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ അവസാനത്തെ ഒരു 40 സെക്കൻഡിൽ പറയുന്നു. പീസ്ലയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനകരമായ കോഴ്സുകൾ വരുന്നു. ഇസ്ലാമിക് പാരൻറ്റിങ്, മക്കളെ എങ്ങനെ വളർത്തണം, നമ്മൾ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട കുട്ടിയുടെ കരച്ചിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ചിന്തയിൽ ചില വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തുടങ്ങുന്നു. ഇപ്പോൾ എൻറോൾമെന്റ് നടക്കേണ്ട സമയമാണ്.
2: ഈ മദ്രസയുടെ കോഴ്സ് ജൂലൈ 24 ആരംഭിക്കുകയാണ്. 75,000 രൂപയാണ് അതിൻ്റെ സ്കോളർഷിപ്പായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ ഈ മദ്രസയിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക.
1: 75,000 എന്നുള്ളത് കുട്ടികളോട് ഊന്നി പറഞ്ഞ് അവരെ പ്രചോദിപ്പിക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് നല്ല വിലപിടിപ്പുള്ള സമ്മാനം നമ്മൾ കൊടുക്കും എന്ന് തീരുമാനിക്കുക. വിശദാംശങ്ങൾ, മറ്റു കാര്യങ്ങൾ വൈബ്സിലേക്ക് നമ്മുടെ പ്രിയ ആങ്കേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്.
2: നസ്റുല്ലാ സലാഹിയും മുസ്തഫ അൻസാരിയും റേഡിയോ വൈബ്സിൽ നമ്മളോടൊപ്പം ചേരുന്നു.
1: തൽക്കാലം ഞങ്ങൾ വിടവാങ്ങുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമബാസ്, പതിവ് പോലെ നമ്മൾ വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ നസറുല്ലാ സലാഹി, കൂടെ ഞാൻ മുസ്തഫ മസ്റ്റർ ഏപ്പിക്കാട്. വളരെ ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു സൃഷ്ടികളെ പോലെയോ എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസ് വിഷയം അവതരിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പല വിമർശകരും കേവലം വിമർശനങ്ങൾക്കുപരിയായി ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന്യമായ രൂപത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം വൈകാരികമായി അപകടകരമായ പല വാദങ്ങളും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ രൂപം എന്ന രൂപത്തിൽ ഫേസ്ബുക്കിലൊരാൾ പോസ്റ്റ് ചെയ്തൊരു ചിത്രം, അഥവാ അള്ളാഹുവിൻ്റെ കൈ ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ മുഖം ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കാലിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ രൂപമിതാ എന്ന രൂപത്തിൽ ഇസ്ലാമിനെയും അള്ളാഹുവേയും ഒക്കെ പരിഹസിക്കുന്ന രൂപത്തിൽ ഖുർആൻ പ്രകാരവും ഹദീസ് പ്രകാരവുമുള്ള അള്ളാഹു ഇങ്ങനെയാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും യാതൊരു സൃഷ്ടികളെയും പോലെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. ഖുർആനിൻ്റെ 42-ാം അധ്യായത്തിലെ 11-ാമത്തെ ആയത്താണ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി യാതൊന്നും തന്നെയില്ല, ആരും തന്നെയില്ല. ഖുർആനിൻ്റെ 112-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെപ്പോലെ യാതൊന്നുമില്ല. അള്ളാഹു മനുഷ്യരെപ്പോലെയല്ല. അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സമാനനുമല്ല. അള്ളാഹു ഈ ലോകത്ത് മനുഷ്യനായി അവതരിക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കുമുപരിയിൽ അവൻ്റെ അർശിൽ, അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈ എന്ന് ഖുർആനിൻ്റെ ആയത്തെടുത്തുകൊണ്ട്, ഹദീസിലെ ആയത്തെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ കൈ പോലെയാണെന്ന് സങ്കല്പിക്കുകയും ഒരു കലാകാരൻ്റെ മനസ്സിൽ വരുന്ന ഭാവനയിലുള്ള ആ ചിത്രം വരയ്ക്കുകയും ഇതെന്താ അള്ളാഹുവിൻ്റെ കോലം കണ്ടോ, വികലാംഗനല്ലേ എന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നീചമായ ഏർപ്പാടാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത ഒരിക്കലും ഒരു കണ്ണും അവനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രവാചകന്മാർ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതോ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു രൂപം വരച്ചാൽ എങ്ങനെ അത് അള്ളാഹുവിൻ്റെ രൂപമായിക്കൊണ്ട് മാറും? ഇനി മാത്രവുമല്ല, ഭൗതികമായി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ കൈ എന്ന് പറയുന്നതും കസേരയുടെ കൈ എന്ന് പറയുന്നതും ഒരുപോലെയല്ല. കണ്ണടയുടെ കാല് എന്ന് പറയുന്നതും ഒരു മൃഗത്തിൻ്റെ കാല് എന്ന് പറയുന്നതും ഒരുപോലെയല്ല. സൃഷ്ടികളുടെ കാലുകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. സൃഷ്ടികളുടെ ബുദ്ധി തമ്മിൽ വ്യത്യാസമുണ്ട്. സൃഷ്ടികളുടെ രൂപം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു മനുഷ്യനാണ്, ഒരു ജീവിയാണ്. എന്നാൽ നമ്മിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രൂപമുള്ള ഒരുപാട് ജീവികളുണ്ട്. പോലെ പാമ്പ് ഒരു ജീവിയാണ്, നമ്മളും ഒരു ജീവിയാണ്. പക്ഷേ പാമ്പിൻ്റെ രൂപവും മനുഷ്യൻ്റെ രൂപവും ഒരുപോലെയല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണ്. ഒരിക്കലും അവൻ സൃഷ്ടികളെപ്പോലെയേ അല്ല. എന്നിട്ടാണ് ചില യുക്തിവാദികൾ അവർക്ക് തോന്നുന്ന ചില രൂപങ്ങളുണ്ടാക്കി ഇതാണ് മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു, അള്ളാഹിൻ്റെ കോലം ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. എത്രമാത്രം വലിയ അപഹാസ്യമാണത്. എന്നാൽ പല ഐതിഹ്യങ്ങളിലും ദൈവമെന്ന രൂപത്തിൽ പല ചിത്രങ്ങളും നമ്മൾ കാണും. അതൊന്നും ഇസ്ലാം മറുപടി പറയേണ്ട വിഷയമല്ല. മുസ്ലിങ്ങളുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യനായി അവതരിക്കാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ എല്ലാത്തിനും രൂപം നൽകുന്ന മുസവ്വിറായ ഖാലിഖായ ബാരിആയ സൃഷ്ടികർത്താവും നിർമ്മാതാവുമായ അള്ളാഹുവാണ്, അല്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന രൂപങ്ങളല്ല. സ്വന്തം കൈകൊണ്ട് കല്ലിൽ ഒരു ശില്പി ഒരു ശില്പം കൊത്തിവെക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഇസ്ലാമിലുള്ള ദൈവത്തിനുള്ളത്. അള്ളാഹു എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ പ്രത്യേകമായ ദൈവമല്ല. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും ദൈവമില്ലെന്ന് പറയുന്നവരുടെയും ഈ ലോകത്തുള്ള എല്ലാറ്റിൻ്റെയും റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പരിഹസിക്കുന്ന ചില ആളുകൾ, അവർ വിചാരിക്കുന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ പരിഹസിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർ പരിഹസിക്കുന്നത് അവരുടെ കൂടി റബ്ബായ, അവരെ സൃഷ്ടിച്ച, അവർക്കിവിടെ ഭക്ഷണമൊരുക്കിയ, അവർക്കുള്ള ഉപജീവനം നൽകുന്ന അവരുടെ റബ്ബിനെ കൂടി തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും ഒരു ഹിന്ദു സഹോദരനോട്, ഞാൻ ഇന്ന് നമസ്കരിച്ചത് നിന്റെ റബ്ബിൻ്റെ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന് പറയാൻ കഴിയും. എന്നാൽ ഒരു ഹൈന്ദവ സഹോദരനെ അത് പറയാൻ കഴിയോ? ഒരു ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനോട് അത് പറയാൻ കഴിയോ? ഞാൻ ഇന്ന് നമസ്കരിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചത് നിന്റെ ദൈവത്തിനോടാണെന്ന് പറയാൻ കഴിയോ? എന്നാൽ മുസ്ലിമിന് പറയാൻ കഴിയും, ഞാൻ ഇന്ന് തേടിയത് നിന്റെ റബ്ബിനോടാണ് എന്ന്. ഒരു മുസ്ലിമിന് ഉറക്കെ പറയാൻ കഴിയും, ഓ ഹൈന്ദവ സഹോദര, എനിക്ക് മഴ നൽകുന്നത് നിന്റെ റബ്ബാണ്, നിന്റെ ദൈവമാണ് എന്ന് പറയാൻ കഴിയും. കാരണം അല്ലാഹു തആല ഒരു ഗോത്രത്തിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു നാട്ടിൻ്റെയോ അറബികളുടെയോ ഒരു പ്രത്യേകമായ ദൈവമല്ല. അല്ലാഹു തആല രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെയാണ്, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയവനാണവൻ. വസ്സമാ അബിനാ, ആകാശത്തെ മേൽപ്പുരയാക്കിയവനാണവൻ. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിൻ്റെ മേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്കുള്ള മഴ വർഷിപ്പിച്ചവനാണവൻ. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ നൽകുന്ന സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവന് നിങ്ങൾ പങ്കാളിയെ നിശ്ചയിക്കരുതെന്ന് അള്ളാഹു തആല അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സൃഷ്ടികളിൽ നിന്ന് ഭിന്നനാണ്, അഥവാ അള്ളാഹു സ്രഷ്ടാവും നമ്മൾ സൃഷ്ടികളുമാണ്. ദുർബലരായ നമ്മുടെ രൂപം അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൈ പോലെയായിരിക്കും. അള്ളാഹുവിൻ്റെ കാല് എന്ന് പറയുമ്പോൾ നമ്മുടെ കാല് പോലെയായിരിക്കും. അള്ളാഹുവിൻ്റെ വജ്ഹ്, മുഖമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം പോലെയായിരിക്കും എന്ന് സങ്കല്പിക്കുകയും എന്നിട്ട് ആ രൂപത്തിൽ ചിത്രം വരയ്ക്കുകയും, കണ്ടോ ഇതെങ്ങനെ യോജിക്കും, ഇവരുടെ ദൈവം വികലാംഗനാണോ എന്ന രൂപത്തിൽ ഒരേ ഭാഗത്ത് രണ്ട് കൈകൾ വരയ്ക്കുകയും, അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വാചകങ്ങൾ ചില ഭാഗങ്ങൾ അത് അടർത്തി മാറ്റിക്കൊണ്ട് ഇതാണ് ഇവരുടെ അള്ളാഹു എന്ന് പ്രചരിപ്പിച്ച് അതിൽ സ്വയം സായുജ്യമടയുകയും ചെയ്യുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ അലീം വഹുവ സമീഉൽ ബസീർ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്നാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്രമാണബദ്ധമായി മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ സഹായിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻസൈറ്റിൽ പ്രഗത്ഭരായ സ്കോളേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻസൈറ്റിലെ ഇന്നത്തെ വിഷയം നമ്മൾ കേട്ടത് മുനവർ ഫൈറോസിൻ്റെ സംസാരമായിരുന്നു. അള്ളാഹു സൃഷ്ടികളെപ്പോലെയോ ഗഹനമായ ഈ ഒരു സംസാരം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ നേരെ സ്വരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അപ്പോൾ നസ്രുദ്ദാസിലായി നമ്മൾ നല്ലൊരു ഗാനം കേൾക്കാനുള്ളൊരു അവസരം വൈബ്സിലൂടെ ലഭിച്ചിരിക്കുകയാണ് നമ്മളെ ശ്രോതാക്കൾക്കും നമുക്കും. ഇനി നമുക്ക് ഒരുപാട് വിചാരങ്ങളിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ വിചാരങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന്,
1: ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധവും വിചാരവും മുസ്ലിമിന് ഉണ്ടാവണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആരോഗ്യ വിചാരം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു ആരോഗ്യ വിചാര എപ്പിസോഡിൽ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇൻ്റർ ജനറേഷണൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ജെൻസിയും അതുപോലെ ജീറിയാട്ടിക്സ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. അന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് ചാലപ്പുറത്ത് ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഇൻ ജീറിയാട്രിക്സ് ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലുള്ളത്. സാറെ ഞാൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് ജീറിയാട്രിക്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ജീറിയാട്രിക്സിൽ പെടുന്ന ആളുകളും പുതിയ തലമുറ ജെൻസിയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇത് സമൂഹത്തിൽ എത്ര കണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു ഫസ്റ്റിലൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനി യുവാക്കൾക്ക് എന്താണ് ഈ ഒരു ജീറിയാട്രിക്സ് വിഭാഗത്തിലുള്ള ആളുകളെ ഈ ഒരു പിന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് പറയാൻ തോന്നുന്നു.
3: ഞാൻ പറയില്ലേ, നമുക്ക് ഇതിന് ഒരു പ്രോപ്പർ സിസ്റ്റം ഇപ്പോൾ വെസ്റ്റ് ഇതിൽ കുറേ മുമ്പിലാണ്. മുമ്പ് ഞാൻ പറയല്ലേ, ഒരു 80 കളോട് എത്തിയതുകൊണ്ട് അവർക്ക് ഇതിനായിട്ട് ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നോർമലി എന്താ വെച്ചാൽ വോളണ്ടിയറിംഗ് എന്നുള്ളൊരു സിസ്റ്റമാണ് അവർക്ക്. ഞാൻ പറയില്ലേ, സ്കൂളുകളിലായിക്കോട്ടെ കോളേജസിലായിക്കോട്ടെ നിർബന്ധമായും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയും അവരിൽ ഇപ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം വാട്സപ്പ് ആയിക്കോട്ടെ ഈ ഗ്രൂപ്പുകളായിക്കോട്ടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ അല്ലേ, അതൊക്കെ വന്നതുകൊണ്ട് എന്താ വെച്ചാൽ കുറച്ച് ആ റിലേഷൻഷിപ്പ് നമ്മൾ ഈ ബന്ധങ്ങൾ വിട്ടുപോകുന്ന ആൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലുള്ള
2: വലിയൊരു
3: ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പം അത് നിലനിർത്താൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറേ സഹായിക്കുന്നുണ്ട്.
2: സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക്
3: നല്ലൊരു ആശ്വാസമാണ്. അങ്ങനത്തെ ഒരു ആശ്വാസമാണ്. അല്ലാത്തവർക്ക് ഈ വോളണ്ടിയറിംഗ് എന്ന സിസ്റ്റത്തിലൂടെ യുവാക്കളെ വോളണ്ടിയർ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഫാസ്റ്റ് ആണ്. അവരൊരു ഫാസ്റ്റ് ലൈഫിലാണ്,
2: ഫാസ്റ്റ് ലൈഫ്.
3: അപ്പം എന്ന് വെച്ചാൽ അവർക്ക് മോട്ടിവേറ്റഡ് ആണ്. അപ്പം അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റും. അത് അവരെന്താ പറയുക, അവരെ ഫാമിലിയിൽ മാത്രമല്ല, ഈവൻ അവർ മോട്ടിവേറ്റഡ് ആയാൽ അവർ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃക ആവുന്ന ആളുകൾ നമുക്ക് വരും
2: തീർച്ചയായിട്ടും.
3: അപ്പം അതൊരു വലിയ പ്ലസ് പോയിന്റാണ് ഈ ജനറേഷൻ്റെ. നമ്മൾ അവരെ പല നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവരെ പോസിറ്റീവ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഓപ്ഷനുള്ളൂ. അപ്പം നല്ല മോട്ടിവേഷണൽ സെഷൻസ് കൊടുക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പാലിയേറ്റീവ് മെഡിസിൻ സർവീസ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ആ ഒരു നന്മ എല്ലാവരെയും മനസ്സിലുണ്ട്, നന്മ ഇല്ലാത്തവരാരുമില്ല. അതെങ്ങനെ നമുക്ക് ലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് ആ വോളണ്ടിയറിങ് എന്താ പറയുക, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരിക, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു, ഇപ്പം മലപ്പുറത്ത് അടുത്ത് ഈ 60 വയസ്സിന് മേലുള്ള എല്ലാ ആളുകളെയും ഒരു ടൂറിന് കൊണ്ടുപോയിരുന്നുണ്ട്, ഒരു 1 ഡേ
2: കണ്ടിരുന്നു.
3: ഭയങ്കര ആക്ടിവിറ്റിയാണ് അത് ആക്ച്വലി. അപ്പം അത് കണ്ട ആളുകൾ മോട്ടിവേറ്റഡ് ആയി, മനസ്സിലായി. അപ്പോൾ എന്താ, എൻ്റെ കുറേ പേഷ്യൻസ് വന്ന് പറഞ്ഞിരുന്നു ഇത് കണ്ടതിന് ശേഷം അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ എന്താ വെച്ചാൽ ടൂറിന് പോകുക എന്നുള്ള ഒരു ഇനീഷ്യേഷൻ, ഉമ്മാനെയും കൊണ്ട് ടൂറിന് പോകുക എന്നുള്ള. മറ്റേത് ഇവരൊക്കെ സോളോ ട്രിപ്പിന്റെ ഒരു ഇതാണല്ലോ, താല്പര്യക്കാരായിരുന്നു. അതിൽ നിന്ന് മാറി എന്താ വെച്ചാൽ
2: ഇവരെയും
3: കൂടെ ചേർത്തുകൊണ്ടല്ലേ ഇവർക്കും കൂടെ പോകാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതിലേക്ക് ആളുകൾ. അപ്പൊ അങ്ങനത്തെ എന്താ വെച്ചാൽ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിന് നമ്മളീ കൾച്ചറൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ നടക്കും. ഒരു മെക്കാനിസം അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ജനറേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് വെക്കാം. അവര് അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ മുതിർന്ന തലമുറയിൽപ്പെട്ട ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് വരണം. അതായത് ഈ 60+ ആൾക്കാർ അവരെ എക്സ്പീരിയൻസസും അവരെ ലൈഫ് സ്റ്റോറീസും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവരെന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോ എൽഡർലി ആളുകളെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റോറി ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു കഥകൾ പറയാനുണ്ടാവും. ശരിക്കും ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയുണ്ട്, ഒരു 81 വയസ്സുണ്ടാവും. അവരൊക്കെ സ്റ്റോറി, അവർ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റോറി, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോറി കേൾക്കുമ്പോഴേ, അവർ ഒരാളെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇതാണ്. കാരണം ഒരാ അവരെ സ്റ്റോറിയിലുള്ള ഇൻസ്പിറേഷൻസ് ആണ് അവർ പറയാ, അതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പം അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമുക്ക് അവരെന്താന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ സ്റ്റോറീസിനുള്ളൊരു പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം.
4: ശരിക്കും താങ്കൾ പറയുമ്പോൾ പിന്നെ ഞാനത് ആലോചിച്ചു, കാരണം നമ്മൾ പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പിന്നെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തു പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്രയും ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പോരാടുക്കുന്ന ആ ഒരു മാനസിക കരുത്തും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് ശരിക്കും പുതിയ തലമുറയോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ?
3: അതെ, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവർ ഇപ്പം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുകാർക്കൊക്കെ അതുണ്ടാവും, ചിലപ്പം സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് ചിലപ്പം നമ്മൾ ഇന്റർവ്യൂ, അവരെങ്ങനെ സക്സസ്ഫുള്ളായി എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ. അതേപോലെ ഓരോ പ്രായമുള്ള ആളുകൾ അതിന് റെഡി ആവുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെ സ്റ്റോറീസ് പറയാം, ലൈഫ് സ്റ്റോറി. അതിൽ കുറേ ലൈഫ് മെസ്സേജസ് ഉണ്ടാവും, അത് ശരിക്കും ഇവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ജെൻസീൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ജനറേഷൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം, ഈ ബില്യണയർ എങ്ങനെ ആവണം, ലക്ഷറി സാധനങ്ങൾ എങ്ങനെ നമുക്ക് കൈക്കലാക്കാൻ പറ്റും, അതായത് വലിയ വാച്ച്, വലിയ കാറ്, വലിയ സാധനങ്ങൾ എല്ലാം വലുതാണ്,
4: കംഫർട്ടബിളും കൺവീനിയൻസും മെയിൻ ആയിട്ട്
3: അവരിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് ഇവരെ എക്സ്പീരിയൻസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ മീഡിയകളിലൊക്കെ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസും കൂടെ വന്നു കഴിഞ്ഞാല് ഇസ്ലാം എന്താ പറയുന്നത്, മോഡറേഷനാണ്, മനസ്സിലായി? ഈ മോഡറേഷൻ കൊണ്ടുവരണം. മറ്റേത് ഈ അത്യാർത്ഥിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവാ. അതിൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പാനെ കൂട്ടി ഇപ്പൊ പറയുന്ന കുറെ സാധനങ്ങൾ എന്റെ മനസ്സിലുള്ളതുകൊണ്ടാട്ടോ. ഇപ്പൊ പറയുന്നത് അത്യാർത്ഥി, സുഖലോലുപത, കടം, ആത്മഹത്യ, ഇതാണ് ഒരു നോർമൽ ചെയിൻ, മനസ്സിലായി? അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു മീഡിയയിൽ നടക്കുന്ന എന്താ വെച്ചാൽ ഈ അത്യാർത്ഥി ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജസും കമ്മ്യൂണിക്കേഷനും കൂടുതൽ വരികയും, അപ്പൊ ആളുകൾ ലക്ഷറി ലൈഫാണ് ആഗ്രഹിക്കുന്നത്, മനസ്സിലായി? അതാണ് ഒരു സുഖലോലുപതയിൽ നമ്മളിങ്ങനെ ജീവിക്കണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ തന്നെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് വേണം എന്നുള്ളതും. അതിനുവേണ്ടി എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഈ ലോൺസ് ആയിട്ടും ഇ എം ഐസ് ആയിട്ടും ഒക്കെ എന്താ
4: വെച്ചാൽ
3: ലോൺ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് ലോൺ തരുന്ന സിസ്റ്റം വേണോ എന്ന്
4: ചോദിച്ചിട്ട്.
3: അപ്പൊ മറ്റേത് ഓൾറെഡി നമ്മളെ തലയിലുണ്ടല്ലോ, ഈ അത്യാർത്ഥ്യം സുഖലോലുപത നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇവന്റെ വിളി കാത്തിക്കായിരിക്കും നമ്മള്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഒരു അവിടെ ഇ എം ഐ ലോക്കായി. പിന്നെന്താ വെച്ചാൽ ഈ കടം, കടം നമ്മളിപ്പം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തു ദീൻ എന്തിനെ കുറിച്ചാ? കടം,
4: കടത്തെ കുറിച്ച്.
3: അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടായിരിക്കല്ലോ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ കുറിച്ചായിരുന്നു. അപ്പൊ ആ സാധനം നമ്മളെപ്പോ എന്ത് സാമ്പത്തിക രോഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ സാമ്പത്തിക രോഗങ്ങളാണ് ആക്ച്വലി നമ്മളെ ആ ജനറേഷന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അതിലേക്കുള്ള ക്യൂർ ആക്ച്വലി ഈ എക്സ്പീരിയൻസ് ചെയ്ത എൽഡർലി ആളുകളുടെ കയ്യിലുണ്ട്. കാരണം അവർ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ, അപ്പം ആ മെസ്സേജസും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് അവരിലൂടെ ഈ ജനറേഷനിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കൗൺസിലിംഗ് സെഷൻസിനേക്കാളും ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങൾ അവിടെ
4: അനുഭവങ്ങൾ.
3: കാരണം ഈ കടം കഴിഞ്ഞിട്ടുള്ള ഞാൻ പറയാം ആത്മഹത്യയിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഈ മെന്റൽ സ്റ്റേറ്റിലൂടെ ഈ ജനറേഷൻ പോയിട്ടാണ്. ആ ഫിനാൻഷ്യൽ ഡിസീസസ്, സാമ്പത്തിക രോഗങ്ങളാണ് എപ്പോഴും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. പല രോഗങ്ങളും നമുക്കൊന്ന് മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും പറ്റൂല നമുക്ക് സാമ്പത്തിക രോഗം വന്നാൽ. കാരണം നമ്മളെ മനസ്സിൽ എപ്പോഴും എന്താ വെച്ചാൽ ഇതിന്റെ സ്ട്രെസ്
4: ആയിരിക്കും, അസ്വസ്ഥനായിരിക്കും,
3: അസ്വസ്ഥനായിരിക്കും എപ്പോഴും. പല രോഗങ്ങളുടെ ഒരു തുടക്കം എപ്പോഴും ഈ സാമ്പത്തിക രോഗങ്ങളായിരിക്കും.
4: ശരിക്കും സാറ് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഏറ്റവും മെന്റലി വീക്കാണ് അല്ലെ, ഇത്തരം കാര്യങ്ങളിൽ ഇതിനെ പിന്നെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് ഇവർക്ക്
3: കഴിയുന്നില്ല,
4: എല്ലാത്തിനും പോയി ചാടും. പിന്നീട് പലപ്പോഴും നമുക്ക് ചെറിയ കുട്ടികൾ വരെ ഇപ്പൊ ആത്മഹത്യയുടെ തെരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു മെന്റൽ ഹെൽത്ത് പിന്നെ പിക്കപ്പ് ചെയ്യാൻ, ബാക്കപ്പ് ചെയ്യാൻ ശരിക്കും ഈ പഴയ തലമുറയോട് സംസാരിച്ചാൽ കിട്ടൂലേ? അവരാ പ്രായത്തിലൊക്കെ നല്ല കരുത്തോടെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച ആൾക്കാരാണ്. അപ്പോ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഒരു സാമ്പത്തിക ഹെൽത്ത് ഭയങ്കര
3: ഇമ്പോർട്ടന്റ് ആണ്. അത് മഷൂറയിലൂടെ അതിന്റെ സൊല്യൂഷൻസ് വരുള്ളൂ. നല്ല ഡിസ്കഷൻസ് ഫാമിലിയിലാണെങ്കിലും ഈ സൊസൈറ്റിയിലാണെങ്കിലും അതിനെക്കുറിച്ചുണ്ട്. ആളുകൾ മഷൂറല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പോയിപ്പെടുക.
4: അതെ അതെ അതെ. അപ്പോൾ ശരിക്കേ നമുക്ക് ഈ ഒരു ജെൻസിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ അതിനെ അവരെ ഉത്ബുദ്ധരാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാർ ഒരു കാഴ്ചപ്പാടില്?
3: അതെ, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് നമ്മൾ സക്സസ്ഫുള്ളായ ആൾക്കാരെ മാത്രം എടുക്കാതെ ആളുകൾ ഫെയിലിയർ വന്നു ഇപ്പം അതാ പറഞ്ഞു ഈ പ്രായ ആളുകളിൽ ഓരോ ഒരുപാട് ഫെയിലിയർ സ്റ്റോറീസ്
4: ഉണ്ടാവും,
3: മനസ്സിലായില്ലേ? ആ ഫെയിലിയർ സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. സക്സസ് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫെയിലിയർ സ്റ്റോറീസ് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കുറേയൊക്കെ പറ്റുമായിരിക്കും. സ്കൂളിൽ നമ്മൾ കരിക്കുലത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്
4: ആണ്.
3: നമ്മളെ കുട്ടികളാരും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ അവയർനെസ് ഉള്ളവരല്ല. അവരെല്ലാവരും ഇതിലൊക്കെ ഓരോന്നിലും ചെന്ന് പെട്ടിട്ട് ആണിത് മനസ്സിലാക്കുന്നത്. അപ്പം എന്താണ് ബാങ്കിങ്, എന്താണ് പലിശ, പലിശ എങ്ങനെ നമ്മളെ തിന്നു തീർക്കും എന്നുള്ളത് നമ്മളെ സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കണം. ബാക്കി അത് എല്ലാ നമ്മളെ കൾച്ചറും ബാക്കിയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടി നമുക്കല്ലേ മദ്രസയിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാം. ഈ ഏജിലെ ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഉണ്ടാവും, അവർ വന്ന് പറയട്ടെ, അവർ സംസാരിക്കട്ടെ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അടുത്ത് കയ്യിൽ വേറെ ആളുകളുടെ സ്റ്റോറീസ് ഉണ്ടാവും. ആ സ്റ്റോറീസൊക്കെ വന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാവും. അവർ ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇതും വരണം, ഇതിന് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്
4: എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ഈ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ജീവിതം,
3: അല്ലേ?
4: നമ്മൾ എത്ര ജീവിക്കുന്നു അത് സന്തോഷത്തോടെ ജീവിക്കാന്ന്. ക്യാഷ് ഉണ്ടായതുകൊണ്ട് സന്തോഷം ഉണ്ടായിക്കില്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്.
3: മോഡറേഷൻ മിതത്വമാണ് നമ്മൾ
4: മിതവ്യയം ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
3: നമ്മൾ അധ്വാനിക്കേണ്ട, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ട എന്നുള്ളതല്ല, അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കാം.
4: അതെ, അപ്പൊ അതിനൊരു പരിധി ഉണ്ടാവും, അതിൽ നമുക്കൊരു ആസ്വാദനം. മറ്റത് മറ്റൊരു തരത്തിലൂടെ നമ്മൾ സമ്പാദിക്കാം എന്ന് കരുതി ഈ പറഞ്ഞ പോലെ പിന്നെ ചൂതാട്ടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ പിന്നെന്താ പറയാ പല രീതിയിൽ സാമ്പത്തിക ഇതിൽ നിന്ന് ആളുകളെ നമ്മൾ ബിറ്റ്കോയിൻ ഒക്കെ കേൾക്കാം. പലപ്പോഴും യുവതലമുറ പോയി ചാടുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് അവർക്ക് ഒന്നാമത് ഒരു ഡിജിറ്റൽ ലോകത്താണ്, അപ്പൊ അവിടെ ഇരുന്നത് പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ജനസീയയും ഉൾക്കൊണ്ട് സമൂഹത്തിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ, കാരണം ലാസ്റ്റ് ഇവരെ എത്തുക ആത്മഹത്യയിലേക്കാണ്, ഇത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തി കാണും. അതുവരെ ഇവർക്ക് അതിനെക്കുറിച്ച് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ എന്താവും എന്നുള്ള ബേജാറുകൊണ്ട് പുറത്ത് പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ പിന്നെ ഈ ജിറിയാട്രിക്സിനെയും അതുപോലെ ജെൻസിയും ഒരുമിച്ച് സമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയും
3: ഒരുപാട് സൊല്യൂഷൻ, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള രണ്ട് തലമുറക്കുള്ള സൊല്യൂഷൻ അതിലുണ്ട്.
4: അതുണ്ടാവും. അതെ അതെ. അതുപോലെ സാറേ, ഇപ്പോൾ നമുക്ക് ശരിക്ക് പഴയ ഒരു 10-15 വർഷം ബാക്ക് കിടക്കുന്നതിലുള്ള ഒരു കുടുംബഘടനയിൽ നല്ല മാറ്റം വന്നു അല്ലേ? ഒന്ന് പിന്നെ ഫസ്റ്റ് ലൈഫായി, രണ്ടാമത് ന്യൂക്ലിയർ ഫാമിലിയായി, മൂന്നാമത്തത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു ഇപ്പോഴത്തെ തലമുറയിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രികളിലേക്ക്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി വെസ്റ്റേൺ കൺട്രികളിലേക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ കയറുന്ന 2 വർഷം ഗൾഫ് ജോലി ചെയ്ത് തിരിച്ചു വരും, ഒരു 6 മാസം ലീവ് കഴിഞ്ഞ് വീണ്ടും പോകും, അങ്ങനെ സിസ്റ്റമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് ഈ പിന്നെ ഇന്നത്തെ ഒരു തലമുറയിൽ എങ്ങനെയാണത് ബാധിക്കുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ?
3: സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മളെ നാട്ടിൽ ഒരു ഒരു 10 കൊല്ലം മുമ്പേ വരെ ഈ ആ ഒരു ട്രെൻഡില്ലായിരുന്നു, ലൈക്ക് ഈ മിഡിൽ ഈസ്റ്റ് ട്രെൻഡായിരുന്നു. ഇവിടുന്ന് കോഴ്സുകൾ ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റ് പോയി ജോലി ചെയ്യുന്നു, കൊല്ലം കൊല്ലം വരുന്നു, ഒരു അവരൊരു സെറ്റിലായാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ ഇത് നാട്ടിലുണ്ടാവുന്നു, ഇത് തിരിച്ചു വരാം വരും എന്നുള്ള ഒരു ഉറപ്പോടെ പോകുന്നവരായിരുന്നു. ഇപ്പം പോകുന്ന തലമുറയിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഈ വെസ്റ്റേൺ കൺട്രീസ് പോകുമ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, കൾച്ചർ അതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവർ വളരെ ദുർലഭമാണ്. അപ്പം ഈ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ യുവാക്കൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയി തുടങ്ങി, അതായത് വെറും വയോധികർ മാത്രമല്ല സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ പണ്ട് കുറച്ച് മുമ്പേ തന്നെ ഈ വെസ്റ്റേൺ ഇതുണ്ടല്ലോ, നമുക്കിപ്പോൾ നോർദേൺ കേരളയിലേക്കാണ്, മലബാർ ഭാഗത്താണ് ഇപ്പോൾ ട്രെൻഡ് വന്നത്. മലബാറിൽ അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പം അത് വന്നതോടെ എന്താ വെച്ചാൽ ഇവിടെയും വീടുകളിലെ പാരൻസ് മാത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. ഇതെന്താ വെച്ചാൽ ഇവരെ ഡിപ്പെൻഡൻസ്, ഈ പ്രായമാകുമ്പോൾ എപ്പോഴും എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൊബിലിറ്റി ഒരു പ്രോബ്ലമാണ്. വലിയ വീടുകളൊക്കെ ആയിരിക്കും ഇവർക്ക്, ഇവിടുന്ന് മറ്റേ അറ്റത്തേക്ക് നടന്നെത്താൻ പോലും ചില ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ടോ
4: പ്രായമായി വരുമ്പോൾ.
3: പിന്നെ അപ്പം അത് വലിയൊരു ചാലഞ്ച് ആണ് നമുക്ക്. അവരിപ്പം അവരെ തിരിച്ചു വരിക എന്നുള്ളത് ഇമ്പോസിബിളുവാ. അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളതുപോലെ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാധനം. ഓൾഡ് ഏജ് ഹോം അല്ല ഇവർക്ക് എന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു വീടോ ഇത്രയും വലിയൊരു സാധനമോ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ എ എൽ എഫ് അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അവർ താമസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ട സിസ്റ്റമും കാര്യങ്ങളൊക്കെ വീട് പോലെ തന്നെ. ഇപ്പൊ ഒരു ചിലപ്പോ ഒരു വൺ ബെഡ്റൂം മതി അവർക്ക്, അതേ ആവശ്യമുള്ളൂ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അതിന് കണക്കായുള്ള രീതിയിൽ, അപ്പൊ അവരുടെ വീഴ്ചകളാണ് ആ പ്രായത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം വീണ് കിടത്തത്തിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എല്ലാം ബുദ്ധിമുട്ടല്ലേ,
4: ചെയ്യാൻ ബുദ്ധിമുട്ടോ
3: എല്ലാം ബുദ്ധിമുട്ട്. അതാണ് ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായതോടെ പിന്നെ എന്താ, ബാക്കി എല്ലാവരും വന്ന് പറയും വേദന എങ്ങനെയെങ്കിലും മാറിയാൽ മതി, നമുക്ക് നടക്കാൻ പറ്റണം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലാറ്റുകളൊക്കെ പോലെ ആയിരിക്കാം, അതിൽ ഈ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവരെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അതിനകത്തുണ്ടാവും, അവരെ ഹെൽത്ത് ഫെസിലിറ്റി അതിനകത്തുണ്ടാവും, അവർക്ക് പറ്റുന്ന രീതിയിൽ നടക്കാവുന്ന സ്റ്റെപ്പുകളായിരിക്കും, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമിൻ്റെ സാധനങ്ങളായിരിക്കും, ഗ്രാബ് റെയിലുകൾ ഉണ്ടാവും, കട്ടിലിൻ്റെ ഹൈറ്റ് പോലും 2 അടി കൂടുതൽ ഹൈറ്റുള്ള കട്ടിലുകൾ നമ്മൾ വലിയ റെക്കമെൻഡേഷൻ. ഹൈറ്റുള്ള കട്ടിലിന് എപ്പോഴും എന്ന് വെച്ചാൽ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ കാർപ്പറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും കഴിയുന്നു. കാരണം അതൊക്കെ തടയാൻ നമ്മൾ കാലൊക്കെ വിചാരിച്ച പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താകും, അപ്പം ഈ തടഞ്ഞു വീഴുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ എല്ലുകൾക്ക് വളരെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും, വീണാ എല്ല് പൊട്ടും വേഗം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും എന്താ പറയുക, ആ പ്രായത്തിലുള്ളവർ മറ്റൊരാൾ വീണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ തുടങ്ങും. അതായത് ഇവർക്ക് അറിയുന്നവർ 80 70 80 ഉള്ളൊരാൾ വീണെന്ന് പറഞ്ഞാൽ, വീണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ എന്നാൽ ഇവർക്ക് പിന്നെ ഇവർ വീഴുമോ എന്നുള്ള പേടി.
4: പക്ഷേ
3: അതിന് നമ്മളൊരു സുന്നത്ത് ഹയത്ത് ആക്കിയാൽ മതി. വിശ്വാസം 40 വയസ്സിന് ശേഷം വടി പിടിച്ചിട്ടായിരുന്നു നടന്നത് അല്ലേ. അത് നമ്മള് ആ പ്രായമുള്ള അധികം ആൾക്കാർ അത് പറയുമ്പോൾ ഭയങ്കര അവർക്കൊരു മടിയാണ്, അവരെന്തോ ഇൻഡിപെൻഡൻസ് പോയിന്നല്ലോ. പക്ഷെ ആ ഒരു സുന്നത്തിലൂടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആ ജനറേഷന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റിക്ക് ഇസ് ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെസ്സേജസ് ഇതിൽ പോവാറാണ്. കാരണം ഒരു വടി പിടിച്ചാൽ ഒരുപാട് പേരെ പ്രോബ്ലങ്ങൾ തീരും, എവിടെ നടക്കാനുള്ളതാണെങ്കിലും ഒക്കെ ഒരാളെ സപ്പോർട്ട്. ഇവരെ ശരിക്കും ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കാണ് ഒരു സ്റ്റിപ്പ് ചെയ്യുക.
4: അതെ,
3: നമ്മൾ സ്റ്റിക്ക് പിടിക്കുമ്പോൾ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് കയറാനോ നടക്കാനോ ഒക്കെ കോൺഫിഡൻ്റ്ലി
4: പറ്റും.
3: അപ്പോൾ അങ്ങനത്തെ ഒരു എ എൽ എഫ്സ് ഇത് കാരണം ക്രിയേറ്റ് ആവും. അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്ലോലി നമ്മളെ നാട്ടിൽ
4: ഡെവലപ്പ്
3: ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരിങ്ങോട്ട് വരിക എന്നുള്ളത് ഇനിയൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ തമ്മിലെ കണക്ട് കൂടുതലും ഈ ഡിജിറ്റൽ യൂത്തിൻ്റെ പ്ലസ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഇപ്പം എല്ലാവരുടെയും വിളിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് അതില്ലായിരുന്നല്ലോ, ഇവർ പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു മാസത്തിനൊക്കെ വരുമ്പോഴായിരുന്നു കണ്ടിരുന്നത്.
4: ഇപ്പം
3: ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
4: ഫിസിക്കൽ സാന്നിധ്യം.
3: പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിസിക്കൽ
4: കൂടെയാണ്,
3: ടച്ചാണ്, ഫിസിക്കൽ സപ്പോർട്ട്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിവിങ് ഫെസിലിറ്റീസും അതിനുവേണ്ട കെയർ ഗിവേഴ്സിനൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പം ഈ അൾഷിമേഴ്സ് രോഗികൾക്ക് കൂടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ചലഞ്ചാണ്. ഒരു ഓർമ്മക്കുറവുള്ള ഒരാളെ കൂടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ, അവരടുത്ത് പ്രാവശ്യം പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും അതേ കാര്യം അവർ വീണ്ടും ചോദിക്കും, ഇതേ സാധനം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഭയങ്കര ക്ഷമ വേണ്ട, ക്ഷമ വേണ്ട ഒരാളായി. ഈ ഒരു അൾഷിമേഴ്സ് രോഗീൻ്റെ അല്ലെങ്കിൽ ഒരു ഡിമെൻഷ്യ ഉള്ള ആളെ കെയർ ഗിവറിന് ഭയങ്കര ക്ഷമ വേണം. അവരെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തന്നെ
4: വേണം.
3: മറ്റേ ആൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി രോഗമാണ്, അവർക്കിത് എന്തായാലും അറിയുന്നില്ല. പക്ഷേ കൂടെ നിൽക്കുന്ന ആൾ നോർമലാണല്ലോ, അവർക്കിത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് റിപ്പീറ്റഡ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കെയർ ഗിവർ സപ്പോർട്ട്സും നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഓർമ്മക്കുറവുള്ള ആളുകളെ നോക്കുന്ന അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. എനിക്കൊന്നും ഓൾറെഡി ഉണ്ടായി വരുന്നുണ്ട്. ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി ആണ് അതിലൊരു ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യത. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായ രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കുക.
4: ശരി, എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട്. ആരോഗ്യവിചാരത്തിന്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത അവസാനഘട്ട ഒരു എപ്പിസോഡ് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ 3rd ഭാഗം കൂടിയും ആരോഗ്യവിചാരത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് 2 ജനറേഷൻ തമ്മിലുള്ള ബോണ്ടിങ്ങാണ്, ഇൻ്റർ ജനറേഷൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് കോഴിക്കോട് ചാലപ്പുറത്തുള്ള ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഇൻ ജീറിയാട്രിക്സിൽ ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാറായിരുന്നു.
2: സാർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ആരോഗ്യചാരം പ്രോഗ്രാമിലെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ കമൻറ്റുകൾ കണ്ടാൽ തന്നെ അവർക്ക് തീർച്ചയായിട്ടും എത്രത്തോളം അത് അവരുടെ മനസ്സിൽ സ്വാധീനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയും സംസാരവുമായിരുന്നു ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഡോക്ടർ നടത്തിയത്. ഇനി പ്രാർത്ഥനാ പഠനമാണ്.
0: യെസ്,
1: പ്രാർത്ഥനകൾ ഇതിനോടകം നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ സഫീർ അൽഹിക്കമയുടെ ക്ലാസ്സുകളിൽ
0: നമ്മൾ
1: തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ കേൾക്കുന്ന നമസ്കാര ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ 9-ാം ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 8-ാം ഭാഗം കേട്ട് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ 9-ാം ഭാഗം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 3 ദിക്റുകളാണ് ഇന്ന് പ്രാർത്ഥനാ പഠനം എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ദിക്റാണ് ഈ 3 ദിക്റുകളും. 1-ാമത്തേത് സുബ്ഹാനല്ലാ എന്നാണ്. 2-ാമത്തേത് അൽഹംദുലില്ലാ. 3-ാമത്തേത് അല്ലാഹു അക്ബർ. 3 ദിക്റുകളും നമ്മൾ ധാരാളം കേട്ടതും നമുക്ക് പരിചയമുള്ളതും നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ളതുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. 1-ാമത്തേത് ഇതിൻ്റെ ഉച്ചാരണമാണ്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ഇവിടെ രണ്ടും ഹാ എന്ന അക്ഷരമാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. ഹാ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. സുബ്ഹാനല്ലാ, സാധാരണ ആളുകൾ സുബ്ഹാനല്ലാ എന്ന് കെട്ടുള്ള ഹാ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരമായി ഉച്ചരിച്ചു വരാറുണ്ട്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്ന് രണ്ടും തെറ്റായ ഉച്ചാരണമാണ്. മറിച്ച് ഹാ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഈ അക്ഷരം ഉച്ചരിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ എന്നാണ്. അള്ളാഹു അക്ബർ എന്നത് സാധാരണ ആളുകൾ ആരും തെറ്റിക്കാറില്ലാത്തതായ ഏറെ പരിചയമുള്ളതായ വചനമാണ്, വാചകമാണ്. എന്താണ് ഈ 3 ദിക്റുകളുടെ അർത്ഥം? സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു എന്നാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനല്ലാ എന്ന പദത്തിൻ്റെ വാചകത്തിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അൽഹംദു ലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവെ നിനക്കുള്ളതാകുന്നു എന്നാണ്. എൻ്റെ സ്തുതികൾ അഖിലവും അള്ളാഹുവെ ഞാൻ നിനക്കാണ് സമർപ്പിക്കുന്നത് എന്നാണ് അൽഹംദുലില്ലാ എന്ന പദത്തിൻ്റെ അർത്ഥം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര വലിയവനാണ് എന്നതാണ്. ഈ 3 ദിക്റുകളാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം ഒഴിവാക്കാൻ പാടില്ലാത്തതായ ദിക്റുകൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് സൂചിപ്പിച്ചത്, 1-ാമത്തേത് ഇത് എങ്ങനെ നമുക്ക് ചൊല്ലാം എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ സുബ്ഹാനല്ലാ എന്നത് പ്രത്യേകം എണ്ണം പിടിച്ച് ചൊല്ലുകയും അതിനുശേഷം അൽഹംദുലില്ലാ എന്നത് പ്രത്യേകം എണ്ണം പിടിക്കുകയും പിന്നീട് അള്ളാഹു അക്ബർ എന്നത് പ്രത്യേകം എണ്ണം പിടിക്കുകയും ചെയ്യാം. അതല്ല എങ്കിൽ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ എന്ന് ഒരുമിച്ച് നമുക്ക് എണ്ണം പിടിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ 1-ാമത്തേത്. 2-ാമത്തേത് എത്ര തവണയാണ് നമ്മൾ ഈ ദിക്റ് ചൊല്ലേണ്ടത്? സാധാരണ നമ്മുടെ ആളുകൾ ചൊല്ലാറുള്ള 1-ാമത്തെ രൂപമാണ് സുബ്ഹാനല്ലാ 33 തവണയും അൽഹംദുലില്ലാ 33 തവണയും അള്ളാഹു അക്ബർ 33 തവണയും ചൊല്ലുക എന്നതാണ് നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ള 1-ാമത്തെ രീതി. ഇത് ഒരു രീതി മാത്രമാണ്. ഈ രീതി മാത്രമല്ല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2-ാമത്തേത് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി 33 വീതവും അള്ളാഹു അക്ബർ എന്നത് 34 തവണയും ചൊല്ലുക എന്നതാണ് 2-ാമത്തെ രൂപം. 3-ാമത്തെ രൂപം സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ ഈ 3 ദിക്റുകളും 10 വീതം തവണ ചൊല്ലുക എന്നതാണ് 3-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ രൂപം. അതേപോലെ തന്നെ നമുക്കറിയാം, സാധാരണ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലി 100 പൂർത്തിയാക്കാറുണ്ട്. ഇൻഷാല്ലാ ഈ ദിക്റ് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പഠിക്കാവുന്നതാണ്. ആ രൂപത്തിൽ ചൊല്ലുമ്പോൾ 33 ചൊല്ലി ആ ദിക്റ് ചൊല്ലി 100 ആക്കാം. ഇനി ആ ദിക്റ് ചൊല്ലാതെ ഇത് 33 തവണ മാത്രമായി നമുക്ക് ചൊല്ലൽ അനുവദനീയമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന, ഈ ദിക്റ്, ഇതിൻ്റെ രൂപം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്ന ഓരോ പ്രാർത്ഥനകളും നമ്മൾ മനസ്സിലാക്കിയുടെ നമസ്കാരത്തിലൊക്കെ ഒരു യാന്ത്രികമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കടന്നു പോകുന്നുണ്ടോ, അതോ അതിൻ്റെ ആശയങ്ങളും ആത്മാവും അറിഞ്ഞുകൊണ്ടാണോ നമ്മളത് ചൊല്ലുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് ചൊല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ആത്മാർത്ഥത മനസ്സിലേക്ക് കടന്നു വരുന്നത്.
1: അതെ അതെ അതെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മദ്രസകളിലോ അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ പഠിച്ച പ്രാർത്ഥനകൾ അങ്ങനെ ചൊല്ലി പറഞ്ഞു പോരുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതോ അല്ലെങ്കിൽ അതെന്താണ് നമ്മൾ പറയുന്നതെന്നോ ഒന്നും അറിയാത്ത രൂപത്തിലായിരിക്കും. അപ്പോൾ റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ആളുകൾക്ക് സാധ്യമാക്കി എന്നുള്ളതാണ് ഈ ഒരു ആ ഒരു കാര്യമാണ് അൽഹംദുലില്ലാഹ് ഇതിലൂടെ നടക്കുന്നത്. പ്രാർത്ഥനാ പഠനം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പോകുന്നത് പൂമരത്തണൽ പ്രോഗ്രാമിലേക്കാണ്. പൂമരത്തണലിൽ നമുക്കറിയാം കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ അത് പരിപോഷിപ്പിക്കാനുമുള്ള പ്രോഗ്രാമിനൊപ്പം അവർക്ക് ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഷമീൽ മഞ്ചേരിയാണ് നമ്മോടൊപ്പം ഉള്ളത്, കുട്ടികളോടൊപ്പം ഉള്ളത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില അധ്യാപകരിൽ പെട്ട ഒരാളാണ് ഷമീൽ മഞ്ചേരി. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പഠനം ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കണമെന്ന് ഓരോ പൂമരത്തണലിൻ്റെ എപ്പിസോഡിലും നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ മദ്രസയിലെ വിഷയങ്ങളായാലും അതുപോലെ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ നന്നായി പഠിച്ച് നല്ല ബ്രില്ലിയൻ്റ് ആയ കുട്ടിയായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ഭാവിയെയൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നന്നായി നോക്കിക്കാണുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വേണം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പൂമരത്തണലിൽ സൂചിപ്പിക്കാറുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട് ഇന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, തൗഫീഖ് നിലമ്പൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളെല്ലാവരും പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ എന്ന എപ്പിസോഡിലാണ് ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
6: അമീൻ. ഏതായാലും തൗഫീഖ്, നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരോട് സംവദിക്കാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ. ആ നിലക്ക് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, അന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണല്ലോ നമ്മൾ ഇന്നത്തെ ഒരു പൂമരത്തണൽ എപ്പിസോഡിലൂടെ കൂട്ടുകാർക്കായി നൽകുന്ന ഒരു വിജ്ഞാന ശേഖരമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായി ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ എത്രത്തോളമാണ് എന്നതിൽ നിന്ന് നമുക്ക് പോയിന്റുകൾ തുടങ്ങാം അല്ലേ.
7: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരന്മാരുടെ കൂടെയൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആ നിലക്ക് തന്നെ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
6: ഓക്കെ. ഏതായാലും ഇപ്പോൾ നമ്മളോട് തൗഫീഖ് സൂചിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, ആ നിലക്കാണ് നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ആ ദിവസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അല്ലേ. അന്ന് ആദ്യമായി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ ഏത് സമയം വരെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ യൗമുൽ ജുമുഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക്.
7: തീർച്ചയായിട്ടും കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പലപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു 12 മണി സമയത്ത് പെട്ടെന്ന് കുളിച്ച് എല്ലാവരും പള്ളിയിൽ പോയി ആ ജുമുഅ നമസ്കാരം കഴിഞ്ഞതോടുകൂടി വെള്ളിയാഴ്ച കഴിഞ്ഞു എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച മാരിവ് നമസ്കാരത്തോടുകൂടി നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച മകരിവ് വരെ നമുക്ക് ആ ദിവസത്തിലാണുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ള ദിവസം എന്നുള്ളത് കേവലം ആ ഒരു മണിക്കൂറുകൾ മാത്രമല്ല എന്നാണ് കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്.
6: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമ്മൾ വെള്ളിയാഴ്ച ദിവസം, വളരെ സവിശേഷമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്തുകൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മളോട് തൗഫീഖ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ള പോയിന്റ് എന്താണ്?
7: ഇതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ആ നിലക്കുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത്, ആ വെള്ളിയാഴ്ചയാണ് എന്ന ഒരു പ്രത്യേക ശ്രദ്ധ അതിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം.
6: ഓക്കെ. അഥവാ അന്ന് നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് കുളിക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ ആ നിലക്കല്ലേ നമ്മൾ സൂചിപ്പിച്ചത്?
7: അതെ അതെ. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നൊരു താല്പര്യത്തോടു കൂടി അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം.
6: അതെ അതെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരോ പോയിന്റിലേക്ക് വരാം. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്താൽ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന ഓരോരോ പോയിന്റിലേക്ക് വരാം. നമ്മുടെ കൂട്ടുകാർ അത് നോട്ട് ചെയ്തു വെക്കണം. ഇനിയുള്ള നമ്മുടെ വെള്ളിയാഴ്ചകൾ ഈ പൂമരത്തണലിൽ നിന്ന് കിട്ടിയ വിജ്ഞാനീയത്തിന് അനുസൃതമായി നമ്മൾ ചിട്ടപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഓക്കെ. ഇന്ന് നമ്മൾ ഈ ഒരു പൂമരത്തണലിലൂടെ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി അന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം.
7: തീർച്ചയായിട്ടും. ഇവിടെ സഹോദരൻ ഷമീൽ നമ്മോട് സൂചിപ്പിച്ച പോലെ ഇനിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മൾ മുമ്പ് നമ്മൾ എങ്ങനെയാണോ വെള്ളിയാഴ്ച പള്ളിയിൽ പോയത് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പ്രത്യേക ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിലേക്ക് പോകണം. കാരണം ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ചക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആവേശവും താല്പര്യവും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സൂചിപ്പിക്കപ്പെട്ട പോലെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബുഖാരിയും മുസ്ലിം റഹിമഹുള്ളാഹും അവരുദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ ആവശ്യം അല്ലാഹു നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ആ സമയം എപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് സമയത്തും ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ ഒരു സമയത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ആ ദിവസം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
6: തീർച്ചയായിട്ടും. അപ്പോൾ കൂട്ടുകാർ ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുക, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് നമ്മളോട് തൗഫീഖ് അദ്ദേഹം സൂചിപ്പിച്ചു. ആ സമയം ഏതെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് തന്നെ ആ ദിവസത്തെ മുന്നോട്ട് നീക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ അന്നത്തെ ദിവസത്തിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു പോയിന്റ് ഇവിടെ പറയുകയാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കേണ്ടതുമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണ്. അഥവാ അന്നത്തെ ദിവസം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് സൂറത്തുൽ കഹഫിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട്. ആ ഒരു കാര്യം ഒന്ന് പറയാമോ?
7: സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ജുമുഅകൾക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് ആ വിഷയം പറയുകയാണെങ്കിൽ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അവൻ്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഖിയാമത്ത് നാൾ എല്ലാവരും ഭയന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയായിരിക്കും. കാരണം തൻ്റെ കാര്യം എന്താകും എന്ന് ആലോചിച്ചുകൊണ്ട് തനിക്ക് വരാനിരിക്കുന്ന രക്ഷാശിക്ഷകൾ എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള വല്ലാത്തൊരവസ്ഥയിലായിരിക്കും എല്ലാവരും. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവർക്ക് വേണ്ടി അവിടെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ ലഭിക്കുമെന്നുള്ളത് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട. അതോടൊപ്പം തന്നെ രണ്ട് ജുമകൾക്കിടയിലുള്ള അവൻ്റെ പാപങ്ങളും അള്ളാഹു സുബാന നമുക്ക് പുറത്തു തരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
8: ഓക്കെ, കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ തൗഫീഖ് പറഞ്ഞത്. എന്നുവെച്ചാൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ മെച്ചങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അത് മിസ്സാവാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മിസ്സാവാതെ പാരായണം ചെയ്യാൻ സാധിക്കും. ഇവിടെ നേരത്തെ വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൂറത്തുൽ കഹ്ഫും നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ കൂട്ടുകാർക്കൊന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
7: അതെ അതെ, പല കൂട്ടുകാരും പിന്നെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം

0: ആരംഭിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. വ്യാഴാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ സൂറത്തുൽ കഹ്ഫ് നമുക്ക് പാരായണം ചെയ്യുന്നതാണ്. അത് വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ, വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമുക്ക് പാരായണം ചെയ്യാനുള്ള സമയമുണ്ട്. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ജുമാന്റെ മുമ്പ് നമുക്ക് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രതിഫലം നഷ്ടപ്പെട്ടോ എന്നോർത്തുകൊണ്ട് ആളുകൾ പിന്നീട് അത് പാരായണം ചെയ്യാത്തതായിട്ട് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കാരണത്താൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശേഷമുള്ള വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ മുമ്പായിട്ട് നമ്മൾ അത് ഓതി തീർത്താൽ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് തീർത്താൽ പിന്നീട് അയാൾക്ക് സൂറത്തുൽ കഹ്ഫ് ഓതേണ്ടതില്ല, അദ്ദേഹത്തിന് അവർക്ക് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞ്. ഒരാൾ വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സുബഹി മുതൽ അവർക്ക് പിന്നെ പ്രാർത്ഥനകളിലും അതോടൊപ്പം സ്വലാത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സമയമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്.
1: ഇവിടെ കൂട്ടുകാർക്ക് വളരെ വലിയൊരു അറിവാണ് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു സമയം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പുള്ള സമയം നമ്മളൊക്കെ സ്കൂളിലായിരിക്കും അല്ലേ. ആ സ്കൂളിലുള്ള സമയത്ത് ശേഷം നമ്മൾ ജുമുഅക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കത് നഷ്ടപ്പെടുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂമരത്തലിൽ നിന്ന് കേട്ട പോലെ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രാവിലെയോ ഒക്കെ നമുക്കത് ചൊല്ലാം അല്ലെങ്കിൽ ഓതി തീർക്കാം. അതുവഴി നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരിക്കലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന വരെ സമയം വരെ കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ കാത്തിരുന്നാൽ സ്കൂളുള്ള സമയങ്ങൾ നമുക്ക് ഒരിക്കലും അത് നിർവഹിക്കാനും സാധിക്കില്ല എന്ന്
0: നേരത്തെ ഓതാൻ ശ്രദ്ധിക്കുക. നേരത്തെ പാരായണം ചെയ്യുക പരമാവധി. പിന്നീട് നമുക്ക് വെള്ളിയാഴ്ച ദിവസം പിന്നെ ജുമുഅക്ക് ശേഷം സ്കൂളുണ്ടാകും, പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ടു വന്ന് കളിക്കുന്ന സമയമാകും, അവസാനം ആ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പരമാവധി നമ്മൾ ഓതാൻ ശ്രദ്ധിക്കും.
1: അതെ അതെ, നേരത്തെ തന്നെ, പ്രത്യേകിച്ചും സുബഹിൻ്റെ ആ സമയങ്ങളിലൊക്കെ ചൊല്ലാൻ അല്ലെങ്കിൽ ഓതാൻ പറ്റിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഏതായാലും ഇവിടെ മറ്റൊരു പോയിന്റ് കൂട്ടുകാർക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും അന്നത്തെ മര്യാദകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പൂമരത്തണലിലൂടെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവുമായി അന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എല്ലാം നമ്മൾ ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേകമായ പുണ്യവും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിലെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നമസ്കാരത്തിനൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന നിയത്തിലാവണം അന്ന് നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, നമ്മൾ ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. തൗഫീഖ്, അതൊന്ന് പറയാമോ?
0: കൂട്ടുകാരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഷമീൽക്ക് സൂചിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം സുബഹി ജമാഅത്തിൻ്റെ കാര്യമാണ്. നമ്മളെല്ലാവരും സുബഹി നമസ്കരിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരത്തിന് ഒരു പ്രത്യേകം പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചു. കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ജമാഅത്തായി നമസ്കരിക്കുന്ന സുബഹി നമസ്കാരമാണ്.
2: തീർച്ചയായിട്ടും
0: അത് കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും നിർവഹിക്കുന്ന ഒരു കാര്യമാണ് കുളി എന്നുള്ളത്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക് ഒരു പ്രത്യേകം പ്രതിഫലമുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു വിഷയമാകും. എന്നും കുളിക്കലില്ല, അതേപോലെ കുളിച്ചു പോയാൽ മതിയല്ലോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങളിൽ വല്ലവനും ജുമുഅക്ക് വന്നാൽ അവന് കുളിക്കണം എന്ന്, നിർബന്ധമായിട്ട് കുളിച്ചിട്ടാണ് അവന് ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുളിക്ക് നമുക്ക് പ്രത്യേകത കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ കുളി നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സുന്നത്തായ കുളിയാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന ഒരു നിയത്തോടുകൂടി നമ്മൾ സാധാരണ കുളിയിലേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടൊന്ന് വൃത്തിയായി നമ്മൾ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുളിക്ക് നമുക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ

0: പ്രത്യേകം ശ്രദ്ധിക്കണം. സുന്നത്തുകൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അറിയേണ്ട ഒരു വിഷയമാണ് കുളി എന്നുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു പോയിന്റ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. അതേ ഒരു കുളിയാണ് വെള്ളിയാഴ്ച കുളിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കുളിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു നീയത്തിൽ വേണം നമ്മൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ. അപ്പോഴേ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടത്. ഏതായാലും നമ്മൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിലുള്ള നല്ല അറിവുകളൊക്കെ നമ്മളൊരു പ്രത്യേകമായി നോട്ട് ചെയ്തെടുക്കണം, എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കൂട്ടുകാർ പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പോയിന്റുകൾ കൂട്ടുകാരോടായി പറയാനുണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കണം. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിൽ പൂമരത്തണലിലൂടെ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മൾ വിചാരിക്കാത്ത ഒരു അവതരണ ശൈലിയാണ് ഷമീൽ മഞ്ചേരിക്ക്. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും വളരെ വ്യത്യസ്തമാണ്, കുട്ടികൾക്ക് ഏറെ ആകർഷണീയമാണ്. ഇന്നത്തെ വിഷയം ത്യാഗസ്മരണകളുടെ സന്തോഷ പെരുന്നാൾ എന്നതായിരുന്നു പൂമരത്തണലിൽ ഷമീൽ മഞ്ചേരി അവതരിപ്പിച്ചത്. ഇനി റേഡിയോ വൈബ്സിൽ നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇൻഷാല്ലാ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മരണം സുനിശ്ചിതമാണ് എന്ന ഇബ്നു അലി അടത്തനാട്ടുകാരിയുടെ രചനയ്ക്ക് ഷെഫീഖ് വണ്ടൂർ ശബ്ദം നൽകിയ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
3: മരണം സുനിശ്ചിതമാണ്, മാനം മങ്ങിയിരിക്കുന്നു, മനസ്സും. ലോക്ക്ഡൌൺ മൂഡ് പകർന്നതാണോ ആവോ? മാസങ്ങളായി വിളിക്കാൻ മടിച്ച പഴയ ഓഫീസറെ ഫോണിൽ വിളിച്ചു. ഒരു മണിക്കൂറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായ മൊബൈൽ ഫോൺ, ഫുട്ബോൾ എന്നിവ പരാമർശിച്ചെങ്കിലും അരുത് എന്നാഗ്രഹിച്ച വിഷയവും ഇങ്ങോട്ട് വന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹാരോഗം വന്ന് മാസങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടിരുന്നു. കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രം ഒപ്പം വീട്ടിൽ. കൂട്ടിന് കോവിഡ് പേടിയും മോൾക്ക് വേറെ ആരുമില്ലല്ലോ എന്ന് കരുതൽ. എൽ പി സ്കൂൾ സഹപാഠി, കളിക്കൂട്ടുകാരൻ, സ്കൂൾ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഓർമ്മ വന്നു. ഇടയ്ക്കിടെയുള്ള വയറുവേദനയായിരുന്നു കാരണം. ശരിയായ രോഗനിർണയമോ മതിയായ ചികിത്സയോ കിട്ടിയിട്ടുമുണ്ടാവില്ല. ദാരിദ്ര്യം തന്നെയാവണം മുഖ്യ കാരണം. കോളേജ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സതീർത്ഥ്യ, ഞങ്ങളൊക്കെ ചേച്ചി എന്ന് വിളിച്ചിരുന്നവരുടെ പെട്ടെന്നുള്ള മരണം മറന്നിട്ടില്ല. കോണിപ്പടിയിൽ നിന്ന് വീണതായിരുന്നു തുടക്കം. പിന്നെ കിടക്കയിൽ കൊല്ലങ്ങൾ. വലിയ രോഗത്തിൽ നിന്നും സങ്കീർണമായ സർജറിയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ കാര്യമായ രോഗമൊന്നുമില്ലാതെ കഴിയവേ പെട്ടെന്ന് മരണപ്പെട്ട അയൽവാസിയെ ഓർമ്മ വരുന്നു. സഹപ്രവർത്തകയായ ടൈപ്പിസ്റ്റിന്റെ മരണവാർത്ത ദിവസങ്ങൾക്കു ശേഷം അറിഞ്ഞതിന്റെ ഞെട്ടൽ ഓർമ്മയിലുണ്ടിന്നും. ചെറുപ്പത്തിലെ മരണം കൈപിടിച്ചുകൊണ്ടുപോയ മാതൃകുടുംബത്തിലെ ഇരുവരെ മറക്കാൻ കഴിയില്ല. മോളെ രോഗവും മോനെ അപകടവുമാണ് മടക്കിക്കൊണ്ടുപോയത്. ശാരീരിക വെല്ലുവിളികൾ നേരിട്ട കുടുംബത്തിലെ ഒരാളെ ഈ നോമ്പിലാണ് വിധി തിരികെ കൊണ്ടുപോയത്. ഇത് വായിക്കുന്ന എല്ലാവർക്കുമുണ്ടാകും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ. പത്രത്തിൽ, ഓഫീസ് ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോവിഡ് ഇത്തരം വാർത്തകൾക്ക് ആക്കവും തൂക്കവും കൂട്ടുന്നു. ഇടിയും മഴയും കാറ്റും കോളും ഇനിയും കാത്തിരിക്കുന്നു എന്ന് വാർത്ത. പരീക്ഷിക്കാൻ പ്രളയം ഇനിയും മറഞ്ഞു നിൽപ്പുണ്ടോ? മരണം ആരെ, എപ്പോൾ, എവിടെ വെച്ച് ഏതു രൂപത്തിൽ പിടികൂടുമെന്ന് നമുക്കാർക്കുമറിയില്ല. സ്രഷ്ടാവിനെ ഭാവി കാര്യങ്ങൾ അറിയൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31-34. കാറ്റും കോളും കോവിഡും മാറി നല്ല നാൾ വരുന്നതും കാത്തിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിരതരാകാം, പ്രാർത്ഥനകളിൽ മുഴുകാം. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 63:11.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, നുറുങ്ങുകൾ കേട്ടുകഴിഞ്ഞു. മരണം സുനിശ്ചിതമാണ്. വളരെ ചെറിയ എഴുത്തിൽ ഇബ്നു അലി എടത്തനാട്ടുകര കോറിയിട്ട വരികൾ ഷഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാ ഉൽ ഹുസ്നയിൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോരോ കാര്യങ്ങളും, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ 35-ാമത്തെ എപ്പിസോഡിൽ അൽ മുതക്കബ്ബിർ എന്ന വിഷയത്തെ, അല്ലെങ്കിൽ ആ ഒരു നാമത്തെ അധികരിച്ചുള്ള സംസാരമാണ്. ബഹുമാനനായ ഷമീർ മദീനിയാണ് അവതരിപ്പിക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അവ സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയും തഖ്വയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യൻ പഠിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള പഠനവും അന്വേഷണവുമാണ്. കാരണം ഷറഫുൽ ഇൽമി അലാ ഹസബി മഅലൂമിഹി, ഏതൊരു വിജ്ഞാനത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനനുസരിച്ചാണ് ആ വിജ്ഞാനീയത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ പടച്ചറബിനോളം മഹത്വമുള്ള ഒരു വിഷയവും മനുഷ്യവിജ്ഞാനീയങ്ങളിൽ ഇല്ലാത്തതിനാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും വിശദീകരിക്കുന്ന, പഠിക്കുന്ന വിജ്ഞാനത്തിന് ഏറെ സ്ഥാനമുണ്ട്. അതിലൂടെയാണ് ഏതൊരു ദാസനും ഏതൊരടിമയും തൻ്റെ റബ്ബിനെ മനസ്സിലാക്കുന്നത്, കൂടുതൽ കൂടുതൽ അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ ശരിയായ വിധത്തിൽ അറിയുവാനുള്ള സുരക്ഷിതമായ ഒരു മാർഗമാണ് അല്ലാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് അതിൻ്റെ താല്പര്യമനുസരിച്ച് ജീവിക്കുക എന്നത്. അതുവഴി സ്വർഗ പ്രവേശം എളുപ്പമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം. അങ്ങനെ അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ അറിയുവാനും അതിലൂടെ അള്ളാഹുവിനെ സത്യസന്ധമായി സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടതമായ നാമങ്ങളിൽ പെട്ട ഒരു നാമം അൽ മത്തീൻ എന്ന നാമമാണ്. അൽ മത്തീൻ എന്ന് പറഞ്ഞാൽ ശക്തൻ, സകല ശക്തിയുമുള്ള, ബലിഷ്ഠൻ, സർവ്വദിനം കഴിവുള്ളവൻ എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ആ നാമം നാമത്തിൽ അടങ്ങിയിട്ടുള്ളത്. അൽ മത്താനത്തു എന്ന് പറഞ്ഞാൽ ശിദ്ദത്തുൽ ഖുവ്വ, ശക്തിയുടെ ഊക്ക്, സകല ശക്തിയുമുള്ള ബലിഷ്ഠനാണ് അല്ലാഹു. അൽ ഖവിയ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹു സർവ ശക്തനാണ്, ബലിഷ്ഠനാണ് അല്ലാഹു. അല്ലാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ നാമങ്ങളിലൂടെ കിട്ടുന്ന ഏതൊരു തിരിച്ചറിവും അത് ദീനിൻ്റെ അടിത്തറയാണ്. അസ്ലുദ്ദീനി മഅരിഫത്തുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മതത്തിൻ്റെ അടിത്തറ തന്നെ അള്ളാഹുവിനെ അറിയലാണ്. ആ അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് മുമ്പ് കൽപ്പിച്ച ആളായ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ആദരിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അശ്ശദീദുൽ ഖവി അല്ലദി ലാ തൻഖതിഉ ഖുവ്വതുഹു വലാ തൽഹഖുഹു മശഖ. അതിശക്തനാണ് അള്ളാഹു. അവൻ്റെ ശക്തി, അവൻ്റെ ബലം, കഴിവ് അത് ക്ഷയിക്കുകയില്ല, നിലച്ചു പോവുകയില്ല. അവന് യാതൊരു തളർച്ചയും ക്ഷീണവും ബാധിക്കുകയില്ല. അവനാണ് സൃഷ്ടിച്ചവൻ. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. വനഫദത് മശീഅത്തുഹു ഫീ ജമീഇൽ ബരിയാത്ത്, സർവചരാചരങ്ങളിലും അവൻ്റെ നിശ്ചയങ്ങളാണ്, തീരുമാനങ്ങളാണ് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫമാശാ അല്ലാഹു കാൻ വമാലം യശ ലം യകുൻ. അവൻ്റെ ശക്തിയുടെയും കഴിവിൻ്റെയും പൂർണ്ണതയെ അറിയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാവും ഖദറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യം. അള്ളാഹു എന്തുദ്ദേശിക്കുന്നുവോ അതാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു എന്തൊന്നും ഉദ്ദേശിക്കുന്നില്ലയോ അത് ആരെല്ലാം ഉദ്ദേശിച്ചാലും ആരെല്ലാം അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ആ പടച്ചറബിൻ്റെ കുവ്വത്തിൻ്റെയും കുദറത്തിൻ്റെയും ഭാഗമാണ് അന്നഹു ഔസല റിസ്ഖഹു ജമീ അൽ ആലം, സർവ ലോകർക്കും സർവചരാചരങ്ങൾക്കും അവർക്ക് കണക്കാക്കിയിട്ടുള്ള നിർണയിച്ചിട്ടുള്ള റിസ്ഖ് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു എന്നത്. അതേപോലെ അന്നഹു യബഅസുൽ അംവാത്ത്, അവൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും ഭാഗമാണ് മരണപ്പെട്ടു പോയവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത്. അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞുകൊടുത്ത വളരെ പ്രബലമായ പ്രസിദ്ധമായ ഒരു ഹദീസിലുള്ളതുപോലെ, കുട്ടിയായിരിക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇഹ്ഫളില്ലാഹ ഇഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ കാത്തു സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അനുസരിച്ച് നീ ജീവിച്ചാൽ പടച്ചറബിനെ നിന്റെ മുന്നിൽ നിനക്ക് കാണാൻ കഴിയും, സഹായിയായി സംരക്ഷകനായി. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, ഈ ലോകത്തുള്ള എല്ലാവരും ഒരു ഭാഗത്ത് അണിനിരന്ന് നിനക്ക് എന്തെങ്കിലും ഒരു നന്മ നേടിത്തരാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഒരാളോ ഒരു പ്രദേശത്തുകാരോ അല്ല, ഭൂലോകത്തുള്ള സർവരും നിന്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് ആ പ്രയാസം മാറ്റി നിനക്കൊരു ആശ്വാസം നൽകണം എന്നതിൻ്റെ പേരിൽ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ ലം യംഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അള്ളാഹു നിനക്ക് കണക്കാക്കാത്ത ഒരു കാര്യം നേടിത്തരാൻ അവർക്കാർക്കും സാധ്യമല്ല. അപ്പൊ സർവശക്തനായ പടച്ചിറബിൻ്റെ മുന്നിൽ സർവരും അശക്തരാണ്, അള്ളാഹുവല്ലാത്ത സർവരും ദുർബലരാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവും കുദറത്തും ഒരു വിശ്വാസിയുടെ മനസ്സിൽ എത്ര കണ്ട് രൂഢമൂലമാകുന്നുവോ അത്ര കണ്ട് അയാളുടെ മനസ്സിൽ തൗഹീദ്, പടച്ചിറബിലുള്ള ഏകദൈവ വിശ്വാസം ശക്തമാകും. തവക്കുൽ, ആ പടച്ചിറബിലേക്ക് എല്ലാം ഏൽപ്പിച്ച് നിർഭയനാകുന്ന ആത്മീയമായ ഔന്നത്യം അയാൾക്ക് എളുപ്പത്തിൽ ആർജിക്കുവാൻ സാധിക്കും. അതിൻ്റെ മറുവശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ഇനി നിന്നെ കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ലോകത്തുള്ള വൻശക്തികളടക്കം എല്ലാവരും നിന്റെ എതിരാളികളാണ്. നിന്നെ തകർക്കാൻ, നിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട അവർ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാൽ പോലും, ലം യളുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു അലൈക, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരിതവും പ്രയാസവും വരണം എന്ന് പടച്ചറബ് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നാണ്. അപ്പൊ പടച്ചിറബ് സർവശക്തനാണ്, ബലിഷ്ഠനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചിറബിനെയാണ് താൻ അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്, ആശ്രയിക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വിശ്വാസി അനുഭവിക്കുന്ന നിർവൃതിയും നിർഭയത്വവും അനിർവചനീയമാണ്. അവനൊരിക്കലും തളർന്ന് വിശ്രമിച്ച് അശക്തനായി മാറിപ്പോകുന്ന അവസ്ഥയില്ല. പല ആളുകളും പറയാറുള്ളത് പോലെ ആറ് ദിവസങ്ങളിലായി എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ സർവശക്തനായ അൽ ഖവീ അൽ മതീൻ, സകലതിനും ശക്തിയുള്ള കഴിവുറ്റ പടച്ചറബിനെ സംബന്ധിച്ച് സങ്കൽപ്പിക്കുവാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ പടച്ചറബിനെ സംബന്ധിച്ച് സർവശക്തനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്നറിയുമ്പോൾ ഒരു വിശ്വാസി അവരുടെ ശത്രുക്കൾ എത്ര കണ്ട് ശക്തരും ആയുധസജ്ജരുമായിരുന്നാലും ഒരിക്കലും അവർ നിരാശരാവുകയോ അസ്വസ്ഥതപ്പെടുകയോ ചെയ്യുകയില്ല, അവർ നിർഭയരായിരിക്കും. കാരണം അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ രക്ഷകൻ, രക്ഷിതാവ് അല്ലാഹുവാണ്. ആ പടച്ചിറബ് സർവശക്തനാണ്, അവൻ കഴിവുറ്റവനാണ്, അവനേറെ ബലിഷ്ഠനാണ് എന്നറിയുമ്പോൾ അവൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണ് എന്ന സുരക്ഷാബോധം വിശ്വാസികൾക്കുണ്ടാകും. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, സർവശക്തനായ അല്ലാഹു അവനാണ് രക്ഷകൻ, അവൻ സത്യവിശ്വാസികളെ സർവമാന ഇരുട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ, അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ആ പടച്ചിറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് സുരക്ഷയാണ്, വെളിച്ചമാണ്, ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്കാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇപ്രകാരം പറയുമായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനുർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവെ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നീ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെക്കുറിച്ചുള്ള വിക്രകൾ സജീവമാക്കി ആ അള്ളാഹുവിലേക്ക് മനസ്സിനെ കൂടുതൽ ശക്തമാക്കി ബന്ധിപ്പിക്കും. യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴും ഇതേപോലെ അള്ളാഹുവിൻ്റെ കുദറത്തിനെയും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അള്ളാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ പടച്ചിറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അപ്രകാരം വിക്ര ദുആകൾ നടത്തിയ യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകിയെന്ന്. അപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തൽ, പുകഴ്ത്തൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിക്റുകൾ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ വിക്റുകൾ, അള്ളാഹുവിൻ്റെ തൗഹീദ് വിളംബരം ചെയ്യുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന തസ്ബീഹിൻ്റെയും തഹ്ലീലിൻ്റെയും വാക്യങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിക്ക് കരുത്താണ്. അള്ളാഹുവിൻ്റെ സഹായത്തിന് അത് ഏറെ കരണീയമാണ്. ദുർബലതയുടെ ഘട്ടങ്ങളിൽ ശക്തനെ തേടുക എന്നത്, ശാന്തി അന്വേഷിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും പൊതുവെയുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ പടച്ചിറബിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുമ്പോൾ തൗഹീദിൻ്റെ ആളുകൾക്ക് കിട്ടുന്നത് ആ നിർഭയത്വമാണ്. അല്ലാത്ത ആളുകളോ അല്ലാഹു അല്ലാത്തവരെ വിട്ട് മറ്റ് പലരെയും ആശ്രയിക്കുന്ന, മറ്റ് പലതിനെയും അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എട്ടുകാലി വലയെ പോലെയാണ്. കമസലിൽ അൻകബൂത്തി തഹദത്ത് ബൈത്ത, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, വലകെട്ടിയ ഒരു എട്ടുകാലിയെ പോലെയാണ്. ആ എട്ടുകാലിയുടെ വലയാണ് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ വീട്. അപ്പോ അവലംബിക്കുവാനും ആശ്രയിക്കുവാനും ഒന്നുമില്ലാതെ ഉഴറി നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന ബഹുദൈവാരാധകരും സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കി അവനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർഭയത്വം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയും വലിയ അന്തരമുണ്ട്. സൃഷ്ടികളാരും തങ്ങളുടെ കഴിവുകളിൽ, ശക്തികളിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം പടച്ച റബ്ബിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സാരരാണ്. എല്ലാം റബ്ബ് നൽകിയതും അവൻ ഇഷ്ടപ്പെട്ടാൽ ഏത് സമയവും തിരിച്ചെടുക്കുവാൻ കഴിവുള്ളവനുമാണവൻ എന്നറിയുമ്പോൾ ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതേപോലെ തൻ്റെ സഹസൃഷ്ടികളോട്, സഹജീവികളോട് വിനയത്തോടെ, മാന്യതയോടെ പെരുമാറുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ദുആഇൻ്റെ സന്ദർഭങ്ങളിൽ അല്ലാഹുമ്മ കബിർതു സിന്നി വളഅഫത് ഖുവതി എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഞാൻ ദുർബലനാണ്, എൻ്റെ ശക്തി ക്ഷയിച്ചു, എന്നാൽ ഒരിക്കലും ശക്തി ക്ഷയിക്കാത്ത, എന്നെന്നും സർവശക്തനായി നിലനിൽക്കുന്ന നാദ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്കറിൻ്റെയും അർത്ഥം അതാണ്. നമ്മുടെ ദുർബലത നമ്മൾ അംഗീകരിച്ച് പടച്ച റബ്ബിൻ്റെ ശക്തിയെ സംബന്ധിച്ച്, കഴിവിനെ സംബന്ധിച്ച് ബോധവാന്മാരായാൽ ദുർബലരായ നമുക്ക് ശക്തിക്കായി അൽ ഖവീ അൽ മത്തീൻ സർവശക്തനായ അള്ളാഹുവിനോടാണ് അവലംബിക്കുവാനും ചോദിക്കുവാനും ആശ്രയിക്കുവാനുമുള്ളത്. നിഷേധികൾക്കും അത് പരലോകത്ത് ബോധ്യപ്പെടും. സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധ്യത്തോടുകൂടി അവനിലേക്ക് തിരിയുവാനും അവനോട് അർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ച് ദുനിയാവിലും ആഖിറത്തിലും അന്തസ്സും വിജയവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഓരോ നാമവും വ്യത്യസ്തമാണ്. അതിൻ്റെ ആശയങ്ങൾ വളരെ വലിയ അർത്ഥതലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അൽ മുത്തക്കബിർ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചാണ് ബഹുമാനനായ ഷമീർ മദീനി അസ്മാൽ ഹുസ്നയിലൂടെ നമുക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നത്. ഏതായിരുന്നാലും റേഡിയോ വൈബ്സലിനി നമ്മളേവരെയും ആകർഷിക്കുന്ന, നമ്മളേവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ കേൾക്കാം നമുക്ക്. സ്വഹാബിമാരുടെ സഹചാരികൾ എന്ന ഭാഗം 8 അടുക്കാം ഖുർആനിനോട് എന്ന ഭാഗമാണ് കഥയുടെ അങ്കിളായിട്ടുള്ള വിട്ടി അബ്ദുസ്സലാം ഇന്ന് കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
6: പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥ പറയാം പരിപാടിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അടുക്കാം ഖുർആനിനോട് ഇതാണ് ഇന്ന് നമ്മൾ പറയുന്ന കഥ. വൈകുന്നേരം കട്ടൻ ചായ കുടിക്കുമ്പോഴാണ് ഹസൻ പീസ് റേഡിയോ ഓൺ ചെയ്തു വെച്ചത്. തജ്വീദ് പഠനമായിരുന്നു ലൈവിൽ ആ സമയം. അവതാരകൻ ഭംഗിയായി ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നുണ്ട്. താബഈ പണ്ഡിതനായ, കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഖത്താദ ഇബ്നു ദഅമ റഹിമഹുള്ള. ശക്തമായ മനഃപാഠശേഷിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഏത് വിഷയവും കല്ലിൽ കൊത്തിയതുപോലെ ഹൃദിസ്ഥമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സാധാരണ 7 ഖുർആൻ മുഴുവനായും ഓതി തീർക്കുമായിരുന്നു. റമളാൻ മാസമായാൽ 3 കൂടുമ്പോഴും അവസാനത്തെ 10 ഓരോ ദിവസവും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുമായിരുന്നു. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം നീട്ടിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പോൾ ബിസ്മില്ലാ എന്നതിൽ ശബ്ദം നീട്ടുമായിരുന്നു, റഹ്മാൻ എന്നതിൽ ശബ്ദം നീട്ടുമായിരുന്നു, റഹീം എന്നതിലും ശബ്ദം നീട്ടുമായിരുന്നു. പീസ് റേഡിയോയിൽ ഈ ചരിത്രം കേട്ടപ്പോൾ തജ്വീദിൻ്റെ നിയമവശങ്ങൾ നന്നായി പഠിക്കണം എന്ന് ഹസൻ തീരുമാനമുറപ്പിച്ചു. പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അവൻ്റെ ആഗ്രഹം സംഘാടകരെ അറിയിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ പീസ് റേഡിയോയിലെ കോഴ്സിൽ ജോയിൻ ചെയ്തു. കൂട്ടുകാരെ, അപ്പോൾ ഇന്നിപ്പോ നമ്മൾ കേട്ട കഥ ശരിക്കും പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ടൊരു കഥ അല്ലേ? പക്ഷേ ഇതിൽ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. നല്ല കുട്ടികളായിട്ട് പഠിക്കുക.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാം പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടൊരു കഥ കേൾക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ കേട്ട് തള്ളുന്നതിനപ്പുറം, ഇതിലെ ഓരോ വരികളിലും അല്ലെങ്കിൽ ഓരോ വർത്തമാനങ്ങളിലും തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ മക്കൾക്കും പഠിക്കാനേറെയുണ്ട്. സ്വഹാബികളുടെ സഹചാരികൾ അഥവാ താപികളെക്കുറിച്ചുള്ള കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന അവരുടെ സ്വഭാവ രീതികളും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടുന്ന കേട്ട് പഠിക്കേണ്ടുന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലൂടെ കേട്ട് പഠിച്ചത്. ഇതിൻ്റെ 8 ഭാഗം ഇപ്പോൾ കഴിഞ്ഞു. 8-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 7 ഭാഗം മുമ്പേ കഴിഞ്ഞു. അടുക്കാം ഖുർആനോട് എന്ന ആ ഒരാശയത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന കഥയായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ബഹുമാനായ വി ടി അബ്ദുസലാമാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി നേരെ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
2: അബ്ദുസലാം വി ടി എം കൂടെ അബ്ദുൽ മുനീറുമാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ജനക്ഷേമം കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ ആളുകളെ ജനക്ഷേമം പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ ജീവിത പ്രവൃത്തി പരിചയങ്ങൾ കൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള അബ്ദുൽ മുനീർ ചെറുവാടിയിൽ നിന്നുള്ള അദ്ദേഹത്തെയാണ് നമുക്ക് ജനക്ഷേമം പരിപാടിയിൽ പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ് അബ്ദുൽ മുനീർ. ആദ്യമായി അബ്ദുൽ മുനീർ സാഹിബിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: വഅലൈക്കും സലാം.
6: സാറേ, നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ ഇങ്ങനെ ശ്രോതാക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് തോന്നുന്നു അബ്ദുൽ മുനീർ താങ്കളുടെ ജീവിതത്തിലെ പ്രവർത്തന മികവിൻ്റെ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതുപോലെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അപ്പം അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിൽ കൃഷിയുണ്ട്, മറ്റു പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ജീവിത സന്ദേശങ്ങളുണ്ട്, നമുക്കത് വെച്ച് തുടങ്ങാൻ തോന്നുന്നു. എന്ന് മുതലാണ് പിന്നെ ഒരു ലൈഫിൽ കുറച്ചുകൂടിയും ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയതും? എനിക്ക് തോന്നുന്നത് മുമ്പത്തെ പല തങ്ങളുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ മുമ്പുള്ള പല കാര്യങ്ങൾ കേട്ട അടിസ്ഥാനത്തിൽ ഗൾഫ് എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഗൾഫ് കാലഘട്ടത്തെക്കുറിച്ചും അതിന് ശേഷമുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം, എന്നിട്ട് കൃഷിയിലേക്ക് വരാൻ തോന്നുന്നുണ്ട്. ഒന്ന് വീട് അതുപോലെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാ.
7: ഓക്കെ, ഞാന് എൻ്റെ പേര് അബ്ദുൽ മുനീർ, കൊടിയത്തൂർ പഞ്ചായത്തിൽ ചെറുവാടിയാണ് എൻ്റെ സ്ഥലം. ഞാൻ ചെറുവാടി അങ്ങാടി തന്നെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത്. ഭാര്യ, 2 കുട്ടികൾ, വലിയ മോള് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളായി, പേരക്കുട്ടികളൊക്കെ ആയിട്ട് അലഹമില്ല സുഖമായിട്ട് പോകുന്നു. 2-ാമത്തെ മോള് ഡിഗ്രി 2nd ഇയറാണ്.
6: ഓക്കെ. അപ്പോൾ പിന്നെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ കൗതുകമുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞൊരു ജീവിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസം തിരഞ്ഞെടുത്തതും പ്രവാസത്തിന് ശേഷമുള്ളതും പ്രവാസ അനന്തരവും ഒക്കെ നമുക്ക് പറയാനുണ്ടാവും. എപ്പോഴാണ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഒരു ഒരു തീരുമാനം എപ്പോഴായിരുന്നു?
7: അതിപ്പോൾ ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും ഏകദേശം 10-30 വർഷം മുമ്പ് അന്നൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ഗൾഫിലേക്കാണ് പെട്ടെന്ന് പോവുക, 20 വയസ്സ് കഴിഞ്ഞാൽ വേഗം ഗൾഫിലേക്ക് പോകും, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ കുറേയൊക്കെ നാട്ടിൽ തന്നെ ജോലി എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പഠിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പം ഞാൻ 1988 എസ് എൽ സി കഴിഞ്ഞത്. അങ്ങനെ എസ് എൽ സി കഴിഞ്ഞു ITI പോയി. പിന്നെ ഞാൻ പ്ലംബിങ് കോഴ്സിന് പഠിച്ചു. അന്നൊക്കെ പ്ലംബിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയൊരു പരിചയമൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശത്തൊന്നും പരിചയമില്ല. അങ്ങനത്തെ ഒരു കോഴ്സാണ് എന്നെ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അഡ്വൈസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഒരു ശ്രീധരേട്ടൻ എന്ന ആളുണ്ടായിരുന്നു. അയാൾ കാലിക്കട്ട് എയർപോർട്ടിൽ ജോലിക്കാരനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫയർ വിങ്ങിലായിരുന്നു അയാളെന്ന് തോന്നുന്നുണ്ട്, മരിച്ചുപോയി. അപ്പോൾ അയാളൊരു ദിവസം ഞാനും അമ്മയും ഇങ്ങനെ പോകുമ്പം എന്നെ കണ്ടപ്പം എന്നെ മോനെന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ 10 കഴിഞ്ഞ് നിൽക്കുകയാണ്, 10 പരീക്ഷ എഴുതിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയാൾ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞു. നമ്മുടെ നാട്ടിലൊന്നും ഈ പൈപ്പ് കാര്യം ടൗണിലൊക്കെ കണ്ടില്ല, അപ്പോൾ ടാപ്പ് തുറന്നാലും വെള്ളം വരുന്നത് ആ സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും ആയിട്ടില്ല. അപ്പം ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നല്ല സ്കോപ്പായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീധരേട്ടൻ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കാരണം ഞാൻ ആ ജോലി പഠിച്ചാൽ ഇപ്പം 100% അല്ല 200% ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെ ചെന്നാലും നമുക്ക് ജോലിയുണ്ട്. നമ്മളെ ഒരു ഫാമിലിക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ, പ്ലംബിംഗ് അതുപോലെ ഇലക്ട്രിക്കൽ, ഈ ജോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും നമ്മൾ പച്ചരി കൊടുക്കൂല, നാടൻ ഭാഷ പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത്, ഞാൻ ജെ ഡി ടിയിലായിരുന്നു എനിക്ക് കിട്ടിയത്. ജെ ഡി ടിയിൽ ഞാൻ കഴിഞ്ഞു, ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ നാട്ടിലെ ഒരു വർഷം ഒരാളെ കൂടെ ട്രെയിനിങ് ഒക്കെ പഠിക്കാൻ പോയി, നേരെ ഗൾഫിൽ പോയി.
6: ഗൾഫിലേക്ക്
7: 93 ഞാൻ, 93 ഡിസംബർ 13 ഓർമ്മ ഡേറ്റ്, ബോംബെ വഴി അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിനാണ് പോകുന്നത്. അപ്പോൾ അന്ന് ട്രാവൽസാരനെ ഇൻ്റർവ്യൂ ചെയ്തപ്പം തന്നെ ഞാൻ തേങ്ങാട്ട് ട്രാവൽസ്, ആ ട്രാവൽസ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, പുളിക്കലസ് എങ്ങണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ എന്ന് ചോദിച്ചു ഞാൻ അയാളോട്. അപ്പോൾ ഒരു നമുക്ക് ഇതാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കി ഇങ്ങോട്ട് പോയി എ സിയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അയാളുടെ ആ വാക്കും അർത്ഥവത്തായി. ഞാൻ ഗൾഫിലെത്തി, അതിന് ശേഷം ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി എന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അറബിയാക്കി, എ സി ഇരിക്കേണ്ട ഇതിലേക്ക് എത്തിപ്പെട്ടു ഞാൻ. അപ്പം ഗൾഫിലെത്തി അന്ന് അങ്ങനെ സ്ട്രക്ചർ വർക്കില്ല ബിൽഡിങ്ങിലേക്ക് എത്തി. ഞാനും എൻ്റെ കൂടെ പുളിക്കലിലെ ഒരു കുഞ്ഞാപ്പൂ എന്ന് പേരില്ല ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പം ഈ അറബി ഭാഷയല്ല കാണുന്നത്, നമുക്കത്ര ഒരു നമ്മൾ കാണാത്ത വേറൊരു ചിത്രമാണല്ലോ. ഇവിടുന്ന് കാണുന്ന ഗൾഫല്ല അവിടെ എത്തുന്നത്, ഏത് പ്രവാസിയും അവിടെ എത്തുമ്പോഴേ ആദ്യമായിട്ട് എത്തുമ്പോൾ ഗൾഫ് എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു മൈരി നിസ്കാര ശേഷമാണ് ഞങ്ങളവിടെ എത്തുന്നത്. അറബി ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവന്നു, ഓഫീസിന് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ രണ്ടാൾക്കാർ മലയാളം പറഞ്ഞിങ്ങനെ കേട്ട്. അപ്പോൾ കേട്ടപ്പോൾ പിന്നെ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പോൾ ഓല് ആ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ സിമെൻ്റ് ഇറക്കുകയാണ് കാണുന്നത് സൈറ്റിൽ. അപ്പോഴാണ് അവരാണ് മലയാളം, പാകിസ്ഥാനികളുണ്ട് അവരുടെ കൂടെ ജുബട്ടെ. അപ്പോൾ കണ്ടത് ഞങ്ങൾ സന്തോഷമായി. അപ്പോൾ അവരോട് ചോദിച്ചാൽ കണ്ണൂരിലെ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരപ്പം തന്നെ ഞങ്ങളെ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാർട്ടൂണുകൊണ്ട് അല്ലെ ഈ ഹാർഡ് ബോർഡ് കൊണ്ടൊക്കെ മറച്ചിട്ട് മരത്തിൻ്റെ രണ്ട് പലകെട്ട് ഓളോഫീസ് അട്ടിവെച്ച് കട്ടിലാണ് ആ റൂമിലുള്ളത്. അങ്ങനത്തെ ആ റൂമിലായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ നിന്നിരുന്നത്, ഒരു 2-3 മാസം തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ ഫീൽ തന്നു. അപ്പോൾ അന്ന് ഞാൻ അന്ന് രാത്രി ഞാൻ കഴിച്ച ചോറ് ഞാൻ ജീവിതത്തിൽ മറക്കൂല. കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ ഗൾഫിലേക്ക് വരുന്നത് വരെ വലിയ കുട്ടിയായി 20-21 വയസ്സ് 20 വയസ്സും 2 മാസവും തോന്നുന്നു ഞാൻ പോകുമ്പോൾ. കാരണം 20 വയസ്സ് കഴിഞ്ഞാൽ കാത്തിക്കല ഗൾഫ് പോകാൻ. അപ്പോൾ ഉമ്മ വിളമ്പി തരണം, ഉമ്മ വിളമ്പി തരാൻ ഞാൻ ചോറുന്നൂല. അങ്ങനെ ഒരു വാശിയായിരുന്നു എനിക്ക്, എന്താ അറിയില്ല അങ്ങനെ ഒരു വാശി. ഉമ്മക്ക് എന്തോ തലവേദന മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാക്കി എടുക്കാണ്, രാത്രി 2 മണിക്ക് ചോറ് ഇന്നാ നിൽക്കണ ഒരു വാശി
8: കാത്തിരിക്കും.
7: ആ കാത്തിരിക്കും അങ്ങനെ ഒരു എന്താ അങ്ങനത്തെ ഒരുതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആണെങ്കിൽ വന്നപ്പോൾ എന്നെ വയറ് എന്തോ കട്ടായിട്ട് കറണ്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശിയായൊരു ഭാസ്കരൻ ഉണ്ട്, ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് എൻ്റെ ജ്യേഷ്ഠ തുല്യനെ പോലെയാണ് ആ ഭാസ്കരൻ. അവനെ പറ്റി പറയുകയാണെങ്കിൽ 4-5 ദിവസം പറഞ്ഞാൽ തീരൂല, അത് വേറെ സ്റ്റോറിയൊക്കെയാണ്, നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ് അവൻ. അപ്പോൾ അവന് പിന്നെ ചോറ് അവിടെ കറണ്ടില്ലായിട്ട് എണ്ണത്തിരി എണ്ണ ഒരു പാട്ടയിൽ എണ്ണ വെച്ചിട്ട് അതിന് ഒരു തിരിട്ട് കത്തിച്ച ഒരു രീതിയിലാണ് വെളിച്ചം കിട്ടുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ചോറ് വിളമ്പിച്ച് എനിക്ക് പെട്ടെന്ന് ഉമ്മനെ ഓർമ്മയായി. ഉമ്മനെ ഓർമ്മയപ്പോൾ പിന്നെ പരിപ്പ് കറിയാണ്, പരിപ്പ് പാലക്കും പരിപ്പിട്ടൊക്കെ കറി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഉമ്മനെ ഓർമ്മ എനിക്ക് ചോറ് ഞാൻ കഴിയുന്നില്ല, ഉമ്മ വിളമ്പി തരണല്ലോ, അങ്ങനത്തെ രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തപ്പം അങ്ങനെ ഇവന് എൻ്റെ കണ്ണിൽ ഒരു നോട്ടം നോക്കിയിരുന്നു, ഇത് കഴിക്കാതെ എണീക്കാൻ പറ്റില്ല ഇവിടുന്ന് തന്നെ. അപ്പം എൻ്റെ മോളെ കുട്ടീനെപ്പോൾ ഞാൻ തീറ്റിക്കും പോലെയാണ് ഒന്നാൻ ഭക്ഷണം കഴിപ്പിച്ചത്. അപ്പോൾ ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അതാ പറഞ്ഞാൽ എനിക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഈ ഭാസ്കരനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നെ എല്ലാം പഠിപ്പിച്ച അവനാണ്. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു, പണി പഠിപ്പിച്ചു, എല്ലാം എല്ലാത്തിനും അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരാൾ. എന്ത് കാര്യം ഞങ്ങൾ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ടോ എന്നെ, അധികം എന്നും ഗുഡ് മോർണിംഗ് ഓനാക്കും. ഞാനങ്ങോട്ട് തിരിച്ചയക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്, ഓൻ ഗൾഫിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ അവിടെ പിറ്റേന്ന് കഫീലിനെ കണ്ട് ജോലിയൊക്കെ ആയി. അങ്ങനെ അയാളെ കൂടെ ഞാൻ ഒരു 10-12 വർഷത്തോളം അയാളെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ.
6: ഈ കഫീലിൻ്റെ കൂടെ
7: കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണ്. ഞാൻ പ്ലംബറായിട്ട് പോയി. ഒരു പിന്നെ അവിടുത്തെ എല്ലാ പണിയും നോക്കുന്ന ആളായി മാറി ഞാൻ. പണിക്കാരെ നോക്കണം, അയാൾക്ക് ശീശട്ട് കൊടുക്കണം, ആ പണികളൊക്കെ കിട്ടി. അങ്ങനത്തെ പണികളൊക്കെ എന്നോട് ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ല ഇതിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അതിനിടയ്ക്ക് ഉമ്മക്ക് അസുഖമായിട്ട് ഒരു വെക്കേഷൻ വന്നു, ഉമ്മ മരിച്ചു. അതിനുശേഷം വീണ്ടും പോയി. പിന്നെ അയാൾ എന്നെ പുറത്തേക്ക് പണിക്ക് വിട്ടു. ഒരു 2 വർഷത്തോളം പുറത്ത് പണിയെടുത്ത് അങ്ങനെ വന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നതായിരുന്നു. പിന്നെ ഞാൻ പിന്നെ വേറെ കഫീലിൻ്റെ കൂടെ പോയി.
6: വേറെ
7: മൊത്തം 25 വർഷത്തോളം ഞാൻ സൗദി അറേബ്യയിൽ
6: ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ ഈ കൃഷിയിലേക്കുള്ളൊരു നാമ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു തുടക്കം ഉണ്ടാവുന്നത് പ്രവാസത്തിൽ നടന്ന മുമ്പ് ഒരു ഇന്റർവ്യൂ.
7: അതെ അതെ. എന്താ വെച്ചാല് എന്റെ ഈ കഫീലിന് പിന്നെ റിയാദിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറ് ഹുറൈമിലാറിൻ്റെ സ്ഥലമുണ്ട്, ഒരു പുരാതന നഗരമാണ് അവരെ. അവിടെ നല്ല അയാൾക്ക് ഏകദേശം 100-ൽ അധികം ഏക്കറ തോട്ടമുണ്ട്, കൃഷിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ ആൾ പിന്നെ ഈത്തപ്പനുണ്ട്, ഈത്തപ്പഴം കാരക്കാ കൃഷിയുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ആൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ബംഗാളികൾ പാകിസ്ഥാനിലൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ, ആടുണ്ട്, എല്ലാം കൂടിയായിട്ട് കൃഷിയുണ്ട് അവിടെ. അപ്പോൾ ഇതിലേക്ക് പിന്നെ എനിക്ക് പൊതുവേ എന്താ അറിയില്ല, എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോ എല്ലാവർക്കും വലിയ കൃഷിയോട് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു.
6: ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു, ജ്യേഷ്ഠനും താല്പര്യമില്ല.
7: ഓനെ ഓൻ ഗൾഫ് പോയി, അങ്ങനെയാണ് കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് അധികം സ്ഥലം ഇല്ല, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. വാപ്പ പാളയം മാർക്കറ്റ് ആണ് വാപ്പക്ക് ജോലി. വളരെ ചെറുപ്പത്തിലെ വാപ്പ പാളയം മാർക്കറ്റിൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ വാപ്പ വാപ്പനെ ഞങ്ങൾ കാണലാകെ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ മക്കൾ കാണൽ. ശനിയാഴ്ച രാത്രി വരും, പിന്നെ വാപ്പ പിന്നെ തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. ഞായറാഴ്ച മാത്രമേ മദ്രസീസിൻ്റെ വാപ്പനെ കാണുള്ളൂ. അങ്ങനെ അങ്ങനെ ഉണ്ടാകും. പിന്നെ എല്ലാം ഉമ്മനായിരുന്നു. അപ്പോൾ വാപ്പ വീട്ടിൽ കുറച്ച് വാഴ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ട്. വാപ്പക്ക് കൃഷീൻ്റെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു വാപ്പ. വാപ്പ മരിച്ചിട്ട് ഏകദേശം 19 വർഷത്തോളമായി. അങ്ങനെ പിന്നെ വാപ്പ കൃഷീൻ്റെ അത് വാപ്പയിലൂടെയാണ് എനിക്ക് വന്നത് എനിക്ക് തോന്നുക. അപ്പോൾ ഇവിടെ പിന്നെ കഫീലിൻ്റെ കൃഷികൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ എത്തിയപ്പോൾ. പിന്നെ അവിടെ കൊണ്ടുപോയത് എന്താ വെച്ചാൽ, തോട്ടപ്പണിക്കല്ല, അവിടെ ആവശ്യമായ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്.
6: അത് ഈ പ്ലംബിംഗ് ആയിട്ട് അവിടെ അങ്ങനെ അപ്പം ആ സമയത്ത്
7: അല്ല, പ്ലംബിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സംവിധാനം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ പൈപ്പ് ലൈനുകൾ ഇടുക,
6: അങ്ങനെ
7: സംഗതികൾക്ക് വേണ്ടി. പിന്നെ ഇയാൾക്ക് അറിയാം, ചിലപ്പോൾ അയാൾ തന്നെ കൂടെ ഹെൽപ്പറായി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അയാൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നമ്മൾ വലിയ സിസ്റ്റമാണ് അവിടെ ഉണ്ടാകുക. വലിയ മോട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് ഏക്കറണക്കിന് സ്ഥലത്ത് ഒന്നായിട്ട് നനക്കുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ ഡ്രിപ്പിൻ്റെ
6: സാധനം.
7: ഇവിടെ പോയിട്ടുള്ളൂ, അവിടെ ഒരു 10-20 വർഷം മുമ്പാണ് അത് ചെയ്ത്. ഞാൻ അത്യാണ് ഈ സംഗതിക്ക് ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചാണ് അങ്ങനെ ഉണ്ടാവില്ല ഫസ്റ്റ് കാണുന്നത്. പക്ഷെ കാണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അവിടെ ഉള്ള ആളുകൾ നമുക്ക് എല്ലാം വിട്ടുവരും അറിയില്ലെങ്കിലും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ 5-6 കൊല്ലം മുമ്പ് എന്റെ ഒരു ബന്ധു സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ചെന്ന്, ഹൗസ് ഡ്രൈവറായിട്ട് ചെന്ന്, ഇവന് ഓട്ടോ ഓടി ഓട്ടിയില്ല ഇവിടുന്ന്. ഇവിടെ ഓടിയ ലൈസൻസ് അടിച്ചിട്ടുണ്ട്, അറബി വണ്ടി കൊടുത്തു. ഇവന് അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴും തൽക്കാലം മൂപ്പര് 2 ദിവസം നോട്ടിയാട്. ഇവന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഈ ഡ്രൈവർ അപ്പുറം വിടുകയാണ്. അതായത് നമുക്ക് ആർക്കും കിട്ടുമോ? ഞാൻ കണ്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ. ഇപ്പോൾ നല്ല ഡ്രൈവർ ആയിട്ടോ അല്ലെ പറയാം. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ ചെയ്യാൻ നമുക്ക് ധൈര്യം തരും അവർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അറബിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അയാൾ പിന്നെ മെയിൻ്റനൻസ് വർക്കുകൾക്കൊക്കെ പോകും. അപ്പോൾ അയാളടുത്ത് നിന്ന് കുറേ ഇംഗ്ലീഷ് ഞാൻ പഠിച്ച ആളെടുത്ത് നിന്ന് സംസാരിക്കും. അയാളിനോട് ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടും പറയും. അപ്പോൾ ഇങ്ങനെ പഠിക്കും. അയാൾ ബി ബി സി ഒക്കെ ഇട്ട് ഡിസ്കഷനൊക്കെ ചെയ്യും. അപ്പോൾ അടുത്ത മരിച്ചു, അയാളെ മോനായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എന്നോട് ഒരു ദിവസം ഞാൻ ഈദുബാർക്ക് പറഞ്ഞപ്പോൾ വാപ്പക്ക് ഈദുബാർക്ക് പറഞ്ഞു വാപ്പ മരിച്ചു കഴിഞ്ഞ ആഴ്ച എന്ന് എന്നോട് പറഞ്ഞു. അയാൾ ഞാൻ ഭയങ്കര ആത്മബന്ധമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു ബന്ധമായിരുന്നു ആളായിട്ട്. അപ്പോൾ അയാളിലൂടെ അയാളെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അയാളൊരു ദിവസം എന്നോട് പറഞ്ഞു, ഇജെന്തോ എനിക്ക് ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാൾ എന്നെ കുറേ പണി പഠിപ്പിച്ചിട്ട് ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്. തമാശയിലും ഇങ്ങനെ പറയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ ഏതായാലും എൻ്റെ കഫീലിൻ്റെ തോട്ടത്തിൽ വലിയ വലിയ കുഴൽക്കിണറുകളൊക്കെ ഉണ്ട്. ഒരു 150-200 മീറ്റർ ഒക്കെ ആഴത്തിലുള്ള
6: കുഴൽക്കിണറുകൾ.
7: അവിടെ
6: ഇറിഗേഷൻ
7: ബന്ധം. ഈ കുഴൽക്കിണറൊക്കെ മേലോട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പൊക്കാനൊക്കെ ഞങ്ങൾ 2 ദിവസം കൊടുക്കും. രാത്രിയാണ് പണിയെടുക്കുക. അപ്പോൾ വെറും വെയിലാകുമ്പോൾ പിന്നെ രാത്രിയാണ് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെ വെഞ്ച് ഉപയോഗിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെയിൻ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും. വലിയൊരു അത്ഭുതം എന്താ വെച്ചാൽ, ആ 200-200 മീറ്റർ ആഴമുള്ള ആ കിണറിൻ്റെ തൊട്ടടുത്ത് അയാളൊരു കിണർ കുത്തിച്ചിന്, 5 മീറ്റർ ചതുരത്തിലുള്ള ഒരു കിണർ. അത് 35 മീറ്ററിലെ വെള്ളം കണ്ട്, നിറയെ വെള്ളമുണ്ട്. അങ്ങനെ നല്ലോണം വെള്ളം ഉണ്ട് അതിൽ.
6: ഈ കോൽക്കിണർ,
7: ഈ കോൽക്കിണർ 200 മീറ്റർ, അതിൻ്റെ ഒരു 2-3 മീറ്റർ പുറത്ത് അത് കുത്തിയത്. അത് ഞാൻ കുത്തണമെന്ന് ഞാനവിടെ ഉണ്ട്. ഞാൻ എല്ലാമത്താണ് കണ്ടത്. പാകിസ്ഥാനികൾക്ക് അത് കരാർ കൊടുത്തായിരുന്നു. അവര് അവരെ മണ്ണ് കയറ്റുന്നത് പോലെ വണ്ടീൻ്റെ ബാക്കിൽ കൊട്ടാൻ്റെ കയറ് കെട്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ദാറ്റ്സൺ പറഞ്ഞ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിട്ട് ചെയ്യുന്നവർ. ആ വർക്കുകളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ കൃഷിയിൽ എനിക്കോ താല്പര്യം അങ്ങനെ തോന്നി. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടുവൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ നടുമ്പോഴൊക്കെ ഞാൻ കൂടി കൊടുക്കും. ഇപ്പം ഓരോപ്പൊന്നൊക്കെ വളരെയധികം ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ
6: അതിലൊരു അവിടെ ഉണ്ടായിരുന്ന പ്രധാന കൃഷി ഒന്ന് ഈത്തപ്പഴം, പിന്നെ
7: മുന്തിരി, പിന്നെ അത്തി ഒക്കെ കുറച്ച് അയാൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് നട്ടു ഒരു തവണ. അയാൾ കുറച്ച് ഏരിയ അയാൾ ഡെവലപ്പ് ചെയ്തിട്ട് ജെ സി ബി കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തി ലെവലാക്കിയൊക്കെ ഓറഞ്ച് നട്ടു. ആ ഓറഞ്ച് മരത്തുമേല് പിറ്റത്തെ വർഷം തന്നെ അത്യാവശ്യം കായണ്ടായി. അപ്പൊ നമ്മ ഒരു സന്തോഷമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഓറഞ്ച് മേലെ ഇങ്ങനെ കായുണ്ടാകുമ്പോൾ ഇയാളിത് പകുതി മൂപ്പായപ്പോ ഇതൊക്കെ പറിച്ചെടുക്കാൻ ബംഗാളിനോട്
6: പറിച്ചെടുക്കാൻ
7: പറിച്ചൊഴിവാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മജ്നു ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ മാഫി മജ്നു എന്ന് പറഞ്ഞു. അടുത്ത് കണ്ടുകൊണ്ടി അടുത്ത കൊല്ലം നെക്സ്റ്റ് ഇയർ കണ്ടുകൊണ്ടി കായിൻ്റെ ആണ് പറഞ്ഞു. അത് ആ പറഞ്ഞ വളരെ സത്യമായിരുന്നു. നല്ലോണം കായ് പിറ്റത്തെ വർഷം ഉണ്ടായി. നല്ലോണം മറ്റേ ആ മഞ്ഞ എന്താ മുസമ്പി പോലത്തെ ഓറഞ്ചിൻ്റെ ആ സാധനം നല്ലോണം കായുണ്ടായി. അപ്പൊ അയിമന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടൊക്കെ സാധാരണ നമുക്ക് ആരംഭത്തിൽ ഒരു മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ മൂക്കാൻ കാത്തുക്കും, നമ്മൾ പൈക്കാൻ കാത്തുക്കും. അപ്പം ഞാൻ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പുകളൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളത് പകുതി മൂപ്പാവുമ്പം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഫുള്ള് മൂപ്പാ നിക്കണ്ടില്ല എന്നാ. ചില ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചാൽ പൂക്കലെന്നുള്ളതാണ്, ആ വിഡിത്താണ് പൂക്കലെന്നുള്ളത് മാവൊക്കെ മൂത്തുണ്ടെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഉണ്ടായാലും നല്ലോണം നമുക്ക് വിളവ് കൊടുക്കുന്ന. അത് എന്റെ ഒരു അനുഭവമാണ്, ഞാൻ കൃഷി കാര്യങ്ങൾ
8: അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്,
7: അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ ബഡ് ചെയ്ത തൈകൾക്കൊക്കെ ആണല്ലോ പെട്ടെന്ന് പോകണ്ടാണ് നമ്മള് അങ്ങനെ അവിടെ ചെയ്ത അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഞാന് ഒരു 25 വർഷമാണ് മൊത്തം എന്റെ ഗൾഫിൽ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്ത് പിന്നെ നാട്ടിലെത്തി.
8: അപ്പൊ അവിടുന്നാണ് കൃഷിയിലേക്കുള്ള കുറച്ചുകൂടി പിന്നെ കുറെ കാര്യങ്ങൾ അവിടുത്തെ പ്രകൃതിക്കനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു.
7: അതെ അതെ,
8: മനസ്സിലാക്കി.
7: പിന്നെ ഞാൻ ആലത്തെ ഒരു 15 വർഷത്തോളം ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ ആലത്തിൽ നിന്ന് പോകുന്നു, പിന്നെ ഫ്രീ വിസ ആയിട്ട് പിന്നെ പുതിയ കഫീലിന്റെ അടുത്തേക്ക് പോയി. പുതിയ കഫീലിന്റെ അടുത്ത് എത്തിയപ്പോ ഞാൻ പലപ്പോഴും ആ ഭാഗത്ത് ഈ ഭാസ്കരൻ എന്ന സുഹൃത്ത് അവിടെയാണുള്ളത്, ഓൻ റിയാദിലേക്ക് വരുമ്പോ ഓനൊപ്പം അങ്ങോട്ട് പോകും, ഞാൻ അവിടെ പോകും. അപ്പൊ ഞാൻ അവിടെ പിന്നെ കണ്ട നമ്മളവിടെ ഒന്നും കാണാത്തൊരു തോട്ടം കണ്ട ഞാൻ അവിടെ, അതായത് ഈ മുരിങ്ങ, മുരിങ്ങന്റെ തോട്ടം, നിറയെ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ. ഒരു 2-2.5 meter ഹൈറ്റ് ഉണ്ടാവുള്ളൂ, ഒരു 4 acres കണ്ട് തന്നെ തോട്ടം മുരിങ്ങ കൃഷി. ഇപ്പൊ സൗദി അറേബ്യയിൽ മുരിങ്ങ നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട്. മുരിങ്ങന്റെ പൂവ്, ഇല, മുരിങ്ങന്റെ
8: ഫാക്ടറി,
7: ചായ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പോലും അവിടെ.
8: ഇവിടെ മുരിങ്ങ കായ ഉണ്ടാവുന്ന മുരിങ്ങയാണോ സാധാ മുരിങ്ങ?
7: അത് അവിടെ പൂവ് തന്നെ അങ്ങനെ ഉണക്കുന്നതാണ് ഞാൻ. കായ അവര് അവര് കഴിക്കാറില്ല, നമ്മളാണ് കഴിക്കുന്നത്. മുരിങ്ങന്റെ കായ കണ്ടത് അവർ കഴിക്കലുണ്ടോന്ന് എനിക്കറിയില്ല എന്നെ പറ്റി കൂടുതൽ. നമ്മളിപ്പോ മുരിങ്ങന്റെ പല പ്രൊഡക്റ്റുകളും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങന്റെ ഇല മിക്സ് ചെയ്ത് പുട്ടുപൊടിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ 1-2 പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറക്കുന്ന കാര്യങ്ങൾ.
8: അപ്പൊ അതിൽ പിന്നെ വേറെ പ്രവാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രോതാക്കൾ കൂടി ഒന്നും ഒരു കൗതുകം ഉണ്ടാവുന്ന ഒരു സംഭവം കൂടി പറയാൻ തോന്നുന്നുണ്ട്. കാരണം പ്രവാസത്തിൽ ഈ ഇതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളേര് കാർഷികം ടൗണുകളിലല്ലോ, ഉള്ളിലാണല്ലോ. അപ്പോൾ ഈ ഒരു ഈ മസറകളിൽ അവിടെയുള്ള കൃഷികൾ, അവിടുത്തെ എക്സ്പീരിയൻസ്, അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ?
7: അതിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോ മസറ ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവേ മസറ എന്ന് പറഞ്ഞാൽ മസറ മീൻസ് തോട്ടം.
8: തോട്ടം.
7: അപ്പോ മസറയിൽ പണിക്ക് പോവാൻ ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഒരു സംഭവം പേടിയാണ്. മസറ പണിക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. സത്യത്തിൽ ഒരു വൈക്ക് ആലോചിക്കുമ്പോൾ മസറപ്പണി പറഞ്ഞാല് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണിയാണ്. പക്ഷെ അറബിന്റെ സ്വഭാവം പോലെ നിൽക്കുക. അപ്പൊ അവിടെ എന്റെ അറബി അല്ലാതെ ഒന്നും ഒച്ചും പെടുന്നില്ല. ഒപ്പം ഒരു കാര്യം ഏൽപ്പിച്ച് ആട് ചെയ്തിയ. അപ്പോ അങ്ങനെ സംഭവമാണല്ലോ. ഇപ്പൊ ഒരു ഒരാൾക്കാർക്ക് പിന്നെ ഈത്തപ്പനെ തടഞ്ഞുറക്കാൻ ഏൽപ്പിച്ച ഓല പണി എടുത്തോളും. ഇപ്പൊ കുറച്ചാളുകളെ ആടുണ്ട്, ആടിനെ നോക്കാൻ ഏൽപ്പിച്ച അങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ട്. അപ്പൊ ഒരു പാകിസ്ഥാനി ഇന്നു ഒരു ശവൽ പിന്നെ JCB ഓപ്പറേറ്റർ ഒരു പാകിസ്ഥാനി ഉണ്ട്, ഓനായിരുന്നു ആടിനെ നോക്കല്. അപ്പോൾ ഓൻ ആടിനെ നോക്കും. ആടിന്റെ വെച്ചാല് ആടിന് കൂട്ടിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാ തീറ്റക്ക്. ഞാൻ കണ്ടൊരു കാര്യം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മളിത് ആടിന് കുറെ ആടുകളൊന്നും കണ്ടില്ലല്ലോ, നമ്മളെ വരെ 1-2 ആടൊക്കെ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ ഓന് അവർ ചെയ്യുന്നത് വെച്ചാല് ഈ ഈട്ടിലെ പ്രധാന ഭക്ഷണം പുല്ല് കട്ടാക്കിയ പുല്ല് വാങ്ങാൻ കിട്ടും, പച്ച പുല്ല് കട്ടാക്കിയിട്ട് വരുന്ന ഇത് അവിടെ വാങ്ങാൻ കിട്ടും. അത് പിന്നെ ഗോതമ്പ്, കുത്താത്ത ഗോതമ്പ് പൊതിർത്തി കൊടുക്കും. അപ്പൊ ഒരു ബക്കറ്റിൽ കുറച്ച് ഗോതമ്പ് പൊതിർത്തിട്ട് ഇതാൾ കാണിച്ചു കൊടുത്താല് ആട് സെഫ് സെഫായിട്ട് ഇറങ്ങും കൂട്ടുന്നു. അല്ല ഇറങ്ങൂല, തീറ്റിച്ച്
8: കൊണ്ടുപോകാൻ
7: തീറ്റാൻ വേണ്ടി മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയ പുല്ല് എന്നാലും കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ അയിറ്റ പുറത്തല്ല. ഓനെ ഓനെ കാണിക്കണ കണ്ടു, എനിക്ക് അത്ഭുതമായി പോയി. അത് എന്ത് ഈസി ആയിട്ട് അവർ വരുന്ന ഒരാൾ വളർത്തിട്ട് ഇങ്ങനെ വരുന്നേ കണ്ടു ഞാൻ. അപ്പൊ ആ പാകിസ്ഥാനി ആയിട്ട് ഞാൻ പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ അവിടുത്തെ പണിക്കാരായിട്ടൊക്കെ. ഞാനൊരു 10-15 വർഷം അവിടെ നിന്ന് പോകുന്നത്, പിന്നെ എനിക്ക് ഒരു 5-8 വർഷത്തിന് ശേഷമായിരിക്കും ആ ഭാഗത്ത് പിന്നെ ഓനെ കാണാൻ
8: പോകുന്നത്. ഭാസ്കറിന്റെ
7: അടുത്ത് പോയപ്പോ എനിക്ക് ഭാസ്കറിന്റെ ഗൗറവത്തിൽ ആടെ ഒരു വീടിന്റെ വർക്ക് കിട്ടി. ഞാൻ പ്രീവിയസ് ആണല്ലോ, അപ്പൊ എനിക്ക് ഇലക്ട്രിക്കൽ പമ്പിങ് വർക്കുകളുണ്ട്. ഓന്റെ ഗൗറവത്തിലെ വർക്ക് വന്നപ്പോ ഞാൻ ഏകദേശം അവിടെ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ പഴയ ആൾക്കാരെ കാണാറിഞ്ഞായിട്ട് ഇങ്ങനെ ഓൻ ദിവസം വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ,
8: ഇതിപ്പോ സൗദിയിലല്ലേ,
7: സൗദിയിലെ റിയാദിൽ ഹുറൈമില എന്നാണ്
8: സ്ഥലം.
7: അവിടെ ഞാന് പിന്നെ പോയി, പിന്നെ പാകിസ്ഥാനിന്റെ അത്ലസ് എന്നവരെ പേര് അത്ലസ് അങ്ങനെ പേര്, നമ്മളെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഏതായാലും തടിച്ച വെള്ളമൊക്കെ എപ്പോഴും. അപ്പൊ ഓനെ പോയപ്പോ ഓന് JCBന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൻ മെയിൻ ആടിനോക്കലും തോട്ടം ഫുള്ള് ഓന്റെ കയ്യിലാണ് ഇപ്പൊ ഉള്ളത്. ഇയാളെ ഓ നോക്കി കൊണ്ടെടുക്കലാണ്. ഈ തപ്പായൊക്കെ ഓൻ തന്നെ ബംഗാളി കൊണ്ട് വിളവെടുക്കുന്നു, ഓൻ കൊണ്ടുപോയി വിൽക്കുന്നു, കിട്ടിയ വീതം അഭിന്ന് കൊടുക്കും. അങ്ങനെ അപ്പൊ ഞാൻ പോയപ്പോ നല്ല ചാറ്റൽമായ ഉണ്ട്. അപ്പൊ ഓനോടെ പുറത്തുണ്ട്. അപ്പൊ ഓനോട് മുനിർബായി പറഞ്ഞ സ്ഥലം എന്നെ കെട്ടി വിളിച്ച് ആ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഓന് ഒന്നുമില്ല, അത് ചള്ളിയായി എന്നോ അലക്കിയ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അപ്പൊ കെട്ടി
8: വിളിച്ചിട്ട് അവർക്കിപ്പോ വേണമെങ്കിൽ നല്ല രൂപത്തിൽ നല്ല ഡ്രസ്സ് കിട്ടുന്നൂടെ
7: നിക്കാം. പക്ഷെ ഓനൊക്കെ അങ്ങനൊക്കെ മതിയെന്നില്ല, ഒരു പുറത്തോട്ട് പോകുന്നൊന്നുമില്ല. ആടെങ്ങനെ കഴിഞ്ഞു വിടുകയാണ് ആടുകളെ പോലെ ഓനും കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ ഞാനുള്ള സമയത്ത് ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനെ പറ്റിയൊരു കഥ പറയാണ്. അതിന്റെ ഫസ്റ്റിൽ ആ ഭാഗത്ത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അത് ഒരു 10-50 ഏക്കറുള്ള ഒരു ഭൂമി. അതിലൊരു ഞങ്ങൾക്ക് ആദ്യം വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം, പിന്നെ പണിക്കാർക്ക് നിൽക്കാനുള്ള ഷെഡും ഉണ്ടാക്കണം. അപ്പൊ ആ വാട്ടർ ടാങ്കിന്റെ വർക്കിനൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നു പൈപ്പിടാനൊക്കെ. അപ്പൊ കോൺക്രീറ്റ് കുഴക്കാനൊക്കെ വെറുതെ കണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൂടി കൊടുത്തിരുന്നു. നമ്മള് ഷാവലുകൊണ്ട് കുഴക്കുന്ന മെഷീനിലല്ല, ഷാവൽ മീൻസ് എന്താ പറയാ ഇവിടെ ക്രേക്കോ അക്കൗണ്ടിൽ ഞാൻ കൂടി കൊടുത്ത്. അപ്പൊ പിന്നെ അന്ന് എന്റെ പെങ്ങളെ കല്യാണമായിരുന്നു ഇവിടെ നാട്ടില്, എന്റെ നേരെ മൂത്ത പെങ്ങളായിരുന്നു. അപ്പൊ നമ്മളവിടെ ഇത് കുഴക്കുകയാണല്ലോ. അപ്പൊ എന്നോട് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ചെക്കൻ കണ്ണൂരിലെ ഈ ഭാസ്കറിന്റെ കൂടെ വേറെ ഒരാൾ തലശ്ശേരിക്കാരന്, ചെക്കന്റെ വീട്ടിൽ ബിരിയാണി വെക്കുന്ന ചെക്കൻ ഇവിടെ കോൺക്രീറ്റ് വെക്കണു പറഞ്ഞു. എനിക്ക് ആകെ വിഷമായി, പറഞ്ഞു ഓനും കുടുങ്ങി. അങ്ങനെയുണ്ടല്ലോ, നമ്മള് കോൺക്രീറ്റ് കുഴക്കുമ്പോ വീട്ടിൽ ബിരിയാണി വെക്കാന്നുള്ള ഒരു സീന് വന്നപ്പോ ഭയങ്കര വിഷമായി. ഓനും പറയണ്ടില്ലേ എന്നായി ഞാനൊക്കെ അന്ന് പണി കഴിഞ്ഞാറിയ ഞങ്ങൾ ഉഷാറായിട്ട് മന്തിയൊക്കെ വാങ്ങിട്ട് തിന്ന് ഒന്ന് ആഘോഷിച്ച് പിന്നെ ഞങ്ങള് അതേ ചെയ്ത. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അതിലാണ് ഈ അത്ലസ് താമസമുള്ളത്. അതിന്റെ പുറത്ത് ആടുകളുണ്ട്, പിന്നെ കഫീലിന്റെ വേസ്റ്റ് സാധനം കൊണ്ടുവരുന്ന ഈ ആടുണ്ട്, ഈ കെടുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ നല്ല മഴയുണ്ട് ഇങ്ങനെ ചാറ്റൽ മഴ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവനെ കണ്ടപ്പോൾ തന്നെ ചായ അടിക്കാറിനിയാട് അവനെ അടുക്ക അവൻ്റെ അവനോട് ചേർന്നില്ല. അവൻ്റെ റൂമിൽ തന്നെ ചായ ഉണ്ടാക്കലും തിന്നലും ഒക്കെ അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ അതിൽ തന്നെയാണ് അവൻ്റെ ടോയ്ലറ്റൊക്കെ. അപ്പൊ ഓൻ്റെ റൂമിൽ 2-3 ബെഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഇപ്പം മാത്രമേ ഉള്ളൂ. ഒരു ബെഡ് വന്നിട്ടുണ്ട് ഒരു പട്ടി എണീറ്റ് പോകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ച് അവനോട് ഒരാൾ ഇരുന്നോ അതിന്റെ ദോസ്താണ് എന്റെ വീക്കാണ് പറഞ്ഞ്. അപ്പൊ ഓന്റെ അടുത്ത് ആ പട്ടി പ്രസവിച്ചെടുക്കാൻ അവള്. അപ്പൊ ഓനോ ഈ ഇതൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ
8: കണ്ടത്
7: ആയിപ്പോയോ അവന്. സ്വാഭാവിക വല്ലാത്തൊരു സീനായിപ്പോയി എന്റെ മനസ്സിൽ. ഇപ്പോഴും ആ സീൻ ഇങ്ങനെ
8: അവരിപ്പോ ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കൊന്നും പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ടാണ് മസറയിൽ അങ്ങനെ ആയി പോണത്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത് അങ്ങനത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അങ്ങനെ തന്നെ
7: അങ്ങനത്തെ കഴിയാം. ഓൻ ചിലപ്പോ അവിടെ ഏതോ റൂറൽ ഏരിയയിലെ ആളായിരിക്കാം. ഞങ്ങളുടെ കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ കേറിനാല് നമ്മള് വെള്ളിയാഴ്ച അന്ന് അവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി ഉള്ളത്. അപ്പൊ കുബൂസൊക്കെ ആഴ്ചയിലേക്ക് ഒന്നിച്ചാ വാങ്ങാം. ഒന്നിച്ച് വാങ്ങിട്ട് ഫ്രീസറിലവിടെ വെച്ചിട്ട് ആവശ്യമില്ല ഇങ്ങനെ ചൂടാക്കി തിന്നു. പിന്നെ റിയാദിലാകുമ്പോ അന്നാന്ന് താഴത്ത് പോയി അത് കട പോയി വാങ്ങിയാൽ മതി, അവിടെ നിന്ന് നടക്കൂലല്ലോ. അങ്ങനെ ഒരു ഇതായിരുന്നത് അന്ന് ഞങ്ങൾക്ക്.
8: അപ്പോ ഏതായിരുന്നാലും പിന്നെ ഗൾഫിൽ ഉള്ള അനുഭവങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പിന്നെ
7: ഒരുപാട് ഒരുപാട് അങ്ങനെ പറയുമ്പോ ഓരോന്ന് ഓർമ്മയിൽ വരുന്നിങ്ങനെ പറയണേ.
8: ഓക്കെ, പിന്നെ അപ്പൊ അതില് അവിടുന്ന് പിന്നെ പ്രവാസം ഒഴിവാക്കണത് പിന്നെ അതിന്റെ ഇടക്ക് പോയപ്പോഴാണ് അവൻ കാണാൻ പോയത്, ജസ്റ്റ് കണ്ട് തിരിച്ചു പോകുന്നു മാത്രം അല്ലേ? അന്ന് അവിടെ അവിടെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ തിരിച്ചു
7: പോയാൽ. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ചെയ്ത്. പിന്നെ ഞാൻ താമസം റിയാദിലെ റൗദയിലായിരുന്നു. റൗദാർന്ന എക്സിറ്റ് 3 റൗദാർന്ന സ്ഥലമുണ്ട് അവിടെ.
8: പക്ഷേ ഇതിവിടുന്ന് ഈ മസറയിലേക്ക് എത്ര കിലോമീറ്റർ?
7: 100 കിലോമീറ്റർ റിയാദ്.
8: 100 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ പിന്നെ തിരിച്ചു പോന്നു?
7: ആ, ഞാൻ കുറച്ചു കാലം നിന്നു. പിന്നെ ഞാൻ എന്നെ സ്വന്തമായിട്ട് വർക്കുകൾ കരാറെടുത്തിട്ട് ചെയ്യും, മെയിൻ്റനൻസ് വർക്കുകളാണ് ഞാൻ ചെയ്യാറ്. പിന്നെ പിന്നെ വെച്ചോളം പറയുമ്പോൾ നമുക്ക് പെരുന്നാളായാലും വേണ്ടിയില്ല, നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മളെ വർക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുക. നമ്മളെ അരി അതാണ്. ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും ഇക്കഴിഞ്ഞ പെരുന്നാളിന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിച്ച് ആയിട്ട് ഇരിക്കുക, ഞാനും ജ്യേഷ്ഠനും ഞങ്ങളെ അനിയനൊക്കെ ഓടി തറവാട്ടുന്നു. അപ്പോഴാണ് നമ്മളെ എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൽ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ എടുക്കാറ് ഞാൻ വരട്ടോടെ എപ്പം വരാന്ന് പറഞ്ഞു. ഞാൻ പോയാൽ പൈപ്പ് നന്നാക്കി കൊടുത്താറാണ് ഞാൻ ഭക്ഷണം കഴിച്ച്. ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ അരിയാണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ എൻ്റെ കൂടെ എല്ലാ വർക്കേഴ്സിനൊക്കെ പറയാറുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ജോലിക്ക് കൊടുക്കണം, എന്നിട്ട് നമ്മൾ അങ്ങനല്ല, നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കണം ഈ കാര്യങ്ങൾക്ക്. നമ്മൾ ആളെ പൈപ്പ് പൊട്ടി വെള്ളം നന്നായിട്ട് വേസ്റ്റ് ആയി പോവാണ് വലിയൊരു ടാങ്കിലെന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പ്രയോറിറ്റി കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ആയിരുന്നു ശരി. മറ്റേ അംഗീകരിക്കാൻ പറ്റുമോ അറിയില്ല എന്നായാലും. അപ്പം അവിടുന്ന് ഞാൻ പിന്നെ പെരുന്നാളായാലും എന്തായാലും എന്റെ പണിക്ക് വിനോദിക്കാൻ നല്ല പറഞ്ഞത് അന്ന് ലീവാക്കുന്ന പരിപാടി ഒന്നുമില്ല, നമ്മള് നമ്മളെ പണിയെടുക്കും, രാവും പകലും പണിയെടുക്കുക, അധ്വാനിക്കുക, അത് പരിപാടിയാണ് ഞാൻ ചെയ്തിരുന്നത്.
8: ശരി, അപ്പൊ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിലൂടെ പിന്നെ നമ്മളെ കൃഷിയുടെ നാട്ടില് നടപ്പിലാക്കിയിട്ടുള്ള കൃഷികളും കൃഷിയുടെ പദ്ധതികളും അതിന്റെ പുതുമയാർന്ന കുറെ വിശേഷങ്ങളും ഒക്കെ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ ഇതിന്റെ ഒരു മുഖപുര എന്ന നിലയ്ക്ക് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ എന്തുകൊണ്ട് ഒരു കൃഷിക്കാരനായി ഒരേ സമയത്ത് പ്ലംബറാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പാഷനായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്ന അതിൽ സക്സസ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അബ്ദുൽ മുനീർക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കൂടി നമുക്ക് ആ വിശേഷങ്ങളിലൂടെ കടന്നു പോകാം. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
9: മാഷാ അല്ലാഹ്. ഹുറൈമിലെ
4: മാസറയിൽ നിന്നും തുടങ്ങിയ കൃഷി വിസ്മയം ജനക്ഷേമം പ്രോഗ്രാമിലെ വളരെ വ്യത്യസ്തമായ ഒരു അതിഥിയും അതോടൊപ്പം അതിലെ കുറേ അറിവുമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും നമുക്കും ചില ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ആവേശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് സ്വായത്തമാക്കാവുന്ന അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കാവുന്ന ഇത്തരം അറിവുകളെ ഇനി നമുക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ സഹചാരികൾക്കും സഹപാഠികൾക്കും കൂട്ടുകാർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു, ഒരു പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് വി ടി അബ്ദുസലാം, അദ്ദേഹത്തോടൊപ്പം അബ്ദുൽ മുനീർ.
2: ഇനി റേഡിയോ വൈസിൽ നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
9: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു. അവരുടെ മക്കളെ

നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക് ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മനസ്സിനെ കുളിർമയേകുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. പതിവ് പോലെ റേഡിയോ വൈബ്സിൽ ഓരോ കുടുംബത്തിനും സന്തോഷത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കാൻ കാതോർക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാൻ പോകുന്നത് സ്നേഹക്കൂടാണ്. പ്രണയപ്പക കാരണങ്ങളും പരിഹാരങ്ങളും, ഏറ്റവും സമകാലികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സുലാഹിയാണ്. സ്നേഹക്കൂടിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്തു കൊന്ന, ഒരു കോഴിയെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്തു കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ, ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
3: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തീരുമാനിച്ചോളൂ. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും കൊണ്ടത് കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
2: തീർച്ചയായും,
3: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഈ കേൾക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരു അനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മുടെ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ്, രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു, എന്തപ്പോൾ അതിന് പ്രശ്നം? അതിലൊക്കെ ഇപ്പോൾ ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടുള്ളൂ. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ, അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ? ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്ന ഉറപ്പാണല്ലോ. ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക? രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇവൾ ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ച സ്വന്തം അനുഭവങ്ങളാകാം. ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്തിടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും? എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോടുകൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയണ ആള് എന്താ ചെയ്യാറ്? പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
2: മാറും.
3: അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും, അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണണില്ലേ? അവിടെ എല്ലാ പ്രേമങ്ങൾക്കും
2: വിരാമമാണ്.
3: ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷ? ഏതെങ്കിലും ഒരു പ്രേമം അതെന്ത് ചെയ്യും, ഒരു യാദൃച്ഛികമായി അതെന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്? വിവാഹത്തിലേക്ക് എത്തുക എന്താണ്ട് അവസ്ഥ? ഈ തിരിച്ചറി വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞമ്മൻ്റെ പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല. അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ് എന്നോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ല. പ്രേമ നൈരാശ്യം അവിടെ ഉണ്ടാവണല്ലേ. ഇപ്പൊ പെണ്ണാ പിൻവാങ്ങുക, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക? അപ്പൊ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെ കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവന്റെ ബൈക്കിൽ കയറാനും അവരോട് ടൂർ പോകാനും അവരോട് പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവന്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് പുറത്തു വരുമല്ലോ. പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്. എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ എന്നാൽ അതിദാരുണമാണ്.
2: അത്
3: നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പൊ ഇത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്?
2: ആസിഡ് ഒഴിക്കുക മുഖത്ത്,
3: അതായത് ഭീകരമായ കൊലപാതകങ്ങളാ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂടി ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല.
2: ചർച്ച ധൈര്യമില്ല.
3: ധൈര്യമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക
2: ചെയ്യുക.
3: ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ് കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
2: അപ്പൊ ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപ്പന്നമായത് വരുന്നു.
3: തീർച്ചയായും
2: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സാണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
3: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെയുള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി, നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല. ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ ആ ഡോക്ടർ, നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ ഇത് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ചു പോണ ആ പാട്ടിട്ട് ഇവർ ബി എം ഡബ്ല്യു കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്തു ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല, ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്, ആണ്ട് പോയി ഇടിച്ച് നാലാളും
2: സ്പോട്ടില്ല,
3: ഒന്ന് ഡോക്ടറാണ് ഒന്ന് എഞ്ചിനീയർ, നാല് പേരും അങ്ങേരത്തെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ആരോടും കാര്യമില്ല, മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ അവൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ, അതാണ് പ്രേമം തകർത്തത്. ഏ, നമ്മുടെ നാടിലെ ജീവൻ്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ
2: തിരിച്ചു
3: തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാം പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം, അതുകൊണ്ട് ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മൾ.
2: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
3: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ, എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തിനോട് പറയണത്, ഒന്ന് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണ് എന്ത്, ജീവിതം ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക, ഏ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 പോയിട്ടാണ് ഇടിച്ചിട്ട് തലി തരച്ചോടെ തകർന്ന എന്ത് ചെയ്യാണ്, ആ 70 ജീവിതം എന്ത് ചെയ്യാണ്, 7 കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണതുകൊണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോ തന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്, ഏ നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യവും അതാണ്, എന്ത് ചെയ്യാം, സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ, ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫ് ആവൂ, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം, ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ, ഏ ജീവിതം ഒന്നല്ലേ ഉള്ളു അടിച്ചു, ആ ജീവിതത്തിന്റെ കഥപ്പം എന്താണ്, മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ, ഇത് ശരി, ഇപ്പോ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമില്ലേ? ഏയ്, നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാവും, ആ മക്കളെ നമ്മൾ നല്ലൊക്കെ വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറൊരുക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
2: ഈ തിയറികളെ പൊതുവേ വിജയിക്കണതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്ന ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പ്രണയത്തിലൊരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
3: അപരിചിതനെ പോയി
2: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികൾ ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
3: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഏ, അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴിമാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായൊരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ, അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്ത് ചെയ്യും, ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുക. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലക്കൊപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ, ഇന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പോൾ തന്നെ ഒന്നാവും. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേ. അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ഇതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഇവർ പറയുമ്പോൾ നമ്മളെന്താ തോന്നുക, ആ അങ്ങനെ ഫോണിൽ ഇടയ്ക്ക് ഒരു പരിചയം വന്ന്, അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയൊരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കലുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹം അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാന്ന് തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടി, ഏ എന്നാ എനിക്ക് വേണ്ടാറേ. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ല എന്നല്ല പറയണത്, അന്ന വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട്, അയാൾക്ക് 15 വയസ്സ് അധികം, വേ എന്നാ എനിക്ക് വേണ്ട. അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവൻ എനിക്ക് വേണ്ട എന്ന് പറയില്ല.
2: കഞ്ചാവാണ്, അത് മാറിക്കോളും.
3: അതെ അതെ, അതാ പറയുള്ളൂ, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവൻ ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോകാത്ത ആളാണ് എന്നൊക്കെ, അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ച് മുടങ്ങുന്നു, 8-10 വിവാഹങ്ങൾ, എന്നാൽ പ്രേമം ഒറ്റ ഒന്നുള്ളൂ. ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനിക്കും. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണമുള്ളൂ.
2: അതോടൊപ്പം ശരിക്ക് അരിസ്മലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവർ തമ്മിൽ പുരുഷനും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് രണ്ടു കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ളടത്തേക്കാണ് എത്തുക. അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ളൊരു സംഭവം നടക്കണില്ലേ?
3: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയവിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് 3-4 പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി 3 ആളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
2: പിന്നെ ശരിക്കും യാഥാർത്ഥ്യങ്ങളായി ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടില് അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്. മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
3: പിന്നെ വേറെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാര് പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
2: പ്രായം,
3: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല,
2: പറയാൻ
3: കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവന്റെ ബുദ്ധിയോ തൻ്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
2: ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സെലിബ്രിറ്റികൾ, സിനിമ, ഇതിലൊക്കെ ഇതാണ് അവിടെയൊക്കെ ഉള്ള ഒരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്. അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
3: അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്ര എത്ര മാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ, എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരാസ്വാദനത്തിൻ്റെ ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
2: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
3: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയവും കാര്യത്തിലില്ല. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോണ്ടാവണം എന്ന് വെച്ചാലും ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബിസ്വലാഹുൽ ഉസ്ലാന്നാണ്. ഒരു നല്ല കുടുംബം, വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന. അതിൽ നാസിർ സയ്യിദ് റഹ്മുള്ളാഹി പറയുന്നത് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല, ലോകം നന്നാകാനെ നമ്മൾ പ്രാർത്ഥിക്കും.
2: ആ പ്രാർത്ഥനയുടെ
3: ഉള്ളടക്കം, കാരണം വജഅൽ ഇവിടുത്തെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്, അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾ, കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായ സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. അപ്പോൾ അവനോട് ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ? ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക്, നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായൊരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട, സ്നേഹം നിരാകരിക്കപ്പെട്ട, പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
2: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുക. ഇപ്പം 7-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്, അതുകൊണ്ട് ഇപ്പം തന്നെ നീ പണി പഠിക്കണം എന്നാണ്. ക്ലാസ് 7 ആയിട്ടുള്ളൂ, ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
3: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പൊ നിങ്ങളൊക്കെ മുമ്പ് നമ്മളൊരു പറഞ്ഞാണ്, നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്? നമ്മുടെ ചിലപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടി
2: പാരൻസിൻ്റെ അടുത്താണ്
3: അല്ലേ. അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാരും ഉസ്താദുമാരും ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTA ഒരു ഉമ്മ പറഞ്ഞു, 8:30 എല്ലാവരുടെ ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ കൊടുക്കണം. 8:30 കഴിഞ്ഞാൽ ഫോൺ വെക്കും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരിപ്പൊന്ന് ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
2: പ്ലാൻ വേണം ഈ ഉമ്മാക്കുള്ള പോലെ.
3: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങിത്തരാമെന്നാണ്. മനസ്സിലായി? അതല്ലല്ലോ പറയണത്. A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തോളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയണത് എന്താണ്, ഈ മൊബൈലിൽ സിം ഇട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, ഇതുവരെ നീ ഉമ്മൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ
2: നിൻ്റേതല്ലാതെ.
3: രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അവൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ
2: നിനക്ക്
3: നഷ്ടം. പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്, സ്നേഹത്തോടെ പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ
2: പറ്റും,
3: 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലായി? പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലായി? സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, ഇവിടെ എങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കുക, സ്കൂളിൽ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം, മോനെ വാ, 8:45 കണക്ക്, 8:30 ഇനി 1.5 മണിക്കൂറുള്ളൂ ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ, നീ കുളിച്ചിങ്ങ് വാ. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കാൻ അറിയുമ്പോൾ കുളിച്ചു വരും,
2: അതെ,
3: ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ബാക്കി തയ്യാറ. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഒരു സ്നേഹത്തോടെ വിളിക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ് രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവർ ആ സന്തോഷത്തോടുകൂടെ മക്കളെ വിളിക്കാനും അവരത് കഴിക്കുന്നതിൽ ഒരു ആനന്ദം കാണാനും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അടുക്കള ഈ പണിയെടുക്കുന്നത്? അപ്പം എന്താണ്, അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റ് ആകുമ്പോൾ എല്ലാം കച്ചറയായി ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ 1.5 മണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ 1.5 മണിക്കൂർ,
2: ഉറങ്ങാൻ വിടുമ്പോൾ
3: 1.5 മണിക്കൂർ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവണം. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
2: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. അപ്പം ഇത് കാണുമ്പോൾ, ഇപ്പം ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണം, അവർ പറയണൊരു കാര്യമാണെന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകാൻ, ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
3: എന്തായാലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യം സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇനി എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചാണ്. അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല. ഏത് ആണിനെ അവൻ എൻ്റെതാണ്, എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ, അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്. 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ ഒരു 3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെ പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ.
2: പിന്നെ തലച്ചോറുന്ന സാധനം
3: ഇറങ്ങും. പിന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാൽ, പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
2: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
3: പിന്നെ നമ്മളെന്താ അറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
2: യെസ്,
3: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും ഈ സൈഡ് പറയണം അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മളതിലിടപെടാം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
2: യെസ്, രോഗമാണത്.
3: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും.
2: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക, നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മാഷാല്ലാ, പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നീറുന്ന ഒരുപാട് പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, അതിൻ്റെ പരിഹാരങ്ങൾ തേടിയുള്ള യാത്രയിൽ പലരും എത്തിച്ചേർന്നത് സ്നേഹക്കൂടിലാണ്, അഥവാ സ്നേഹക്കൂട് അവർക്ക് പരിഹാരം നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അത്തരം ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് കൊണ്ടുകൂടിയാണ് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നത്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതും സ്നേഹക്കൂടിലൂടെ സാധ്യമായത് നമുക്കറിയാം. പ്രണയപ്പക കാരണങ്ങളും പരിഹാരവും ഇതൊരു ചർച്ച മാത്രമായിരുന്നില്ല, എന്നാൽ നമുക്കൊരു അറിവ് കൂടിയാണ്. അഥവാ നമ്മുടെ ഇടങ്ങളിലൂടെ, നമ്മുടെ ഇടയിലൂടെ ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. കുടുംബങ്ങളിലോ കൂട്ടുകളിലോ കൂട്ടുകാരിലോ കുട്ടികളിലോ ഒക്കെ അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് നൽകാവുന്ന ഒരു റെഫറൻസ് കൂടെയാണ് ഈ ഒരു ചർച്ച. ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സലാഹി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സ്നേഹക്കൂട് പ്രോഗ്രാം ആണ് നമ്മൾ കേട്ടത്. നമ്മൾ നേരെ അടുത്ത ഒരു ഗഹനമായ അർത്ഥവത്തായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ പീസ് റേഡിയോ അൽ ഉസൂൽ പ്രോഗ്രാമിലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, അതിൻ്റെ 1-ാം ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. തുടർച്ചയായിട്ടുള്ള അതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. അബ്ദുൽ മാലിക് സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും താബിഉകളുടെയും കാലഘട്ടങ്ങളിൽ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ആളുകൾ ഹദീസ് പഠനത്തിനു വേണ്ടി അവലംബിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങളും നാടുകളും വ്യക്തികളും ഏതൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയും മക്കയും നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ സഹാബികളാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതും നാം മനസ്സിലാക്കി പഠിച്ചു. ഇനി അതിനെ തുടർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അതിലേറ്റവും മക്കയും മദീനയും കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒന്നാണ് അൽകൂഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരുപാട് ആളുകൾ കൂഫയിൽ വന്ന് താമസിക്കുകയും അവിടെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. കൂഫയും ബസ്റയും യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിജയത്തിൻ്റെ ഒരു വലിയ ചിഹ്നങ്ങളായി ലോകത്ത് അവശേഷിക്കുന്ന രണ്ടു നാമങ്ങളാണ്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന സമയത്ത് മദീനയിൽ നിന്ന് ഭരണസിര കേന്ദ്രം അദ്ദേഹം കൂഫയിലേക്ക് മാറ്റിയതായി ചരിത്രം പറയുന്നു. അതുകൊണ്ടുതന്നെ ഒരുപാട് സഹാബിമാർ കൂഫയിലേക്ക് മദീനയിൽ നിന്ന് താമസം മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും സഹാബത്ത് ഒന്നടങ്കം ഒരു രാജ്യത്തേക്ക് വന്നിറങ്ങുമ്പോൾ അതൊരു ഇൽമിൻ്റെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മാറും എന്നതിൽ സംശയമില്ല. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത അഥവാ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയതാണ് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ. അങ്ങനെയുള്ള 300-ലധികം സഹാബിമാർ കൂഫയിൽ വന്ന് താമസമാക്കിയിരുന്നു. ബദറിൽ പങ്കെടുത്ത 70 സഹാബിമാർ കൂഫയിലേക്ക് വന്നിരുന്നു. അതിൽ പ്രധാനികളാണ് അലി ബിൻ അബി താലിബ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും. ഇവരൊക്കെ തന്നെയും കൂഫയിൽ ജീവിച്ച് ആ കൂഫ പിന്നീട് ഒരു ഇൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രഗത്ഭരായ സഹാബിമാരാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട നാമം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെതാണ്. വൈജ്ഞാനികമായി കൂഫയുടെ നാമത്തെ ഉയർത്തുന്നതിൽ അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം ചെറുതല്ല. അദ്ദേഹം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണകാര്യത്തിലും മറ്റും ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ വ്യാപൃതനായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ജ്ഞാനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വ്യാപൃതനായി ജീവിതം കഴിച്ചുകൂട്ടി. ഒരുപാട് വിദ്യാർത്ഥികൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കൂഫയിലുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് കിബാറു താബിഈങ്ങളായ ആളുകൾ ഖുർആനും സുന്നത്തും ശരീഅത്തുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഫഖദ് കാന ഫീൽ കൂഫ സിത്തൂന ശൈഖൻ മിൻ അസ്ഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ച 60 മഹാപണ്ഡിതന്മാർ കൂഫയിലുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വിവിധങ്ങളായ ഇൽമുകളിൽ നൈപുണ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ കൂഫയിലുണ്ടായി. സഹാബത്തിൽ നിന്ന് ഇൽമു പഠിച്ച ആമിർ ബിൻ ഷറാഹിലിനെ പോലെ, സയ്യിദ് ബിൻ ജുബൈറിനെ പോലെ, ഇബ്രാഹിം അന്നഖഈ, അബ്ദുൽ മലിക് ബിൻ ഉമൈർ, അതുപോലെ വാബു ഇസ്ഹാഖ് അസ്സമീഈയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂഫയിൽ ഉണ്ടായി. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഹദീസ് വിജ്ഞാനങ്ങൾ അവർ ആളുകൾക്ക് പകർന്നുകൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കൂഫ എന്നുള്ളത് ഹദീസ് പഠനത്തിൻ്റെ ഒരു വലിയ സർവകലാശാല എന്നു പറയാവുന്ന തരത്തിൽ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. വൈജ്ഞാനികമായി, ഭാഷാപരമായി ഒരുപാട് പടവുകൾ ഉയരത്തിൽ കയറിയ ആളുകളായിരുന്നു കൂഫയിൽ ജീവിച്ചിരുന്നവർ. അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ ഒരുപാട് കൃതികൾ കൂഫയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മദ്രസകൾ, വൈജ്ഞാനിക കേന്ദ്രങ്ങൾ കൂഫയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ, മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നീട് കൂഫയായിരുന്നു സഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലഘട്ടത്തിൽ ഹദീസ് വിജ്ഞാന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. കൂഫ കഴിഞ്ഞാൽ പിന്നെ ബസ്റയാണ് നാലാമതായി കടന്നു വരുന്നത്. ബസ്റയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട പ്രമുഖന്മാരായ പ്രശസ്തരായ പല ആളുകളും താമസമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രഗത്ഭരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ബസ്റയിലെ ഹദീസ് പഠനത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ പകർത്തിയെടുത്ത പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്റയിലായിരുന്നു. അതുപോലെ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്റയിൽ താമസമാക്കി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബസ്റയിലെ ഗവർണറാക്കി നിശ്ചയിച്ചപ്പോൾ അദ്ദേഹവും ബസ്റയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബത്തിൽ നിന്ന് വൈജ്ഞാനികമായി ഏറ്റവും അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അനസ് ബിൻ മാലിക്, അബൂ മുസൽ അഷ്അരി ഇവരൊക്കെ തന്നെയും ജീവിച്ച നാടായിരുന്നു ബസ്റ എന്നതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് അറിവ് പകർത്തുവാനും പഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു മഹാപട്ടണമാണ് ബസ്റ പട്ടണം. സ്വാഭാവികമായും സ്വഹാബത്തിൻ്റെ വൈജ്ഞാനിക മികവുകൊണ്ട് ബസ്റ വൈജ്ഞാനികമായി ഉയർന്നു. മേൽ പറയപ്പെട്ട സഹാബിമാർ അല്ലാത്ത ഉത്ബത്ത് ബിൻ അസ്വാൻ, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബൂ ബറസ അൽ അസ്ലമി, മിഅഖൽ ബിൻ യസാർ, അബ്ദുറഹ്മാൻ ബിൻ സമുറ, അബൂ സയ്ദ് അൽ അൻസാരി, അബ്ദുല്ലാഹ് ബിൻ ഷഹീർ അൽ ഹക്കം, ഉസ്മാൻ ബിൻ അബിലാസ്, ഇങ്ങനെയുള്ള സഹാബിമാരൊക്കെ തന്നെയും ബസറയിലുണ്ടായിരുന്നു. അപ്പോൾ ബസറയും അന്ന് വൈജ്ഞാനികമായി ഏറെ മികവ് പുലർത്തിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് വിജ്ഞാനത്തിൽ ബസറയും ഒരു പ്രത്യേകമായ സ്ഥാനമർഹിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസും അനസ് ബിൻ മാലിക്കും അബൂ മൂസ അൽ അശ്അരിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വലിയ വലിയ ഭണ്ഡാരങ്ങൾ അവർ ആളുകൾക്ക് തുറന്നു വെച്ചു കൊടുത്തു, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു, ഹദീസുകൾ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഹദീസ് പഠനത്തിൽ ഒരു വലിയ മാതൃകയായി ബസ്ര മാറുകയുണ്ടായി. ഈ പറയപ്പെട്ട സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, മതം പഠിച്ച്, ഹദീസ് പഠിച്ച് ഏറെ അറിയപ്പെട്ട പ്രശസ്തരായ താബിഈകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രഗത്ഭനാണ് അൽ ഹസനുൽ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി. 500 സ്വഹാബിമാരെ കണ്ട വ്യക്തിയാണ് ഹസനുൽ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി. അതുപോലെ മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ അയ്യൂബ് സഖ്തിയാനി, ബഹ്സ് ബിൻ ഹക്കീം, യൂനുസ് ബിൻ അബീദ്, ഖാലിദ് ബിൻ മെഹ്റാൻ, അബ്ദുല്ലാഹ് ബിൻ ഔൻ, ആസിം ബിൻ സൽമാൻ, ഖത്താദ, ഹിഷാം ഇബിൻ ഹിസാൻ തുടങ്ങിയ പല താബിഈകളും ഈ കാലഘട്ടത്തിൽ ബസ്രയിൽ ജീവിച്ചു. അങ്ങനെ ബസ്രയും ഒരു വൈജ്ഞാനിക കേന്ദ്രമായി മാറുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചരിത്രത്തിലൂടെ. ചുരുക്കത്തിൽ മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഏറെ

മാഷാല്ലാ, വലിയൊരു വിഷയമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അല്ലുസൂൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ്. എല്ലാവർക്കും അത് പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും അല്ലുസൂലിൽ ഇന്ന് നമ്മൾ കേട്ടത് സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ അതിൻ്റെ ഭാഗം രണ്ടാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിച്ചത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ കൂടെ വൈബ്സിൽ ചേർന്നത് നസറുല്ലാ സലാഹി.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാത്തവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല മനഃപാഠമാക്കാനുള്ള അവസരം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ ആയത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വലിയ ആയത്തുകളും സൂറത്തുകളിലേക്കുമൊക്കെ നമ്മുടെ മനഃപാഠം പോകേണ്ടതുണ്ട്. ഖുർആൻ മനഃപാഠമാക്കാനുള്ള വളരെ ലളിതമായ ശൈലിയിൽ, വളരെ സരളമായ രൂപത്തിലുള്ള അവതരണത്തിൽ നമ്മിലേക്ക് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം എത്തുമ്പോൾ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു അന്നഹലിലെ 114-ാമത്തെ ആയത്താണ്. ഇതിനു മുമ്പുള്ള ആയത്തുകൾ മുഴുവനായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അതെല്ലാം ആവർത്തിച്ച് കൊണ്ടും പാരായണം ചെയ്യുകയും പുതിയ ആയത്തുകൾ പഠിക്കുമ്പോൾ അവ മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു അന്നഹലിലെ 114-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 114-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 113-ാമത്തെ ആയത്ത് ആദ്യമൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم

0: അള്ളാഹു നമ്മുടെ ഇരുത്തവും കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുള്ളാഹു ഖൈറ. വളരെ നല്ല ശൈലിയിൽ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. സൂറത്തു നഹ്ലിലെ 114-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫിയാണ് ക്ലാസ്സെടുത്തത്. അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: HPCL 116 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ അവസരമുണ്ട്. 116 ഒഴിവ്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ടായിരിക്കും. തസ്തിക, ജൂനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ ഓഫീസർ മറ്റു തസ്തികകളും ഒഴിവുകളും ഉണ്ട്. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.hindustanpetroleum.com.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: 40 ലക്ഷം രൂപ അവാർഡ് തുകയുള്ള ഖുർആൻ മത്സരത്തിന് അപേക്ഷ ക്ഷണിച്ചു. APA അസ്ലം ഹോളി ഖുർആൻ അവാർഡിനായുള്ള മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആകെ 40 ലക്ഷം രൂപ അവാർഡായി നൽകുന്ന മത്സരങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യാവുന്നത്. അണ്ടർ 12 ഖുർആൻ മനപ്പാഠം 5 ലക്ഷം രൂപ അവാർഡ്. അണ്ടർ 20 ആൺകുട്ടികൾ ഖുർആൻ മനപ്പാഠം ആശയം 20 ലക്ഷം രൂപ അവാർഡ്. അണ്ടർ 20 പെൺ ഖുർആൻ മനപ്പാഠം 20 അധ്യായം ആശയം 15 ലക്ഷം രൂപ അവാർഡ്. എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം. 40 ലക്ഷം രൂപ അവാർഡ് തുകയായുള്ള വിശുദ്ധ ഖുർആൻ മത്സരത്തിന്റെ വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം aslamquranward.com.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ
5: എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. മഴക്കാലം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഡോക്ടർ ശുബനയുടെ രചനയ്ക്ക് ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മഴക്കാലം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. എഴുത്ത് ഡോക്ടർ ഷബ്ന കാരാടൻ. മഴക്കാലം ഭൂമിക്ക് പുതുജീവൻ നൽകുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണ്. വരണ്ട ഭൂമിയെ പച്ചപിടിപ്പിക്കുകയും ജലസ്രോതസ്സുകളെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന മഴ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ കാലാവസ്ഥയിൽ പലവിധ രോഗങ്ങളും വ്യാപകമാകാറുണ്ട്. പനി, ജലദോഷം, ഡെങ്കിപ്പനി, വൈറൽ അണുബാധകൾ, വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ മഴക്കാലത്ത് സാധാരണമാണ്. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇസ്ലാം ആത്മീയതയുടെ കൂടെ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട്. മനുഷ്യ ശരീരം അള്ളാഹു നൽകിയ ഒരു അമാനത്താണ്. ഈ അമാനത്തിനെ സംരക്ഷിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത്. അധ്യായം 2:195. ഈ വചനം ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും രോഗങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുമുള്ള പ്രേരണ നൽകുന്നു. പ്രതിരോധശേഷി എന്തുകൊണ്ട് പ്രധാനമാണ്? ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക സംവിധാനമാണ് പ്രതിരോധശേഷി. പ്രതിരോധശേഷി ശക്തമായിരിക്കുമ്പോൾ രോഗബാധയുടെ സാധ്യത കുറയുകയും രോഗം വന്നാൽ പോലും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യും. ആധുനിക വൈദ്യശാസ്ത്രം രോഗപ്രതിരോധശേഷിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിനുള്ള അടിസ്ഥാന മാർഗങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിരുന്നു എന്നത് നാം തിരിച്ചറിയണം. ശുചിത്വം രോഗപ്രതിരോധത്തിൻ്റെ ആദ്യപടി. ഇസ്ലാമിക ജീവിതക്രമത്തിൽ ശുചിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മുസ്ലിം ദിവസേന 5 നേര നമസ്കാരത്തിനായി അംഗസ്നാനം, വുദു ചെയ്യുന്നു. ഇത് ആത്മീയ ശുദ്ധീകരണം മാത്രമല്ല ശാരീരിക ശുചിത്വവും ഉറപ്പാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുചിത്വം വിശ്വാസത്തിൻ്റെ പകുതിയാണ് മുസ്ലിം. മഴക്കാലത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകുക, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക, മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഉടൻ മാറ്റുക. ഇവ ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും രോഗപ്രതിരോധത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലം. ഇസ്ലാം ഭക്ഷണത്തിൽ മിതത്വം പാലിക്കാൻ പഠിപ്പിക്കുന്നു. അമിത ഭക്ഷണവും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ശരീരത്തെ ദുർബലപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവൻ്റെ വയറാണ്. തർമ്മിദി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ. തേൻ. ഖുർആനിൽ തേനിനെക്കുറിച്ച് പറയുന്നു, അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. അധ്യായം 16:49. തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും രോഗപ്രതിരോധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. കരിഞ്ജീരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരിഞ്ജീരകത്തിൽ മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. ബുഖാരി. ഈന്തപ്പഴം. ഊർജത്തിൻ്റെയും പോഷകങ്ങളുടെയും മികച്ച ഉറവിടമാണ് ഈന്തപ്പഴം. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും. നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക, പപ്പായ തുടങ്ങിയ വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. മതിയായ വെള്ളവും വിശ്രമവും. മഴക്കാലത്ത് ദാഹം കുറവായതിനാൽ പലരും ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല. എന്നാൽ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും ശരീരകോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാനും വെള്ളം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉറക്കവും വളരെ പ്രധാനമാണ്. ഉറക്കക്കുറവ് രോഗപ്രതിരോധശേഷിയെ ഗണ്യമായി കുറയ്ക്കുന്നു. നേരത്തെ ഉറങ്ങുകയും ഫജർ നമസ്കാരത്തിനായി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക ജീവിതശൈലി ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതാണ്. വ്യായാമത്തിൻ്റെ പ്രാധാന്യം. ശരീരചലനങ്ങൾ കുറയുന്നത് പല രോഗങ്ങൾക്കും കാരണമാകും.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നുറുങ്ങുകൾ. അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന എഴുത്തുകളിലൂടെ നുറുങ്ങുകൾ പരിചയപ്പെടുമ്പോൾ ഇപ്പോൾ നാം കേട്ടത് മഴക്കാലം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഡോക്ടർ ഷബനയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ സലഫി ദുറൂസ് പരിപാടിയുടെ സമയമാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വിഷയത്തിലുള്ള തുടർ എപ്പിസോഡുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ അബൂബക്കർ സലഫി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രദ്ധാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ അതനേകമുണ്ട്. അതിലൊന്നിനെപ്പറ്റി അല്പം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അത് ഫിത്തറത്താണ്. എന്താണ് ഫിത്തറത്ത് എന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു. ശുദ്ധമായ പ്രകൃതം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണോ അർത്ഥമാക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതേ വിശ്വാസമാണ് മനുഷ്യരുടെ പ്രകൃതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് തെറ്റിക്കുന്ന പലതും ഈ ലോകത്തുണ്ട്. അപ്പോൾ ജാഗ്രത ഇല്ലെങ്കിൽ, ശ്രദ്ധയില്ലെങ്കിൽ ഈ ഫിത്രത്തിൽ നിന്ന് തെറ്റിപ്പോവും, ശിർക്കിലെത്തും. അതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന്, നിർദ്ദേശങ്ങളിൽ നിന്ന് അശ്രദ്ധമായ ലോകത്തിലൂടെ സഞ്ചരിക്കും. എന്നാൽ ഈ ഫിത്രത്ത് എപ്പോഴും ഉണർന്നു നിൽക്കാൻ അതിനെന്ത് വേണം, എന്ത് ചെയ്യണം? അതിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത. ഈ അത്ഭുതകരമായ ലോകത്തെ സംവിധാനിച്ചവനെപ്പറ്റി അവനിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്നതിലേക്ക് അത് എത്തും. അപ്പോൾ ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്തയെപ്പറ്റി അല്പം നമ്മൾ സംസാരിച്ചു. ഇതുപോലെ പരിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ റബ്ബിനെ അറിയാൻ, അവനെപ്പറ്റി കൂടുതൽ അറിയാൻ ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത; മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനെപ്പറ്റിയുള്ള ചിന്ത. ഖുർആനെപ്പറ്റി ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശങ്ങളെപ്പറ്റി, അതുപോലെ നബി തിരുമേനിയെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനെപ്പറ്റി, ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചാൽ റബ്ബിനോട് ഏറ്റവും അടുത്തവനാകും. എത്ര ചിന്ത കൂടുന്നുവോ, എത്ര ആ വിഷയത്തെപ്പറ്റി പഠനങ്ങൾ വർദ്ധിക്കുന്നുവോ, അവർ ഏറ്റവും റബ്ബിനോടടുത്തവരും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരുമായിരിക്കും. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും അള്ളാഹുവിനോടടുത്തവർ അവൻ്റെ അമ്പിയാക്കളായത്. അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ എടുത്താൽ, അതിനെപ്പറ്റി ചിന്തിച്ചാൽ മനുഷ്യൻ റബ്ബിലേക്ക് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കും. കാരണം അത് ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പറയുന്നുണ്ട്, അതുപോലെ റബ്ബിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എങ്ങനെയാണ് റബ്ബിനെ അറിയാം? റബ്ബിനെപ്പറ്റിയുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ റബ്ബിന് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നതൊക്കെ മനുഷ്യൻ്റെ പ്രകൃതത്തിൽ നിലീനമാണ്. എന്നാലും അശ്രദ്ധയിൽ ജീവിക്കുന്നവർ അതിൽ നിന്നൊക്കെ മാറി ജീവിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ റബ്ബ് പറഞ്ഞതനുസരിച്ച് ആ റബ്ബിനെപ്പറ്റി പരിചയപ്പെടുത്തിയത്, അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും എന്നതിൽ ഒരു സംശയമില്ല. അപ്പം എങ്ങനെയാണ് റബ്ബിനെ പരിചയപ്പെടുത്തിയത്? റബ്ബിൻ്റെ നാമങ്ങൾ, അനേകം നാമങ്ങളുണ്ട് അള്ളാഹുവിന്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില നാമങ്ങൾ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നാമങ്ങൾക്കൊക്കെ വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. അപ്പോൾ അതറിയുമ്പോൾ റബ്ബിനെപ്പറ്റി നല്ല വിവരമുണ്ടാകും. പിന്നെ റബ്ബിനെപ്പറ്റി അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അനേകം വചനങ്ങളിലായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ റബ്ബിനെപ്പറ്റിയുള്ള ബോധ്യം ഒരു മനുഷ്യൻ എത്ര കൂടുന്നുവോ, അവനായിരിക്കും ഈ ലോകത്തിലെ റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അക്കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, അതുപോലെ റബ്ബിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ള വസ്തുതകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആരറിയുന്നുവോ അവരായിരിക്കും റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠന്മാർ എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. അബി റബ്ബിനെ പരിചയപ്പെടുത്താനാണ് ലോകത്ത് അള്ളാഹു നബിമാരെ തന്നെ പറഞ്ഞയക്കുന്നത്. ഏറ്റവും പ്രധാനമായി നബിമാർ വന്നതിൻ്റെ ഉദ്ദേശ്യം എന്താന്ന് ചോദിച്ചാൽ അത് റബ്ബിനെ പരിചയപ്പെടുത്തലാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ദഅവത്തുർ റുസുൽ തദൂർ അലാ സലാസത്തി ഉമൂർ, മുർസലീങ്ങളുടെ ദൂതന്മാരുടെ ദഅവത്ത് മൂന്ന് വിഷയങ്ങളിൽ ചുറ്റി നിൽക്കുന്നു. വളരെ ചുരുക്കി അദ്ദേഹം പറയാണ്, എന്തിനാണ് ലോകത്ത് നബിമാർ വന്നത്, എന്താണ് അവരെ അള്ളാഹു ഏൽപ്പിച്ചത് ജനങ്ങളെ പഠിപ്പിക്കാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ആകെ അറ്റിക്കുറുക്കി അതിൻ്റെ ഒരു സംഗ്രഹം എടുത്തു കഴിഞ്ഞാൽ അത് മൂന്ന് വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. അതെന്താണ്? ഒന്ന്, താരീഫുർ റബ്ബ് അൽ മദ്ഊ ഇലൈഹി ബി അസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി. ഒന്ന്, റബ്ബിനെ പരിചയപ്പെടുത്തലാണ്. അപ്പം എന്തിനാണ് ലോകത്ത് മുർസലീങ്ങൾ അയക്കപ്പെട്ടത്? അത് മനുഷ്യരുടെ സ്രഷ്ടാവായ റബ്ബിനെ പരിചയപ്പെടുത്താനാണ്. അതെങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്നതല്ല, അത് മനുഷ്യരുടെ മനസ്സിലുള്ള അള്ളാഹു നിക്ഷേപിച്ചൊരു കാര്യമാണ്. പക്ഷെ ആ റബ്ബിനെ കൃത്യമായി അറിയാത്തതുകൊണ്ട് പലരും വഴി പിഴക്കുന്നുണ്ട്. എന്നാൽ അവനെ അറിഞ്ഞാൽ, കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ വഴി പിഴക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് അറിയുക? അതാണ് അമ്പിയാക്കൾ ചെയ്തത്. റബ്ബിനെപ്പറ്റി സ്പഷ്ടമായ വിവരം, തെറ്റില്ലാത്ത വിവരം, അത് റബ്ബ് തന്നെ പറഞ്ഞു തരണം. ആ റബ്ബിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചു. അപ്പോൾ ഈ നബിമാരുടെ ഒന്നാമത്തെ ഉദ്ദേശം, അവർ നിയോഗിക്കപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന നിലക്ക് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, റബ്ബിനെ പരിചയപ്പെടുത്തുക അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, വഅഫ്ആലി അവൻ്റെ പ്രവൃത്തികളിലൂടെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മഅരിഫത്തു തരീഖ അൽ മൂസിലത്തി ഇലൈഹി, റബ്ബിലേക്ക് എത്താനുള്ള വഴി അറിയുക, അത് അറിയിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ അത് അമ്പിയാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, അപ്പം അതെന്തൊക്കെയാണ്? വഹയദി കുറുഹു, അവനെ ഓർക്കുക. വശു കുറുഹു, അവന് നന്ദി കാണിക്കുക. വൈബാദത്തു, അവന് ആരാധനകൾ അർപ്പിക്കുക, ആരാധന ചെയ്യുക. അല്ലത്തിത്ത ജിമാവ് കമാല ഹുബിഹി, അള്ളാഹുവിനെ പൂർണ്ണമായും സ്നേഹിക്കുന്ന, സ്നേഹം ഉൾക്കൊള്ളുന്ന ആരാധനകൾ. അതുപോലെ അവന് നന്ദി രേഖപ്പെടുത്തൽ, അവന് ഓർക്കലുകൾ. അപ്പോൾ റബ്ബിലേക്ക് എത്താനുള്ള വഴി, അതും അമ്പിയാക്കൾ തന്നെ നമ്മളെ അറിയിച്ചു. അമ്പിയാക്കൾ അള്ളാഹു അറിയിച്ചു. ആ റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ, അവൻ്റെ സാമീപ്യം സിദ്ധിച്ചവരാകാൻ അവർ ചെയ്യേണ്ട കാര്യം എന്തൊക്കെ, അത് പറഞ്ഞു കൊടുക്കാനാണ് നബിമാർ വന്ന രണ്ടാമത്തെ ലക്ഷ്യം. ഇനി മൂന്നാമത്തേതോ, ഇങ്ങനെ അമ്പിയാക്കൾ പറഞ്ഞതിന് പഠിപ്പിച്ചതനുസരിച്ച് റബ്ബിനെ അറിയുകയും എന്നിട്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികൾ അതെന്തൊക്കെയുണ്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കാര്യം, അതാണ് മൂന്നാമത്തെ അടിത്തറയായ അമ്പിയാക്കൾ മുർസലീങ്ങൾ പറഞ്ഞത്. അത് തഅരീഫുഹും മാലഹും ബഅദൽ വുസൂലി ഇലൈഹി ഫീ ദാരി കറാമത്തിഹി മിനൻ നഈം, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക മനുഷ്യർക്ക്, എന്ത്, അള്ളാഹുവിലേക്ക് അവർ എത്തിയാൽ, റബ്ബിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അവർ ജീവിച്ചാൽ, അള്ളാഹു അവൻ ആദരിക്കുന്ന പരലോക ഭവനം, അവിടെയുള്ള സുഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയിക്കുക, അതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ആ നഈം അല്ലദി അഫ്ലലുഹു അജല്ലുഹു, അതിലേറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം, ഏറ്റവും മഹത്തായത്, അജല്ലുഹു റിള്ളാഹു അൻഹും, റബ്ബിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി, റബ്ബ് അവരെ തൃപ്തിപ്പെടുക എന്നതാണ്. പിന്നൊരിക്കലും അള്ളാഹു അവരോട് കോപിക്കുകയില്ല. പിന്നെയോ തജല്ലീഹിലോഹും റബ്ബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ്. ഈ ലോകത്തൊരു സൃഷ്ടിയും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പൊ റബ്ബിനെ കാണുക എന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവമായിരിക്കും. പിന്നെ ആ റബ്ബ് അവരോടൊരിക്കലും ദേഷ്യം പിടിക്കുകയില്ല അവന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ മേൽ. പിന്നെ അവർ ഉയ്യത്തുഹും വജ്ഹഹു അല്ലാല, അള്ളാഹുവിൻ്റെ അത്യുന്നതമായ അവൻ്റെ മുഖം അവർ കാണുക എന്നത്, ഇതൊക്കെയാണ് അവിടെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. വ തഖ്ലീമു ഇയാഹും, അവരോട് റബ്ബ് സംസാരിക്കുക എന്നത്. അപ്പം ഇങ്ങനെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ള അറിയിപ്പ്, അതാണ് അമ്പിയാക്കളുടെ മൂന്നാമത്തെ കാര്യം. അപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പം അത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാ ശുദ്ധ പ്രകൃതത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലായിരിക്കും. പക്ഷെ ഇന്ന് പലരുടെയും അവസ്ഥ ഈ വിഷയത്തെപ്പറ്റി അവർ അശ്രദ്ധരാണ്. അവർ ദുനിയാവിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നാൽ ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ റബ്ബിനെപ്പറ്റിയുള്ള ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഒരു സംശയമില്ല. അതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിൽ റബ്ബിനെ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ, അവൻ്റെ നാമങ്ങൾ, വിശാലമായ അർത്ഥങ്ങളുള്ള അവൻ്റെ നാമങ്ങൾ, അതിൻ്റെ തേട്ടമായി നിൽക്കുന്ന റബ്ബിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ, അതുപോലെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അറിയണമെങ്കിൽ അത് അമ്പിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ശ്രദ്ധ വേണം. പക്ഷേ ഇത്തരം വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തുള്ള ഐഹികമായ വിഭവങ്ങളും അത് കണ്ടമാനം ശേഖരിക്കുന്നതിനെ പറ്റിയും ഒക്കെ മാത്രം ചിന്തിക്കുന്നവരായി പലരും അധപ്പതിച്ചിട്ടുണ്ട്. അങ്ങനെ ശുദ്ധ പ്രകൃതത്തിൽ നിന്ന് അവർ തെറ്റി വഴിമാറി ജീവിക്കുകയാണ്. ആരൊക്കെയോ പറഞ്ഞുകൊടുത്ത കാലക്കീലകളുമൊക്കെയാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ശിർക്കിലും ബിദ്അത്തിലും മത നിയമങ്ങളിൽ നിന്നുള്ള വ്യതിചലിക്കലും ഒക്കെയായിട്ട് അവർ ജീവിക്കുകയാണ്. ഇങ്ങനെ ഐഹിക ലോകത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് ഈ മുകളിൽ പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവർ, അവരെപ്പറ്റി ഒരിക്കൽ ഇമാം മാലിക് ബിൻ ദീനാർ പറയുകയുണ്ടായി: മസാഖീനു അഹ്ലി ദുന്യ ഖറജു മിൻഹ വമാ ദാഖു അതിയബ മാഫിഹ. ഈ ലോകത്തിലെ പാവങ്ങൾ. അപ്പോൾ ഈ ലോകത്തിലെ പാവങ്ങൾ ആരാണ്? ഇമാം മാലിക് ബിൻ ദീനാർ പറയണം. ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിച്ചു, പക്ഷേ ഈ ലോകത്തു നിന്ന് അവർ വിട പറഞ്ഞു പോകുന്നു. എന്നിട്ട് ആ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ജീവിതകാലത്തിനിടയിൽ, വമാ ദാഖു അതിയബ മാഫിഹ, ഈ ലോകത്തുള്ള ദുനിയാവിലുള്ള ഏറ്റവും നല്ലത്, ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും ആസ്വാദ്യകരമായത് അവരനുഭവിച്ചില്ല. അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും പാവങ്ങൾ എന്ന് പറയുണ്ടായി. ഖീലലഹു വമാ അതിയബു മാഫിഹ. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും നല്ലത് അവർ ആസ്വദിക്കാതെ മരിച്ചുപോയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് ഏറ്റവും നല്ലത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു: മഅ്രിഫത്തുല്ലാഹ് അസ്സ വജല്ല വ മഹബ്ബത്തു, അള്ളാഹുവിനെ അറിയലും അവനെ ഇഷ്ടപ്പെടലും, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതറിയാതെ ഈ ലോകത്തോട് വിട പറയുന്നവരാണ് ഈ ലോകത്തിലെ പാവങ്ങൾ. അപ്പോൾ നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ മിക്കവാറും ജനങ്ങളുടെ, അവർ മനുഷ്യരുടെ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി കാണുന്ന, സമ്പന്നതയുടെ മാനദണ്ഡമായി കാണുന്ന പലതുമുണ്ട്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല ഈ മഹാപണ്ഡിതൻ മാനദണ്ഡമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പാവങ്ങൾ ആരാന്ന് സാധാരണ പലരോടും അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സ്വന്തമായൊരു വീടില്ലാത്തവനാണ് ഈ ലോകത്തിലെ പാവം. അതുപോലെ ഒരു വിവാഹം ചെയ്യാൻ യാതൊരു സാമ്പത്തികമായ കഴിവുമില്ലാത്തവൻ, അതല്ലെങ്കിൽ അന്നന്നത്തെ ജീവിതത്തിന് വരുമാനമില്ലാത്തവൻ, അങ്ങനെ ആകെ ദരിദ്രനായി ജീവിക്കുന്നവർ, ഇവരൊക്കെയാണ് ഈ ലോകത്തിലെ പാവങ്ങൾ എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ അവർ പാവങ്ങളാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ പാവങ്ങൾ ആരാണ്? ഈ ലോകത്ത് അള്ളാഹു 60, 70 അല്ലെങ്കിൽ അതിലധികം അല്ലെ അതിനേക്കാൾ കുറവൊക്കെ ആയുസ് നൽകിയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം റബ്ബിനെ അറിയലായിരുന്നു. എന്നിട്ട് ആ റബ്ബിനെ അറിയാതെ ഒന്നും മനസ്സിലാക്കാതെ ഈ ലോകത്തു നിന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുന്നവർ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും പാവങ്ങൾ. ഇവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചവറുകൾ എന്നാണ്, ചപ്പു ചവറുകൾ. തദാ അലൈക്കും അൽ ഉമം, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ സംഘടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കെ പറഞ്ഞതാണ്, മറ്റുള്ളവർ പിൽക്കാലത്ത് വരാനുള്ളൊരു കാര്യം, മുസ്ലിങ്ങൾക്കെതിരെ സംഘടിക്കും. ഏതുപോലെ വിശന്ന് വലഞ്ഞവർ ഭക്ഷണത്തളികൾക്ക് ചുറ്റും വട്ടത്തിലിരിക്കുന്നത് പോലെ, ആർത്തിയോടത് തിന്നാൻ വേണ്ടിയിരിക്കുന്നത് പോലെ, ഈ രൂപത്തിൽ മറ്റുള്ളവരൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ അവരക്രമിക്കാനും അവരെപ്പറ്റില്ലാത്തത് പറയാനും അതുപോലെ അവരെ നശിപ്പിക്കാനും ഒക്കെ നിഷ്പ്രയാസം മറ്റുള്ളവർക്ക് സാധിക്കും. അങ്ങനത്തെ ഒരു കാലം വരും. ഈ നേരം സഹാബികൾ ചോദിച്ചു, അന്ന് മുസ്ലിങ്ങൾ വളരെ കുറവ്, അവരുടെ എണ്ണം കുറവായതുകൊണ്ടാകുമോ അങ്ങനെ എതിരാളികൾ അവർക്കെതിരെ ഈ രൂപത്തിൽ സംഘടിക്കുന്നതും അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ന്യൂനപക്ഷമാകുന്ന പ്രശ്നമൊന്നുമല്ല, ഇവിടെ എണ്ണക്കുറവല്ല പ്രശ്നം, മറിച്ച് അവർ ഉസ ഇസൈൽ, ഈ മഴവെള്ളം ഒഴുകി വരുന്ന മഴവെള്ളമുണ്ടല്ലോ, അതിലെ ചവറുകൾ പോലെയായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ദീൻ എന്നവർക്കറിഞ്ഞുകൂടാ? ഈ ലോകത്ത് അവരറിയേണ്ടിയിരുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും അവർക്കറിയില്ല. അവരുടെ ശ്രദ്ധ മുഴുവനും ദുനിയാവിൻ്റെ വിഷയത്തിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരെ അൽ വഹൻ പിടികൂടി. എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോൾ, ഹുബ്ബു ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം മരണത്തോടുള്ള വെറുപ്പ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഐഹിക രോഗം മാത്രമാണ് അവരുടെ ചിന്ത. അവർക്ക് ഈ ലോകത്തൊരുപാട് ജീവിക്കണം, മറ്റൊരു ലോകത്തിലേക്ക് പോകാനുള്ളവരാണെന്നോ അവിടെ ചെന്നാൽ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗീയ ലോകത്തെപ്പറ്റി അതിൻ്റെ ചിന്തയെപ്പറ്റിയോ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ വലിയ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതിനെപ്പറ്റിയോ ഒന്നും അവർ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിക്കാതെ ഈ ലോകത്തോട് വിട പറയുന്നവർ, വാസ്തവത്തിൽ ഈ ലോകത്തവർക്ക് സമ്പത്തുണ്ടാവാം, സ്വാധീനങ്ങളുണ്ടാവും, അധികാരങ്ങളുണ്ടാവാം, പക്ഷെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവർ ചവറുകളാണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ അബൂബക്കർ സലഫി ആയിരുന്നു നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
4: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി ജീവിതപാഠങ്ങൾ. മൂന്ന് തിന്മകൾ എന്ന വിഷയത്തിൽ ബഹുമാനനായ സമീർ മുണ്ടേരി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഉപേക്ഷിക്കേണ്ട ധാരാളം പാപങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ പാപങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവ നമ്മെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മെ നശിപ്പിക്കുന്ന ആ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. എന്തിനാണ് അറിയുന്നത്? ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അവയെക്കുറിച്ച് ബോധമുള്ളവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മൂന്ന് ഹദീസുകളാണ് ഇന്നത്തെ ജീവിതപാഠത്തിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആ മൂന്ന് ഹദീസുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. മൂന്ന് ഹദീസുകളിലും മൂന്ന് പാപങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഹദീസുകളുടെ തുടക്കത്തിൽ, മൂന്ന് ഹദീസുകളുടെയും ആരംഭത്തിൽ ഒരേ പ്രയോഗങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അബൂദർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم. ഇതേ പ്രയോഗമാണ് താഴെ വിവരിക്കാൻ പോകുന്ന ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. എന്താണ് ഈ പദത്തിന്റെ അർത്ഥം? ثلاثه لا يكلمهم الله, അല്ലാഹു മൂന്ന് വിഭാഗം ആളുകളോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല, അവരെ അല്ലാഹു സംസ്കരിക്കുകയില്ല, അവർക്ക് കാഠിന്യമേറിയ വേദനയേറിയ ശിക്ഷയവർക്കുണ്ടായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ആരാണ് ആ നഷ്ടകാരികളായ ആളുകൾ, അല്ലാഹു നോക്കാത്ത, അല്ലാഹു സംസ്കരിക്കാത്ത, അല്ലാഹുവിൻ്റെ ശിക്ഷയുള്ള ആ നഷ്ടം സംഭവിച്ച ആളുകൾ ആരാണ്? അവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും, റസൂലെ ആ ആളുകളെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തന്നാലും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി ആ മൂന്ന് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി. ഒന്ന്, വസ്ത്രം താഴ്ത്തി ഉടുക്കുന്നവൻ. രണ്ടാമത്, കൊടുത്തത് എടുത്തു പറയുന്നയാളുകൾ. മൂന്നാമത്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റൊഴിക്കുന്നയാളുകൾ. മൂന്ന് വിഭാഗം ആളുകളെ ഹദീസിൽ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി. ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ? അതിലൊന്ന്, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്ന പുരുഷന്മാരാണ്. രണ്ട്, കൊടുത്തത് മറ്റുള്ള ആളുകൾക്ക് നൽകിയത് എടുത്തു പറയുന്ന സ്വഭാവമുള്ള ആളുകളാണ്. മൂന്നാമതായി പറഞ്ഞത്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്കുകൾ വിറ്റൊഴിക്കുന്ന ആളുകളാണ്. ഇവിടെ പണ്ഡിതന്മാര് മുൻഗാമികളായ ആളുകൾ പറഞ്ഞു, ഹ ഉല ഇസലാസ, ഈ മൂന്ന് വിഭാഗം ആളുകൾ ആരാണവർ? ല യുകല്ലിമുഹുമുല്ലാ, അള്ളാഹു അവരെ നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു അവരോട് റഹ്മത്തിൻ്റെ വാക്കുകൾ പറയില്ല, അള്ളാഹു അവരെ നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരിലേക്ക് അനുകമ്പയുടെ നോട്ടം നോക്കുകയില്ല, വല യന്ദുറു ഇലൈഹിം നളറ ലുതുഫിൻ, അവരിലേക്ക് അനുകമ്പയുടെ നോട്ടം അള്ളാഹു നോക്കുകയില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് പിന്തിരിയുകയും അവരുടെ പാപങ്ങളുടെ മ്ലേച്ഛതയിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുകയുമില്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് വരെ എത്തുന്ന വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന, അതേപോലെ തന്നെ കൊടുത്തതെടുത്തു പറയുന്ന, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റൊഴിക്കുന്ന ആളുകൾ, അവരിലേക്ക് അള്ളാഹു നോക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുകമ്പയുടെ നോട്ടം അവരിലേക്കുണ്ടാവുകയില്ല. അതേപോലെ തന്നെ അള്ളാഹു അവരോട് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വർത്തമാനങ്ങൾ പറയില്ല. സഹോദരങ്ങൾ, ഈ ഹദീസുകൾ കേൾക്കുന്ന, ഈ മൂന്ന് പാപങ്ങളെക്കുറിച്ച് കേട്ട നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടോ? നമ്മുടെ വസ്ത്രം എവിടെയാണ്? റേഡിയോയിലൂടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, ധാരാളം സഹോദരങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. വീട്ടിലിരുന്ന് കേൾക്കുന്നവരുണ്ട്, ജോലിസ്ഥലത്തിരുന്ന് കേൾക്കുന്നവരുണ്ട്, എവിടെയാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിത് ആത്മാർത്ഥമായി കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ പാൻറ് ഞെരിയാണിയുടെ താഴെയാണോ? നമ്മുടെ വസ്ത്രം ഞെരിയാണിയുടെ താഴെയാണോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ നോക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത്, ഞെരിയാണിക്ക് താഴെ താഴ്ത്തിക്കിടക്കുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അള്ളാഹു നോക്കാത്ത, അള്ളാഹു സംസ്കരിക്കാത്ത ആ ആളുകൾ ചെയ്യുന്ന കുറ്റമാണ്, പാപമാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മളിലുണ്ടോ? ഉണ്ട് എങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തെ പാപം എന്താണ്? ഹദീസിൽ പഠിപ്പിച്ച രണ്ടാമത്തെ പാപം കൊടുത്തത് എടുത്തു പറയുക എന്നുള്ളതാണ്. കൊടുത്ത സഹായങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാ സന്ദർഭങ്ങളിലും കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, അത് വാങ്ങിയ വ്യക്തിക്കുണ്ടാക്കുന്ന നാണക്കേടിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അയാളുടെ അഭിമാനത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുത്തു, ഒരു വസ്തു കൊടുത്തു, അല്ലെങ്കിൽ പണം കൊടുത്തു, എന്നിട്ട് നമ്മളത് അങ്ങനെ എടുത്തു പറയുകയാണ് എങ്കിൽ അയാളുടെ അഭിമാനത്തിന് വ്രണമേൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പാടില്ല എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. മുൻഗാമികൾ പറഞ്ഞൊരു വാചകമുണ്ട്, നന്മ ചെയ്യുന്നവർ നന്മയെ മറക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുകയും വേണം. എന്തൊരു വാചകമാണത്! നന്മ ചെയ്യുന്ന ആളുകൾ നന്മയെ മറക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുകയും വേണം. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ചെയ്ത നന്മകൾ അത് നമ്മൾ എടുത്തു പറയാൻ പാടില്ല, അത് പറഞ്ഞ് മറ്റുള്ള ആളുകളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, അവരുടെ അഭിമാനത്തിന് വ്രണമേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അള്ളാഹു നമ്മളെ നോക്കില്ല, അള്ളാഹു നമ്മളെ സംസ്കരിക്കുകയില്ല. അതേപോലെ തന്നെ പരലോകത്ത് കാഠിന്യമേറിയ ശിക്ഷ അത്തരം ആളുകൾക്കുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത മൂന്നാമത്തെ പാപം എന്താണ്? കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റൊഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സത്യം ചെയ്യൽ ചരക്കനെ വിറ്റൊഴിക്കുന്നതും ബർക്കത്ത് നശിപ്പിക്കുന്നതുമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. എങ്ങനെ? ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കച്ചവടം ചെയ്യുന്ന മേഖലയിൽ നമ്മൾ വിൽക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്തൊക്കെ അനാവശ്യമായിക്കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ സ്ഥലത്തും സത്യം ചെയ്യുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ കള്ളസത്യം ചെയ്തുകൊണ്ട് വിൽക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ്. അനാവശ്യമായി സത്യം ചെയ്യുന്നതിനെ പോലും അത്യാവശ്യ സന്ദർഭങ്ങളിലേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ കള്ളസത്യം ചെയ്യുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സത്യം ചെയ്യൽ ചരക്കിനെ വിറ്റൊഴിക്കുന്നതും ബർക്കത്ത് നശിപ്പിക്കുന്നതുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് പിന്നെ സത്യസന്ധമായ സത്യം ചെയ്യലിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് സല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ കള്ളസത്യത്തിന്റെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മൂന്ന് പാപങ്ങളും നമ്മളിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കച്ചവടം നടത്തുന്ന ആളുകൾ, ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾ, അവർ ആത്മാർത്ഥമായി പരിശോധിക്കണം. നമ്മൾ ഈ സാധനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ അനാവശ്യമായി സത്യം ചെയ്ത്, കള്ളസത്യം ചെയ്ത് ലാഭമുണ്ടാക്കുകയാണ് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ നോട്ടം ലഭിക്കാത്ത, അള്ളാഹു നമ്മളെ കാരുണ്യത്തോടുകൂടെ നോക്കാത്ത, അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് കാരണമാകുന്ന പാപമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ടാമത്തെ ഹദീസ്, അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, പ്രവാചക തിരുമേനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയും പറഞ്ഞു. മൂന്ന് വിഭാഗം ആളുകൾ, അവരിലേക്ക് അള്ളാഹു നോക്കില്ല, അവരോട് അള്ളാഹു സംസാരിക്കില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് ശിക്ഷയുണ്ട്. എന്നിട്ട് ആരാണ് ആ മൂന്നാളുകൾ, മൂന്ന് പാപം ചെയ്യുന്ന ആളുകൾ? അവരെ പ്രവാചക തിരുമേനി പറഞ്ഞു, റജുലുൻ അല ഫളി മാഇൻ ബിൽ ഫലാതി യംനഅഹു മിൻ ബിസബീൽ. മരുഭൂമിയിൽ വെള്ളമുണ്ട്, ഒരു മനുഷ്യൻ, അയാളടുത്ത് മരുഭൂമിയിലാണ്, അയാളടുത്ത് വെള്ളമുണ്ട്, അതുവഴി വരുന്ന യാത്രക്കാരനെ വെള്ളം തടയുന്നവൻ, വെള്ളം കൊടുക്കാതിരിക്കുക. വെള്ളം ഉണ്ടായിട്ടും അത് തടഞ്ഞു വെക്ക ആവശ്യക്കാരന് കൊടുക്കാതിരിക്കുക. വെള്ളം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വെള്ളം കിട്ടാത്ത ധാരാളം ആളുകൾ ലോകത്തുണ്ട്. മലമൂത്ര വിസർജന മര്യാദകൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ജലാശയങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല എന്നാണ്. ഇവിടെ നാം പഠിക്കേണ്ട പാഠാണ് വെള്ളം, അതേപോലെ തന്നെ തീയ്, പുല്ല് എന്നിവ ആർക്കും നിഷേധിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ പറഞ്ഞത് വെള്ളം തടഞ്ഞു വെക്കുന്നത് അത് കുറ്റമാണ്, പാപമാണ്, അള്ളാഹു അവരെ നോക്കുകയില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ടാമത്തെ ആ ഹദീസിലെ രണ്ടാമത്തെ കുറ്റം, ഒരാളൊരു കച്ചവട ചരക്കിൻ്റെ കാര്യത്തിൽ അസറിന് ശേഷം ഉടമ്പടി ചെയ്തു, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞു, ഇന്ന് ഇന്ന സാധനത്തിന് പകരമായി ഞാനത് എടുക്കാം. എന്നാൽ അയാൾ അത് വിശ്വസിക്കുകയും ചെയ്തു. നമ്മളൊരാളോട് നമ്മൾ പറഞ്ഞു, ഇന്ന സാധനത്തിന് നിന്റെ അടുക്കുന്ന ഞാനത് വാങ്ങാം, വാങ്ങാമെന്ന് പറഞ്ഞ ആൾ സത്യം ചെയ്ത് വാങ്ങാമെന്ന് പറഞ്ഞു. അത് വിൽക്കുന്ന ആളും ആ എഗ്രിമെൻറ്റ്, ആ ഉടമ്പടി അംഗീകരിച്ചു.

0: ത്തിനു വേണ്ടി കരാറ് ചെയ്യുകയും ആ നേട്ടങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ കരാറ് പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരിലേക്കും അള്ളാഹു നോക്കുകയില്ല, അവരെ അള്ളാഹു സംസ്കരിക്കില്ല, അവർക്ക് ശിക്ഷയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ രണ്ട് ഹദീസുകൾ നമ്മളിവിടെ മനസ്സിലാക്കി. മൂന്നാമത്തെ ഹദീസിലും റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞ അതേപോലെ പറഞ്ഞു, അള്ളാഹു അവരെ നോക്കൂല, അള്ളാഹു അവരെ അവരോട് സംസാരിക്കില്ല, അവർക്ക് ശിക്ഷയുണ്ട്. ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ? അതിലൊന്നാമത് പറഞ്ഞത് വ്യഭിചാരിയായ വൃദ്ധൻ, വ്യഭിചരിക്കുന്ന വൃദ്ധൻ. വ്യഭിചരിക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ്. അവരെ അള്ളാഹു നോക്കില്ല, വ്യഭിചരിക്കാനേ പാടില്ല, വ്യഭിചാരം നിഷിദ്ധാണ്. എന്നാൽ പ്രായമുള്ളയാൾ വ്യഭിചരിക്കുന്നത് വലിയ കുറ്റമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത് പറഞ്ഞു, രണ്ടാമത്തെ പാപം അഹങ്കാരിയായ ദരിദ്രൻ, അഹങ്കാരിയായ ദരിദ്രൻ. അവരെ അള്ളാഹു നോക്കൂല, അയാൾക്കൊന്നുമില്ല അഹങ്കരിക്കാൻ, എന്നിട്ടും അയാൾ എന്ത് ചെയ്യുക, അഹങ്കാരം കാണിക്കാൻ. അത് പാടില്ല, വലിയ പാപമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇല്ലാത്തത് പറയുന്ന ഭരണാധികാരികൾ, ഭരണാധികാരികളായ ആളുക ഇല്ലാത്തത് പറയാ, കളവ് പറയാ. അയാൾക്ക് ശരിക്കും സത്യം പറയാം, അയാളുടെ കയ്യിൽ നേതൃത്വമുണ്ട്, ഭരണമുണ്ട്. പക്ഷെ എന്നിട്ടും അയാൾ മറച്ചു വെച്ചിട്ട് ആളുകളോട്, പ്രജകളോട്, തൻ്റെ കീഴിലുള്ള ആളുകളോട് കളവ് പറയുന്ന ആള്, ഭരണാധികാരികൾ, അവരെയും അള്ളാഹു നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ ജീവിത പാഠം എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മൂന്ന് ഹദീസുകളാണ് മനസ്സിലാക്കിയത്. ഹദീസിൻ്റെ ഓരോ ലഫ്ളുകളും എടുത്ത് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്. ഇവിടെ നാം പഠിക്കേണ്ടത് ഈ പാപങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൻ്റെ നോട്ടമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, അനുകമ്പയുടെ നോട്ടമാണ്. അള്ളാഹു റഹ്മത്തിൻ്റെ സംസാരം നമ്മളോട് സംസാരിക്കില്ല എന്നാണ്, അള്ളാഹു നമ്മളെ സംസ്കരിക്കുകയില്ല എന്നാണ്. പരലോകത്ത് കാഠിന്യമേറിയ ശിക്ഷയുണ്ട് എന്നാണ് ഈ ഹദീസുകളുടെയൊക്കെ തുടക്കത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയ്യാ മിൻഹും വൽ അംവാത്. അള്ളാഹുമ്മ അജിരിന മിനന്നാർ, അള്ളാഹുമ്മ അജിരിന മിനന്നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: നമുക്കേ നമ്മുടെ മധുരം ഖുർആൻ കൂടെ
1: മധുരം ഖുർആൻ ഇന്ന് മസ്ജിദുൽ ഹറമിലെ ഇമാമ കൂടിയായ അബ്ദുറഹ്മാൻ സുദൈസ് ആണ്.
0: അതെ, സുദൈസിന്റെ പാരായണത്തിന്റെ ഒരു ശരിക്ക് ആളുകള് ഖുർആൻ പാരായണം കേൾക്കുന്നതിലേക്ക് ഒരു ശ്രദ്ധ ചെലുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് സുദൈസ്.
1: സുദൈസിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊന്ന് ഒരു മാതാവിന്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ ഈ ഒരു ഇമാമത്തിലേക്ക്, അല്ലെങ്കിൽ
0: കഥ ശരിക്കും നമുക്ക് ആളുകൾക്ക് അറിയുന്നതായിരിക്കും പിന്നീട് ഒരു അവസരത്തിൽ പറയാം.

0: തിരിച്ചു കുലുക്കുന്ന ഒരു ഹൃദയത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന പാരായണമാണ്
1: നമ്മൾ കേട്ടത്.
0: ആ കേട്ടത് സുദേശിന്റെ പാരായണമാണ്. അതിനെ കുറിച്ചുള്ള കമന്റ് വന്നിട്ടു ഐഷാട്ടി, ഈ ഖുറാൻ പാരായണം വല്ലാത്ത മാധുര്യം എന്ന് എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആയിഷയ്ക്ക് മാത്രമല്ല നമുക്കൊക്കെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്.
1: ഇതിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, എല്ലാവരും തൻ്റെ മക്കൾക്ക് ഇനിയിപ്പോൾ എന്തൊരു പ്രയാസം പ്രതിസന്ധം, ഒരിക്കലും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. അവരുടെ നന്മക്ക് വേണ്ടി, അവർ സ്വാലിഹായ മക്കളാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, നല്ല ഉയരങ്ങളിലേക്ക് എത്താനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. സുദേശിൻ്റെ ഈ ഷേഖിൻ്റെ ആ ഒരു ഖുറാൻ പാരായണം കേൾക്കുമ്പോഴെല്ലാം ഓർമ്മ വരുന്നത് ആ ഒരു ചരിത്രമാണ്.
0: മാതാവിൻ്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ഒരു നല്ല കാര്യമാക്കി മാറ്റിയത് എന്നുള്ളതാണ്.
2: പീസ് റേഡിയോ ഡയലോഗ് ജിഹാദ് രണ്ട് പെരും നുണകൾ അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ അമ്മാ ബാദ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈയിടെയായി കണ്ടെത്തിയിട്ടുള്ള ഒരു കുബുദ്ധിയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ജിഹാദ് എന്നുള്ള പരിശുദ്ധമായ വാചകത്തെ ഇസ്ലാം വളരെ നിഷിദ്ധമായി കണക്കാക്കിയിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടി ഇസ്ലാമിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ പരിഹസിക്കുക, ഇസ്ലാമിനെ പരിഹസിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സംഘപരിവാറിൻ്റെ കുബുദ്ധിയിൽ നിന്നാണ് ഇത്തരം ഒരു പരാമർശങ്ങളും വാക്കുകളും ഉണ്ടായത് എങ്കിൽ, അതറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില ആളുകൾ, ഇസ്ലാമിനോടുള്ള പക ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില ക്രിസ്തീയ പുരോഹിതന്മാർ, സംഘപരിവാർ എന്താണോ ഇവിടെ ദുരാരോപണമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ദുരാരോപണങ്ങളെ വളരെ പരസ്യമായി ലജ്ജയില്ലാതെ പച്ചക്കളവുകൾ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നു. കേരളത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ ലഹരി മരുന്ന് കൊടുത്ത്, ലഹരി കൊടുത്തുകൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ചേർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി പറയുന്നത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക.
4: എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെ, കേരളത്തിൽ ലൗഹിർ ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ്. നർക്കോട്ടിക് അല്ലെങ്കിൽ ഡ്രഗ് ജിഹാദാണ്. അമുസ്ലിങ്ങളായവരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന രീതിയെയാണ് നർക്കോട്ടിക് അഥവാ ഡ്രഗ് ജിഹാദ് എന്ന് നമ്മുടെ സാധാരണ പറയുന്നത്. വർദ്ധിച്ചു വരുന്ന കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടങ്ങൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നത് വ്യക്തമാണല്ലോ.
3: ഇയാളുടെ സുദീർഘമായ ഒരു പ്രസംഗമാണ്. പള്ളിയിൽ വിശ്വാസികൾ ഒരുമിച്ചുകൂടിയ ഒരു സദസ്സിൽ ഇയാൾ തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പച്ചയായ കളവാണിത്. ഈ കേരളത്തിന്റെ മണ്ണിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ചില ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ആളുകളെ തട്ടിയെടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന്, കേരളത്തിന്റെ പ്രബുദ്ധതയെ നിങ്ങൾ മാനിക്കണം. എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും അതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പ്രബുദ്ധമായ, വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കുന്ന, കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് അപഗ്രഥിക്കാൻ ശേഷിയുള്ള ആളുകളാണ് കേരളത്തിന്റെ ആളുകൾ. ആ സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കുറച്ച് കോമൺ സെൻസ് വേണം. എന്തെങ്കിലും ഒരു തോന്നിവാസം ഒരു മതത്തിന്റെ പേരിൽ വെച്ചു ചാർത്തി തങ്ങളുടെ സഭകൾക്കുള്ളിലുള്ള ഭൂമി വിവാദവും ലൈംഗിക വിവാദങ്ങളെയും മറച്ചുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കോപ്രായങ്ങളൊക്കെ സമൂഹത്തിൽ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് ഇത്തരത്തിലുള്ള കേരളത്തിലെ ആളുകളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസംഗം കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കി. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു പുതിയ ജിഹാദിനെ ഇയാൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ ബിഷപ്പിനെതിരെ രംഗത്ത് വന്നു. അപ്പൊ ചില വിശദീകരണ തൊഴിലാളികൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് രഹസ്യമായി നടത്തിയ പരിപാടിയാണ്, പള്ളിയിൽ കൂടിയ ആളുകൾക്ക് കൊടുത്തൊരു ജാഗ്രതാ നിർദ്ദേശമാണ്, ഇതൊരു പൊതുവായ പരിപാടിയായിരുന്നില്ല എന്ന് പറഞ്ഞ് ചില ചാനൽ ചർച്ചകളിൽ ഇത്തരം തോന്നിവാസങ്ങൾ ചില ആളുകൾ ന്യായീകരിക്കാൻ പരിശ്രമിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ പരിപാടി പള്ളിയിൽ നടന്നതാണെങ്കിലും ആ പരിപാടി ആ പള്ളിയുടെ അഥവാ പുറങ്ങിലാട് ചർച്ചിന്റെ യൂട്യൂബ് ചാനൽ ആയിരക്കണക്കിന് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ആർക്കും കയറി പരിശോധിക്കുന്ന തരത്തിൽ അതവർ അപ്ലോഡ് ചെയ്തു. ഇപ്പൊ രഹസ്യമായി കൊണ്ട് പറയാൻ തീരുമാനിച്ചൊരു കാര്യമാണെങ്കിൽ എന്തിനാണ് ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്നത്? മനഃപൂർവ്വം ആളുകൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി തങ്ങളുടെ സഭകൾക്കുള്ളിലെ ചില അരുതായ്മകൾ മറച്ചു പിടിക്കാനുള്ള വളരെ ഗൂഢമായൊരു പരിശ്രമത്തിന്റെ ഭാഗമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് അത് കൈമാറ്റം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ മതത്തിലേക്ക് ചേർക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു മുസ്ലിമിനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലഹരിയുമായി കൊണ്ട് യാതൊരു നിലക്കുമുള്ള ബന്ധമില്ലാത്ത പൂർണമായ ലഹരിമുക്ത രാജ്യത്തെ സൃഷ്ടിച്ച ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാമാണ്. ലോകത്ത് ലഹരിക്കെതിരെ പല ആളുകളും ശബ്ദിക്കുന്നുണ്ടാകും, പലപ്പോഴും അവരുടെ ആ പരിശ്രമങ്ങൾ ആത്മാർത്ഥത കുറവുണ്ടാകും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരെ ആത്മാർത്ഥമായി ശബ്ദിക്കുന്നു എന്ന് മാത്രമല്ല, ലഹരിമുക്തമായ രാജ്യത്തെ സൃഷ്ടിച്ച് ലോകത്തിന് മാതൃകയാക്കിയ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലഹരിയിൽ മുങ്ങിക്കുളിച്ച സമുദായത്തെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരി മുക്ത സമൂഹമാക്കി മാറ്റിയത്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശോധിച്ചാൽ ലഹരിക്കെതിരെയുള്ള എത്ര എത്ര പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ വിശ്വാസികളെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ജിഹാദ് നടത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ലഹരി ഉപയോഗിച്ച ആളുകളെ കൂട്ടിക്കോ എന്നല്ല. ലഹരി എന്ന് പറയുന്നത് കള്ളും അതുപോലെ തന്നെ ചൂതാട്ടവും ഷോഡതികളുമെല്ലാം അത് പിശാചിന്റെ പ്രവർത്തനമാണെന്നല്ല, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തനമാണ്. പിശാചിന്റെ പ്രവർത്തനം തന്നെ ഏറ്റവും മ്ലേച്ഛമാണ്. ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫജ്തനിബൂഹു, നിങ്ങൾ ലഹരിയുമായി കൊണ്ട് ഒരു ബന്ധവും പാടില്ലെങ്കിൽ വെടിയണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ലഹരിയുടെ വിപണനം നടത്തി മതത്തിലേക്ക് കൂട്ടിയാൽ വിജയിക്കും, മതത്തിലേക്ക് ആളെ കൂട്ടിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നില്ല. ലഹരിയുമായുള്ള സകലമാന ബന്ധങ്ങളും മുറിച്ചെങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു മുസ്ലിമിന് എങ്ങനെ ലഹരി കൊടുക്കാൻ കഴിയുക? ഇനി മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഹരിയെക്കുറിച്ച്, ഇന്നാ ദാഉൻ, അതൊരു രോഗമാണ്. ലഹരി എന്ന് പറയുന്നത് മഹാമാരിയാണ്. പ്രവാചകൻ മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മുൽ ഫവാഹിഷ്, സകലമാന വൃത്തികേടുകളുടെയും മാതാവാണ്, ഉറവിടമാണ് മദ്യപാനം അല്ലെങ്കിൽ ലഹരി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അക്ബറുൽ ഖബായിർ, വൻ പാപങ്ങളിൽ പെട്ടതാണ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഫഇൻ മാത വഹിയ ഫീ ബത്നിഹി മാതമീതൻ ജാഹിലിയ, ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിനുള്ളിൽ ലഹരിയുള്ള അവസ്ഥയിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ ജാഹിലിയത്തിന്റെ മരണമാണ് മരിക്കുന്നതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എത്ര വ്യക്തമാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാടുകൾ. മിഫ്താഹു കുല്ലി ശരിൻ, എല്ലാ തിന്മകളുടെയും താക്കോൽ ലഹരിയാണ്. നമുക്കറിയാം, ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മകളെ പോലും മഴകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നാം വായിച്ചത്. ഇസ്ലാം പറയുന്നു, മഫ്താഹു കുല്ലി ശരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി. ലഹരിയുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അത് വാങ്ങുന്നവനും വിൽക്കുന്നവനും ഉണ്ടാക്കുന്നവനും അതിന്റെ ഡ്രൈവറും അതിന്റെ കാവൽക്കാരനും എല്ലാം ഇസ്ലാം ശപിക്കുകയും അതുപോലെ തന്നെ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംറു, കള്ള് വിളമ്പുന്ന ബാറുകളിൽ സദസ്സുകളിൽ ഒരു വിശ്വാസി കിരിക്കാൻ പാടില്ല, ആ സദസ്സിലേക്ക് പോലും പോകാൻ പാടില്ല. ഇനി സഹോദരന്മാർ ഒന്നുകൂടി കേട്ടോളൂ, ഇവിടെ എന്താ ഇയാൾ പറഞ്ഞത്? നാർക്കോട്ടിക് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഇസ്ലാമിക രാജ്യമുള്ള സ്ഥലമാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്നങ്ങാൻ ലഹരി പിടിക്കപ്പെട്ടാൽ എന്താണ് അതിന്റെ ശിക്ഷ എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറദ ഫിൽ ഖംരി ബിൽ ജരീദി വന്നിആലി അർബഈൻ, ചെരുപ്പൂരിട്ട് 40 അടി അടിക്കണോനേന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. ഇസ്ലാമിക രാജ്യത്തുള്ള ഒരാള് കള്ളു കുടിച്ചാൽ, ഓനെങ്ങാനും നാർക്കോട്ടിക് ഉപയോഗിച്ചാൽ ഓനെ ചെരുപ്പൂരി അടിക്കണമെന്നാ, പിന്നെ ഓനെ ജിഹാദ് നടത്താൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇസ്ലാം പറയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളെ ചെരുപ്പൂരി 40 അടി അടിക്കണം. റസൂലുള്ളാഹി ഹദീസാണ് സഹീഹ് മുസ്ലിമില്. അപ്പൊ ചെരുപ്പൂരി അടിക്കേണ്ട ആളെ ജിഹാദിന് പറഞ്ഞുവെച്ച എങ്ങനെ ഉണ്ടാകും? ഇമാരി ഭോഷത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളുമാണ് ഇത്തരം ആളുകൾ സമൂഹത്തിനിടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്നത്ത മുദ്മിന ഖംറിൻ, എന്തിനാണ് ഒരു മുസ്ലിം ജിഹാദ് നടത്തുന്നത്? സ്വർഗം കിട്ടാനല്ലേ? റസൂലുള്ള പറഞ്ഞു, നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ അവനൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പിന്നെ ഇസ്ലാമായിട്ട് ഇതിന് ബന്ധം എന്താണുള്ളത്? പക്ഷെ ഈ ഒരു വിദ്വേഷ പ്രസംഗം സമൂഹത്തിൽ പ്രചരിച്ചപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം, ക്രിസ്ത്യൻ സമൂഹത്തിനും തന്നെ അതിന് എതിർപ്പുകൾ ഉണ്ടായി. അപ്പൊ നമുക്ക് ഉറപ്പാണ് ക്രിസ്ത്യാനികളുടെ വിഷയമല്ല ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, അവരുടെ സഭയുടെ ഉള്ളിലുള്ള ചില വിഷയങ്ങളാണ്. അതൊരു ക്രിസ്ത്യാനികളുടെ വിഷയമാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഒന്നിച്ചല്ലേ പറയേണ്ടത്? പക്ഷെ ക്രിസ്ത്യാനികളിൽ പെട്ടിട്ടുള്ള ജെയിംസ് പാനവേലിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ചില അച്ഛന്മാരും, അതുപോലെ തന്നെ പോൾ തേലക്കാട്ടിനെ പോലെ, ക്ലിമിസ് ബാബയെ പോലെയുള്ള ആളുകൾ ഈ ബിഷപ്പിന്റെ വിഷത്തിനെതിരെ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഇത് പറയാൻ പാടില്ല, മുസ്ലിമീങ്ങൾ അങ്ങനെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, കഞ്ചാവടിച്ച് നടക്കണോ എന്ത് ദീനാണ്? ഓന് ജിഹാദ് നടത്താൻ പോയിട്ട് നേർക്ക് നേരം നിൽക്കാൻ കഴിയോ? രണ്ട് കാലിൽ നിൽക്കാൻ കഴിയാത്തവന് എങ്ങനെ ഇസ്ലാമിൽ ജിഹാദ് നടത്താൻ പോവുക? അപ്പൊ അതെങ്കിലും ഉള്ളൊരു കോമൺ സെൻസ്, അത് ഞാൻ പറഞ്ഞത്, ഇത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് സമൂഹത്തെ പെടില്ലെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും അവരുണ്ടാകും. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിനിവിടുത്തെ നിയമപാലകരുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അതൊരു ക്രിമിനൽ പ്രശ്നമാണ്. ഒരു സമൂഹത്തിന്റെ ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് വേണ്ടേ? തെളിവുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമപാലകന്മാർക്ക് ആ തെളിവ് കൈമാറി കൃത്യമായ അന്വേഷണത്തിലൂടെ അതിന്റെ പ്രതികളെ പിടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വല്ല നാർക്കോട്ടിക് ജിഹാദൊക്കെ നടത്തിയിട്ട് ഇവിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ഉണ്ടെങ്കിൽ അവനെതിരെ ആദ്യം ജിഹാദ് നടത്താൻ ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, ഞങ്ങളുണ്ടാവും ഇവിടെ ആദ്യം. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വശീകരിച്ച് ആളുകളെ വഴിതെറ്റിക്കുന്നവർക്കെതിരെ ജിഹാദ് നടത്താൻ ഇവിടെ ആരെക്കാളും മുസ്ലിങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങളൊന്നും പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുകളും വെറുപ്പും ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് നാർക്കോട്ടിക് ജിഹാദിന്റെ കഥ. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ആസൂത്രിതമായി ഇസ്ലാം ആ വളരെ കർശനമായി വിലക്കിയ ലഹരി എന്ന് പറയുന്ന പദത്തെ ഇസ്ലാം വളരെ പരിശുദ്ധമായി കണക്കാക്കുന്ന ജിഹാദി എന്ന് പറയുന്ന ഒരു പദവുമായി കൊണ്ട് കൂട്ടിക്കെട്ടി ദുരാരോപണങ്ങൾ പറയാം. ഇതേപോലെ തന്നെയാണ് പ്രണയിച്ച് കല്യാണം കഴിക്കുകയാണ് ഇസ്ലാമിൽ, ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇസ്ലാമിൽ വളരെ ആളെ കുറവൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും തീരുമാനിച്ചിട്ടില്ല ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും മുസ്ലിമാക്കണമെന്ന്. ശരിക്കും മനസ്സിലാക്കിക്കോ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പോലും ഇവിടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലാഹു എന്താ പറഞ്ഞു, വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും മുസ്ലിങ്ങളാകുമായിരുന്നു. പിന്നെ അള്ളാഹുക്ക് പോലും ഉദ്ദേശത്തില്ലാത്ത കാര്യം, നമ്മളിപ്പോ കുറച്ച് മയക്കുമരുന്നും കുറച്ച് കള്ളും കുറച്ച് പെണ്ണും കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിന്റെ ഗതികേടൊന്നും അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിനില്ല. ഇവിടെ ഒരാള് വിദ്യാഭ്യാസം ഇല്ലാത്താണെന്നല്ല, PSC എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു വലിയ സ്ഥാനത്തിരുന്ന ഒരു ചങ്ങായി വിളിച്ചു പറയാണ്, എന്താ പറയണതെന്ന് അറിയോ, ഈ ലവ് ജിഹാദ് നടത്താൻ ഖുർആനിൽ തെളിവുണ്ട്. കേട്ടോളി,
5: ലവ് ജിഹാദ് ഖുറാനിൽ ഇല്ല എന്നെങ്കിലും പറയട്ടെ, ഖുറാനിലുണ്ട്. കാരണം ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കുന്നത് ജിഹാദാണ്. ജിഹാദിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാം.
3: രണ്ട് പെരും കളവാണ് ഇയാൾ, ഈ ഒരൊറ്റ അര മിനിറ്റ് പോയിട്ടില്ല, 15 സെക്കൻഡിനുള്ളിൽ രണ്ട് പെരും നണ. ഇയാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ല, ഇയാള് PSC യുമായി കേരളത്തിലെ സർക്കാർ ഏജൻസിക്ക് സർക്കാർ പിന്നെ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയുടെ വലിയ തലവനായിരുന്നു ഇയാൾ. ഇയാൾ പറയാണ് ലവ് ജിഹാദ് ഖുറാനിലുണ്ട്. ഇദ്ദേഹത്തോടും ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് ഞങ്ങൾ ധൈര്യസമേതം വെല്ലുവിളിക്കുന്നു, വിശുദ്ധ ഖുറാനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. ലവ് ജിഹാദ് നടത്താൻ അള്ളാഹുവിന്റെ ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഞങ്ങളും കാണട്ടെ. അള്ള പറഞ്ഞ ഞമ്മക്കും കാണണ്ടേ? നിങ്ങൾ മാത്രം കണ്ടാ മതിയോ? പിന്നെ ഇയാൾ പറഞ്ഞ എന്തറിയോ, ഇസ്ലാമിൽ എങ്ങനെയും ജിഹാദ് നടത്താന്ന് ഖുർആനിലുണ്ട്, അങ്ങനെ ആ ആയത്ത് നിന്ന് കൊണ്ടുവരൂ. അങ്ങനെ ആയത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ എങ്ങനെ ജിഹാദ് നടത്താന്ന്. ഇത് രണ്ടും പെരും കളവാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പച്ച കള്ളം പറയാണ് ഇയാൾ. ഖുർആനിൽ ലോ ജിഹാദ് നടത്താൻ ഒരു ആയത്തുമില്ല. വിവാഹത്തിന് മുമ്പുള്ള പ്രണയം നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിവാഹത്തിന് ശേഷമുള്ള പ്രണയവും പ്രേമവും ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിന്റെ മുമ്പ് ഒരു പെണ്ണിനെ വളച്ചൊടിച്ചിട്ട് അതിന്റെ പേര് ജിഹാദി എന്നല്ല, മനസ്സിലായില്ലേ? അപ്പൊ അത്തരം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കുകയാണ്, വെറുപ്പുൽപാദിപ്പിക്കുകയാണ്. ഈ ഇവിടെ പറയണം, എത്രയോ ആളുകള് അങ്ങനെ ഇവിടെ പെണ്ണുങ്ങളെ ചാടിച്ചു കൊണ്ടെന്ന് ഞങ്ങളുടെ മതത്തിൽ ആള് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കുന്നു. സമൂഹത്തിനിടയിൽ സോഷ്യൽ മീഡിയകളിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു. സഹോദരം, ഇതൊക്കെ കളവാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ ആളുകൾക്ക് ഒഴിവാക്കാം. ലിസ്ത അലൈഹിം ബിമുസൈത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ള പറഞ്ഞെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ള പറഞ്ഞെന്താ, നബിയെ നിങ്ങൾ ആളുകൾ ഒരിക്കലും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഇഷ്ടമില്ലെങ്കിൽ അവന് സ്വീകരിക്കേണ്ടതില്ല. പിന്നെ എന്തിനാണ് ഈ വളഞ്ഞ വഴിയൊക്കെ? അങ്ങനെ ഒരു വഴി മുസ്ലിമിന് പരിചയമില്ല, അത് മുസ്ലിമിന് ഹറാമാണ്. ജിഹാദ് നടത്തുന്നത് കൂലിട്ടാനാണ്, പക്ഷെ ഹറാമ് ചെയ്താൽ കൂലിയില്ല കിട്ടുക, ശിക്ഷ കിട്ടുക. അപ്പൊ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് മുസ്ലിമീങ്ങളുടെ വിഷയം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ സമൂഹത്തിൽ മാത്രം നടത്തുന്ന ഏതെങ്കിലും ഒരാള് അങ്ങനെ പിന്നെ അവൻ്റെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ലവ് ജിഹാദാണ്. അതേസമയത്ത് മുസ്ലിം പെൺകുട്ടികളെ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് പരസ്യമായി കല്യാണം കഴിച്ചാൽ അതിവിടെ ഒന്നുമല്ല, അതിവിടെ ഗർ വാപ്പസിയ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളെ മതം മാറ്റി ഗർ വാപ്പസി നടത്തുന്ന കേന്ദ്രങ്ങളില്ലേ? ഉണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ മുസ്ലിമീങ്ങളായ പെൺകുട്ടികളെ വളച്ച് അതിന് ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് പരസ്യമായി കല്യാണം കഴിച്ചാലും അതിനൊരു കുഴപ്പമില്ല. ഞങ്ങൾ ആരും അത്തരം പരാമർശങ്ങൾ കാണുമ്പോൾ, അത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരെല്ലാം, ഇവിടുത്തെ ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം മുസ്ലിം പെൺകുട്ടികളെ വളച്ചൊടിച്ച് ഇസ്ലാമിലും തട്ടിക്കൊണ്ടുപോകുന്നേ എന്ന് ഞങ്ങൾ ആരും ഇവിടെ പെരുമ്പറച്ച് നടക്കാറില്ല. അതൊക്കെ പ്രേമത്തിന് മതമില്ല, കണ്ണും മൂക്കുമില്ല എന്നുള്ളത് ബുദ്ധിയും തലച്ചോറും തലയിൽ ആൾത്താമസമുള്ള എല്ലാ ആളുകൾക്കും തിരിയുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ എന്തിനാണ് പറയണത്? മുസ്ലിമീങ്ങൾ ഇവിടെ എന്തോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തണം, ഇവരിവിടെ രാജ്യത്ത് ജീവിച്ചാൽ അപകടകാരികളാണ് എന്നുള്ള ഒരു വെറുപ്പുൽപാദനത്തിന്റെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നാർക്കോട്ടിക് ജിഹാദുമില്ല, ലോ ജിഹാദുമില്ല. അവനുള്ള ജിഹാദ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച, അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഏറ്റുപിടിച്ചിട്ടുള്ള പരിശുദ്ധമായ ജിഹാദാണ്. അത് ഇസ്ലാമിക ദൈവത്ത് എത്തിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർഗം കിട്ടാനുള്ള പണിയെടുക്കുക, അതല്ലാതെ കഞ്ചാവ് വെച്ച് നടക്കൽ അതൊരു ജിഹാദല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഡയലോഗ്, ജിഹാദ് രണ്ട് പെരുന്നുണകൾ, വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫി.
6: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم. الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم

وإن

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിൽ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ഗവേഷണ ലേഖന മത്സരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ദേശീയ സംസ്ഥാനതല ഗവേഷണ ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. ഗവേഷണ ലേഖനം സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷകൻ ഒരു ബിരുദ ബിരുദാനന്തര അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമിലെ മുഴുവൻ സമയ വിദ്യാർത്ഥിയായിരിക്കണം. ഒരു അപേക്ഷകന് ഒരു എൻട്രി മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ദേശീയതല മത്സരങ്ങൾക്ക് വെവ്വേറെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരേ അപേക്ഷകന് രണ്ട് മത്സരങ്ങളിലും പങ്കെടുക്കാം. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഓൺലൈനായിട്ടാണ് ലേഖനങ്ങൾ സമർപ്പിക്കേണ്ടത്. ഗവേഷണ ലേഖന മത്സരം സംബന്ധിച്ച രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക www.icssr.org.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി വികസന വകുപ്പ് 2026-27 അക്കാദമിക് വർഷത്തെ വിഷൻ പദ്ധതിയിലേക്ക് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനതലത്തിൽ MPanel ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ ചേർന്ന് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്നതാണ് വിഷൻ പദ്ധതി. ഓഗസ്റ്റ് 1 മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം. ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഫോൺ 04862-296-297.
3: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് 15-ാം വചനമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. മനഃപ്പാഠമാക്കാൻ ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകൾ കൃത്യമായി മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനും നമുക്ക് സഹായകമാകുന്ന ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈയൊരു സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഹുജറാത്തിലെ 15-ാം ആയത്തിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത് അതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനഃപ്പാഠമാക്കിയ 13-ാമത്തെ ആയത്ത് മുതൽ എല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം.

0: ഇൻഷാല്ലാ 16-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. കേൾക്കുന്നതോടൊപ്പം മനഃപ്പാഠമാക്കാനുള്ള മനസ്സും തയ്യാറെടുപ്പുമുണ്ടെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ ഏറെ സഹായകമാകുന്ന പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ നാം കേട്ടത് സൂറത്തുൽ ഹുജറാത്തിലെ 15-ാം വചനം. ക്ലാസ്സെടുത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം മുസ്തഫ അൻസാരി എ പി കാർഡ് സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടമായ ഒരു വചനത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ ചൊല്ലുന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതാണ്. അത് യഥാർത്ഥത്തിൽ എന്തിനാണ് ബിസ്മി നമ്മൾ ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്തഈനൻ ബില്ലാഹി മുൽതമിസം അൽബർക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും അവൻ്റെ ബറക്കത്തിനെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് എന്നാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ആദ്യമായി കൊണ്ട് ഇറക്കിക്കൊടുത്ത സമയത്ത് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന വചനത്തിലൂടെയാണ് തുടക്കം കുറിച്ചത്. അല്ലാഹുവിൻ്റെ നാമത്തിൽ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ തുടങ്ങുക, ആരംഭിക്കുക എന്ന ആ ഒരു കൽപ്പന. മാത്രവുമല്ല, ബിസ്മി നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോഴും അവിടെ ബിസ്മി ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കിൽ പല മേഖലകളിലും എല്ലാം ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ആ പ്രവൃത്തികളിലെല്ലാം, അതിൻ്റെ തുടക്കത്തിലെല്ലാം ബിസ്മില്ല എന്ന ഒരു പ്രാരംഭത്തോടുകൂടി തുടങ്ങാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളിലും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒട്ടനവധി പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിസ്സാരമായിക്കൊണ്ട് നമുക്ക് പറയാൻ യാതൊരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ ബിസ്മില്ല എന്ന് ചൊല്ലുവാനും അതിലൂടെ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനത്തിലൂടെ തുടങ്ങിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ, അതുപോലെ തന്നെ മറ്റു കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അവിടെയെല്ലാം എഴുതി വെക്കാറുണ്ടായിരുന്നു ബിസ്മില്ല. അത് ചൊല്ലിക്കൊണ്ടും അത് എഴുതി വെച്ചുകൊണ്ടും എല്ലാം പ്രവാചകൻ്റെ

റബ്ബിന തവക്കൽന. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്ന പ്രാർത്ഥന. അതോടൊപ്പം രാത്രിയിൽ വീട് സുരക്ഷിതമാക്കുമ്പോൾ, നമ്മൾ കിടന്നിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പാത്രങ്ങൾ മുടി വെക്കണം, തൊൽപാത്രങ്ങൾ വായി കെട്ടണം, വാതിലുകൾ അടക്കണം, വിളക്കുകളൊക്കെ എടുത്തണം. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അവസാനം ആ ഹദീസിൽ കാണാം, വൈദുക്കുർ സ്മല്ലാ, അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുകയും വേണമെന്ന് ഹദീസിൽ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇദാ അക്കല അഹദക്കും ഫലിയദ്കുർ ഇസ്മല്ലാ, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അമാലോ അൻ അഹദഹും യഖൂലു ഹീന യാതി അഹലുഹു ബിസ്മില്ല, ആരെങ്കിലും ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയില്ല, അത്രത്തോളം ബിസ്മിക്ക് പവറുണ്ട്, ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് നന്മകൾക്കുമുണ്ട് എന്നത് ഈ ഹദീസുകളിൽ നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെയും ബിസ്മി ചൊല്ലാൻ റസൂലുള്ള പറഞ്ഞതായി ഹദീസിൽ കാണാം. മറ്റൊന്ന്, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളുടെ സമയത്ത് മാമിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹിൻ കുല്ല കുല്ലി യൗമി മസാഇൻ കുല്ലു ലൈലത്തിൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വല ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ഇത് മൂന്ന് പ്രാവശ്യം അവൻ ചെല്ലുകയാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവും ചെല്ലുകയാണെങ്കിൽ, ലം യദുറുഹു ശൈഉൻ, അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്, ഏതൊരടിമയാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും ആരുടെ നാമം കാരണത്താൽ ഉപദ്രവിക്കുകയില്ലയോ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അങ്ങനെ അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പറയുന്നത് അവന് യാതൊരു വസ്തുവും ഉപദ്രവം വരുത്തുകയില്ല എന്നാണ് ഹദീസിൻ്റെ സാരം. അപ്പോൾ ഈ പ്രാർത്ഥനകളിലെല്ലാം ബിസ്മി ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, വാഹനത്തിൽ കയറുമ്പോൾ നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളത് എന്താണ്? സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമക്കുന്ന ലഹു മുഖറിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥനയായിരിക്കും. എന്നാൽ അതിൻ്റെ കൂടെ നാം ചൊല്ലേണ്ടതായി പ്രവാചകൻ പഠിപ്പിച്ചു, ഇൻദർ റുകൂബി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വൈകബ്ബിറു സലാസൻ, ബിസ്മില്ല ചൊല്ലുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും മൂന്ന് പ്രാവശ്യം തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാൻ കൂടി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വഅഹ്യ, അള്ളാഹു നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു എന്ന അർത്ഥത്തിലും നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് കാണാൻ സാധ്യമാകും. അതേപോലെ വുളു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നതും റസൂലുള്ളാഹിൻ്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ബിസ്മിയുടെ പേരിൽ പല ബിദഅത്തുകളും നമുക്കിടയിലുണ്ട്. 786 എന്ന സംഖ്യയെ ബിസ്മിക്ക് പകരമായി കൊണ്ട് കാണുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ യാതൊരു കണക്കും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ കാണാൻ സാധ്യമല്ല. അത് ചില ആളുകൾ അവരുടെ വക ഉണ്ടാക്കിയതാണ്. അത് ഇസ്ലാമിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മറ്റൊന്ന്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ബിസ്മി ഖത്മ് തീർക്കുന്ന ഒരു സ്വഭാവം. ചില ആളുകൾ ഒത്തുകൂടി 10,000 തവണ ബിസ്മി ചൊല്ലിക്കൊണ്ട് മരിച്ചവർക്ക് ഹദിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അത് ബിദഅത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, ബിസ്മി എഴുതിയ തകിടുകളും ഉറുക്കുകളും തൂക്കിയിടുക. വാഹനത്തിലും വീടുകളിലും മറ്റു ജോലിസ്ഥലങ്ങളിലുമെല്ലാം ബിസ്മി തൂക്കിയിടുന്ന ഒരു സംഭവം അങ്ങനെയല്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ബിസ്മി നാവ് കൊണ്ട് ഉച്ചരിക്കുക, ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. മറ്റൊന്ന്, സൂറത്ത് തോബയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. യഥാർത്ഥത്തിൽ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളുടെയും പ്രാരംഭത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. എന്നാൽ തോബയുടെ മുമ്പിൽ ബിസ്മി ചൊല്ലിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ വക അത് ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്നൊരവസ്ഥ റസൂലുള്ള പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടതില്ല ബിസ്മിയുടെ കാര്യത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട് അതിന് ഇത്ര പുണ്യമുണ്ട് അത്ര പുണ്യമുണ്ട് എന്ന് പറയുന്ന ആ രൂപത്തിൽ അതിനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പഠിപ്പിക്കപ്പെടാത്ത എണ്ണം അതിന് വെക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. അത് പ്രവാചകനാണ് തീരുമാനിക്കാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു ബിസ്മി കേവലം ഒരു ബിസ്മിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ചൊല്ലേണ്ടയിടത്ത് ചൊല്ലാതെ പോവുകയും അത് ചൊല്ലേണ്ടതില്ലാത്ത സ്ഥലത്ത് അത് വെറുതെ സ്വന്തം ഇഷ്ടപ്രകാരം എണ്ണം വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന ആ പതിവ് ഒരിക്കലും നമുക്ക് പാടില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളെ അങ്ങനെ തന്നെ ചെയ്യുവാനും നമുക്ക് കേവലമെന്ന് വിചാരിക്കുന്ന നിസാരമായ കാര്യങ്ങൾക്ക് പോലും വലിയ പുണ്യമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം മുസ്തഫ അൻസാരി എ പി കാർഡ്. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ. നമ്മുടെ ഹൃദയത്തിൽ മാസ്മരിക ഭാവങ്ങൾ സൃഷ്ടിക്കുന്ന വിശുദ്ധ ഖുർആന്റെ മധുരതരമായ പാരായണമാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ ജുമുഅയുടെ പാരായണമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ജസാകല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ ജുമുഅയുടെ പാരായണമാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ചും ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു പോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്ന് പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പോൾ അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പം മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യുക അല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാണ് നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപയും കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പ കൊടുത്തിട്ട് അവൻ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ, ഉമ്മമാർക്ക് മക്കളുണ്ട് കയ്യിലെപ്പോഴും,
2: കയ്യിലാണ്,
1: പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്ത് ഒരു ഒരു അഞ്ച് മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് അഞ്ചാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്. ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കാന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും? തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
3: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ സ്വരം ഏറെ തിരക്ക് പിടിച്ച ഈ ഒരു ഓട്ടത്തിനിടയിൽ മരണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരണത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നൊരു ശ്രുതി മധുരമായ ഒരു ഗാനമാണ് ഇൻഷാല്ലാ ഇന്നത്തെ സ്വരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നടക്കുമ്പോൾ ഓർക്കില്ല. ഈ ഗാനവുമായി നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുബീൻ പട്ടാണി.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മാഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നാമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൽ പരീക്ഷണങ്ങളുമുണ്ടാകും, അതേ സന്ദർഭത്തിൽ വലിയ അനുഗ്രഹങ്ങളും വന്നു ചേരും. പലപ്പോഴും ആളുകൾ ധരിച്ചിട്ടുള്ളത് പരീക്ഷണങ്ങൾ അഥവാ പ്രയാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണം എന്ന നിലക്ക് അള്ളാഹു നൽകുന്നത്, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അത് അള്ളാഹുവിന് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നാം പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ഒരു ധാരണയാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുന്നതും പരീക്ഷണങ്ങൾ നൽകുന്നതും രണ്ടും മനുഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ്. കഷ്ടപ്പാടുകളും പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അനുഗ്രഹങ്ങളും പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ ആശയം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു നംലിലെ 40-ാമത്തെ വചനം നമുക്കൊന്ന് പരിശോധിക്കാം. ആ വചനത്തിലൂടെ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ ഒരു കാര്യം അള്ളാഹു നമുക്ക് എടുത്തു പറഞ്ഞു തരികയാണ്. നാമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ ലഭിച്ച, അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രവാചകനാണ്, രാജാവായ പ്രവാചകനാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളിൽ പക്ഷികളുണ്ടായിരുന്നു, ജിന്നുകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരിൽ ജിന്നുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മറ്റാർക്കും നൽകപ്പെടാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രവാചകനാണ്. ഒരിക്കൽ സബയിലെ രാജ്ഞിയുടെ സിംഹാസനം ആര് കൊണ്ടുവന്നു തരും എന്ന് ചോദിച്ച ഒരു സന്ദർഭത്തിൽ, കണ്ണ് ഇമവെട്ടുന്നതിനു മുമ്പ് അത് അവിടെ എത്തിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറയുകയും, അങ്ങനെ പൊടുന്നനെ തന്നെ ആ സിംഹാസനം തൻ്റെ കണ്ണിൻ്റെ മുന്നിലെത്തുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എൻ്റെ രക്ഷിതാവ് എനിക്ക് തന്ന ഫദ്ലാകുന്നു, നിഅമത്താകുന്നു, അനുഗ്രഹമാകുന്നു. എന്തിനാണ് എനിക്കവൻ ഇത് നൽകിയത്? ലിയബ്ലുവനീ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരിശോധിക്കാൻ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് അള്ളാഹു നൽകിയ ഫളാണിത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ ഷക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആരാണോ നന്ദി കാണിക്കുന്നത് അവർ അവനവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാലോ, ഫഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഗനിയുൻ കരീം, ഉദാരവാനും അതേപോലെ തന്നെ ധന്യനുമാകുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം, ഇതായിരിക്കണം നമ്മുടെയും ജീവിതത്തിലെ ആശയം അല്ലെങ്കിൽ ആദർശം. നിഅമത്തുകൾ ലഭിക്കുമ്പോഴും നമ്മുടെ ചിന്ത എന്താണ്? ഹാദാ മിൻ ഫളി റബ്ബി, ഇതെനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഫളാണ്, സംശയമില്ല. പക്ഷേ ആ ഫളത് ഈ ദുനിയാവിൽ വെച്ച് നൽകുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്താണ്? ലിയബ്ലുവനീ, അവനെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ. അപ്പോൾ ഈ ഒരു പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് നിഅമത്തുകൾ നമുക്ക് ലഭിക്കുമ്പോഴും അല്ല, നാം ഒട്ടനവധി നിഅമത്തുകൾ അള്ളാഹുവിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതിലൂടെയൊക്കെ നാം ചെയ്യേണ്ടത് നന്ദിയുള്ളവരായി തീരുക, നന്ദിയുള്ള അടിമകളായിത്തീരുക എന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സുമ്മ ലതുസ് അലുന്ന യൗമൈദിൻ അനി നഈം, ഖിയാമത്ത് നാളിൽ ഓരോ നിഅമത്തിനെക്കുറിച്ചും അള്ളാഹു ചോദിക്കും, അതിന് നിങ്ങൾ നന്ദി കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. അതുകൊണ്ട് എല്ലാ നിഅമത്തുകൾക്കും നന്ദി കാണിക്കുന്ന, അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളായി നാം മാറണം. ആരാണോ നന്ദി കാണിക്കുന്നത്, അത് അവർ അവരവരുടെ ഗുണത്തിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വചനം, അഥവാ സൂറത്തുൽ നംലിലെ 40-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അംബിയ 21-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഷെറുകൊണ്ടും ഖൈറുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. വ ഇലൈന തുർജഊൻ, നമ്മിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. അപ്പോൾ ഇവിടെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറയുന്നത് ഷെറുകൊണ്ട് മാത്രമല്ല, പിന്നെയോ ഖൈറുകൊണ്ടുകൂടിയാണ്. വനബുലൂക്കും ബിശ്ശർരി, നിങ്ങളെ ഷെറുകൊണ്ട് നാം പരീക്ഷിക്കും. വൽ ഖൈർ, ഖൈറുകൊണ്ടും പരീക്ഷിക്കും. ഫിത്നത്തൻ, ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു ഇഖ്തിബാർ അല്ലെങ്കിൽ ഒരു ഇംതിഹാൻ, ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് ഖൈറുമുണ്ടാകുന്നത്, ഷെറുമുണ്ടാകുന്നത്. രണ്ട് സന്ദർഭത്തിലും ഷെറുകളുണ്ടാകുമ്പോൾ ക്ഷമിക്കണം, ഖൈറുകളുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യണം എന്ന പാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. പരിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായമാണ് സൂറത്തുസബ. സൂറത്തുസബയിലെ 17-ാമത്തെ ആയത്തിൽ സബ രാജ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ നിഅമത്തിനെ സംബന്ധിച്ചും, എന്നാൽ അതിനോട് അവർ നന്ദികേട് കാണിച്ചപ്പോൾ ആ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെ അള്ളാഹു എടുത്തു കളഞ്ഞതും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. സൂറത്തുസബയിലെ 15-ാമത്തെയും 16-ാമത്തെയും 17-ാമത്തെയും ആയത്തുകളിലൂടെയെല്ലാം. അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ, അവർ നന്ദികേട് കാണിച്ചപ്പോഴാണ് നാം അവരോട് ആ നിലക്ക് അവർക്ക് പ്രതിഫലം നൽകിയത്. നന്ദികെട്ടവർക്കല്ലാതെ അത്തരത്തിൽ നാം പ്രതിഫലം നൽകാതിരിക്കുമോ? അപ്പോൾ നന്ദികേട് കാണിക്കുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷയാണുണ്ടാവുക, ആ നിഅമത്തുകൾ നീങ്ങിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നൽകുന്ന ഓരോ നിഅമത്തുകളോടും നന്ദി കാണിക്കുന്ന നല്ല അടിമകളായി നാം മാറണമെന്നാണ് ഖുർആൻ നമുക്ക് നൽകുന്ന വലിയ പാഠം. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലറാവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ട് അത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന ആ സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
3: കാണണം,
2: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
3: റിപ്ലൈ ചെയ്തു,
2: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ ഒന്ന് പകുതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
3: കയറി കൊടുത്തു,
2: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട്
3: ചാടിയത്,
2: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ചാൽ അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം.
3: യെസ്,
2: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
3: ഓവർ കെയർ വേണ്ട,
2: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജനിക്കണേ.
3: അപ്പോൾ
2: അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ്ഡ് ആണ് സ്കില്ല്.
3: പക്ഷെ
2: മനുഷ്യന്റെ കുട്ടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം ഫലം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പാരൻസ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
3: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പൊ അവന് ഈ അംഗൻവാടി കൊണ്ടാക്കലും അതിരിച്ചും കൊണ്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും, കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
2: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ വീടുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമ്മതിക്കും. അതിന്റെ മുന്നേ പോകും കുട്ടിക്ക് എന്തേ പറ്റിയതോ ചെന്നെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
3: അതെ അതെ അതെ അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
2: അതെ,
3: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറേ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം, തട്ടി തടയണം, അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാൽ മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
2: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല, അപ്പോഴേക്കും നമ്മളെ ഹെൽപ്പ് ചെയ്ത്. കുട്ടി എഴുതി തുടങ്ങി കുട്ടി, ഇപ്പം ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
3: ഇട്ട്
2: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും, അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
3: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും,
2: അതെ,
3: പത്താം ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവള് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയെ പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കാതോർക്കുന്നത് റിയാലു സ്വാലിഹീൻ. ക്ഷമയും സഹനവും എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സുലാഹി നമ്മോട് സംസാരിക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ والصلاه والسلام الاتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد اسيد بن حضير رضي الله عنه من الحديث അതിന്റെ അവസാന ഭാഗത്തെ റസൂലുള്ള പറഞ്ഞത് ഫസ്ബിറു ഹത്ത തൽഖൂനി അലൽ ഹൗൽ, ഹൗലിന്റെ അടുക്കൽ എന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമാവലംബിക്കണം എന്നാണ്. ഈ ഹദീദിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതുപോലെയുള്ള വേറെയും ധാരാളം ഹദീദുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളൊരു കാര്യമാണ് ഹൗൽ. അതിൻ്റെ വിശേഷണങ്ങളും ആ വെള്ളത്തിൻ്റെ സവിശേഷതയുമെല്ലാം വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം. ഈ ഹൗല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഷറഹു സുന്നയിൽ ഇമാം ബർബഹാരി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, അൽ ഈമാനു ബി ഹൗലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗൽ, അതിൽ വിശ്വസിക്കൽ. അതുപോലെ വലി കുല്ലി നബിയുൻ ഹൗൽ, എല്ലാ നബിമാർക്കും ഹൗലുണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ ഒഴികെ. അദ്ദേഹത്തിൻ്റെ ഹൗൽ അദ്ദേഹത്തിന് അല്ലാഹു തആല അമാനുഷിക ദൃഷ്ടാന്തമായ നിലക്ക് നൽകിയ ഒട്ടകത്തിൻ്റെ അകിടാണ് അദ്ദേഹത്തിൻ്റെ ഹൗൽ എന്ന് ഷറഹു സുന്നയിൽ ഇമാം ബർബഹാരി റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗൽ ഉണ്ട് എന്ന് പറയുന്ന ഈ കാര്യം അനിഷേധ്യമായ നിലക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്. സുയൂത്തി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, വറദ ദിക്റുൽ ഹൗലി മിൻ റിവായത്തി ബിലഅതിൻ വഖംസീന സ്വഹാബിയൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിനെ കുറിച്ച് പറയുന്ന റിവായത്തുകൾ 50 ചില്ലാനം സ്വഹാബികളിൽ നിന്നും വന്നിട്ടുണ്ട്. 50 ചില്ലാനം സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. മിൻഗുമുൽ ഖുലഫാഉൽ അർബഅ അർറാഷിദൂൻ, അതിൽ 4 ഖലീഫമാരും അതിൽപ്പെടും. റസൂലുള്ളാഹിയുടെ ഹൗലുമായി ബന്ധപ്പെട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ 4 ഖുലഫാഉർ റാഷിദീങ്ങളും ഉൾപ്പെടും. അവരടക്കം 50 സ്വഹാബികൾ ഈ ഹദീസ് ഇതുപോലുള്ള ഹദീസുകൾ റിവാദ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 50 അല്ല 80 ചില്ലാനും സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലുമായി ബന്ധപ്പെട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20 സ്വഹാബികളിൽ നിന്ന് 20 ഹദീസ് സ്വഹീഹൈനിൽ തന്നെ വന്നിട്ടുണ്ട് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം അത് ഹദ്ദുത്തവാത്തുർ, മുത്തവാത്തിറിൻ്റെ പരിധിയോളം എത്തുന്ന, മുത്തവാത്തിർ എന്ന് പറയപ്പെടാവുന്ന വിധം ഈ ഹദീദുകൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ, ഹദീദ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ധാരാളം സ്വഹാബികൾ, അവരിൽ നിന്നുള്ള ഏതാനും ചില ആളുകളുടെ പേര് ഇവിടെ പറയാം. എത്രത്തോളം ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് ബോധ്യപ്പെടാൻ അത് ഉപകരിക്കുമല്ലോ. അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹ് ബിൻ ഉമർ, ഹാരിസത്ത് ബിൻ വഹബ്, ജുന്ദ് ബിൻ അബ്ദില്ല, സഹിൽ ബിൻ സഹിൽ, ആയിഷ, ഉഖ്ബത്ത് ബിൻ ആമിർ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, അബൂ ഹുറൈറ, അബ്ദുല്ലാഹ് ബിൻ അംറു ബിൻ അൽആസ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, അസ്മാഖ് ബിൻ അബീബക്കർ, സൗബാൻ, അബൂദർ, ഉമ്മു സലമ, ജാബിർ ബിൻ സമുറ, സയ്ദ് ബിൻ അർഖം, സമുറത്ത് ബിൻ ജുന്ദുബ്, ഹുദൈഫത്ത് ബിൻ യമാൻ, അബൂബർസത്തുൽ അസ്ലമിയു, അബൂ സഈദുൽ ഖുദരി, അബ്ദുല്ലാഹ് ബിൻ സയ്ദ്, ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു തആല അൻഹും മജ്മഈൻ. ഇതാണ് ആ സ്വഹാബികളിൽ ചിലർ. ഇവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹാബികളിൽ ചിലരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പണ്ഡിതന്മാർ പറയുന്നത് ഇത് അനിഷേധ്യമായ നിലക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന്. അനസ് റളിയല്ലാഹു തആലാനു പറഞ്ഞതായി കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ, അതുപോലെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്ന ഖദ്ര ഹൗലി കമാ ബൈന ഐലത വ സ്വൻആ ഇൽയമൻ, യമനിലെ സ്വൻആ അതുപോലെ ഐ അവക്കിടയിലുള്ള അത്രയും ദൂരം, അത്രയും വിശാലമാണ് എൻ്റെ ഹൗൽ. വ ഇന്ന ഫീഹി മിനൽ ബാരീഖി കഅദദി നുജൂമി സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണങ്ങൾക്ക് സമാനമായ അത്രയും ജഗ് പാത്രം, അതിൽ കോരിക്കുടിക്കുവാനുള്ള പാത്രം അവിടെ ഉണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ ഒരു ഹദീസിൽ ആ വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശം പറഞ്ഞിട്ടുള്ളത്, അത് മഞ്ഞിനേക്കാൾ അല്ലെങ്കിൽ ഹിമത്തേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മാധുര്യമുള്ളതുമാണ് എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല പറഞ്ഞ ഹദീസിനെ നമുക്ക് കാണാം. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഇതെല്ലാം ഉണ്ടായിരിക്കെ ചില ആളുകൾ ഈ ഹൗലിനെ നിഷേധിക്കുന്നു. ഖവാരിജുകളിൽപ്പെട്ട ആളുകൾ, മുഅ്തസില, ഇവരെല്ലാം ഈ ഹദീസുകളെയെല്ലാം നിഷേധിച്ചു തള്ളുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക്, ഇതിനെ നിഷേധിച്ചു തള്ളുന്ന ആളുകൾക്ക് ഏതായിരുന്നാലും അതിൽ നിന്ന് കുടിക്കുവാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നതല്ല. അതേപോലെ ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള ആളുകൾ, ബിദഅത്തുകൾ ചെയ്യുന്ന ആളുകൾ, വിശ്വാസപരമായ കർമ്മപരമായ ബിദഅത്തുകൾ ചെയ്ത് കടത്തിക്കൂട്ടിയ ആളുകളും ഈ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും എന്നൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കാണാം. ആട്ടിയകറ്റപ്പെടുമ്പോൾ റസൂലുള്ള പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉസൈഹാബി, എൻ്റെ ആളുകൾ, എൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഇന്നക ലാ തദരി മാ ഹദസു ബഅദക, താങ്കളുടെ കാലശേഷം ദീനിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് അവർ ഉണ്ടാക്കിയതെന്ന് താങ്കൾക്കറിയില്ല. അത്തരം ആളുകൾക്ക് ഇതിൽ നിന്ന് കുടിക്കുവാനുള്ള അവസരമില്ല എന്ന് പറയപ്പെടും എന്നാണ്. അത് ഇമാം ബുഖാരിയും റഹിമഹുല്ലാ റിവാദ് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇമാം മുസ്ലിമിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ റാഫിളകൾ, ഖവാരിജുകൾ, അഹ്ലുൽ ബിദ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും അത് കുടിക്കുവാനുള്ള സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് അതിൽ നിന്നും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എല്ലാ നബിമാർക്കും ഹൗലുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇമാം ബർബഖാരി റഹിമഹുല്ലയുടെ പ്രസ്താവനയെ ബലപ്പെടുത്തുന്ന ഹദീസുകളുണ്ട്. ഇന്ന ലികുല്ലി നബിയ്യിന ഹൗലൻ വഇന്നഹും യതബാഹൗന അയ്യുഹും അക്സറു വാരിദത്തൻ വഇന്നി അർജു അൻ അകൂന അക്സറുഹും വാരിദ. എല്ലാ നബിമാർക്കും ഹൗലുണ്ട്. അവരെല്ലാം അവരുടെ അടുക്കൽ വരുന്ന ആളുകളുടെ വിഷയത്തിൽ അഭിമാനം കൊള്ളും. തങ്ങളടുത്ത് കൂടുതൽ ആളുകളുണ്ടാകണം എന്ന് പറഞ്ഞവർ അതിൽ അഭിമാനം കൊള്ളും, ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കൗലിൻ്റെ അടുക്കലാണ് കൂടുതൽ ആളുകൾ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അഥവാ എനിക്ക് കൂടുതൽ അനുയായികൾ ഉണ്ടാകണം. കൗലിന് ഇത് കുടിക്കുവാൻ പറ്റുന്ന വിശ്വാസപരമായ കർമ്മപരമായ ശുദ്ധതയുള്ള വിശ്വാസത്തിനോ കർമ്മത്തിനോ പരിക്കേൽക്കാത്ത ധാരാളം ആളുകൾ എൻ്റെ ഹൗലിൻ്റെ അടുക്കൽ വന്ന് കുടിക്കാൻ അവർക്ക് സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഹദീസും കാണാം. അബീ ഹദീസിൽ എല്ലാ നബിമാർക്കും ഹൗലുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാൻ തിർമുദി റഹിമകുള്ള റിവാദ് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് പല രീതികളിലും പല റിപ്പോർട്ടുകളിലൂടെയും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ തുറുക്കുകൾ കൂട്ടിവച്ചാൽ അത് ഹദീസ് സ്വഹീഹാണ് അല്ല ഏറ്റവും ചുരുങ്ങിയത്, അത് ഹസനായ ദർജയിലെങ്കിലും എത്തും എന്ന് മഹാനായ അൽബാനി റഹിമഹുള്ള റിവാദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാലിഖ് അലൈഹിസ്സലാമിന് ഹൗല് ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ അകിട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൗല് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അത് സ്ഥിരപ്പെട്ടു വന്നതല്ല എന്നും ആ ഒരു പരാമർശത്തെ സംബന്ധിച്ച് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്, ഹദീസുൻ മൗളൂഉൻ ലാ സുലലഹു, അടിസ്ഥാനരഹിതമായ വ്യാജനിർമ്മിതമായ ഹദീസാകുന്നു അത് എന്നതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അബീ ഹദീസിൽ ഹൗലിലുള്ള വിശ്വാസം, ഹൗലുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പ്രാധാന്യം കൂടെ പഠിപ്പിക്കുന്നു. ക്ഷമയുടെ അധ്യായമാണെങ്കിലും വിശ്വാസപരമായ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ബോധ്യപ്പെടുത്തുകയും അതിൽ നിന്ന് കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ക്ഷമ ഏറ്റവും ജീവിതത്തിൽ ക്ഷമ ഏറ്റവും പ്രധാനമാണ് എന്നൊരു പാഠമാണ് ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു.
0: നാം ഇതുവരെ കാതോർത്തത് റിയാലു സ്വാലിഹീൻ, ക്ഷമയും സഹനവും എന്ന വിഷയത്തിൽ നമ്മോട് ഇതുവരെ സംസാരിച്ചത് ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും

0: ഇനി
1: നമുക്ക് മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്. അൽ ഖാരി അബ്ദുറഹീം അൽ ഖവിഷിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേൾക്കുന്നത്. ആ പാരായണത്തിലേക്ക് കാതോർക്കാം.

0: മഷാല്ലാം. ഖുർആൻ പാരായണം ആത്മാവിൻ്റെ ആഴങ്ങളിൽ മധുര രാഗമായി ഒഴുകി നിറയുന്നു. ഓരോ വരിയിലും ദൈവിക സ്നേഹം ഹൃദയത്തിൽ സന്തോഷം നൽകുന്നു. ഷക്കീർ അമർ അഗലാടിൻ്റെ കമൻ്റാണ്. നമ്മുടെ മധുരം ഖുർആനിനെ പറ്റി
1: ഖുർആനിൻ്റെ പാരായണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു കുളിരു പകരുന്ന ഒരു ഒരു അനുഭവം തന്നെയാണ്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ.
3: ഏതു തരം ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ആഹാരം കഴിക്കണമെന്നുള്ളതും നാം ചർച്ച ചെയ്യുന്നു. നല്ല ആഹാരം നല്ല രീതിയിൽ കഴിക്കുമ്പോഴേ അതുകൊണ്ട് ശരീരത്തിന് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഭക്ഷണത്തിൻ്റെ അളവ് പഠനങ്ങൾ കാണിക്കുന്നത് വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നു. വയറൊഴിഞ്ഞിരിക്കുമ്പോൾ അത് ഗ്രേലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എനിക്ക് വിശക്കുന്നു എന്ന സന്ദേശം ബുദ്ധിയിലെത്തിക്കുന്നത് ഈ ഹോർമോണാണ്. ഇതേ ഹോർമോൺ വേറെയും ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മസ്തിഷ്കത്തിലുള്ള ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഭാഗമാണ് പഠനത്തിൻ്റെയും ഓർമ്മയുടെയും കേന്ദ്രം. കൂടാതെ ഇത് നമുക്ക് ശ്രദ്ധയും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നു. ഈ പറഞ്ഞതിനർത്ഥം വയറെപ്പോഴും ഒഴിഞ്ഞു കിടക്കണമെന്നല്ല, മറിച്ച് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ വേണം എന്നാണ്. ദിവസം മുഴുവൻ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കരുത്. 30 വയസ്സിന് താഴെയാണെങ്കിൽ ദിവസം 3 നേരം ഭക്ഷണമാവാം. 30 വയസ്സിനപ്പുറം കടന്നാൽ 2 നേരത്തെ ഭക്ഷണമാണ് ഉചിതം. വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ശരീരവും മനസ്സും ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. ഒരു കാര്യം ശ്രദ്ധ വയ്ക്കണം, ഭക്ഷണത്തിനു ശേഷം 2-2.5 മണിക്കൂറോടെ അത് ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. 11 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ശരിയായ ദഹനത്തിനു ശേഷം ബാക്കി വരുന്നത് പൂർണ്ണമായും പുറന്തള്ളപ്പെടുകയും വേണം. ഈയൊരു സംഗതിയിൽ മനസ്സിരുത്തിയാൽ ഓരോരുത്തർക്കും ദിവസവും ഉണർവും ഉത്സാഹവും അനുഭവിക്കാനാവും. ഭക്ഷണം നല്ലതുപോലെ ചവച്ചു കഴിക്കണം. ചവക്കലിന് ദഹനപ്രക്രിയയിൽ കാര്യമായ പങ്കുണ്ട്. അന്നജം കൂടുതലുള്ള പദാർത്ഥങ്ങൾ ദഹിക്കുന്നത് ഉമിനീരിൻ്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് ആഹാരം വായിലിട്ട് നന്നായി ചവച്ചരക്കുക തന്നെ വേണം. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചെന്ന് കിടക്കുന്നത് നന്നല്ല. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞു വേണം കിടക്കാൻ. ദഹനം നടക്കുന്നതോടുകൂടി ശരീരത്തിലെ പോഷണ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നു. ആ സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ശരിയാവുകയില്ല, മാത്രമല്ല അകത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്യും. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടന്നാൽ വലിയൊരു ഭാഗം ആഹാരം ദഹിക്കാതെ കിടക്കുമെന്നതും ഓർമ്മ വേണം. ചില പദാർത്ഥങ്ങൾക്ക് ദഹനസമയം കുറച്ച് കൂടുതലാണ്. നന്നായി ചവച്ചു കഴിച്ചാൽ ദഹനത്തിൻ്റെ പകുതി ഭാഗം വായിൽ വെച്ച് തന്നെ നടക്കുന്നു. അങ്ങനെയാകുമ്പോൾ അകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണം പ്രത്യേകിച്ച് അസ്ഥികളൊന്നും ഉണ്ടാക്കുന്നില്ല. കൂടുതൽ പ്രാവശ്യം വായിലിട്ട് ചവക്കുന്നതിനിടയിൽ ആ ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ എത്തിയിരിക്കും. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഹിതമോ അഹിതമോ എന്ന് ഓരോ കോശവും നിർണയിക്കും. നാവിൻ്റെ രുചിയല്ല ആരോഗ്യത്തിനുതകുമോ എന്നതാണിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേണ്ടതെടുക്കാനും വേണ്ടാത്തത് തള്ളാനും അപ്പോൾ തന്നെ നമ്മുടെ ശരീരം തയ്യാറായിട്ടുണ്ടാകും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരു പക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ടൈമിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് ടൈം എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടേതായി വരുന്ന ടൈമാണ്. അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. അപ്പം അത് നിങ്ങളുടെ സ്ലോട്ടാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ ഇൻഷാല്ലാ രേഖപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഈ ഓരോ ദിവസങ്ങളിലെ പീസ് ടൈമിൽ വായിക്കുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണം വായിക്കുകയാണ്. അതിപ്രകാരമാണ്: മക്കൾ നല്ല കാര്യങ്ങൾ കേട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് പീസ് റേഡിയോ വലിയൊരു സഹായമാണ്. പീസ് റേഡിയോ കേൾക്കുമ്പോൾ അറിവ് മാത്രമല്ല, ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടും നമുക്ക് മാറും എന്ന ഒരു മനോഹരമായ പ്രതികരണത്തിനാണ് നമ്മൾ ഇന്ന് പീസ് ടൈമിൽ കാതോർത്തത്.
6: ഒരു സന്തോഷവാർത്ത: കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
4: Peace Radio. Tune to reality.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
1: ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്നത് ചെറിയ ബിസിനസ്സായി ചെയ്യാമോ? ഗിഫ്റ്റുകൾ ഉണ്ടാക്കി നൽകുന്നു, അതിൽ ആഘോഷ ആശംസകൾ ഒന്നും എഴുതുന്നില്ലെങ്കിൽ പറ്റുമോ എന്നാണ്.
2: ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നരകവും അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്നാണ്. കാരണം വിശ്വാസി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില വ്യവസ്ഥകളും ചില വിധികളും വിലക്കുകളും ഹലാലുകളും ഹറാമുകളും പരിശോധിച്ച് അതിന് ശേഷമേ ജീവിക്കാൻ പാടുള്ളൂ. കച്ചവടത്തിലാകട്ടെ, വ്യവഹാരത്തിലാകട്ടെ, വ്യവസായത്തിലാകട്ടെ ഒക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നന്മയെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതയാണ്. ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കുക, അല്ലെങ്കിൽ സംഗീതം, ഇതൊക്കെ ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ്. ആ വിഷയത്തിലുള്ള ആയത്തുകളുടെ സൂചനകളും വ്യക്തമായ ഹദീസുകളും ഒക്കെ നമ്മളെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കുക നിഷ്കർഷത പാലിക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഹലാലായ കച്ചവടത്തിൻ്റെ വഴികൾ അനവധിയുണ്ട്. ആ വഴികൾ തിരഞ്ഞെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈത്തു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണ് എങ്കിൽ അവന് വിചാരിക്കാത്ത രൂപത്തിൽ അവന് വഴികൾ തുറന്നിട്ട് കൊടുക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടം നടത്തുമ്പോഴും നമ്മൾ ഹലാലിലൂടെ മാത്രം പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
1: നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം സൂറത്ത് ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വദിത്തൈൻ ഓതി യാഥാസ്ഥിക വിഭാഗക്കാർ ദുആ ചെയ്യാറുണ്ട്. അതിന് വല്ല തെളിവുമുണ്ടോ? കൂടാതെ മറ്റ് പല അവസരങ്ങളിലും ഇത് കാണുന്നുണ്ട് എന്നാണ്.
3: പ്രാർത്ഥന എന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. അത് എല്ലാ രംഗത്തും അനിവാര്യമായും നമ്മൾ കാത്തുസൂക്ഷിച്ച് പോകേണ്ടുന്ന ഒന്നാണ്. അത് വിവാഹ രംഗത്ത്, അല്ലാത്ത രംഗത്ത്, ഏതു രംഗത്തും എപ്പോഴും ഒരു വിശ്വാസിക്ക് കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ് ദുആ. സ്വയം പ്രാർത്ഥിക്കാം, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം കൂടിയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ഭാഗമായി ധാരാളം തെറ്റായ നയങ്ങൾ സമൂഹത്തിൽ വന്നു പോയിട്ടുണ്ട്. മഹാന്മാരായ ആളുകളുടെ പേരു പറഞ്ഞ് അവിടെ ഹക്കജാഹ് ബർക്കത്ത് പറഞ്ഞ് കൊണ്ടുള്ള തേട്ടങ്ങൾ സമൂഹത്തിൽ വ്യാപകമാണ്. അതേപോലെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അൽഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ഫാത്തിഹ പാരായണം, പ്രത്യേകമായ ചില സുഹൃത്തുക്കളെ പാരായണം എന്നിവ പ്രാർത്ഥനയിൽ കടന്നുകൂടിയ ചില ബിദഅത്തുകളാണ്. ആ ബിദഅത്ത് കടന്നുകൂടുമ്പോൾ ആ ബിദഅത്തുകൾ ബിദഅത്തുകളായി തന്നെ കണക്കാക്കപ്പെടുന്നു. എന്നാൽ അസ്ഥാനത്തുള്ള ചില പ്രത്യേകമായ ആചാരങ്ങളുടെ ഭാഗമായി വരുന്ന പ്രാർത്ഥനകളാണെങ്കിൽ അതിന് പ്രാർത്ഥനയുടെ ഒരു തലം നമ്മൾ നൽകേണ്ടതില്ല. അതല്ലാതെ നന്മക്ക് വേണ്ടി, ഖൈറിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി, തൗഫീഖിന് വേണ്ടി എല്ലാമുള്ള പൊതുവായ പ്രാർത്ഥനകളിൽ ഏതിനും നമുക്ക് പങ്കുചേരാം, ആ പ്രാർത്ഥന ആമീൻ പറയാം. എന്നാൽ ബിദഅത്തായ വശങ്ങൾ പ്രാർത്ഥനകളിൽ എവിടെ കടന്നു വരുന്നുവെങ്കിലും ആ ബിദഅത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹുവിനെ.
1: വിവാഹത്തിന് സ്റ്റേജിൽ കയറുന്നതും ഫോട്ടോഗ്രാഫറെ വെക്കുന്നതിനുമുള്ള ഇസ്ലാമിക വിധി എന്താണ്? ഫോട്ടോസ് ആൽബമാക്കാതെ ഫോണിൽ സൂക്ഷിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ്.
2: പീസ് റേഡിയോയിലൂടെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിലെ അക്ഷരങ്ങൾ മാത്രം വായിച്ച് മറുപടി പറഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കല്യാണ വീട്ടിൽ വധുവിനും വരനും ഇരുന്നുകൂടെ ഇരിക്കുന്നതിനെന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒരു വിവാഹവും വിവാഹത്തലേന്നും എന്നൊക്കെ പറയുമ്പോൾ അതിരിവിട്ട ആഘോഷങ്ങളുടെയും ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അമിത വ്യയത്തിൻ്റെയും വേദികളായിത്തീരുകയാണ്. കല്യാണത്തിൻ്റെ രണ്ടും മൂന്നും ദിവസം മുതൽ തുടങ്ങുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ. പണം ഒഴുക്കുന്ന ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളങ്ങളായിത്തീരുന്നു പലരുടെയും വിവാഹ സദസ്സുകൾ. തീർച്ചയായും അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്വീൻ, അമിതവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്നാണ്. ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി അല്പം ചിലവഴിക്കുന്നത് പോലും തബ്ദീറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വലിയ സംഖ്യകൾ മുടക്കി ഉണ്ടാക്കുന്ന സ്റ്റേജുകൾ, അത് പലപ്പോഴും ധൂർത്തിൻ്റെ അടയാളമായി തീരുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. അത്തരം സ്റ്റേജുകളിൽ ഒരു വരനും വധുവും ഇരുന്നു എന്നതിലപ്പുറം അവിടെ മറ്റു പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പലരെയും അണിനിരത്തി അന്യർ കടന്നു വന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ആൺപെൺ വ്യത്യാസമില്ലാതെ സർവറിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഒരു ഫോട്ടോ എടുക്കുക എന്നത് ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ ആകുമ്പോഴാണ് അനുവദനീയമായി തീരുക. അതല്ലാതെ യാതൊരു അത്യാവശ്യവുമില്ലാതെ നിരന്തരമായി ഫോട്ടോ എടുക്കുന്നു, അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു, അതിനുവേണ്ടി മേക്കപ്പുകൾ ചെയ്യുന്നു, അത് അന്യപുരുഷന്മാരുടെ മേൽ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് ഫിത്നത്തിന് കളമൊരുക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. ധൂർത്തുകൾ ഒഴിവാക്കുക, പൊങ്ങച്ചങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക, ആളുകൾക്ക് ഫിത്തിനക്ക് കുഴപ്പത്തിന് വളം വയ്ക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും ലഭിച്ചുകൊണ്ടായിരിക്കണം വിവാഹത്തിൻ്റെ ഒന്നാം ദിനം മുതൽ വധൂവരന്മാർ കുടുംബജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്.
1: ക്രിസ്മസ് ആശംസകൾ നേരുന്നതും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താകുമോ? അവരുടെ ഷഹാദത്ത് ബാത്തിലാവുമോ? വിശ്വാസത്തിനനുസരിച്ചല്ലേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്താകുന്നതും? എന്താണ് മതവിധി എന്നാണ്.
2: അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. പലപ്പോഴും സ്വന്തം മത ആചാരങ്ങളും ചിഹ്നങ്ങളും സ്വീകരിക്കുന്നതിലപ്പുറം മറ്റുള്ളവരുടെ മത ആചാരങ്ങളും ആഘോഷങ്ങളും പലരും സ്വീകരിച്ചു വരാറുണ്ട്. ആഘോഷങ്ങൾ ആരാധനയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ മറ്റു മതവിശ്വാസികളെ നാം അംഗീകരിക്കുന്നതോടുകൂടി അവർക്കുള്ള അവകാശങ്ങൾ നൽകുന്നതോടുകൂടി ഇത്തരം ആഘോഷങ്ങളിലും ആരാധനകളിലും നമ്മൾ പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് അതിനനുസരിച്ചുള്ള തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. ഏതൊക്കെയാണ് എന്ന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വളരെ ഭംഗിയായി അറിയിച്ചു തന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തതുകൊണ്ടോ അതിന് പണം സംഭാവനയായി നൽകി എന്നതുകൊണ്ടോ മാത്രം ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അതൊക്കെ അവൻ്റെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തു തന്നെയായിരുന്നാലും ശരി, അവന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എങ്കിലും അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ മറ്റ് ധാരാളം കാര്യങ്ങളാണ് ഉള്ളത്. നാം നമ്മുടെ മതത്തിലും അതിൻ്റെ ചിഹ്നങ്ങളിലും അഭിമാനികളായി ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അബദ്ധങ്ങളുടെ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന മറ്റ് മതവിശ്വാസികളുടെ ആചാരങ്ങളിൽ തൃപ്തരായി അത് അനുഷ്ഠിച്ചു കൂടുകയല്ല ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: വുളൂവിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കാൻ പറ്റുമോ എന്നാണ്.
4: വുളു എടുത്ത ഉടനെ വുളൂവിൻ്റെ സുന്നത്ത് നമസ്കരിക്കണമെന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നതും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും. കാരണം ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. അതിൽ കാണാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ തവദ്ദഅ നഹ്വ വുളൂഇ ഹാദ സുമ്മ ഖാമ ഫറക റകഅതൈൻ. ആരെങ്കിലും ഇതേപോലെ വുളു എടുത്തതിന് ശേഷം പിന്നീട് എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ പിന്നീട് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, അപ്പോൾ അത് വുളു എടുത്ത ഉടനെ തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ വൈകിപ്പിക്കുന്നത് അർത്ഥമില്ല, അത് ശരിയുമല്ല. വുളു എടുത്ത ഉടനെ തന്നെ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ മിനിറ്റ് വരെ വൈകുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമസ്കരിക്കുക എന്നത് വുളുവിൻ്റെ സുന്നത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടെയുള്ള സുന്നത്ത്. അത് ഏത് നമസ്കാരവുമാകാം, വിരോധമില്ല. ഉദാഹരണത്തിന് ലുഹ നമസ്കാരം, അതല്ലെങ്കിൽ വുളു എടുത്ത് ഉടനെ പള്ളിയിൽ കയറിയാൽ അപ്പോൾ രണ്ട് റക്അത്ത് തഹിയത്ത് നമസ്കാരമുണ്ട്, അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരാൾ വുളു എടുത്ത് രണ്ട് റക്അത്ത് തഹിയത്ത് നമസ്കരിച്ചാൽ അത് ഈ സുന്നത്ത് നമസ്കാരമായി മാറും, ഇതും അതിൽ ഉൾപ്പെടുന്നതാണ്. വേറെ ചില ആളുകൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉദാഹരണത്തിന് വുളു എടുത്തു കഴിഞ്ഞാൽ തഹിയത്ത് നമസ്കരിച്ചു, പിന്നെ വുളുവിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. വുളു എടുത്തതിന് ശേഷം ഏത് നമസ്കാരമാണെങ്കിലും, അത് ഫർള് നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ, ഉടനെ തന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടെ സുന്നത്തായിട്ടുള്ളത് എന്നതുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. വളരെ വൈകിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അത് വുളുവിൻ്റെ സുന്നത്ത് നമസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഉലമാക്കളിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഹദാ വല്ലാഹു തആല ആലം.
1: താടി ഒരു പിടിയിൽ താഴെ വെട്ടിയ ചെറുതാക്കൽ ഹറാമാണോ? ഒരു പിടി നിലനിർത്താതെ കുറക്കുന്നത് തെളിവുകൾ ഉദ്ധരിച്ച് മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
5: താടി വളർത്തി വിടുവാൻ കൽപ്പനയുണ്ട്. ഔഫുല്ലിഹ, അഫുല്ലിഹ, വഫിറുല്ലിഹ, അർഹുല്ലിഹ, അർജുല്ലിഹ, ഇങ്ങനെ വ്യത്യസ്ത പ്രയോഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന കൽപ്പന താടി വളർത്തുവാനാണ്. എന്നാൽ ഒരു പിടി താടിയുടെ നീളം കഴിഞ്ഞുള്ളത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി ഒരു കൈപ്പിടിയായിരുന്നു എന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ താടി വളർത്തണം, പക്ഷേ ഒരു പിടിയിൽ ഏറെ വരുന്നത് വെട്ടണം എന്ന് നിഷ്കർഷിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. തെളിവുകളെ നോക്കിയിട്ടുള്ള ഒരു ഗവേഷണാത്മകമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിടി താടി വളർത്തി പിന്നീട് ബാക്കിയുള്ള ഭാഗം വെട്ടിയാൽ അത് നിഷിദ്ധം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ താടി വെട്ടി ഒതുക്കാവുന്നതാണ്. ഇനി ഒരാൾ താടി വളർത്തി വിടുകയാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരമാണത്. അതും വിധേയത്തല്ല, കുറ്റകരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ താടി വളർത്തിയിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വളർത്താൻ കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രയോഗങ്ങളൊക്കെ അറിയിക്കുന്നത്.
1: ചോദ്യം പ്രകാരമാണ്, എൻ്റെ മകൾ ജനിച്ച സമയത്ത് എനിക്ക് അക്കീക്ക് അറുക്കാൻ സാധിച്ചിട്ടില്ല, അത് പിന്നീട് കഴിയുന്ന സമയത്ത് അറുക്കാം എന്ന് കരുതി. ഇനി ഞാൻ അറുക്കുകയാണ് എങ്കിൽ ആ മാംസത്തിൻ്റെ ഓഹരിയിൽ നിന്ന് ഞങ്ങൾക്കും മാംസം എടുക്കാൻ പറ്റുമോ എന്നാണ്.
6: അക്കീക്കയുമായി ബന്ധപ്പെട്ടാണ് സഹോദരൻ്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രബലമായ സുന്നത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കർമ്മമാണ് അഖീഖ എന്നുള്ളത്. ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനിച്ചത് ആൺകുട്ടിയാണ് എങ്കിൽ രണ്ട് ആടും, പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ അഖീഖയായി കൊണ്ട് നൽകേണ്ടത് ഒരു ആടുമാണ് എന്നതാണ്. പങ്കച്ചത്തിൻ്റെയും മറ്റും പേരിൽ പലപ്പോഴും ആടിനു പകരം വലിയ മാടുകളെയും മറ്റും അറുക്കുന്നത് കാണാൻ സാധിക്കും. അതിനു പുറമെ ഒരാടും അതുപോലെയുള്ള മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതും ഒരു റിയാഇൻ്റെ അതല്ലെങ്കിൽ ലോകമാന്യതയുടെ ഭാഗമായി നടത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഇബാദത്തുകളുടെ പരിധിയിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എന്താണോ മാതൃകയുള്ളത് ആ മാതൃക നടപ്പിലാക്കുക എന്നതാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള ശുക്രായിക്കൊണ്ട് അഖീഖ നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അഖീഖ അറുത്തു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ജനിച്ചു 3 വർഷമായി ഇതുവരെ അഖീഖ അറുത്തിട്ടില്ല, തൻ്റെ മകൾക്ക് വേണ്ടി അഖീഖ അറുത്തിട്ടില്ല, അതിനുവേണ്ടി പ്രത്യേകം ഉദ്ദേശിച്ചിട്ടുമില്ല എങ്കിൽ പോലും ഈ സമയത്ത് ഇത്തരത്തിൽ അഖീഖ നൽകാവുന്നതാണ്. പ്രത്യേകമായി ഉദ്ദേശിച്ച് തീരുമാനമെടുത്തിരുന്നു എങ്കിൽ അതൊരർത്ഥത്തിൽ നേർച്ചയുടെ വകുപ്പിലേക്ക് വരുമായിരുന്നു. അങ്ങനെ നേർച്ചയുടെ വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അറുക്കൽ നിർബന്ധമായി തീരുകയും ചെയ്യുമായിരുന്നു. അതേസമയം അറുക്കാത്ത അഖീഖ അറുക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുന്ന സമയത്തെ ഏതു സമയത്ത് വേണമെങ്കിലും അറുക്കാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും ഉചിതമായ സമയമെന്നത് ജനിച്ച് 7-ാമത്തെ ദിവസമാണ് എന്നത് ഹദീസുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇവിടെ ജനിച്ചു 3 വർഷം കഴിഞ്ഞു ഇതുവരെ അറുത്തതുമില്ല എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ സാധ്യമാകുമെങ്കിൽ ഇപ്പോൾ അറുക്കാവുന്നതാണ്. 2-ാമത്തത് പ്രത്യേകമായി ചോദിച്ചത് ഇതിൻ്റെ മാംസം ആർക്കൊക്കെ എത്തിക്കേണ്ടതുണ്ട് എന്നതാണ്. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ ദരിദ്രർക്കും എല്ലാം ഓരോ ഓഹരികൾ നൽകി ഒരു ഓഹരി അറുത്ത വ്യക്തിയും ഭക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. അഖീഖയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളൂ, കൽപ്പന വന്നിട്ടുള്ളൂ. അത് ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഹദീസുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അറുക്കുന്നതോടുകൂടി ആ ബാധ്യത അവസാനിക്കുകയാണ്. പിന്നീട് വേണമെങ്കിൽ മുഴുവൻ മാംസവും അതേ കുടുംബത്തിനു തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഒരാൾക്കും ദാനം ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ അഖീഖയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. അതേസമയത്ത് നമ്മുടെ നാടുകളിൽ പലപ്പോഴും കുടുംബങ്ങളിലേക്കും മറ്റും എത്തിക്കുക എന്ന പേരിലാണ് ആടിനെ അറുത്താൽ തികയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ബലിമൃഗങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഈ വിഷയത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് അഖീഖയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാംസം മറ്റുള്ള ആളുകൾക്ക് വിതരണം ചെയ്യണമെന്നുള്ളത് പ്രത്യേകം കൽപ്പനകളില്ലാത്തതുകൊണ്ട് തന്നെ ആ വിതരണം എന്നുള്ളത് അഖീഖയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതേസമയത്ത് അഖീഖയുടെ ഭാഗമായി അറുത്ത മൃഗത്തിൻ്റെ മാംസം മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യുന്നത് സാധാരണഗതിയിലുള്ള ദാനത്തിലാണ് ഉൾപ്പെടുക. അത് അഖീഖയുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സന്തോഷത്തിലേക്ക് ആരെയെങ്കിലും വിളിക്കുന്നു എങ്കിൽ ആ വിളിക്കുന്ന ആളുകൾക്കുള്ള സദ്യ ഈ മാംസം ഉപയോഗിച്ച് തയ്യാറാക്കി നൽകുന്ന രീതിയും നമുക്ക് വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് എന്നതൊഴിച്ചാൽ അത് വലിയ വിതരണവും അതുപോലെ തന്നെ ആ രൂപത്തിൽ നടത്തുകയും ചെയ്യുക എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് അടുത്തൊരു ചോദ്യം ഇതിൻ്റെ ഭാഗമായി ചോദിച്ചത് ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യവുമായി എത്ര കണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇബാദത്താണ്. പരലോകത്തെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ മതത്തിൽ ചർച്ചയുള്ളത്. ഭൗതികപരമായ വിഷയത്തിൽ കുഞ്ഞിൻ്റെ ആരോഗ്യമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ അഖീഖയുമായി നേരിട്ട് ബന്ധമില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം.
7: പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാൻ ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോയ്ക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
8: ലൈവ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
9: أعوذ بالله من الشيطان الرجيم.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ഇനി നമ്മളൊരു ചെറിയ നമ്മുടെ സ്വരത്തിലേക്കാണ് പോകുന്നത്. കുഞ്ഞു കൺകളാൽ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കാതോർക്കാം.

0: മഷാല്ല, കുഞ്ഞു കൺകളാൽ അല്ലേ. അത് പിന്നെ നമ്മൾ എന്ത് ആ ഒരു 2-3 മിനിറ്റ് നമ്മൾ അതിൽ തന്നെ അങ്ങോട്ട് ലയിച്ചു പോയി. എന്തായിരുന്നാലും നല്ല ഒരു ആശയമടങ്ങുന്ന നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ള. അൽഹംദുലില്ലാഹ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പീസ് റേഡിയോ നമ്മുടെ സ്റ്റാർ കൊസ്റ്റ് പ്രോഗ്രാമിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് പെരുന്നാളിന് നമുക്ക് നമ്മുടെ ധാരാളം കൂട്ടുകാർ കുറേ പ്രോഗ്രാമുകൾ നമ്മൾ റേഡിയോയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചില പ്രോഗ്രാമുകൾ നമ്മുടെ സമയം കാരണത്താൽ നമുക്കത് പുറത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ പ്രോഗ്രാം നമ്മുടെ മക്കളയച്ച പ്രോഗ്രാം, ഒരിക്കലും നമുക്ക് അത് തള്ളപ്പെടാനും നമുക്ക് പാടില്ല. അത്രക്കും മനോഹരമായിട്ടാണ്, നല്ല പ്രായണിച്ചിട്ടാണ് നമ്മുടെ മക്കൾ ആ പ്രോഗ്രാം നമ്മുടെ എപ്പിസോഡിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിലേക്കാണ് നാം കടക്കുന്നത്. സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഞാൻ മുഹമ്മദ് ഷാമിൽ ചുങ്കത്ര, എന്നോടൊപ്പം ഉള്ളത്
1: ജൗഹർ ഒഴുകൂർ. അപ്പോൾ ഇനി നമ്മോടൊപ്പം ആരാ ഉള്ളത് പറയാം. അങ്ങനെയാണെങ്കിൽ
0: നമ്മോടൊപ്പം ഈ ഒരു അവസരത്തിൽ
1: മൻഹാ
0: നസീർ, അൽ ഫിത്ര സ്കൂൾ ഓഫ് ഹൈഫസ്, തിരുവനന്തപുരം. ഓക്കെ,
1: അറബി ഗാനമാണ്.
0: അപ്പം ഇതുവരെ നമ്മുടെ എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോൾ മലയാള ഗാനമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ മൻഹമോള് ഒരു അറബിക് സോങ് ആയിട്ടാണ് നമ്മോടൊപ്പം കൂടുന്നത്, ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇൻഷാല്ലാ നമുക്കത് കേട്ട് ബാക്കി നോക്കാം.
2: عليكم ورحمة الله وبركاته. بكت عيني

0: മാഷാ അല്ലാ, ഒരൽഫിത്രക്കാരിയുടെ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു ഒരു ഒരു അറബിക് സോങ് നമ്മളിലേക്ക്
1: പുറമെ ആ ഒരു അറബിക് വാക്കിന്റെ ഒരു
0: കൃത്യത
1: കൃത്യത എന്നുള്ളത്
0: സൂക്ഷ്മത
1: വളരെ കൃത്യമായിട്ട് തന്നെ ആ മോള് ഓരോ അക്ഷരങ്ങളും നോക്കി. അതാണ് ആ ഒരു സ്കൂളിന്റെയും ആ ടീച്ചർമാർക്കൊക്കെ കിട്ടുന്ന സന്തോഷം. അതാണ് ആ മക്കളിൽ നിന്ന്
0: ആ വ്യക്തത എന്നുള്ളതാണ്.
1: അതിനേക്കാൾ രക്ഷിതാക്കൾക്കും
0: അത് നമ്മൾ മലയാളം പറയുമ്പോഴായാലും ഏതൊരു ഭാഷക്കും അതിന്റെ സ്ഫുടത എന്ന് പറഞ്ഞാൽ പ്രധാനം തന്നെയാണ്. അപ്പോഴേ ആ ഭാഷയാവുള്ളൂ.
1: കേൾക്കുന്ന ആളുകൾക്കും അതിൽ നിന്നൊരു തൃപ്തി കിട്ടുള്ളൂ. എല്ലാത്തിനും ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ, ആ ഒരു സാധനം ഔട്ട് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ തുടക്കം നമ്മുടെ മൻഹ നസീർ പൊളിച്ചിട്ടുണ്ട്. നല്ലൊരു അറബിക് സോങ് ആയിട്ടാണ് നമ്മുടെ
0: പുതിയ രൂപത്തിൽ പറഞ്ഞാൽ മൻഹമോൾ തൂക്കി എന്ന് പറയാം.
1: തൂക്കി എന്ന് പറയാം അല്ലേ. മാഷാല്ലാ. അപ്പം അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് എ എൽ പി സ്കൂൾ തരംഗായം അല്ലേ. തരംഗായത്തിൽ നിന്ന് ആരാണ്, ഏത് ഫാത്തിമയാണ്?
0: നൗറ
1: ഫാത്തിമ. ഓക്കെ. അപ്പോൾ നൗറ ഫാത്തിമ ഒരു 9 വയസ്സുള്ള നമ്മുടെ കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരിയുടെ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം.
2: അസ്സലാമു അലൈക്കും.

മാഷാ ബാറക്കില്ല. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അല്ലേ, ഇതിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമ്മുടെ അള്ളാഹുവോടുള്ള നമുക്ക് തേടാൻ പറ്റിയ എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു സാഹചര്യത്തിലും സന്ദർഭത്തിലും

0: അറവമ്പുറയോ? ഉറവമ്പുറമായിരിക്കും അല്ലേ.
1: ഉറവമ്പുറായിരിക്കും.
0: ഓക്കെ,
1: യെസ്. അങ്ങനെയാണെങ്കിൽ ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്?
0: 6-ാം ക്ലാസ്.
1: ആറാം ക്ലാസ്സിലാണ്. എന്താ പ്രോഗ്രാം?
0: പ്രോഗ്രാം ഒരു സോങ് ആണ്, പാട്ടാണ്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം.
1: യെസ്. അപ്പോൾ നിഹ അവതരിപ്പിക്കുന്ന ഒരു മലയാള ഗാനത്തിലേക്കാണ് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് നീങ്ങുന്നത്. കേൾക്കാം നമുക്ക്.
2: അസ്സലാമു അലൈക്കും.

0: അള്ളാഹു
1: ശരിയാണ്.
0: സുബ്ഹാനഹു വതആല ഇവിടെ അനുഗ്രഹങ്ങൾ ഇല്ല എങ്കിൽ ഈ ഭൂമി ശൂന്യമാണ് എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൽ നമ്മുടെ നിഹ മോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ
1: കാരണം
0: കൊച്ചുകുട്ടി
1: വെറുതൊരു
0: അല്ലേ,
1: പാട്ട് പാടാന്നല്ലാതെ അല്ലേ, വെറുതെ ഒരു പാട്ട് പാടി പോകുക എന്നല്ല നമ്മുടെ
0: നിഹമോൾ
1: കുട്ടികൾ,
0: ചെയ്തത്.
1: നിഹമോൾ എന്നല്ല, നമ്മളെ എല്ലാ മക്കളും,
0: യെസ്
1: നമ്മളെ ഈ പ്രോഗ്രാം വലിയ പെരുന്നാൾ കഴിച്ച എല്ലാ മക്കളും ഒരു നല്ല പ്രയത്നിച്ച് ആ ഒരു പാട്ടിൻ്റെ ശൈലിയിലൂടെ അർത്ഥവത്തിലൂടെ അങ്ങനെ കടന്നു പോയി ശ്രോതാക്കൾക്കത് നല്ല രൂപത്തിൽ എത്തിക്കാനുള്ള കഠിന പരിശ്രമം ചെയ്തിട്ടുണ്ട്. മാഷാല്ല, ആ ഒരു ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്.
0: യെസ്.
1: ഓക്കെ, കൂടുതൽ നമ്മുടെ മക്കൾ നമ്മുടെ പീസോടേക്ക് പ്രോഗ്രാം അയക്കണം. ധാരാളം പ്രോഗ്രാമുകൾ നമ്മുടെ മക്കൾക്കുണ്ട്, പാട്ട് പാടാൻ, കഥ പറയാൻ, കവിതകൾ, നമ്മളെ സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള പല വിഷയങ്ങളിലും, ഉമ്മ എന്ന വിഷയം അല്ലെങ്കിൽ മറ്റ് നമസ്കാരം എന്ന വിഷയം, പല വിഷയത്തിലും ചിലപ്പോൾ സ്റ്റാർ ക്വസ്റ്റുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ടെലിക്വിസുകൾ,
0: അതെ,
1: പല വിഷയത്തിലും നമ്മുടെ മക്കൾക്ക് പങ്കെടുക്കാൻ പറ്റിയ വ്യത്യസ്ത വിഷയങ്ങളിൽ, മതമായും ഭൗതികമായും എല്ലാ വിഷയത്തിലും ടെലിക്വിസ് പോലെയുള്ള പ്രോഗ്രാമുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പൂമരത്തണലിൽ അല്ലേ, പൂമരത്തണൽ നമ്മുടെ മക്കൾക്ക് കിട്ടാവുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ എന്നുള്ളത്. നമ്മളത് കേൾക്കുന്ന രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ ഇന്ന പ്രോഗ്രാം കൂടി അയച്ചു എന്ന നിലക്ക് നമ്മുടെ മക്കളെ ഈ പീസ് റോഡിൽ നിന്ന് മാറ്റലല്ല, അവരോരോ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ ആ മക്കളെയും കേൾക്കാൻ നമ്മളെന്താ കേൾപ്പിക്കാൻ നമ്മളെന്താക്കണം ശ്രദ്ധിക്കണം. ഈ മദ്രസ പോലെയുള്ള ധാരാളം കോഴ്സുകൾ നമ്മുടെ മക്കൾക്കായിട്ട് നമ്മുടെ പീസ് റോഡിൽ നടത്തുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇത് സൂചിപ്പിച്ചു എന്നുള്ളൂ, നമ്മുടെ രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു എപ്പിസോഡ് ഇവിടെ

0: തുടങ്ങുകയാണ് അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ഫൈഹ ഫഹദ്.
1: യെസ്, ഹെവൻസ് പ്രീ സ്കൂൾ വണ്ടൂരിൽ നിന്നാണ് നമ്മുടെ ഫൈഹ ഫഹദ്.
0: യു കെ ജി ആണ് കേട്ടോ, യു കെ ജി വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനിയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

ഭൂമിയേ മരണം നിന്നെ പിടികൂടുമേതിനേശോ വേദിയേ ജീവിതമെന്നത് ശാശ്വതമേ നിനക്കീ ഭൂമിയേ മരണം നിന്നെ

നീയും വായുകയാണോ? കൂടെ നടന്ന നിന്നെ വെള്ള തുണിയിൽ പൊതിയുന്നു.

0: മനസ്സിൽ നിന്നും മായുകയാണോ?
1: നമ്മുടെ ഫൈഹ ഫഹദി വെറും 6 വയസ്സുള്ള ഒരു കൂട്ടുകാരിയാണ്.
2: അതെ.
1: പക്ഷെ ഈ പാട്ടിന് ചിലപ്പോൾ 60 വയസ്സ് പ്രായം ഉണ്ടാവും.
2: അതെ
1: അല്ലേ? അത്രയും പഴയ ഒരു പാട്ട്. നമ്മുടെ ഫൈഹ മോളുടെ വളരെ ക്യൂട്ട് വോയിസ്.
2: ഞാൻ മനസ്സിലാക്കണമെന്നാണ് ഈ UKG ഒരു വിദ്യാർത്ഥിനി പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആ ഒരു അത് പഠിച്ചെടുക്കാനും നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ ചെറുപ്പത്തിൽ നിന്നൊക്കെ നമ്മളൊരു ഈ ഒരു അവസ്ഥ, ഈ UKG പ്രായത്തിൽ നമ്മളൊരു അവസ്ഥ എന്തായിരുന്നു?
1: യെസ്, അതായത് നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ.
2: അതൊന്നാണ്.
1: അതൊന്ന് ക്ലാസ് റൂമിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ പാട്ടൊക്കെ പാടാൻ പറ്റുമായിരിക്കും. പക്ഷേ 10,000-ങ്ങളിലേക്ക് എത്തിക്കാനുള്ള
2: പല മക്കൾക്ക് വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ പീസ് റേഡിയോ എന്നുള്ളത്. എത്ര ആളുകളാണ് ഒരു വോയിസ് ആക്കിട്ട് വീട്ടിൽ നിന്ന് നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കുന്നു. അത് ലോകത്തുള്ള ആളുകൾ കേൾക്കണം. നമ്മളെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള ആളുകളിലെ
1: ലോകത്ത് എവിടെയൊക്കെ മലയാളികൾ ഉണ്ടോ
2: അവിടെ ആളുകൾ കേൾക്കണം.
1: അപ്പോ ഫൈഹ മോളുടെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്. അടുത്തതായി
2: നമ്മോടൊപ്പം ഉള്ളത് റുഷ്ദാ നസീർ, അൽഫിത്ര സ്കൂൾ ഓഫ് ഇഫ്സ് തിരുവനന്തപുരത്തിൽ നിന്നാണ് നമ്മുടെ റുഷ്ദ നസീർ നമ്മോടൊപ്പം ഉള്ളത്. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മൾ റുഷ്ദ മോളെ. അപ്പോൾ നമ്മൾ 3 മലയാളം സോങ് കേട്ടു. ഇനി നമ്മൾ ആരംഭം കുറിച്ചത് അറബി സോങ്ങിൽ നിന്നാണ്. അപ്പോൾ 3-ാമത്തെ 4-ാമത്തെ നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥിനി റുഷ്ദ മോള് അവതരിപ്പിക്കാൻ പോകുന്നതും ഒരു അറബിക് സോങ് ആണ്. ആ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം.
0: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أقيموا الصلاة لرب الكريم وقوموا لوجه الإله العظيم إله دعاؤكم لقول حكيم إله دعاكم لفضل عظيم.

0: السلام عليكم ورحمة الله وبركاته.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റുഷ്ദമോളെ, നല്ല മാഷാഅല്ലാ നല്ലൊരു ശബ്ദമായിരുന്നു. നമ്മളെ മൻഹാ നസീറിൻ്റെ അനിയത്തി ആയിരിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ?
2: ആണോ?
1: ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ മൻഹമോള് ആദ്യം നമുക്ക് പാട്ട് പാടി തന്നില്ലേ? മൻഹമോള് 6 വയസ്സുകാരി, അല്ല 6ാം ക്ലാസ് പഠിക്കുന്ന കാരി. ആ ഒരു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ആയിരിക്കും, അല്ലാഹു അലം. മാഷാഅല്ലാ രണ്ടാളെ ശബ്ദം ഒരുപോലെ തോന്നി.
2: കുറച്ച് ഒരു സാമ്യത ഉണ്ട്,
1: സാമ്യത ഉണ്ട്. ഓക്കെ,
2: അപ്പോൾ ഒരു മനോഹരമായ അറബി ഗാനമാണ് നമ്മൾ റുഷ്ദ നസീറിൻ്റെ ക്യൂട്ട് വോയിസിലൂടെ നമ്മൾ ശ്രവിച്ചിട്ടുള്ളത്.
1: മാഷാഅല്ലാ ഇനിയും ഇങ്ങനെ ഒരു പാട്ടുകൾ പാടാനും ബാക്കി
2: ശ്രോതാക്കളിലേക്ക്
1: എത്തിക്കാനുള്ള തോഫീക്ക് വിടച്ചോ നല്ലോണം കൊടുക്കട്ടെ. അപ്പം ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. ഒരാളും കൂടി നമുക്ക് എന്താക്കാ നോക്കാം. അടുത്തതായി നമ്മോടൊപ്പം മാര്
2: നായിം ഇബ്നു നജ്മുദ്ദീൻ ആണ്. നായിം ഇബ്നു നജ്മുദ്ദീൻ ഗവൺമെന്റ് JBS കുന്നുക്കരയിൽ നിന്നും,
1: നാലാം ക്ലാസ്സുകാരനാണ് നമ്മളെ നഈം ഇബ്നു നജ്മുദ്ദീൻ.
2: ഒരു
1: കൊച്ചു കൂട്ടുകാരന്റെ പാട്ടോടുകൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം.

0: ഈ ഒരു പാട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ?
1: ഈ പാട്ട് കേട്ടിട്ടില്ല, പക്ഷേ ഈ ചരിത്രം കേട്ടിട്ടുണ്ട്.
0: കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് എന്നുള്ളത് നമ്മുടെ പീസറുടേലുള്ള പാട്ടാണ്.
1: ആണോ?
0: ആ
1: യെസ്.
0: അപ്പോൾ ആ കുട്ടി പരമാവധി ആ ഒരു ഇനാക്ക് രണ്ട് പാട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ ആ ഒരു രൂപത്തിൽ പരമാവധി ആക്കിക്കൊണ്ടുവരാൻ
1: ശ്രമിച്ചിട്ടുണ്ട്. സ്വരം പ്രോഗ്രാമിൽ നമ്മൾ കേട്ട പ്രോഗ്രാമാണ് പാട്ടാണ് ഈ ഒരു പാട്ടില്. അപ്പോ ഒരു പക്ഷേ ഇതിൽ നിന്ന്
0: കേട്ട് പഠിച്ചതായിരിക്കും അല്ലെങ്കിൽ നേരത്തെ അറിയാവുന്നതായിരിക്കും.
1: അതെ അതെ. ഏതായിരുന്നാലും നമ്മുടെ നജ്മുദ്ദീൻ, എന്ത് നജ്മുദ്ദീൻ, നായിമുബിനു നജ്മുദ്ദീൻ വളരെ മനോഹരമായി ഈ ഒരു പാട്ട് നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ നന്നായി പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരാണ് അടുത്തത്?
0: അടുത്തത് നമുക്ക് എന്താക്കാം, അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാല്ലാഹ്
1: പറയാം,
0: നോക്കാം. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അതിക്രമിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പീസ് റേഡിയോ നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ പ്രമുഖരുടെ ജുമാ ഖുത്തുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽമിംബർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഖുത്തുബ നിർവഹിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
1: ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ, തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. വൈവാഹിക ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്, വിവാഹത്തിൻ്റെ മഹത്വമെന്താണ്, പ്രാധാന്യമെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നാം വിശദമായി ഗ്രഹിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം നിങ്ങൾ അന്വേഷിക്കണം, വരനെക്കുറിച്ചും വധുവിനെക്കുറിച്ചും അവൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ചും അവൻ്റെ ദീനിയായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷമാണ് നിങ്ങൾ വിവാഹം കർമ്മത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ചടങ്ങുകളിലേക്കും പ്രവേശിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കാനായി പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമാണ്, ലാ യഖ്തുബു ബഅദുക്കും അലാ ഖിത്ബത്തി അഖീഹി. ഒരു സഹോദരൻ വിവാഹം അന്വേഷിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ, ആ വിവാഹാന്വേഷണം ഒരു തീരുമാനം ആകുന്നതുവരേക്കും നിങ്ങൾ മറ്റൊരാൾ ആ സ്ത്രീയെ വിവാഹം അന്വേഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് പിന്നീട് മനുഷ്യന്മാർ തമ്മിൽ, പ്രത്യേകിച്ചും വിശ്വാസികൾ തമ്മിലുള്ള മാനസികമായ ഒരുപാട് അകൽച്ചകൾക്ക് കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീയെ വിവാഹമന്വേഷിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ആ സ്ത്രീയെ വിവാഹമന്വേഷിച്ച് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ കയറി ഇടപെടുന്നത് ശരിയല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അഅലൂനു അഅലിനു അന്നിക്കാഹ, നിങ്ങൾ വിവാഹത്തെ പരസ്യപ്പെടുത്തണം. സ്വാഭാവികമായിക്കൊണ്ടും ചില കർമ്മങ്ങളൊക്കെ, ചില ആരാധനകൾ പരിശുദ്ധ ഇസ്ലാമിൽ രഹസ്യമായിക്കൊണ്ട് ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ നിക്കാഹിനെ സംബന്ധിച്ചോത്തോ, വിവാഹത്തെ സംബന്ധിച്ചോത്തോ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അഅലിനു അന്നിക്കാഹ, നിങ്ങൾ നിക്കാഹ് പരസ്യമായിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. ആ പരസ്യമായി എന്ന് പറഞ്ഞാൽ രണ്ട് സാക്ഷികൾ മാത്രം മതി എന്ന അർത്ഥത്തിലല്ല. ആ രണ്ട് സാക്ഷികൾ, വിവാഹം സാധുവാകാൻ രണ്ട് സാക്ഷികൾ മതിയാകും. പക്ഷേ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം ഇവിടെ. നേരെ മറിച്ച് ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ അറിഞ്ഞ പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകാൻ പോകുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചു അല്ലെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചോത്തോളം ഇവർ തമ്മിൽ ദമ്പതികളാണ് എന്ന വിവരം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന വിവരം ആ നാട്ടിലുള്ള ആളുകൾ കൂടി അറിയേണ്ടതുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഫുഖഹാക്കൾ അതിന് പറഞ്ഞ കാര്യം, കാരണം ഇവർ വിവാഹിതരാകണം എന്ന ആ കാര്യം അറിയാതിരുന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പല തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ടാകാം. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയ്ഖ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, റുബ്ബമാ യകൂനു ഇൻദ അഹദിൻ ബിറളാഇൻ ബൈന സൗജ് വസ്സൗജ, ഒരു പക്ഷേ ഇത് ഈ പരസ്യപ്പെടുത്താതിരുന്നാൽ ഒരു പക്ഷേ ഈ വിവാഹിതരാകുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ മുലകുടി ബന്ധത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധങ്ങളിലോ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതറിയുന്ന ആളുകൾ, കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ തൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ സഹോദരനെ പോലെ തന്നെയാണ്, വിവാഹബന്ധം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരസ്യപ്പെടുത്തുമ്പോൾ അവർ തമ്മിൽ അറിയുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടല്ലോ, അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ എന്ന ഒരു വിവരം ആളുകൾക്ക് കൈമാറും. എൻ്റെ വിഷയത്തിൽ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ അടുത്തൊരാൾ എന്നോട് സൂചിപ്പിച്ച് ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അഥവാ ഒരു മനുഷ്യന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഇത് നടന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അയാൾക്ക് ഭാര്യ ഉള്ളതിനെ കുറിച്ച് ആ നാട്ടുകാർക്കോ അതെല്ലാത്തിനും അതിൻ്റെ കുടുംബക്കാർക്കോ ആർക്കും അറിയില്ല. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരുടെ മക്കൾ തമ്മിൽ അറിയാതെ വിവാഹം ചെയ്യുകയാണ്. എത്ര വിവാഹങ്ങളൊക്കെ അന്വേഷിച്ചു, അവസാനം കുറച്ച് ദൂരസ്ഥലത്തു നിന്നാണ് രണ്ട് വിവാഹങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായിക്കൊണ്ടും അവർക്കിടയിൽ കുടുംബബന്ധങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നീട് എങ്ങനെയാണ് ഈ വിവരം പുറത്തറിഞ്ഞു വെച്ചാൽ, അവർക്കുണ്ടാകുന്ന ദമ്പതിമാർക്കൊക്കെ ഒരു അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേകമായ അസുഖമുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അടുത്ത കുടുംബത്തിൽ നിന്നാണോ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. സ്വാഭാവികമായിക്കൊണ്ട് അവർ പറഞ്ഞു, അങ്ങനെയല്ല കല്യാണം കഴിച്ചത്. പക്ഷെ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഒരു ബാപ്പാൻ്റെ രണ്ട് മക്കളാണ് ഇവർ തമ്മിൽ. കാരണം ആ രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ഈ ആളുകൾക്കും അറിയില്ല, ഇത് തൻ്റെ സ്വന്തം പെങ്ങളാണെന്നും സ്വന്തം ആങ്ങളയാണെന്നും അറിയാതെയാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ശരിക്കും അന്വേഷിക്കണം. അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളോ അതുപോലെ തന്നെ രക്തബന്ധങ്ങളോ മുലകുടി ബന്ധങ്ങളോ അതുപോലത്തെ മറ്റു ബന്ധങ്ങളോ ഉണ്ടോ എന്ന് ശരിക്കും അന്വേഷിക്കാനും ജനങ്ങൾക്കതറിയാനും വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലിനു അൻ നിക്കാഹ, നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം. രണ്ട് സാക്ഷികൾ ഉണ്ടായാലും നിക്കാഹ് ശരിയാകും, പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ആ സമൂഹം അതറിയുകയും ഈ സമൂഹം അറിയുന്ന രൂപത്തിലത് പിന്നെ ചെയ്യുകയും വേണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ വലിയ നിർബന്ധമാണ്. വലിയില്ലാതെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്തായി ഉമിനു, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുതെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മുശ്രിക്കിനെ കല്യാണം കഴിക്കരുത് എന്നല്ല അള്ളാഹുവിൻ്റെ പരാമർശം, നിങ്ങളൊരു മുശ്രിക്കിന് കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നതാണ്. ആരാണൊരു പെണ്ണിൻ്റെ വലിയ? പലപ്പോഴും സമൂഹത്തിൽ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും വലിയല്ലാത്ത ആളുകൾ വലിയായിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെടുന്നതിലൂടെ അവർ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും ഒരു പെണ്ണ് യത്തീം കുട്ടിയാണെങ്കിൽ ആ പെണ്ണിനെ പോറ്റി വളർത്തിയത് പലപ്പോഴും ഉമ്മയുടെ പിതാവാണെന്ന് കുട്ടിയ ഒരു കുഞ്ഞിനെ ഒരു ആ കുഞ്ഞിൻ്റെ വാപ്പ മരിച്ചു, ആ കുഞ്ഞിൻ്റെ വാപ്പ മരിച്ചു, സ്വാഭാവികമായിക്കൊണ്ട് ആ പെൺകുട്ടിയെ പോറ്റി വളർത്തിയത് ആ പെണ്ണിൻ്റെ ഉമ്മയുടെ വാപ്പയാണ്. നമ്മൾ സാധാരണയായിക്കൊണ്ട് കല്യാണം നിൽക്കുമ്പോൾ ആ വലിയ ആയിക്കൊണ്ട് നമ്മൾ നിശ്ചയിക്കാറുള്ളത് പെണ്ണിൻ്റെ വാപ്പയാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിൻ്റെ ഉമ്മയുടെ പിതാവ് ഒരിക്കലും ഇസ്ലാമിൽ ആ പെണ്ണിൻ്റെ വലിയായി വരുന്നേയില്ല. നേരെ മറിച്ച് ആ പെണ്ണിൻ്റെ അസബക്കാരാരാണ്? അസബക്കാരെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിൻ്റെ സ്വത്തിന് അവകാശികളായി ആരൊക്കെ പുരുഷന്മാരിൽ നിന്നുണ്ടാകുമോ അവരാണ് യഥാർത്ഥത്തിൽ ആ പെണ്ണിൻ്റെ വലിയായി വരുന്നത്. ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. മഹാൻ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുഗനിയിൽ പറയാം, അൽ വിലായത്തു അലാ തർത്തീബിൽ ഇർസി ബിത്തഅസ്സുബി, ഒരു മനുഷ്യരെ സംബന്ധിച്ച് അവിടെ അനന്തരാവകാശത്തിൽ അസബക്കാരായി വരും. അസബക്കാരെന്ന് പറഞ്ഞാൽ ശിഷ്ടോഹരി എടുക്കുന്ന ആളുകൾ എന്നർത്ഥം. അഥവാ സ്വത്ത് ഓരി വെച്ച് അതിന് ബാക്കിയുള്ള ശിഷ്ട ഓഹരി എടുക്കുന്ന ആൾക്കാരെ അസബക്കാരെന്ന് പറയാം. അതാരൊക്കെയാണ്? അതൊന്ന് ഏറ്റവും പ്രധാനമായിക്കൊണ്ടുവരുന്ന പിതാവാണ്. എന്നാൽ സ്വന്തം ബാപ്പ ഒരു പെണ്ണിൻ്റെ വലിയാണ്. ആ ബാപ്പയില്ലെങ്കിൽ ബാപ്പാൻ്റെ ബാപ്പ വലിയാണ്. അതുപോലെ തന്നെ മകൻ വലിയാണ്, ആ മകൻ്റെ മകൻ എത്ര പോയാലും വലിയാണ്. അതുപോലെ തന്നെ സ്വന്തം സഹോദരൻ. സഹോദരൻ എന്ന് പറയുമ്പോൾ രണ്ട് തരം സഹോദരന്മാരുണ്ട്. ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനുണ്ട്, ഉമ്മ മാത്രം ഒത്ത സഹോദരനുണ്ട്. ഉമ്മ മാത്രം ഒത്ത സഹോദരൻ ഒരിക്കലും ആ പെണ്ണിൻ്റെ വലിയല്ല. ഉമ്മ മാത്രം ഒത്ത സഹോദരന് ആ സന്ധ്യ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വിലായത്ത് ഇല്ല എന്നാണ് ഫുഖഹാക്കൾ ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവിടെ മാതാവും പിതാവും ഒത്ത സഹോദരനോ അതെങ്കിൽ പിതാവൊത്ത സഹോദരനോ ആണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വലിയുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ സഹോദരന്മാർ അഥവാ പിതൃവ്യന്മാർ, എളാപ്പയോ മൂത്താപ്പയോ അവർക്കൊക്കെ, അതല്ലെങ്കിൽ എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മക്കൾക്ക്, പിതൃവ്യ പുത്രന്മാർ, ഇവരൊക്കെയാണ് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഒരു പെണ്ണിൻ്റെ വലിയായി വരേണ്ടത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പെണ്ണ് ഒരു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് എത്തിയും കുട്ടിയാണ്, ആ പെണ്ണിനെ വളർത്തിയത് ഒരു പക്ഷേ ഉമ്മയുടെ ബാപ്പയായിരിക്കാം. പക്ഷെ ഉമ്മയുടെ ബാപ്പ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയല്ല. ഈ പിതാക്കന്മാരിലൂടെയോ അതല്ലെങ്കിൽ ആ പിതാവിൻ്റെ സഹോദരന്മാരിലൂടെയോ അല്ലെങ്കിൽ മക്കളിലൂടെയോ ആണ് യഥാർത്ഥത്തിൽ ഇത് പോകുന്നത്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വലിയല്ലാത്ത ആളുകൾ, ഒന്ന് അമ്മാവൻ വലിയല്ല, ഉമ്മയുടെ ആങ്ങള, സാധാരണ ഒരു പക്ഷേ ആ കുട്ടിയെ പോറ്റി വളർത്തിയതും അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുന്നതൊക്കെ ആ അമ്മാവനായിരിക്കാം. പക്ഷെ ഇസ്ലാമിൽ അവർ വലിയായി നിൽക്കാൻ അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ പിതൃവേന്മാർ, ഉമ്മയുടെ എളാപ്പ മൂത്താപ്പ മക്കൾ, പാപ്പാൻ്റെതാണെങ്കിൽ പറ്റും, ഉമ്മാൻ്റെതാണെങ്കിൽ പറ്റുകയില്ല. ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാത്തുകൊണ്ട് പല അബദ്ധങ്ങളും സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. ഒരു യഥാർത്ഥ വലിയല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തത് എങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ നിക്കാഹ് ഫാസിദാണ്, ആ നിക്കാഹ് ശരിയാവുകയില്ല എന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതോ ഒരു യഥാർത്ഥ വലിയല്ല പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തതെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്, അത് ശരിയാവുകയില്ല എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, ഈ പറയുന്ന ഈ കാര്യങ്ങൾ അഥവാ സ്വന്തം മാതാവിൻ്റെ പിതാവാണെങ്കിൽ അവർക്കൊരാൾ പിന്നെ വിലായത്ത് കൈമാറുകയാണെങ്കിൽ, വിലായത്ത് കൈമാറുമെന്ന് പറഞ്ഞാൽ അയാൾ വലിയ ആയിക്കൊണ്ട് മറ്റാൾ നിശ്ചയിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നിശ്ചയിക്കേണ്ട ആളാരാണ്? ഈ കൃത്യമായി കൊണ്ട് വലിയ നിശ്ചയിച്ചു കൊടുക്കണം, ഇന്ന ആൾ നിക്കാഹ് ചെയ്ത് കൊടുത്തോട്ടെ കഴിഞ്ഞാൽ. കാരണം അയാൾ സ്ഥലത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അയാൾ സ്ഥലത്തില്ലെങ്കിലാണ് അത് പിന്നെ മറ്റൊരാൾക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാം. ഇനി ഈ പറയപ്പെട്ട വലിയ തന്നെ അതിന് ചില നിബന്ധനകൾ, അയാൾക്ക് പ്രായപൂർത്തിയാകണം. ഒരു പ്രായപൂർത്തിയാകാത്തപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആങ്ങളുണ്ട്, പ്രായപൂർത്തിയാക്കാത്തൊരാങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രായപൂർത്തി അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമുള്ള ഒരു എളാപ്പയും ഉണ്ടെന്ന് കൂട്ടുക, അത് വാപ്പാൻ്റെ സഹോദരനുണ്ടെങ്കിൽ അവിടെ ആ ആങ്ങളെക്കാളും അല്ലെങ്കിൽ ആ സ്വന്തം മക്കളെക്കാളും അവിടെ വിലായത്തിന് അർഹതയുള്ളത് പ്രായം കൂടിയ പ്രായപൂർത്തിയായ ആളുകളാണ്. അതുപോലെ തന്നെ ബുദ്ധിയുള്ളവരായിരിക്കണം, ആക്കിലായിരിക്കണം, മുസ്ലിമായിരിക്കണം എന്ന ഷർത്ത് കൂടി ഇവിടെയുണ്ട്. കാരണം മുസ്ലിമായിരിക്കണം ഷർത്ത് പറയാൻ കാരണം, ഒരു പക്ഷേ ഇയാൾ ആ പെണ്ണ് ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് റിവേർട്ടായ പെണ്ണായിരിക്കാം, ആ പെണ്ണിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടാകാം, ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നൊരു മുസ്ലിമായിരിക്കും. പക്ഷേ ആ ഹിന്ദുവായ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ മുസ്ലിമല്ലാത്ത ആ അച്ഛനൊരിക്കലും ഈ പെണ്ണിന് മുസ്ലിമായ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടുത്തെ ഖാളിയാണ് ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടുത്തെ ഖാളിയോ ജഡ്ജിയോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ നമ്മുടെ നാട്ടിൻ്റെ ഭരണാധികാരി ആയിക്കൊണ്ട് ഇസ്ലാമിലെ ഖാളിമാരുണ്ടാവും, അതുപോലെ തന്നെ നാട്ടിലെ മഹലിലുള്ള ആളുകളുണ്ടാവും, അവരൊക്കെയാണ് ആ പെണ്ണിൻ്റെ കല്യാണം നടത്തി കൊടുക്കേണ്ടത് എന്ന്. ഈ വലിയല്ലാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു കല്യാണം ശരിയല്ല, അയ്യുംബിഹിന് വലിയ ഫനിക്കാഹു ബാത്തിലുൻ, ഒരു വലിയൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ ഒരു നിക്കാഹ് നടക്കുന്നുണ്ടെങ്കിൽ അത് ബാത്തിലാണ്, ആ കല്യാണം ശരിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീയുടെ അനുവാദം ചോദിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ പെണ്ണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിനെ കാണുക പോലും ചെയ്യുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ലാ തുംഖൗൽ അയ്യു ഹത്താ തുസ്തഅമറ, പ്രത്യേകിച്ചും വിധവകളെയാണ് കല്യാണം കഴിക്കപ്പെടുന്നതെങ്കിൽ അവരോട് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായ സമ്മതം വാക്കാൽ തന്നെ നിങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് തന്നെ വിധവകളായ ആളുകളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല, അവരുടെ സ്വന്തം മനസ്സംതൃപ്തിയോട് കൂടിയല്ലാതെ കല്യാണം കഴിപ്പിക്കരുതെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതുപോലെ തന്നെ അതും കൊൽബിക്കുർ ഹത്താ തുസ്തഅദന, അതുപോലെ തന്നെ കന്യകയാണെങ്കിൽ വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെങ്കിൽ അവിടെ അനുവാദം ചോദിക്കണം. എങ്ങനെയാണ് അനുവാദം? അവരുടെ അനുവാദം എന്താണ് പ്രവാചകൻ പറയുന്നത്? തസ്കുത്ത്, അവർ മിണ്ടാതിരിക്കലാണ്. നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ മൗനം സമ്മതത്തിലാണ് അവിടെ ആ സമ്മതമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, വിവാഹരംഗത്ത്, വിവാഹം എന്നുള്ളത് ഇസ്ലാമിൽ ആദ്യകാലം മുതലേ മനുഷ്യരുള്ള കാലം മുതലേക്കുള്ളതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവാഹങ്ങളിലെ അനാചാരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയും അത് നിങ്ങൾക്ക് പാടില്ലെന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹറില്ലാത്ത കല്യാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മഹർ ഇല്ലാത്ത കല്യാണം ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാകുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കുക. പ്രവാചകൻ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ശിഹാർ, ശിഹാറിനെ പ്രവാചകൻ വിലക്കി. എന്താ ശിഹാർ എന്ന് പറഞ്ഞാൽ, ആ യുസബ്ബിജൽ റജുൽ ഇബ്നത്തഹു, ഒരു മനുഷ്യന്റെ പെൺകുട്ടി ഇയാൾ കെട്ടുക, ഇയാളുടെ കുട്ടി അയാൾക്കും കെട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് തമ്മിൽ മഹർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, പരസ്പര കുടുംബത്തിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മഹർ ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലത് വേറെ രൂപത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ, സ്ത്രീധനത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ആങ്ങളെ നമ്മളെ മോനെ കൊണ്ട് ഓളെ കെട്ടിപ്പിക്കുക, ഓളെ കെട്ടിപ്പിന്നെ ഇതിൽ നിന്ന് നമ്മൾ കെട്ടിപ്പിക്കുക. കാരണം എന്താ, രണ്ടു കുട്ടിക്കും അങ്ങോട്ടും കൊണ്ട് സ്ത്രീധനം കൊടുക്കണ്ട, അങ്ങനെ വിവാഹം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ സ്ത്രീധനമെന്ന നിയത്തിലും അതുപോലെ തന്നെ സ്ത്രീധനമെന്ന ഷർത്തിലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല. നേരെ മറിച്ച് മെഹർ ഉണ്ടെങ്കിൽ നിക്കാഹ് ശരിയാകും. അതുപോലെ തന്നെ ആ സ്ത്രീധനമെന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, ഹറാമായ സമ്പ്രദായം വിവാഹത്തിൽ ഒരിക്കലും നമ്മൾ കടത്തിക്കൊണ്ടുവരാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് അവധി വെച്ചുകൊണ്ടുള്ള കല്യാണം. അവധി കൊണ്ടുള്ള ചില എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുത്തഹ കല്യാണം, അത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഒരു മാസത്തെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ 15 ദിവസത്തെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാലയളവിലേക്ക് മാത്രം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. ഇവിടെ ഈ നിക്കാഹ്, ഈ ഒരു സമ്പ്രദായം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ വളരെ വ്യാപകമായ രീതിയായിരുന്നു ഇസ്ലാമിലെ പിന്നെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. വഅന്നല്ലാഹ ഹറമ ദാലിക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഷിയാക്കൾ അത് വ്യാപകമാണ്. അത് മുത്തഅ കല്യാണം എന്ന് പറഞ്ഞാൽ മറ്റു കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഈ കല്യാണത്തിലൂടെ ബാധ്യതകൾ ഉണ്ടാവില്ല, അമ്മോശൻ ഉണ്ടാവില്ല, അമ്മായിമ ഉണ്ടാവില്ല. ഇവളൊരു പിന്നെ ഒരു എന്താ പറയുക, ഒരു വ്യഭിചാരിണിയായിക്കൊണ്ട് മാത്രം, ഒരു കൂലിത്തൊഴിലാളിയായി മാത്രം ആ പെണ്ണിനെ കാണുന്ന രൂപത്തിലാണ് ആ വിവാഹം ഉണ്ടാകുക. മാത്രമല്ല കുടുംബബന്ധങ്ങൾ ഉണ്ടാവില്ല, കെട്ടുബന്ധങ്ങൾ ഉണ്ടാവില്ല, ഈ പെണ്ണിന് അനന്തരാവകാശം ഉണ്ടാവില്ല. അതോ ഒരു പാണും പെണ്ണും മുത്തഅ വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ സ്വത്ത് ഭാര്യക്കുണ്ടാവില്ല, ഭാര്യൻ്റെ സ്വത്ത് ഭർത്താവിനുണ്ടാവില്ല. ഇതൊക്കെയാണ് മുത്തഅ കല്യാണത്തിൻ്റെ പിന്നെ ഇസ്ലാമിൽ വിലക്കിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ അനന്തരാവകാശം ഉണ്ടാവില്ല. ഇനി മാത്രമല്ല എത്ര അവധിക്കാണ് കല്യാണം കഴിച്ചതെങ്കിൽ ആ അവധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണം ഇല്ലാതെയായി പോകുന്ന, അത് പിന്നീട് തുറത്തി കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുള്ള കല്യാണമാണ് മുത്തഅ വിവാഹം. ആ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിൽ വിലക്കിയിട്ടുള്ള കല്യാണമാണ്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതിൽ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഹൈബർ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ 3 ദിവസം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ദീർഘമായ യാത്ര ഉള്ളതുകൊണ്ട് അത് അനുവദിച്ചു കൊടുത്തിരുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി കൊണ്ട് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു ചില കല്യാണങ്ങളാണ് പ്രേമവിവാഹങ്ങൾ എന്ന് പറഞ്ഞ്, അഥവാ ആണും പെണ്ണും പരസ്പരം പ്രേമിച്ച് അവസാനം കുടുംബത്തിൻ്റെ മുഴുവൻ വെറുപ്പുകളും പിതാവിൻ്റെയും മക്കളുടെയും പിതാവിൻ്റെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും എല്ലാം വെറുപ്പുകൾ സമ്പാദിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിൻ്റെ ഭർത്താവിനെ കണ്ടെത്തുക, അങ്ങനെ ഇത് കുടുംബങ്ങൾക്ക് ഇടപെടാനുള്ളൊരു അവസരമില്ലാത്ത കല്യാണം, അങ്ങനെ പ്രേയവിവാഹങ്ങൾ ഒരു പിന്നെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ആ കല്യാണങ്ങൾക്ക് ഒരിക്കലും ബർക്കത്തുണ്ടാകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മതയും പ്രവാചകന്റെ സ്വഭാവവും മഹിമയും എല്ലാം കണ്ട ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരനായി കിട്ടാൻ ആഗ്രഹമുണ്ട്. എന്താ ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത്? ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത് റസൂലുള്ളാഹി അടുക്കലേക്ക് നേരെ ചെല്ലില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത് തന്റെ പിതാവിന്റെ സഹോദരനായ അംർ ഇബ്നു അബ്ദുള്ളയെ വിവരമറിയിച്ചു. അഥവാ കുടുംബത്തിലെ തന്റെ കാരണവരായ തന്റെ രക്ഷാധികാരിയായ അംർ ഇബ്നു അബ്ദുള്ളയെ വിവരം അറിയിക്കുകയും അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം റസൂലുള്ളാഹിന്റെ രക്ഷാധികാരിയായിട്ടുള്ള അബൂ താലിബിന്റെ അടുക്കിലേക്ക് അന്വേഷിച്ച് ചെല്ലുകയും ചെയ്തു. അങ്ങനെ അബ്ദുല്ലാഹിബിൻ അംറും അബൂ താലിബും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ റളിയല്ലാഹുവിനെയും തമ്മിൽ വിവാഹം അന്വേഷിക്കുന്നതും വിവാഹത്തിൽ ചർച്ച നടത്തുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ വിവാഹം കഴിക്കുന്നതും. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പലപ്പോഴും എന്താച്ചാൽ ഇവിടെ എവിടെന്നെങ്കിലും കണ്ട ഏതെങ്കിലും ആളുകൾ ഉണ്ടാകും, എവിടെന്നെങ്കിലും പിന്നെ അവളോട് ചിരിച്ചപ്പോൾ അവർക്ക് പിന്നെ തോന്നി, പിന്നെ എന്താ പറയുക, ആശു തോന്നി, അങ്ങനെ അവസാനം അത് കുടുംബത്തിൽ ചർച്ചയായി. വാപ്പ വേണ്ടാന്ന് പറഞ്ഞു, ആങ്ങളാർ വേണ്ടാന്ന് പറഞ്ഞു, അമ്മമാർ വേണ്ടാന്ന് പറഞ്ഞു, ആര് വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് അവനെ തന്നെ കിട്ടണം എന്നറിഞ്ഞ് അവസാനം അവർ കല്യാണം കഴിച്ചു തരുന്ന നമ്മൾ രജിസ്റ്റർ മാരേജ് നടത്തി അവസാനം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കണ്ണീര് കുടിപ്പിച്ച്. എത്ര പെൺകുട്ടികളാണ് മുസ്ലിം സമുദായത്തിലുള്ളത് സഹോദരന്മാർ! ഇതൊന്നും ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതാലയോ അവൻ്റെ ദീനോ അനുവദിച്ചു തന്നതേയല്ല. മാത്രമല്ല അത്തരം കല്യാണങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, സുപ്രീം കോടതിയിൽ വരുന്ന വിവാഹമോചന കേസുകളിൽ 98% കേസുകളും പ്രേമവിവാഹങ്ങളാണ്. അതാണ് കുടുംബത്തിൻ്റെ അന്വേഷണവും കുടുംബത്തിൻ്റെ ഇടപെടലുമില്ലാതെ ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവൾ അവൻ്റെ കൂടെ ജീവിക്കാൻ പിന്നെ താല്പര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിൽ അപകടങ്ങളുണ്ടാകും. എന്തുകൊണ്ടാണ് ഒരു പെണ്ണിന് സ്വന്തം കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം നിബന്ധന വെച്ചത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണിന് ഇടപെടാൻ പറ്റുന്ന ഒരു പിന്നെ മേഖലകളിൽ ഒരുപാട് പരിധിയോടുകൂടി മാത്രമേ പെണ്ണിന് ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പെണ്ണിനൊരു വലിയ വേണം, ആണിന് വലിയ വേണ്ടല്ലോ. ആണിനെ സംബന്ധിച്ചതും ഭർത്താവിനെ സംബന്ധിച്ചതും വലിയൻ്റെ ആവശ്യമില്ല, ഭർത്താവ് തന്നെയാണ് അവൻ്റെ സ്വന്തം കാര്യം നോക്കേണ്ടത്. പക്ഷെ പെണ്ണ് അങ്ങനല്ല. ഒലൈസത്തെ കുറുക്കല്ലുൻസ, ആണിനെ പോലെയല്ല പെണ്ണ് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിവാഹങ്ങളിലേക്ക് പോകുന്ന യുവതികളായ സ്ത്രീകൾ, അതുപോലെ തന്നെ പിന്നെ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു അപകടത്തിലേക്ക് ചാടരുത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കണ്ടെത്തി തന്നൊരു പുരുഷൻ, അത് ഇസ്ലാമികമായി കൂടെ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തവരാണെങ്കിൽ അത് തുറന്നു പറയാവുന്നതാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാപ്പ കൊണ്ടുവന്ന കല്യാണം നിർബന്ധമായിക്കൊണ്ട് സ്വീകരിക്കണം എന്ന് ഇസ്ലാമിൽ യാതൊരു നിബന്ധനയില്ല. ആ പെണ്ണിൻ്റെ 100% സമ്മതത്തോടു മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലുള്ള ഹറാമായ കല്യാണം എന്ന് പറഞ്ഞാൽ ചടങ്ങ് നിൽക്കുന്ന കല്യാണമുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് നിന്ന് എനിക്കൊരു ഫോൺ കോൾ, അതാണ് ഞാൻ വിഷയം ഖുത്ബയിൽ പ്രത്യേകം പരാമർശിക്കാൻ തന്നെ കാരണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചടങ്ങ് നിൽക്കുന്ന കല്യാണങ്ങൾ ഇപ്പോഴും വ്യാപകമല്ലെങ്കിലും നടക്കുന്നുണ്ട്. എന്താ ചടങ്ങ് നിൽക്കുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് അന്നെ ആ മൂന്നും ചെല്ലി എന്ന് പറയും, അന്നെ മൂന്നും ചെല്ലി മൂന്നും തുപ്പി എന്ന് പറയും. പിന്നെയാണ് അയാൾക്ക് അന്ത വരെ കുട്ടികളെ കാര്യം പിന്നീട് അന്വേഷിക്കുക. പഠിച്ചവനെ മൂന്ന് കുട്ടികളുണ്ടല്ലോ, നാല് കുട്ടികളുണ്ടല്ലോ, ഇനിയിപ്പോൾ പിന്നെ കുട്ടികളായി, വീടായി, ജോലിയൊക്കെ വേറെ ആയി, പിന്നെ പക്ഷേ അവളെ തൊലാക്ക് ചെല്ലും ചെയ്തു. ഇനി എന്താ ചെയ്യുക? ഇനി അവളെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു മറ്റൊരാൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കുകയും അവരുമായി കൊണ്ട് ശാരീരിക ബന്ധം ഉണ്ടാകുകയും പിന്നീട് സ്വാഭാവികമായിക്കൊണ്ടും ആ പെണ്ണിനെ അയാൾ ഒഴിവാക്കുകയും പിന്നീട് ആ പെണ്ണിൻ്റെ ഇത് കഴിയുകയും ചെയ്താലേ ഇയാളെ സംബന്ധിച്ച് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് ഇസ്ലാമിലുള്ള നിയമം, പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെയല്ല നിയമമുള്ളത്. ഇസ്ലാമിൽ സ്വാഭാവികമായിക്കൊണ്ടൊരു മനുഷ്യൻ മൂന്ന് തലാക്ക് കഴിഞ്ഞു നോട്ടിക്കൂടി. മൂന്ന് തലാക്ക് എങ്ങനെ ചെല്ലല്? അത് ശതം പിന്നീട് വിശദമായി പറയാം, ഞാൻ സൂചനകൾ മാത്രമേ പറയൂ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ദേഷ്യം വന്നാൽ അതിനെ മൂന്നും തുപ്പി എന്ന് പറഞ്ഞാൽ മൂന്ന് തലാക്ക് പോകൂല. അത് ഇസ്ലാമിൽ വളരെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഷാഫിഈ മദ്ഹബിൽ ഞാൻ നിന്നെ മൂന്ന് തലാക്കും ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ആ പെണ്ണിൻ്റെ മൂന്ന് തലാക്കും പോകുന്നതാണ് ഷാഫിഈ മദ്ഹബിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉസ്താദ്മാരോട് ചോദിച്ചാൽ അതിൻ്റെ മൂന്ന് തലാക്കും പോയി. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഇനി കാട്ടേണ്ടത് എന്താണെന്ന് ഉസ്താദ്മാർ പറഞ്ഞുതരും. അതെന്താണ്? ഒരാളെ കണ്ടെത്തുക, അയാൾക്ക് വേണ്ടി ഒരു രാത്രിക്ക് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കുക. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിബന്ധന എന്താണ്? പിറ്റേന്ന് തലാക്ക് കല്യാണം. കാര്യം എന്തിനാണ് ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഈ ആദ്യത്തെ ഭർത്താവിന് ഈ പെണ്ണിന് രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ നിബന്ധന എന്താണ്? ആ പെണ്ണിനെ നാളെ നീ തലാക്ക് ചെല്ലണം. അങ്ങനൊരു കല്യാണമല്ല സഹോദരന്മാരെ. ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നതുകൊണ്ടും അന്ധമായ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ടുമാണ്. ഈ അടുത്ത സമയത്താണ് ഈ പിന്നെ ഈ പ്രദേശത്ത് നിന്ന് ഒരാൾ എന്നെ ഫോൺ ചെയ്ത് അവിടെ കുടുംബത്തിൽ നിന്നുള്ള സംഭവം വിശദീകരിച്ചത്. ഇത് വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിന് വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. എന്താ അല്ല പറഞ്ഞത്? അത്വലാഖു മറത്താനി, ത്വലാഖ് എന്ന് രണ്ട് തവണയായിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. രണ്ട് തവണയായിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് ത്വലാഖ് എന്ന് പറഞ്ഞു. പെണ്ണിനെ അവിടെ ശുദ്ധി കാലഘട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഇല്ലാത്ത അവസ്ഥയിലാണ് ത്വലാഖ് ചെല്ലേണ്ടത്. അപ്പോളെ ത്വലാഖ് സഹീഹ് എന്നാകുള്ളൂ. അല്ല, ദേഷ്യം വരുമ്പോഴത്തേക്ക് ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ ത്വലാഖ് ശരിയല്ല. സാധാരണ ഒരു ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ ശാരീരിക ബന്ധം നടന്നതിന് ശേഷമാണ് ആ മനുഷ്യൻ ത്വലാഖ് ചൊല്ലുന്നതെങ്കിൽ ആ ത്വലാഖ് ശരിയല്ല. ആ ത്വലാഖ് തന്നെ ഇസ്ലാമിൽ സംഭവിക്കൂല. പക്ഷെ അതൊക്കെ ആർക്കാ മനസ്സിലാക്കിയിട്ടുള്ളത്? ആ മൂന്ന് ചൊല്ലി എന്ന് പറഞ്ഞേക്കും അവസാനം ഈ ഒരു പിന്നെ കുതന്ത്രത്തിന് വേണ്ടി സമൂഹത്തിന് ഇങ്ങനെ തെണ്ടി നടക്കുകയും അതുപോലെ തന്നെ അതിന് ഫത്വ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ നടക്കുകയും അതിന് ഫത്വ കൊടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ത്വലാഖ് ചെയ്യേണ്ട കൃത്യമായ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ട്. അങ്ങനെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം കഴിഞ്ഞു, രണ്ട് പ്രാവശ്യം ആ ഇതിൽ വേണമെങ്കിൽ അയാൾക്ക് തിരിച്ചെടുക്കാം. ഇനി മൂന്ന് പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ അയാൾക്ക് തിരിച്ചെടുങ്കിൽ അള്ളാഹ് പറഞ്ഞു, വൈൻ തല്ലഖഹ, മൂന്നാമത്തെ ത്വലാഖ് ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു, അതിനുശേഷം ആ പെണ്ണിനെ അയാൾക്ക് അനുവദനീയമല്ല. ഹത്താ തൻകിയ സൗജൻ ഗൈറ, മറ്റൊരാൾ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നവരെ, മറ്റൊരാൾ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു പറയാണ്, തല്ലഖ റജുലു ഉംറത്തു സലാതൻ, അയാൾ മൂന്ന് ഘട്ടമായിക്കൊണ്ട് ആ പെണ്ണിനെ തലാഖ് ചൊല്ലി. തലാഖ് ചൊല്ലിയിട്ട് ഫസവജഹ റജുലുൻ സുമ്മ തല്ലഖ ഖബല യദ്ഖുലു ബിയ, വേറൊരാൾ ആ പെണ്ണിന് സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ചു. ആ സ്വാഭാവിക കല്യാണം കഴിച്ചിട്ട് അയാൾ തലാഖ് ചൊല്ലി. അപ്പോൾ അയാൾ തലാഖ് ചൊല്ലുന്നതിന് മുമ്പ് അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല. ഇതിനെപ്പറ്റി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ ഭർത്താവ് റസൂലുള്ളാഹി അടുക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്കവിടെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല. കാരണം അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കൽ അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യം. എന്തുകൊണ്ട് ഈ തൊലാക്ക് കൊണ്ട് കളിക്കാതിരിക്കാൻ, ദേഷ്യം പൊരുങ്ങുമോതിരിക്കാൻ, എന്നെ മൂന്നും ചൊല്ലി മൂന്നും തുപ്പി എന്ന് പറഞ്ഞ് അവസാനം കുടുംബം വഴിയാധാരമാക്കാൻ ഇസ്ലാം നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ ദീനുള്ള കാര്യമാണ്. പക്ഷേ ഈ ദീനിൻ്റെ നിയമങ്ങളെ ഈ എന്തെങ്കിലും യുക്തി കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് ആരെ, അൽ മുഹല്ലില, ചടങ്ങിന് നിൽക്കുന്ന ആളുകളെ. ചടങ്ങിന് നിൽക്കുന്ന ആൾ, അതോ കല്യാണം കഴിക്കാൻ ആയിക്കോട്ടെ, എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം, നാളെ ഞാൻ തലാക്കി ചെല്ലിക്കോളാം എന്ന് പറയുന്ന ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഈ ചെങ്ങായിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. വൽ മുഹല്ലില ലഹു, ആർക്ക് വേണ്ടിയാണ് ഇവൻ ചടങ്ങ് നിൽക്കുന്നത്, അവനെയും അഥവാ അവിടെ ആദ്യത്തെ ഭർത്താവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അള്ളാഹിൻ്റെ ലഅനത്ത് മനുഷ്യനുണ്ടാവുന്ന, നമ്മൾ ആലോചിച്ചു, ഈ അള്ളാഹിൻ്റെ ലഅനത്തുള്ള പ്രവർത്തനത്തിനാണ് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാർ ഫത്വ കൊടുക്കുന്നത്. എത്ര സങ്കടകരമായ കാര്യം! അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിട്ടുള്ള കാര്യം. ഇനിയോ ഞാൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എന്താ തലാക്കുണ്ടായിരുന്നു? ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറയാൻ, കാന തലാഖു അഹദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീബക്കറും വസനത്തിൻ മിൻ ഖലാഫത്ത് ഉമറിൻ തലാഖ തലാത്ത വായിദത്തിൽ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിൽ ആദ്യത്തെ രണ്ട് വർഷവും മൂന്ന് വട്ടം ഒരാൾ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാലും ഒറ്റന്നേ ആകുള്ളൂ. പിന്നെ അത് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് തിരുത്താൻ കാരണം എന്താ അറിയോ? ആളുകൾ ഇങ്ങനെ തലാഖ് കൊണ്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ഒരു ഭരണ നടപടി എന്ന നിലക്ക് അതിനവിടെ പരിധി വെച്ചതാണ്. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഉഖ്ബിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റജുലിൻ തല്ലഖ ഇംറത്തു സലാത്തൻ തത്ലീഖാത്തൻ ജമീഅൻ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരാൾ അറിവില്ലായ്മ കൊണ്ട് അനേ മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ മൂന്ന് ചൊല്ലി ഒറ്റയടിക്ക് മൂന്ന് തലാക്കും ചൊല്ലി എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഫഖാ മഗൽബാൻ, ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് ദേഷ്യം വന്നു. എന്നൊരു പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യുൽഅബു ബിക്കിതാബില്ലാഹി തആല വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹിന്റെ കിതാബ് കൊണ്ട് കളിക്കണോ? അഥവാ റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ എന്ന് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പെട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉമ്മുർഖാനെ, അബൂർഖാനെ എന്ന് പറയുന്ന സഹാബി, ഉമ്മുർഖാൻ റളിയല്ലാഹുവിനെ തലാക്ക് ചൊല്ലി. തലാക്ക് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇതുപോലത്തെ മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞ് പ്രവാചകൻ, റാജ ഇംറതക, നീ നിന്റെ പെണ്ണിനെ തിരിച്ചെടുക്കണം. അപ്പോൾ ആ സഹാബി പറഞ്ഞു, ഇന്നി തല്ലഖ്തുഹ തലാസൻ, നബി ഞാൻ അവിടെ ഒറ്റയടിക്കന്നെ മൂന്ന് ചൊല്ലിയിട്ടുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞു, ലഖദ് അലിംതു, അത് എനിക്കറിയാം, തിരിച്ചെടുക്ക്, ഫഇന്നഹ വാഹിദ, അതൊറ്റ തലാക്കിയായിട്ടുള്ളൂ, നീ അവിടെ തിരിച്ചെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച്, ഇത്രയും പ്രവാചകന്റെ ഹദീസുകൾ ഉണ്ടായിട്ട് ഒരു മദ്ഹബിൽ ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മദ്ഹബിന്റെ അഭിപ്രായങ്ങളെ മാത്രം മാനിച്ച് ഹദീസുകളൊക്കെ ഒഴിവാക്കി ഈ ഒരു ചടങ്ങ് നിൽക്കുക എന്ന് പറയുന്നത് തനിച്ച ഹറാം. നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്കി, ഹലാല സെന്ററുകളുണ്ട് അവിടെ. ഹലാല സെന്റർ ഇതുപോലെ മൂന്ന് തലാക്കും പിന്നെ ഒപ്പം ചെല്ലിയ ആളുകൾക്ക് ആ പെണ്ണിന് ഇവനെ ഹലാലാക്കി കൊടുക്കുന്ന ഹലാല സെന്റർ, വിചാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന മുത്ത മനുഷ്യന്മാരുള്ള സെന്റർ ഉത്തരേന്ത്യയിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഇതൊക്കെ ദീനിന്റെ പേരിൽ നടക്കുന്ന പച്ചയായ വ്യഭിചാരമാണ്, പച്ചയായ വ്യഭിചാരം. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നിത് പറയാൻ കാരണം, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ വരെ ഇതിനെ പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാർ ഇതിനൊക്കെ അനുകൂലമായിക്കൊണ്ട് ഫത്വയും കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട്. ഇസ്ലാമിലുള്ളത് എന്ന് പറഞ്ഞാൽ മൂന്ന് തലാക്ക് കല്ലിച്ച് കഴിഞ്ഞിട്ട് അവസാനം ആ പെണ്ണിനെ വേറൊരാളെ സ്വാഭാവികമായിട്ട് കല്യാണം, ഇവന്റെ പ്രേരണ കൊണ്ട് കല്യാണം കഴിക്കില്ല. ഇനി ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു ഭർത്താവ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തും ഒരാൾക്ക് മറ്റൊരാളെ ഒരു പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെണ്ണിന്റെ ഭർത്താവാണ് അയാൾ. പിന്നെ അയാളോട് എങ്ങനെ ഇസ്ലാമിക നിയമപ്രകാരം തലാക്കിന് നിർബന്ധിക്കുക? ഇച്ച എന്റെ പെണ്ണുങ്ങളെ തലാക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അധികാരമുണ്ടോ? അവന്റെ ഭാര്യയായി കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ആ മനുഷ്യനോട് നീ നിന്റെ ഭാര്യയെ തലാക്ക് ചെല്ലണം, എന്നിട്ട് എനിക്ക് അവളെ കെട്ടണം എന്ന് പറയാൻ ഇസ്ലാമികമായി കൊണ്ടൊരു ഒരു നിയമവും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇനി മാത്രമല്ല, ദിവസം നിശ്ചയിച്ച് അല്ലെങ്കിൽ അവധി നിശ്ചയിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിയും ഇസ്ലാമില്ല. അതൊക്കെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏർപ്പാടുകളാണ്. ഇതൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇസ്ലാമിൽ ഉള്ളതുള്ളതുപോലെ ചെയ്താൽ ആർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏതെങ്കിലും മദ്ഹബിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂട്ടിമാട്ടുകയോ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇസ്ലാമിൽ പ്രവാചകൻ പറഞ്ഞ പോലെ നീഷാദീന ഇല്ലാ കലബഹു, ദീൻ ആരെങ്കിലും കുടുസാക്കിയിട്ടുണ്ടെങ്കിൽ ആ കൂടുസ് അവനും ഉണ്ടാവും. ആ ദീൻ അവൻ അതിജയിക്കും, അവരുടെ ദീൻ അവൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദീനിൻ്റെ കാര്യങ്ങൾ ഉള്ളതുപോലെ രൂപത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
0: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. ഖുതുബ നിർവഹിച്ചത് അബ്ദുൽ മാലിക് സലഫി. പീസ് റേഡിയോ.
2: tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂലൈ 20 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2027 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ച വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. 2026 ജൂലൈ 20 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിക്ക് സാഹചര്യം അനുകൂലമായി സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ആരോഗ്യപൂർണമായ നിലയിൽ ഏറെ സംതൃപ്തിയോടെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് നീട്ടിവെക്കുന്നതും ഉചിതമല്ല. അള്ളാഹു നമുക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവസരം നൽകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കാം. ഹജ്ജ് അപേക്ഷ നൽകുന്നത് മുതൽ പുറപ്പെടുന്നതുവരെ ഹാജിമാരെ സഹായിക്കാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇതു സംബന്ധിച്ച വിവരങ്ങൾ മുസ്ലിം സംഘടനകൾക്കും വേദികൾക്കും മഹല്ല് ജമാഅത്തുകൾക്കും നൽകിക്കഴിഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അടുത്ത വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ജൂലൈ 20 വരെയാണ് ഹജ്ജിനുള്ള അപേക്ഷകൾ നൽകാവുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം, ഇംഗ്ലീഷിന് 50% വേണം. 2025 ജൂലൈ 1, 2010 ജനുവരി 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത, ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ സുന്നത്ത് നോമ്പുകളുടെ മഹത്വം എന്ന വിഷയത്തിൽ ഇബ്രാഹിം സലഫി പുലാമന്തോൾ സംസാരിക്കുകയാണ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വർഗം ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിപ്രധാനമാണ് നിർബന്ധവും ഐച്ഛികവുമായ ആരാധനാകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ആലസ്യഭാവം കാണിക്കാനല്ല, മറിച്ച് അവയിൽ ധൃതിപ്പെടുവാനാണ് അള്ളാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെടുവീൻ. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും ധൃതിപ്പെടുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ അർലുഹസ്സമാവാത്തുൽ അർദ്, ആകാശഭൂമികളേക്കാൾ വിശാലമാണ്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അതൊരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, പ്രയാസമുള്ള സമയത്തും എളുപ്പമുള്ള സമയത്തും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണവർ. വൽകാലിമീനൽ ഗൈൽ, തങ്ങൾക്കുണ്ടാകുന്ന കോപത്തെ അടക്കി വെക്കുന്നവരാണവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുഗൃതം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളിലേക്കും സ്വർഗത്തിലേക്കും ധൃതിപ്പെടുവാനാണ് നമ്മോട് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ നന്മയുടെ കാര്യത്തിൽ മത്സരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുൻകടക്കുക, മത്സരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ ധൃതിയിൽ നിങ്ങൾ നന്മകളിലേക്ക് എത്തുവീൻ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നന്മകളിൽ, പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുന്നത്ത് നോമ്പുകൾ എന്നുള്ളത്. ഫർള് നോമ്പുകളിൽ അതീവ ജാഗ്രതയും സൂക്ഷ്മതയും കാണിക്കുന്ന പല ആളുകളും സുന്നത്ത് നോമ്പുകളോട് നിസ്സാര സമീപനം സ്വീകരിക്കുന്നത് കണ്ടുവരാറുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് കരണീയമായതല്ല അത്. ആത്മീയമായ ഉന്നതിയും റബ്ബിൻ്റെ പ്രീതിയും സാമീപ്യവും നേടാൻ പറ്റുന്ന ഇതുപോലുള്ള മറ്റൊരു കർമ്മവും വേറെയില്ല. കാരണം നോമ്പ് എന്ന പുണ്യകർമ്മം അള്ളാഹുവും തൻ്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാടാണ്. സുന്നത്ത് നോമ്പുകൾ ആത്മീയവും മാനസികവുമായ വിശുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുമാത്രമല്ല, സുന്നത്ത് നോമ്പുകൾ മുഖേന നമ്മുടെ മനസ്സ് കൂടുതൽ കരുണയുള്ളതും കനിവ് നിറഞ്ഞതുമായി തീരുന്നു എന്നുള്ളതുമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെയും അവനോടുള്ള വിധേയത്വത്തിൻ്റെയും ഏറ്റവും നല്ല ഒരു തെളിവുകൂടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്ത് നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായി കാണേണ്ടുന്ന ഒന്നല്ല. ധാരാളം ധാരാളം മാനസികമായ, ശാരീരികമായ, ഭൗതികമായ, ആത്മീയമായ നേട്ടങ്ങളാണ് അതിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. സുന്നത്ത് നോമ്പുകളുടെ മഹത്വങ്ങൾ വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുന്നത്ത് നോമ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിന്മകളിൽ നിന്നും അതുപോലെ തന്നെ ദുർനടപ്പുകളിൽ നിന്നും നോമ്പ് മനുഷ്യനെ കാത്ത് സംരക്ഷിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്,

ആഗ്രഹിക്കാത്ത, അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അള്ളാഹു ആവസിൽ നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം നരകമെന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല കത്തിക്കുന്നത് കല്ലുകളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള തണൽ പോലും തീയിൻ്റെ തണലാണ്. അവിടെയുള്ള കാറ്റുപോലും ശരീരത്തിലെ തൊലികളുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന ഉഷ്ണക്കാറ്റുകളാണ്. അവിടുത്തെ ചെറിയ ശിക്ഷ പോലും തലച്ചോറ് തിളച്ചു മറിയുമാറ് വേദനയുണ്ടാക്കുന്ന ശിക്ഷയാണ്. അവിടുത്തെ നരകവാസിയുടെ ശരീരത്തിൻ്റെ വലുപ്പം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലുതാണ്. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ ആ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതൊരിക്കലും നമുക്ക് കഴിയുന്ന ഒന്നല്ല, അസഹനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും പരിശ്രമിക്കുന്നവരാണ് വിശ്വാസികൾ. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഉനി ലിൽ അബ്ദി, നോമ്പും ഖുർആനും അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ്. പരലോകത്ത് ശഫാഅത്ത് ചെയ്യും. യഖൂലു സ്സിയാം, നോമ്പ് പറയുമെന്നാണ്. ഐ റബ്ബി, റബ്ബേ, ഇന്നി മനഅതുഹു ത്വആം വശ്ശഹവാത്തി ബിന്നഹാർ, പകലിൽ ഞാൻ അവൻ്റെ ഭക്ഷണവും അവൻ്റെ ഇച്ഛകളെയും തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഫശ്ശഫിഅനീ ഫീഹ്, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് നീ ശുപാർശക്കനുമതി നൽകിയണമേ എന്ന് നോമ്പ് പറയുമെന്നാണ്. അപ്പോൾ നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശയുമായി കടന്നു വരുന്ന മഹത്തായ ഒരു കർമ്മമാണ് നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലു അമലി ബിനി ആദം യുലാ അഫ്, മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇരട്ടിക്കും. അൽഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ തന്നെ പത്തിരട്ടിയാണ് പ്രതിഫലം. ഇലാ സബ്ഇമി അതിലഇഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ഒരു നന്മക്ക് തന്നെ ലഭിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇല്ല സൗം, എന്നാൽ നോമ്പിനങ്ങനെയല്ല. ഫ ഇന്നഹൂലീ, അതെനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത്. യദഉ ശഹ്വതഹു വത്വആമഹു മിൻ അജ്ലീ, എനിക്ക് വേണ്ടിയാണ് അവനവൻ്റെ ഭക്ഷണവും അവൻ്റെ ഇച്ഛയെയും മാറ്റിവെച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയും എന്നുള്ളതാണ്. അപ്പോൾ നിർണയിക്കാനാവാത്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ഈ നോമ്പ് എന്നർത്ഥം. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പിൻ്റെ മറ്റൊരു മഹത്വമാണ് അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി അസ്സ വജല്ല, ഏതെങ്കിലും ഒരടിമ ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പ് നോറ്റാൽ, ഇല്ലാ ബഅദല്ലാഹു അസ്സ വജല്ല ബിദാലികൽ യൗമി വജ്ഹഹു അനിന്നാരി സബ്ഈന ഖരീഫ, 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും അവൻ്റെ മുഖത്തെ അള്ളാഹു വിദൂരപ്പെടുത്തുന്നതാണ്. അപ്പോൾ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും നമുക്ക് അകലാൻ സാധിക്കും ഒരൊറ്റ സുന്നത്ത് നോമ്പ് കൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിയുന്നവരെല്ലാം കഴിയും പോലെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് സുന്നത്ത് നോമ്പുകൾ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അബൂ ഖത്താദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അൻ സൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഫീഹി വുലിത്തു വ ഫീഹി ഉൻസില അലയ്യ, ഞാൻ ജനിച്ച ദിവസമാണത്, എനിക്ക് വഹി നൽകപ്പെട്ട ദിവസവും ആണത്. അതുകൊണ്ട് തന്നെ അന്ന് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ് എന്നർത്ഥം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസാണ്,
തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്.

0: തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ഫഉഹിബ്ബു അയ്യുഅറള അമലീ വഅന സ്വാഇം, റസൂലുള്ളാഹി പറയാണ്, അപ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ പ്രത്യേകം സുന്നത്ത് നോമ്പുകൾ എടുക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് അയ്യാമുൽ ബീർ, അഥവാ ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പിനാണ് അയ്യാമുൽ ബീർ എന്ന് പറയുക. അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു പറയാണ്, ഔസാനി ഖലീലി ബിസലാസ്, എൻ്റെ ഉറ്റ സുഹൃത്ത് അഥവാ റസൂലുള്ളാഹി മൂന്ന് കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. ലാ അദഉഹുന്ന ഹത്ത അമൂത്ത്, ഞാൻ മരണപ്പെടുന്നത് വരെ അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അതിലൊന്ന് പറഞ്ഞത്, സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും മൂന്ന് നോമ്പുകൾ എന്നുള്ളതാണ്. അപ്പോൾ മൂന്ന് നോമ്പുകൾ മാസത്തിൽ അനുഷ്ഠിക്കുക. അത് എപ്പോഴുമാകാം. ഒരാൾ മാസത്തിൻ്റെ ആദ്യത്തിലൊരു നോമ്പെടുത്തു, പിന്നെ മധ്യത്തിലൊരു നോമ്പെടുത്തു, പിന്നെ അവസാനത്തിലൊരു നോമ്പെടുത്തു, അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരാൾ മാസത്തിൻ്റെ ആദ്യത്തിൽ രണ്ട് നോമ്പ് അടുപ്പിച്ചെടുത്തു, പിന്നെ അവസാനത്തിലൊരു നോമ്പെടുത്തു, അങ്ങനെ ചെയ്താൽ മതി. മാസത്തിൽ മൂന്ന് നോമ്പ് അങ്ങനെ ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ്. അഥവാ റമളാൻ ഒഴികെ 11 മാസവും അങ്ങനെ ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ മാസത്തിൽ മൂന്ന് നോമ്പുകൾ എടുക്കുക, അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അയ്യാമുൽ ബീളിൻ്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കലാണ്, അഥവാ 13, 14, 15. അപ്പം അങ്ങനെ നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് മാസത്തിൽ എപ്പോഴെങ്കിലും മൂന്നെണ്ണം എടുത്താലും മതിയാകുന്നതാണ്. അതുപോലെ തന്നെ സുന്നത്തായ മറ്റൊരു നോമ്പാണ് ശവ്വാലിലെ 6 നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റു, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നീട് ശവ്വാലിൽ അതിനെ തുടർന്ന് 6 എണ്ണവും നോറ്റാൽ, കാന കസിയാമി ദഹർ, അവൻ വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. അപ്പം റമളാനിൽ നോമ്പ് നോറ്റ് അതിനുശേഷം 6 നോമ്പ് എടുക്കുക. റമളാനിലെ നോമ്പ് കലാ ആയിരിക്കെ അത് നോറ്റ് വീട്ടാതെ 6 നോമ്പെടുക്കാൻ പാടില്ല. റമളാനിലെ നോമ്പെടുത്ത് അത് പൂർത്തിയാക്കി അതിനുശേഷം 6 നോമ്പെടുത്താനുള്ള പ്രതിഫലമാണ് ഈ പറയുന്നത്. അതുപോലെ അർഫ ദിവസം പ്രത്യേകം നോമ്പുണ്ട്. ദുൽഹിജ്ജ 9-ന് റസൂലുള്ളാഹി പറഞ്ഞത്, യുകഫ്ഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേകം സുന്നത്തായ നോമ്പാണ്. അതുപോലെ തന്നെ മുഹറം 9-നും 10-നും താസുഅ ആഷുറ എന്ന ദിവസങ്ങളിൽ നോമ്പ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിയാമു യൗമി ആഷുറ, ആഷൂറ ദിവസത്തിലെ നോമ്പ്, അഹ്തസിബു അലല്ലാഹി അയ്യുകഫ്ഫിറ സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ, ഇതെല്ലാം പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകളാണ്. പ്രത്യേകം ഹറാമായ അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന് അയ്യാമു തശ്രീഖിൻ്റെ ദിവസം, അതുപോലെ തന്നെ ഈദിൻ്റെ ദിവസങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഹൈലുള്ള നിഫാസുള്ള സമയങ്ങളിൽ, അതുപോലെ തന്നെ തുടർച്ചയായി മുറിക്കാതെ തുടർച്ചയായി ദിവസവും നോമ്പെടുക്കുന്നൊരവസ്ഥ, അതുപോലെ തന്നെ 2 ദിവസം ഒക്കെ മുറിക്കാതെ അടുപ്പിച്ച് നോമ്പെടുക്കുന്ന ഒരവസ്ഥ, അതുപോലെ വെള്ളിയാഴ്ച മാത്രം പ്രത്യേകമാക്കി നോമ്പെടുക്കുന്ന അവസ്ഥ, ഈ നോമ്പുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം വിരോധിക്കപ്പെട്ടതാണ് എന്നതൊഴികെ മറ്റുള്ള ദിവസങ്ങൾ നമുക്ക് നോമ്പ് അനുവദനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം കൃത്യമായി പഠിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. വിഷയം കൈകാര്യം ചെയ്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: മാഷല്ല, നല്ലൊരു ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മൾ കേട്ടത്. മിശാരി റാഷിദ് അൽ അഫാസി ഹഫിളയുള്ളയുടെ ഒരു പാരായണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരായണം കേട്ടിരിക്കാൻ വളരെ ഹൃദ്യമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ധാരാളം അക്കാദമിക് യോഗ്യതകൾ നേടിയിട്ടുള്ള അദ്ദേഹം ധാരാളം മസ്ജിദുകളിൽ, പ്രത്യേകിച്ച് കുവൈത്തിലെ മസ്ജിദുൽ കബീറിൽ ഇമാമായും മുഅദ്ദിനായും ധാരാളം വർഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹറമിലെ ഇമാമല്ല, എവിടത്തേനെ അത് വിചാരിച്ച് അതിൽ കുറവായിട്ട് നമ്മൾ കാണില്ല. മറിച്ച് അദ്ദേഹം ജോലി ചെയ്തൊരു മസ്ജിദ് എനിക്ക് മസ്ജിദുൽ കബീർ, കുവൈത്തിലെ മസ്ജിദുൽ കബീറിലാണ്. ഓക്കെ, ഇന്നത്തെ ഖുർആൻ പാരായണത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് വരുമ്പോൾ എന്താണ് മുസ്തഫ അൻസാരി നിങ്ങൾക്ക് തോന്നുന്നത്?
1: ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലൂടെ നമ്മളേറെ പ്രാധാന്യം നൽകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തുകയാണ്. അതായത്, നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളായിക്കോട്ടെ, ആരാധനാകർമ്മങ്ങളായിക്കോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും നമ്മൾ നിർവഹിക്കേണ്ട ഒട്ടനവധി ബാധ്യതകൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയ സ്ഥാനത്തിൻ്റെയും അസ്തമയ സ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിക്കുന്നതിലല്ല പുണ്യം. മറിച്ച് പുണ്യവാൻ എന്നാൽ ഏതൊരുവനാണ് എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിച്ച് അതോടൊപ്പം ധനം അതിനോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ കുടുംബ ബന്ധമുള്ളവർക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും അങ്ങനെ കരാറുകൾ നിർവഹിക്കുകയും വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും അക്കൂട്ടരത്തരെ സത്യം പറഞ്ഞവർ അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ളവർ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതായത്, നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റബ്ബ് കുറച്ച് ക്വാളിറ്റിയും കൂടെ പറയുന്നുണ്ട്. ആ ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം അഥവാ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടെ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിലുള്ള നമ്മുടെ ശ്രദ്ധയുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ അനാഥ കുട്ടികൾ, അഗതികൾ, വഴിപോക്കന് ഇങ്ങനെ തുടങ്ങി പല മേഖലയിലുള്ള ആളുകളുടെ വിഷയത്തിലും നമ്മൾ ഇടപെടുകയും അതോടൊപ്പം നമസ്കാരം നിർവഹിക്കുകയും നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ഒക്കെ ചെയ്യുക, കരാറ് പാലിക്കുക. ഇതിലോരോ വിഷയങ്ങളും വളരെ വിശദമായ വിശാലമായ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ ആയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വചനങ്ങളെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: മുസ്തഫ അൻസാരി, ഈ ആയത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നമ്മളെ ശ്രോതാക്കൾ നമ്മളോട് പറയേണ്ടത്. കാരണം അവർ പഠിച്ചൊരായത്താണ്, അവരെന്ത് ചെയ്താണ് ഈ ആയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെ എന്ത് ചെയ്യട്ടെ, അവർ കുറിക്കട്ടെ എന്നാണ് പറയാനുള്ളത്.

0: ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
1: മതേതര ശക്തികൾ മൗനം വെടിയുക. നഗ്നമായ വർഗീയത വിശ്വാസ പ്രമാണമായി സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ നാട് വാഴുമ്പോൾ അതിന്റെ അപകടം ശരിക്കും മനസ്സിലാക്കാനോ വിലയിരുത്താനോ കഴിയാതെ മതേതര ജനാധിപത്യ സഖ്യങ്ങൾ സമകാലീന ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അരാജകത്വം കൊടികുത്തി വാഴുകയാണ്. മുസ്ലിം ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്നു. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞ മുസ്ലിം കുട്ടികളെപ്പോലും അതിക്രൂരമായി മർദ്ദിക്കുന്നു. പശുക്കടത്തും ബീഫ് സൂക്ഷിച്ചതും ആരോപിച്ച് മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലുന്നു. ഫാഷിസത്തിന്റെ ഇന്ത്യൻ പതിപ്പുകളാണ് സംഘപരിവാർ കക്ഷികൾ എന്നും ഹിറ്റ്ലറുടെ സാമൂഹ്യ വീക്ഷണമാണ് ഇവരുടേതെന്നുമുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹിറ്റ്ലറും നാസി പാർട്ടിയും ജർമ്മനിയിൽ വേരുറപ്പിച്ചത് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. 1928 ജർമ്മൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിക്ക് വെറും 12 സീറ്റ് മാത്രമാണുണ്ടായിരുന്നത്. 1933 250 സീറ്റുകളും 44% വോട്ടും നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. തുടർന്ന് അധികാരത്തിലെത്തിയതോടെ പാർലമെന്റിനെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി. അതുപോലെ 1984 വെറും 2 MP മാത്രമുണ്ടായിരുന്ന ബി ജെ പിയാണ് പാർലമെന്ററി സമ്പ്രദായം ഉപയോഗിച്ച് ഇന്ന് ഭരണകക്ഷിയായി തീർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളോ പാർലമെന്ററി സംവിധാനമോ ഫാഷിസത്തിന്റെ വരവിനെ ചെറുക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത് ബോധ്യപ്പെടുത്തിത്തരുന്നു. അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്കായുള്ള പരക്കം പാച്ചിലിൽ അന്ധത ബാധിച്ച മതേതര കക്ഷികൾ ഈ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു. ഗാന്ധിജി ഫാഷിസത്തിന്റെ ഈ മുഖം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സന്തത സഹചാരിയുമായിരുന്ന പ്യാരിലാൽ മഹാത്മാഗാന്ധി അന്ത്യഘട്ടം എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യസമരം കത്തിനിന്ന കാലം, മഹാത്മാഗാന്ധിയുടെ പിന്തുണയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനം ലഭിക്കാൻ കഴിയില്ലെന്ന് ഫാഷിസ്റ്റുകൾ മനസ്സിലാക്കി. 1934 AICC RSS അടക്കമുള്ള ഫാഷിസ്റ്റ് സംഘടനകളെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത കാലമായിരുന്നു അത്. ഗാന്ധിയെ സ്വാധീനിക്കാൻ അവർ ശ്രമമാരംഭിച്ചു. അങ്ങനെ ഗാന്ധിയുടെ ആസ്ഥാനമായിരുന്ന വർദ്ധയിൽ നടന്ന ഒരു RSS ക്യാമ്പ് സന്ദർശിക്കാൻ ഹെഡ്ഗേവാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്വതസിദ്ധമായ മര്യാദപ്രകാരം അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തതിനുശേഷം ഗാന്ധി പ്രകടിപ്പിച്ച അഭിപ്രായം പ്യാരിലാൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. പരിപാടിക്കിടയിൽ കൂട്ടത്തിൽ വന്ന ഒരാൾ ഗാന്ധിയോട് RSSന്റെ മഹിമ എടുത്തു പറയാൻ തുടങ്ങി. അവർ അച്ചടക്കവും ധീരതയും പ്രകടിപ്പിക്കുന്നതായി അയാൾ ചൂണ്ടിക്കാട്ടി. ഗാന്ധിജി അതിന് കൊടുത്ത മറുപടി, ഹിറ്റ്ലറുടെ നാസികളും മുസോളിനിയുടെ ഫാഷിസ്റ്റുകളും അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ്, എന്ന കാര്യം മറക്കേണ്ട. അതായിരുന്നു ഫാഷിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അക്രമങ്ങളും മൗലികാവകാശ ധ്വംസനങ്ങളും നുണപ്രചരണവും അവയ്ക്കെല്ലാം അധികാരം കൈയാളെന്നവർ നൽകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയും കണ്ടിട്ടും ഇതിനെല്ലാം മുമ്പിൽ വാതുറക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആൾക്കൂട്ടമായി മാറരുത് മതനിരപേക്ഷത നാട്ടിൽ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന പാർട്ടികൾ.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി, മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: പീസ് റേഡിയോ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സംസാരം. സ്വന്തത്തെ വിസ്മരിച്ചുകൊണ്ട് പുണ്യം കൽപ്പിക്കുന്ന വ്യക്തികളാവരുത്. നിർബന്ധമായ ആരാധനകൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും. ആരാണ് ഭക്തിയുള്ളവൻ? ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ബഹുമാനനായ സഹൽ അരിപ്ര സൂറ അൽ ബഖറയുടെ 44, 45, 46 വചനങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പങ്കതയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ നാം അല്പം ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് 42, 43 വചനങ്ങളാണ്. അതിനുശേഷമുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈയൊരു സംരംഭത്തെ നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. 44, 45, 46 വചനങ്ങളാണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരും മുസ്ഹഫ് നിവർത്തി വച്ച് ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി പാരായണം ചെയ്യുന്ന ആയത്തുകൾ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നോക്കിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. أعوذ بالله من الشيطان الرجيم أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. ഇപ്പോൾ കേട്ട ഈ 3 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓതിയ ആ 3 ആയത്തുകൾ അഥവാ 44, 45, 46 വചനങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തിലാവത്തിനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നമുക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. അത മുറൂനസ ബിൽ ബിരി വതസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അവിടെ അത മുറൂനസ ബിൽ ബിരി ബിൽ ബിരി ബിർ എന്നാണ് അത്. ശബ്ദുള്ള റായിന് അല്ലെങ്കിൽ അല്ലാതെയും കസർ വരുമ്പോൾ രായുടെ ശബ്ദമാണ് വരിക. ആ റായിന് തർക്കയൊക്ക് ചെയ്ത് രായുടെ ശബ്ദത്തിൽ ഉച്ചരിക്കണമെന്നാണ് നിയമം. അതുപോലെ തന്നെ അ ത മൊറൂന എന്ന് പറയേണ്ടതില്ല. അ ത മൊറൂന അ ത മൊറൂന നാസ ബിൽ ബിരി വതസൗന അൻഫുസകും തൻസൗന അൻഫു. അവിടെയൊക്കെ ഇഖ്ഫാ ബിഗുന്നയാണ്, മണിച്ച് മറച്ചോതണം. وَأَنْتُمْ تَتْلُونَ الْكِتَابِ تَتْلُونَ എന്ന് പറയാൻ പാടില്ല. تَتْلُونَ الْكِتَابِ ബ് എന്ന് ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കണം. കാരണം ഈ ബ് ബ എന്നുള്ള അക്ഷരം ഖുതുബു ജദ് ഹുറൂഫുൽ ഖൽഖലത്തിൻ്റെ ഹർഫിൽപ്പെട്ട അക്ഷരമാണ്. 45-ാമത്തെ വചനം നോക്കൂ. വസ്തഈനു ബിസ്സബരി വസ്സലാഹ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് സ്വാദാണ്. ബിസ്വബരി വസ്വലാഹ്. വസ്വലാത്ത് ത് അത് ഹാത്ത ആണ്, അതുകൊണ്ട് ത് എന്ന് പറയൂല. ഹാഇൽ സുക്കൂനുള്ള പോലെയാണ് വഖഫ് ചെയ്യുക. വസ്വലാഹ്. വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖാശിഈൻ ആ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 46-ാമത്തെ ആയത്ത് ഓതാം. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന യളുന്നൂന, യളുന്നൂന അത് ലോ ആണ്, ത്വാഇന് പുള്ളിട്ട ലോ ആണ്, ദാലായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. മുലാഖൂ റബ്ബിഹിം വ, റബ്ബിഹിം വ എന്ന് പറയുമ്പോൾ സാക്കിനായ മീമാണ്, സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അവിടെ ഇൽഹാറാണ്. അപ്പോൾ ചുണ്ട് റബ്ബിഹിം എന്നുള്ള മീമ് പറയുമ്പോൾ ചുണ്ട് കൂടിയ ശേഷം പിന്നീട് വ, ആ നിലയ്ക്ക് ഇൽഹാർ അവിടെ വ്യക്തമാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും തിലാവത്തുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് വചനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഇനി നമുക്കതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ സൂചിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും അതേപോലെ തന്നെ നമസ്കാരം കൃത്യമായി ജമാഅത്തായി നിർവഹിക്കുന്നവരോടൊപ്പം നിങ്ങളും റുക്ഊ ചെയ്യുന്നവരാവുക എന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജൂതന്മാരായ, യഹൂദികളായ, നസറാനികളായ, ക്രിസ്ത്യാനികളായ വേദഗ്രന്ഥത്തിലുള്ളതിനെ തിരുത്തി അവർക്ക് വേണ്ടതിനെ കൂട്ടിച്ചേർത്ത് ചിലത് മാറ്റി തിരുത്തിയ ആളുകൾ നിലക്ക് അവരോട് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സത്യത്തെ അസത്യവുമായി യഥാർത്ഥത്തെ അയഥാർത്ഥ്യവുമായി കൂട്ടിക്കലർത്തരുത്. സത്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്ന, കൽപ്പിച്ചു കൂട്ടി മറച്ചു വെക്കുകയും ചെയ്യരുത് എന്ന കാര്യവും കൂടി ആണ് കഴിഞ്ഞ ആയത്തിലൂടെ പറഞ്ഞത്. ശേഷം അള്ളാഹു ഒരു ചോദ്യവുമായിട്ടാണ് 44-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. അതമുറൂന അന്നാസ ബിൽ ബിദ്ദി വ തൻസൗന അൻഫുസകും വ അൻതും തത്ലൂന അൽകിതാബ്. ഒരു ചോദ്യമാണ്, അമറ യഅ്മുറാണ് കൽപ്പിക്കുക എന്നാണ്. തഅ്മുറു, തഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുന്നു. അതിന് മുമ്പ് എന്ത് ചെയ്തു, ഹംസത്തുൽ ഇസ്തിഫാം എന്ന പറയാം, ഒരു ഹംസ വന്നു. അതമുറൂന, അപ്പോൾ ഒരു ചോദ്യമായി മാറി, നിങ്ങൾ കൽപ്പിക്കുകയാണോ. അന്നാസ ജനങ്ങളോട്, അതമുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ, നിങ്ങൾ കൽപ്പിക്കുകയോ. അന്നാസ ജനങ്ങളോട്, ബിൽ ബിരി, ബിറു എന്ന പുണ്യം, നമ്മൾ സാധാരണ പറയാറുണ്ട് ബറ് കര, ബിറ് പുണ്യം, ബുറ് ഗോതമ്പ്, സാധാരണ നമ്മൾ ലോകത്ത് ഭാഷ പഠിക്കുമ്പോൾ പറയാറുള്ള മൂന്ന് വാചകങ്ങളാണ്. അപ്പോൾ ആ മൂന്ന് പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും അതമുറൂന അന്നാസ നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ, ബിൽ ബിരി പുണ്യം കൊണ്ട്, പുണ്യമായ കാര്യത്തിന് വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയാണ്. വ തൻസൗന അംഫുസക്കും, വ തൻസൗന നസിയ, എൻസ തൻസ എന്ന് പറഞ്ഞ മറന്നു കളയാന്ന്, വിസ്മരിക്കുക. വ തൻസൗന നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു, അംഫുസക്കും നിങ്ങളുടെ കാര്യം. നഫ്സിൻ്റെ ജംആണ്, ബഹുവചനമാണ് അംഫുസ്, നുഫൂസ് എന്നും ജംഉണ്ട്, ഇവിടെ വന്നിട്ടുള്ള പദം അംഫുസ് എന്നാണ്, അംഫുസ് എന്നും നഫ്സ് എന്ന വാക്കിന് ബഹുവചനമുണ്ട്. വ തൻസൗന, അപ്പോൾ അതമുറൂന അന്നാസ ബിൽ ബിരി, നിങ്ങൾ ജനങ്ങളോട് പുണ്യകാര്യത്തിന് കൽപ്പിക്കുകയും, വ തൻസൗന അതോടൊപ്പം തന്നെ നിങ്ങൾ മറന്നു കളയുകയും, അംഫുസക്കും നിങ്ങളുടെ സ്വദേഹങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. വ അൻതും തത്ലൂന കിതാബ്, വ അൻതും നിങ്ങളായിരിക്കെ, വ അൻതും നിങ്ങളായിരിക്കെ, നിങ്ങളാവട്ടെ, തത്ലൂന തലായത്തിൽ പറഞ്ഞ പാരായണം ചെയ്തു, ഖറഅയഖ്റഊ തലായത്തിൽ തിലാവത്ത്, അതിൻ്റെ മസ്ദറാണ് തിലാവത്ത്. വ അൻതും തത്ലൂന നിങ്ങൾ പാരായണം ചെയ്തു, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്യുന്നു, അൽ കിതാബ് വേദഗ്രന്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, നിങ്ങൾ മനുഷ്യരോട് പുണ്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. എന്നിട്ട് ഒരു ഓർമ്മപ്പെടുത്തല, വ അൻതും തത്ലൂന കിതാബ, നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു, അഫല തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ. അഖല യഅഖിലു എന്നാൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അഫല തഅഖിലൂന, നിങ്ങൾ ബുദ്ധി കൊടുത്ത്, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഭേദക്കാരായ സമൂഹത്തോടാണ് പറയുന്നത് എങ്കിലും അല്ലേ, അവർക്ക് ഇറക്കിക്കൊടുത്ത, അവരിലേക്ക് ഇറക്കിക്കൊടുത്ത, നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്ക്, അവരിൽ ആ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത തൗറാത്ത്, അതുപോലെ തന്നെ ഇഞ്ചിൽ, ഇതിലൊക്കെ എന്ത് ചെയ്തു, അവർക്കനുസരിച്ചുള്ള മാറ്റത്തിരുത്തലുകൾ അവർ വരുത്തി എന്നുള്ളതാണ്. അതിലില്ലാത്ത ചിലത് അവർക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിച്ചേർത്തു. അപ്പോൾ പടച്ചവൻ ചോദിക്കുന്ന ചോദ്യമാണ്, കൈഫ യലീഖു ബിക്കും യാ മഅശറ അഹ്ലുൽ കിതാബ്, വേദക്കാരായ സമൂഹമേ, നിങ്ങൾക്ക് എങ്ങനെയാണ് യോജിക്കുക ഈ പണി? വ അൻതും തഅ്മുറൂന അന്നാസ ബിൽ ബിദി, നിങ്ങൾ ജനങ്ങളോട് പുണ്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും, അൻ തൻസൗ അൻഫുസകും ഫലാ തഅ്തമിറു ബിമാ തഅ്മുറൂന അന്നാസ ബിഹി, നിങ്ങളുടെ കാര്യം, ആ കൽപ്പിക്കുന്ന കാര്യം, അത് നിങ്ങളിൽ വരുത്താൻ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. അനത്തും മഴാതായി തത്വങ്ങൾ കിതാബ, അതിൻ്റെ കൂടെ നിങ്ങൾ ഖുറാൻ, ആ വേദഗ്രന്ഥം, അല്ലേ, ആ വേദഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. വത്തഅലമൂന മാ ഫീഹി അലാ മൻ ഖസ്സറ ഫീ അവാമിരില്ലാ, നിങ്ങൾക്കറിയും ചെയ്യാം നിങ്ങൾ അതിൽ നിന്ന് എന്താണ് വെട്ടിച്ചുരുക്കിയത്, അതിൽ നിന്ന് മാറ്റി തിരുത്തൽ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയും ചെയ്യാം. ഇത് ഈ പണി, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എങ്ങനെ ശരിയാകും? അഫല തഅഖിലൂൻ, മാ അൻതും സാനിഊന ബി അൻഫുസികും, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് ബുദ്ധി കൊടുത്തുന്ന ആലോചിച്ചു നോക്കുന്നില്ലേ എന്ന് ഉള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അതായത് ബനൂ ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട യഹൂദികളായ നസ്രാനികളായ ആളുകൾ, അവർ ജനങ്ങളോട് അള്ളാഹുവിനനുസരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, അവർ തഖ്‌വ കൊണ്ട് ഉപദേശിക്കുന്നു, പുണ്യം ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുന്നു, അവർ എന്തു ചെയ്യുന്നു, ആ വേദഗ്രന്ഥത്തെ നേരെ, അത് പറഞ്ഞതിന് നേരെ എതിര് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റബ്ബിൻ്റെ ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ചോദ്യം അവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് എങ്കിലും, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോടെല്ലാം ഒന്നടങ്കം നമ്മളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അതായത് തത്രകൂന അൻഫുസകും തൻഹൗന അന്നാസ അനിൽ കുഫ്രി ബിമാ ഇൻദകും മിനൽ നബുവതി വൽ അഹ്ദി മിനത് തൗറാത്ത്, വേദക്കാരോട് തൗറാത്തിൽ നിന്നുള്ള കരാർ, പ്രവാചകത്വം, അതിലുള്ള കാര്യങ്ങളൊക്കെ, ഇനിയൊരു അഹമ്മദ് എന്ന പേരുള്ള പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞു, അതൊക്കെ അവർക്കറിയാം. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പിന്നീട് ദൂതനായി ഖുർആനുമായി പറഞ്ഞയച്ചപ്പോൾ അവരെന്ത് ചെയ്തു, സമ്മതിക്കാൻ തയ്യാറായില്ല, അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ചെയ്യുന്നുണ്ടോ? അതിൽ പറഞ്ഞ അതിൻ്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ അതിലുള്ള ചില കാര്യങ്ങൾക്കെതിരായി ഇവിടെ ദുനിയാവിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു വചനമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതല്ലാതെ ചെയ്യുക എന്നുള്ളത്, അത് വലിയ ഗൗരവമുള്ള പാപമാണ്, ഏറ്റവും വലിയ തിന്മയാണ്, കൊടും പാതകമാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, അതിനെ നേരെ എതിര് ചെയ്യുന്നു. അവരോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിക്കൊണ്ട് നമുക്ക് ഈ ആയത്തിനെ മനസ്സിലാക്കാം. തൊട്ടു ശേഷം അള്ളാഹു പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു, ഇസ്തആന എന്ന സഹായം തേടിയെന്ന്, വസ്തഴയിനു വ, അതോടൊപ്പം ഇസ്തഴയിനു, നിങ്ങൾ സഹായം തേടുകയും ചെയ്യുമെന്ന്, ബി സ്വബരി, സ്വബർ കൊണ്ട്, സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ കൊണ്ട്, വസ്വല, നമസ്കാരം കൊണ്ടും, അപ്പം ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. കാരണം വ ഇന്നഹ ല കബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈന, വ ഇന്നഹ, തീർച്ചയായും അത്, അഥവാ ഈ പറഞ്ഞ കാര്യം, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക എന്നുള്ള കാര്യം, വ ഇന്നഹ, തീർച്ചയായും അത്, ല കബീറത്തുൻ, അത് വലിയ ഒരു കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈന, ആർക്കൊഴികെ, ഖുശൂ ഉള്ളവർക്ക്, ഖാശഅ എന്ന് പറഞ്ഞാൽ ഭക്തി കാണിച്ചു, വിനീതനായി എന്നൊക്കെയാണ്. ഖാശിഊൻ അലൽ ഖാശിഈന, ഭക്തന്മാർക്കൊഴികെ, അപ്പോൾ ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുക. നിശ്ചയമായും ഇത് വലിയ അഥവാ ഭാരിച്ച ഒരു കാര്യം തന്നെയാണ് ഭക്തന്മാരായ ആളുകൾക്കൊഴികെ. എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. 46-ാമത്തെ ആയത്തിലെ ആ ഖാശിഈൻ ആരാണ് ഭക്തന്മാർ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അൽ ഖാശിഈൻ, അലൽ ഖാശിഈൻ എന്ന് പറഞ്ഞല്ലോ ഭക്തന്മാരായ ആളുകൾക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ, നമസ്കാരവും ക്ഷമ കൊണ്ട് നമസ്കാരം കൊണ്ട് റബ്ബിനോട് സഹായം തേടാൻ കഴിയുള്ളൂ. ആരാണ് ഭക്തന്മാർ? അല്ലദീന, ഒരു കൂട്ടരാണ്. യദുന്നൂന, അവർ വിചാരിക്കുന്നു, അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്നാണ്. ഈ ലന്ന എന്ന പദത്തിന് ലന്ന് യഖീനു വേണ്ടി പ്രയോഗിക്കുന്ന ഉപയോഗം അറബി ഭാഷയിലുണ്ട്. ഇവിടെ ആ നിലക്കാണ്. അല്ലദീന, ഒരു കൂട്ടരാണ്. യദുന്നൂന, അവർക്ക് ഉറപ്പുണ്ട്, അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അന്നഹും മുലാഖു, അന്നഹും, തീർച്ചയായും അവർ, മുലാഖു, ലാഖ, യുലാഖ എന്ന കണ്ടുമുട്ടിയെന്ന, അവർ മുലാഖു കണ്ടുമുട്ടുന്നവരാണ് എന്ന്. റബ്ബിഹിം, അവരുടെ നാഥന്, രക്ഷിതാവിന്. വ അന്നഹും, തീർച്ചയായും അവർ, ഇലൈഹി റാജിഊൻ, ഇലൈഹി അവനിലേക്ക്, ആ റബ്ബിങ്കലേക്ക്, റാജിഊന റജഅന മടങ്ങി, റാജിഊൻ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്നും അവർ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവരാണ് ഖാശിഈൻ. അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന, ഉറപ്പുള്ള, ആ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് ഉറപ്പുള്ള ഭക്തന്മാരായ ആളുകൾക്കൊഴികെ അവർക്കെന്താണ്? നിസ്കാരം, ക്ഷമ, ഇത് രണ്ടും കൊണ്ട് അള്ളാഹു സഹായം തേടുന്നതൊക്കെ പറഞ്ഞാൽ വലിയ ഭാരിച്ച കാര്യമായി തോന്നില്ല, അവർക്ക് വളരെ എളുപ്പമാണ്. അല്ലാത്തവർക്ക് അത് വലിയ പ്രയാസകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലും വിശ്വസിക്കണം. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന സമുദായം, സമ്പ്രദായം, മനുഷ്യരെ തെറ്റിച്ചു കളയുക എന്നുള്ള സമ്പ്രദായം നിർത്തൽ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഉപദേശം അത് സ്വയം പാലിക്കുകയും ആ പാലിക്കാൻ സ്വയം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും അതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സബർ അതുപോലെ തന്നെ സ്വലാത്ത്, രണ്ട് കാര്യം കൊണ്ടാണ് അള്ളാഹുവിന് സഹായം തേടാൻ പറഞ്ഞത്. അള്ളാഹു അടിമകളോട് കൽപ്പിക്കുകയാണ്, യുഅമ്മിലൂന മിൻ ഖൈരിദ്ദുനിയാ വൽ ആഖിറ ബിൽ ഇസ്തിആനതി ബിസ്സബ്രി വസ്സല. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അവർ ആഗ്രഹിക്കേണ്ടത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുന്നതിലൂടെയാണ് എന്ന്. അതായത് മുഖാത്തിബ്നു ഹയ്യാൻ തഫ്സീർ പറയുന്നത് കാണാം, ഇസ്തഈനു വലാ തലബിൽ ആഖിറത്തി ബിസ്സബർ അലൽ ഫറായിദ്. നിങ്ങൾ പരലോകത്ത് തേടേണ്ടത് ഫർദുകൾ ചെയ്യുമ്പം നിർബന്ധമായും നാം വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല ക്ഷമ വേണം. വസ്വല, നമസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. അപ്പോൾ ആ നിലക്കുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അള്ളാഹുവിനോട് സഹായം തേടാനും അള്ളാഹു പറഞ്ഞ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബറുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം, അസ്സബറു അൽ കഫു അനിൽ മഅസി. അള്ളാഹു വിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അതൊക്കെ ക്ഷമ കൊണ്ടുള്ള ഉദ്ദേശമാണ്. അതിന് അത് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വലിഹാദ ഖറനഹു ബി അദാ ഇൽ ഇബാദാത്ത്, അള്ളാഹു പറഞ്ഞ നിർബന്ധമായി നിർവഹിക്കാനും പറഞ്ഞിട്ടുള്ള ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, മറ്റ് സക്കാത്ത് പോലുള്ള കർമ്മങ്ങളാവട്ടെ, അതൊക്കെ ചെയ്യുന്ന വ്യക്തികളിലാണ് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക എന്നുകൂടി അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമസ്കാരമെന്ന് പറഞ്ഞാൽ ഫഇന്ന സ്വലാത്ത മിൻ അക്ബരിൽ ഔനി അല സബാത്തി ഫിൽ അംറന, നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരതയും ഒരു ഉറപ്പും ഒരു സ്റ്റെബിലിറ്റിയും കിട്ടാൻ ഏറ്റവും വലിയ സഹായിക്കുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, ആ നമസ്കാരത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. വ ഇന്നഹ ല കബീറത്തുൻ, ആ വ ഇന്നഹ, തീർച്ചയായും അത് ആ നമസ്കാരത്തിലേക്കാണ് ആ ലമീർ മടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അത് വലിയ പ്രയാസകരമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാല ഖാശിഈൻ, അഥവാ ഭക്തിയോടുകൂടി റബ്ബിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കല്ലാത്തവർക്ക് അത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ് എന്നുകൂടി അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജനങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം സ്വന്തം ജീവിതത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം നമ്മൾ പഠിച്ചും വായിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിനെപ്പറ്റി ശരിക്ക് ചിന്തിക്കണം, ഉൾക്കാഴ്ചയോടുകൂടി ആലോചിച്ച് മനസ്സിലാക്കണം. അങ്ങനെ സ്വന്തത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ജനങ്ങളോട് പുണ്യം കൽപ്പിക്കുന്ന വ്യക്തിയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ പറഞ്ഞു, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും റബ്ബിനോട് സഹായം തേടണം. അഥവാ നമസ്കാരം, സകാത്ത്, നോമ്പ് പോലെയുള്ള ഇസ്ലാമികമായി അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാകർമ്മങ്ങൾ, അതിൽ നമ്മൾ ആത്മാർത്ഥമായി ഏർപ്പെടുമ്പോൾ അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുന്ന എല്ലാ അനുസരണക്കേട് കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണർത്തി. ആരാണ് ഭക്തന്മാർ? തന്നെ സൃഷ്ടിച്ച നാഥനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കിലേക്ക് താൻ മടങ്ങിച്ചെല്ലുമെന്നുമുള്ള കൃത്യമായ വിചാരവും ബോധ്യവും ഉറപ്പുമുള്ളവരാണ് ഭക്തി കാണിക്കുന്നവർ എന്നും ഒക്കെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ 44, 45, 46 വചനങ്ങൾ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അന്വർത്ഥമാക്കി ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് റബ്ബിനെ നാളെ കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ള ബോധത്തോടുകൂടി ആ റബ്ബിങ്കിലേക്കാണ് നമ്മുടെ മടക്കം എന്ന വിചാരത്തോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യും. മറാവട്ടെ, വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് റേഡിയോ ഹൃദയവസന്തം സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ. സംസാരിച്ചത് ബഹുമാനായ സഹൽ അരിപ്ര.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده رسل

خلقها يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد

അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹാ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല

0: അതാ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി.

0: സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റബ്ബിനെ എത്ര പുകഴ്ത്തിയാലും വാഴ്ത്തിയാലും മതി വരാത്ത നിമിഷങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ റബ്ബിനെ പുകഴ്ത്തുന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ അദ്കാറുൽ മസാ ചൊല്ലണം. പ്രവാചകന്റെ പേര് കേട്ട് നമ്മൾ എന്താ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയണം. ഓക്കെ, ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: നമ്മളൊപ്പം രണ്ട് അതിഥികളുണ്ട്. ഒരാള്
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് മിഷാൽ.
0: മിഷാൽ, അടുത്താള്
3: അദീ ബിൻ ഖാലിദ്.
0: അദീ
3: ബിൻ ഖാലിദ്.
1: രണ്ടുപേരും ഇന്നലെ നമ്മളെ ഈവെന്റ് ലെവലിൽ ഉണ്ടായിരുന്നു.
0: ഇന്നലെ ഉണ്ടായിരുന്നു.
1: ഇന്നലെ ഉണ്ടായിരുന്നു.
0: അപ്പോ പുതുമുഖങ്ങളല്ല.
1: അല്ല, എല്ലാവർക്കും പരിചയമാണ്.
0: ഓക്കെ, അവര് ഹദീസുകളുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്കത് പരിചയപ്പെടാം. നമ്മളേ പീസ് റേഡിയോ യുവൺ ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് കയറാറുണ്ട്. നമുക്ക് എല്ലാവർക്കും സലാം അടക്കാം.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ആരൊക്കെയാണ് സലാം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ സലാം പറഞ്ഞ് കയറിയിട്ടുള്ളത് അമീർട്ടി അഴത്തനാട്ടുകര, നഫീസ കാടാമ്പുഴ, സുബൈദ സുബൈദ ഇസ്മായിൽ മടിക്കേരി, നഫീസ പി എ താമരശ്ശേരി, ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി, താഹിറ ടി കെ കാസർഗോഡ്. താഹി രണ്ടോട്ടോ സ്ഥലം പറഞ്ഞു, കൂലി കൂട്ടിയതാണോ അല്ലേ?
1: ഒന്ന് അത് കൂലി ആഗ്രഹിച്ചോണ്ടേ. അത് നമ്മൾ അഥവാ പറയൂലെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം പറയണേ.
0: ആ തന്നെ തന്നെ.
1: ചിലപ്പോ നമ്മൾക്ക് തന്നെ ചില സമയത്ത് കാണാതെ.
0: ഉമ്മു കുൽസു ചിറമംഗലം, അങ്ങനെയുള്ള ആളുകളാണ് സലാം പറഞ്ഞ് വന്നിട്ടുള്ളത്. മാഷാല്ലാ എല്ലാവരും ഇനിയും ആളുകൾ കയറാറുണ്ട്. അവരൊക്കെ സലാം പറഞ്ഞിട്ട് തന്നെ കയറാം. ആയിഷ അങ്ങാടിപ്പുറം, സഹൽ പി ഇടപ്പലം, ആയിഷ തോട്ടശ്ശേരിയറ, ഉമ്മു കുൽസു ചിറമംഗലം വായിച്ചു. ഓക്കെ, അമീർട്ടി അടത്തിനാട്ടുകര, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. മാഷാല്ലാ നമുക്ക് അതിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ വ്യക്തവും അർത്ഥവത്തവുമാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനും ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടിമയായി നന്മകളിൽ ഏർപ്പെട്ട് ജീവിക്കാനും പരലോകത്തേക്കുള്ള പാതേയം ഒരുക്കാനുമാണ്. അള്ളാഹു സമയം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്നും അതിനെക്കുറിച്ച് അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ അനിവാര്യമായ ഉത്തരവാദിത്തങ്ങളും കുടുംബത്തോടുള്ള കടമകളും സാമൂഹിക സേവനങ്ങളും മാറ്റിവെച്ച് വിനോദങ്ങൾക്കും അമിതമായ കായിക മത്സരങ്ങൾക്കും വേണ്ടി മാത്രം അമിതമായി സമയം ചിലവഴിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ ഉത്തരവാദിത്ത ബോധമില്ലായ്മയാണ്. അതുപോലെ തന്നെ സമ്പത്തും സമയവും അള്ളാഹു നൽകിയ അമാനത്തുകളാണ്. അവ വിനോദങ്ങളിൽ മാത്രം പാഴാക്കാതെ ഉൽപാദനക്ഷമമായ കാര്യങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാനാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. വിനോദങ്ങൾ അനുവദനീയമാണെങ്കിലും അതൊരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്നതോ അമിതമാകുന്നതോ അനാവശ്യമായ ധൂർത്തിന് കാരണമാകുന്നതോ ആകാൻ പാടില്ല. അനാവശ്യ കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നത് ഒരാളുടെ ഇസ്ലാമിൻ്റെ പൂർണതയാണ് എന്ന പ്രവാചക വചനം ഇവിടെ ശ്രദ്ധേയമാണ്. അതിനാൽ വിനോദങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയാക്കാതെ കർമ്മ നിരതവും ലക്ഷ്യബോധവുമുള്ള ഒരു ജീവിതം നയിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അള്ളാഹു അവന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. നല്ലൊരു അർത്ഥവത്തമായ വരികളാണ്. ഇപ്പോഴത്തെ ഒരു കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. മനുഷ്യൻ വിനോദങ്ങൾക്ക് മാത്രം സമയം കണ്ടെത്തുന്ന, എന്നാൽ ഇബാദത്തുകൾക്ക് പുറകെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ രാത്രി നടക്കുന്ന കായിക മത്സരങ്ങൾ, അതിൽ ഉറക്കമൊഴിച്ച് കാണാനും അത് വീക്ഷിക്കാനുമൊക്കെ ആളുകൾ ഒരുപാടുണ്ട്. മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ ധാരാളമാണ്. പക്ഷേ ആ ഉറക്കം ഒഴിച്ച് നമ്മുടെ മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ, സത്യവിശ്വാസികൾ മുസ്ലിമുകളായ ആളുകൾ, അവരൊരിക്കലും അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ ഉറക്കം ഒഴിവാക്കുന്നില്ല. മനസ്സിലായോ? അപ്പോ ഈ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഓക്കെ.
1: വിനോദങ്ങളിൽ ആളുകൾക്ക് എന്താണ് പൊതുവെ ഇഷ്ടമാണ്?
0: ഇഷ്ടമാണ്
1: ഒരു എന്റർടൈൻമെന്റ്.
0: എന്റർടൈൻമെന്റ്
1: ആളുകൾ ആസ്വദിക്കുകയാണ് ജീവിതം, യാത്ര പോയിട്ട്.
0: അത്
1: അല്ലെങ്കിൽ
0: അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ആ ഭൂമിയെ വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് തിരിച്ചറിവ് നമുക്ക് ലഭിക്കും.
1: തീർച്ചയായും പടച്ചവന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം മനസ്സിലാവണം. നമ്മൾ എന്താക്കണം, വിനോദയാത്രകളൊക്കെ പോകണം. അപ്പൊ വിനോദങ്ങൾ നമ്മൾ എടുക്കുന്ന രീതികൾ പലപ്പോഴും പ്രശ്നമുണ്ട്. ചെറിയത് വിനോദാണെന്ന് വിചാരിച്ചപ്പോ ഒരു ടൂറ്, ടൂറ് ശരിക്കും ഹലാലാണ്, പക്ഷെ ടൂറ് ഹറാമാവും. എപ്പോ അത് നല്ല ഒരു ഡി ജെ ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്തിച്ച് നല്ല മിന്നിച്ച് പോവുകയാണെങ്കിൽ എന്താണ്, അത് ഹറാമാവും.
0: വിനോദയാത്രകളെ കുറിച്ച് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ഒരു ട്രിപ്പ് പോവുക എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ആവേശത്തിലായിരിക്കും. രക്ഷിതാക്കളും അതിന് സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണ്, ആ പോകുമ്പോൾ ചില്ല് വൈബായിരിക്കും. നല്ലേ, ഒരു ഡി ജെ പാർട്ടി, ഡി ജെ വൈബിലായിരിക്കും. സിനിമ, സീരിയൽ ഇങ്ങനെയുള്ള ഒരു ഇതിലായിരിക്കും. പക്ഷേ പൊതുവെ നമ്മുടെ മദ്രസ ഇതിൽ നിന്ന് നമ്മൾ ടൂറ് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതൊരു എല്ലാവരും രക്ഷിതാക്കൾ തന്നെ വലിയും.
1: കാരണം
0: അത് സ്കൂളിൽ നിന്ന് പോകണ്ടിൻ്റെ കുട്ടി, ഇനി മദ്രസേൻ്റെ ഒന്ന് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട മദ്രസത്തെ വിനോദമാണ്.
1: കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും ഈ ഹറാമിലാവും പോവാ. മക്കൾ ചെറുപ്പത്തിൽ തന്നെ ഈ സിനിമയും മ്യൂസിക്കും ഒക്കെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വളരെ ഇമ്പാക്ട് ചെയ്യും.
0: മ്യൂസിക് ഇല്ലേ, ഡി ജെ ഇല്ലേ, ഇതെന്ത് ടൂറാ?
1: വേണ്ട, നമ്മള് അറബി കോളേജുകളിൽ നിന്ന് ഫസ്റ്റ് ഇയർ ടൂറിന് വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികൾ എന്താവില്ല,
0: ശരി ശരി,
1: അങ്ങനെ അങ്ങോട്ട് ടൂറിന് വരില്ല. എന്താ കാരണം എന്താ വെച്ചാൽ അവര് വന്ന പുതുമയിലാണ്,
0: അവർക്ക്
1: കിട്ടൂല. അതെ, അവരിങ്ങനെ ആലോചിക്കണ, പത്താം ക്ലാസ്സിൽ ടൂർ പോയത് ഭയങ്കര രസമാണ്.
0: ഇപ്പൊ
1: എന്തായാലും ടൂർ പോയാൽ എന്താവില്ല, അവര് ഒരു സുഖം കിട്ടൂല, പാട്ടുണ്ടാവില്ല, വെറും ഇങ്ങനെ നശീദം കേട്ട് പോകേണ്ടിരുന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ എന്താ വെച്ചാല് വിനോദങ്ങൾ നമ്മൾ എടുക്കുന്നതിലുള്ള ഒരു ശ്രദ്ധക്കുറവ് അത് ഹറാമിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. വിനോദം ഹലാലാണ്, വിനോദം ഹലാലാണ്, പക്ഷേ എന്തൊക്കെ വിനോദങ്ങൾ ഹലാലായത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കറക്റ്റ് നമ്മൾ അതിന്റെ പൾസ് അറിഞ്ഞോട്ട് എന്താക്കണം, വിനോദങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു വിഷയമാണ് അല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞു കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ് വിനോദം.
0: ശ്രദ്ധ കൊടുക്കാത്ത ഒരു വിഷയമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ കരുമ്പിൽ, ഷുഹൈബായം വളപട്ടണം, മുഹമ്മദ് റഫീഖ് ടൈലർ മംഗ്ലൂർ, ഷംനാദ് ഖാൻ, സഫിയ ഇടപ്പാൾ, സഫിയ കെ തിരുനങ്ങാടി, സൽമാൻ ഓരടമ്പാലം. സഫിയ കെ തിരുനങ്ങാടി ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
1: എന്ത് ചോദ്യമാണ്?
0: കുസുദ്ദി ചോദ്യമാണ്. അസ്സലാമു അലൈക്കും, ഒരു കുസുദ്ദി ചോദ്യം ഉണ്ട്.
1: ഉത്തരം പറഞ്ഞു പോണ്ട. ഉത്തരം പറഞ്ഞു പോണ്ട.
0: എങ്ങനെ?
1: ഉത്തരം പറഞ്ഞു പോണ്ട.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണില്ലാതെ കരയുന്നത് ആരാണ്? കണ്ണില്ലാതെ കരയുന്നത് ആരാണ്? വളരെ സിമ്പിളായ
1: ടെൻഷനെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ.
0: ആ നമ്മളെ ഗസ്റ്റ്,
1: അല്ല ഗസ്റ്റ് ഉത്തരം പറയും.
0: പറയും. അറിയാ,
1: ഇന്നലെ നമ്മള് നമ്മളെന്താക്കി, ഇന്നലെ ഒരുപാട് ചോദ്യം ഇതുപോലെ വന്നിരുന്നു, നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മള് അവസരം കൊടുക്കാം, ഗസ്റ്റിന് അവസരം കൊടുക്കണം. കാരണം ഗസ്റ്റിനെ പരിഗണിക്കൽ എന്താണ്,
0: ഉത്തരം വരുന്നുണ്ട് കേട്ടോ.
1: അതെ വരുന്നുണ്ട് അല്ലേ.
0: ഓക്കെ, നമുക്ക് അതിന് മുന്നേ സാറവിസിലേക്ക് കടന്നാലോ. ഇൻഷാ അല്ലാഹ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മ ബഅദ്. നമ്മുടെ യാത്രകളിലും മറ്റുമൊക്കെ കടകളിൽ ധാരാളം ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മാമ്പഴം അതിൻ്റെ അകത്ത് നിന്ന് അത് മുളച്ച് പൊങ്ങുന്ന ഒരു മരം, അതിൽ നിന്ന് പിന്നീട് എത്രയോ മാമ്പഴങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു നെല്ല് അതെടുത്ത് ഭൂമിയിൽ കുഴിച്ചു മൂടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെടിയിൽ നിന്ന്, തൈയിൽ നിന്ന് ധാരാളം നെൽക്കതിരുകളും ഓരോ കതിരിലും ധാരാളം നെൽമണികളും ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ധാന്യം അത് ഒരുപാട് ധാന്യങ്ങളെ വിളയിക്കുന്നു. ഒരു മാങ്ങയുടെ അണ്ടി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അത് മണ്ണിൽ കുഴിച്ചു മൂടിയാൽ അതിൽ നിന്ന് പിന്നീട് ധാരാളം മാമ്പഴങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കിതുപോലെ വല്ലതും വിളയിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാർഗമാണ് നന്മകൾ പകർന്നു കൊടുക്കുക എന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ളവരോട്, നമ്മുടെ കൂടെ പഠിക്കുന്നവരോടും കളിക്കുന്നവരോടും നമ്മളുമായി കൂട്ടുകൂടുന്നവരോടും നമ്മുടെ അകന്നതും അടുത്തതുമായ ബന്ധുക്കളോടും നാം പഠിച്ചു മനസ്സിലാക്കിയ നന്മകൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിലൂടെ ധാരാളം നന്മകൾ ലഭിക്കുകയാണ്. ഒരാൾക്ക് ഒരു നന്മ ചെയ്താൽ എത്രയാണ് പ്രതിഫലം ലഭിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. അയാൾക്ക് ലഭിക്കുന്ന അതേ പുണ്യം നമുക്കും ലഭിക്കുമെന്ന് പറഞ്ഞാൽ, നമുക്കും അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ എത്ര കാരുണ്യവാനാണ് അള്ളാഹു അല്ലേ. നമ്മൾ കാരണമാണ് അയാൾ ആ നന്മ ചെയ്യാൻ കാരണക്കാരനായത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന അതേ കൂലി അള്ളാഹു നമുക്ക് നൽകുകയാണ്. ഇനി അയാളത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വെക്കുക, എൻ്റെ കൂട്ടുകാരൻ എനിക്കിങ്ങനെയൊരു നന്മ പകർന്നു നൽകി, അതിനിത്ര പ്രതിഫലമുണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, താങ്കളും അത് ചെയ്യണം എന്നയാൾ മറ്റൊരാളോട് പറഞ്ഞാൽ ആ രണ്ടുപേരും ചെയ്യുന്ന കൂലി നമുക്കാണ്. ഇനി ആ രണ്ടുപേരിലൂടെയും മാറുന്ന ധാരാളം ആളുകൾ, അതിലൂടെയെല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. അപ്പോൾ ഒരു തൈ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് അതിൻ്റെ കായ്ക്കനികൾ ഉണ്ടാകുന്നതിനേക്കാൾ ബെനിഫിറ്റുള്ളതാണ്, ലാഭമുള്ളതാണ്, ധാരാളം വർദ്ധനവ് ലഭിക്കുന്നതാണ് നന്മ പകർന്നു കൊടുക്കുക എന്നത്. നന്മകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലോകത്ത് വിതച്ചിട്ട് പോയത് നന്മകളാണ്. അവർ ഇവിടെ ബാക്കി വെച്ചതും ഇത് പഠിപ്പിക്കാനുള്ള കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 23 കൊല്ലം ഏറ്റവും അധികം അവിടുന്ന് ചെയ്തത് ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു. ആ നന്മ നിങ്ങളും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്കും ഇതേ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ഈ നന്മക്ക് ഇത്ര പ്രതിഫലമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തിന്മകളാണെങ്കിലോ, നമ്മൾ എവിടെ നിന്നോ കേട്ടതോ കണ്ടതോ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ ആയ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ, അതൊരു പക്ഷേ കഥകളായിരിക്കാം, റീൽസിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ വിളിക്കുന്ന എന്തെങ്കിലും ചീത്ത വിളികളായിരിക്കാം, അത് നമ്മിൽ നിന്ന് പഠിച്ചാൽ പിന്നീട് മറ്റുള്ളവരും അതുപോലെ വിളിക്കുകയാണ്. അവർ വീട്ടിൽ പോയിട്ട് ഉമ്മയെ തെറി വിളിക്കുകയാണ്, കൂട്ടുകാരനെ തെറി വിളിക്കുകയാണ്. നമ്മിൽ നിന്ന് കിട്ടിയ ആ ദുശ്ശീലം അവൻ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുന്നു. അവനിൽ നിന്ന് മറ്റാർക്കെങ്കിലുമൊക്കെ അത് കിട്ടിയാൽ അവരും ഒരുപാട് തെറ്റുകൾ അതിലൂടെ സമ്പാദിക്കുന്നു. അവരെല്ലാം ചെയ്യുന്ന കുറ്റത്തിൻ്റെ, തെറ്റിൻ്റെ ഒരു ഓഹരി നമ്മുടെ അക്കൗണ്ടിലേക്കും വരുമെന്നാണ്. ലോകത്ത് ആദ്യമായി ഒരു മനുഷ്യൻ മനുഷ്യനെ കൊന്നത് ആദം നബിയുടെ മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം ലോകത്ത് എന്തെല്ലാം പേരിൽ ആളുകൾ കൊല്ലപ്പെട്ടു അല്ലേ? ലോകമഹായുദ്ധങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? ഇന്നും ഫലസ്തീനിൽ എത്ര ആളുകളാണ് അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്? ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിലുള്ള മനുഷ്യന്മാർ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര കുറ്റമുണ്ടായിരിക്കുമല്ലേ? എങ്കിൽ ലോകത്തുടനീളമുള്ള കൊലപാതകങ്ങളുടെ എല്ലാം കുറ്റത്തിൻ്റെ ഒരു ഓഹരി ആദം നബിയുടെ ഒരു മകന് കിട്ടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്മ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ധാരാളം പ്രതിഫലം അതിൽ നിന്ന് ലഭിക്കുന്നത് പോലെ തന്നെ, നമ്മിൽ നിന്ന് മറ്റുള്ളവർ വേണ്ടാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത് എങ്കിൽ അതിൻ്റെ കുറ്റവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നന്മകൾ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ പരിചയക്കാരുമൊക്കെ നമുക്ക് സ്വർഗം നേടാനുള്ള ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കി അവരെ നല്ല അച്ചടക്കം പഠിപ്പിക്കാൻ, ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കാൻ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശത പാലിക്കുന്നവരാകാൻ, പാരൻസിനെ സ്നേഹിക്കുന്ന മക്കളാക്കി അവരെ വളർത്തിയെടുക്കാൻ അധ്യാപകരോടും മറ്റുള്ള മുതിർന്നവരോടുമൊക്കെ ബഹുമാനത്തോടുകൂടെ പെരുമാറുന്ന കുട്ടികളാക്കി അവരെയെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും. ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോയാലും അവർ ചെയ്യുന്ന നന്മകളുടെ ഓഹരി, അതിൻ്റെ പുണ്യം, അതിൻ്റെ കൂലി നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നന്മകളാകുന്ന വിത്തുകൾ വിളയിക്കാനും അതിനെ പരിപാലിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു സാരോപദേശമാണ് നമ്മൾ കേട്ടത്. ഒരു ഓർമ്മപ്പെടുത്തൽ, വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഓക്കെ. നമ്മളെ ചോദ്യം നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടിട്ടില്ല എന്നൊരു ഇത് വന്നു. കണ്ണില്ലാതെ കരയുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. കണ്ണില്ലാതെ കരയുന്നത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ, ചിന്തിച്ചാൽ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കേ നമ്മളെ അതിഥികൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീല വി കെ പൂനൂർ സലാം പറഞ്ഞിട്ടുണ്ട്. സെമീജ പാറൽ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സലീന തോട്ടശ്ശേരി ആറ വന്നിട്ടുണ്ട്. പിന്നെ ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സലീമ ഉദുക്കങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും അതിൻ്റെ ഉത്തരങ്ങൾ ഒന്ന്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മാഷാല്ലാഹ്, എത്ര നല്ല സാരോപദേശം. അള്ളാഹു നമ്മെ എല്ലാം നന്മ പകർന്നു നൽകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറങ്ങട്ടെ. അതിലൊരു ക്വസ്റ്റ്യൻ ശുഹൈബായും വളപാട്ടണം. ക്വസ്റ്റ്യൻ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ കോയങ്ങും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. ഓക്കെ, നമുക്കേ നമുക്ക് അതിഥികളിലേക്ക് പോകാം അല്ലേ. ആദ്യം ആരാണ്? ഇൻഷാല്ലാ
2: നരകം നമുക്കറിയാലോ, ഇത് കുറ്റം ചെയ്തവർക്കും അതേപോലെ ഈ ഇഹലോകത്തുനിന്ന് ഹറാമും അതേപോലെ ഷിർക്കും അങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ചെയ്തവർക്കുള്ള ഒരു വലിയൊരു സ്ഥലമാണ് നരകം എന്ന് പറഞ്ഞാല്. നരകത്തുനിന്ന് ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ അനുഭവിക്കണേക്കാട്ടിയും 69 ഇരട്ടി ചൂടാണ് നരകത്തിലുള്ളത്. അപ്പം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവില്ല. 69 ഇരട്ടി ഇവിടുത്തെ നമ്മൾ സാധാരണ കുറച്ച് സാധനങ്ങളും ഇല അങ്ങനത്തെ ഒക്കെ കത്തിച്ചുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ചൂടാണ്. നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിൽ കത്തിച്ചിട്ട് വേഗം പോരും. അപ്പം അതിൻ്റെ 69 ഇരട്ടി ചൂടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. നരകത്തിൻ്റെ ആയവും വലുപ്പവും പറയുന്നുണ്ട്. തീർച്ചയായും നരകത്തിലേക്ക് ഒരു വലിയ കല്ലിട്ടാൽ അത് അടിയിൽ എത്തണമെങ്കിൽ 70 സമയമെടുക്കുന്നതാണ്. 70 അതേപോലെ വലുപ്പത്തിൻ്റെ പകരം പറയുന്നുണ്ട്. 70 കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ. ഒരു കടിഞ്ഞാണിൽ 70,000 മലക്ക്, ഒരു മലക്കിൻ്റെ വലുപ്പം നമുക്കറിയാലോ.
0: 70,000 കടിഞ്ഞാണുകൾ, ആ 70,000 അതിൽ ഒരു കടിഞ്ഞാണിൽ 70,000
2: മലക്കുകൾ.
0: അപ്പോൾ 70,000.
2: നരകത്തിന്റെ സൂക്ഷിപ്പുകാർ 19 കാവൽക്കാരാണ് നരകത്തിനുള്ളത്. അതില് പ്രധാനം കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ മാലിക് എന്ന് പറഞ്ഞൊരു കാവൽക്കാരനാണ്. നരകത്തിന് 7 കവാടങ്ങളുണ്ട് നമുക്കറിയാം. അതേപോലെ നരകത്തിന്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ നരകത്തിൽ എറിയപ്പെടുന്ന സത്യനിഷേധികളായ കുറ്റവാളികളും അതേപോലെ കല്ലുമാണ് നരകത്തിന്റെ ഇന്ധനം. അതേപോലെ നരകത്തിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ നാമങ്ങളുടെ ഖുറാനിൽ പറഞ്ഞ നാമങ്ങളാണ്. ജഹന്നം, ലദ, ഹുതമ, സഈർ, സഖർ, ജഹന്നം, ഹാവിയ എന്നുള്ള പേരുകൾ. പിന്നെ നരകത്തിലെ ഭക്ഷണമാണ് വരിയ, അതേപോലെ വരിയ, സക്കൂം, ഗസ്ലീൻ എന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ.
0: സൂറത്തുൽ ഗാശിയ ഒന്ന് നോക്കിയാൽ മതി, അതിൽ തന്നെ നരകത്തിൻ്റെ ഒരുപാട് ഇതിനെക്കുറിച്ച് അതിൻ്റെ വിശദീകരണം തഫ്സീർ എടുത്ത് നോക്കിയാൽ സൂറത്തുൽ ഗാശിയയുടെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നരകത്തിലെ ശിക്ഷകൾ, ഭക്ഷണങ്ങൾ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. മുൾച്ചെടികൾ നമുക്ക് ഭക്ഷിക്കാൻ തരും. ആ മുൾച്ചെടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കത്തിച്ചാമ്പലാകും എന്നുള്ളതാണ്.
3: പിന്നെ വരിയായിട്ടുള്ള ഉള്ളത് കേട്ടോ, ഈ നമ്മളെ ശരീരത്തിൽ തന്നെ ഒലിച്ച
0: ചെലവും രക്തവുമാണ് കുടിക്കാൻ കിട്ടുക. അവിടെ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അവിടെ എത്രയും മുഴം വലുപ്പം അത്രയും കട്ടിയിൽ നമ്മൾ രോമ

0: പറയാം. ആദ്യമായി ഉത്തര അയച്ചത് ആരാണ്? ഷുഹൈബ എം വള പട്ടണമാണ്. അമീർട്ടി, പിന്നെ അമീർട്ടി അടുത്തനാട്ടുകാര, പിന്നെന്താണ്, ആയിഷ അങ്ങാടിപ്പുറം, താഹിറ ടി കെ കാസർഗോഡ്. ആ മഴ എന്ന് ഉത്തരം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫൗസിയ മമ്പുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി, ആയിഷ തോട്ടശ്ശേരിയറ, ആയിഷ ഓ ആയിഷ തോട്ടശ്ശേരി രണ്ടോട്ടേ അയച്ചിട്ടുണ്ട്. ഒന്ന് ഇതാക്കിയാണ്, തർക്കീതാക്കിയാണ്. സൽമ ഫറൂഖ്, ഫാത്തിമ നസീർ ഈസ്റ്റ് കൊടൂർ, സമീജ പാറില്ല, ആയിഷ കരുമ്പിൽ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, സുലൈഖ തിരുവാലി, സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാം. മോൻ നരകത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, എല്ലാവരെയും സ്വർഗ പൂങ്കാവനത്തിലാക്കി തീർക്കുമാറാകട്ടെ. അമീൻ അർബലാമി. സൗണ്ട് ഇപ്പോഴും ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പം നോക്കട്ടെ ഒന്ന്. ഓക്കെ, ഉമ്മുറുസു ചിറമംഗലം പറയുന്നു, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പ്രസംഗം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായത്തെ വാർത്തെടുക്കുവിൻ എന്ന ഹദീസാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ഹദീസുമായിട്ടും ഖുർആനുമായിട്ടൊക്കെ നമുക്കൊരു ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ശരിയായി. അപ്പോൾ അതൊക്കെ ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഓർമ്മ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കുസുദ് ചോദ്യം തന്നെയാണ് കേട്ടോ. പേന കൊണ്ടും പെൻസില് കൊണ്ടും എഴുതാൻ പറ്റാത്ത ബുക്ക് ഏതാണ്? പേന കൊണ്ടും
1: ചോദിച്ചത്
0: ആരാണ്? ജമീല സലാം.
1: അവര് കുസൃതി ചോദ്യത്തിന്റെ ആളാന്ന്
0: മനസ്സിലായി. ജമീല സലാം ചോദിക്കാണ്, പേന കൊണ്ടും പെൻസില് കൊണ്ടും എഴുതാൻ പറ്റാത്ത ബുക്ക്. നല്ലൊരു ചോദ്യമാണ്, മാഷാല്ലാ, നല്ലൊരു ചോദ്യം തന്നെ, നല്ലൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ, ഏതായാലും നമ്മൾ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അല്ലേ. നരകത്തെ കുറിച്ച് നമ്മൾ ഒരു നമ്മൾ അതിഥി പറഞ്ഞു, നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് നമുക്ക് പോകാം.
2: അപ്പോ ഞാനൊരു ഹദീസായിട്ടാണ് പറയണത്. ഇപ്പോ നമ്മളെ ഇവിടെ കുറെ ഈ നമ്മളെ ഈ സമൂഹത്തിൽ ഇപ്പോ വരുന്ന മറ്റൊരു കാര്യമാണ് സൗന്ദര്യം. അള്ളാഹു
0: തന്ന സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുക,
2: തൃപ്തിപ്പെടാതെ തൃപ്തി വരാ, അതിന്റെ മേലില് എന്തൊക്കെ കുറെ പേരാളുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ, മേക്കപ്പ്, ലിപ്സ്റ്റിക്, അങ്ങനെ പല തരം സാധനങ്ങളുണ്ട്. എന്നുവെച്ചാ അതിന്റെ അർത്ഥം അള്ളാഹു തന്നേ തൃപ്തിപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഈ മേക്കപ്പ് ഇടുക, ഇപ്പൊ എല്ലാ സ്കൂളിലൊക്കെ വരുന്നതാണ് മേക്കപ്പ് ഇട്ട ആരാണോ ഓർത്ത് വയ്ക്കണം കുറച്ചിട്ടോ. പിന്നെ ഇപ്പൊ ഇപ്പൊ എല്ലാ സ്കൂളിലും ഇങ്ങനെ മേക്കപ്പ് കൊണ്ട് തന്നെ ഒരു ഇതുണ്ട്.
3: അതിന്റെ
2: അതൊക്കെ നിർത്താൻ സ്കൂളിൽ ഒരു നിയമനം ഉണ്ടാക്കുന്നത് നല്ല കാര്യം. പിന്നെ ഒരു ഹദീസ് ഉണ്ട്, അസ്മ ബിൻതു അബീബക്കറിൽ നിന്നും നിവേദനം, വെപ്പുമുടി വെക്കുന്നവളെയും അത് വെക്കാൻ ആവശ്യപ്പെടുന്നവളെയും അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അത് നബിയാണ് ശപിച്ചത്
0: എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വെപ്പുമുടി വെക്കുന്ന ആളുകളെയും അത് വെക്കാൻ പ്രേരിപ്പിക്കുന്നതെയും. ഇതിൽ നമ്മൾ ഒരുപാട് വിഷയം, വെപ്പുമുടിന്റെ വിഷയം മാത്രമല്ല കേട്ടോ, ഇതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ മുടി കറുപ്പിക്കുന്ന ആളുകൾ, മുടി കറുപ്പിക്കാവൂ, എത്ര വയസ്സായാലും ഒരു ചെറുപ്പക്കാരെ പോലെ തോന്നിക്കുക, എന്താപ്പോ കാര്യം, ഒരു കാര്യമില്ല, ഹറാം, അത് ഹറാമാണ്, മുടി കറുപ്പിക്കാൻ പാടില്ല. എന്നാൽ നരച്ച മുടി അത് മൈലാഞ്ചിട്ട് ചോപ്പിക്കാം. പക്ഷെ നമ്മൾ ചെറിയ മക്കളുണ്ട്, മുടി വെള്ളയാക്കുന്ന, പച്ച കളറാക്കുന്ന, നീലയാക്കുന്ന ചില കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അത് പാടില്ല, കാരണം നമ്മൾ ഒതുവെടുത്താൽ ആ വെള്ളം അതിലൂടെ പ്രവേശിക്കുകയില്ല എന്നതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് അത് പാടില്ല എന്നതാണ് പണ്ഡിതന്മാര് പറയുന്നത്. അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. പേന കൊണ്ട് എഴുതാൻ പറ്റാത്ത ബുക്ക് നമ്മുടെ മനസ്സ്.
1: കുസൃതി ചോദ്യമായിട്ട് എടുക്കണം
0: എടുക്കണം.
1: ഇതിൽ ഒരുപാട് ഇങ്ങനെ വരാറുണ്ട്. ഇന്നലെയും ഇന്നലെയും ചോദിച്ച ചോദ്യങ്ങളിൽ ഒരുപാട് വ്യത്യസ്ത ഉത്തരങ്ങൾ വന്നു.
0: ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം വായിക്കട്ടെ. ഉത്തരം ഫേസ്ബുക്ക് എന്നുള്ളതാണ്.
2: ഫേസ്ബുക്ക്
0: നല്ല രസകരമായ ചോദ്യം. അമീറുട്ടി ഇടത്തിനാട്ടുകാരിയാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. ഷെഫിയ എടപ്പാൾ, സെൽമ ഫറൂഖ്, താഹിറ ടി കെ കാസർകോട്, ഷംനാദ് ഖാൻ, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, ഷുഹൈബ എം വളപട്ടണം, നഫീസ പി എ താമരശ്ശേരി, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, പിന്നെ ആയിഷ അങ്ങാടിപ്പുറം, നഫീസ കാടാമ്പുഴ, ഉമ്മുകുൽ. ഓക്കെ, പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ചോദിക്കണോ? ചോദിക്കല്ലേ. ഖുർആനിൽ അള്ളാഹു എന്ന നാമം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം. അതാണ് അതിൻ്റെ ഉത്തരം. ഒന്ന് കറക്റ്റാക്കി പറയാം കേട്ടോ. രണ്ടുത്തരൊക്കെ അയച്ചിട്ടുണ്ട്.
1: ഉത്തരം അതല്ല, ചോദ്യം അയക്കുന്നവർ ഉത്തരം കൺഫേം ആക്കിയിട്ട് അയക്കാം.
0: അപ്പൊ
1: ഇന്നലെയും ഒരു ചോദ്യം വന്ന സമയത്ത് എന്തുണ്ട്, ഒരു തെറ്റ് കണ്ടെത്തി നമ്മള്. അപ്പൊ എന്താ വെച്ചാല്, ഉത്തരം അയക്കുന്ന സമയത്ത് കൺഫേം ആക്കുക ഉത്തരം എന്താന്നുള്ളത്, കൺഫേം ആക്കിയിട്ട് അയക്കുക. കാരണം ഒരുപാട് ആളുകള് ചിലപ്പോ അതൊന്ന് പഠിക്കും. പ്രത്യേകിച്ച് നമ്പേഴ്സ് ഒക്കെ ആവുന്ന സമയത്തെ തെറ്റ് പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയാൻ കാരണം.
0: ചെറുപ്പത്തിൽ
1: ചോദ്യം അയക്കണം, ചോദ്യം നിർബന്ധമാണ്. എന്തൊക്കെ ചോദിക്കണം നിങ്ങൾ അയച്ചു തരണം. അതുപോലെ ഉത്തരം എന്താക്കണം, കറക്റ്റ് ഉത്തരം പറയാൻ വേണ്ടി ശ്രദ്ധിക്കാം.
0: ഓക്കെ, ഇൻഷാല്ലാ. അള്ളാഹു എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അത് ചോദ്യം കൃത്യതയ്ക്ക്, അള്ളാഹു എന്നുള്ള പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതെന്ത് ചെയ്യാം, കൃത്യമായി ഉത്തരം അയക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ വേറെ എന്തോ കേട്ടതുപോലെ എനിക്ക് ഫീല് ചെയ്തു, അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഏതായാലും നമ്മൾ പറഞ്ഞു, നമ്മുടെ അതിയ് ഇവിടെ സൂചിപ്പിച്ചു ഈ സൗന്ദര്യ പ്രകടനം. ചില സ്കൂളുകളിൽ ഈ സൗന്ദര്യ പ്രകടനം മേക്കപ്പ് സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ, മറ്റുള്ള സൗന്ദര്യ വസ്തുക്കൾ സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ അത് നിരോധിക്കപ്പെട്ട സ്കൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഫൈനിടുന്ന സ്കൂളുകൾ. എന്നാലും അവരെ കണ്ണു വെട്ടിച്ച് ഇടുന്ന എത്രയോ കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതില്ലാതെ നടക്കൂല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പടച്ച റബ്ബ് തന്ന ഒരു സൗന്ദര്യം, അതിൽ തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾ, നമ്മൾ വിശ്വാസിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് പാടില്ല എന്ന് പറയുന്നത്, ഇതിലൊക്കെ ഒരുപാട് അപകടങ്ങൾ വന്ന് വീഴുന്നുണ്ട്. ഇപ്പോൾ മേക്കപ്പിൽ ലിപ്സ്റ്റിക് അല്ലേ, ഈ ലിപ്സ്റ്റിക് അതിലൂടെ എന്താ ഇപ്പോൾ കാര്യം, ഒരുപാട് അപകടങ്ങൾ ഈ ലിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ അതിലൂടെ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ ആ ലിപ്പിന് ക്ഷതം സംഭവിക്കാൻ അതൊരു കാരണമാണ്.
2: ഈ കാരണം കൊണ്ട് മാത്രമല്ല അല്ലാഹു
0: അത് അത്രയും അല്ലേ സൂക്ഷ്മതയോടു കൂടി സൃഷ്ടിച്ചത്. മാത്രല്ല, നമ്മളിപ്പോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മള് മേക്കപ്പ് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് അല്ലേ, പുട്ടി മെയിനാണ് ഇപ്പോ. പുട്ടില്ലാതെ കുറെ ആൾക്കാർ പുറത്തിറങ്ങൂല. എന്നിട്ട് ആ സൗന്ദര്യം ഇങ്ങനെ ആളുകളെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അതിലൂടെ സമൂഹത്തിൽ ഫിത്നകൾ സംഭവിക്കുകയാണ് അല്ലേ, വ്യഭിചാരങ്ങൾ വർദ്ധിച്ചു വരികയാണ് അല്ലേ. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിക്കാനുള്ള ഒരു കാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരം, നാവുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ വ്യഭിചാരമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വ്യഭിചാരം എന്ന് പറയുമ്പോൾ വൻപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. വളരെ കഠിനമായ ശിക്ഷയാണ് വ്യഭിചരിച്ച ആളുകൾക്ക് ഇസ്ലാം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട രക്ഷിതാക്കളാ, രക്ഷിതാക്കളാണ് ഇത് വാങ്ങിക്കൊടുക്കുന്നതും ഇത് ഉപയോഗിക്കാൻ പറയുന്നതും. സ്കൂളിലേക്ക് മോളെ അത് ഇട്ടില്ലെങ്കിലേ ഐ അത് കോലല്ല,
2: ചുണ്ടൊക്കെ
0: അത് ഒരു അങ്ങനെ ഒരു വർത്തമാനം രക്ഷിതാക്കുന്ന കേൾക്കും നമ്മൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടി അത്തരത്തിൽ സൗന്ദര്യ പ്രകടനവുമായി നമ്മൾ അവളെ പറഞ്ഞയച്ചാൽ, അവളെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്താൽ, ആ കുട്ടി ഇത് കളയുന്ന ആ സമയം വരെ അതിൻ്റെ ശിക്ഷ നമുക്ക് ലഭിച്ചോണ്ടിരിക്കുകയാണ്. അത് വാങ്ങിക്കൊടുത്ത ഉപ്പാക്കും ഉമ്മാക്കും അത് ലഭിച്ചോണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് പലപ്പോഴും ഞാൻ പല ഇടങ്ങളിലും ഞാൻ സൂചിപ്പിച്ച വിഷയമാണ്, പക്ഷേ മാറ്റം വരുത്താൻ പലരും തയ്യാറല്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കേൾക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
1: ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ആളുകളോട് എതിർപ്പുണ്ടാവാറുണ്ട്.
0: ഇതെന്താ ഇപ്പൊ ഇയാൾ ഇങ്ങനെ പറയണോ?
1: ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ.
0: ചോയ്സ് മൈ ലൈഫ് മൈ റൂൾസ് അല്ലേ.
1: നമ്മള് എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ ഇതിനെന്തുണ്ട്, മെർക്കുറി ഉണ്ട് ഈ ലെഫ്റ്റിക്കില്. അപ്പൊ ഇത് ശരീരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആമാശയ ക്യാൻസർ വരെ വരാൻ എന്തുണ്ട് കാരണമുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മളെ ഒരു സ്കൂളിലെ ശിശുക്കളുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു വകുപ്പ് എന്തുണ്ടായിരുന്നു, ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, സ്കൂളുകളിൽ ചെറിയ കുട്ടികൾ എന്താക്കരുത്, ലിഫ്റ്റിക്ക് ഉപയോഗിക്കാനും പാടില്ല.
0: ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പോ ലിഫ്റ്റിക്ക് കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്.
1: അതെ, അധ്യാപകർ ഉപയോഗിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന സർക്കുലർ
0: ഉണ്ടായിരുന്നു.
1: ടീച്ചേഴ്സ് വരെ ഇത് മിനുക്കിയിട്ടാണ് വരിക. അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ പറയാവുന്ന ഒരു കാരണം എന്നുള്ളത് ഒരു സെൽഫ് കോൺഫിഡൻറ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുക. ഒരു സെൽഫ് മോട്ടീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടണമെന്നാണ് ആളുകൾ പറയുന്നത്, സ്ത്രീകൾ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻ തലമുറ ഈ ഒരു എന്താ ഇപ്പോൾ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ലോകത്താവട്ടെ ജീവിച്ചു പോയിട്ടുണ്ട്, അവരൊന്നും ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല, അവരൊന്നും കണ്ടിട്ടുമില്ല. ഒരു 2000 ശേഷമാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ സാധനം ഉപയോഗിച്ച് വന്നത്. അതെ, അതെ, സെലിബ്രിറ്റികളാണ് ഈ സാധനം രംഗത്തേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ പരസ്യം അഡ്വർടൈസും കണ്ടിട്ട് നമ്മുടെ സാധാരണക്കാരായിട്ട് ആളുകൾ എന്താക്കി, ഇത് ഉപയോഗിക്കാൻ തുടങ്ങി.
0: രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്
1: തീർച്ചയായും, കാരണം ഇതിന് ഞാൻ മനസ്സിലാക്കണത് ഇത് എല്ലാവരും വീട്ടിലുണ്ട്.
0: ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാലോ, എൻ്റെ ഒരു ഇത് പറയാലോ. ഇപ്പോൾ ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പറയും, പക്ഷേ ആ കുട്ടി ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ ലിഫ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടാ പോയത്, ആ കാരണം ആരാ, രക്ഷിതാവല്ലേ. രക്ഷിതാവ് വേണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി ഇടുമോ? ചെറിയ കുട്ടിയാണ്, ഇടൂല. ഈ രക്ഷിതാവ് ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്നെ ഫുള്ളിങ്ങനെ മിനുക്കി എൻ്റെ കുട്ടീനെ അങ്ങനെ പറഞ്ഞാൽ വെച്ചാലേ ശരിയാവുള്ളൂ എന്നൊരു ചിന്തയാണ്.
1: മാത്രല്ല ഇതിലേ നമ്മുടെ സ്ത്രീകളെ മുഴുവനും കുറ്റം പറയാൻ പറ്റൂല,
0: പറ്റൂല.
1: ഇത് ഇടുന്ന പുരുഷന്മാരുണ്ട്, ലിപ്സ്റ്റിക് ഇടുന്ന പുരുഷന്മാരുന്നുണ്ട്, ആ അതിന് ഓരോ ഷെയ്ഡ് വ്യത്യാസത്തിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പുരുഷന്മാരുണ്ട്. എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല. ഇത് സെൽഫ് കോൺഫിഡൻറ്റ് എന്താണിപ്പോൾ അതിൻ്റെ കുറവ് നമുക്കുള്ളത്, നമ്മളതിനെ പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുതന്നെ പോട്ടെ, എന്തായാലും നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇന്ന്. വളരെ നമ്മൾ ആ വിഷയത്തിൽ വളരെ വീക്കാണെന്നുള്ളതാണ്. എത്ര ദീനുള്ള ഫാമിലി ആയാലും എന്തുണ്ട്, ഇതില്ലാത്ത കുടുംബമല്ല. അതല്ലെങ്കിൽ കല്യാണത്തിനും സൽക്കാരത്തിനും മാത്രം സ്പെഷ്യൽ പാർട്ടികൾക്ക് മാത്രം ഇട്ടു പോകുന്ന ആളുകൾ എന്തുണ്ട് ഈ ഒരു കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ അവർ സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വലൈക്കും സലാം. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹു എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 2698, 97, 99 എന്നുള്ള അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈജിപ്തിലെ ഒരു പണ്ഡിതന് ഇതുമായി ബന്ധപ്പെട്ടെന്നുണ്ടായിരുന്നു ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഖുറാനിലെ ലഫ്ലുകളുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ കാണാൻ വന്നത് 2699 ഒരു അറബിക് ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുറാനിലെ ലഫ്ലുകൾ മാത്രം എടുത്തുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ 2699. അപ്പോൾ ജുംഹൂർ ആയിട്ടുള്ള ആളുകളും പറയുന്നത് എന്താണ്, 2699 എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില പണ്ഡിതന്മാർ അതിൽ ബില്ലാഹി എന്നുള്ളതൊക്കെ കൂട്ടിയിട്ട് പരിഗണിച്ചിട്ടൊക്കെ എന്താക്കിയിട്ടുണ്ട്, അതിലങ്ങനെ ഏറ്റക്കുറച്ചൊരു മാറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ അള്ളാഹുവായാലും ഉത്തരം കറക്റ്റ് നമുക്ക് എന്താക്കാൻ പറ്റൂല, ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 2699 കൂടുതൽ എന്തുണ്ട്, ആ കൂടുതൽ ആ കേട്ടിട്ടുള്ളത് 2699 എന്നുള്ളതാണ്. ഉത്തരാണ്. ഒരുപാട് ആളുകൾ ആ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം, അതുപോലെ സെലീന തോട്ടശ്ശേരി അറ, താഹിറ ടി കെ, മുഹമ്മദ് ഷമീം, സഫിയ എടപ്പാൾ, ഇവരൊക്കെ ഉത്തരം ശരിയാക്കി. അമീർ ടി എടുത്തനാട്ടുകൾ പറയുന്നുണ്ട് ഈ ചോദ്യത്തിന് രണ്ടഭിപ്രായം ഉണ്ടെന്ന്. അതെ, മാഷാ ബാറക്കുള്ള ഫീക്ക്. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് ഷമീം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്ന പദം 2699 തവണയാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ചില ഇസ്ലാമിക പഠനങ്ങളിലും കണക്കുകളിലും ഇത് 2697 മുതൽ 2724 വരെ പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നും കാണാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ പാഠക്കുറിപ്പിൻ്റെ
0: സമയം
1: എത്തിയിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ പാഠക്കുറിപ്പിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പാഠക്കുറിപ്പ് എന്ന സെഷനിൽ ഇൻഷാ അള്ളാ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ രണ്ട് മാതൃകകൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന് സ്നേഹമാണ്, മറ്റൊന്ന് കാരുണ്യം. ഇത് രണ്ടിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു തന്നോട് സഹവസിച്ച ആളുകളിൽ പെരുമാറിയത് എന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനായിരുന്നു നമ്മുടെ നബി. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കും, ഉപ്പയെ സ്നേഹിക്കും, ഉമ്മയെ സ്നേഹിക്കും, നമ്മുടെ വീട്ടിലെ ചെറിയ അനിയനെ വളരെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ നമ്മളവനെ വാരിയെടുത്ത് സ്നേഹിക്കും, അവനോട് നമ്മൾ കാരുണ്യം കാണിക്കും. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഇതുപോലെ പ്രയാസപ്പെടുന്നവരെ നമ്മൾ സഹായിക്കും. അവനോടുള്ള കാരുണ്യത്തിൻ്റെ പേരിലും അവനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലുമാണത് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മാതൃകയായിട്ടുള്ളത് നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് കാരുണ്യത്തിൻ്റെ പ്രവാചകനായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. പ്രവാചകരെ, താങ്കളെ ഞാൻ ഈ ലോകത്തിന് കാരുണ്യവാനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നൊരു സംഭവം നമുക്കിവിടെ കേൾക്കാം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബിമാരുടെ കൂടെ ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വഴിയിൽ ഒരു പക്ഷിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടു. അതിൽ ആ കുഞ്ഞുങ്ങളെ സ്വഹാബികൾ പിടിച്ചു വെച്ച് അവരുടെ കൈക്കലാക്കിയപ്പോൾ ആ തള്ളപ്പക്ഷി, കുഞ്ഞുങ്ങളുടെ തള്ളപ്പക്ഷി വട്ടമിട്ട് പാറി, അത് കരഞ്ഞുകൊണ്ട് മുകളിൽ വട്ടമിട്ട് പാറുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഈ രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് കടന്നു വന്ന് കണ്ട് ചോദിക്കുകയാണ്, വല്ലാത്ത വേദനയോടെയും വിഷമത്തോടെയുമാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്, ആരാണ് ഈ പക്ഷിയെ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ വിഷമിപ്പിച്ചത് എന്നാണ് നബി ചോദിച്ചത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മടക്കി നൽകൂ എന്ന് അവരോട് പറയുന്നതായി ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജീവികളോടും തൻ്റെ കൂട്ടുകാരോടും താൻ സഹവസിച്ചവരോടൊക്കെ പെരുമാറിയത് നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. ശത്രുക്കളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ പോലും പ്രവാചകന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ മക്കയോട് പറയുന്ന വാക്കുകൾ ചരിത്രത്തിലുണ്ട്. അല്ലയോ മക്ക, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നാട് നീയാണ് മക്ക. ഈ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുമായിരുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറഞ്ഞത്. നമ്മളൊക്കെ നമ്മൾ താമസിക്കുന്ന വീടിനെയും ആ വീട് നിൽക്കുന്ന നാടിനെയും ഒക്കെ സ്നേഹിച്ച് അവിടെയുള്ള ആളുകളോടൊക്കെ സ്നേഹത്തിലും കാരുണ്യത്തിലുമൊക്കെ വർത്തിച്ച് നമ്മോടൊക്കെ ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിച്ച് ഒരു സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട രണ്ട് ഗുണങ്ങൾ നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നബിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും അനിയത്തിമാരോടും നമ്മുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളോടും എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട്, അള്ളാഹുവെ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹത്തെയും കാരുണ്യത്തെയും ഊട്ടിയുറപ്പിച്ച് നൽകണേ റബ്ബേ എന്ന് നമ്മുടെ ഏറ്റവും മൂല്യവത്തായ പ്രാർത്ഥനകളിൽ നമ്മൾ ഈ കാര്യത്തേക്ക് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും കാരുണ്യത്തിലും വർത്തിക്കുന്ന നല്ല മക്കളിൽ, വിദ്യാർത്ഥികളിൽ, കൂട്ടുകാരിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ കാരുണ്യം സ്നേഹം ഇത് രണ്ടും എന്താണ് വളരെ അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ആ നിഅമത്താണ് കാരുണ്യ സ്നേഹം എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും സ്നേഹിക്കണം, നമ്മൾ പടച്ചവനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. പിന്നെ ദുനിയാവിൽ കുറേ ആൾക്കാരോട് സ്നേഹം എന്തായാലും വേണം, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹം കാരുണ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അള്ളാഹ്ക്ക് ഭയങ്കര കാരുണ്യമാണ് ആരോട്? സൃഷ്ടികളോട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശരിക്കും ഒരു തെറ്റ് ചെയ്തിട്ടും തിന്മ ചെയ്തിട്ടും ഈ ദുനിയാവിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും കണ്ടും കേട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ അരിശൊക്കെ ഒരു തിന്മ ചെയ്യുന്ന സമയത്ത് അള്ളാഹ് അയാളെ ഇല്ലാതാക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യം വളരെ വിശാലമാണ്, അതിങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യന് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് കാരുണ്യം, ഈ സംഗതി ഇല്ല. കാരുണ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ വിട്ടുവീഴ്ച പെടും, പുറത്ത് മാപ്പ് കൊടുക്കൽ അല്ലേ, എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ആളുകൾ ഇപ്പോൾ പകാണ് റിവെഞ്ച് എടുക്കലാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കേണ്ട പടച്ചോൻ്റെ ഒരു ഇതാണ് കാരുണ്യമാണ് അല്ലേ. എത്ര വിശാലമാണ് അള്ളാഹിൻ്റെ കാരുണ്യം. മനുഷ്യന്മാർ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായാൽ തന്നെ അത് മനസ്സിൽ കാലങ്ങളോളം ആ അത് കൊണ്ടു നടക്കും. പക്ഷെ പടച്ചോനതല്ല, പടച്ചോന് പുറത്തുതരാൻ റെഡിയാണ്, ചോദിക്കാനുള്ള പ്രയാസമാണ് നമുക്കുള്ളത്. അപ്പം നല്ലൊരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
0: പക്ഷേ
1: ഒരുപാട് എന്താ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ കാരുണ്യം. പടച്ചോൻ്റെ കാരുണ്യം വളരെ വിശാലമാണ്, ആ കാരുണ്യത്തെ നമ്മൾ ചോദിക്കുമ്പോൾ കേട്ടോ. അങ്ങനെയുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ പടച്ചോൻ്റെ കാരുണ്യത്തെ നമ്മൾ എപ്പോഴും പടച്ചോൻ്റെ കാരുണ്യത്തെ തൊട്ട് എന്താക്കണ്ട, നമ്മൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് അള്ളാഹ് അത്രയും വിശാലമായിട്ട് അല്ലേ, അള്ളാഹിൻ്റെ കാരുണ്യം പറയുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ മറ്റേത് മനസ്സിലാക്കുക. അള്ളാഹിൻ്റെ കോപമുണ്ട്, അള്ളാഹിൻ്റെ കോപം, അള്ളാഹിൻ്റെ കോപം കിട്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. മനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾക്ക് ഫലമായിട്ട് യഥാർത്ഥത്തിൽ അള്ളാഹ് കോപിക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ. ദുനിയാവിൽ മനുഷ്യൻ ചെയ്യുന്ന ചില അക്രമങ്ങൾക്ക് ഫലമായിട്ട് പടച്ചോൻ എന്താക്കുന്നത്, ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലക്ക് കൊടുക്കുന്നതാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ. ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചൽ, എന്തൊക്കെ ഉണ്ടോ, ഉരുൾപൊട്ടൽ, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ചെയ്തികൾക്ക് ഫലമായിട്ട് അള്ളാഹ് കോപിക്കുകയാണ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം എന്താ വെച്ചാൽ പടച്ചോൻ്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ എന്താക്കണം, എപ്പോഴും തേടണം അള്ളാഹിനോട്, എപ്പോഴും എന്താക്കണം കാരുണ്യം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അള്ളാഹ് തരും. ആ പക്ഷേ
5: പലപ്പോഴും ഇപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ചില മനുഷ്യന്മാരെ പറയും പടച്ചോൻ പുറത്തരൂല്ല, ഞാൻ കുറേ തെറ്റ് ചെയ്തു,
1: അതെ കുറേ ചെയ്തു വയ്ക്കണം,
5: പിന്നെ ഞാൻ ചെറുതും വലുതുമായി പല തെറ്റും ചെയ്തിരുന്നു, ഇനി പടച്ചോ എന്നെ നോക്കൂല,
1: ഞാൻ എങ്ങനെ അത് റബ്ബിനോട് ചോദിക്കും. ആ ഒരു പ്രശ്നം, ആ ഒരു പ്രയാസം എന്തുണ്ട് ആളുകൾക്കുണ്ടാവും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം പടച്ചോൻ പുറത്തുവരാൻ റെഡിയാണ്, പക്ഷേ നമ്മൾ ചോദിക്കണം,
5: ചോദിക്കണം
1: എല്ലാതും നമ്മൾ ചോദിച്ച് വാങ്ങണം. ചില സാധനങ്ങളൊക്കെ ദുനിയാവിൻ്റെ വിഷയത്തിലും ആഹ്റത്തിൻ്റെ വിഷയത്തിലും അങ്ങനെയാണ്, ചിലത് ചിലപ്പോൾ നമ്മളത് ഇങ്ങോട്ട് തേടി വരും. ഓക്കെ, ചോദിച്ചു വാങ്ങേണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും, അത് ചോദിച്ചു അങ്ങനെ വേണം. അപ്പോൾ റബ്ബിനോട് ചോദിക്കേണ്ട എല്ലാ സമയത്തും പടച്ചോനോട് എന്താക്കണം, നമ്മൾ ചോദിക്കണം. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത് ഈ കാര്യം. ഏതായാലും മാഷാല്ല നല്ലൊരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചില ആളുകളെ രസം എന്താ വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരമൊക്കെ പറഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോഴാ ഇവർ ഉത്തരം പറയാ. അതിൻ്റെ ഒരു അതിന് ഗുട്ടൻസ് എന്താണെന്ന് ഇപ്പോഴും കത്തിരുന്നില്ല. അതായത് ഒരു നമ്മൾ എന്താ ഇപ്പോൾ ഇനിയിപ്പോൾ അവർ എന്താ ബാക്ക് അടിച്ചിട്ടാണ് കേൾക്കണമെന്ന് പറയാൻ പറ്റും അല്ല. ഇപ്പോൾ ഒരു ചില ആളുകൾ നമ്മൾ നേരത്തെ മേഘത്തിനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കുസൃതിച്ചു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എപ്പോഴാ വന്നേ, ആ ചോദിച്ച് പാഠക്കുറിപ്പിൻ്റെ മുന്നേ ഒരു 10-15 മിനിറ്റായി. ഓക്കെ പോട്ടെ, അടുത്തൊരു ചോദ്യമുണ്ട്. ഷുഹൈബ എം വളപ്പെട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് കുസൃതി ഒന്നല്ല, ഇസ്ലാമികരമായിട്ടുള്ള ചോദ്യമാണ്. പടിയിൽ ഊന്നി നിന്ന് മരണപ്പെടുകയും അതേ അവസ്ഥയിൽ ഒരു വർഷക്കാലം നിൽക്കുകയും ചെയ്ത നബി ആരാണ് എന്നുള്ളതാണ്.
5: പടിയിൽ
1: ഊന്നി നിന്ന് മരണപ്പെടുകയും അതേ അവസ്ഥയിൽ ഒരു വർഷക്കാലം നിൽക്കുകയും ചെയ്ത നബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അറിയുന്ന ആളുകൾ എന്താക്കുക, ഉത്തരം പറയട്ടെ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ ചില ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് എന്തുണ്ടാവും, ഈ ചോദ്യങ്ങളുടെ വിഷയത്തിൽ ഭയങ്കര തലാവും. നമ്മൾ ഈ റേഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും, ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ റെഡിയാ. ഇപ്പൊ ഈ ചോദ്യം വന്ന സമയത്ത് തന്നെ ഒരാൾ ഉത്തരവായിച്ചു റെഡിയാണ്. അതെങ്ങനെ, അത് ഓരോരുത്തരതാണ്. ഇപ്പൊ ചില ആളുകൾ കുത്തിരുന്ന് പുസ്തകം പഠിക്കാൻ ഭയങ്കര ഉഷാറായിക്കാനും, പക്ഷെ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അതില് വിൻ ചെയ്യാൻ കഴിയൂല. ഓരോരുത്തരതാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മാഷാ നല്ല ഗുണപാഠമുള്ള ഒരു വിഷയം, നല്ലൊരു പാഠമാണ് പാഠക്കുറിപ്പുള്ള ഉസ്താദ് തന്നിട്ടുള്ളത്. കാരുണ്യം കാണിക്കാൻ പച്ചക്കരുള്ള ജീവിയോട് വരെ നാം കാരുണ്യം കാണിക്കണം. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ എന്താക്കും, നമ്മുടെ കരുണ കാണിക്കും. നമ്മളെപ്പോഴും പറയുന്നതാണ്. എനിക്ക് തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ, ഇതൊരു കോട്ടായിട്ട് നമ്മൾ വണ്ടിയിൽമേ വരെ ഇതിക്കാറുണ്ട്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കും എന്നുള്ളത് ശരിയാണ്. പലപ്പോഴും ഇത് മനുഷ്യന്മാർ തമ്മിൽ ഈ ഒരു സാധനം കുറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവും. ഇവിടെ അയച്ചു നോക്കിയാൽ ഇപ്പോൾ ഒരു വഴിയിലൊരു മനുഷ്യന് എന്നീ പറ്റിക്കിടന്ന വരെ നോക്കാത്ത സംഭവങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. കേരളത്തിലാകുമ്പോൾ കുഴപ്പമില്ല, കേരളത്തിൽ കുഴപ്പമില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ ആക്സിഡൻറ്റുകൾ വരുന്ന സമയത്ത് റോഡിലൊക്കെ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ കൂടി ഒക്കെ ആവും. പക്ഷേ അതിൻ്റെ അപ്പുറം വേറെ ഭാഗമുണ്ട്, ചില ആളുകൾ രക്തം വാർന്ന് മരിക്കുന്ന സന്ദർഭം സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല തിരക്കിലേക്കാണ്, പക്ഷെ നമ്മൾക്ക് അങ്ങനെ കാണുന്ന സമയത്ത് ഒരു പച്ചക്കരുള്ള, ഈ വാക്ക് ശ്രദ്ധിക്കണം, പച്ചക്കരുള്ള ഒരു മനുഷ്യനെ അവിടെ നിന്ന് പോകാൻ കഴിയൂല. ചിലപ്പോൾ നമ്മൾ CCTV വീഡിയോയിലൊക്കെ കാണാം, ആക്സിഡൻറ്റ് നടന്ന ആ ഒരു ഇതിൽ തന്നെ സ്പീഡിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മളെ വണ്ടിയാണെങ്കിൽ നമ്മളവിടെ നിർത്തിയത് അന്വേഷിക്കണം, അതൊരു മര്യാദയാണ്. അപ്പോൾ കാരുണ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോടും ജീവികളോടും എല്ലാവരോടും വേണം. അനാവശ്യമായിട്ട് ജീവികളെ, മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉപദ്രവകാരികളായിട്ടുള്ള ആളുകൾ എന്താ ജീവികളെ നമുക്ക് എന്താ ഇപ്പോൾ കൊല്ലുന്നതിനൊന്നും ഒരു വിഷയമല്ല, പക്ഷെ അനാവശ്യമായിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കട്ടെ, പെട്ടെന്ന് ആയിക്കട്ടെ. ഉത്തരം ഒരുപാട് വന്നിട്ടുണ്ട്. ആ ഓക്കെ, പടിയിൽ നിന്നല്ല വടിയിൽ നിന്നാട്ടോ,
5: വടിയിൽ
1: ആ വടിയിൽ ഊന്നി നിന്നാട്ടോ, സോറി ഞാനത് വായിച്ച സമയത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ജസാക്കല്ലാഹ് ഖൈർ. അപ്പോൾ ഉത്തരം ഒരുപാട് വന്നിട്ടുണ്ട്. ഉത്തരം നമുക്ക് പറയാം, സുലൈമാൻ നബിയാണ്.
5: സുലൈമാൻ
1: ആ, അതായത് വടിയിൽ ഊന്നി നിന്നുകൊണ്ട്
2: കൊട്ടാരണ്ടാക്കാൻ
1: പറഞ്ഞപ്പോ ആ അതെ, ചോദ്യം അതാണ്. അതായത് വടിയിൽ ഊന്നി നിന്ന് മരണപ്പെടുകയും അങ്ങനെ എന്തോ ആ ഒരു ഇതില് അതേ അവസ്ഥയിൽ ഒരു വർഷക്കാലം എന്തായി അങ്ങനെ നിന്നു എന്നുള്ളതാണ്. അതാര ഏത് നബിയാണെന്നുള്ള മാഷാ ഉത്തരം ആദ്യം പറഞ്ഞത് സൽമ ഫറൂഖ് ആണ്. പിന്നെ ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, അബ്ദുൽ ഹമീദ് സി കെ, നഫീസ പി എ താമരശ്ശേരി, താഹിറ ടി കെ കാസർഗോഡ്, ഫൗസിയ മമ്മു, ഉമ്മു കുൽസു ചിറമംഗലം, ആയിഷ, സമീജ, സെരീന തോട്ടശ്ശേരി, അമീർ ടി അടത്ത നാട്ടുകര, സഫിയ അടപ്പാൾ, ഇവരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മളെ ഈവൻ ലൈവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈവൻ ലൈവ് എന്നല്ല, നമ്മൾ റേഡിയോൻ്റെ ശ്രോതാക്കളുടെ പ്രത്യേകത ഉണ്ട്. ചില മനുഷ്യ സഹജമായിട്ട് ചിലപ്പം നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ചില മിസ്റ്റേക്കുകൾ വരും, സ്വാഭാവികമാണ്. കാരണം സംസാരിക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ ചിലപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിക്കും, ആ ഇത് പറഞ്ഞത്, പക്ഷേ ആ ഒരു സ്പോട്ടിൽ തിരുത്തി തരുന്ന ഒരു മനസ്സുണ്ട്. മാഷാല്ല, ഭയങ്കര സംഭവമാണ്. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പടി എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ തിരുത്തി വടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ബറക്കത്ത് തഫീഖ്, ഭയങ്കര ഉപകാരമാണ്. കാരണം നമ്മളെ ഒരു
5: തെറ്റ്,
1: അതെ സ്വാഭാവികം. പക്ഷേ അത് അത് നമ്മൾ ആ തെറ്റു കൊണ്ട് അങ്ങനെ നടന്നു, ഇതിപ്പോൾ നമുക്കൊരു അറിവാണ്. അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കാം. അത് ഭയങ്കര സംഭവമായിട്ട് തോന്നി, കാരണം ഇതുപോലെ ഇതിൻ്റെ മുന്നൊക്കെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവാറുണ്ട്. കാരണം മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുണ്ടാകുമ്പോൾ ആളുകൾ പറയും. അപ്പം ഏതായാലും പിന്നെ ഇമ്രാൻ എൻ വി കുമർ എന്നല്ലോ, അവർ ചോദിച്ച ചോദ്യമുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതായത് ചോദ്യം നമുക്ക് വായിക്കും, ഖുർആനിൽ മൊത്തം എത്ര സൂക്തങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ എന്ന് വെച്ചാൽ ഇത് കുട്ടികളോടുള്ള ഈവനി ലൈവാണ്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു എന്നുള്ളു, ആളുകൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലാവുന്നു. പിന്നെ അമീർടി അടത്തനാട്ടിൽ പറയുന്നുണ്ട്, അമിതമായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ആസക്തിയേക്കാൾ വലുതാണ് നമ്മുടെ ജീവൻ. ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. വളരെ വലിയ പോയിന്റാണ്. കുറേ പാരിത്യച്ചുണ്ടാക്കണല്ല, നേച്ചുറായിട്ട് കിട്ടുന്ന സാധനത്തിനാണ് എന്ത് സൗന്ദര്യം കൂടുതൽ.
5: പടച്ചോ തന്നൊരു
1: അതിൽ ഭംഗി, അതിൽ നമുക്ക് ഭംഗി തോന്നണില്ലെങ്കിൽ നമ്മളെ കുഴപ്പമാണ് അല്ലേ. അലച്ചുക്കി പിന്നെ നമ്മൾ ഈ മാൻമെയ്ഡായിട്ട് ഓരോ സാധനങ്ങൾ മുഖത്ത് പുട്ടിട്ട് നടക്കണേലെന്തില്ല, അത് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തോ തകരാറുണ്ട്. പിന്നെ ആലോചിച്ച് നോക്കിയാ, ഇനി നമ്മള് പുട്ടിട്ട് നടന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് അരുതിയിട്ട് ഇതൊന്ന് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറവാ.
5: ഇപ്പൊ പലപ്പോഴും കല്യാണത്തിനൊക്കെ പുട്ടി തേക്കും, രാവിലെ കല്യാണം കഴിഞ്ഞാല് എന്താ വിരുന്നാരൊക്കെ പോയി കഴിയണല്ലോ പുട്ടി മാറ്റണേ, യഥാർത്ഥ മുഖം കണ്ടിട്ടില്ല കുടുംബക്കാര്, പുട്ടിട്ട മുഖം കണ്ടിട്ടുള്ളൂ. അപ്പോ എന്താ നിസ്കരിക്കാൻ പറഞ്ഞാല് ഉളു കൊടുത്താല് പുട്ടി പോകും.
1: അപ്പൊ
5: പലപ്പോഴും നിസ്കാരം ഒഴിവാക്കണ.
1: തീർച്ചയായും നമ്മളെ ഷിഹാബ് അടക്കറിന്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു ഈ അടുത്ത കാലത്ത്, അദ്ദേഹം പറഞ്ഞിട്ടൊരു പ്രസംഗം. അദ്ദേഹത്തോട് അദ്ദേഹം ഖുതുബ നടത്തുന്നതിന് മുന്നേ അപ്പൊ ഒരു ഉപ്പ ഒരു വെല്ലിപ്പ വന്ന് അദ്ദേഹത്തോട് പറയാണ്, നിങ്ങള് ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ ആരും നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ അവരോട് പറയണം നിസ്കരിക്കാൻ. ആ അപ്പോൾ എന്ത് നിസ്കരിക്കാത്തതെന്ന് ഷേബടക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉള്ള ആളുകൾ എല്ലാവരും മൂത്ത് പൊട്ടിട്ടുണ്ട്, അത് പോകുന്നുള്ള കാരണത്താലാണ് ഇവർ നിസ്കരിക്കാത്തത്. അപ്പോൾ ഒറ്റ നിസ്കരിച്ചിട്ടില്ല, അതിന് ഗൗരവം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഒരു പൈസായിട്ടുള്ള കാക്ക മുമ്പൊരു ഉത്തുപ്പ് തുടങ്ങുന്നതിന് മുന്നേ പറയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു നോർമലായി എല്ലാവർക്കും, ആർക്കും അവിടെ ഒരു സ്കോപ്പ് ഇല്ല പറയാൻ കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ കളറ് വാരി തേച്ച് മിനിക്കിങ്ങനെ നടക്കും, ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഓന് ആറാം നൂറ്റാണ്ടായി, ആ ഓന് എന്താ ഇപ്പോൾ ഓനൊരു മുത്തക്കിയായി, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഭയങ്കര എന്തോ മോശമാണ് അതിനെതിരെ പറയുന്നത് എന്നുള്ള ഒരു ലേബലിലാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പടച്ചോൻ തന്നില്ല
5: തൃപ്തിപ്പെടുക.
1: നമ്മളെന്താ ആലോചിക്കേണ്ട അറിയോ, ഇപ്പോൾ ഈ മുഖത്ത് ചിലപ്പം എന്തെങ്കിൽ പ്രയാസപ്പെട്ട് സ്കിന്നിൻ്റെ അലർജിയുള്ള ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്താതായി അവരൊന്നും വാരിത്തേക്കൊന്നുമില്ല, പക്ഷെ അവരെ ഉള്ളതിൽ എന്താണ് ഹാപ്പിയാണ്. അതുപോലെ പണ്ട് കാലങ്ങളിൽ ഇപ്പം നമ്മളെ അങ്ങാടിയിലൂടെയൊക്കെ പോണ സമയത്ത് ചില കാക്കാരുണ്ടാവും, അവർ ചിലപ്പോൾ തൊഴുത്തുനോക്കിക്കാരം വരുന്നത്, ഓക്കെ തൊഴുത്തുനോക്കിയാണ് വരുന്നത്, അവർ ആ ഒരു ഡ്രസ്സിലെ അല്ലെങ്കിൽ ആ ഒരു കോലത്തിലെ അങ്ങാടി കൂടെ പോകണ്ടാവും. അവർക്ക് കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ചില ചേച്ചിമാർ അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു മിനുക്കി ഒരുങ്ങി ഒന്നും പോകണില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവർ അതിലെന്താണ് അവർ തൃപ്തിയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ബുദ്ധിൻ്റെ പ്രശ്നമാണ്, നമ്മളെ ചൊർക്കില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്.
5: ഇതിൽ കൂടുതൽ കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ മുസ്ലിങ്ങൾ നമ്മളെ കൗമിൽ പെട്ട ആൾക്കാരാണ്.
1: അത് മനസ്സിലാവുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ പുറത്തു പോയി പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ബാംഗ്ലൂർ കൊച്ചി പോട്ടെ അങ്ങനെ അങ്ങനെ ദൂരത്തേക്ക് വേണ്ട, ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കുന്ന ആൾക്കാർ. ഇവരെ നമ്മളെ നാട്ടിലായപ്പോൾ ഇവരെ നല്ല ഉഷാറായിക്കാരൻ പർദ്ദയും നല്ല വസ്ത്രത്തിൽ നടക്കുന്ന ആൾക്കാർ, പക്ഷെ അവിടെ പോയി കാണുന്ന സമയത്ത് അങ്ങനെ ആവൂല. നീ അങ്ങനെ നല്ലൊരു എന്താ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ദീർഘമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇറങ്ങണ ഒരു സ്റ്റോപ്പ് മുന്നേ എന്താക്കും, ഇവർ ജീൻസ് പാൻറ്റ് ടീഷർട്ട് അയച്ചിട്ടിട്ട് പർദ്ദയുടെ കയറ്റിട്ടുണ്ടാകും സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ

0: പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, വിശുദ്ധ ഖുർആനിൽ എത്ര സൂക്തമുണ്ട്? അതിനും ഉത്തരം വന്നിട്ടുണ്ട്. നമ്മൾ ആ ഉത്തരം പറയാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ് അത്?
1: അറിയല്ലേ?
0: അതെ അതെ, എല്ലാവർക്കും അറിയാം. പഠിക്കാൻ താല്പര്യമുള്ളവർ എന്താണ് എല്ലാത്തിലും ഇൻവോൾവ് ആണെന്നുള്ളതാണ്. എന്തായാലും ബാറക്കല്ലാഹു ഫീക്കും, നമ്മളെ ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കണം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഈവനിംഗ് ലൈവിൽ ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ തന്നെ എന്നോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? മിഷാലും. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു ഈവനിംഗ് ലൈവിൽ വീണ്ടും ഒരുമിച്ച് കാണാം. ഒരുപാട് പ്രാർത്ഥനകളുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ ഓർമ്മ, ഓർമ്മകളുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ വിഖ്യാത ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് തിരൂരങ്ങാടി യത്തീംഖാനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉമർ മൗലവിയുടെ പുത്രൻ മുബാറക് ബിൻ ഉമർ ജാബിർ ചാലിയവുമായി നടത്തുന്ന ഓർമ്മ പങ്കുവയ്ക്കൽ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകജനതയിൽ മഹാഭൂരിപക്ഷമുള്ള ഒരു സമുദായം ആത്മീയ ഔന്നത്യം നേടാനുള്ള അടിത്തറയായി കരുതി ആദരിച്ചു പോരുന്ന ഒരു സിദ്ധാന്തത്തെ ഇത്ര പച്ചയായി വിമർശിക്കുകയും അത് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞതുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഖുർആന്റെ ദിവ്യത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന തെളിവാകുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ ഹൃദയമിടിപ്പുകളെ തൊട്ടറിയുകയും ചെയ്യുന്ന അള്ളാഹുവിനു മാത്രമേ ഒരു മഹാജനശക്തിയുടെ മുഖത്തു നോക്കി ഇങ്ങനെ ശക്തമായി പറയാൻ കഴിയൂ. അതെ, കണിശമായ സത്യം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. പൗരോഹിത്യത്തിൻ്റെ ശക്തവും ഭദ്രവുമായ കോട്ടമതിലുകൾക്ക് വിള്ളലുണ്ടാക്കി ഈ സത്യം പലപ്പോഴും വെളിയിൽ ചാടി വരുന്നത് നമുക്ക് അനുഭവ ബോധ്യമാണല്ലോ. പുരോഹിതന്മാരുടെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങളേറ്റ് അന്ത്യശ്വാസം വലിച്ച യുവതികളുടെ മാന്തിയെടുക്കുന്ന ജഡങ്ങളിൽ ദൈവത്തിൻ്റെ മണവാട്ടിയായി മാലയിട്ടവരെയും കാണാം. അവിഹിത ഗർഭം പേറി ആത്മഹത്യ ചെയ്തവർ, കൊല ചെയ്യപ്പെട്ടവർ, ഭക്തിയുടെ മൂടുപടം കൊണ്ട് ദുരനുഭവങ്ങളെ പൊതിഞ്ഞുവെക്കുന്നവർ, കുംഭസാരവിശേഷങ്ങളിലെ ദുർഗന്ധവർത്തമാനങ്ങൾ, എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ച് ലോഹങ്ങളും മുഖമക്കനകളും കീറിയെറിഞ്ഞ് ശാന്തസുന്ദരമായ ജീവിതം തേടിപ്പോയവർ, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, അനുഭവകഥകൾ. പുരോഹിതന്മാർക്ക് വിവാഹം അനുവദിക്കണമെന്ന മുറവിളിയുമായി അരമനകളിലും നിയമവേദികളിലും മാറി മാറി ഓടി അലഞ്ഞു ക്ഷീണിതരായപ്പോൾ അവിഹിത വേഴ്ച തന്നെ ആശയമെന്ന നെടുവീർപ്പുമായി അരമന രഹസ്യങ്ങളുടെ കാവൽക്കാർ പിൻവാങ്ങിയതും നാം കണ്ടു. ഭാരതീയ പുരാണങ്ങളിൽ വിശ്വാമിത്രമേനകമാരുടെയും വേദവ്യാസ ജനനത്തിൻ്റെയും മൂക്കുപൊത്തുന്ന ലൈംഗിക ആഭാസങ്ങളുടെ ഘോഷയാത്രയുമുണ്ട്. ബ്രഹ്മചര്യത്തിലധിഷ്ഠിതമായ സന്യാസം പ്രകൃതിവിരുദ്ധവും സദാചാരവിരുദ്ധവുമായ കപടഭക്തിയുടെ സിദ്ധാന്തമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളെത്ര സത്യം, അനശ്വരം. അതവർക്ക് പാലിക്കാൻ കഴിഞ്ഞതുമില്ല, കഴിയുകയുമില്ല. ഖുർആൻ താക്കീതു നൽകുന്നു, ഏതൊരു പ്രകൃതിയിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവോ ആ പ്രകൃതിയെ താറുമാറാക്കരുത്. അപ്പോൾ ആ തീയതി എനിക്കു മറക്കാൻ കഴിയുമോ? ഇല്ല, നിങ്ങൾക്കും കഴിയുകയില്ല. വിശുദ്ധമായ ആദ്യാനുഭവങ്ങളുടെ തേനൂറുന്ന ഓർമ്മകൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. വിവാഹത്തിനു മുമ്പ് പരസ്ത്രീഗമനത്തിൽ നീരാട്ടു നടത്തി മതിയും കൊതിയും തീർന്ന യുവാക്കൾക്കും പരപുരുഷ വീഴ്ചകളിൽ വിഷലിപ്തമായിപ്പോയ യുവതീ ഹൃദയങ്ങൾക്കും വിവാഹനാൾ മധുരമൂറുന്ന സ്മരണയാകണമെന്നില്ല. ധാർമ്മികതയുടെ കപട മുഖമൂടിക്കുള്ളിലെ അനേകം ഓർമ്മകളിൽ ഒന്നുമാത്രം.
2: തിരൂരങ്ങാടി യത്തീംഖാന എന്റെ ജീവിതാനുഭവങ്ങളിലെ വിലപ്പെട്ട ഒരധ്യായമാണിത്. 1943 December 11 മഹത്തായ ഈ സ്ഥാപനം ജനിച്ച ദിവസം. ഒരുപാട് തീയതികൾ മറന്നുപോയി, പക്ഷേ മറക്കാൻ കഴിയാത്ത വിധം എന്റെ മനസ്സിന്റെ കണ്ണാടിയിൽ അത് തെളിഞ്ഞുകിടക്കും. എന്റെ വിരലുകൾ കുറിച്ച അക്ഷരങ്ങളിലൂടെയാണ് ആ മഹാപ്രസ്ഥാനത്തിന്റെ ആരംഭം. എനിക്കു ലഭിച്ച ആ ഭാഗ്യം എങ്ങനെ ഞാൻ മറക്കും? ദുനിയാവിൽ എനിക്ക് കൈവന്ന നന്മകളിൽ മുഖ്യമായി ഞാൻ കരുതുന്ന ഈ കാര്യം പരലോകത്ത് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യത്തിന്റെ ഭാഗമായി തീരണമെന്ന് ഞാൻ സദാ പ്രാർത്ഥിക്കുകയാണ്. 1942 മലബാറിനെ കാർന്നെത്തുന്ന അതിഭീകരമായ കോളറ, ഈ വ്യാധി കഠിനമായി കേന്ദ്രീകരിച്ച പ്രദേശമായിരുന്നു തിരൂരങ്ങാടി. ഭയാനകമായ അന്തരീക്ഷമായിരുന്നു അത്. രാവിലെ തമ്മിൽ കണ്ട് ചായ കുടിച്ച് സന്തോഷത്തിൽ പിരിഞ്ഞ സ്നേഹിതർ, പക്ഷേ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നു. ഓ, അനുഭവങ്ങൾ തികട്ടിവരുമ്പോൾ വല്ലാത്തൊരു വിറയൽ. ധാരാളം പള്ളികളുള്ള ആ പ്രദേശത്ത് 5 നമസ്കാരത്തിന് സ്ഥലം മതിയാകാതെ വന്നു. മനുഷ്യരാകെ ഭയവിഹ്വലരായി ദൈവസന്നിധിയിൽ അഭയം തേടുന്നു. നിസ്സഹായനായ മനുഷ്യൻ വേറെന്തു ചെയ്യാൻ? സുബ്ഹ് നമസ്കാരത്തിനു പോലും ജുമാക്ക് വരുന്നതുപോലെ പള്ളികൾ ജനങ്ങളാൽ നിറഞ്ഞു കവിയുകയാണ്. വൈദ്യശാസ്ത്രം വേണ്ടത്ര വളർന്നിട്ടില്ലാത്ത കാലം, മണിക്കൂറുകൾ അല്ല മിനിറ്റുകൾ ഇടവിട്ടുപോലും മയ്യത്തുകൾ കൊണ്ടുപോകുന്നത് കാണാം. ദീനാനുകമ്പയുടെ മറ്റൊരു പേരായിരുന്നു എം കെ ഹാജി റഹിമഹുള്ള. അദ്ദേഹത്തിൻ്റെ റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞാനും ഇതിൽ എളിയ പങ്കുവഹിച്ചിരുന്നു. ഹാജി സാഹിബിൻ്റെ ശ്രമദാനങ്ങളും ധർമ്മബോധവും വല്ലാത്തൊരനുഭവം തന്നെയാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഭയത്താൽ ഓടിമറിഞ്ഞിരുന്ന അവസ്ഥയിൽ കോളറ ബാധിതരുടെ ഛർദിയുടെയും അതിസാരത്തിൻ്റെയും അഴുക്കുകൾ പോലും സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുവാൻ തെല്ലും മടിയില്ലായിരുന്നു അദ്ദേഹത്തിന്. ഹാജി സാഹിബ് സേവനത്തിൻ്റെ ഉത്തമ മാതൃകയായി ഞങ്ങളെ നയിച്ചു. വിഷമങ്ങൾ കൊടുമ്പിരിക്കൊണ്ട നാളുകൾ. തിരൂരങ്ങാടിക്കടുത്ത് കക്കാട് പ്രദേശത്ത് ആതുര ശുശ്രൂഷക്കും പൊതുജന സേവനത്തിനും ആത്മാർപ്പണം ചെയ്ത ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. വി ആർ നായനാർ എന്ന ഹിന്ദു നേതാവ്. അദ്ദേഹം മുസ്ലിം അനാഥമക്കളെ സംരക്ഷിക്കാൻ കക്കാട് ഒരു ഓർഫനേജ് സ്ഥാപിച്ചു. എന്നാൽ അദ്ദേഹം അതുപോലെ സ്ഥാപിച്ച പല അനാഥമന്ദിരങ്ങളുടെയും മതപരമായ ദുരവസ്ഥ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്തു ചെയ്യും? സ്വാഭാവികമായ പരിണാമമാണല്ലോ അത്. അള്ളാഹു എന്ന പദോച്ചാരണം പോലും മുസ്ലിം മക്കളിൽ നിന്ന് പറ്റ ഒഴിവായി. ദൈവമേ ഈശ്വര എന്ന വിളികൾ പകരം സ്ഥാനം പിടിച്ചു. ഇങ്ങനെ വേദനിക്കുന്ന പലതും ഞങ്ങൾ കണ്ടറിഞ്ഞു. എന്തു ചെയ്യും? വേദനിക്കുക തന്നെ. ഒരു ദിവസം അതിരാവിലെ കെ എം മൗലവി സാഹിബ് നൂറുൽ ഇസ്ലാം മദ്രസയിലേക്ക് തിരക്കിട്ടു വന്നു. ശരീരം മറന്ന് ഊക്കോടെയുള്ള നടത്തം മൂലം മൗലവി വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ആ കിതപ്പ് തിരൂരങ്ങാടിക്കും മുസ്ലിം കേരളത്തിനും കരുണാമയവും അഭിമാനകരവുമായ ഒരു ചരിത്രം രചിക്കാൻ നിമിത്തമായി എന്ന് വളരെ നാൾ കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രകൃതം കണ്ടപ്പോൾ ഞങ്ങൾ പരിഭ്രമിച്ചു. സലാം പറഞ്ഞുകൊണ്ട് കയറി. എന്നെ വിളിച്ചു. നീ അറിഞ്ഞോ? മുസ്ലിം അനാഥമക്കൾക്കായി നായനാർ പ്രത്യേകമായി ഒരു യത്തീംഖാന ആരംഭിച്ചിരിക്കുന്നു. നാട്ടിലെ ഒരു മുസ്ലിം പ്രമാണിയായ എട്ടുവീട്ടിൽ മുഹമ്മദ് കുട്ടി തൻ്റെ ഒരു കെട്ടിടം വാടകയില്ലാതെ ഇതിനായി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. വിവരം ഞാനും കേട്ടു. ഞാൻ മറുപടി പറഞ്ഞു. കേട്ടാൽ പോരാ, നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കണം. മൗലവി ഭക്തിയാൽ പരവശനാവുകയാണ്. അന്ന് തിരൂരങ്ങാടി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ എം മൗലവി ആയിരുന്നു. സെക്രട്ടറി വിനീതനായ ഞാനും. ഇത് കേട്ട് എൻ്റെ ഇപ്പോഴത്തെ പരിചിതർ അത്ഭുതപ്പെടുത്തുന്നുണ്ടാകും. രാഷ്ട്രീയത്തോട് അന്നും ഇന്നും ഞാൻ അതീവ തൽപരനല്ലായിരുന്നു. ഈ സ്ഥാനത്തിന് ഒട്ടും യോഗ്യനുമായിരുന്നില്ല. പക്ഷേ ഞാൻ അളവറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, നീ ആ സ്ഥാനം ഏൽക്കണം. ഞാൻ അനുസരിച്ചു. അത്ര തന്നെ. തെറ്റല്ലാത്തൊരു കാര്യം എനിക്ക് എത്ര വിരസമായി തോന്നിയാലും മൗലവി പറഞ്ഞാൽ പിന്നെ ഞാൻ അതനുസരിക്കലാണ് പതിവ്. തെറ്റായി അദ്ദേഹം വല്ലതും എന്നോട് പറയുകയോ കൽപ്പിക്കുകയോ ചെയ്തതായി ഞാൻ ഓർക്കുന്നതേയില്ല.
1: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കേൾക്കാം.
0: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, തിരൂരങ്ങാടി യത്തീംഖാനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഒമർ, ഒപ്പം ജാബിർ ചാലിയം.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ. Tune to reality.
5: أعوذ بالله من الشيطان الرجيم.

വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മുൻഗണനാ കാർഡ് അപേക്ഷ ജൂലൈ 17 വരെ സമർപ്പിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള നീല റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് പിങ്ക് തരം മാറ്റുന്നതിനായി അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ജൂലൈ 17 വരെ അപേക്ഷ സമർപ്പിക്കാം. അർഹരായ റേഷൻ കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ജൂലൈ 17 വരെയാണ് മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. വിശദവിവരങ്ങൾക്ക് സിവിൽ സപ്ലൈസ് കേരള .gov.in സന്ദർശിക്കാം.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
3: ലൈവ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചാർക്കോൾ മാസ്ക് ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ചാർക്കോൾ മാസ്ക് ഇപ്പോൾ ഈ ചർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു ട്രെൻഡായിക്കൊണ്ട് കാണുന്ന ഒരു കാര്യമാകുന്നു ഈ ചാർക്കോൾ മാസ്ക്. ചർമ്മത്തിലെ അഴുക്കുകൾ, അധിക എണ്ണ, കറുത്ത പാടുകൾ എന്നിവ നീക്കം ചെയ്യാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്ന ഫലപ്രദമായ മാർഗമാണ് ഇത്. വിവിധ തരം ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ചാർക്കോൾ മാസ്കുകൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇത് കൃത്യമായി ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അമിതമായി കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് കൂടുതൽ ദോഷം ചെയ്യും. ചർമ്മത്തിലെ അഴുക്കുകളെ വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഇവ ചർമ്മത്തിനാവശ്യമായ സ്വാഭാവിക എണ്ണമയം ഇല്ലാതാക്കും. ഇത് ചർമ്മം വരണ്ടതാക്കാനും വലിഞ്ഞു മുറുകിയതായി അനുഭവപ്പെടാനും ഒക്കെ കാരണമാകും. ചർമ്മത്തിലെ സംരക്ഷണ പാളികൾക്കും ഇത്തരം മാസ്കുകൾ ദോഷം ചെയ്യും. പില്ലോഫ് മാസ്കുകൾ പൊളിച്ചു മാറ്റുമ്പോൾ ചർമ്മത്തിൻ്റെ പുറത്തുള്ള പാളിയായ സ്ട്രാറ്റൻ കോർണിയം ഇളകിപ്പോകാൻ കാരണമാകും. കൂടാതെ ആരോഗ്യകരമായ ചർമ്മകോശങ്ങളെയും മുഖത്തെ നേർത്ത രോമങ്ങളെയും ഇത് ബാധിക്കും. ഇത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തും. ഉണങ്ങിയ ശേഷം മാസ്കുകൾ പറിച്ചു കളയുന്നത് ചർമ്മത്തിൽ വേദനയുണ്ടാക്കും. സെൻസിറ്റീവ് ചർമ്മമുള്ളവരിൽ ചുവപ്പ്, തടിപ്പ്, വീക്കം എന്നിവയ്ക്ക് ഇത് കാരണമാകും. അതുകൊണ്ട് മുഖക്കുരു, എക്സിമ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങളുള്ളവർ ചാർക്കോൾ മാസ്കുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. അമിതമായ തൊലി ഉരിഞ്ഞു പോകാൻ കാരണം ചില സന്ദർഭങ്ങളിൽ ഗുരുതരമായ ചർമ്മ പ്രശ്നങ്ങൾ, പാടുകൾ, അണുബാധ എന്നിവ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില ഉൽപ്പന്നത്തിലെ രാസവസ്തുക്കൾ, സുഗന്ധങ്ങൾ, നിറങ്ങൾ എന്നിവ അലർജിക്ക് കാരണമായേക്കാം. ഇതാണ് ചാർക്കോൾ മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാർക്കോൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മാസ്ക് ഉപയോഗിക്കുക. അമിതമായ ഉപയോഗം അതിൻ്റെ സ്വാഭാവികമായ എണ്ണമയത്തെ ഇല്ലാതാക്കും. അതുപോലെ സെൻസിറ്റീവ് ഭാഗം ഒഴിവാക്കുക. ചർമ്മത്തിലെ സെൻസിറ്റീവ് ഭാഗങ്ങളായ പുരികം, ചുണ്ട്, കണ്ണ് തുടങ്ങിയ ചുറ്റുകൾ, ചർമ്മം തുടങ്ങിയവയൊക്കെ അവിടേക്ക് മാസ്ക് പുരട്ടാതിരിക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് മാസ്ക് വെക്കേണ്ടത്. അതിൽ കൂടുതൽ സമയം വെക്കുന്നത് ചർമ്മത്തിലെ ഈർപ്പം വലിച്ചെടുക്കാനത് കാരണമാകും.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചാർക്കോൾ മാസ്ക് ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് ഇൻസൈറ്റ്. വർത്തമാനകാലത്തെ വിദ്യാർത്ഥികളടക്കം യുവസമൂഹവും അല്ലാത്തവരും അകപ്പെട്ടിരിക്കുന്ന ഇന്റർനെറ്റിലെ ചതിക്കുഴികളെ വ്യവസ്ഥാപിതമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും പതിയിരിക്കുന്ന അപകടങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതെ, ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ പോണോഗ്രാഫി കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം. കാര്യങ്ങൾ ധരിപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഇത്തരം വിഷയങ്ങൾ, ഒരുപക്ഷെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്ര ഓപ്പണായി തന്നെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് അതൊരിക്കലും ചെറുതല്ല. കാരണം ഇന്ന് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ വൃദ്ധന്മാരായ ആളുകൾ വരെ പലപ്പോഴും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണുക എന്നതും അതിലൂടെ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതും. നമുക്കതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും ചില കണക്കുകൾ കണ്ടാലല്ലാതെ ബോധ്യപ്പെടാറില്ല. പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും പോണോഗ്രഫിയും മറ്റ് മാസ്റ്റർബേഷൻ അടക്കമുള്ള സ്വയംഭോഗം അടക്കമുള്ള കാര്യങ്ങൾ ഇതൊന്നും വേണ്ട രൂപത്തിൽ ചർച്ചയാവുന്നില്ല എന്നതാണ് മറ്റൊരു വലിയ വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലവിൽ ഒരു സ്മാർട്ട് ഫോൺ മാത്രമുള്ള ഒരു വ്യക്തി പലപ്പോഴും അഡിക്റ്റായി പോകുന്ന ഒരു വിഷയമാണ്. അതുതന്നെ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും അറിയാത്ത രൂപത്തിൽ അറിയുമ്പോഴേക്കും വലിയ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ നേരിടേണ്ട ഒരു അവസ്ഥ വരെ എത്തുന്ന രൂപത്തിലുള്ള ഒരു മാരകമായ വിപത്ത് തന്നെയാണ് ഇത്തരം പോണോഗ്രഫി അഡിക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷയം ഇന്ന് ആയിരക്കണക്കിന് പിന്നെ സൈറ്റുകളിലൂടെ, പതിനായിരക്കണക്കിന് ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും സെക്സ് ചാറ്റുകളും അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളും ഒക്കെ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഇത്തരം വിഷയങ്ങളിൽ അഡിക്റ്റായ, ഇതിന് ഇരകളായ ഒരു അവസ്ഥാ സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ പ്രായഭേദമന്യേ ചെറിയ പ്രായം മുതൽ വലിയ വൃദ്ധന്മാരായ ആളുകൾ വരെ ഇത്തരം കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, ഉന്നതമായ പിന്നെ പല പിന്നെ പൊസിഷൻസിലും ഇരിക്കുന്ന ആളുകൾ വരെ ഇത്തരം വീഡിയോകൾക്കും മറ്റൊക്കെ അഡിക്റ്റ് ആണെന്നൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ വളരെയധികം വെള്ളപൂശുന്ന ന്യായീകരിക്കുന്ന ഒരവസ്ഥയും ഇന്ന് പല ലിബറൽ ചിന്താഗതിക്കാരിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതിനൊക്കെ പല സിനിമകളിലൂടെയും ടെലിഫിലിമുകളിലൂടെയും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വയംഭോഗം എന്നതും പോണോഗ്രഫി വീഡിയോ കാണുക എന്നതും ഒന്നും അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. ഒരാൾക്ക് പിന്നെ അങ്ങനെയാണ് തന്റെ ലൈംഗികമായ ഉത്തേജനം നിർവഹിക്കാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്തോട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, അങ്ങനെ ചെയ്താൽ ആകാശം ഇടിഞ്ഞു കൂടുമോ എന്നൊക്കെ ചോദിക്കുന്ന പല ബാലിശമായ, അതിനങ്ങനെ വെള്ളപൂശി പിന്നെ നന്നായി ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്യുന്ന ഒരുപാടധികം പിന്നെ ചർച്ചകളും വീഡിയോകളും നമുക്ക് വേറെ തന്നെ കാണാൻ കഴിയും. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ഇത്ര വലിയൊരു ആമുഖം ഇതിന് പറഞ്ഞു നിന്നതെന്ന് വെച്ചാൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇത്തരം വീഡിയോകളും മറ്റൊക്കെ കാണുന്ന ഒരുപാടധികം ആളുകളുണ്ട്, പിന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരെ ഇത്തരം വീഡിയോകൾ കാണുന്ന, ഇത്തരം പിന്നെ അശ്ലീല ചിത്രങ്ങളിലൂടെ തങ്ങളുടെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ഏത് വഴിക്ക് നീങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമല്ലേ ഞാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതം തന്നെ കൊണ്ടുപോകുന്ന വലിയ മാരകമായ ഒരു വിപത്തിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പിന്നെ ജീവിതത്തിലെ പിന്നെ നമ്മുടെ സാമൂഹ്യമായ ഇടപെടലുകളും നമ്മുടെയൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ദാമ്പത്യവും ഭാവിയിലുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിനെ അടക്കം ബാധിക്കുന്ന, ജീവിതത്തെ തന്നെ ശിഥിലമാക്കുന്ന, നമ്മുടെ കരിയറിനെ, നമ്മുടെ ജോലിയെ, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു വിപത്തിലേക്കാണ് ഇപ്പോൾ ഇത്തരം വീഡിയോകൾ കണ്ടുപിടിക്കുന്ന ആളുകൾ എത്തിപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിഷയം ഇൻഷാല്ലാ വളരെ വിശാലമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആമുഖം എന്നോണം ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അവർ എത്തിപ്പെട്ടേക്കാവുന്ന പല ഘട്ടങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യമായി തന്നെ 5 ഘട്ടങ്ങളാണ് ശാസ്ത്രീയമായ പല പഠനങ്ങളും നമ്മൾ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഇത്തരം വീഡിയോകൾ കാണുന്ന, പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തൊരു ഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്നത് പിന്നെ ഏർലി എക്സ്പോഷറാണ്, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്ന, കാണാനുള്ള സാഹചര്യങ്ങളുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾ, 12 മുതൽ 17 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ പല പഠനങ്ങൾ നടത്തിയപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഇത്തരം വീഡിയോകൾ ആദ്യമായി കണ്ടു തുടങ്ങിയ ഒരുപാടധികം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ അതിൻ്റെ പല കാരണങ്ങളുണ്ടാകും. ചെറിയ കുട്ടികളെന്ന നിലയ്ക്ക് അവരിത്തരം വീഡിയോകൾ കാണാനും ഇത്തരം ദൃശ്യങ്ങളിലൂടെ ആസ്വാദനം കണ്ടെത്താനും ഒക്കെ പല കാരണങ്ങളുണ്ടാവാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് പലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി, ഒരു ജിജ്ഞാസയ്ക്ക് വേണ്ടി ഇത്തരം വീഡിയോകൾ ആദ്യമായി ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നീട് അത് തുടർച്ചയായി കണ്ടു കണ്ടുപോകുന്ന ഒരവസ്ഥ ആ കുട്ടികളിൽ കാണാൻ കഴിയും. രണ്ടാമതായിക്കൊണ്ട് പല കൂട്ടുകാരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാരെന്നെല്ലാം ഒരു പിയർ പ്രഷർ ഉണ്ടാകുന്ന രൂപത്തിൽ കൂട്ടുകാർക്കിടയിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ ഇത്തരം വിഷയങ്ങളാവുന്നതുകൊണ്ട് തന്നെ അതിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് കണ്ടു തുടങ്ങുന്ന ആളുകളുണ്ടാവാം. മൂന്നാമതായിക്കൊണ്ട് അവർ കാണുന്ന സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളിലൂടെയും യൂട്യൂബ് ഷോർട്സുകളിലൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ അവരുടെ മൈൻഡിനെ ബാധിക്കുന്ന അവർ സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഒരു കൗതുകം ഉണ്ടാക്കുന്ന അത്തരം ചില വീഡിയോകൾ അത് കണ്ടുകൊണ്ട് പിന്നീട് ഇത്തരം പോണോഗ്രഫിയിലേക്കും മറ്റുമൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. നാലാമതായിക്കൊണ്ട് യാദൃശ്ചികമായി ഒരുപക്ഷെ സ്വന്തം മൊബൈൽ ഫോണിലിരുന്നു കൊണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തി പിന്നെ കൂടുതൽ കൂടുതൽ ആസ്വാദനം കണ്ടെത്തുന്നതിന് വേണ്ടി യാദൃശ്ചികമായി തന്നെ സ്ക്രോൾ ചെയ്ത് എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഇതിന് മേൽ കാണാൻ കഴിയും. അഞ്ചാമതായിക്കൊണ്ട് ഗൗരവമുള്ള ഒരു മറ്റൊരു സാഹചര്യം എന്നുള്ളത് സ്ട്രെസ് റിലീഫാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കറിയാം പലപ്പോഴും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നമുക്ക് ലൈംഗികമായി ലഭിക്കുന്ന ആസ്വാദനങ്ങൾ അത് എവിടെ നിന്നാണോ എങ്ങനെയാണോ ഏത് രൂപത്തിലാണോ അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, ആ ആസ്വാദനത്തിലേക്ക് എത്താൻ നമുക്ക് ഒരു തടസ്സവുമില്ല എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയിലേക്കാണ് പലപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആളുകൾ. കുട്ടികളിലാണെങ്കിൽ എക്സാമിന് മുമ്പോ അല്ലെങ്കിൽ വല്ല പ്രണയ നൈരാശ്യമോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങളെ മറ്റുണ്ടാവുള്ളൂ, പക്ഷെ ആ കാരണങ്ങളിലൂടെ അതിന്റെ പരിഹാരമായിക്കണമെന്ന് കാണുന്നത് ഇത്തരം വീഡിയോകൾ കണ്ടാൽ നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം അതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കുട്ടികൾ പലപ്പോഴും നേരിടുന്ന ഒരു പിന്നെ വിഷയമാണ്. പലപ്പോഴും പല കാരണങ്ങളോട് അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ആ ഒറ്റപ്പെടുമ്പോൾ അവർ നേരിട്ട് പോയി കാണുന്ന അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിൻ്റെ ഒരു പിന്നെ വൈകാരികതയെ മറക്കാൻ വേണ്ടി അത് മറക്കാൻ വേണ്ടി അവർ കാണുന്നത് ഇത്തരം വീഡിയോകളിലൂടെ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇങ്ങനെ പല കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഏർലി എക്സ്പോഷറുമായിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായ പിന്നെ പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ അടിമപ്പെടുന്നു എന്നുള്ളൊരു ഫസ്റ്റ് ഫേസ് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു ഘട്ടം, അഞ്ച് ഘട്ടങ്ങളിലെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്നുള്ളത് അഡിക്ഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേത് വിഷയത്തിലുള്ള അഡിക്ഷനേക്കാളും ഏറ്റവും മാരകമായ ഇതിൻ്റെ ഒരു വേർഷൻ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിക്കൊണ്ട് ഏർലി എക്സ്പോഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഈ വിഷയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമതായി എത്തിപ്പെടുന്നത് അഡിക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ നമ്മളതിന് പിന്നെ യൂസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ പിന്നീട് കണ്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് ഒരു ആശ്രിതത്വം ഈ വീഡിയോയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമതായിക്കൊണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലേക്ക് ഈ വ്യക്തികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ആദ്യമായി കാണുന്ന വ്യക്തി പിന്നീട് ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ആ വ്യക്തി ലൈംഗികമായി ഒരു തവണയെങ്കിലും ഉത്തേജിക്കണമെങ്കിൽ ലൈംഗികമായ ഒരു ആസ്വാദനം ലഭിക്കണമെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടാലേ അത്തരം ആസ്വാദനത്തിലേക്ക് എത്തൂ എന്നൊരു ലെവലിലേക്ക് വരെ ഈ ആളുകൾ എത്തിപ്പെടുകയാണ്. പലപ്പോഴും പറയാറുണ്ട് പിന്നെ നമുക്കറിയാവുന്നൊരു വിഷയമാണ് ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല ഹോർമോണൽ വേരിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഈ ഡോപ്പമിൻ്റെ ഒരു ഹൈക്ക് ഇത്തരം ആളുകൾ കാണുകയാണ്. ഇത്തരം വീഡിയോകൾ കാണുന്ന ഇത്തരം ദൃശ്യങ്ങളുടെ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ അവർ ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺ വളരെ ഹൈ ലെവലിൽ കാണാൻ നമുക്ക് സാധിക്കും. ഈ ഡോപ്പമിൻ്റെ ലെവൽ സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരു സന്തോഷം ലഭിക്കുന്ന സംഗതി അത് ഈ ഒരു സ്റ്റേജാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് അത് മറ്റൊരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടാവും. ആ ലെവലിൽ അവർ അത്തരം വീഡിയോകൾ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അവരുടെ ഹാപ്പിനെസ് ലഭിക്കുകയുള്ളൂ, അവരുടെ സന്തോഷം അവർക്ക് ലഭിക്കുകയുള്ളൂ, സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം ഇത് വീണ്ടും വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ത്വര അത്തരം ആളുകളുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അഡിക്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിന് ശേഷം മൂന്നാമതായിക്കൊണ്ട് ഇത്തരം ആളുകൾ എത്തിപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിരന്തരം ഇത് കാണുന്ന ആളുകൾക്ക് അത് ആദ്യം കണ്ട ഒരു വീഡിയോ എന്നത് അല്ലെങ്കിൽ ആദ്യം കണ്ട പിന്നെ അതിലൂടെ ലഭിച്ച ഒരു സുഖം എന്നത് അതൊന്നുമല്ലാതെ തോന്നുകയാണ്. പിന്നീട് അതിലും മേലെയുള്ള അതിലും വലുതായിക്കൊണ്ടുള്ള എന്തെല്ലാം ലഭിക്കാനുണ്ടോ അതെല്ലാം തേടി പിടിച്ചു പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് നിരന്തരം കാണുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ലാതെ ഒരു തെറ്റേ അല്ലാതെ അതിലൊരു കുറ്റബോധം തോന്നാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുന്നൊരവസ്ഥ ഈ മൂന്നാമത്തെ ഘട്ടമായിക്കൊണ്ട് പറയാറുണ്ട്, ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. നാലാമത്തെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നാലാമത്തെ ഒരു ഘട്ടം എന്നുള്ളത് എസ്കലേഷൻ എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ളൊരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇത്. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെയും അല്ലെങ്കിൽ ലഭിക്കുന്ന ആസ്വാദനത്തിൻ്റെയും ഒക്കെ അളവിലും തോതിലുമൊക്കെ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ കാണുന്ന വീഡിയോ അത് ചിലപ്പോൾ നിശ്ചിതമായ ഒരു സമയമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സമയത്തിൻ്റെ ദൈർഘ്യം വളരെ അധികരിപ്പിക്കുന്ന രാത്രിയായിരിക്കും പലപ്പോഴും ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടാവുക. രാത്രി തുടങ്ങി പലപ്പോഴും പിന്നെ സുബൈവാങ്ങിന് ശേഷം പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം ദീർഘമായ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഡിക്ഷനിലേക്ക് ആ ഒരു എസ്കലേഷൻ സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ നാലാമതായിക്കൊണ്ട് എത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവരുടെ ജോലിയെയും കുടുംബത്തെയും പഠനത്തെയും ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളും എല്ലാം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുന്നത്. അവർക്ക് എപ്പോഴും എപ്പോഴും അവർക്കൊരു പിന്നെ സന്തോഷം ലഭിക്കണമെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടെങ്കിലേ അത് എത്തൂ എന്നൊരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ മാറപ്പെടുകയാണ്. പിന്നെ ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഈ എസ്കലേഷൻ എന്നുള്ള ഈ ഒരു നാലാമത്തെ ഘട്ടത്തിലാണ് ശാരീരികവും മാനസികവുമായ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. ശാരീരികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം അടക്കമുള്ള പ്രയാസങ്ങൾ ഇത്തരം ആളുകൾ ഭാവിയിൽ എത്താനുള്ള ഒരു സ്റ്റേജ് എന്നത് ഈ ഒരു നാലാമത്തെ ഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. മാനസികമായി നോക്കുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് പലപ്പോഴും ഇത് കാണുമ്പോൾ ലഭിക്കുന്ന ഒരു സുഖത്തിന് ശേഷം സമയം, പിന്നീട് ഈ സുഖം ലഭിക്കാതെ പോകുമ്പോൾ അവർ അത്തരം വളരെ ഡിപ്രഷനിലേക്കും പിന്നെ വിഷാദ രോഗത്തിലേക്കും വലിയ ഉത്കണ്ഠയിലേക്കും പലപ്പോഴും പിന്നെ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ എത്തുന്നത് ഇത്തരമൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു എസ്കലേഷൻ സ്റ്റേജാണ്. അഞ്ചാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്നുള്ളത് ആക്ടിംഗ് ഔട്ട് സെക്ഷലി എന്ന് പറയുന്ന ഒരു ഫേസിലേക്കാണ്, ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. അതായത് വെർച്വലി തന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷയം അത് ഏറ്റവും പിന്നെ പ്രായോഗികമായി തന്റെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ലൈംഗികമായി തനിക്ക് ലഭിക്കുന്ന ആസ്വാദനം ഒരു സ്ക്രീനിൽ മാത്രം കിട്ടുമ്പോൾ അത് പോരാ തനിക്ക് എന്ന ചിന്തയിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങി സ്ക്രീനെല്ലാം മാറ്റിവെച്ച് തന്റെ പൊതുസമൂഹമായി ഇടപെടുന്ന ഏതെല്ലാം മേഖലയിലൂടെ തനിക്ക് ഇത്തരം പിന്നെ ഒരു പ്ലഷർ അല്ലെങ്കിൽ സുഖം ഒരു സംതൃപ്തി ലഭിക്കാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം എത്തിപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ അവസാനമായി എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സെക്സ് ലഭിക്കാനുള്ള സെക്സ് തനിക്ക് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നുവോ ആ ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ വ്യക്തി പോകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യമാണ് കുറവെങ്കിൽ ആ ധൈര്യം ലഭിക്കാനായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മദ്യം കുടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പണമാണ് വ്യക്തിക്ക് അത്തരം സെക്സ് ലഭിക്കാൻ വേണ്ടി ഒരു തടസ്സമെങ്കിൽ പണം ലഭിക്കുന്നതിന് വേണ്ടി പല മോഷണങ്ങളിലേക്കും വേണ്ടാതിനകൾക്കും മറ്റ് അധാർമിക അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കും പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പിന്നെ ലഹരിയിലേക്കും മറ്റ് പിന്നെ മോഷണങ്ങളിലേക്കും ഒക്കെ അഡിക്റ്റായി പോകുന്ന അത്തരം വിഷയങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ കൂടുന്ന ഒരവസ്ഥയിലേക്ക് അഞ്ചാമതായിക്കൊണ്ട് ഈ സ്റ്റേജ് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ചാമത്തെ ഘട്ടത്തിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം പിന്നെ വേശ്യാവൃത്തിയിലേക്ക് മറ്റൊക്കെ പോകുന്ന ആളുകൾ പല ലൈംഗിക രോഗങ്ങൾക്കും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളിലേക്കും അല്ലെങ്കിൽ പിന്നെ പല ദാമ്പത്യമായ പ്രശ്നങ്ങളിലേക്കും പിന്നെ പല ഡൈവോഴ്സിന്റെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം ഇത്തരം വ്യക്തികൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. പല കുടുംബങ്ങളിലും പല ശൈഥിലും ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു സ്റ്റേജിൽ അവർ എത്തി എന്നുള്ളതുകൊണ്ടാണ്. റേപ്പ് അടക്കമുള്ള കുടുംബങ്ങളിൽ തന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള പല അപജയങ്ങൾ ഉണ്ടാവാനുള്ള കാരണമൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അഞ്ച് ഘട്ടമായിക്കൊണ്ടാണ് പല പഠനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒന്നാമത്തെ ഘട്ടത്തിലെത്തിയ ഒരു വ്യക്തി രണ്ടാമതായിക്കൊണ്ട് പെട്ടെന്ന് എത്തുന്ന അഡിക്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അഡിക്ഷൻ സ്റ്റേജിലേക്ക് രണ്ടാമത്തെ വ്യക്തി പിന്നെ അഞ്ചാമത്തെ ഒരു ഘട്ടത്തിലെത്താൻ വലിയ കാലതാമസം ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ രണ്ടും മൂന്നും നാലൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്ന ആളുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡിക്ഷൻ എന്നത് പലപ്പോഴും ചർച്ചയാവാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒരു തവണ ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾ പലപ്പോഴും പിന്നെ ഇത്തരം ആളുകൾ പറയുന്ന ഒരു ന്യായം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്തരം വലിയ വലിയ ഘട്ടത്തിലേക്കും വലിയ സ്റ്റേജുകളിലേക്കും ഞാൻ എത്തിയിട്ടില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ ഇത്തരം വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് ആശ്വസിക്കുന്നൊരു വ്യക്തി ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ ഒരു തവണ ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒടുക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. ഒരിക്കലും ഇതൊരു ചെറിയ തുടക്കമാണെന്ന് കണ്ട് നിസ്സാരവൽക്കരിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പിന്നീട് കാണേണ്ടി വരും. പലപ്പോഴും ചില ആളുകൾ പറയാറുള്ളത്, ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കറിയാം എവിടെയാണ് നിയന്ത്രിക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ഇടേണ്ടത് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന ആളുകളുണ്ടാവാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത, പലപ്പോഴും പല പഠനങ്ങളും പറയുന്നത് MDMA വളരെ മാരകമായ, നമുക്ക് ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനത്തെക്കാൾ വലിയ മാരകമായ പ്ലഷറും ഉന്മാദവും നമുക്ക് ഇത്തരം പിന്നെ അവസ്ഥയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതും, പലപ്പോഴും ഇത്തരം പിന്നെ വസ്തുക്കളൊക്കെ ലഭിക്കാൻ ഒരു പിന്നെ ലഹരി വസ്തു ലഭിക്കാൻ നമുക്ക് പണം വേണം, അത് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്, അത്തരം ആളുകൾ നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്, എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ സെൽഫോണും നമ്മളും ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരം വീഡിയോകൾ, അതിൻ്റെ ഒരു ലഭ്യത തന്നെ ഈ ഒരു അഡിക്ഷൻ്റെ ഏറ്റവും വലിയ പ്രേരകമാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ളത് എപ്പോഴാണോ നിങ്ങൾക്കിത് തിരിച്ചറിയുന്നത് ആ സ്പോട്ടിൽ തന്നെ ഈ ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നല്ലോ, വലാ തഖർബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ അടുക്കുക പോലും ചെയ്യരുത്, അതിനെ സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ കാണിക്കേണ്ട സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്ക് ഏറെ ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഈ ഒരു വിഷയത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു വിഷയത്തിലേക്ക് അഡിക്ഷനിലേക്ക് എത്തുന്നത് എന്നും അതിനുള്ള ഏറ്റവും പ്രായോഗികമായ പരിഹാരങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കടന്നു വരാം. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ കരകയറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഇൻസൈറ്റ്. നിങ്ങൾ പോർണോഗ്രാഫി കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം. ആധുനിക സംവിധാനങ്ങളിലെ അപകടങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചത് ഡോക്ടർ സഹബാസ് കെ അബ്ബാസ്.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നുകിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുവെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: ഒരുപാട് കാലഘട്ടമായി ഓൺലൈൻ രംഗത്ത്, നമ്മൾ ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ചർച്ചയാണ് ഈ ഒരു ഓൺലൈൻ രംഗത്ത് വിദ്വേഷം വിതക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. പേരെന്നെടുത്ത് പറയേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. നമ്മളൊരിക്കലും ഒരു ഒരു വിമർശിക്ക അല്ലെങ്കിൽ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യേണ്ട ഒരാൾ എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാലം ഓൺലൈൻ ഡിബേറ്റുകൾ, അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രാമുകൾ മുസ്ലിമീങ്ങളെ തന്നെ വളരെ താറടിച്ച് കാണിക്കുന്ന, അത് ഖുർആനെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും ഒക്കെ വളരെ നിഷ്പ്രയാസം, അതൊരു അതിവൈകാരികമായ രൂപത്തിലേക്ക് പല ആളുകളെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളും സംസാരങ്ങളും അങ്ങനത്തെ പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് നമ്മളൊക്കെ ആളുകൾ പോലും ഇദ്ദേഹത്തെ ഡിബേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് വരൂ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹം വന്ന് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിൽ ചെന്നു. ലണ്ടനിൽ ചെന്നിട്ട് ഒരു ഡിബേറ്റിൽ പങ്കെടുത്തു. ഡിബേറ്റ് പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞു, ഖുർആനിൽ പറയുന്നുണ്ട് ബന്ധുക്കളുമായി തന്നെ എന്ത് ചെയ്യാം, ക്ഷയിക്കാമെന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ കാണിച്ചൊരൊന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾ നെറ്റ് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. നെറ്റ് കിട്ടുന്ന തിരഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തില്ല, ആയത്ത് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം പറഞ്ഞു ഓൻ നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ ആളുകളും എന്ത് ചെയ്തു, മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം തോറ്റു പിന്മാറുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ് മുസ്ലിം സംഘടനയുടെ ആളുകൾ പോലും ഇദ്ദേഹത്തെ തള്ളി പറയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവർ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലത്തെ ആളുള്ള പോലെ ആളുകൾ നേരത്തെ നമ്മൾ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ വിതക്കുന്ന ഒരുപാട് വിദ്വേഷങ്ങളുണ്ട്. കോയാ കോളിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. ഇവരെയും പൂട്ടിടേണ്ട സമയമായിട്ടില്ലേ?
6: അത് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ അദ്നാൻ റഷീദ് അല്ലേ, ലണ്ടനിൽ അദ്ദേഹത്തോട് സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തിനൊരു അഭിനന്ദനം നമ്മൾ സ്പോട്ട്ലൈറ്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ വിദ്വേഷത്തിൻ്റെ വിഷവായു കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ ഊതി വീർപ്പിച്ച ഒരു ബലൂണായിരുന്നു ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്, യാരിഫ് ഹുസൈൻ എന്ന ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്താണെന്ത് ഇന്ന് ഈ പിന്നെ അദ്നാൻ റാഷിദ് ചെയ്ത് ആൾക്കൂട്ടവും പൊട്ടിയാണ് പോയി, അത്രേ ഉള്ളൂ. അതായത് ഇവർ ഊതി വീർപ്പിച്ച എത്ര ഊതി വീർപ്പിച്ചാലും അതൊരു ചെറിയ മുട്ടുസൂചി കൊണ്ടൊരു കൊത്തു മുന്നേ ഒന്ന് തട്ടിയാൽ പൊട്ടാവുന്ന അത്ര ബാലിശമാണ്. എനിക്കത് കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തെ ഓർമ്മ വന്നത്, അതായത് യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറു. കറക്റ്റാണ് അത്, അത് ശരിക്കും ഇവിടേക്ക് കറക്റ്റാണ്. നിങ്ങളുടെ വായകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, അങ്ങനെ തന്നെയാണ്, ഊതിക്കെടുത്താൻ എത്ര ശ്രമിച്ചാലും അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് അവിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടാക്കിയാലും ശരിയാണ്. അവന്ന് വായ കൊണ്ടൊന്നും ഇത് ഊതിക്കെടുത്താൻ കഴിയില്ല. അത് രാവിലെ നേരം വെളുക്കാൻ സമയത്ത് സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഉദിച്ചു വരും. അപ്പോൾ അത് ഉദിച്ചു വരുമ്പോൾ എനിക്ക് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ എത്ര ജനലും വാതിലും കൊട്ടിയടച്ചാലും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു മുറം കൊണ്ടോ സംഗതികൾ കൊണ്ടോ സൂര്യനെ മറച്ചു പിടിച്ചാലും അത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നിമിഷങ്ങൾ അതിങ്ങനെ സമയം മുന്നോട്ട് പോകും തോറും അത് ജ്വലിച്ച് അവനവൻ്റെ മുളകളിൽ നിന്ന് കത്തും. ഒന്ന് മറച്ചു വെക്കാൻ അത്രക്ക് എന്താണെന്ത് പവറുള്ളതാണെന്ത് ഇസ്ലാമിൻ്റെ സത്യം, ആ സത്യപ്രകാശം എന്ന് പറയുന്നത്. ഒരാൾക്കും അത് മുറം കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല, നാവിനും അതുകൊണ്ട് വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ല, അത് ജ്വലിച്ചു നിൽക്കും. കാരണം അത് സ്രഷ്ടാവിൻ്റെ പിന്നെ ദർശനമാണ്. അതുകൊണ്ട് അതിനെ നമ്മളാരും സംരക്ഷിക്കൊന്നും വേണ്ട, നമുക്കും അങ്ങനെ തോന്നലൊന്നും വേണ്ട. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കും അതുപോലെ എഴുതും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അദ്നാൻ റാഷിദ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അതൊന്നുമല്ല, ഇത് അല്ലാ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിനെ നാമാണ് ഇറക്കിയിരിക്കുന്നത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത ഒരു മതമാണിത്. അതുകൊണ്ട് ആര് ഇവിടെ കടഞ്ഞ് പടന്നിട്ടും കാര്യമില്ല, അത് പടച്ചും സംരക്ഷിക്കും. അതൊക്കെ എത്ര കാലം കൊണ്ട് ഊതിണ്ടാക്കിയതാണെങ്കിലും അത് ഒരു ഒറ്റ മുട്ടുസൂചി കൊണ്ട് പൊട്ടിക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കൊക്കെ നേരത്തെ തുപ്പിൻ്റെ വേറൊരു വേർഷനാണ് ഇവരൊക്കെ, അത്രേ ഉള്ളൂ, അത്രേ നമ്മൾ കാണേണ്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് കണ്ട് പോവാറാണ് പതിവ്. ഇപ്പം അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, ഒരു കേരളത്തിലൊരു വലിയൊരു ഇസ്ലാം വിരുദ്ധ അംബാസഡറായിട്ട് ഇങ്ങനെ മാറി, പിന്നെ അത് കഴിഞ്ഞൊരു ഇൻ്റർനാഷണൽ പിന്നെ ലെവലിൽ അദ്ദേഹത്തിനൊന്ന് ആക്കാൻ വേണ്ടി കണ്ട് പോയതാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ, കാരണം അവിടെ ഈ പിന്നെ ലണ്ടനിൽ ഹൈഡ് പാർക്ക് അതെല്ലാം ഞായറാഴ്ച ദിവസങ്ങളിലും ഇന്ത്യയോടെ ആളുകൾ കൂടും, ഇതുപോലെ ഡിബേറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുതാര്യമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആളായി കണ്ട് ഞാൻ ലണ്ടനിലടക്കം പോയിട്ട് പറഞ്ഞിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇവിടെ വന്ന് പറയാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് പെട്ടത് ഇവരുടെ ശരിക്കും ഇസ്ലാം എന്താന്ന് പഠിച്ച ആൾക്കാരുടെ മുമ്പിലാണ് അത് ശരിക്കും എന്ത് ചെയ്തു അവിടെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറഞ്ഞു, എന്ത് സ്വന്തം മകളുമായിട്ട് എന്ത് ചെയ്യുക, പിന്നെ പിന്നെ ബന്ധപ്പെടാ, അത് ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്ത് സംസാരിച്ച്. അപ്പോഴാണ് ഇയാൾ 10-15 മിനിറ്റോളം, ഞാനത് കണ്ടു, ആ ഭാഗം കണ്ടു, 15 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എവിടെ എന്നാ കാണിച്ചേരി. ഇയാളിതിങ്ങനെ തിരഞ്ഞ് നിൽക്കുകയാണ്, ഇത് ഇരട്ടത്ത് കറുത്ത പൂച്ചനെ തിരയാന്ന് പറഞ്ഞ മാതിരി സാധനം കാണൂലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഇത് കാണുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യണില്ല, കാണുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ പിന്നെ ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഞാൻ പറയുന്നു. അതായത് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ പാളയത്തിലുണ്ടായിരുന്നാണ് വിമർശിക്കുക എന്ന് പറഞ്ഞല്ലോ, എനിക്കത് കണ്ടപ്പോൾ എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ സ്കൂളിൽ ഈ LP ക്ലാസ് പഠിക്കുന്ന കാലത്തുള്ളൊരു അനുഭവം പറയലുണ്ട്, ഏതൊരു സ്കൂളിൽ നമ്മളെ സുഹൃത്തുക്കൾ അതായത് അവരൊന്നിച്ചു പോവും എന്നും എളാപ്പം മുത്താപ്പം മക്കളൊക്കെയാണ്, ഒന്നിച്ച് പോയിട്ട് സ്കൂൾ വിട്ടുങ്ങാണ്ട് ഒന്നിച്ചാൽ പോരുക, അതിൽ ഒരു ദിവസം വരെ കൂടെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു പോരുന്നില്ല. അവന് ഈ ചുമരുമ പിന്നെ ചാരിങ്ങ നിൽക്കുകയാണ് ബെല്ലടിച്ചിട്ടും, എത്ര പിടിച്ചു വലിച്ചാലും എന്ത് ചെയ്യൂല, ആള് പോരൂല. അപ്പം എല്ലാവരും ഈ പോരുന്നുണ്ടെങ്കിൽ പോരില്ലേ, ഞങ്ങൾ പോവാണ്. അങ്ങനെ കുറേ ആൾക്കാർ പോയി, അവസാനം ഒരുത്തം പോയിട്ട് ഇജിന് പോന്നാറിന ഒറ്റ വലി. സംഭവം എന്താന്ന് ചോദിച്ചാൽ, ഈ ഇവൻ്റെ ട്രൗസർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സംഗതി പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ അവിടെ നിന്ന് പോന്നാൽ എന്ത് ചെയ്യും, ആകെ പ്രശ്നവും നടന്ന കാലം ആകെ പ്രശ്നമാണല്ലോ. അപ്പോഴാണ് വലിച്ചപ്പോഴാണ് ആകെ എല്ലാവർക്കും ഇത് മനസ്സിലായത്. അപ്പം എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഈ ഞങ്ങളിപ്പോൾ ഉള്ളതല്ല എന്ന് പറയേ, പിന്നെ ആർക്കും വേണ്ട, ഏയ് ഈ ഒരവസ്ഥയിലാണ് എന്ത് ഇയാൾ പോയി എത്തിയിട്ടുള്ളത്. അവരുടെ ആളുകൾക്ക് തന്നെ ഈ ഞങ്ങളിപ്പോൾ ഉള്ളതല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട്, അത് ശരിക്കും അവിടെ കാണാൻ പറ്റുമേ. അത് ശരിക്കും അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. പിന്നെ ആ വീഡിയോ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്, അയാളെ പിന്നോലെ എവിടെയാണ് ആ ആയത്ത്, എവിടെയാണ് ആയത്ത് പറയാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം പച്ചക്കാളാവാണ് പറഞ്ഞ് ഇത്ര വഷളാകാനില്ല മനുഷ്യൻ, അതാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏതായിരുന്നാലും ഇത് അദ്ദേഹം അർഹിക്കുന്നതാണ്, ആ അർഹിക്കുന്നത് കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏതായിരുന്നാലും പിന്നെ പഠിച്ചവരുടെ മുമ്പിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, പല ഗോഷ്ടികളും കാണിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഈ വീഡിയോ എന്ത് ചെയ്യണം, എല്ലാവരും കേൾക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ലണ്ടനിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കണം എന്ന് അഭിപ്രായമുണ്ട്. പിന്നെ ഈ അദ്നൻ റാഷിദ് പറയുന്നുണ്ട്, ഇന്ത്യക്കാരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം സയനിസ്റ്റാണ്, BJP ആണ്, വെറുപ്പുൽപാദപകനാണ്, തെളിവില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ പാടെ ഒരുപാട് ആളുകൾ പറഞ്ഞത് അവർക്ക് തന്നെ സ്വയം സ്വമേധയം എന്ത് ചെയ്തു മനസ്സിലായി. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനെന്താ വെച്ചാൽ, ഇതിലെല്ലാവർക്കും പാടുണ്ട്. അതായത് ചില ചാനലുകളൊക്കെ വലിയ സംഭവമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുത്തിങ്ങാണ്ട് ചർച്ച കൊണ്ടുപോകലുണ്ട്. ആ ഇത്ര നിലവാരം കുറഞ്ഞ ആളെയാണ് ഈ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ചാനലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരെ ചാനലിന് ഒരു അന്തസ്സുണ്ടെങ്കിൽ അത് കാത്ത് സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവനിങ്ങനെ എന്തോ ഒരു ഫോൺ വിളിക്കലുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് ചില മുസ്ലിം ആൾക്കാരൊക്കെ എന്ത് ചെയ്യലുണ്ട്, ആ ഫോണിൽ സംസാരിക്കലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ മുസ്ലിം സമുദായത്തോടെ പറയുന്നത്, ഇസ്ലാമിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത്തരം ആളുകൾക്ക് റേറ്റ് കിട്ടാനും അവരുടെ യൂട്യൂബ് ചാനലിനും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി അവരോട് ഇങ്ങനെ കൊത്തുന്നൊരു സമീപനം ഉണ്ടല്ലോ, എന്നിട്ട് അതിൽ വേണ്ടതുപോലെ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോകും. ഇയാളിങ്ങനെ കളവ് പറയായിരിക്കും, അത് കളവ് കളവാണ് എന്ന് പറയാൻ കഴിയണ്ടേ?
5: അതിന്
6: കഴിയാത്ത ആൾക്കാരെ നിൽക്കരുത്.
5: ഇദ്ദേഹം തന്നെ പറയണ്ടേ, ഞാൻ പച്ചക്ക് കളവ് പറയും, നിങ്ങൾ വേണ്ടി തെളിയിച്ചോളൂ എന്നുള്ളതാണ്.
6: അതെ, അപ്പം അങ്ങനത്തെ ഒരാളോട് കൊത്താൻ പോകേണ്ട ഒരു കാര്യം എന്താ? അത് മുസ്ലിം സമുദായത്തിലെ ഈ ഫോൺ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിലൊരു പാഠമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റും

0: പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ. വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ ഇമാം നവവിയുടെ റിയാദുസ് സ്വാലിഹീനെ ആധാരമാക്കി പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീനിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന. ഈ ഹദീസിൻ്റെ വിവരണമാണ്. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 193 അധ്യായം നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ടുള്ള കൽപ്പന ഈ വിഷയത്തിലുള്ള അധ്യായമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ വിരോധിച്ചുകൊണ്ടുമുള്ള അധ്യായം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർത്വൻ ഉഖാതിലൻ നാസ ഹത്ത യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് ويقيم الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله متفق عليه. ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടു, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിവയ്ക്ക് സാക്ഷികളാകുന്നതുവരെ, നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നതുവരെ, അപ്രകാരം അവർ ചെയ്താൽ എന്നിൽ നിന്നവരുടെ സ്വത്തുക്കളും അവരുടെ രക്തവുമെല്ലാം അത് സുരക്ഷിതമാണ്, സംരക്ഷിക്കപ്പെടുന്നതാണ്, ഇസ്ലാമിൻ്റെ അവകാശത്തിലല്ലാതെ അത് ഹനിക്കപ്പെടുകയില്ല, സ്വത്തും സമ്പത്തും അവരുടെ രക്തവും. വഹിസാബും അലല്ലാഹ്, അവരുടെ ഹിസാബ് അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ഇസ്ലാം ഹുവ ദീനുൽ ഹഖ്, അത് ഹക്കായ മതമാണ്.

0: അല്ലതി ഇർത്തലാഹുല്ലാഹു സുബ്ഹാനഹുലിന്നാസി കാഫ, മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു തൃപ്തിപ്പെട്ട് തെരഞ്ഞെടുത്തു തന്നിട്ടുള്ള മതമാണിത്. വലൻ യഖ്ബല മിൻ അഹദിൻ ദീനൻ സിവാഹു, അള്ളാഹുവിൽ നിന്ന് ഈ ഇസ്ലാമല്ലാതെ വേറൊരു ദീനും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീൻ അത് ഇസ്ലാം മാത്രമാണ്. ഓമ യബ്തഗി ഗൈറുൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻ, ഇസ്ലാമല്ലാത്ത ഒരു ദീൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ്. വഹുവ ഫിൽ ആഖിറത്ത് മിനൽ ഖാസിരിൻ, മാത്രമല്ല പരലോകത്ത് അവർ നഷ്ടക്കാരുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെട്ടതായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വ്യക്തമാക്കുന്നത് അന്നല്ലാഹ തആല അമറഹു ബിഖിതാലിൽ മുശ്രിക്കീന അൽ മുഹാരിബീന വൽ വാഫിഖീന അമാമ ദഅവതി ഇലൽ ഇസ്ലാം അല്ലദീന ഉദിന അല്ലാഹു ഫി അമാമ ദഅവതി ഇലൽ ഇസ്ലാമി അല്ലദീന അദിന അല്ലാഹു ഫി ഖിതാലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ് മുശ്രിക്കുകളായ ശത്രുക്കളായ യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടവരായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുന്നിൽ അള്ളാഹു അനുവാദം നൽകിയവരുമായി കൊണ്ടുള്ള യുദ്ധം അത് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ? അവർ ഷഹാദത്ത് ഉൾക്കൊള്ളുന്നതുവരെ. യഷ്ഹദു ലില്ലാഹി സുബ്ഹാനഹു വതആല ബിൽ വഹദാനിയ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിന് അവർ സാക്ഷികളാകുന്നതുവരെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് അവർ സാക്ഷികളാകുന്നതുവരെ. നിർബന്ധമായ നമസ്കാരങ്ങൾ ഫജ്ർ, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ ഇതെല്ലാം അവർ നമസ്കരിക്കുന്നതുവരെ. അതേപോലെ എപ്രകാരം നിർവഹിക്കണം, ബിൽ മുദാവമ ചിയാൽ ചിയാനി ബിഹാ ഷുറൂത്തിഹ, അതിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള നമസ്കാരം നിർവഹിക്കുന്നതുവരെ. അതേപോലെ നിർബന്ധമായ സക്കാത്ത് അത് കൊടുത്തുവിട്ടുന്നതുവരെ. നിർബന്ധമായ സാമ്പത്തികമായൊരു ഇബാദത്താണത്. ഇസ്ലാമികമായ ലിമിറ്റെത്തിയ ഷറഅ് നിർണയിച്ച തോതെത്തിയാൽ അത് നിർവഹിക്കണം. അത് അതിൻ്റെ നിബന്ധനകളിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹുവൽ ആമുൽ ഖമരിയു, ചന്ദ്രവർഷമാണ് പരിഗണിക്കേണ്ടത് എന്നത്, ഹിജ്റ വർഷമാണ്. അപ്പം അത് തുഅഖദ് മിൻ അഅനിയാഇഹിം വതുസ്റഫു ഫിൽ ഫുഖറ, പണക്കാരായ സമ്പന്നരായ ആളുകളിൽ നിന്നത് പിടിച്ചെടുക്കുകയും പാവങ്ങളായ ആളുകളിൽ അത് വിതരണം ചെയ്യുക എന്നത്. ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് നമസ്കാരത്തെ, സക്കാത്തിനെ എല്ലാം എടുത്തു പറയുന്നുണ്ട്. സക്കാത്ത് എന്നത് സാമ്പത്തികമായ പണം കൊണ്ടുള്ള ഒരു ഇബാദത്താണ് എങ്കിൽ നമസ്കാരം എന്നത് ശരീരം കൊണ്ടുള്ളതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ ഷഹാദത്തും അതേപോലെ തന്നെ നമസ്കാരവും സക്കാത്തും ഈ കാര്യങ്ങൾ ചെയ്താൽ, അതാണ് പ്രധാനമായിക്കൊണ്ടുള്ള വിഷയങ്ങളായി എടുത്തു പറഞ്ഞത്. അവരുടെ രക്തവും അവരുടെ സമ്പത്തുമെല്ലാം അത് സുരക്ഷിതമായി, അത് പ്രൊട്ടക്ഷൻ നൽകപ്പെടുന്നതാണ് ഇസ്ലാമിൻ്റെതായ കാവലിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഹദീസിൽ, ഇല്ലാ ബി ഹഖ്ൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നിയമത്തിലല്ലാതെ, ഇസ്ലാമിൻ്റെ അവകാശത്തിലല്ലാതെ അത് അനുഖപ്പെടുകയില്ല. അവിടെ ആ ഒരു ഇസ്മത്ത്, അവർക്ക് കിട്ടുന്നതായ പ്രൊട്ടക്ഷൻ, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമപ്രകാരമുള്ള സാമ്പത്തികമായി നൽകേണ്ട ഇത്, ശരീരത്തോട് നിർവഹിക്കുന്നതായ കാര്യങ്ങൾ, അതൊക്കെ ഇസ്ലാം എന്ത് പറഞ്ഞു അതിൻ്റെ അനുസരിച്ചായിരിക്കും. ഫൈനൽ ഇസ്ലാം യഅസിമു ദിമാഅഹും അംബാലഹും, ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതുകൂടി അവരുടെ സ്വത്തുക്കളും അവരുടെ രക്തവുമെല്ലാം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഫലാ യഹില്ലു ഖത്ലുഹും ഇല്ല ഇദർതകബു ജരീമത്തൻ ഔ ജിനായത്തൻ യസ്തഹഖൂന അലൈഹിൽ ഖത്ല് ബിമൂജിബി അഹ്കാമിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വിധിപ്രകാരം നിർബന്ധമാണ് കൊല ചെയ്യപ്പെടണമെന്ന് അർഹരായ ആൾക്കാർ അവർ കൊല ചെയ്യപ്പെടും എന്നതല്ലാതെ വേറൊരാളും ഇസ്ലാമിൽ അന്യായമായി യാതൊരുവിധ രക്തം ചിന്തുവാനോ പാടില്ലതല്ല. അതുപോലെ തന്നെ അവരുടെ ധനം അപഹരിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖിസാസിൻ്റെ വിഷയത്തിൽ, പ്രതിക്രിയയുടെ വിഷയത്തിൽ, കൊല്ലപ്പെട്ടവനെ കൊന്നവനെ കൊല്ലുന്ന ആ ഒരു ഇസ്ലാമിൻ്റെ അൽ ഖത്ൽ, ആ ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹിസാബ് അള്ളാഹു ഖിയാമത്ത് നാളിൽ ഏറ്റെടുക്കും. മുഖലിസ്യങ്ങളായ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. മുനാഫിക്കുകൾക്ക് അള്ളാഹു അതിനുള്ള ശിക്ഷ നൽകും. നമുക്ക് ലോഹിറായ പുറമേക്ക് കാണുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വിധിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിലേക്ക് എല്ലാവരെയും പ്രവേശിക്കണം, ഇസ്ലാം സ്വീകരിക്കണം എന്നത് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല മുശ്രിക്കുകളായ ആളുകളാണെങ്കിൽ ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കാം, അല്ലെങ്കിൽ ജിസിയെ നൽകിക്കൊണ്ട് അവിടെ നിൽക്കാം. ഇസ്ലാമിക ദഅവത്തിനെ ധിക്കാരം കാണിക്കുക, അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവരായ ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ ദീനിനെ ഇൽഹാർ നടത്താൻ, ലി ഇലാ ഈ കലിമത്തില്ല, അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തുവാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്നത് കിതാബിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു ഹദീസിൽ ഉണർത്തിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ആരാണ് കൽപ്പിച്ചത്? അൽ ആമിറു ലഹു അല്ലാഹു അസ്സ വജൽ, അള്ളാഹുവാണ് കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് കൽപ്പിച്ചത്? ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതുവരെ അല്ലദീ അമറഹു ബിഖിതാലിഹു വല്ലദീ ഖലഖഹും, അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്. അള്ളാഹുവിന് അങ്ങനെ മതനിയമം പറയാം. വലഹു യതസറഫ ഫീ മുൽക്കിഹി ബിമാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയും കൊണ്ടാണ് അവൻ്റെ ആധിപത്യമുള്ളത്, അവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ലഹു അയ്യമുറ ബി ഖത്ലി ഹൗല, ഇന്ന ആളുകളെ കൊല്ലണമെന്ന് അള്ളാഹുവിന് കൽപ്പിക്കാം. ഇസ്ലാമാകുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാമെന്ന് കൽപ്പിക്കാം. ഫൈദ അസ്ലമു കഫാൻഹും, ഇസ്ലാമായാൽ പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിക്കാം. അത് അള്ളാഹു അവരെ സൃഷ്ടിച്ചവരായ അള്ളാഹുവിൻ എന്നുള്ള വിധിയാണത്. അപ്പോൾ ഈ ഒരു ഹദീസ് പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തു തൗബയിലെ 29-ാമത്തെ ആയത്തിനോട് ചേർത്ത് വായിക്കാം നമുക്ക്. ഖാത്തിലുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽയൗമിൽ ആഖിരി വലാ യുഹരിമൂന മാ ഹറമ അല്ലാഹു വറസൂലു വലാ യദീനൂന ദീനൽ ഹഖി മിനൽ ലദീന ഊതുൽ കിതാബ് ഹത്താ യുഅ്തുൽ ജിസ്യത അൻ യദിൻ വഹും സാഗിറൂൻ. സൂറത്തു തൗബയിൽ നിന്നുള്ള 21-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹും അവൻ്റെ ദൂതനം നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴങ്ങിക്കൊണ്ട് കയ്യോടെ ആ ഒരു കപ്പം നൽകുക, കപ്പം കൊടുക്കുന്നതുവരെ, അതിൻ്റെ ജിസിയ നൽകുന്നതുവരെ. വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബുറൈദത്തുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അമറ അമീറൻ അലാ ജൈശിൻ ഔ സരിയത്തിൻ ഔ സഹബി തഖ്വല്ലാഹി അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും യുദ്ധസംഘത്തെയോ മറ്റു നിവേദക സംഘത്തെയോ ഒക്കെ അയക്കുമ്പോൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും തഖ്വ കൊണ്ട് അവരോട് വസിയത്ത് ചെയ്യാറുണ്ട്. അന്നഹും ഇദാ അറാദുൽ ജിസിയ ഫഖബൽ മിൻഹും വഖുഫ് അൻഹും, അതല്ല അവർ ജിസിയ നൽകാമെന്നവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്കത് നൽകാം, അവർക്കും ആ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് കുഫാറുകളോട് യുദ്ധം ചെയ്യുക എന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു, ഇമ്മാ യുസ്ലിമു, ഒന്നെങ്കിൽ അവർ ഇസ്ലാമാകാം, ഇസ്ലാമിലേക്ക് അവർക്ക് വരാം. വഇമ്മ അയ്യുഅത്തുൽ ജിസിയ അയ്യദിൻ വഹും സാഗിറൂൻ, അതേപോലെ അവർക്ക് ജിസിയ നൽകിക്കൊണ്ട് ഇസ്ലാമിക ബൈത്തുൽ മാലിലേക്ക് അവർ ജിസിയ കപ്പം നൽകുക എന്നങ്ങനെ ടാക്സ് നൽകിക്കൊണ്ട് അവർക്ക് ജീവിക്കാം. അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതില്ലെങ്കിൽ ഇത് വജബൽ മുസ്ലിമീന ഖിതാലുഹും, മുസ്ലിമികൾക്ക് അവരോട് യുദ്ധം നിർബന്ധമായി. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ആ ഒരു യുദ്ധം, അവരെ സൃഷ്ടിച്ച അവരുടെ റബ്ബിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് അതാണ് സത്യദീൻ. മുസ്ലിമീങ്ങൾ അല്ലാത്തവരുടെ ദീൻ, ദീനുൻ ബാത്തുലുൻ മൻസൂഖുൻ ലാ യഖ്ബലുഹു അല്ലാഹു അസ്സ വജൽ, അത് ബാത്തുലായ ദീനാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല ഒരാളിൽ നിന്നും. അതാണ് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്തത് ഒരാളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, അവിടെ ഉണർത്തിയിട്ടുള്ളത് ഫഇദ ഫഅലു, അവരത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൈദ ഫഅലു ദാലിക അസമു മിന്നി ദിമാഅഹും വഅംവാലഹും, അവരുടെ സ്വത്തുക്കളും അവരുടെ സമ്പത്തുമെല്ലാം അവിടെ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. പിന്നീട് അവരുടെ മനസ്സിലുള്ളതറിയുന്നത് അള്ളാഹുവാണ്, അവരുടെ ഹിസാബ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സക്കാത്ത് തടഞ്ഞവരോട് യുദ്ധം ചെയ്തു. സഹാബത്തത് മനസ്സിലാക്കുന്നു, ഇസ്ലാം കൽപ്പിച്ച ഒരു കാര്യം ഇസ്ലാമിക ഖലീഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയാണ്, സക്കാത്ത് തടഞ്ഞവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, അതിൽ ഉറച്ചു നിന്നു. അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലൗ മനഊനി അനാഖൻ ഔ മാഇസൻ സഗീറ, ആ ഒട്ടകങ്ങളെ കെട്ടുന്നതായ ഒരു കയറ് മൂക്ക് കയറാണെങ്കിൽ പോലും എനിക്ക് തടയുന്നത് എങ്കിൽ ഇഖാലം എന്നൊരു മറ്റൊരു രിവായത്തിൽ കാണാം ഈ കൊട്ടങ്ങളൊക്കെ കെട്ടുന്നത്. കാനു യഅദ്ദൂനഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നതായ ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊന്ന് തടഞ്ഞു വെച്ചാൽ ഞാൻ അവരോടതിൽ യുദ്ധം ചെയ്യും. ഫലമ്മ റഅയ്തു അന്നല്ലാഹ ശറഹ സദർ അബീബക്കർ ലിൽ ഖിതാലി അലിംതു അന്നഹുൽ ഹഖ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ഈ ഒരു കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സ്വദറിന് നെഞ്ചിന് വിശാലത നൽകി ഖിതാൽ കൊണ്ട് അവരോട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഹക്കാണ് എന്ന്, അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഇതിൽ ഈ ഒരു ഹദീസിലും നമുക്ക് ഫഫീ ഹാദാ ദലീലുൻ അലാ അഹ്മിയത്തി സ്വലാ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഇതിൽ അറിയിക്കുന്നുണ്ട്. നമസ്കരിക്കാത്ത ആളുകളോട് അന്നാസ് യുഖാതലൂന അലാ തർക്കിഹാ ഇലാ അൻ യുസല്ലു, അവർ നമസ്കരിക്കുവാൻ വേണ്ടിയാണ് അതവരോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദീന് നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ സമാപിക്കുന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന ഹദീസിനെ പരിചയപ്പെടുത്തി സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്നത് ചെറിയ ബിസിനസ്സായി ചെയ്യാമോ? ഗിഫ്റ്റുകൾ ഉണ്ടാക്കി നൽകുന്നു, അതിൽ ആഘോഷ ആശംസകൾ ഒന്നും എഴുതുന്നില്ലെങ്കിൽ പറ്റുമോ എന്നാണ്.
5: ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നരകവും അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്നാണ്. കാരണം വിശ്വാസി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില വ്യവസ്ഥകളും ചില വിധികളും വിലക്കുകളും ഹലാലുകളും ഹറാമുകളും പരിശോധിച്ച് അതിന് ശേഷമേ ജീവിക്കാൻ പാടുള്ളൂ. കച്ചവടത്തിലാകട്ടെ, വ്യവഹാരത്തിലാകട്ടെ, വ്യവസായത്തിലാകട്ടെ ഒക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നന്മയെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതയാണ്. ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കുക, അല്ലെങ്കിൽ സംഗീതം, ഇതൊക്കെ ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ്. ആ വിഷയത്തിലുള്ള ആയത്തുകളുടെ സൂചനകളും വ്യക്തമായ ഹദീസുകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കുക നിഷ്കർഷത പാലിക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഹലാലായ കച്ചവടത്തിൻ്റെ വഴികൾ അനവധിയുണ്ട്. ആ വഴികൾ തിരഞ്ഞെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണ് എങ്കിൽ അവന് വിചാരിക്കാത്ത രൂപത്തിൽ അവന് വഴികൾ തുറന്നിട്ട് കൊടുക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടം നടത്തുമ്പോഴും നമ്മൾ ഹലാലിലൂടെ മാത്രം പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ചോദ്യം ഇതാണ്, ആർത്തവ സമയത്ത് കൊഴിയുന്ന മുടിയും നഖവും എന്ത് ചെയ്യണം? കുളിക്കുന്ന ദിവസം വരെ അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ്.
5: അതിൻ്റെ വിധി ഹലാലാണ്, അത് ഇസ്ലാമുള്ള വിധി ഹലാലാണ്, അനുവദനീയമാണ്, ജായിസാണ്. ആർത്തവ സമയത്ത് ഒരു സ്ത്രീ അവളുടെ നഖം, അവളുടെ മുടി, അവളുടെ പല്ല് ഇതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നീക്കം ചെയ്ത വസ്തു അശുദ്ധിയായിത്തീരുകയില്ലേ എന്നതാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല ഇങ്ങനെ ആർത്തവ സമയത്ത്. ഇനിയിപ്പോൾ ജനാപത്തുള്ള ഒരാളായി ഇരുന്നാൽ തന്നെയും ആ സമയത്ത് ഇങ്ങനെ കളയുന്നതിന് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. മുടി നഖം ഇത് കുഴിച്ചിടുന്നൊരു സമ്പ്രദായം, അത് ഒരു ദീനീയായ രൂപത്തിലല്ല, അല്ലെങ്കിൽ അത് കുഴിച്ചിട്ടില്ല എങ്കിൽ ഹുറമത്ത് കേടാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതൊക്കെ ഒരു അതാ ഒരു ആളുകൾ കാണുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ. ഇപ്പോൾ മുടി ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു മുടി കിട്ടിയാൽ ഒന്നെങ്കിൽ ഓക്കാനിക്കുകയോ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം ഒന്നിച്ചൊഴിവാക്കുകയോ ചെയ്യും. ചില ആളുകൾക്ക് തീരെ ഒരു പ്രശ്നമില്ല, ആ മുടി അങ്ങ് മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കും. അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെടും. ആ അടിസ്ഥാനത്തിൽ മുടി നഖം വലിയ വലിയ നഖങ്ങളൊക്കെ വീട്ടിന് മുമ്പിലോ വീട്ടിനകത്തോ കാണുന്നത് അതൊരു വൃത്തികേടാണ് എന്ന രൂപത്തിൽ ആണ് പലപ്പോഴും ഇത് കുഴിച്ചിടാറുള്ളത്. അല്ലാതെ അതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും വിശ്വാസങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ ഒരു ഒരു അന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വസ്ത്രത്തിൽ മനീൻ്റെ അടയാളമുണ്ടായിരുന്നു. അടയാളമുണ്ടായിരിക്കെ മനി സത്യത്തിൽ നജസല്ല എങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ ഉണങ്ങിയ രൂപത്തിലാണ് എങ്കിൽ കൈകൊണ്ട് വിരൽ കൊണ്ട് ചുരണ്ടിക്കളയോ, അത് ഉണങ്ങാത്ത രൂപത്തിലാണ് എങ്കിൽ അത് വൃത്തിയാക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു. കാരണം അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ജനങ്ങൾ കാണുന്ന ഒരു ഐബാണല്ലോ എന്നർത്ഥത്തിൽ, അതേ രൂപത്തിൽ ഒരു ഐബ് എന്നുള്ള രൂപത്തിൽ കുഴിച്ചിടുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനാബത്ത് കാരണം അല്ലെങ്കിൽ ആർത്തവകാരിക്കോ ഇത് മുറിച്ചു കളഞ്ഞുകൂടാ, ഒഴിവാക്കിക്കൂടാ എന്നത് അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
4: യോഗയെക്കുറിച്ച് ഇസ്ലാമിക നിലപാട് എന്താണ്? അതിലുള്ള സൂര്യ നമസ്കാരം പാടുണ്ടോ എന്നാണ്.
5: ശാരീരിക ക്ഷമത കൈവരിക്കുവാൻ ആവശ്യമായ അഭ്യാസങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നീന്തൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്, കുതിര സവാരി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്, ആയുധപ്പയറ്റ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. അഥവാ മനുഷ്യന് ശാരീരിക ക്ഷമത ഉണ്ടാക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം അനുവദിച്ചതാണ്, അതിന് ഇസ്ലാം എതിരുമല്ല. യോഗയെ സംബന്ധിച്ച് അതിൻ്റെ കൃത്യമായി അതിൻ്റെ രൂപവും കാര്യവും അറിയില്ല. അതിൽ പലപ്പോഴും യോഗ എന്ന് മാത്രമല്ല കരാട്ടയിൽ പോലും ഒരു അധ്യാപകന് തുടക്കത്തിൽ ഒരു റുക്കൂഇൻ്റെ റുക്കൂ സമർപ്പിക്കുന്ന അവസ്ഥ കടന്നു വരാറുണ്ട്. കരാട്ടയിലേക്ക് പ്രവേശിക്കും ഉടനെ തന്നെ വണങ്ങുന്ന അഥവാ കുമ്പിട്ട് വണങ്ങുന്ന ഒരു സമ്പ്രദായം, ആ സമ്പ്രദായം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് കരാട്ടെ അഭ്യസിക്കാം. യോഗയിൽ അത്തരത്തിലുള്ളൊരു മതപരമായ ലാഞ്ചന കടന്നു വരുന്നുവെങ്കിൽ, ഇപ്പോൾ സൂര്യ നമസ്കാരം യോഗയിൽ ഉണ്ട് എന്ന് പറയപ്പെടാറുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഭാഗം ഒഴിവാക്കേണ്ടതാണ്. മറ്റ് മത വിഭാഗങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗത്തിൻ്റെ ആരാധനകൾ ആ യോഗയിൽ കടന്നു വരുന്നുവെങ്കിൽ ആ ഭാഗം പരിപൂർണമായും ഒഴിവാക്കേണ്ടതാണ്. അതല്ല, തീർച്ചയായും യോഗ പരിപൂർണമായി തന്നെ ഒരു മതത്തിൻ്റെ ആചാരമാണ് എങ്കിലും ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ മനസ്സിലായിടത്തോളം ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ തികച്ചും ഒരു അഭ്യാസം അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ഉന്മേഷമുണ്ടാക്കുന്ന ചില കായിക പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ യോഗയിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കേണ്ടവ വിട്ടുകൊണ്ട് നല്ലത് എടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: ജസാകുമുല്ലാഹു ഖൈറൻ. യോഗയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മനസ്സിലാകേണ്ടുന്ന ഒരു വിശദീകരണം തന്നെയാണ് നൽകിയിട്ടുള്ളത്.
4: ഹലാലായ മൈലാഞ്ചി ഇട്ടുകൊണ്ട് വുദു എടുത്താൽ വുദു ശരിയാകുമോ എന്നാണ്.
5: സഹോദരി ശ്രദ്ധിക്കേണ്ടത്, പ്രസ്തുത മൈലാഞ്ചി ഒരു പെയിൻറ് പോലെയാണ് എങ്കിൽ, അതോ പെയിൻറ് ശരീരത്തിലായാൽ പ്രസ്തുത ഭാഗത്ത് വെള്ളം നനയാറില്ല, ക്യൂടെക്സ് പോലെ പെയിൻറ് പോലെ ഈ ഒക്കെ പ്രസ്തുത ഭാഗത്ത് വെള്ളം നനയാത്ത രൂപത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള മൈലാഞ്ചി പാടില്ല. അതല്ല, അത് ശരീരത്തിലെ കലർന്ന രൂപത്തിൽ സാധാരണ മൈലാഞ്ചി പോലെയൊക്കെയാണെങ്കിൽ അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല.
4: ഫർള നിസ്കാരത്തിലെ സുജൂദിൽ നമുക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാമോ എന്നാണ്.
1: നിസ്കാരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥനകളിൽ തന്നെ പരിമിതപ്പെടുത്തുക എന്നതാണ് ഏറ്റവും അഫ്ദലായ രീതി. ഇനി പ്രാർത്ഥിക്കാവുന്ന ഇടങ്ങളിൽ അറബി ഭാഷയിൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമല്ല. എത്ര സുദീർഘമായിട്ട് വേണമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂകളും സുജൂദുകളുമെല്ലാം സുദീർഘമായിരുന്നു എന്നും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിനാൽ തന്നെ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുമായ പ്രാർത്ഥനകൾ ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്ത പക്ഷം നമുക്കെന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് അറബിയിൽ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ചോദിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അലം.
4: താൽക്കാലിക ഗർഭനിരോധനത്തിനായി കോപ്പർട്ടി ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്?
5: ഗർഭനിരോധനം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, എന്നേക്കുമായുള്ള നിരോധന മാർഗം സ്വീകരിക്കുക, ഓപ്പറേഷനിലൂടെയോ, ഒന്നെങ്കിൽ പുരുഷനെ ആയിരിക്കും അല്ലെങ്കിൽ സ്ത്രീയായിരിക്കും, അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് എന്നേക്കുമായി ഗർഭം ഇല്ലാതെയാക്കുക. അത് തന്നെയും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവർക്ക് ശാരീരികമായി പ്രയാസങ്ങളൊന്നുമില്ല, മറിച്ച് മറ്റെന്തെങ്കിലും കാരണത്താലാണ് ഇങ്ങനെ നിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി മുക്കാഅസീറുക്കും ബിക്കുമുൽ ഉമം, നിങ്ങൾ സ്നേഹനിധിയായ കൂടുതൽ പ്രസവിക്കുവാൻ സാധ്യതയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കണം, നിങ്ങൾ മുഖേന പെരുപ്പം ഞാൻ ആഗ്രഹിക്കുന്നു, അഥവാ ആളുകൾ ജനസംഖ്യ വർദ്ധനവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആഗ്രഹിക്കുന്നു, പരലോകത്ത് ആ ഒരു പെരുപ്പം കൊണ്ട് മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അവിടെ ഗർഭനിരോധന മാർഗം സ്വീകരിക്കുക നിഷിദ്ധമാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും നിസ്സാരമായ കാരണം പറഞ്ഞ്, അഥവാ പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹ സമയത്ത് വളരെ പ്രയാസകരമായിരിക്കും, ധാരാളം മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരെയൊക്കെ പോറ്റാനും വളർത്താനും പഠനത്തിനും ചികിത്സക്കും ചെലവിനുമൊക്കെ വലിയ കാശ് ആവശ്യമായി വരും, എന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കുകയില്ല, അതുകൊണ്ട് തൽക്കാലം അതുകൊണ്ട് ഗർഭനിരോധന മാർഗം സ്വീകരിക്കുക. ഇതൊന്നും ഒരു ന്യായമായ കാരണമല്ല. മുമ്പ് കാലത്ത് ഭക്ഷണം കാര്യമായി ഇല്ലാതിരുന്ന ആ വേളയിലൊക്കെ ഓരോ കുടുംബത്തിലും, അത് ഏത് മതത്തിൻ്റെ ആളുകളായിരുന്നാലും ശരി, 8, 9, 10 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ചെലവിന് കൊടുക്കാൻ സാധിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മക്കൾ അധികമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അകാരണമായി ഗർഭനിരോധന മാർഗം എന്നേക്കുമായി സ്വീകരിക്കുക, അത് നിഷിദ്ധമായ കാര്യമാണ്. രണ്ടാമത്, ശാരീരികമായി ഇനി പ്രസവിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരിക്കലും പ്രസവം നടക്കുകയില്ല, പ്രയാസമാണ് എന്ന് തീർത്തും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വേളയിൽ ഗർഭനിരോധന മാർഗം സ്വീകരിക്കാവുന്നതാണ്. അത് തന്നെയും ഒരു കുറഞ്ഞ കാലയളവിൽ ഇങ്ങനെ മാർഗം സ്വീകരിച്ച് പിന്നീട് ശരീരം സുഖകരമാവും, പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുമെങ്കിൽ എന്നേക്കുമായുള്ള നിരോധന മാർഗമല്ല സ്വീകരിക്കേണ്ടത്, താൽക്കാലിക നിരോധന മാർഗമാണ് സ്വീകരിക്കേണ്ടത്. രണ്ടാമതായി, താൽക്കാലികമായി ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുക. ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ, ഒന്നുകിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുവാനും അവർക്ക് മുല കൊടുക്കുവാനും ഭാര്യയുടെ ശാരീരികമായ ഒരു ആരോഗ്യത്തിനും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ താൽക്കാലികമായി ഗർഭനിരോധന മാർഗങ്ങളാവുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുക അതൊരു ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന ഒരു മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുന്നാന അസിലു വൽ ഖുർആനു യൻസിൽ, ഖുർആൻ ഇറങ്ങുന്ന വേളയിൽ ഞങ്ങൾ അസൽ ചെയ്യാറുണ്ടായിരുന്നു. സംഭോഗ വേളയിൽ പുറത്തേക്ക് ഇന്ദ്രിയം സ്രവിപ്പിക്കുന്നതിനാണ് അസലെന്ന് പറയുക. ഒരു താൽക്കാലിക ഗർഭനിരോധന മാർഗമായിരുന്നു അന്നത്. ഇവിടെ ഖുർആൻ ഇറങ്ങിയ കാലത്ത് എന്ന് ജാബിർ റളിയല്ലാഹു പ്രത്യേകം പറയുന്നത് അത് അള്ളാഹുവിന് അറിയാമല്ലോ, എന്നിട്ടും ഖുർആനിലൂടെ അതിനെ വിലക്ക് വന്നിട്ടില്ല, വഹിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് എങ്കിൽ താൽക്കാലികമായുള്ള ഇത്തരം മാർഗങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. ഒരിക്കലും മക്കൾ അധികമായി ഉണ്ടാകരുത് എന്നൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം.
4: നിസ്കാരം ഖളാ വീട്ടുന്നതിന് രണ്ട് കാരണങ്ങളാണല്ലോ ഉള്ളത്. ഞാനൊരു വീട്ടമ്മയാണ്, നിസ്കാരത്തിൻ്റെ സമയമായി. എന്നാൽ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്, ആ നിസ്കാര സമയം കഴിയുന്നതിൻ്റെ മുമ്പ് എനിക്ക് ആർത്തവം ഉണ്ടായി. ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടാമോ എന്നാണ്
1: സഹോദരിയുടെ ചോദ്യം. ഒരു വഖ്ത് ആയതിനു ശേഷം അവൾക്ക് ആർത്തവമുണ്ടായി, പക്ഷേ ആ വഖ്തിലുള്ള നിസ്കാരം നിർവഹിച്ചിട്ടുമില്ല. ആ വഖ്തിലുള്ള നിസ്കാരം നിർവഹിച്ചിട്ടുമില്ല, ആ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ശുദ്ധിയാകുന്നത് അസറിൻ്റെ സമയത്താണെങ്കിൽ അവൾ ലുഹറു കൂടി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. സഹോദരി, സുബ്ഹ് നിസ്കരിക്കാനുള്ള സമയമായതിനു ശേഷമാണ് ആർത്തവമുണ്ടായത് എന്നാണ് ചോദ്യത്തിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ സുബ്ഹ് അവളെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടേണ്ടതുണ്ട്. ശറഈയായ ഉദറുണ്ടായത് കൊണ്ടാണ് നിസ്കരിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ ഉദറുണ്ടാകുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായ പ്രസ്തുത വിഷയത്തിലെ നിലപാട് ആ സഹോദരി ആ സുബ്ഹ് പിന്നീട് ശുദ്ധിയായതിനു ശേഷം നിർവഹിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ശുദ്ധിയാകുന്നത് അസറിന് ശേഷമാണ്. അത്തരം സാഹചര്യത്തിൽ അസറും ലൊഹറും നിസ്കരിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഭൂരിഭാഗ പണ്ഡിതന്മാരും, അഥവാ ഷാഫി, ഹംബലി, മാലിക്കി മദ്ഹബുകൾ, ഈ മൂന്ന് മദ്ഹബുകളുടെയും ഫുഖഹാക്കൾ പറഞ്ഞത് അവൾ ലൊഹറും അസറും നിസ്കരിക്കണമെന്നതാണ്. ഹംബലി മദ്ഹബിലെ പ്രശസ്ത ഫിഖ്ഹി ഗ്രന്ഥമായ മുഗ്നിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചർച്ചകൾ തന്നെ കാണാൻ സാധിക്കും. ഇദാ തഹറത്തിൽ ഹായിലു ഖബില അൻ തഗീബ ശംസു. ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുള്ള പറയുകയാണ്, ഒരു സ്ത്രീ അവൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൾ ശുദ്ധിയായി കഴിഞ്ഞ്, അവൾ ഹൈലിൽ നിന്നും ശുദ്ധിയായി, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായി എങ്കിൽ സ്വല്ലത്ത് അല്ലുഹ്റ വൽ അസറ, അവൾ ലുഹറും അസറും അവൾ നിസ്കരിക്കേണ്ടതുണ്ട്. വൈൻ തൊഹറത്ത്, ഇനി അവൾ ശുദ്ധിയാകുന്നത് കബില അയ്യത്തുലു അൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പാണ്, പ്രഭാതോദയത്തിന് മുമ്പാണ് എങ്കിൽ സ്വല്ലത്തിൽ മഗ്രിബ വൽ ഇഷ, അവൾ മഗ്രിബും ഇഷാവും നിസ്കരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുമെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, അവരുടെ അഭിപ്രായങ്ങളാണ് അവർ അതിനുള്ള തെളിവായിക്കൊണ്ട് പറയുന്നത്. അവരോട് ഹൈലുകാരിയെക്കുറിച്ച് അവൾ തുലൂയിൽ ഫജറിൻ്റെ മുമ്പ് ശുദ്ധിയാവുകയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞ മറുപടി, തുസല്ലി അൽ മഗ്രിബ വൽ ഇശാ, അവൾ മഗ്രിബും ഇശാവും നിസ്കരിക്കേണ്ടതുണ്ട്. ഫഇദാ തഹറത്, അവൾ ശുദ്ധിയാകുന്നത് ഖബില അൻ തഗ്റുബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് എങ്കിൽ സ്വല്ലത്തു ളുഹ്റ വൽ അസ്റ ജമീഅ, അവൾ ളുഹ്റും അസറും രണ്ടും നിസ്കരിക്കേണ്ടതുണ്ട് എന്നതാണ് അവർ അതിനു പറഞ്ഞ മറുപടി. അതിനുള്ള കാരണമായിക്കൊണ്ട് രണ്ട് സഹാബിമാരും പറഞ്ഞു, വലി അന്ന വഖ്ത സാനിയത്തി വഖ്തുല്ലിൽ ഊല ഹാലൽ ഉദുരി, ഉദുറുള്ള സാഹചര്യത്തിൽ ഈ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ വഖ്ത് അതുതന്നെ, അല്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ വഖ്തു തന്നെയാണ് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ വഖ്തും. നമുക്കറിയാം ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുഹർ അസറിന്റെ കൂടെ ജംആക്കി നിസ്കരിക്കാവുന്ന നിസ്കാരമാണ്. മഗ്രിബ് ഇഷാഇന്റെ കൂടെ ജംആക്കിക്കൊണ്ട് നിസ്കരിക്കാവുന്ന നിസ്കാരമാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും കാരണമോ മറ്റോ ഉണ്ടായി ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുഹർ നിസ്കരിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം അത് അസറിന്റെ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. മഗ്രിബ് അതിന്റെ സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇഷാഇന്റെ സമയത്ത് നിസ്കരിക്കാവുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉദർ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാതെ പോയത് എന്നതുകൊണ്ട് തന്നെ ആ ഉദർ നീങ്ങുന്നതോടുകൂടി രണ്ടു നിസ്കാരവും ഒരുമിച്ചു നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് മൂന്ന് മദ്ഹബിൻ്റെ അഭിപ്രായവും. പ്രസ്തുത അഭിപ്രായം തന്നെയാണ് സൗദി അറേബ്യയിലെ ലജ്ന അദ്ദായിമ തങ്ങളുടെ ഫത്വയിലൂടെ നൽകുന്നതും. എന്നാൽ അഹനാഫുകൾ ഹനഫികൾ അവർ ഈ പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞ മറുപടി, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏതു നിസ്കാരമാണോ ലഭിച്ചത് ആ നിസ്കാരം മാത്രമാണ് നിസ്കരിക്കേണ്ടതുള്ളൂ. അവൾ മഗ്രിബിൻ്റെ സമയത്താണ്, അല്ല മഗ്രിബിൻ്റെ തൊട്ടു മുമ്പാണ് അവൾ ശുദ്ധിയാകുന്നത് എങ്കിൽ അവൾ അസർ മാത്രം നിസ്കരിച്ചാൽ മതി, അവൾ ളഹർ നിസ്കരിക്കേണ്ടതില്ല. ഇഷായിൻ്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ അവൾ ഇഷാ മാത്രം നിസ്കരിച്ചാൽ മതി, മഗ്രിബ് നിസ്കരിക്കേണ്ടതില്ല. കാരണം അവരതിന് പറയുന്ന തെളിവ് ലി അന്ന വഖ്ത സ്വലാത്തിൽ ഊല ഖറജ വഹിയ മഅദൂറത്തുൻ. ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയം അവൾ നിസ്കാരം ഒഴിവാക്കുവാനുള്ള കാരണക്കാരിയായിക്കൊണ്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലാ യൽസമുഹ, അവളുടെ മേൽ നിർബന്ധമില്ല ഖലാ ഉഹ, അത് ഖലാ ഊട്ടൽ നിർബന്ധമില്ല എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ ഹനഫികൾ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇതേ വിഷയത്തിൽ ഹനഫികളുടെ നിലപാടാണ് ശരിയെന്നതാണ് ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുംതിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത് കാണാൻ സാധിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏതു വക്താണോ ലഭിച്ചത് ആ വക്താണ് അവൾ നിസ്കരിക്കേണ്ടത്, അതിൻ്റെ മുമ്പത്തെ വക്ത അവളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മൻ അദറക്ക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദറക്ക. ആർക്കെങ്കിലും ഒരു മൻ അദറക്ക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദറക്ക സ്വല, നിസ്കാരത്തിൽ നിന്നും ഒരു റകഅത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവന് ആ നിസ്കാരം ലഭിച്ചു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അസ്വല എന്നുള്ളതിലെ അലിഫ്ലാം, അതല്ലെങ്കിൽ ആ അലിഫ്ലാമിനെ കുറിച്ച് അൽ എന്ന പദപ്രയോഗം അൽ അഹദ് അഹദിനുള്ള അല്ലാണ് അഥവാ സമയത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരു നിസ്കാരം നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന് ഒരു റക്അത്ത് നിസ്കരിക്കുവാനുള്ള സമയം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റക്അത്തിൽ നിസ്കരിക്കുവാനുള്ള സമയം ലഭിച്ചയാൾക്കു മാത്രമാണ് നിസ്കാരം നിർവഹിക്കേണ്ടതുള്ളൂ, ആ വക്തിലെ നിസ്കാരം നിർവഹിക്കേണ്ടതുള്ളൂ. അതേസമയത്ത് ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം പോലുമില്ല. ശുദ്ധിയാകുന്ന സമയത്ത് ഒന്ന് ഒന്നുകൊടുത്തപ്പോഴേക്കിനും ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ അവൾക്ക് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു റക്അത്ത് പോലും നിസ്കരിക്കാനുള്ള സമയം ലഭിക്കാത്തൊരവസ്ഥയിലാണുള്ളത് എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പിന്നീട് ഏതാണോ ലഭിച്ചത് അത് മുതൽ നിസ്കരിച്ചാൽ മതി എന്നതാണ് അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്, ആർത്തവം എന്നുള്ളത് നിസ്കാരം ഹറാമാക്കി കളയുന്ന ഉദറാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഉദറുള്ള സമയത്ത് ഉദറുള്ള സമയത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ നിസ്കാരം എങ്ങനെയാണ് പിന്നീട് ശുദ്ധിയാകുമ്പോൾ നിസ്കരിക്കുവാൻ ആവശ്യപ്പെടുക എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ ഇതിനെ രണ്ടിനെയും ജംഅ് ചെയ്തുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്. ഒരാൾ ളഹറും അസറും നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഖൈറ്, അതേസമയത്ത് ഒരാൾ അസറു മാത്രമാണ് നിസ്കരിച്ചത് എങ്കിൽ അത് തെറ്റുമല്ല, അത് തെറ്റുമല്ല. അപ്പോൾ രണ്ട് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കാൻ അനുവദിക്കപ്പെട്ട സമയം എന്നുള്ള നിലയ്ക്ക് ഒരാൾ അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. അതേസമയത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അസറിൻ്റെ സമയത്ത് അസറു മാത്രമാണ് നിസ്കരിച്ചത്, ളഹറിൻ്റെ സമയത്ത് ശുദ്ധിയില്ലാത്തവളാണല്ലോ, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ ളഹർ ഒഴിവാക്കുകയാണെങ്കിൽ അവൾ അതിൻ്റെ പേരിൽ കുറ്റക്കാരിയാണെന്ന് പറയുവാൻ പ്രമാണം കൊണ്ട് സാധ്യമല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: തസ്ബീ കല്ല് ഉപയോഗിച്ച് ദിക്ർ ചൊല്ലാമോ?
6: ദിക്റുകൾ എടുക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കുക എന്നുള്ള രീതി, അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബത്തിൻ്റെയോ കാലത്ത് ഉണ്ടായിരുന്നില്ല. ചിലർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കുരു കാരക്ക കുരു പോലുള്ളതായ കുരുകൾ അല്ലെങ്കിൽ കല്ലുകൾ ഒക്കെ പെറുക്കി എണ്ണം പിടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ദിക്റുകൾക്ക് എണ്ണം പിടിച്ചിരുന്നതിനെ തിരുത്തുകയും ഇജാൽ നഹാബിൽ അനാമിൽ നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംഘം സ്ത്രീകൾ അവർ ഈ കുരു പെറുക്കി വെച്ച് തസ്ബീഹിന് എണ്ണം പിടിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതിഖാത്ത് വിരലുകളാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുക, നിങ്ങൾ കൈ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാല കൊണ്ട് തസ്ബീഹ് മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ള രീതി പൂർവ്വകാലത്തുണ്ടായിരുന്നില്ല, അത് പിൽക്കാലത്ത് വന്നതാണ്. പൂർവ്വകാലത്തുണ്ടായിരുന്നത് ഈ കല്ലോ മറ്റോ ഒക്കെ പെറുക്കി വെച്ചിട്ടുള്ള എണ്ണം പിടിക്കുന്ന രീതിയാണ്. അതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ള രീതി അത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു രീതിയാണ്. അത് നമ്മളിപ്പോൾ ഈ ഹൈന്ദവരുടെ ചരിത്രം വായിക്കുമ്പോൾ, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വായിക്കുമ്പോൾ, അവർ പിന്നെ ഈ രുദ്രാക്ഷമാലുണ്ട് വൈഷ്ണവർക്കും അതേപോലെ തന്നെ ശിവഭക്തന്മാർക്കൊക്കെ വേറെ വേറെ പിന്നെ എണ്ണമുള്ള മാലകളുണ്ട്. അതേപോലെ തന്നെ ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത്തരത്തിലുള്ള രുദ്രാക്ഷ മാലകളുണ്ട്. പിന്നെ പല പേരുകളിൽ ആ അത്തരം മാലകൾ കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പൂർവികരിൽ ഇങ്ങനെ ഒരു മാല കൊണ്ട് എണ്ണം പിടിക്കുന്ന ഒരു പിന്നെ രീതി അറിയപ്പെട്ടിട്ടില്ല. അറിയപ്പെട്ടതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയും വിരലുകൾ കൊണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച അവിടെ ഈ വിഷയത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നെ അഭികാമ്യമായിട്ടുള്ളത്. അതാണ് നാം പിന്നെ ശ്രദ്ധിക്കേണ്ടത്. പുതിയ രീതികൾ ഇപ്പോൾ മാല മാത്രമല്ല, വേറെയും കുറേ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്, വർജിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിച്ചതിൽ, ഉപദേശിച്ചതിൽ, നിർദ്ദേശിച്ചതിൽ പരിമിതപ്പെടുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
3: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സ്വാദിഖ് മദീനി എന്നിവർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂലൈ 20 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2027 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ച വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. 2026 ജൂലൈ 20 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിക്ക് സാഹചര്യം അനുകൂലമായി സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ആരോഗ്യപൂർണമായ നിലയിൽ ഏറെ സംതൃപ്തിയോടെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് നീട്ടിവെക്കുന്നതും ഉചിതമല്ല. അള്ളാഹു നമുക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവസരം നൽകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കാം. ഹജ്ജ് അപേക്ഷ നൽകുന്നത് മുതൽ പുറപ്പെടുന്നതുവരെ ഹാജിമാരെ സഹായിക്കാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇതു സംബന്ധിച്ച വിവരങ്ങൾ മുസ്ലിം സംഘടനകൾക്കും വേദികൾക്കും മഹല്ല് ജമാഅത്തുകൾക്കും നൽകിക്കഴിഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അടുത്ത വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ജൂലൈ 20 വരെയാണ് ഹജ്ജിനുള്ള അപേക്ഷകൾ നൽകാവുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം, ഇംഗ്ലീഷിന് 50% വേണം. 2025 ജൂലൈ 1, 2010 ജനുവരി 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത, ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
9: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നേർരേഖ. താൽപര്യമാണ് പ്രധാനം എന്ന വിഷയത്തിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ഈ അടുത്ത ദിവസം വായിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വളരെ വലിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ്. അതായത്, പെട്ടെന്നൊരു വയറുവേദന വന്ന് രണ്ട് കിഡ്നികളും നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലായി നിരന്തരമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു ബിടെക് വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. പക്ഷെ പഠനത്തോടുള്ള അടങ്ങാത്ത താല്പര്യം, ഡയാലിസിസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പിന്നെ കിഡ്നി റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിലുമെല്ലാം പരീക്ഷ എഴുതാനും പഠിക്കാനുമുള്ള താല്പര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഓരോ സന്ദർഭങ്ങളും തൻ്റെ പരീക്ഷയ്ക്കുള്ള താല്പര്യത്തെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഓരോ സന്ദർഭങ്ങളും. ആദ്യം ഇത്തരത്തിലുള്ള മാരകമായ രോഗം നിർണയിക്കപ്പെടുന്നു, അതേപോലെ തന്നെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, പരീക്ഷയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കാഴ്ചകൾക്ക് മങ്ങലേൽക്കുന്നു, പരീക്ഷ അടുത്തു വരും തോറും കൂടുതൽ അവശതയും ക്ഷീണവും അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും തന്നെ സഹായിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടെ ഒരു ജൂനിയറായ പെൺകുട്ടിയെ തൻ്റെ പരീക്ഷയ്ക്ക് സഹായിയായി സ്വീകരിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ ബിടെക്കിൽ ഒന്നാം റാങ്കാണ്. അത് കഴിഞ്ഞ് വീണ്ടും പഠിച്ച് PG ഒന്നാം റാങ്ക്, എന്നിട്ട് അതേ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന്, അടങ്ങാത്ത ഒരാഗ്രഹം, ഒരുപക്ഷെ ജീവനേക്കാളും വലിയ ആഗ്രഹം ഒരു പഠനത്തോട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ, ഒരു വേള പരീക്ഷാ ഹാൾ വരെ സിലബസോ പുസ്തകമോ അറിയാതെ പരീക്ഷാ ഹാളിൽ പഠിച്ചു വായിച്ചു വന്ന ഏതെങ്കിലും കുട്ടികൾ നൽകുന്ന ഉത്തരങ്ങൾ കോപ്പിയടിച്ച് തൽക്കാലം പരീക്ഷ പാസ്സായി പോകുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടമാണ്. ഇവിടെയാണ് പഠനത്തിന് അങ്ങേയറ്റത്തെ താല്പര്യം കാണിച്ച് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് തൻ്റെ രോഗങ്ങളെയും ശരീരത്തെയും മറന്ന് മുന്നോട്ട് പോകുന്ന മാതൃകയാകുന്ന ഒരു പെൺകുട്ടി. രണ്ടാമത്, ഈ സംഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ നിറക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്ന മറ്റൊരു ഗുണപാഠം, ജീവിതത്തിൽ എത്രയോ ലക്ഷ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ചില പ്രതികൂലതകളിൽ കുടുങ്ങി ജീവിതത്തിൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ച എത്രയോ ആളുകളുണ്ട്. ഒരു ചെറിയ പ്രതികൂലാവസ്ഥ വരുമ്പോഴേക്കും അതെന്തോ കുരുത്തക്കേടാണോ, അല്ലെങ്കിൽ കണ്ണേറാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളാണോ, എനിക്കിനി ജീവിതത്തിൽ വിജയമില്ലേ, എനിക്കെന്തോ ഒരു ശാപമേറ്റതാണോ എന്നൊക്കെ ചിന്തിച്ച് പിൻവാങ്ങുന്ന ആളുകൾ, പരിശ്രമത്തിലൂടെ വീണ്ടും വീണ്ടും തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള മനക്കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ, അവർക്കും വലിയ ഗുണപാഠങ്ങളാണ്. ധാരാളം പ്രതികൂലതകൾ ഒന്നിച്ചു വന്നപ്പോഴും എൻ്റെ ലക്ഷ്യം ഞാൻ നേടും എന്നു തന്നെ പ്രതികൂലമാകുന്ന കാരണങ്ങളോട് മല്ലിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തെയാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ കാണുന്നത്. ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം താല്പര്യമാണ്. മത ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ഇഹ്രിസ് അലമയം ഫൗക്ക്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിനക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ നീ താല്പര്യം കാണിക്കണം. വസ്തഇം ബില്ല, അള്ളാഹുവോട് സഹായം തേടണം. വല തഅജസ്, അശക്തനാവരുത് എന്നാണ്. രണ്ടു കാര്യങ്ങൾ കൂട്ടുകാരാണ്. ഒന്ന് താല്പര്യം, അതോടൊപ്പം പ്രാർത്ഥന. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏത് ലക്ഷ്യത്തിലേക്കും നമുക്ക് എത്തിച്ചേരാനാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉദൂനി അസ്തജിബ് ലക്കുന്നതാണ്, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നത് ഉറപ്പാണ്. രണ്ടാമത്തത്, താല്പര്യമുണ്ടെങ്കിലേ പ്രതികൂലതകളെ അതിജീവിക്കാൻ പറ്റുള്ളൂ. താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ എന്തായാലും ലക്ഷ്യത്തിലെത്തൂല. കാരണം ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്കും ആ പ്രതിസന്ധി പറഞ്ഞ് അയാൾ പിൻവാങ്ങും. താല്പര്യമില്ലാത്തവന് പ്രതിസന്ധികളെയാണ് ഇഷ്ടം, കാരണം തടസ്സങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞ് ഒഴിവാകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടി മുന്നോട്ട് പോകുവാനുള്ള ഒരു പരിശ്രമം. ഇത് മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, മതപരമായ ജീവിതത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രതികൂലതകൾ വന്നു കഴിഞ്ഞാൽ അവരത് നിരാശപ്പെട്ട് ഇനി എന്താ പ്രാർത്ഥിച്ചിട്ട്, ഇനി എന്താ നിസ്കരിച്ചിട്ട് എന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥയുണ്ട്. എന്നാൽ നമ്മൾ എന്ത് പ്രതികൂലതകൾ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും പാപമോചനത്തിലും വിശ്വസിച്ച് നല്ല മനക്കരുത്തോടുകൂടെ മുന്നോട്ട് പോയാൽ എല്ലാം സാധ്യമായി തീരും എന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഈ കുട്ടിക്ക് ചിന്തിക്കാം, ഇത്രയും മാരകമായ ഒരു രോഗാവസ്ഥയിൽ ഞാനിനി പരിശ്രമിച്ച് ഒരു കോഴ്സ് ബുദ്ധിമുട്ട് നേടിയിട്ട് എന്താ കാര്യം? ഒരു ജോലി ചെയ്യാനുള്ള ശാരീരികാവസ്ഥ എനിക്കില്ലല്ലോ, ഒരു ജോലി ഏറ്റെടുക്കുവാനുള്ള മാനസിക ശക്തി എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകുമോ? ഈ കോഴ്സ് എന്തിന്, പഠനം എന്തിന്? ഒരുപക്ഷെ മറ്റുള്ളവർ തന്നെ ചോദിക്കും, ഇത്ര അസുഖമുള്ളൊരു കുട്ടീനെ എന്തിനാ പഠിപ്പിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ അറിവില്ലാതെ ചോദിച്ചു പോകും. ഇത്തരമൊരു പ്രതികൂലതകളിൽ ധീരമായി നിന്ന് തൻ്റെ പ്രതികൂലതകൾക്കെതിരെ ചികിത്സകളും മറ്റ് നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോയി ലക്ഷ്യം നേടിയ ഈ ഒരു പെൺകുട്ടി തീർച്ചയായും വായനയിൽ മടി കാണിച്ച് എങ്ങനെയെങ്കിലും ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാസ്സാകാൻ ശ്രമിക്കുന്ന, അതേപോലെ തന്നെ പഠനരംഗത്തെ താല്പര്യം കാണിക്കാത്ത, ചെറിയ ചെറിയ പ്രതികൂലതകളെ പറഞ്ഞ് പഠനരംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനവും പ്രേരണയുമാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ കഥ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കഥകളും പാഠങ്ങളും നാം നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കുകയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് കൂടുതൽ കരുത്തും മാനസികമായ ബലവും നേടി മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്കും നമുക്കും സാധിക്കുമാറാവും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ, താൽപ്പര്യമാണ് പ്രധാനം എന്ന വിഷയത്തിൽ നമ്മോടിതുവരെ സംസാരിച്ചത് ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി, മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
4: Peace Radio. Tune to reality.
2: قد كفاني علم ربي من سؤالي.
6: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
7: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
6: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
7: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാറമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ നരകക്കാരുടെ വസ്ത്രം. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ നമ്മോട് അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നരകക്കാർ നരകത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സാധാരണ നമ്മൾ വസ്ത്രം ധരിക്കുക ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ, അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ, അതുപോലെ നമ്മുടെ നഗ്നത മറക്കുവാൻ, അതുപോലെ ഒരു അലങ്കാരത്തിന് വേണ്ടിയൊക്കെയാണ് വസ്ത്രങ്ങൾ ധരിക്കാറുള്ളത്. എന്നാൽ നരകത്തിലെ വസ്ത്രങ്ങളുടെ പ്രത്യേകതകൾ ഇതൊന്നുമല്ല. നരകക്കാർക്ക് ശക്തമായ ശിക്ഷ, ശക്തമായ വേദന അനുഭവിക്കുന്ന അവസ്ഥ, അതിനു വേണ്ടിയാണ് അള്ളാഹു വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സൂറത്തു ഹജ്ജിൻ്റെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ, ഖുത്തിഅത് ലഹും സിയാബും മിന്നാർ, അവർക്കുള്ള വസ്ത്രം നരകത്തിൽ നിന്നും പറിച്ചെടുക്കുന്നതാണ്, അഥവാ നരകത്തിൻ്റെ തീയിൽ നിന്ന്. നരകത്തിൻ്റെ തീ, ആ തീയിൽ നിന്ന് അവർക്കുള്ള വസ്ത്രം നെയ്തുണ്ടാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? സംആനി റഹിമഹുള്ള അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, നുഹാസിൻ മുദാബ് എന്നാണ്. അഥവാ ചെമ്പ് ഉരുകുമ്പോൾ അതിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഈയമുണ്ടല്ലോ, ചെമ്പുരുക്കിയാൽ വീഴുന്ന ഈയം, അതുകൊണ്ടുള്ള വസ്ത്രമായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള മറ്റൊരു വസ്ത്രം പറയുന്നത് സൂറത്തു ഇബ്രാഹീമിൻ്റെ 48-49 ആയത്തുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വസ്ത്രമായി പറയുന്നത്, വത്തറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്, അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ്. സറാബീലുഹും മിൻ ഖത്വിറാൻ, അവരുടെ കുപ്പായങ്ങൾ പന്തം കൊണ്ടായിരിക്കും.

0: ടാറ്, ഉരുക്കിയ ടാറുണ്ടല്ലോ, അതുകൊണ്ടുള്ള വസ്ത്രമായിരിക്കും. വത്തഗിഷ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ അഗ്നി പൊതിയുകയും ചെയ്തിട്ടുണ്ടാകും. ഇപ്പം നമുക്കറിയാം, ഈ റോഡൊക്കെ ഉണ്ടാക്കുന്ന ടാറ് അത് ചൂടായിക്കഴിഞ്ഞാൽ ശക്തമായ ചൂടാണ് അല്ലെ, സാധാരണ ഒരു വസ്തു ചൂടാവുന്നത് പോലെയല്ല. അപ്പോൾ ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകത്തിലെത്തി, അതിൽ ഉരുക്കിയ ടാറുകൊണ്ട് വസ്ത്രമുണ്ടാക്കി അത് ധരിപ്പിക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരനുഭവിക്കുന്ന വേദന എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിനെക്കുറിച്ച് സഅദി റഹ്മഹുള്ള പറയുന്നത്, വദാലിക ലിശിദ്ദതി ഇസ്തിആലി നാരി ഫീഹിം വഹറാറതിഹാ വനത്തിനി റീഹിഹാ. ആ നരകത്തിലെ തീയിൽ അത് കഠിനമായി കടന്നെരിഞ്ഞ് ശക്തമായ ചൂടായി അത് ധരിക്കാൻ തരും. വനത്തിനി റീഹിഹാ, വളരെ മോശപ്പെട്ട ദുർഗന്ധമായിരിക്കും അതിൽ നിന്ന് പുറത്തോട്ട് വരിക എന്ന് സഅദി റഹിമഹുള്ള അതിനെ വിശദീകരിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ നായഹത്ത്, നിയാഹത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണുവാൻ സാധിക്കും, അവർക്ക് ശക്തമായ വേദന അനുഭവിക്കുന്ന വസ്ത്രമാണ് നരകത്തിൽ നൽകുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നായിഹത്തു, നിയാഹത്ത് ചെയ്ത ഒരു സ്ത്രീ. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജാഹിലിയത്തിലാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അഥവാ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി അലമുറയിട്ട് കരയുക, അയാളുടെ നന്മകളൊക്കെ എടുത്തിങ്ങനെ പറയുക, നെഞ്ചത്തടിക്കുക, കുപ്പായം വലിച്ചു കീറുക. ചില സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം മുടിയൊക്കെ കഴിച്ചിട്ട് മണ്ണ് തലയിലൂടെ വാരിയിടുക. ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾക്കാണ് നിയാഹത്ത് എന്ന് പറയാം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അന്നിയാഹത്തു മിൻ അംരിൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ ഏർപ്പാടിൽപ്പെട്ടതാണ് ഈ നിയാഹത്ത് എന്ന് പറഞ്ഞാൽ. ശരി, പ്രവാചകൻ പറയുന്നത്, അങ്ങനെ നിയാഹത്ത് ചെയ്ത ഒരു സ്ത്രീ, ഇദാലം തത്തുബ് ഖബ്ല മൗതിഹ, അവളുടെ മരണത്തിന് മുമ്പേ അവൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, തുഖാമു യൗമൽ ഖിയാമ, പരലോകത്ത് അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ, വഅലൈഹ സിർബാലും മിൻ ഖത്വിറാൻ വദിർഉൻ മിൻ ജറബിൻ, അവൾക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങൾ, അത് സിർബാൽ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പായം, അതെങ്ങനെയായിരിക്കും? ഉരുകിയ ടാറ് അതുകൊണ്ടുണ്ടാക്കിയതായിരിക്കും. അതേപോലെ ദിറ എന്ന് പറഞ്ഞാൽ ഒരു കവചം, വസ്ത്രത്തിലൊരു കവചം, അത് ചൊറി അല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾ കൊണ്ടുള്ള ഒരു കവചവുമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നരകക്കാരുടെ വസ്ത്രങ്ങളായിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നരകത്തെ നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഹ്രസ്വ സംസാരം, ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിൽ നാം കേട്ടത് നരകക്കാരുടെ വസ്ത്രം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാൻ എന്ന പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ദുനിയാവിലെയും ആഖിറത്തിലെയുമൊക്കെ അവിടെയൊക്കെയുള്ള നന്മകൾ അതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത്. മഹാനായ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ അലം അഅലം വഅഊദു ബിക മിനശ്ശരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ അലം അഅലം. ഇത്രയുമാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിനെ തുടർന്നുള്ള അടുത്ത ഒരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. ഈ ഒരു ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, മിൻ ഖൈരിൻ മാ സഅലക അബ്ദുക വനബിയുക, നിന്റെ ദാസനും നബിയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയത് എന്താണോ അത് ഞാൻ നിന്നോട് തേടുകയാണ്. അതുപോലെ തന്നെ വഅഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, അഭയം തേടുകയാണ്, മിനശ്ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ നിന്നാണോ അഭയം തേടിയിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, അഭയം തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിൻ മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിൻ മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി മിൻ ശരി മാ ആദ ബിഹി. ഐനാണ്, പുള്ളിയില്ലാത്ത ഐനാണ്, അതിനുശേഷം ദാലാണ്, പുള്ളിയുള്ള ദാല്. ആദ ആദ ബിഹി വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിൻ മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക്ക വ നബി.

0: യുക. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി ആദ്യ ഭാഗം മുതൽ ഇപ്പോൾ നാം പഠിച്ചതുവരെയൊന്ന് നമുക്ക് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനൽ ശർരി കുല്ലിഹി عاجله وآجله ما علمت منه وما لم أعلم. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു ഈ ഒരു ഭാഗം വരെ നമുക്ക് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച എല്ലാ പ്രാർത്ഥനകളും നമുക്ക് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓരോ ദിവസവും നാം പഠിക്കുന്ന പ്രാർത്ഥനകളെ മനഃപാഠമാക്കാനും അത് അവസരങ്ങളിൽ പ്രയോഗിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നാം മനസ്സിലാക്കിയത് ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാനുള്ള പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം നമ്മൾ അവതരിപ്പിച്ചത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: HPCL 116 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ അവസരമുണ്ട് 116 ഒഴിവ്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ടായിരിക്കും. തസ്തിക ജൂനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ ഓഫീസർ, മറ്റു തസ്തികകളും ഒഴിവുകളും ഉണ്ട്. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.hindustanpetroleum.com.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂലൈ 20 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2027 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ച വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. 2026 ജൂലൈ 20 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിക്ക് സാഹചര്യമനുകൂലമായി സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ആരോഗ്യപൂർണമായ നിലയിൽ ഏറെ സംതൃപ്തിയോടെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് നീട്ടിവെക്കുന്നതും ഉചിതമല്ല. അല്ലാഹു നമുക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവസരം നൽകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കാം. ഹജ്ജ് അപേക്ഷ നൽകുന്നത് മുതൽ പുറപ്പെടുന്നതുവരെ ഹാജിമാരെ സഹായിക്കാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇതു സംബന്ധിച്ച വിവരങ്ങൾ മുസ്ലിം സംഘടനകൾക്കും വേദികൾക്കും മഹല്ല് ജമാഅത്തുകൾക്കും നൽകിക്കഴിഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അടുത്ത വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ജൂലൈ 20 വരെയാണ് ഹജ്ജിനുള്ള അപേക്ഷകൾ നൽകാവുന്നത്.
6: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫ്. മുസ്ലിങ്ങളിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉടലെടുത്ത ഒട്ടനവധി വിഭാഗങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ അവരെ ഷിയാക്കൾ, സുന്നികൾ എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രൂപം കൊണ്ടിട്ടില്ല. പ്രവാചകന്റെ വിയോഗാനന്തരം ഖിലാഫത്ത് നബി കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടാണ് എന്ന വാദഗതിയോടുകൂടി രംഗത്തു വരികയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് തികച്ചുമെതിരായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ഷിയാക്കൾ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ വിചിത്രവും സങ്കീർണവും ഖുറാനിനും സുന്നത്തിനും കടകവിരുദ്ധവുമാണ്. മുസ്ലിം സമുദായത്തെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചതിൽ ഷിഈ വിഭാഗങ്ങൾ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അനവധി വിഭാഗങ്ങളായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഷിയാകളും സുന്നികളും തമ്മിലുള്ള തർക്കവും സംഘട്ടനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ രക്തച്ചുരിച്ചിലുകൾക്ക് കാരണമായിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ സംഘടനകളുടെ ശക്തിക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഷിഈ സുന്നി തർക്കങ്ങളെയും സംഘടനകളെയും ആളിക്കത്തിക്കുന്നതിനു വേണ്ടിയാണ് ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളിലെ ഭിന്നിപ്പുകളില്ലാതാക്കി അവരെ ഐക്യമുള്ളവരാക്കി തീർക്കുക എന്നത് മഹത്തായ ഒരു പുണ്യകർമ്മമാണ്. ഖുർആനിന്റെ ഐക്യപ്പെടാനുള്ള ആഹ്വാനം, നിങ്ങളൊന്നിച്ച് അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അധ്യായം ആലുമ്രാൻ വചനം 103. ഈ പിടിവള്ളിയിൽ നിന്ന് അകന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭിന്നിച്ച് കക്ഷികളായി പിരിഞ്ഞത്. തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമ്പോൾ അവലംബിക്കേണ്ട മാർഗവും ഖുർആൻ വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും, അധ്യായം നിസാ വചനം 59. കേവലം തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഉപരിയായി മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധവും സംഘട്ടനവും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ സ്വീകരിക്കേണ്ട മാർഗവും ഖുർആൻ പറഞ്ഞു തരുന്നു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് രണ്ടിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ സമരം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവം ആ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, അധ്യായം ഹുജറാത്ത് വചനം 9. ഇങ്ങനെ മുസ്ലിം ഐക്യത്തിന് വേണ്ട ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങൾ ഖുർആനും സുന്നത്തും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഷിഈ സുന്നി സംഘട്ടനം പരിഹരിക്കാൻ ഈ നിർദ്ദേശങ്ങൾ ഫലപ്രദമാകാനിടയില്ല. കാരണം ഈ പറഞ്ഞ മാർഗങ്ങളെല്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധകമായതാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിയാകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷീയിസം ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ടി കെ യൂസുഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
7: പീസ് റേഡിയോ സ്മൃതിപഥം. ചരിത്രത്തിലെ ഏതാനും ഏടുകൾ പരിശോധനാ വിധേയമാക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, എല്ലാവരെയും കാഫിറാക്കിയ പണ്ഡിതനോ എന്ന അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നു ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സ്വലാഹി കാര.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ പ്രബോധനം തുടങ്ങിയത് ഏത് സാഹചര്യത്തിലായിരുന്നു, ശേഷമുണ്ടായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സംസാരം നമുക്ക് കേൾക്കാനും ശ്രദ്ധിക്കാനും സാധിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കുകയാണ്. ഇമാമുമാരുടെ ജീവിതത്തെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു കാര്യം, അന്യായമായി വിമർശിക്കപ്പെട്ടവരായിരുന്നു, എതിർക്കപ്പെട്ടവരായിരുന്നു പലരും. അവർ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെച്ചത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വിഷയങ്ങളായിരുന്നു. ശത്രുക്കളുടെ ബലവും അവർ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ മൂർച്ചയും ഉപയോഗിച്ച് പണ്ഡിതന്മാരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന സ്വഭാവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല അത്തരത്തിൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള പണ്ഡിതനാണ്. എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു? ആക്ഷേപങ്ങളെ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ലളിതമായ ഉത്തരമാണ് അതിനുള്ളത്. വിമർശിക്കുന്നവരും അതിനെ ഏറ്റെടുക്കുന്നവരും ഇമാമിൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ശരിയാം വിധം വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളെ അടുത്തറിഞ്ഞവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത് എന്നന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഇമാമിനെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ കഴിയില്ല. അദ്ദേഹം പ്രബോധനം തുടങ്ങിയത് ഖുർആനിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കേണ്ടത് ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന, അറിവോടും നല്ല ഉപദേശങ്ങൾ കൊണ്ടുമാകണം ശക്തമായ രീതിയിൽ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ദഅവത്തിന് സ്വീകാര്യത ലഭിക്കപ്പെടുന്നത് ഈ ഗുണം ആ ദഅവത്തിൽ ഉള്ളതുകൊണ്ടാണ്. അറിവും വിവേകവുമുള്ള പണ്ഡിതന്മാരാണ് ദഅവത്തിൻ്റെ തലപ്പത്ത് അതിൻ്റെ മുൻനിരയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മനസ്സിൻ്റെ സംസ്കരണത്തിനും ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും പരലോക വിജയത്തിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകളും ഉത്ബോധനങ്ങളും, അതാണ് നല്ല ഉപദേശങ്ങൾ എന്നതിൻ്റെ താൽപ്പര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിലൂന്നിക്കൊണ്ടാണ് ദഅവത്ത് മുന്നോട്ടു പോകേണ്ടത്. ഇമാമിൻ്റെ ജീവിതത്തെ വായിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. ആർക്കും മൂടിവെക്കാനും പൊഴുത്തിവെക്കാനും കഴിയാത്ത വിധം പരസ്യമാണ്. അതിനെ സംബന്ധിച്ച് പ്രത്യേകം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാമിനോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് അഥവാ ശത്രുക്കളോട് വളരെ സ്നേഹത്തിലും അനുകമ്പയിലും സംസാരിച്ചത് കാണാൻ സാധിക്കും. ഇമാമിൻ്റെ വാക്കുകളിലൂടെ അത് വ്യക്തമാണ്, ശിഷ്യന്മാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ഇമാമിൻ്റെ കാലഘട്ടക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വായിച്ചു നോക്കാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ഇമാമിന് നേരെ അന്യായങ്ങൾ പറഞ്ഞു പരത്തുക, വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നത് വിവേകമുള്ളവർക്ക് പറ്റിയതല്ല. ഇമാമിനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ള ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവരെയും കാഫിറാക്കിക്കൊണ്ടുള്ള, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രബോധനമായിരുന്നു, അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ശത്രുക്കൾ ഈ കാര്യം വല്ലാതെ പരത്തിയിട്ടുണ്ട്. എന്നാൽ ഇമാം പ്രബോധനം തുടങ്ങാനുള്ള സാഹചര്യവും പ്രബോധനത്തിൻ്റെ തുടക്കവും മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളും പരിശോധിച്ചാൽ ഈ ആക്ഷേപത്തിന് ഒരു വിലയുമുണ്ടാവുകയില്ല, ഒരു സ്ഥാനവുമുണ്ടാവുകയില്ല, ഒരു നിലക്കും പരിഗണിക്കപ്പെടാൻ പറ്റാത്ത കള്ളത്തരമാണ് ഇമാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പ്രചാരണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇമാമിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പഠനങ്ങളിൽ നിന്ന്, അന്വേഷണങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇമാമിനെപ്പോലെയുള്ള നവോത്ഥാന നായകന്മാർ, അവരെപ്പറ്റി സമൂഹം അറിയാതെ പോകണം, അവരോടുള്ള ശത്രുതയും എതിർപ്പും ശക്തമാകണം, ഇത്തരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളുമാണ് ശത്രുക്കൾ അജണ്ടയാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മുമ്പിൽ ഇമാമിൻ്റെ ജീവിതം മാഞ്ഞു പോയിട്ടില്ല, ഇമാമിൻ്റെ ജീവിതം മറഞ്ഞു പോയിട്ടില്ല. ആർക്കും വായിക്കാവുന്ന വിധം, ഗവേഷണം നടത്താവുന്ന വിധം പരന്നു കിടക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ശൈലിയെ സംബന്ധിച്ച് ശിഷ്യന്മാരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം അബ്ദുല്ലാഹിബിൻ അബ്ദുൽ ലത്തീഫ് അൽ ഇഹ്സാനി എന്ന ഷെയ്ഖിന് എഴുതിയിട്ടുള്ള വരികൾ കാണാം. ഇന്നി ഉഹിബ്ബുക വഖദ് ദഅവതുക ലക ഫീ സ്വലാത്തി, അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും മുമ്പ് ശരിയായ ദീനിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിലേക്കുള്ള ഹിദായത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്കുള്ള എഴുത്ത് ഇമാം നൽകിയിട്ടുള്ളത്. വൈകാരികമായി പ്രകോപനമുണ്ടാക്കുന്ന വിധം ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഇടപെട്ടിട്ടില്ല. ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഒരാളിലേക്ക് സന്ദേശമെത്തിക്കേണ്ടത്, അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ എഴുത്ത് നൽകിയിട്ടുള്ളത്. എടുത്തുചാടി മൊത്തത്തിൽ കാഫിറാക്കി മുദ്രകുത്തുന്ന അവസ്ഥ ഇമാമിൻ്റെ ശൈലിയായി ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം എഴുത്തുകളെ സംബന്ധിച്ച് മക്കയുടെ ഗവർണറായിരുന്ന അഹ്മദ് എന്നവരിലേക്ക് എഴുതിയ എഴുത്തിൽ കാണാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ തരുന്ന കാര്യങ്ങളെക്കുറിച്ച് നന്നായി ആലോചിച്ച് ശരീഅത്തിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ഉറപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതിയത് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ശത്രുക്കളായ ആളുകളോട് പോലും എതിരാളികളായ വ്യക്തികളോട് പോലും ഇമാം സ്വീകരിച്ചിരുന്ന സമീപനത്തെ ബോധ്യമാക്കിത്തരുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും ഇമാമിനെക്കുറിച്ച് അദ്ദേഹം എല്ലാവരെയും കാഫിറാക്കുന്ന, എല്ലാവരെയും നശിപ്പിക്കണം, കൊന്നുകളയണം, തകർത്തുകളയണം, ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുന്ന അവസ്ഥ ഇല്ലാതെയാക്കുക എന്നതാണ്. എന്നാൽ ഏത് സ്വഭാവത്തിലുള്ള ആളുകളെയാണ് സത്യനിഷേധികൾ എന്ന ഗണത്തിലേക്ക് ഇമാം മാറ്റിയത്? ആ കാര്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അവിടെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞവർ എഴുതിയത് രേഖപ്പെടുത്തിയത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീന്, ആ ദീനിനെ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും എന്നിട്ട് ഈ കാര്യങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുകയും ജനങ്ങളെ ദീനിൽ നിന്ന് തടയുകയും ചെയ്തിരുന്ന ആളുകൾ ആരാണോ അവർ കുഫറിലാണ്, സത്യനിഷേധികളാണ് എന്ന് ഇമാം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തിന്, ആരാധനയെ അല്ലാഹുവല്ലാത്തവരിലേക്ക് മാറ്റുകയും വലിയ രൂപത്തിൽ ഷിർക്കിൻ്റെയും മത നിഷേധത്തിൻ്റെയും ആളുകളായി മാറുകയും ചെയ്തവർ, അവർക്കെതിരെ ഇമാം ശബ്ദിച്ചിട്ടുണ്ട്, ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഇമാം എല്ലാവരെയും കാഫിറാക്കുന്നവരാണ്, ദീനിൽ നിന്ന് പുറത്താക്കുന്ന ആളാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങളും സംസാരങ്ങളും ലോകാടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ട്. ഷിയാക്കളൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. കാരണം അവർ ഏതൊരാശയത്തെയാണോ സമൂഹത്തിൽ ഇറക്കിയത്, അതിനെ പൂർണമായും പിഴുതെറിയപ്പെടുന്ന അവസ്ഥ, ആളുകൾ ആശയത്തെ ശക്തമായി എതിർക്കുന്ന അവസ്ഥ ഇമാമിൻ്റെ പ്രബോധനത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ രൂപത്തിൽ ഇമാമ് ഖിതാലിനു വേണ്ടി, യുദ്ധത്തിനു വേണ്ടി എടുത്തുചാടിയിരുന്ന ആളായിരുന്നു ഈ നിലക്കുള്ള സംസാരങ്ങൾ. ഒരു വസ്തുതയും അതിലില്ല. എതിരാളികൾ, മതവിഷയത്തിൽ കുതർക്കം നടത്തുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു എന്നല്ലാതെ ഇമാം അങ്ങോട്ട് ചെന്ന് യുദ്ധവും പ്രശ്നവും ഉണ്ടാക്കുന്ന രീതി, അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇമാമിൻ്റെ ദഅവത്തിനെപ്പറ്റി ശരിയാം വിധം വായിക്കാത്തതുകൊണ്ടും പഠിക്കാത്തതുകൊണ്ടും ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നൽ വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ ജീവിപ്പിക്കാനും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനും കഠിനമായ പരിശ്രമം നടത്തിയ, ഈ സന്ദർഭത്തിൽ പോലും വായിക്കപ്പെടുന്ന ഇമാമിൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധന ശൈലിയെ ശരിയായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അദ്ദേഹം ദഅവത്ത് ഘട്ടം ഘട്ടമായി ചെയ്തതിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദഅവത്തിനു വേണ്ടി ഇമാം പ്രധാനമായും അവലംബിച്ചത് എന്തെല്ലാമായിരുന്നു, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇമാമിൻ്റെ ദഅവത്തിന് കിട്ടിയ ഫലം എത്രത്തോളമായിരുന്നു, ഇമാമിൻ്റെ ദഅവത്തിൻ്റെ ഉസൂൽ, അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
7: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എല്ലാവരെയും കാഫിറാക്കിയ പണ്ഡിതനോ? ആരോപണത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സ്വലാഹി കാര.
9: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാർ വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിതകാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
4: Peace Radio, tuned to reality.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം. കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസലാമിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദം.
1: കനം തൂങ്ങുന്ന ഓർമ്മകൾ. എഴുത്ത് വി ടി അബ്ദുസലാം. അവർ രണ്ടുപേരും അയാൾക്ക് മുന്നിലെ സീറ്റിൽ തന്നെയുണ്ട്. സംസാരം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി എത്ര നേരമാ സംസാരിച്ചിരുന്നത്! അർദ്ധരാത്രി കഴിഞ്ഞ് അയാൾ ഒന്നുണർന്നു നോക്കുമ്പോഴും സംസാരം തന്നെയായിരുന്നു. നീ ഉറങ്ങിയിട്ടില്ലേ? നാളെ നേരത്തെ എണീറ്റു പോകാനുള്ളതല്ലേ മക്കളെ. വേ, ഉറങ്ങിക്കോ. ഞങ്ങൾ ഉറങ്ങിക്കോളാം ഇപ്പച്ചേ എന്നും പറഞ്ഞ് അവർ റൂമിലെ ലൈറ്റണച്ചു. ഇനിയെങ്കിലും അവർ ഉറങ്ങിക്കോളും എന്ന് നനച്ച് അയാൾ കിടന്നു. അതിരാവിലെയുള്ള യാത്ര രസകരമായി തോന്നി. ബസ് അവിടെയെത്താൻ ഇനിയും മണിക്കൂർ ആവും എന്നാ തോന്നുന്നത്, അയാൾ സംശയിച്ചു. ഇലപ്പടർപ്പുകളിൽ പുലരി വിതറിയ മഞ്ഞവയിൽ പടർന്നു കയറുന്നത് നോക്കി നിൽക്കവേ പുറത്ത് കാഴ്ചകൾ കാലം പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. മഞ്ചേരി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് റോഡ് വശത്ത് ആളില്ലാക്കട എന്നൊരു ബോർഡ് കണ്ടപ്പോഴാണ് പണ്ട് കേട്ട ആ കൗതുക വാർത്ത ഓർത്തത്. ഇത് അതുതന്നെയാണ്. കപ്പ കച്ചവടം. ആളില്ലാക്കടയിൽ കപ്പ കിട്ടും. ആവശ്യക്കാർ വന്ന് വേണ്ടതെടുത്ത് തൂക്കി പണം പെട്ടിയിലിട്ട് പോയാൽ മതി. കാലം മാറിയല്ലോ. ഇന്ന് പിന്നെ ചില്ലറ വിനിമയത്തിൻ്റെ പ്രശ്നവും ഉണ്ടാകില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ. വിശ്വാസമാണ് എല്ലാം. പിന്നെ പരസ്പര വിശ്വാസം പകരുന്ന ആശ്വാസത്തെപ്പറ്റിയായിരുന്നു ചിന്തകൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, മാതാപിതാക്കൾക്ക് മക്കളെ, അങ്ങനെ ഏതു ബന്ധങ്ങളെയും താങ്ങി നിർത്തുന്ന പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള കുറെ ബാധ്യതയായി മാറിയ ബന്ധങ്ങളുടെ ബന്ധനത്തിലായിത്തീരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്. ചിന്തകൾ കാടുകയറും. ഒരു വലിയ വളവ് തിരിഞ്ഞ് കയറ്റം തീരുമ്പോൾ കിഴക്ക് സൂര്യൻ പ്രതാപിയായി ഉയരുന്നത് കണ്ടു. കുറ്റിപ്പാലം ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോഴാണ് സമയം നോക്കിയത്. ഇനി 5 കിലോമീറ്റർ കൂടി വേണമെന്ന് തോന്നുന്നു തിരൂരിലെത്താൻ. 8 മണിക്ക് മുന്നേ പരീക്ഷാ സെന്ററിലെത്തണം. CUT എൻട്രൻസ് ടെസ്റ്റാണ്. അവർ അപ്പോഴും സംസാരത്തിൽ തന്നെയാണ്. സമപ്രായക്കാരാണല്ലോ. മകളും പെങ്ങളുടെ മകളും ഒരേ പ്രായക്കാർ. കൗമാരത്തിലെത്തിയ സമപ്രായക്കാരുടെ ചിന്തകളും ശീലങ്ങളുമൊക്കെ അപ്പോഴാണ് ഓർത്തത്. ബസ് തിരൂർ സ്റ്റാൻഡിലെത്തി. ഇനി മറ്റൊരു ബസ്സിൽ കൂടി കയറി വേണം പരീക്ഷ നടക്കുന്ന സെന്ററിലെത്താൻ. തിരികെ മടങ്ങവേ അയാൾ ഒറ്റയ്ക്കായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അവർ പിറകെ വന്നോളും. അതിനായി ശട്ടം കെട്ടിയ ശേഷമാണ് യാത്ര തിരിച്ചത്. കാത്തു നിൽക്കാൻ സമയമില്ല. സ്കൂളിൽ നേരത്തെ എത്തണം. പിറ്റേന്ന് റീ ഓപ്പണിംഗ് ഡേ ആണല്ലോ. ഓർമ്മകൾക്ക് കനം കൂടുന്നതായി തോന്നി. കുഞ്ഞുനാളിലെ മഴക്കാലം, അത് മുഴുവനും കണ്ടും കൊണ്ടും കടന്നുപോയ സ്കൂൾ കാലം. ബുക്കും ബാഗും കുടയും പെന്നും പെൻസിലും മായാതെ നിൽക്കുന്നു. ഓർമ്മകളോടുള്ള ഈ അടുപ്പമായിരിക്കാം പലപ്പോഴും തനിക്ക് പ്രായമായെന്ന കാര്യം വിശ്വസിക്കാനാവാതെ പോകുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന് അധിക നേരമുണ്ടാവാറില്ല. ഇപ്പച്ചേ നോക്കിയും പിന്നെ എന്നും പറഞ്ഞ് പല കാര്യങ്ങൾ പലപ്പോഴായി വന്ന് പറയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ സാന്നിധ്യം അത് പകരുന്ന സന്തോഷത്തിൻ്റെ പിറകെ ഒരാന്തലാണ്. പടച്ചവനെ, ഇവൾ എത്ര വേഗമാണ് വളർന്നു വലുതായത്! തൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ തളർന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു. പലപ്പോഴും ബസ്സിലെ സൈഡ് സീറ്റിൽ ചാരിയിരിക്കുമ്പോൾ വേഗം ഉറക്കം വരാറുണ്ട്. കുറച്ചു മുന്നേ മഴ പെയ്ത് തോർന്ന വഴിയോരങ്ങളിലാകെ ഈറൻ തോർത്തി വെയിൽ കിടക്കുന്നത് കാണാം. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് വീണ്ടും ചിന്ത വിട്ടത്. ഇനിയും ഈ യാത്ര എത്ര വളവും തിരിവും കഴിഞ്ഞെത്തണം. കിനാവുകളെത്ര കൊളുത്തണം. ആയുസ്സിൻ്റെ കരം പിടിച്ച് അനിശ്ചിതങ്ങളിലൂടെ ജീവിതമെന്ന ഈ യാത്ര രസമാണ്. ഒന്നും വിരസമാവാതിരിക്കുവോളം. ഏയ്, നിങ്ങളുടെ സ്റ്റോപ്പ് എത്തി, വേഗമിറങ്ങ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നുറുങ്ങുകൾ, കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസലാമിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഇനി പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെയും അതുപോലെ ഇനി വരാനിരിക്കുന്ന ആഖിറത്തിൻ്റെയും ഒക്കെ അവിടെയുള്ളതും ഇവിടെയുള്ളതുമായ നന്മകൾ ലഭിക്കാനുള്ള ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി അബ്ദുക വനബിയുക اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل واسالك ان تجعل كل قضاء قضيته لي خيرا. സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, ദുനിയാവിലെയും ആഖിറത്തിലെയും എനിക്കറിയുന്നതും അറിയാത്തതുമായ മുഴുവൻ നന്മകളും ഞാൻ നിന്നോട് തേടുകയാണ്. അല്ലാഹുവേ, ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എനിക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം തിന്മകളുമുണ്ട്, അതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അല്ലാഹുവേ, നിന്റെ ദാസനും നബിയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് തേടിയ നന്മകൾ നിന്നോട് ഞാൻ തേടുകയാണ്. നിന്റെ ദാസനും നബിയുമായ പ്രവാചകൻ നിന്നിൽ അഭയം തേടിയ തിന്മകളിൽ നിന്ന് ഞാൻ അഭയം തേടുകയാണ്. അല്ലാഹുവേ, സ്വർഗവും സ്വർഗത്തിലെ കടുപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഞാൻ നിന്നോട് തേടുന്നു. നരകത്തിലെ കടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീ വിധിച്ച എല്ലാ വിധിയും എനിക്ക് നന്മയാകുവാൻ ഞാൻ നിന്നോട് തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ആദ്യ കുറച്ച് ഭാഗം മാത്രം നമുക്കിന്ന് പഠിക്കാം. നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി, മിനൽ ഖൈരി കുല്ലിഹി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി, ആജിലിഹി വആജിലിഹി,

0: ഹി വ ആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി. ആദ്യം ആജിലിഹി ഐനാണ്, അതിനുശേഷം പിന്നീട് വരുന്ന ആജിലിഹി അത് ആദ്യം അലിഫാണ്. ആജിലിഹി വ ആജിലിഹി. മാ അലിംതു മിൻഹു വമാ ലം അഅലം. വ അഊദു ബിക മിനശ്ശരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി. മാ അലിംതു മിൻഹു വമാ ലം അഅലം. ഇതുവരെയാണ് നാം ഈ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു ഈ ഒരു പ്രാർത്ഥന പഠിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ കർമ്മസരണി. ഇന്നത്തെ കർമ്മസരണിയിൽ ബുലൂഗുൽ മറം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 12-ാമത്തെ ഹദീസാണ് ചർച്ച ചെയ്യുന്നത്. ഭക്ഷിക്കാൻ അനുവദിച്ച 2 ശവങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് ഹംസ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ ഉമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഫതഹു ദിൽ ജലാലി ഉൽ ഇക്റാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 12-ാമത്തെ ഹദീസായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹില്ലത്തു ലന മൈത്തത്താനി വദമാനി فأما الميتتان فالجراد والحوت وأما الدمان فالطحال والكبد. امام احمد ابن ماجه യുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിന്റെ സനദിൽ ചില ദുർബലതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് സഹീഹായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാചകമാണ് അത്, ഉള്ളതാണ് പ്രശ്നമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഒരു സ്വഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ പോലെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാക്കുന്ന ആള് അല്ലാഹുവാണ്. എന്നാൽ സ്വഹാബികൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ സ്വഹാബത്തിന് ശേഷമുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് താബിഈകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൽപ്പിച്ച ആളാരാണ് അല്ലെങ്കിൽ വിരോധിച്ച ആളാരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കുണ്ട്. ചിലർ പറഞ്ഞു അത് അവർ സ്വഹാബിമാരാണല്ലോ, അവരിൽ നിന്നാണല്ലോ അവർ ദീന് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സ്വഹാബിമാർ അവരോട് വിരോധിച്ചിട്ടുണ്ട് എന്ന നിലക്കാണ്. മറ്റു ചിലർ പറഞ്ഞു താബിഈകളാണെങ്കിലും ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൽപ്പനയും വിരോധവും മതരംഗത്ത് കൊടുക്കാൻ അർഹതയുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ, അതുകൊണ്ട് അതിൻ്റെയും

0: ഫാഇല് അല്ലെങ്കിൽ ആ പറഞ്ഞ ആള് കൽപ്പിച്ച വിരോധിച്ച ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നാണ്. എന്തു തന്നെയായാലും ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്ത് സ്ഥിരപ്പെട്ടാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഹുക്മിൽ വരുന്നത്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വഹാബിയായതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് മർഫൂഉൻ ഹുക്മൻ എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുക. അഥവാ ഹുക്മിൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഹദീസിൻ്റെ വാചകങ്ങളിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നത് ഒഹില്ലത്തിലന മൈത്തത്താൻ, രണ്ട് മൈത്തത്തുകൾ, അതേപോലെ തന്നെ വദമാനി, രണ്ട് രക്തങ്ങൾ, ഇത് രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അഥവാ ഭക്ഷിക്കാൻ അനുവദനീയമാണ് എന്ന നിലക്കാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് എന്തൊക്കെ കഴിക്കാൻ പാടുണ്ട്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിൻ്റെ ഒരു അടിത്തറ, ഒരടിസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു, നിങ്ങൾക്ക് ശവങ്ങളെല്ലാം വിരോധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. അഥവാ മനുഷ്യൻ അറുത്തതല്ലാത്ത ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതാണ്. രണ്ടാമത് വദ്ദമ്, രക്തം നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യുക, മാറ്റി പറയുന്ന ഒരു കാര്യമാണ് ഈ ഹദീസിലുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നമുക്കറിയാലോ അള്ളാഹു ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ, അത് വിരോധിച്ച വസ്തുക്കളാണ് എങ്കിൽ അത് നജസ് കൂടിയായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഖുർആൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ഖുല്ല അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ലാ അൻ യകൂന മൈതതൻ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു ഒരു കാര്യം ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത് ഇന്നിന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നും നിങ്ങൾക്ക് വിരോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒന്ന് മൈത്തത്ത്, അതേപോലെ തന്നെ ഔദമൻ മസ്ഫൂഹൻ, ചിന്തപ്പെട്ട രക്തം അഥവാ അറുത്തിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ മുറിവായിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം അതൊരിക്കലും നമുക്ക് ഭക്ഷ്യവസ്തുവാക്കാൻ പാടില്ല എന്നതാണ്. ഔ ലഹ്മ ഖിൻസീരിൻ, പിന്നെ ലഹ്മ ഖിൻസീർ, പന്നിമാംസം, അത് നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഫഇന്നഹു റിജ്സുൻ, ഇത് രിജിസാണ്, രിജിസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമാണ് എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പണ്ഡിതന്മാരൊക്കെ ഈ പന്നിമാംസം എന്നതിലേക്ക് മാത്രമാണ് ഫഇന്നഹു റിജ്സുൻ എന്നത് ചേർത്തത്, അഥവാ ഇത് മോശപ്പെട്ടതാണ്, നജസാണ് എന്നാണ്. എന്നാൽ അതിൻ്റെ മുമ്പ് പറഞ്ഞ മൈത്തത്തും ദമും അതിലേക്ക് ഫഇന്നഹു റിജ്സുൻ, അത് മ്ലേച്ഛമാണ് എന്നത് ചേർത്തില്ല. പക്ഷേ ശരിയായിട്ടുള്ളത് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും അത് മ്ലേച്ഛമാണ്, അത് നജസാണ് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വസ്തു അത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ആ വസ്തു കാരണത്താൽ അല്ലെങ്കിൽ ഇന്നിന്ന വസ്തുക്കൾ എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നജസ്സുകൂടിയായിരിക്കും എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഹദീസിൻ്റെ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന പാഠങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫ അമ്മൽ മൈത്തത്താൻ, എന്നാൽ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന രണ്ട് ശവങ്ങൾ അല്ലെങ്കിൽ രണ്ട് ചത്ത വസ്തുക്കൾ, ജീവികൾ, അതേതൊക്കെയാണെന്നറിയുമോ? ഫൽ ജറാദു വൽ ഹൂത്തു. ഒന്ന് ജറാദാണ്. നമുക്കറിയാലോ ജറാദ് ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പച്ചത്തുള്ളൻ പോലുള്ള ഒരു ജീവി നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടേ കാണപ്പെടാറുള്ളൂ. എന്നാൽ അറബ് രാജ്യങ്ങളിലും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ വളരെയധികം കാണുന്ന ഒന്നാണ് ഈ ജറാദ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും കൃഷികൾ നശിപ്പിക്കുക, അതേപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ അതിനെ മനുഷ്യന് ഭക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതാണ് ജറാദ്. രണ്ടാമത്തേത് ഹൂത്ത്. ഹൂത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുള്ള ജീവികൾ. ഹൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കർത്ഥം നമ്മൾ പറയുമ്പോൾ അതിന് തിമിംഗലം, അതേപോലെ തന്നെ വലിയ മത്സ്യം എന്നൊക്കെയാണ്. അഥവാ ഹൂത്ത് എന്ന് പറയുന്നതിൻ്റെ പരിധിയിലേക്ക് സമുദ്രത്തിലുള്ള എല്ലാ ജീവികളും ഉൾപ്പെടും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണുന്നത്. ഇവിടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമുദ്രത്തിൽ ഒരു ജീവി അത് നമ്മൾ പിടിച്ച് അതിനെ അറുക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ പിടിച്ചെടുത്തത് അങ്ങനെ തന്നെ ചത്തുപോയാലും അതേപോലെ നമ്മൾ സമുദ്രത്തിൽ ആ ജീവിയെ കണ്ടത് ചത്ത രൂപത്തിലാണ്, എന്നിട്ടാണ് നമ്മൾ അതിനെ എടുത്തത് എങ്കിൽ അതും എല്ലാം അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ പാഠം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് രക്തങ്ങളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്, ഭക്ഷിക്കാവുന്നതാണ് എന്നതാണ്. അതിൽ ഒന്ന് അൽ കബിദ്, രണ്ടാമത്തേത് അത്തിഹാൽ. കബിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവർ. ഇപ്പോൾ ലിവറിൻ്റെ ഉള്ളിൽ രക്തമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കണ്ടൻറ് പ്രധാനമായും രക്തത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ മറ്റു മാംസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ അതിൻ്റെ ഒരു രൂപം ഉള്ളത്. അതിൻ്റെ മെറ്റീരിയൽ സാധാ മാംസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണുള്ളത്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒന്ന് തിഹാലാണ്. തിഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ എന്ന് നമ്മൾ പറയുന്ന ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരവയവം, ഒരു കറുത്ത രൂപത്തിലുള്ള ഒരു അവയവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത്തരം ഈ രണ്ട് അവയവങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് കിതാബുൽ അത്തഈമത്ത് വരാൻ പോകുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നമ്മൾ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട്, നമുക്ക് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണല്ലോ നമ്മളുള്ളത്. ഇവിടെ ഇത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഒരു കാര്യം ലിഅന്നൽ മുഹറം നജസുൻ, ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നജസാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അതേ ശുദ്ധിയുള്ളൂ എന്ന് പറയലാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അഥവാ ഈ ഹദീസ് ഈ ഒരു അധ്യായത്തിൽ കൊണ്ടുവന്നത് രക്തം നജസാണ്, ഹറാമായ ഏതെങ്കിലും ഒരു ജന്തുവിൻ്റെ രക്തം അത് നജസാണ്, അത് തിന്നാൻ പറ്റാത്ത ഒന്നാണല്ലോ, നജസാണ്. രണ്ടാമത്തെ ഒന്ന് വല്ല ജന്തുക്കളും ചത്തിട്ടുണ്ട് എങ്കിൽ അത് നജസാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഇവിടത്തെ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം ഈ വസ്തുക്കൾ രണ്ടും നമുക്ക് കഴിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവ രണ്ടും നിങ്ങൾക്ക് കഴിക്കാം, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങളാണ് ചത്ത ജീവികളും അതേപോലെ തന്നെ രക്തവും, എന്നാൽ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതെങ്കിലും ഈ ഗ്രന്ഥകാരൻ ഇത് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചത്ത ജീവികൾ നജസാണ് എന്നും രക്തം നജസാണ് എന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇനി ഈ ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമുക്ക് കിട്ടേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലേക്ക്, ഗുണപാഠങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞ വാക്കാണ് ഉഹില്ലത്തിലന എന്നൊരു വാചകം. നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനുവദിക്കാനും ഹറാമാക്കാനുമൊക്കെയുള്ള യഥാർത്ഥ അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്ത കാര്യങ്ങൾ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹറാമാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ ഒരു പാഠം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈബർ ദിനത്തിൽ ഉള്ളി കഴിച്ചുകൊണ്ട് നമസ്കാരത്തിന് ഹാജരാകുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല. മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണ്, ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണത്തിലും അതേപോലെ തന്നെ മറ്റുമൊക്കെയായി ഏറ്റവും ആവശ്യമുള്ള ഒന്നാണല്ലോ ഉള്ളി എന്നത്. അപ്പോൾ അത് ഹറാമാണോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നഹു ലൈസലി തഹരീമുമാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കാൻ എനിക്കൊരിക്കലും അവകാശമില്ല. വലാക്കിന്നഹ ഷജറത്തുൻ അക്രഹുരിഹ, എനിക്കതിൻ്റെ വാസന വെറുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇമാമ് നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ എൻ്റെ അടുക്കലേക്ക് സംസാരിക്കാൻ ഉള്ളി തിന്നുകൊണ്ട് വരരുത് എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമുള്ളൂ, അതല്ലാതെ ഉള്ളി ഹറാമായതുകൊണ്ടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ആ വസ്തു തന്നെ ഹറാമാക്കുകയല്ല. ആ പറഞ്ഞ കൂട്ടത്തിൽ നബി പറഞ്ഞ ഒരു പ്രധാന പോയിന്റുണ്ട്, അള്ളാഹുവിനു മാത്രമേ ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരമുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഹറാമും ഹലാലുമാക്കാനുള്ളതുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാം എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് കഴിക്കില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഇന്നത് കഴിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത് എന്ന് മറ്റുള്ളവരോട് പറയാം എന്നതല്ലാതെ ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കലല്ല, അതെനിക്ക് അധികാരവുമില്ല, അള്ളാഹു അനുവദിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൻ്റെയും ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെയും ഒരു ശൈലിയാണ്. അത് നോക്കുക, ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് മാംസങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് ജന്തുക്കളായിട്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, രണ്ട് രക്തം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരാകാംക്ഷ ആളുകൾ എന്തൊക്കെയാണത് എന്നുണ്ടാകും. അപ്പോൾ ഓരോന്നോരോന്നോരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരെ നിങ്ങൾക്ക് രക്തം ഇന്നത് ഹൃദയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവർ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ പ്ലീഹ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നൊക്കെ വെവ്വേറെ പറയുന്നതിനേക്കാൾ നല്ല ആദ്യം ഒന്നിച്ചു പറഞ്ഞു, പിന്നീട് ഇതിങ്ങനെ സ്പ്ലിറ്റാക്കിക്കൊണ്ട് ഇന്നിന്നതൊക്കെയാണ് എന്ന് പറയുക. ഈ ഒരു രൂപം അധ്യാപന രംഗത്ത് ഏറ്റവും നല്ല ഒരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുമ്പേ ഉപയോഗിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും ഇതേ ശൈലികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ജറാദ്, അത് അനുവദനീയമാണ് എന്ന് ഹദീസിൽ നേർക്കുണ്ടല്ലോ. അത് നമ്മൾ പിടിച്ച് അതിനെ കൊല്ലണം എന്നില്ല, മറിച്ച് ചത്തത് നമുക്ക് കിട്ടിയാലും അതിനെ ഭക്ഷിക്കാവുന്നതാണ്. മത്സ്യവും അങ്ങനെ തന്നെയാണ്, ചത്തത് നമുക്ക് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്, നമുക്കത് ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജറാദിനെ അനുവദനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ അഥവാ നമ്മളത് ജീവനോടെ പിടിച്ച് ചുടുവെള്ളത്തിലേക്കിട്ടിട്ടോ അല്ലെങ്കിൽ തിളക്കുന്ന എണ്ണയിലേക്കിട്ടിട്ടോ അങ്ങനെ ചത്തുപോകുന്നതാണെങ്കിലും ശരി, അതല്ല നമ്മളതിനെ കിട്ടുമ്പോൾ തന്നെ അത് ചത്ത് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അനുവദനീയമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എന്തെങ്കിലും ഇത് വലിയ ദോഷമുണ്ടാക്കുന്ന ജന്തുക്കളാണ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വല്ല കീടനാശിനിയും ഒക്കെ തെളിച്ചിട്ടാണെങ്കിലോ അത് നമുക്ക് കഴിക്കാനും പാടില്ല, കാരണം അത് ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കും, ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന ഏത് കാര്യവും ഇസ്ലാമിൽ ഹറാമുമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറയുന്നത്, ഈ ജന്തു നജസല്ലാതായതിൻ്റെ പ്രധാനമായ കാരണം അല്ലെങ്കിൽ അത് നജസല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ ഉള്ളിൽ രക്തമില്ല, രക്തമില്ലാത്തൊരു ജീവിയാണ്. അതുകൊണ്ട് രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ ജീവി നജസ് ആകുന്നത്. ഒരു ജന്തു ചത്താൽ നജസായി പോകുന്നത്. ഇത് രക്തമില്ലാത്തതായതുകൊണ്ട് തന്നെ അത് നജസാവില്ല എന്നതാണ് നജസാകാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് അനുവദിച്ചതും അതുകൊണ്ട് തന്നെ, ഇതിൻ്റെ ആ മാംസം അനുവദനീയമാണ്, അതോടൊപ്പം ദോഷമില്ലാത്തതാണ്, ശരീരത്തിന് ഗുണകരമാണ്, അതോടൊപ്പം ഇത് ചത്തതാണെങ്കിലും കുഴപ്പമില്ലാത്തത് അതിൽ രക്തമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ജന്തുവിന്, ഒരു ജീവിക്ക് ഒഴുകുന്ന രക്തമുണ്ട്, അഥവാ അതിനെ മുറിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് വരികയോ ഒക്കെ ചെയ്തിട്ട് അതിലൂടെ രക്തം പൊടിയുന്നുണ്ടെങ്കിൽ ആ ജന്തു നമുക്ക് ചത്താൽ നജസായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടുന്നത്. അപ്പോൾ ഈ ജറാദിനോട് താരതമ്യം ചെയ്ത് നമ്മുടെ പച്ചത്തുള്ളനോ അതേപോലെ തന്നെ തുമ്പി പോലുള്ള ജീവികളൊക്കെ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ജുഅല്. ജുഅല് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ട്, ഇതിന് രക്തമില്ലാത്തതാണ്. രക്തമില്ലാത്തത് കൊണ്ട് തന്നെ അതും ഈ ഇനത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ജന്തുക്കൾ നജസായി പോകുന്നത്, ചത്ത ജീവികൾ നജസായി പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം അതിൽ രക്തം കെട്ടി നിൽക്കുന്നു, ആ രക്തം പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ജീവികളെ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠം, സമുദ്രജീവികളെല്ലാം ഹലാലാണ്, അത് ഏത് രൂപത്തിലാണ് എങ്കിലും ഹലാലാണ് എന്നതാണ്. എന്നാൽ അതിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ജന്തു ഹയ്യത്ത്, നേർക്കുനേരെ പാമ്പിനെ നമ്മൾ അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പാമ്പ് ഹറാമ് തന്നെയാണ്. അതേപോലെ തന്നെ ലിഫ്ദ്യ, തവള, ഇപ്പോൾ കടൽ തവള എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് നമ്മുടെ ഈ തവളയല്ല, പേരിൽ മാത്രമേ കടൽ തവള എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മാത്രമേ തവളയാകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാ ജീവികളും പാമ്പൊഴിച്ച് നേർക്കുനേരെ പാമ്പിനെ പോലെ തന്നെ തലയും, അത് പേരിൽ മാത്രം യോജിച്ചാൽ പോരാ. പാമ്പ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ഏതെങ്കിലും ഒരു ജീവിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ വിഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരേപോലെയാണ് എങ്കിൽ സമുദ്രജീവികളൊക്കെ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ തന്നെ അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി വത്വആമുഹു. ഈ ഹദീസിന് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം കൊടുത്തത്, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനോടെ കടലിൽ നിന്ന് എന്തെങ്കിലും ജീവികളെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്. വത്വആമുഹു എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത രൂപത്തിൽ, ചത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുൻഗാമികളായ മുഫസ്സിറുകൾ അതിനങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അതിൻ്റെ പ്രയോഗം നോക്കുക, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി എന്നാണ്. ബഹറിലുള്ള എന്തൊക്കെ ജീവികളെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ടോ അതൊക്കെ ഹലാൽ തന്നെയാണ്. പ്രത്യേകം നസ്സായിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അതൊഴിച്ച്, അപ്പോൾ എല്ലാം അനുവദനീയമാണ് എന്ന ഒരു ശൈലിയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കെബ്ദ്, ലിവർ അനുവദനീയമാണ് എന്ന്. ആ ലിവർ, അതിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട് എങ്കിലും, നമ്മൾ അറുത്തെടുത്തിട്ടുണ്ട് എങ്കിലും ആ ലിവറിൻ്റെ ഉള്ളിൽ രക്തങ്ങളുണ്ടാകും. പലപ്പോഴും അത് മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല, എങ്കിലും അത് അനുവദിക്കപ്പെട്ട ഒന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരു മൃഗത്തെ നമ്മൾ അറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ നിന്നും ആ അറുത്ത സമയത്ത് ഒഴുകിപ്പോകുന്ന രക്തമുണ്ട്, അതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതിൻ്റെ ശരീരത്തിൽ മാംസത്തിലോ എല്ലിലോ ഇതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ലിവറിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ കാണുന്ന രക്തങ്ങൾ, ഇതിലൊക്കെയുള്ള രക്തങ്ങൾ അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഭക്ഷിക്കാവൂ എന്നൊരിക്കലും ഇല്ല. അറുത്ത് കഴിഞ്ഞ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച് ഒഴുകിപ്പോകുന്ന രക്തങ്ങൾ അതാണ് ഹറാമായിട്ടുള്ളത്. ആ ശരീരത്തിൽ നിലനിൽക്കുന്ന രക്തമാണ് എങ്കിൽ അത് അനുവദിക്കപ്പെട്ടതുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കർമ്മസരണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഹദീസിനെ ആസ്പദമാക്കിയാണ് കർമ്മസരണിയിൽ നാം ഇപ്പോൾ ശ്രവിച്ചത്. ക്ലാസ് എടുത്തത് ഹംസ മദീൻ.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അൽ ജിൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പാരായണം ചെയ്യുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ പാരായണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് സൂറ അൽ ജിന്ന്.
1: പീസ് റേഡിയോ ജനക്ഷേമം വിവിധ സർക്കാർ പദ്ധതികൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ജനക്ഷേമത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് അഷ്റഫ് കെ എടത്തനാട്ടുകര. അദ്ദേഹം പുത്തനത്താണി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകര.
2: തിരിച്ചു വന്ന് പിന്നെ അതിനടുത്തേക്ക് വന്ന് തൊട്ട് ഈ ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ലൈനിലേക്ക് വന്ന് വീഴും. ആ വന്ന് വീഴുന്ന സാധനം എത്രത്തോളം ബിൽഡിങ്ങിലൊക്കെ അറ്റാച്ചിട്ടാണെന്ന് അറിയില്ല. വലിയൊരു അപകടം ഉണ്ടായി. അന്ന് ഒരാൾ മാത്രം
3: ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ വൈദ്യുതി സുരക്ഷാ വാരവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാണ് ചർച്ച ചെയ്തിരുന്നത്. വീടിനകത്തും പുറത്തുമൊക്കെയുള്ള കുറേ സംഗതികൾ അതിൽ വന്നു. KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അഷ്റഫ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. നമ്മൾ ഇതുവരെ പറയാത്ത ഒരു സംഗതി, ക്രെയിനുകൾ അതേപോലെ JCB അതിനൊക്കെ കുറച്ച് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഹൈറ്റ് കൂടുതലുള്ള സംഗതികളാണ്. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ അവരുടെ അശ്രദ്ധ കാരണമാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനിതൊക്കെ എത്ര കണ്ടതാന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവും. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്?
2: ഒന്ന്, ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അശ്രദ്ധയുടെ ഒരു വിഷയം, ഒരിക്കലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ JCB ഒക്കെ വന്നിട്ട് വള്ളി അതുപോലെ മരത്തിന് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയുള്ള ചെയ്യാം. അപ്പോൾ പോസ്റ്റിന് രണ്ട് സ്റ്റേ ഉള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ട് സ്റ്റേ ഇങ്ങനെ ഇടുന്ന ചില കേസുകൾ വരും. അപ്പോൾ ഒരു സ്റ്റേ പുള്ളി ശ്രദ്ധിച്ചു. ഒരു സ്റ്റേ ആണ് പുള്ളിക്ക് പോസ്റ്റിങ് വലിച്ചു കെട്ടുന്നതിനാണല്ലോ നമ്മൾ സ്റ്റേ എന്ന് പറയാം. ഭൂമിയിലേക്ക് പോസ്റ്റ് ചെരിയാതിരിക്കാൻ വേണ്ടി, കമ്പിയുടെ ഇതിന് എതിരായിട്ട്, കമ്പിയുടെ പിടുത്തത്തിന് എതിരായിട്ട്. അപ്പം മറ്റേ സ്റ്റേയിലേക്ക് ഈ വള്ളി പടർന്ന് നിൽക്കുന്ന പറമ്പായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ടും അതിലേക്ക് വള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അത് വള്ളിയാണെന്ന് കരുതി അത് പിടിച്ചു. പിടിച്ചപ്പോൾ അത് പൊട്ടി പോസ്റ്റ് ചെരിഞ്ഞു. അങ്ങനെ അപകടം വരാം. പിന്നെ രണ്ടാമത്തൊരു വിഷയമുള്ളത്, ഇവർ റോഡിലൂടെ പോകുന്ന സമയത്ത് അതാണ് ചില പിന്നെ ടിപ്പർ ലോറികൾ അത് പൊക്കുന്ന സമയത്ത്, ഇങ്ങനെ നിർത്തിയിട്ട് പൊക്കുന്ന സമയത്ത് ചില നല്ല ഭൂമി നീളമുള്ള ക്രെയിനുകൾ JCB കുറേ ഇവർ ശ്രദ്ധിക്കും. അവർക്കത് ഒരു പരിചയമുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഇവർ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കൂടെ അവർ മരത്തിൻ്റെ ഒരു പിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ലൈൻ ഇങ്ങനെ ലൈവിലുള്ള ലൈനിൻ്റെ കമ്പികളെ ഇവരിങ്ങനെ പൊക്കും. അവർ ധാരണത് മരത്തിൻ്റെ പിടിയല്ലേ, ഷോക്ക് അടിക്കില്ലല്ലോ എന്നൊക്കെയാണ്. ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ പൊക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ മുകളിൽ നിന്ന് വണ്ടിയുടെ താഴ്ഭാഗം ടയറാണ്, ടയറാണ് റോട്ടിലുള്ളത്.
3: അപ്പടിക്കൊന്നുമില്ല
2: ചില സമയത്തൊക്കെ തന്നെ. പക്ഷെ ലൈൻ തമ്മിൽ കൂട്ടിയടിച്ച ചില പ്രശ്നങ്ങൾ അവിടെ വരാം. ഇതങ്ങനെ. പക്ഷേ ഇപ്പൊ അടുത്തൊരു അപകടം ഉണ്ടായെന്ന് വെച്ചാല്, ഒരു ഇതേപോലുള്ളൊരു ക്രെയിനിൽ എന്ത് സംഭവിച്ചു, ലൈനിൽ തട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഇത് അറിയാതെ ഇറങ്ങി ഇപ്പുറത്തേക്ക് നീങ്ങി, തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു പുക ഇങ്ങനെ കാണുന്നുണ്ട്. തിരിച്ചു വന്നു, അവിടെയാണ് അപകടം സംഭവിച്ചത്. തിരിച്ചു വന്ന് പിന്നെ അതിനടുത്തേക്ക് വന്ന് തൊട്ടു, കാരണം അത് പരിശോ, അപ്പോൾ ഷോക്ക് അടിച്ചു, ആൾ മരിച്ചുപോയി. അപ്പോൾ അതേപോലെ JCBയുടെ ഇപ്പോൾ നമുക്കറിയാം ആ വലിയ ടയറൊക്കെ നിൽക്കുന്ന സമയത്ത് ആസ് സച്ച് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവിടെ അത് ഇലക്ട്രിക്യൂട്ടഡ് ആയിട്ടുണ്ട്. ആ ബോഡി ഇലക്ട്രിക്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിലും ഇത് കിട്ടുന്ന, പക്ഷെ ആളതിന് താഴേക്ക് ഇറങ്ങുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്,
3: കണക്ഷനായി
2: കണക്ഷനാകുന്നുണ്ട്. അപ്പോൾ ആ ആൾ വഴിയാണ് ഈ ഒരു കറണ്ട് ഭൂമിയിലേക്ക് ഫ്ലോ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആൾ വോൾട്ടേജൊക്കെ അനുസരിച്ച്, ഈ പൊട്ടൻഷ്യൽ എത്രയാണോ, വോൾട്ടേജ് എത്രയാണോ അയാളിലേക്ക് അടിച്ചത്, LMKV ആണെങ്കിൽ കരിഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ വരെ ഉണ്ടാവും. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ കേസിൽ ഇതിൻ്റെ പൊട്ടൻഷ്യലിനെ, നമ്മൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ അതുപോലെ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് രണ്ട് തരത്തിൽ പറയും. ചുരുക്കി നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ, റേഡിയോ പോലുള്ള സംവിധാനത്തിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ നിന്ന് നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന സംഭവമുണ്ട്. ഒരു പ്ലഗിൽ നിന്നോ ഒരു എക്യുപ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലൈനിൽ നിന്നോ നമുക്ക് ഷോക്ക് അടിക്കുന്ന സമയത്ത് കൈ ആയുമ്പോൾ തട്ടുന്നു, ആ കൈ വഴി സപ്ലൈ കടന്നു വന്ന് നമ്മുടെ കാലിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ടച്ചാണ്, താഴെയാണ് ആ സീറോ പൊട്ടൻഷ്യൽ, ഭൂമി സീറോ പൊട്ടൻഷ്യലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടച്ച് പൊട്ടൻഷ്യൽ താഴേക്ക് കിട്ടുന്നു, അവിടെ ഷോക്ക് അടിക്കുന്നു. നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയും. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഭൂമിയിൽ വൈദ്യുതി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കമ്പി പൊട്ടിയ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കമ്പി പൊട്ടിയ വൈദ്യുതി അവിടെ ഭൂമിയിൽ പരന്ന് കിടന്ന് ആ വൈദ്യുതി എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ സർക്യൂട്ട് ക്ലോസ് ആകുന്നത്. സർക്യൂട്ട് ക്ലോസ് ആക്കാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്രേക്കറിനെ കുറിച്ച് ELCB കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആക്കാനുള്ള സംവിധാനം അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ ഓടാൻ ശ്രമിക്കുകയാണ് നോക്കുക. വലിയ പൊട്ടൻഷ്യൽ അവിടെ ഉള്ള സമയത്ത് കാല് രണ്ട് കാലുകളും കുറച്ചധികം ദൂരത്തേക്ക് നമ്മൾ പരമാവധി ദൂരത്തേക്ക് വെച്ച് ഓടാൻ ശ്രമിച്ചാൽ രണ്ട് കാലുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് ഈ ഒരു വ്യത്യാസം, വോൾട്ടേജിൻ്റെ വ്യത്യാസം വന്ന് അത് തന്നെ ഇയാൾക്ക് ഷോക്ക് അടിക്കാൻ കാരണമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഓടാൻ ശ്രമിക്കരുത്. കാലുകൾ അടുത്തടുത്ത് വെച്ച് നടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കാലടുത്ത് വെച്ച് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും സുരക്ഷിതം. അപ്പോൾ അതും ഈ ചോദ്യത്തിൽ വന്നത് നമ്മുടെ ക്രെയിന്, വലിയ വാഹനങ്ങൾ, ഉയർന്ന ബോഡിയുള്ള വാഹനങ്ങളെ കുറിച്ചുള്ള. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരെ, ടച്ച് പൊട്ടൻഷ്യൽ ആയാലും പിന്നെ അത് കഴിഞ്ഞ് താഴെയുള്ള സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ആയാലും, ആ ഒരു സ്റ്റെപ്പുകൾക്കിടയിലെ പൊട്ടൻഷ്യൽ ആയാലും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഇനി ഒരു പക്ഷേ വണ്ടി തന്നെ ഇരുന്ന് സഹായത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടേക്കാം എന്നുള്ളതാണ്.
3: നമ്മൾ നേരത്തെ മീൻ പിടിക്കുമ്പോൾ അപകടങ്ങളുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു
2: കഴിഞ്ഞ എപ്പിസോഡിൽ.
3: അതെ അതെ. അതേപോലെ തന്നെ വൈദ്യുത വേലികളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികൾ പട്ടം പറത്തുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണുള്ളത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
2: ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ, കാരണം അവിടെ കാലങ്ങളായിട്ട് പട്ടം പറത്തിയിട്ടുണ്ടാകും, വേലി അവിടെ കാലങ്ങളായിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള പല സംഗതികളിലും അന്നായിരിക്കും ഒരു പക്ഷേ അപകടം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ ഒരു അശ്രദ്ധ അതിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അവബോധത്തിൻ്റെ കുറവ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വാരാചരണത്തിൽ നമ്മൾ ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ, പ്രതിരോധം എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ആ ഒരു അവബോധം തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പട്ടം പറത്തുന്ന സമയത്ത് ലൈൻ അവിടെ ഉണ്ടോ നോക്ക് തന്നെ. അത് കുട്ടികൾക്കറിയില്ലല്ലോ, വലിയവരിപ്പോൾ അങ്ങനെ പട്ടം അങ്ങനെയാണ് പറത്താൻ ശ്രമിക്കാറില്ല, കുട്ടികളുടെ കൂടെയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുക, പിന്നെ അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പട്ടം പറത്തുന്നത് ഒഴിവാക്കുക തന്നെയാണ് അതിനുള്ള മാർഗം. പിന്നെ വേലികളുടെ കാര്യം, വേലികൾ പലതരത്തിലിപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു പ്രശ്നമുണ്ടായി, ഒരു പിന്നെ വിഷയമുണ്ടായി. വിഷയം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കയറി വരുന്നു, ന്യൂട്രൽ സപ്ലൈ കയറി വരുന്നു. ഞാൻ ടെക്നിക്കാലിറ്റിയിലേക്കോ അല്ലാതെ പോകുന്നില്ല, മൊത്തത്തിൽ റേഡിയോൻ്റെ എല്ലാവർക്കും മനസ്സിലാകും, പ്രേക്ഷകർക്കാർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ന്യൂട്രൽ സപ്ലൈ കയറി വരുന്നു, അപ്പോൾ ചില എക്യുപ്മെൻറ്റുകളിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു, ചിലയിടത്ത് ട്രിപ്പാകുന്നു. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വന്നപ്പോൾ അത് പരിശോധിച്ച് ചെന്ന സമയത്ത് കണ്ട വിഷയം എന്താ വെച്ചാൽ, ഞാൻ അതിൻ്റെ ആ ഒരു ചെക്ക് ചെയ്ത രൂപങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കണ്ട സംഗതി
3: റിസൾട്ട്,
2: റിസൾട്ടാണ് പറയുന്നത്. കാരണം ടെക്നിക്കലായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പിന്നെ റേഡിയോയിൽ കമൻറ്റുകളെന്നൊക്കെ വരുന്നുണ്ടാവില്ലേ, അപ്പോൾ അതിൽ വേണമെങ്കിൽ അതിൻ്റെ ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ ടെക്നിക്കൽ ഇതിൽ താല്പര്യമുള്ള വയർമാൻമാരും പിന്നെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു അതിൻ്റെ ഒരു വിഷയം. അതായത് വൈകുന്നേരം 6 മണിക്കാണിത് വരുന്നത്, രാവിലെ 7 മണി 6 മണി ആകുന്ന സമയത്ത് പോകുന്നുണ്ട്. കൃത്യമായത് പല ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ ഇനി പറയാൻ വന്ന റിസൾട്ടിനായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് പല മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് തിരഞ്ഞ് ചെന്നപ്പോൾ കോഴി ഫാം, കുറച്ച് ഉൾഭാഗത്തുള്ള കോഴി ഫാം, അപ്പോൾ അതിൻ്റെ വേലി, അപ്പോൾ അതിൻ്റെ വേലിയിലേക്ക് സപ്ലൈ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ലൈനൊന്നല്ല കൊടുത്തിട്ടുള്ളത്, അവരുടെ അവിടെ പ്രമിസസിൽ LT5B, അതായത് ഞങ്ങൾ പിന്നെ താരിഫുകളുണ്ട്, 5A എന്ന് പറഞ്ഞ അഗ്രികൾച്ചറിൽ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. 5B എന്ന് പറയുന്നത് കോഴി ഫാം, അതുപോലെ ആട് ഫാം, പശു ഫാം, ഇതിനൊക്കെ ഫാമുകൾക്കുള്ള അല്ലെങ്കിൽ അതുപോലുള്ളതിനുള്ള. അപ്പോൾ അവർക്ക് തന്നെയുള്ള കണക്ഷൻ എടുത്തിട്ട് കൊടുത്തതാണ്, പക്ഷെ അത് ഇതിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഇതിലേക്ക് നെറ്റിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ശരിക്കും ബ്രേക്ക് ട്രിപ്പ് ആവുന്നുണ്ട്, ബ്രേക്കർ അവിടെ ബൈപ്പാസ് ചെയ്തു. നേരത്തെ ബ്രേക്കറിന്റെ വിഷയം കൂടി അവിടെ വന്നത്. അങ്ങനെ ചെന്ന് നമ്മളിത് കണ്ടുപിടിച്ചു, ബ്രേക്കറിന്റെ ഇത് ബൈപ്പാസ് ചെയ്ത് കണ്ടു. അപ്പൊ നമ്മൾ അവരെ പിന്നിൽ ചെയ്യുകയും ചെയ്തു, കാരണം അത്രക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആളുകളെ. നിലക്ക് അവരത് ആക്സെപ്റ്റ് ചെയ്തു, അവർക്ക് സപ്ലൈ കട്ട് ചെയ്തു. പക്ഷേ കോഴി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, രണ്ടു ദിവസമായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മളിത് റിസ്റ്റോർ ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കിയപ്പോൾ പെട്ടെന്ന് സപ്ലൈ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല ടേംസിലാണ് ഇപ്പോഴും അവർ. നല്ല അവർക്കത് അറിയില്ലേ സംഭവിച്ചെന്താ വെച്ചാൽ, ഈ സപ്ലൈ ഇതിലേക്ക് കൊടുത്തു, പാമ്പ് കുറുക്കൻ നായ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ളതിന് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഇൻസ്പെക്ടറിൽ അന്വേഷിച്ചു, കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്, അപ്രൂവ്ഡ് ആയിട്ടില്ല, ഇൻസ്പെക്ടറേറ്റ് അപ്രൂവ് ചെയ്ത ട്രയാങ്കുലർ വേവ് ഉള്ള ഒരു സംവിധാനം ഉണ്ട്, അത് ഉപയോഗിച്ച് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇതും ആവശ്യമാണല്ലോ, പാമ്പ് വരുന്നു ഇത് വരുന്നതും ഒക്കെ വിഷയമുണ്ടല്ലോ. അപ്പം അത് അന്വേഷിക്കുക, അവബോധം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, അതിന് സംവിധാനം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അപ്പം അത് ഉണ്ട്, ആ സംഭവം വാങ്ങിച്ച് അവർക്ക് അതിൽ കണക്ട് ചെയ്യാവുന്നതുമാണ്. പക്ഷെ ഇതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്, ഇത് കൊടുക്കുമ്പോൾ അപകടമാണ് ഉണ്ടാവുക.
3: സാറ് പറഞ്ഞ ഈ കേസിൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്.
2: അതെ അതെ, ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അപകടം മരണം തന്നെ കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാറുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ, ബ്രേക്കർ അവിടെ ഇല്ലല്ലോ, നേരിട്ട് ട്രാൻസ്ഫോം എന്നുള്ള സപ്ലൈ നേരിട്ട് അവിടെ കൊടുത്തിരിക്കില്ലേ. അതുകൊണ്ടാണല്ലോ മറ്റുള്ള വീടുകളിലൊക്കെ പ്രശ്നം വന്നത്, നേരിട്ട് ആവശ്യം അങ്ങോട്ട് കയറിച്ചില്ലല്ലോ. അപ്പൊ അവബോധം തന്നെയാണ് എന്റെ വിഷയം.
3: ബ്രേക്കർ വളരെ പ്രാധാന്യമുള്ളതാണ്, അതിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാം. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ പ്രാധാന്യമാണ് എർത്തിങ്ങും, അതിനെ കുറിച്ച് നമുക്ക് ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്.
2: എത്ര പറഞ്ഞാലും തീരാത്തതുമാണത്, കാരണം ഇപ്പോഴും ആവശ്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് വന്നു. അപ്പൊ ആ ബ്രേക്കർ എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചില ഇതിലൊക്കെ പറയാറുണ്ട്, കറണ്ട് കൊടുത്തയച്ചതെല്ലാം തിരിച്ചു കിട്ടിയോ എന്ന് നോക്കി പ്രമിസസിലേക്ക്, വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ് കടയിലേക്കൊക്കെ നോക്കിയിരിക്കുന്ന ആളാണ് ശരിക്കും ഈ ബ്രേക്കർ. RCCB എന്ന് പറയും, RCCB ആണ്, ELCB ആണ് ബ്രേക്കറിന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു, ട്രിപ്പിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ബട്ടൺ അമർത്തി നമ്മൾ നോക്കേണ്ടത് കൂടിയുണ്ട്. അത് കൊടുത്തയച്ച വൈദ്യുതി എല്ലാം തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതിലെന്തെങ്കിലും ലീക്കേജ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ലീക്കേജായി പോയിട്ടുണ്ടോ, അവനെന്ത് ചെയ്യും, ഇനി സപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തുകൾ. അങ്ങനെ ജനറലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ലീക്കേജ് അവിടെ വന്നിട്ടുണ്ട്, അത് ഒരാളിലൂടെ ഷോക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഫെയിലിയർ ആയിട്ട് അതിൻ്റെ അർത്ഥത്തിലൂടെ ആയിരിക്കാം. അവിടെ നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു എർത്ത് പിന്നൊക്കെ ഉപയോഗിക്കുന്ന ഇത് പറഞ്ഞാൽ തീരാത്തത്രയും വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഫേസ് ന്യൂട്രലും കൂടാതെ എർത്ത് പിന്നെ കുറച്ച് വലിയ വണ്ണമുള്ളതുമാണ്, അതുപോലെ കുറച്ച് നീളമുള്ള അതാണ്, അതാണ് ആദ്യം എർത്തിലേക്ക് കണക്ട് ആവുന്നത്. ഇപ്പോൾ എർത്തിനെ കുറിച്ച് കൂടി ചോദിച്ചല്ലോ. അപ്പോൾ ആ ത്രീ പിൻ സോക്കറ്റിൽ ഫേസും ന്യൂട്രലും കൂടാതെ എർത്ത് പിന്നാണ് കുറച്ചുകൂടി ഏറ്റവും മുകളിൽ കുറച്ച് ആഴത്തിലുള്ളതും വിസ്തൃതി കൂടിയതും ഏരിയ കൂടുതൽ. അപ്പോൾ ഏരിയ ഓഫ് കണ്ടക്ടിവിറ്റി അതിന് കൂടുതലാണ്, എർത്ത് പെട്ടെന്ന് കടന്നു പോകണം, അതിന് റെസിസ്റ്റൻസും പാടില്ല, ഒരു തടസ്സവും പാടില്ല. അതേപോലെ ആദ്യം കണക്ട് ആവണം, അതിനാണ് അത് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു സംഭവം ബോഡിയിലേക്ക് എർത്ത് വന്നാൽ അത് നേരെ അതിലേക്ക് കണ്ടക്ട് ചെയ്ത് പോകും, അതുമനുസരിച്ച് ട്രിപ്പ് ആക്കും. സേഫാണ് സംഭവം, ചെറിയ ചിലവേ ഉള്ളൂ, അതിൽ വില കുറഞ്ഞത് സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒക്കെ വീട് വെച്ചോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ, വയറിങ് ആരെങ്കിലും ഏറ്റെടുക്കും. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ കണക്ഷൻ്റെ കാര്യത്തിൽ നമ്മളും ബോർഡും, ബോർഡ് ചിലപ്പോഴൊന്നുമല്ല, ബോർഡ് വളരെ പൈസ ചിലവഴിച്ച് BPL-കാർക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട്, നിരവധി പോസ്റ്റുകളിട്ട് വളരെ സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും KCB ആളുകൾ കുറ്റം പറയുമ്പോഴും ഇത് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, BPL കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ബ്രേക്കർ ആളുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് നല്ലത് വാങ്ങിച്ചു
3: കൊടുക്കുക,
2: കോംപ്രമൈസ് ചെയ്യല്ലേ, കാരണം ആൾക്ക് നമ്മൾ ഉപദ്രവം ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എർത്തും അതുമായി ബന്ധപ്പെട്ട സംഭവമാണ്, എർത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പക്ക എർത്ത്, ആവശ്യമുള്ള എർത്ത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ എക്യുപ്മെൻറ്റുകളെ ബാധിക്കും, ആളെ ബാധിക്കും. എർത്ത് പക്ക അല്ലെങ്കിൽ ഈ പറഞ്ഞ മെക്കാനിസം ഒന്നും വർക്ക് ചെയ്യില്ല. അതിപ്പോൾ കുറേ അവബോധം വന്നിട്ടുണ്ട്, ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങൾ അതിന് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും തയ്യാറായിട്ടുണ്ട്, എന്നാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
3: നമ്മൾ പൊതുവേ KCB ഒരു പിന്നൽ ആക്ഷൻസ് എന്നൊക്കെ പറയുന്നത് പൈസ സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ഡിസ്കണക്ഷൻ ഡേറ്റും കഴിഞ്ഞിട്ടില്ലെങ്കിലും അടച്ചിട്ടില്ലെങ്കിലും ഡിസ്കണക്ട് ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ നിയമങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് അതിനെ ബൈപ്പാസ് ചെയ്യാൻ കുറേ ആളുകൾ എന്തായാലും ഉണ്ടാവും. മറ്റുള്ള കുറച്ച് കർക്കശമായിട്ടുള്ള KCB പെനാൽറ്റികൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചാലും കുറേ ശരിയാവില്ല ആൾക്കാരെ.
2: നമ്മുടെ വിഷയത്തിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടെങ്കിലും സുരക്ഷയായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ റൂളനുസരിച്ചാണല്ലോ പറഞ്ഞത്. അതെ അതെ, സാറും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് റൂളുകൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്, പൊതുജനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ റൂളുകളെ ഇപ്പോൾ KCB ബോർഡ് ഓർഡറിനേക്കാൾ ഗവൺമെൻറ് ഓർഡറിനേക്കാൾ കോടതി ഉത്തരവുകൾക്കും അതേപോലെ നമ്മുടെ ഭരണഘടനയ്ക്ക് താഴെയായിട്ട് വരുന്ന റെഗുലേഷനാണ് നമ്മളിതിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേഷനിൽ ഇപ്പോൾ 138 കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, സപ്ലൈ കട്ട് ചെയ്യുന്ന കാര്യം. പൈസ അടച്ചാൽ ആൾക്കാരെന്താ കട്ട് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദിച്ചത്. അപ്പോൾ 138 കുറേ ഉണ്ട്, ABCD പറയുന്നുണ്ട്. അതിൽ പൈസ റിയലൈസേഷൻ അതേപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിയലൈസേഷൻ്റെ താഴെ പറയുന്ന സംഭവം സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് നോട്ടീസ് കൊടുത്ത് പിന്നീട് കട്ട് ചെയ്യുന്ന വിഷയങ്ങളുമുണ്ട്, അതാണ് ഈ പൈസൻ്റെ വിഷയമൊക്കെ വരുന്നത്. നമ്മൾ കറണ്ട് ബില്ലിൽ തന്നെ നോട്ടീസ് വരുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് ഓട്ടൺ കട്ട് ചെയ്തിട്ട് പിന്നെ നോട്ടീസ് കൊടുക്കുന്ന വിഷയമുണ്ട്. അത് പെട്ടതാണ് ഈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി വാരാചരണം, ദേശീയ സേഫ്റ്റി വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സേഫ്റ്റിയിലൊരു കോംപ്രമൈസും ഇല്ല. സേഫായിട്ടില്ലാത്ത ഒരു ഇൻസ്റ്റലേഷൻ കണ്ടാൽ അവിടെ നമ്മൾ സപ്ലൈ കട്ട് ചെയ്ത് അത് സേഫാക്കാൻ വേണ്ടി നോട്ടീസ് കട്ട് ചെയ്തതിന് ശേഷം നോട്ടീസ് കൊടുത്ത് സേഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ പിന്നെ സപ്ലൈ കൊടുക്കുകയുള്ളൂ. അത് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അതിൽ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വന്ന വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, അവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരുത്തുകയോ വരികയോ ചെയ്ത് കട്ട് ചെയ്താൽ ജീവനുകളാണ്, ഒരു ജീവൻ എന്ന് പറയാൻ കഴിയില്ല, ജീവനുകളാണ്, അതുകൊണ്ട് രക്ഷപ്പെടുക. അത് കർക്കശമായി തന്നെ, അതാണ് ചോദിച്ചത്, കർക്കശമായി തന്നെ അങ്ങനെ ചെയ്യും. അതില്ലെങ്കിൽ ഒരു പക്ഷേ KCB വരെ പ്രതിക്കൂട്ടിലേക്ക് നിൽക്കുന്നൊരവസ്ഥ വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു നിയമം അത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
3: 94 96 01 01 01 ഒരു പ്രധാനപ്പെട്ട നമ്പറാണ് KCB സംബന്ധിച്ചിടത്തോളം. പരാതികളും അതേപോലെ അപകടങ്ങളും ഒക്കെ ഉള്ളത് റിപ്പോർട്ട് ചെയ്യാനാണ്. നമുക്ക് ഈ തെഫ്റ്റ് പോലെയൊക്കെയുള്ള വൈദ്യുതി മോഷണം പോലെയൊക്കെയുള്ള സംഗതികൾ ഒരു പൗരൻ എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? ഒരു പൗരൻ റിപ്പോർട്ട് ചെയ്യാൻ,
2: അതും ഈ വിഷയത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും ഒരർത്ഥത്തിൽ സേഫ്റ്റിയായിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യും. കാരണം വൈദ്യുതി മോഷണം ഇപ്പോൾ സാറിനറിയാം, എന്തായാലും ആ നമ്പര് കാണാതെ പഠിക്കാൻ പറ്റുന്നതെന്നുള്ളത് മനസ്സിലായി. 94 96 01 01 01. അപ്പോൾ അത് എമർജൻസി നമ്പറാണ്, അതിൽ തെഫ്റ്റിൻ്റെ കാര്യങ്ങൾ പൗരന്മാർക്ക് പറയാനുള്ളതല്ല. കാരണം അത് എൻഗേജ്ഡായിപ്പോൾ, അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വർഷക്കാലത്ത് നമ്മളിപ്പോൾ മഴക്കാലം കൂടിയായപ്പോൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്തെ കുറച്ചുകൂടി പറഞ്ഞിരുന്നു. അപ്പോൾ മഴക്കാലം മാത്രമല്ല സേഫ്റ്റിയുടെ വിഷയം വരുന്നത് എക്കാലത്തും പ്രസക്തമാണ്. അപ്പോൾ ആ നമ്പർ സേഫ്റ്റിക്ക് ഉപയോഗിക്കാനുള്ള, അതേസമയം 19 12 വിളിച്ചിട്ട് 1912 അത് നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ മീതെ വലിയ അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. 1912 വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കാൻ പറ്റും. അതത് KCB ഓഫീസുകൾ വിളിച്ചിട്ട് അറിയിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്ന ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് അറിയിക്കാൻ പറ്റും. നമ്പർ ഞാൻ പറയാം. അതേപോലെ നമുക്ക് പിന്നെ വാട്സപ്പ്, 1912 വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ അതിൽ അറിയിക്കാൻ പറ്റും, ഈ പറഞ്ഞ നമ്പറിൽ അറിയിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, ഈ നമ്മളെന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു റോഡ് സുരക്ഷ, റോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റിച്ചൊരാൾ കടക്കുമ്പോൾ അവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, എന്തൊരു വിഷയത്തിൽ എന്തൊരു വിഷയം നിയമം തെറ്റിച്ച്, ഇപ്പോൾ നമ്മൾ ആളുകൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ട് അപ്പോഴും അവിടെ അപകട സാധ്യത, എല്ലാ വിഷയത്തും അതിനേക്കാൾ കാണാത്ത, നമ്മൾ നല്ല രീതിയിൽ ഇടപെട്ടാൽ നമ്മുടെ വൃത്യനായി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്ന വൈദ്യുതി നല്ല രീതിയിലല്ലാതെ ഇടപെട്ടാൽ നമ്മുടെ കൊലയാളിയാണ്. വില്ലനാണ്, ഒരു സംശയമില്ല. അത്
1: നിങ്ങൾ കേട്ടത് ജനക്ഷേമം. അവതരിപ്പിച്ചത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB പുത്തനത്താണി, കൂടെ ഇബിനു അലി എടത്തനാട്ടുകര. ജനക്ഷേമം സമാപിക്കുന്നു.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാട്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാട് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു ഇസ്രായേലിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് അള്ളാഹു ഖുറൈശികളെ തിരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു എന്നെയും തിരഞ്ഞെടുത്തു. അറബികൾക്കിടയിലെ ഉന്നത കുടുംബം, ഉന്നത തറവാട്, ഉന്നത പിതൃപരമ്പര ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കുടുംബ പരമ്പര, അതാത് കാലങ്ങളിൽ ആ നാട്ടിൽ പേരും പ്രശസ്തിയും ഉള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈരികളായ മക്കാർ പോലും ഈ കുടുംബ മഹിമ അംഗീകരിച്ചവരായിരുന്നു എന്നതും ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലേക്ക് ഏറെ വൈകി വന്ന സ്വഹാബിമാരായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നടന്ന പ്രസിദ്ധമായ ഒരു സംഭവമായിരുന്നു ഹിർക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഒത്തുകൂടൽ. മുഹമ്മദ് നബി പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നാളുകളിൽ അബൂ സുഫിയാൻ ഹിർക്കൽ രാജാവിനെ സമീപിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് എതിരായിരുന്നു ആ സംസാരം. അന്ന് ഹിർക്കൽ രാജാവ് പല കാര്യങ്ങളും മുഹമ്മദ് നബിയെപ്പറ്റി അബൂ സുഫിയാനോട് ചോദിക്കുകയുണ്ടായി. നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബ പരമ്പര എങ്ങനെയാണ് എന്നതായിരുന്നു അതിൽ ഒരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിരുന്ന അബൂ സുഫിയാന് ഹിർക്കലിൻ്റെ മുമ്പിൽ സത്യം മറച്ചുവെക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഞങ്ങളിലെ ഏറ്റവും നല്ല കുടുംബമുള്ളവനാണ്. അവസാനം ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും നല്ല കുടുംബത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതെ, മുൻകഴിഞ്ഞ ദൂതന്മാരെല്ലാം ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്നു തന്നെയാണ് വന്നിരുന്നത് എന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനെ ഓർമ്മിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ സംഭവം ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ള തുടങ്ങിയവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ മരണക്കാരൻ അഥവാ സാഹിർ, മജ്നൂൻ അഥവാ ഭ്രാന്തൻ, ഷാഇർ അഥവാ കവി, കാഹിൻ അഥവാ ജോത്സ്യൻ എന്നിങ്ങനെയെല്ലാം വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. എന്നാൽ മുഹമ്മദ് ഒരു മോശം കുടുംബത്തിൽ നിന്ന് ജനിച്ചവനാണെന്നോ മറ്റോ പറഞ്ഞ് അവിടുത്തെ ആക്ഷേപിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നതും നബിയുടെ കുടുംബ മഹിമ അവർക്കിടയിൽ എത്ര പ്രശംസനീയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുടെ പിതാവ് അബ്ദുള്ള വരെയും ഹവ്വ മുതൽ ആമിന വരെയും അടങ്ങുന്ന എല്ലാവരും മുസ്ലിമാകണമെന്ന് അതിന് അർത്ഥമില്ല. എന്നാൽ അവിടുത്തെ കുടുംബ പരമ്പര വ്യഭിചാരം, മോഷണം, മദ്യപാനം, കൊല തുടങ്ങിയ മ്ലേച്ഛ സ്വഭാവങ്ങൾ അവരിൽ ഇല്ലായിരുന്നു. പ്രവാചകന്മാരുടെ മാതാപിതാക്കൾ ആരും തന്നെ ഇത്തരം ദുസ്വഭാവികളായിരുന്നില്ല. എന്നാൽ വിശ്വാസപരമായി പലരും വഴികേടിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഇബ്രാഹിം നബിയുടെ പിതാവ് ആരായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയതാണല്ലോ. നബിയുടെ മാതാപിതാക്കൾ എല്ലാവരും ശരിയായ വിശ്വാസികളായിരുന്നു എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ മാതാപിതാക്കളുടെ അവസ്ഥയെപ്പറ്റി നമുക്ക് വിവരിച്ചു തരുന്നത് നാം മനസ്സിലാക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എൻ്റെ പിതാവ് എവിടെയാകുന്നു? നബി പറഞ്ഞു, നരകത്തിൽ. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോൾ നബി അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും എൻ്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാകുന്നു. ഇമാം നവവി റഹ്മഹുല്ല തന്റെ ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസ് വരുന്ന അധ്യായത്തിന് നൽകിയ പേര് ഇപ്രകാരമാണ്: തീർച്ചയായും ആർ സത്യനിഷേധത്തിൽ ആയി മരണപ്പെട്ടുവോ അപ്പോൾ അവൻ നരകത്തിലായെന്നും അവന് ശുപാർശ ലഭിക്കുകയില്ലെന്നും അള്ളാഹുവിലേക്ക് അടുത്തവരുടെ അടുപ്പം അവന് ഉപകാരപ്പെടുകയില്ലെന്നും വ്യക്തമാക്കുന്ന അധ്യായം. ഈ ഹദീസ് കൊടുത്തതിനു ശേഷം ഇമാം നബവി പറയുന്നു, ഏതൊരാൾ സത്യനിഷേധത്തിലായി മരണപ്പെടുന്നുവോ അവൻ നരകത്തിലാണ് എന്നും അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിച്ചവരുടെ അടുപ്പം അവന് ഉപകാരപ്പെടുകയില്ലെന്നും ഇതിൽ ഈ ഹദീസിൽ തെളിവ് ഉണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട അറബികളുടെ സമ്പ്രദായത്തിലായി ഒരാൾ മരണപ്പെട്ടു, അപ്പോൾ അവനും നരകക്കാരനാണെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഇത് പ്രബോധനം എത്തുന്നതിന് മുമ്പ് പിടികൂടുക എന്നതല്ല. കാരണം ഇക്കൂട്ടർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മറ്റു നബിമാരുടെയും ദഅവ എത്തിയവരാകുന്നു. മറ്റൊരു ഭാഗം കൂടി കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് തന്റെ മാതാവിന്റെ ഖബർ സന്ദർശിക്കുന്നതിൽ അനുവാദം ചോദിക്കുന്ന അധ്യായം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ എന്റെ രക്ഷിതാവിനോട് എന്റെ ഉമ്മാക്കുവേണ്ടി പൊറുക്കുലിനെ തേടാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിന് അനുവാദം ലഭിച്ചില്ല. അവരുടെ ഖബർ സന്ദർശിക്കുന്നതിനു വേണ്ടി ഞാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ എനിക്ക് അനുവാദം ലഭിക്കുകയുണ്ടായി. ബഹുദൈവ വിശ്വാസികളെ, ജീവിതകാലത്തും മരണശേഷം അവരുടെ ഖബർ സന്ദർശിക്കുന്നത് അനുവദനീയമാണ് എന്ന് ഇതിൽ തെളിവുണ്ട്. രണ്ടു തെളിവുകൾ ഇവിടെ നാം രേഖപ്പെടുത്തി. ഇമാം നബവി റഹ്മഹുള്ള കൊടുത്ത ഹദീസും അതിൽ നിന്ന് അദ്ദേഹം നിർദ്ധാരണം ചെയ്തെടുത്ത ആശയവും വായിക്കുന്ന ആർക്കും മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ നരകാവകാശികളാണ് എന്ന്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് നാം പിന്തുടരേണ്ടത്. അതിലപ്പുറം ഒരഭിപ്രായം പറയാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നബിമാരുടെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം സത്യവിശ്വാസികളായിരിക്കാമെന്നൊന്നും അള്ളാഹുവോ റസൂലോ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. നബിമാരുടെ അടുത്ത ബന്ധുക്കളിലെ ആരെങ്കിലും അവിശ്വാസികളായി എന്നതിനാൽ നബിമാരുടെ മഹത്വത്തിനോ സ്ഥാനത്തിനോ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. ഖുർആനിലെ ചില ആയത്തുകൾ ഉദ്ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ സ്വർഗാവകാശികളാണെന്ന് ചിലർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ഖുർആനിന് എതിരാണോ? നബിക്ക് ഈ ആയത്തുകളൊന്നും മനസ്സിലായില്ലേ? ഇമാം നബവിക്ക് ഈ ആയത്തുകൾ മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബബന്ധങ്ങളും തറവാടും പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ യുഗചരിതം പ്രോഗ്രാം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. തുമ്മ അമ്മാ ബഅദ്. പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട വിഷയത്തിൽ ചില തൽപര കക്ഷികളും തന്നിഷ്ടക്കാരും നൂതനവാദികളും പ്രചരിപ്പിക്കുന്ന ചില വിദണ്ഡങ്ങളും ദുർബലവാദങ്ങളുമുണ്ട്. എന്താണ് പ്രസ്തുത വാദങ്ങളുടെ നിജസ്ഥിതി? അതിൽ ചരിത്രത്തിലെ നേരായ ചുവരെഴുത്ത് എന്താണ്? ചരിത്രത്തിനുള്ള നേരായ പക്ഷവായന എന്ത്? ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, തിരുവിയോഗത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുകയും അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിനെ സർവരും സമ്മതിക്കുകയും അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞയും അഥവാ ബൈഅത്ത്, അതേപോലെ അദ്ദേഹത്തിനോടുള്ള വിധേയത്വവും അനുസരണവും താഅത്ത് എല്ലാവരിൽ നിന്നും ഉണ്ടായി. ഏവരും ഐക്യപ്പെട്ട് തൃപ്തിപ്പെട്ട് ഇസ്ലാമിന്റെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നിയമിതനായി നിശ്ചയിക്കപ്പെടുകയുണ്ടായി. പക്ഷേ കുപ്രചരണങ്ങൾ പ്രചരിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല അൻഹുവിനെ മറികടന്നാണ് ഖലീഫയാക്കപ്പെട്ടതെന്നും തിരുവിയോഗശേഷം ഖലീഫയാകേണ്ടിയിരുന്നത് അലിയായിരുന്നെന്നും അലിയിനെ ഖലീഫയായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തട്ടിയെടുത്തതെന്നും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് നേടിക്കൊടുത്തതെന്നും, അതിനാൽ തന്നെ നബി കുടുംബവും വിശിഷ്യ അലി റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് അനിഷ്ടത്തിലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് അലിയ അനുസരണ പ്രതിജ്ഞ ബൈഅത്ത് നിർവഹിച്ചിട്ടില്ലെന്നും തുടങ്ങി ആരോപണങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നതും. ഈ വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അബ്ദുള്ള ഇബ്നു ഉസ്മാൻ അബി ഖുഹാഫയാണ്. അബ്ദുള്ളയാണ് പേര്, അബൂബക്കർ എന്നുള്ളത് വിളിപ്പേരാണ്. അബൂബക്കർ റളിയല്ലാഹു തആലന്റെ പിതാവ് ഉസ്മാൻ അബു ഖുഹാഫയാണ്. ഉമ്മ ഉമ്മുൽ ഖൈർ എന്ന മഹദിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ ആദർശം ഉൾക്കൊണ്ട പ്രഥമ വ്യക്തിത്വമാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അല്പം ചാഞ്ചല്യമോ സന്ദേഹമോ ഇസ്ലാം പുലുകുന്ന വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഇസ്ലാം പുലുകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വൈയക്തികമായി സംശുദ്ധമായിരുന്നു. അദ്ദേഹം ഒരു വിഗ്രഹത്തിന് നമിക്കുകയോ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുകയോ ചെയ്തത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ അദ്ദേഹത്തിന് ദുശ്ശീലങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുനബിയുടെ നിഴലെന്നോണം പ്രവാചകത്വത്തിന്റെ 23 വർഷ കാലഘട്ടം തിരുനബിയോടൊത്ത് അടുത്ത് നിലയുറപ്പിക്കുകയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളെ കുളിർപ്പിക്കും വിധം തന്റെ സേവനങ്ങൾ കാഴ്ചവെക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവിയോഗത്തിന്റെ നാളുകൾക്ക് മുമ്പ് ജനസമക്ഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അമന്നന്നാസി ബിനഫ്സിഹി വമാലിഹി അബൂബക്കർ. ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും ജനങ്ങളിൽ എനിക്ക് ഏറ്റവും അനുഗ്രഹമായി വർത്തിച്ചത് അബൂബക്കറാണ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുവിയോഗശേഷം ഖലീഫയായിരിക്കുമെന്നത് തുറന്നറിയിക്കുന്ന സുവ്യക്തമായി അപ്രകാരം പദപ്രയോഗമുള്ള ടെക്സ്റ്റുകൾ പ്രമാണവചനങ്ങൾ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിലേക്കുള്ള സൂചനകൾ അത് ധാരാളം പ്രമാണവചനങ്ങളിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും ഖലീഫ എന്നതറിയിക്കുന്നതായ വ്യക്തമായ സൂചനകൾ ധാരാളമായി നമുക്ക് ചരിത്ര സംഭവങ്ങളിലൂടെ തിരുമൊഴികളിലൂടെ മനസ്സിലാക്കുവാനാകും. ഇമാം ബുഖാരിയും മുസ്ലിമും ജുബൈർ ഇബ്നു മുത്തഈമിൽ നിന്ന് നിവേദനം ചെയ്യുന്ന സംഭവത്തിൽ ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം ആരായുകയാണ്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പിന്നീട് വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ സ്ത്രീ തിരുനബിയോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാ അറായിത് ഇൻ ജിഇതു ഫലം അജിദുക്, അള്ളാഹുവിന്റെ ദൂതരെ ഞാൻ വന്നു, നിങ്ങളെ കാണാൻ എനിക്കായില്ല എങ്കിൽ. അവരുദ്ദേശിക്കുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു

0: പോയാലോ എന്നതാണ്. അതാണ് ഹദീസിന്റെ റിപ്പോർട്ടർ പറയുന്നത്. ഇത്തരുണത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇനി വരുമ്പോൾ എന്നെ കാണാനായില്ല എങ്കിൽ നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അബൂബക്കറിന്റെ അടുക്കലേക്ക് ചെല്ലാനാണ്. ഇതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗിയായി കിടന്ന നാളുകളിൽ ഉപ്പ അബൂബക്കറിനെയും അതേപോലെ സഹോദരനെയും അബ്ദുറഹ്മാനെയും വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാപ്പയെ വിളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്തിനാ വിളിക്കണത്? ഹത്ത അക്തുബലി അബീബക്കരിൻ കിതാബൻ, അബൂബക്കറിന് വേണ്ടിയിട്ടൊരു രേഖ എഴുതി നൽകാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ويقول قائل انا اولى, ഒരു വ്യക്തി കൊതിച്ചേക്കും അല്ലെങ്കിൽ ഞാനാണ് യോഗ്യൻ, ഏറ്റവും യോഗ്യൻ എന്നൊരു വ്യക്തി പറഞ്ഞേക്കും, അത് ഞാൻ ഭയക്കുന്നു. വയ്യല്ലാഹു വൽമുഅ്മിനൂന ഇല്ല അബൂബക്കർ, അല്ലാഹുവും വിശ്വാസികളും അബൂബക്കറിനെ മാത്രമാണ് സമ്മതിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് ഏറ്റവും യോഗ്യൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്, വിശ്വാസികൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് ഏറ്റവും അർഹൻ എന്നതിനാൽ ഒരു രേഖ ഞാൻ എഴുതിത്തരാം, അതുകൊണ്ട് അബൂബക്കറിനെ വിളിക്കൂ എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇതേപോലെ ബനുൽ മുസ്തലഖ് ഗോത്രം അനസ് റളിയല്ലാഹു അൻഹുവിനെ തിരുസവിധത്തിലേക്ക് അയക്കുകയാണ്. അനസിലൂടെ ബനുൽ മുസ്തലഖ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, തിരുവിയോഗശേഷം ഞങ്ങൾ സകാത്ത് ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അബൂബക്കറിനെ ഏൽപ്പിക്കാനാണ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായാൽ പിന്നെ സകാത്ത് കൊടുക്കേണ്ടത്, കൊണ്ടെത്തിക്കേണ്ടത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എന്ന് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഈ തിരുമൊഴികളെല്ലാം വ്യക്തമായി ചൂണ്ടുന്നതും സൂചിപ്പിക്കുന്നതും എന്താണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗമുണ്ടായാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പിന്നീട് കാര്യങ്ങൾ നോക്കേണ്ടതും ഏൽപ്പിക്കേണ്ടതും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നത് ആവശ്യപ്പെട്ടിരുന്നത് അതിനു പകരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് എന്നുള്ളതാണ്. ഇതേപോലെ മതത്തിൽ നേതൃത്വം, നമസ്കാരത്തിൽ നേതൃത്വം, ഇമാമത്ത്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിൽ കടന്നപ്പോൾ മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കുവാൻ കൽപ്പിക്കൂ എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹു വിസമ്മതിച്ചു, പിതാവിന്റെ പ്രകൃതം മനസ്സിലാക്കി. ആയിഷയും ഹഫ്സയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു അബൂബക്കർ അല്ലാത്ത ഉമറിനെ പോലുള്ള ഒരാളെ ഇമാമാക്കി നിശ്ചയിക്കാൻ. അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, വയ്യല്ലാഹു വറസൂലുഹു ഇല്ല അബൂബക്കർ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കറിനെ മാത്രമാണ് സമ്മതിക്കുന്നതെന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമായി നിശ്ചയിക്കുവാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വാശി പിടിക്കണം. ഹഫ്സയോടും ആയിഷയോടും റളിയല്ലാഹു അൻഹുമ ഇന്ന കുന്നല അൻതുന്ന സവാഹിബു യൂസുഫ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. യൂസുഫിനെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ചതിയിൽപ്പെടുത്തിയ സ്ത്രീകളുടെ സഹോദരികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലനെയും അതേപോലെ ഹഫ്സ റളിയല്ലാഹു തആലനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തല വിഷയത്തിൽ ഗുണദോഷിച്ച് അബൂബക്കർ റളിയല്ലാഹു തആലനെ തന്നെ ഇമാമായി നിർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതനാളിൽ അബൂബക്കർ റളിയല്ലാഹു തആലനെ മുന്തിപ്പിക്കുകയാണ് ഇതര സഹാബികളെക്കാൾ. അതുകൊണ്ടാണല്ലോ മതത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഇമാമായി നേതാവായി അബൂബക്കർ റളിയല്ലാഹു തആലനെയാണ് തൃപ്തിപ്പെട്ടത്. തിരുവിയോഗമുണ്ടായ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കടന്ന നാളുകളിൽ അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട അബൂബക്കറിനെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൽ ഭൗതികതയുടെ വിഷയത്തിൽ ദുനിയാവിന്റെ വിഷയത്തിൽ പ്രീതിപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തെ ഖലീഫയായി നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് ഉമറും അബൂ ഉബൈദയും റളിയല്ലാഹു തആല അൻഹുമ. അപ്പോ ഈ ചരിത്ര സംഭവങ്ങൾ, ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ, തിരുമൊഴികൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിന്? തിരുവിയോഗമുണ്ടായാൽ ഖലീഫ പിൻഗാമിയായി നിശ്ചയിക്കപ്പെടുമ്പോൾ അതിന് യോഗ്യൻ, അതിനർഹൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് എന്നതിന്. ഇത്തരം വ്യക്തമായ സൂചനകളെയെല്ലാം തമസ്കരിച്ചുകൊണ്ടോ വിഗണിച്ചുകൊണ്ടോ ആണ് തൽപരകക്ഷികളും തന്നിഷ്ടക്കാരും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിന് യോഗ്യനല്ലെന്നും അവിടെ വരേണ്ടതും അവരോധിക്കപ്പെടേണ്ടതും അലിയാണെന്നും റളിയല്ലാഹു തആല അൻഹും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിയോഗശേഷം ഇമാമായി ഖലീഫയായി വ്യക്തമായ ടെക്സ്റ്റിലൂടെ പ്രമാണത്തിലൂടെ നിർദ്ദേശിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇത്തരം പുത്തൻവാദികൾ ജൽപ്പിക്കുന്നതിന് വല്ല ന്യായവുമുണ്ടോ? അവർക്കതിന് പ്രമാണമുണ്ടോ? അതിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിയാക്കളിലെ തീവ്രവാദികളായ റാഫിദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചുമതലയും ഉത്തരവാദിത്വമായിട്ട് അവർ പറയുന്നത് നുബുവത്തിന്റെ തേട്ടങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പിൻഗാമിയെ വ്യക്തമായി നിശ്ചയിക്കുക എന്നുള്ളത്. അതിന് സൂചന പോരാ എന്നാണ് അവർ പറയാറ്. അത് പറയാൻ കാരണം എന്താ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ് എന്നതിനുള്ള സൂചനകൾ ധാരാളമാണ്. സൂചന പോരാ, വ്യക്തമായ നിർദ്ദേശം വേണം. വ്യക്തമായ നിർദ്ദേശം ഉണ്ട്, അത് അലിയിനാണ് എന്നാണ് അവർ ജൽപ്പിക്കുന്നത്. ഖദീർ ഖുമ്മുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, ആ സംഭവത്തിൽ ചില വ്യാജങ്ങളും ദുർബല റിപ്പോർട്ടുകളും ഇത്തരക്കാർ കൂട്ടുപിടിക്കാറുണ്ട്. എന്താ ഖദീർ ഖും സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വആലി സല്ലം തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാ നിർവഹിച്ച മടക്കയാത്രയിൽ ഹിജ്റയുടെ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ നിർവഹിച്ചു. ഹജ്ജത്തുൽ വദാ നിർവഹിച്ചതിൽ പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങും വഴി ഖും എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു ജലതടാകമുണ്ട്, അതാണ് ഖദീർ ഖും എന്ന് പറയുന്ന ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെല്ലാം ആ മടക്കയാത്രയിൽ ഒരുമിച്ച് കൂട്ടി ആ ഖദീർ ഖുമ്മിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ സഹിഹായ ഭാഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അവിടെ വെച്ച് പ്രസംഗിച്ചത് അമ്മാ ബഅദു അലാ അയ്യുഹന്നാസ് ഫഇന്നമാ അന ബശറു യൂശിഖു അൻ യതിയ റസൂലു റബ്ബി ഫഉജീബ് വഅന താരികും ഫീകും ഫഖലൈൻ ഫഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ ഫഖുദു ബികിതാബില്ലാഹി വസ്തംസികു ബി فحث على كتاب الله ورغب فيه ثم قال واهل بيتي اذكركم الله في اهل بيتي اذكركم الله في اهل بيتي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പ്രസംഗത്തിൽ, ഞാനൊരു മനുഷ്യനാണ്, എന്റെ റബ്ബിന്റെ ദൂതൻ മലക്കുൽ മൗത്ത് വരാൻ സമയമെടുത്തു. മലക്കുൽ മൗത്ത് വന്നാൽ അതിന് ഉത്തരമേകി മരണം വരിച്ച് എനിക്ക് യാത്രയാകണം, അതിന്റെ ടൈമും അടുത്തു. രണ്ട് ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച ചുമതലകൾ ഞാൻ നിങ്ങളില്ല, ഇതാ വിട്ടേച്ച് പോകുന്നു. വാന താരിക്കും ഫീക്കും സഖലൈ അവ്വലുഹുമാ കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ കിതാബാണ്, അതിൽ സന്മാർഗമുണ്ട്, അതിൽ പ്രകാശമുണ്ട്. ഫഖുദു ബി കിതാബില്ലാ വസ്തംസികൂ ബി, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ സ്വീകരിക്കുക, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഹസല കിതാബില്ലാ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കിതാബിൽ പ്രോത്സാഹനമേകി. വറഗബ ഫീഹി, അതിൽ ആളുകൾക്ക് ആഗ്രഹം ജനിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് പറഞ്ഞ ഭാരിച്ച ഉത്തരവാദിത്തം, വഅഹ്ലു ബൈതി, എന്റെ കുടുംബമാണ്, നബി കുടുംബം. എന്നിട്ട് പറഞ്ഞു, ഉദക്കീറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈതി, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തെ കുറിച്ച് ഉത്ബോധിപ്പിച്ചു. അത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തെ മാനിക്കണം, ആദരിക്കണം, സംരക്ഷിക്കണം, അവരുടെ അവകാശങ്ങൾ ഹനിക്കാൻ പാടുള്ളതല്ല, അവരുടെ ബാധ്യതകൾ അതിൽ മുഅ്മിനീങ്ങൾ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല തുടങ്ങിയ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണർത്തുകയുണ്ടായി, ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഖദീർ ഖും സംഭവത്തിന്റെ ചുരുക്കം. വിശുദ്ധ ഖുർആൻ കൊണ്ടും നബി കുടുംബത്തിന്റെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നടത്തിയതായ ഉത്ബോധനം. നബി കുടുംബം എന്ന് പറയുമ്പോൾ ആരാണ് നബി കുടുംബം? ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, 9 ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. സൗദ ബിന്ത് സമ്അ, ആയിഷ ബിന്ത് സിദ്ദീഖ്, ഹഫ്സ ബിന്ത് ഉമർ, സൈനബ് ബിന്ത് ജഹ്ഷ്, ഉമ്മു സലമ, ഹിന്ദ് ബിന്ത് അബി ഉമയ്യ, ജുവൈരിയ ബിന്ദുൽ ഹാരിഫ്, മൈമൂന ബിന്ദുൽ ഹാരിഫ്, സഫിയ ബിന്ത് ഹുയൈ ബിൻ ഹുയൈ, ഉമ്മു ഹബീബ, റംല ബിന്ത് അബി സുഫിയാൻ. ഈ 9 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായിട്ടുണ്ട്. അവർ അഹ്ലുൽ ബൈത്തിൽ പ്രധാനികളും പ്രമുഖരുമാണ്. അഹ്ലുൽ ബൈത്തിൽ പ്രഥമമായി പരിഗണിക്കപ്പെടുന്ന അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, തിരുനബിയുടെ പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. പിന്നെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പുത്രി ഫാത്തിമയും അതേപോലെ ഫാത്തിമയുടെ സന്താനങ്ങളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മക്കളിൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം ആൺകുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞു. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം ഇവരും മരണപ്പെട്ടു കഴിഞ്ഞു. സൈനബിന്റെ പുത്രി ഉമൈമ, അവർ പൗത്രിയായി ജീവിച്ചിരുന്നു, പക്ഷെ പിന്നീട് അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആലാനെ ജീവിച്ചിരിപ്പുണ്ട്. അഹ്ലുൽ ബൈത്തിൽ അവരും പ്രമുഖയാണ്. പിന്നെ ഫാത്തിമയിലുണ്ടായ അലിയാരുടെ മക്കൾ ഹസൻ, ഹുസൈൻ, അതേപോലെ സൈനബ്, ഉമ്മു കുൽസൂം, മുഹ്സിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചും പറയപ്പെടുന്നു. പക്ഷെ മുഹ്സിൻ കൂടുതൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ചരിത്രം. ഇവരൊക്കെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവർ. ഇവരും മാത്രമല്ല അഹ്ലുൽ ബൈത്തുള്ളത്, പിന്നെയോ അലി അഹ്ലുൽ ബൈത്തിൽപ്പെട്ടതാണ്. അതേപോലെ ആലു അബ്ബാസ്, അബ്ബാസിന്റെ കുടുംബം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഫദ്ലു ഇബ്നു അബ്ബാസ്, കുസും ഇബ്നു അബ്ബാസ്, അതേപോലെ ആലു ജാഫർ, ജാഫറിന്റെ കുടുംബം, ജാഫറാണ് ഷഹീദായിട്ടുള്ളത്. ജാഫറിന്റെ മക്കളുണ്ട്, അബ്ദുള്ള, മുഹമ്മദ് തുടങ്ങി പിന്നെ ഉള്ള പിന്നെ ഔൻ തുടങ്ങിയ മക്കൾ അവർ നബി കുടുംബത്തിൽപ്പെട്ടതാണ്. അതേപോലെ ആലു അഖീൽ, ബനു ഹാഷിമിലും ബനുൽ മുത്തലിബിലും പെട്ട വിശ്വാസികളൊക്കെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഗണം കുറച്ച് വിശാലമാണ്. അപ്പൊ അവരുടെയൊക്കെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉത്ബോധനം നടത്തി എന്നുള്ളത് ശരിയാണ്. വിശ്വാസികൾ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്കുള്ള അവകാശം വകവെക്കണം, അഹ്ലുൽ ബൈത്തിനുള്ള സ്ഥാനം പരിഗണിക്കണം, അതേപോലെ തന്നെ അവർക്കുള്ള അവകാശങ്ങൾ വിശ്വാസികളുടെ മേൽ ബാധ്യതയായത് നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീർ ഖുമ്മിൽ വെച്ചിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്, അത് ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞതിൽ അപ്പുറം ചില കാര്യങ്ങൾ ഈ തൽപര കക്ഷികളും തന്നിഷ്ടക്കാരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ തന്റെ കാലശേഷം അലിയിനെ ഖലീഫയായി തന്റെ വസിയായിട്ട് നോമിനേറ്റ് ചെയ്തു, നാമനിർദ്ദേശം ചെയ്തു എന്നുള്ളതാണ്. അത് ചരിത്രപരമായിട്ട് വസ്തുതാപരമല്ല, അത് സ്ഥിരപ്പെട്ടതുമല്ല. മാത്രമല്ല കൂടുതൽ ഈ പ്രചരണവുമായിട്ട് നടന്നിട്ടുള്ളത് ഷിയ വിഭാഗത്തിലെ തീവ്രവാദികൾ, റാഫിദികളാണ്. അവർ പറയുന്നത് അലിയിനെ മാത്രമല്ല, പിന്നെയോ അലിയിന് ശേഷമുള്ള ഷിയാക്കളുടെ 12 ഇമാമന്മാർ, ഇസ്നാശരികൾ, അവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് നിർദ്ദേശിക്കുകയും നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ഷിയ ഗ്രന്ഥങ്ങളിൽ മാത്രം ലഭിക്കുന്ന ചില വ്യാജ റിപ്പോർട്ടുകളും വറവലകളും അതിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. ഏത്? അലിയിന് ശേഷം പിന്നീട് ഷിയാക്കൾ വിശ്വസിക്കുന്ന 12 ഇമാമന്മാർ, അവർ പറയുന്നതായ 12 ഇമാമന്മാർ, അത് അലിയിന് ശേഷം പിന്നെ ഹസൻ, ഹുസൈൻ, പിന്നെ അലി സൈനുൽ ആബിദീൻ, മുഹമ്മദുൽ ബാഖിർ, ജാഫർ അസ്സാദിഖ്, മൂസൽ ഖാദിം തുടങ്ങി ഇങ്ങനെ 12 പേർ. അവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീർ ഖുമ്മിൽ വെച്ച് നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്, അലിയിനെ തന്റെ കാലശേഷം തന്റെ വസിയായി ശേഷം ഖലീഫയായി ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർണയിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വിഭാഗം ആളുകൾ പറയുന്നത്. അത് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളല്ല. സഹിഹായി സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിൽ അങ്ങനെ ഒരു ഭാഗം വന്നിട്ടേ ഇല്ല. സഹിഹായി സ്ഥിരപ്പെട്ടതിൽ വന്നതെന്താണ്? അതാണ് ഇവിടെ പറഞ്ഞത്. വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈതി, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈതി, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈതി. നബി കുടുംബത്തെ നോക്കണം, നബി കുടുംബത്തെ ആദരിക്കണം, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ഞാനിതാ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പ്രസംഗിച്ചത്, സഹിയായി സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ബാക്കി ഇവരുടെ ഈ ആരോപണങ്ങളെല്ലാം വസ്തുതാപരമല്ല എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗം. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടില്ല, അഥവാ ബൈഅത്ത് ചെയ്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് കീഴൊതുക്കവും വിധേയത്വവും അലിയാരിൽ നിന്നുണ്ടായിട്ടില്ല, താഴത്തുണ്ടായിട്ടില്ല എന്നാണ് ഇത്തരക്കാർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു ജൽപ്പനം. എന്താണ് ആ വിഷയത്തിൽ വസ്തുത? എന്താണ് ചരിത്ര സത്യം? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ഹാക്കിമും അതേപോലെ തന്നെ ഇമാം ഹാക്കിം മുസ്തദ്രക്കിൽ മൂസ ഇബ്നു ഉഖ്ബ തന്റെ മഗാസിയിൽ സഹീഹായി സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട് വിഷയം. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ പ്രസ്തുത വാർത്തയെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ സുബൈർ ഇബ്നുൽ അവ്വാമും അലി ഇബ്നു അബി താലിബും റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയണം. സുബൈർ ഇബ്നുൽ അവ്വാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഹവാരി, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാൾ. അലി ഇബ്നു അബി താലിബ് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് മരുമകൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിശ്വസിച്ച കുട്ടികളിൽ ആദ്യമായി വിശ്വസിച്ച മഹൽ വ്യക്തിത്വം. അലി ഇബ്നു അബി താലിബിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവിയും ഇൻഷാല്ലാ നമുക്ക് പിന്നീട് ഈ പംക്തിയിൽ പരിപാടിയിൽ വിശദമായിട്ട് മനസ്സിലാക്കാനുണ്ട് ചില ചരിത്രങ്ങൾ അനുസ്മരിക്കുമ്പോൾ. എന്താണ് അസ്സുബൈർ ഇബ്നുൽ അവ്വാമും അലി ഇബ്നു അബി താലിബും റളിയല്ലാഹു അൻഹുമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞത്? മാ ഗദിബ്ന ഇല്ലാ ലിഅന്ന ഉഖിർന അനിൽ മശൂറ വ ഇന്ന നറ അന്ന അബാ ബക്രിൻ അഹഖു നാസി ബിഹാ ഇന്നഹു ലസാഹിബുൽ ഗാർ വ ഇന്ന ലനാഅരിഫു ഷറഫഹു വ കിബ്റഹു ولقد امره رسول الله صلى الله عليه وسلم ان يصلي بالناس وهو حي. زبير بن العوام علي بن ابي طالب പറഞ്ഞു, ما غضبنا الا ان اخرنا عن المشوره. പുതിയ ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കുന്നതിലുള്ള കൂടിയാലോചന സമിതിയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി എന്നതിലായിരുന്നു ഞങ്ങൾക്ക് അനിഷ്ടമുണ്ടായത്, അതിലാണ് ഞങ്ങൾ ദേഷ്യപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഭാഗം അല്പം വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അവർ പറഞ്ഞ ആ വാക്കിന്റെ മുഴുവൻ അർത്ഥം പറഞ്ഞതിന് ശേഷം അത് ഓരോന്ന് വിശദീകരിക്കാം. മാ ഖദിബ്ന ഇല്ലാ അന്ന ഉഖിർന അനിൽ മഷൂറ, ഖലീഫയെ തിരഞ്ഞെടുക്കുവാൻ ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ അൻസാരികളും മുഹാജിറുകളും ഒരുമിച്ച് കൂടിയപ്പോൾ അതിൽ അബൂബക്കറും സുബൈറും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കൂടിയാലോചന സമിതിയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി എന്നതിൽ ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന അബൂബക്കറിൻ അഹഖു നാസിബിയ, അബൂബക്കറാണ് ഖിലാഫത്തിന് ഏറ്റവും ജനങ്ങളിൽ അർഹൻ, യോഗ്യൻ എന്നത് ഞങ്ങൾ അഭിപ്രായപ്പെടുന്ന വിഷയമാണ്, ഞങ്ങളത് സമ്മതിക്കുന്നു. ഇന്നഹു ലസാഹിബുൽ ഗാർ, കാരണം അബൂബക്കറാണ് ഖിലാഫത്തിന് യോഗ്യൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഖലീഫയാകാൻ അർഹൻ. കാരണം എന്താണ്? അബൂബക്കറാണ് സാഹിബുൽ ഗാർ. എന്താ സാഹിബുൽ ഗാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരിയായി സഹയാത്രികനായി പുറപ്പെട്ട് ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ മലയുടെ മുകളിൽ 3 ദിവസം കഴിച്ചുകൂട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ടായത്. അതല്ല അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാലന്റെ ആയത്തിൽ പറയാണ്, അബൂബക്കറെ നിങ്ങൾ ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ആ സാഹിബ്, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ആ സാഹിബ്, അതാരാ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയിൽ കഴിച്ചുകൂട്ടിയപ്പോൾ, ഇല്ലാ തൻസുറു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഈ വചനത്തിൽ രണ്ടിൽ രണ്ടാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും അവർ രണ്ടുപേരും ഗുഹയിൽ ആയിരിക്കെ, ആരായി രണ്ടുപേരും? അല്ലാഹു പറഞ്ഞ രണ്ടുപേരും, ഒന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മറ്റേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇത് യഖൂലു ലിസാഹിബിഹി, റസൂലുള്ളാഹ് തന്റെ സാഹിബിനോട് പറയുന്നു. ആരാ സാഹിബ്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. എന്താ റസൂലുള്ളാഹ് പറഞ്ഞ? ലാ തഹസൻ, നിങ്ങൾ ദുഃഖിക്കേണ്ട, ആരായി നിങ്ങൾ? അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ആരോടൊപ്പമാണ് അല്ലാഹു നമ്മളോടൊപ്പം എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, അബൂബക്കറിനോടൊപ്പം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച് അവതരിപ്പിച്ച ആയത്തിലെ ആശയങ്ങളും തേട്ടങ്ങളുമാണ്. അപ്പൊ ഈ ഒരു വ്യക്തിത്വം അദ്ദേഹം നിസ്സാരല്ല. അതുകൊണ്ട് അദ്ദേഹം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അതിന് യോഗ്യനാണ്, ജനങ്ങളിൽ ഏറ്റവും യോഗ്യനാണ് അബൂബക്കർ എന്നത് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു എന്നാണ് അലി ഇബ്നു അബി താലിബും സുബൈർ ഇബ്നുൽ അവ്വാമും പറയുന്നത്. മാത്രമല്ല തുടർന്നെന്താ പറഞ്ഞത്? വഇന്നാ ലനഅരിഫു ഷറഫഹു വകിബ്റഹു, അബൂബക്കറിന്റെ സ്ഥാനം, അദ്ദേഹത്തിന്റെ വലിപ്പം, മഹത്വം, ഇത് ഞങ്ങൾ വകവെക്കുന്നവരാണ്, സമ്മതിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. വലഖദ് അമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യുസല്ലിയ ബിന്നാസ് വഹുവ ഹയ്യുൻ, അദ്ദേഹം ജീവിച്ചിരിക്കെ ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ, ഇമാമത്ത് നിൽക്കുവാൻ, തങ്ങൾ ജീവിച്ചിരിക്കെ ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ, ഇമാമത്ത് നിൽക്കുവാൻ, അദ്ദേഹത്തോടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. തിരുവിയോഗശേഷം അല്ല പിന്നെയോ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന നാളിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ വരാൻ പ്രയാസമുണ്ടായ സമയത്ത് അവിടെ ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്, നബി കുടുംബത്തിലെ മെമ്പർമാരുണ്ട്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും എല്ലാവരും ഉണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഇവർ, തൽഹയുണ്ട്, സുബൈറുണ്ട്, സഅദുണ്ട്, സഈദുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ട്, അതേപോലെ തന്നെ അൻസാരികളിൽ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അവരെയൊന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് ഇമാമത്തിന്. പിന്നെയോ, ആ മുറു അബൂബക്കറിൻ അയ്യുസല്ലിയ ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിച്ചു അദ്ദേഹം ജനങ്ങൾക്ക് നമസ്കരിക്കട്ടെ ഇമാമായി എന്നാണ് കൽപ്പിച്ചത്. അതാണ് ഇവിടെ അലി ബിൻ അബി ത്വാലിബും അസ്സുബൈർ ബിൻ അവ്വാമും എടുത്തു പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള അബൂബക്കർ റളിയല്ലാഹു തആലനു ജനങ്ങളിൽ ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനാണെന്ന് ഞങ്ങൾ ഇതാ അംഗീകരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആലനു ഖലീഫ ആയതിൽ അലി റളിയല്ലാഹു തആലനുവിന് ഒരു പരാതിയില്ല, ഒരനിഷ്ടമല്ല, ഒരു വിമ്മിഷ്ടമല്ല. അബൂബക്കർ റളിയല്ലാഹു തആലനു അതിന് യോഗ്യനാണെന്നത് തെളിവുദ്ധരിച്ച് ന്യായം നിരത്തി അലി റളിയല്ലാഹു തആലനു വിശിഷ്യ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ചരിത്രത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, അതൊരു തികഞ്ഞ സത്യവുമാണ്. പക്ഷേ ഒരനിഷ്ടത്തിന്റെ വിഷയം ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? മാ ഗദിബ്ന ഇല്ലാ ലി അന്ന ഉഖിർന അനിൽ മഷൂറ, മഷൂറയിൽ നിന്ന് ഞങ്ങൾ പിന്തിപ്പിക്കപ്പെട്ടു, അതായത് മഷൂറയിൽ ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല, അതിലാണ് ഞങ്ങൾക്ക് ദേഷ്യം എന്നാണ്. അത് ചിലർ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്കിവിടെ വിശദീകരിക്കണം, വിശദീകരിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആലാനുവിനെ ഖലീഫയായി തീരുമാനിക്കപ്പെട്ടതും പ്രസ്തുത ഖലീഫക്ക് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനുഹു ബൈഅത്ത് ചെയ്തത്. എങ്ങനെ ബൈഅത്ത് ചെയ്തത്? എല്ലാവരും ഒരു തവണയാണ് ബൈഅത്ത് ചെയ്തത് എങ്കിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനു രണ്ട് തവണ ബൈഅത്ത് ചെയ്തത്, ആ ബൈഅത്ത് ചെയ്യുവാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനുഹു അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ അടുക്കലേക്ക് വന്നത്. ഇതൊക്കെ ചരിത്ര റിപ്പോർട്ടുകളെ നേർപക്ഷ വായന നടത്തി നമ്മൾ ശരിയാം വിധം ഉൾക്കൊള്ളേണ്ട ഈ തന്നിഷ്ടക്കാരും തൽപരകക്ഷികളും അവർ കോറിയിട്ട ചരിത്രത്തിലെ ദുർബല റിവായത്തുകൾ, ആ റിവായത്തിന്റെ നിഴലിൽ ആളുകൾ പലരും പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിച്ചിട്ടുണ്ട്, പലരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതൊക്കെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മഹനീയരായ രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനും മറ്റൊന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ ഒരിക്കലും ജനമനസ്സുകളിൽ ഇടിയാൻ പാടുള്ളതല്ല. അവർക്കുള്ള മഹത്വം പറയപ്പെട്ടത് ഒരിക്കലും ജനഹൃദയങ്ങളിൽ അത് കുറയാനും പാടുള്ളതല്ല. എത്രമാത്രം പാരസ്പര്യത്തിലും ഗുണകാംക്ഷയിലും മനപ്പൊരുത്തത്തിലും ജീവിച്ചിരുന്നവരായിരുന്നു ഈ മഹത്തുക്കൾ. ആ മഹത്തുക്കളെ കുറിച്ചാണ് ചില ദുരാരോപണങ്ങൾ പറഞ്ഞ് അവരെ സ്ഥാനമിടിക്കുവാനും, അതേപോലെ തന്നെ അവർ തികഞ്ഞ വിദ്വേഷത്തിന്റെയും അതേപോലെ പരസ്പര പകയുടെയും ഒരാൾ ഒരാളെ കൂട്ടാക്കാത്ത അനുസരിക്കാത്ത അവസ്ഥയിലാണെന്നൊക്കെ ഇത്തരം തൽപരകക്ഷികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിത്വങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉന്നത സ്ഥാനം നേടി അവരുടെ നേരെ നമ്മുടെ മനസ്സിൽ ഒരു പകയോ ഒരു കറയോ ഇല്ലാത്ത വിധം ഇടം നേടുവാൻ ഈ ചരിത്രങ്ങളെ നമ്മൾ നേർപക്ഷ വായന നടത്തണം. ആ മാർഗേണയാണ് ഇവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വിശദീകരിക്കുന്നത്. അതിന് നമുക്ക് പ്രാമാണികരുടെ നിലപാടുകളുണ്ട്, സച്ചരിതരുടെ വിശദീകരണങ്ങളുണ്ട്, പൂർവികരുടെ മൻഹജിന്റെ പിൻബലവുമുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത പങ്ക്തിയിൽ പരിപാടിയിൽ എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുവിയോഗശേഷം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടത്, എന്തിനാണ് അലി റളിയല്ലാഹു തആല അൻഹുവിന് പ്രയാസമുണ്ടായത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അനുസരണ പ്രതിജ്ഞ ബൈഅത്ത് നിർവഹിച്ചത്, അത് എത്ര തവണ, ഏത് രീതിയിൽ, നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക് അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണ്ടേ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാം നാം കേൾക്കുന്നത്. ഫസ്ലുർ റഹ്മാൻ കണ്ണൂർ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ അവൻ്റെ നാഥനുമായി അടുക്കാൻ വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്ന ധാരാളം ഇബാദത്തുകളുണ്ട്, ധാരാളം കർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കേണ്ടുന്നൊരു ഇബാദത്താണ് നമസ്കാരം. ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കോ ഒരു മടിയോ മറ്റോ ഒരു മുഅ്മിനിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം അഞ്ചു നേരത്തിലെ നമസ്കാരത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക സംരക്ഷണം, അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയമാണ് നമസ്കാരമെന്ന് പറയുന്ന ഇബാദത്ത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മീറാജിൻ്റെ ആ ഒരു വലിയ യാത്രയിൽ, ആ രാത്രി സഞ്ചാരത്തിൽ ആകാശത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു സമ്മാനമാണ് അഞ്ചു നേരത്തെ നിർബന്ധമായ നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആ ഒരു നിസ്കാരത്തെ, ആ നമസ്കാരങ്ങളെ, അതൊരു സമ്മാനം പോലെ തന്നെ നാം കാണേണ്ടതുണ്ട്. ഒരു വ്യക്തി നമുക്കൊരു സമ്മാനം നൽകിയാൽ സ്വാഭാവികം അതിനോടൊരു ഇമ്പവും ഒരു ഇഷ്ടവും നമുക്കുണ്ടാകും. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായാൽ, നമ്മുടെ മാതാപിതാക്കളായാൽ, നമ്മുടെ ബന്ധുക്കളായാൽ, നമ്മുടെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളായാൽ, അതിനോട് അത്രയേറെ നമുക്ക് ഇമ്പവും ഇഷ്ടവും വർദ്ധിക്കുന്നതാണ്. എന്നാൽ നമസ്കാരമെന്നുള്ള ഇബാദത്ത് സമ്മാനമായിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധ, അത്രയേറെ കരുതൽ ആ ഒരു നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ നമ്മുടെ നാടുകളിൽ ആളുകളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, പല വിഷയങ്ങളിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പല വീഴ്ചകളും വരുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശിഷ്യ സുബഹി പോലെയുള്ള നമസ്കാരങ്ങളിൽ അതിൻ്റെ സമയം പാലിക്കാതെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള നമസ്കാരങ്ങളുടെ ഫളുകൾ, ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താനോ അതിനെ തൊട്ട് കിടന്നുറങ്ങാനോ അവന് സാധിക്കുന്നതല്ല. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നമസ്കാരത്തിൻ്റെ പല ആളുകളും കിടന്നുറങ്ങുന്ന അസ്സലാത്തു ഖൈറു മിനന്നൗം, ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണ്, ഹയ്യാലി സ്വലാ ഹയ്യാലി ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ ഒക്കെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ബാങ്ക് വിളിക്കുമ്പോൾ പല ആളുകളും കിടന്നുറങ്ങാൻ സാധ്യതയുള്ള അല്ല കിടന്നുറങ്ങുന്ന ഒരു നമസ്കാരമാണല്ലോ സുബ്ഹി നമസ്കാരം. ആ ഒരു നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ള സന്തോഷവാർത്ത അതറിഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ജമാഅത്തായിക്കൊണ്ട് ആ ഒരു നമസ്കാരം നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് മഹാനായ മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫി ദിമ്മത്തില്ല. ഒരു വ്യക്തി സുബ്ഹി നമസ്കാരം നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കുമെന്നുള്ളതാണ്. ഒരു വ്യക്തി സുബ്ഹി നമസ്കാരം നമസ്കരിച്ചാൽ അവൻ റബ്ബിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം, പ്രത്യേകമായിട്ടുള്ള റബ്ബിൻ്റെ ഒരു കരുതൽ, റബ്ബിൻ്റെ ഒരു കാവൽ അവന് ലഭിക്കും. അവന് പ്രത്യേക ഒരു പരിരക്ഷ റബ്ബിൻ്റെ മാർഗത്ത്, റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ആവശ്യം റബ്ബിൻ്റെ കാവൽ മാത്രമല്ലേ? ഓരോ നമസ്കാര ശേഷവും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നാം. അല്ലാഹു നമുക്ക് നൽകുന്നത് മാത്രമേ നമുക്കുള്ളൂ, അല്ലാഹു തടഞ്ഞതൊന്നും നൽകാൻ ആർക്കും നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ നമുക്കുണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ആ കാവൽ ലഭിക്കാൻ കാരണമാകുന്നൊരു നമസ്കാരമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തെ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പണ്ഡിതന്മാരായ ആളുകൾ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് നമുക്കവർ പറയുന്നത് കാണുവാൻ സാധിക്കും, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയുടെ നമസ്കാരം പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് എന്ന് വിശദീകരിക്കുന്ന സമയം അവർ പറയുന്നതായി കാണാൻ സാധിക്കും. പല ആളുകളും അശ്രദ്ധരാകാൻ സാധ്യതയുള്ള ഒരു നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം. കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷയും മറ്റും വെച്ചു പുലർത്തി ജീവിക്കുന്ന, കൃത്യമായിക്കൊണ്ടൊരു മുഖ്ലിസുള്ള ഒരു ഈമാനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സുബ്ഹി നമസ്കാരത്തിന് കൃത്യമായിക്കൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലൂടെ സുബ്ഹിൻ്റെ ശ്രേഷ്ഠത പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സുബ്ഹിക്ക് കൃത്യമായിക്കൊണ്ട് എത്തുന്ന വ്യക്തികൾക്ക്, പല ആളുകൾക്കും ഈമാനിലൊരു ഇഖ്ലാസ് ഉണ്ടാകും. കാരണം ആ സമയത്ത് പ്രത്യേകിച്ച് പള്ളിയിൽ പോയത് കൊണ്ട് അവർക്ക് ലാഭമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ഒരു സമയത്ത് നല്ല ഉറക്കം കിട്ടുന്നൊരു സമയമാണ്. നല്ല രീതിയിൽ പുതച്ചു മൂടി വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന നല്ല തണുപ്പുള്ള സമയങ്ങൾ, വിശിഷ്യ തണുപ്പുള്ള സമയങ്ങൾ, അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്ന സമയങ്ങളാണ്. അത്തരത്തിലുള്ള സമയങ്ങളിൽ പോലും അലാറം വെച്ച് എഴുന്നേറ്റ്, ആ ഒരു സമയം നോക്കി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി ജമാഅത്തായിക്കൊണ്ട് ആളുകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു പ്രത്യേകമായിക്കൊണ്ടൊരു ഇഖ്ലാസ് അവരുടെ ഈമാനിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു ഇഖ്ലാസ്, ആ ഒരു ഈമാനിലൊരു ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗം, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം അള്ളാഹുവിൻ്റെ കരുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് സുബ്ഹിയുടെ നമസ്കാരത്തെ പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഷീരിൽ മഷാഇന ബിൽ ളുലമി താമി ഇലൽ മസാജിദി ബിൻ നൂരി താമി യൗമിൽ ഖിയാമ. ബഷീരിൽ മഷാഇന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയത്ത് രാത്രികളിൽ പള്ളികളിലേക്ക് നടന്നുകൊണ്ട് പോകുന്ന ആളുകൾക്ക് പരലോകത്ത് പല ആളുകളും ഒരു വെളിച്ചം കിട്ടാൻ, ഒരു പ്രകാശം കിട്ടാൻ, വിശിഷ്യ സ്വറാത്തിൻ്റെ പാലം കടക്കുന്ന സമയത്തൊക്കെ ഒരു വെളിച്ചം കിട്ടാൻ, ഒരു പ്രകാശം കിട്ടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പൂർണ്ണമായിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നുള്ളതാണ്. ആർക്കാണ് അള്ളാഹു ഇത് നൽകുക? സുബ്ഹിൻ്റെ ഇരുട്ടിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ കാവലാഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സുബ്ഹി നമസ്കാരത്തിന് പങ്കെടുത്ത ആളുകൾക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, കൃത്യമായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ, സുബ്ഹിയുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. തലേ ദിവസം എന്ത് പരിപാടികൾ വീടുകളിൽ നടന്നാലും, എത്ര വൈകി കിടന്നുറങ്ങിയാലും, എത്ര പ്രയാസങ്ങൾ തലേ ദിവസം രാത്രി ഉണ്ടായാലും, നമ്മൾ എന്ത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലും, സുബ്ഹിയുടെ വിഷയത്തിലൊരു അമാന്തം, ഒരു മടി നമുക്കുണ്ടാകാൻ പാടില്ല. ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിക്കൊണ്ട് പള്ളിയിലേക്ക് എത്താൻ, നമസ്കരിക്കാൻ, ആ ഒരു ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ, അതിനുശേഷമുള്ള ദിക്റുകൾ ചൊല്ലാനൊക്കെ നാം ശ്രമിക്കേണ്ടതുണ്ട്. വിശിഷ്യ സുബ്ഹിയുടെ ശേഷമുള്ള സമയമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് നമുക്ക് ബർക്കത്ത് നൽകിയ സമയമാണ്. അതുകൊണ്ട് ആ സുബ്ഹി നഷ്ടപ്പെടുത്തുന്ന, ആ ഒരു സമയത്ത് കിടന്നുറങ്ങുന്ന, ആ ഒരു ബർക്കത്തിൻ്റെ സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന തീർത്തും വിഡ്ഢികളായ ആളുകളെ നാം ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാവൽ ലഭിക്കാൻ, അവൻ്റെ സംരക്ഷണം ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ, സ്വർഗത്തിലുന്നത പദവികൾ ലഭിക്കാൻ, നമ്മുടെ ഈമാനിൻ്റെ ഇഖ്ലാസ് അത് അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ നാം ആ ഒരു സമയത്ത് കൃത്യമായിക്കൊണ്ടുള്ള ശ്രദ്ധ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരായാലും ആരായാലും കിടന്നുറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു പ്രതിഫലം കൂടി കരസ്ഥമാക്കാനുള്ള ശ്രദ്ധ, ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായിക്കൊണ്ട് ആ ഒരു വിഷയം ശ്രദ്ധിക്കുന്ന, അള്ളാഹുവിൻ്റെ കാവ് ലഭിക്കുന്ന, സുബിഹിയെ പ്രത്യേകം പരിഗണിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണ്ടേ. സംസാരിച്ചത് ഫസ്ലു റഹ്മാൻ കണ്ണൂർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നമ്മൾ ഇനിയിപ്പോൾ കേൾക്കുന്നത്. ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമുക്കറിയാം, ഓരോ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ സരളമായ ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ സൂറത്തുൻ നഹ്ലിലെ 113-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സെടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫിയാണ്. അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫർ കൂടി ചേരുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 113-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ولقد جاءهم
1: ولقد جاءهم
0: ولقد جاءهم
1: ولقد جاءهم

0: ولقد جاءهم رسول منهم
1: ولقد جاءهم

فكذبوه.

فكذبوه فأخذهم العذاب فكذبوه فأخذهم العذاب وهم ظالمون

0: ولقد جاءهم رسول منهم فكذبوه
1: فأخذهم العذاب وهم ظالمون
0: فأخذهم العذاب وهم ظالمون
1: ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون
0: ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون
2: അല്ലാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു നഹ്ൽ 113-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ മനഃപ്പാഠമാക്കിയത്. എന്നും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളത് പോലെ മനഃപ്പാഠമാക്കിയ ഭാഗങ്ങൾ കൃത്യമായി അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പാരായണം ചെയ്യുകയും അത് ദൃഢമാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുത്തത് ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫറും ഉണ്ടായിരുന്നു.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. മനുഷ്യൻ മൃഗമാകുമ്പോൾ. രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: മനുഷ്യൻ മൃഗമാകുമ്പോൾ, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേര് നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ചവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ചവർ കണ്ടറിയുകയുമില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ചവർ കേട്ടു മനസ്സിലാക്കില്ല. അവർ കാലികളെപ്പോലെയാകുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 7 വചനം 179. ഈ വചനം എന്താശയമാണ് പകർന്നു നൽകുന്നതെന്ന് പരിശോധിക്കാം. മനുഷ്യനൊരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്താശേഷിയാണ്. നാം കാണുന്നു, ഇതര ജീവജാലങ്ങളും കാണുന്നു. പക്ഷെ മറ്റു ജീവികൾ കാണുന്നത് പോലെയല്ല നാം കാണുന്നത്. നമ്മുടെ കാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട്, കാരണം നാം അതിനെ കണ്ടതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നാം കേൾക്കുന്നു, മറ്റു ജീവികളും കേൾക്കുന്നു. പക്ഷെ നമ്മുടെ കേൾവിക്ക് പ്രത്യേകതയുണ്ട്, കാരണം നാം കേട്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നമുക്കൊരു ഹൃദയമുണ്ട്, ആ ഹൃദയം കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ അപഗ്രഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നിലകൊള്ളുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനുള്ള വിശദീകരണമാണ് ഖുർആൻ ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വലിയൊരു വിഭാഗം നരകത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞതിലേക്കൊന്ന് കണ്ണോടിക്കുക. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനും തയ്യാറാകാത്തവരാണവർ. അതുകൊണ്ട് തന്നെ അവരെ ഉപമിക്കാവുന്നത് കന്നുകാലികളോടാണ്. പലപ്പോഴും അവർ കന്നുകാലികളേക്കാൾ മോശമായി മാറുന്നു. എന്താണ് കാരണം? കന്നുകാലികൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഈ കഴിവുകളെല്ലാം നൽകപ്പെട്ടിട്ടും യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല. കാതുകൾ കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതെയും കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കാണാതെയുമാണ് അവർ ജീവിക്കുന്നത്. ചിന്തിക്കേണ്ടതല്ല അവർ ചിന്തിക്കുന്നതും, അതുകൊണ്ട് തന്നെ അവർ നരകാവകാശികളായിത്തീരുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ചിന്താശേഷിയാണ്. അവൻ്റെ കണ്ണുകളെയും കാതുകളെയും ശരിയായ രൂപത്തിൽ അവൻ ഉപയോഗപ്പെടുത്തണം. അവൻ്റെ ചുറ്റിലും കാണുന്ന മഹാപ്രതിഭാസങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവീക വചനങ്ങളും പ്രവാചക സന്ദേശങ്ങളും കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സത്യത്തെ കണ്ടെത്താനോ സത്യത്തെക്കുറിച്ച് കേൾക്കാനോ തയ്യാറാകാതെ കന്നുകാലികളെപ്പോലെ ജീവിക്കുന്ന അവസ്ഥ മനുഷ്യനൊരിക്കലും ഉണ്ടായിക്കൂടാ. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനപ്പുറം ജീവിതത്തെ സംബന്ധിച്ച് ഗൗരവപ്പെട്ട ഒരു ചിന്തയെ പലർക്കുമില്ല. എണ്ണമറ്റ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ്? പൂക്കൾ, പൂമ്പാറ്റകൾ, നദികൾ, അരുവികൾ, സമുദ്രങ്ങൾ, കാടുകൾ, മരുഭൂമികൾ, എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളെ ആരാണ് ഈ ഭൂമിയിൽ സംവിധാനിച്ചത്? സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവൻ ജോഡികളായി സൃഷ്ടിച്ചവനാരാണ്? നിസ്സാരമായ ഒരു ബീജകണികയെ മനോഹരമായ ഒരു മനുഷ്യരൂപമാക്കി മാറ്റുന്നവൻ ആരാണ്? വേദഗ്രന്ഥങ്ങൾ സത്യസന്ധമാണോ? പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ? മരണശേഷം എന്ത് സംഭവിക്കുന്നു? സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണോ? എന്താണ് ആത്മാവ്? എന്താണ് ജീവൻ? ആരാണ് ജീവൻ നൽകുന്നത്? എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ മരിപ്പിക്കുന്നത്? മഴ വർഷിപ്പിക്കുന്നതും സസ്യലതാദികൾ മുളപ്പിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതും ആരാണ്? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ മനുഷ്യന് ചോദിക്കാനുണ്ട്. എന്നാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. കന്നുകാലികളെപ്പോലെ തിന്നും കുടിച്ചും രമിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലം എന്താണ്? നരകമല്ലാതെ. മരണാനന്തര ജീവിതത്തിൽ സത്യനിഷേധികളുടെ വിലാപം ഖുർആൻ പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളൊരിക്കലും നരകാവകാശികളിൽ ഉൾപ്പെടുമായിരുന്നില്ല. 67:10. അതുകൊണ്ട്

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാം. അർത്ഥവും ആശയങ്ങളും ആഴത്തിൽ പഠിക്കാനുള്ള വിവിധങ്ങളായ അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അത്തരം ഒരവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആലു ഇമ്രാന്റെ 137 വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ ക്ലാസ് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 137 ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്.
2: أعوذ بالله من الشيطان الرجيم

ഖദ് ഖലത് മിൻ ഖബലിക്കും. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഖദ് എന്ന വാക്ക് അവിടെ ദാലിന് സുക്കൂനാണ്. ഖുതുബ് ജദ് ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ടതാണ്, ആയത്തുകളുടെ മിഡിലിലാണ് വരുന്നത് എങ്കിൽ അൽ ഖൽഖലത്തു സുഗറ എന്നാണ് തജ്വീദിൻ്റെ നിയമത്തിൽ അതിന് പറയുക. ഖദ് ഖലത് എന്നല്ല, ഖദ് ഖദ് ഖലത് മിൻ ഖബലിക്കും. മിൻ ഖബലിക്കും എന്നുള്ളയിടത്ത് നൂനു സാക്കിനയ്ക്ക് ശേഷം ഖാഫാണ്. ഖാഫ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. മിൻ ഖബലിക്കും മിൻ ഖബലിക്കും അങ്ങനെയാണത് ഓതേണ്ടത്. പിന്നെ സുനനു ഫസീറു, അവിടെയും സുനനുൻ എന്നതിലുള്ള അവിടെ തൻവീനിന് ശേഷം ഫ ആണ്. ഫ വന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരം തന്നെയാണ്. സുനനു ഫസീറു അവിടെ അവ്യക്തമായി ഇങ്ങനെ ലൈറ്റായിട്ട് മണിച്ചോതണം എന്നുള്ളതാണ്. ഫൻദുറു അവിടെയും അപ്രകാരം തന്നെയാണ്. ഫൻദുറു എന്നുള്ളിടത്തും ഇഖ്ഫാ എന്ന് തന്നെയാണ് തജ്വീദിൻ്റെ നിയമം. അതേപോലെ ആഖിബത്തുൽ മുക്കദ്ദിബിൻ, ആഖിബത്ത് ഖാഫാണ്, അവിടെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആയത്ത് ഖദ് ഖലത് മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ നടപടിക്രമങ്ങൾ, ചര്യകൾ, അള്ളാഹുവിൻ്റെ ചര്യകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർളി, അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്തുറു എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന എങ്ങനെയായിരുന്നു. ആഖിബത്തുൽ മുക്കദ്ദിബിൻ കളവാക്കിയവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഈ ഒരായത്ത് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും വേണ്ടി ധൃതിപ്പെട്ടി ചൊല്ലുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുള്ളത്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളുള്ളത്. അങ്ങനെ സൽക്കർമ്മം ചെയ്ത സ്വർഗത്തിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഫദല് കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗീയ ലോകത്ത് എത്താൻ സൗഭാഗ്യം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെട്ടു അത് ലഭിച്ചാൽ മാത്രം ജീവിതത്തിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളായ ആളുകൾക്ക് അവിശ്വാസികളിൽ നിന്ന് പല രൂപത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വരും. അവിടെയെല്ലാം വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇവിടെ ഈ ആയത്ത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുണ്ടായ വിഷമം, പ്രയാസം, 70 സ്വഹാബികളതിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ മുമ്പും ഇങ്ങനെ വിശ്വാസികൾക്ക്, പ്രവാചകന്മാരുടെ കൂടെ നിന്ന ആളുകൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, സത്യത്തെ കളവാക്കുന്നവരായ ആളുകൾക്ക് അവർക്ക് വളരെ മോശമായ പര്യവസാനവും വിശ്വാസികൾക്ക് അവസാനം വിജയവും സ്വർഗവും ലഭിക്കുമെന്നുള്ള ആശ്വാസ വചനം കൂടിയാണിത്. ഏറെ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഈ ഒരു ആയത്തിലുണ്ട്. യഖൂലു തആല മുഖാത്തിബൻ ഇബാദഹുൽ മുഅ്മിനീൻ,

അല്ലദീന ഉസീബു യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ വിപത്ത് ബാധിച്ച അതല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായവരായ സത്യവിശ്വാസികളായ അടിമകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉഹദ് യുദ്ധത്തിൽ വഖുതില മിൻഹും സബഉൻ, 70 സ്വഹാബികൾ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ചര്യകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖദ് ജറാ നഹ്വു ഹാദാ അലൽ ഉമമില്ലദീന കാനു മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലും ഇതേപോലെയുള്ളത് സംഭവിച്ചിട്ടുണ്ട്. മിൻ അസ്ബാഇൽ അംബിയ, പ്രവാചകന്മാരെ പിന്തുടരുന്നവരായ ആളുകൾക്ക്. സുമ ഖാനത്തിൽ ആഖിബത്തു ലഹും, പിന്നീട് സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല ഒരു പര്യവസാനം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്. വദ്ദായിറത്തു അലൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങളേറെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ, ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കൂ, കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബ്ലികും, ഖദ് മളത് മിൻ ഖബ്ലികും, ഖദ് ഖലത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയിട്ടുണ്ട്, മളത് വസലഫത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മളത് വസലഫത്ത് മിന്നി ഫീ മൻ കാന ഖബ്ലകും യാ മഅശറ അസ്ഹാബി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സ്വഹാബികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് എന്നിൽ നിന്നിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വഹലിൽ ഈമാനുബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചവരായ ആളുകൾ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവർ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ അനുധാവനം ചെയ്ത ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് നാശത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, ഹലാക്കിൻ്റെ എല്ലാം നശിച്ചുപോയ ചരിത്രം ആദ് സമുദായത്തിൻ്റെയും സമൂത് ഗോത്രത്തിൻ്റെയും, ഹൂദ് നബിയുടെ ജനത, ലൂത്ത് നബിയുടെ ജനത, മുമ്പുള്ള പല സമുദായങ്ങൾക്കും ആ കളവാക്കിയ ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ, അവരുടെ പര്യവസാനം. അപ്പം സഹോദരങ്ങളെ, സുനനുൻ എന്നുള്ളത് മസുലാത്തു സിയറിൻ ബിഹാ ഫീഹിം വഫീമൻ കദബു ബിഹി, ഇതേപോലെ അവരുടെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ കളവാക്കിയവരായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമയം നൽകി അവരുടെ തിന്മയിൽ നിന്ന്, അവരുടെ നിഷേധത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അവരുടെ അവധിയെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കളവാക്കിയ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ്, നിഷേധിച്ച ആളുകളെ തകർത്ത് കളഞ്ഞ ചരിത്രമാണ് മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുൻ സമുദായങ്ങളിൽ. എന്നാൽ ഈമാനുള്ള വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മുന്നിൽ വന്നിറങ്ങുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം പുലരുകയും അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ മുമ്പ് നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, മുമ്പ് നിങ്ങൾക്ക് മുമ്പ് പല ചര്യകളും കഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസികളിലും അവിശ്വാസികളിലും, ഖൈറിലും ഷെറിലും, വിശ്വാസികൾക്കത് ഖൈറാണ്, അവിശ്വാസികൾക്കത് ഷെറാണ്. അവർ ദുനിയാവിൽ കുറഞ്ഞ കാലം ആസ്വദിച്ചു ജീവിച്ചു, പിന്നെ നരകത്തിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. തഫ്സീറുകൾ കാണാം, തഫ്സീർ തബരി, ഇബ്നു ജരീർ തബരി, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഖദ് മളത് മിന്നി വഖായ നിഖ്മത, പല ശിക്ഷയുടെ സംഭവങ്ങളും എന്നിൽ നിന്ന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫി അഹ്ലി തക്ദീബ്, ഫി അഹ്ലി തക്ദീബിൽ റുസുലി വശിർക്ക് ബി, അള്ളാഹുവിൽ ശിർക്ക് വെച്ചവരായ ആളുകളെ, എൻ്റെ ദൂതന്മാരെ നിഷേധിച്ചവരായ ആളുകൾക്കിടയിൽ എൻ്റെ ശിക്ഷ വന്നിട്ടുണ്ട്. ആദിൻ്റെ, സമൂദിൻ്റെ, ലൂത്തിൻ്റെ ജനത, മദിയൻ അസ്ഹാബ് മദിയൻ, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇങ്ങനെ മൂസാ നബിയുടെ ജനത, പല ജനതയിലും സംഭവിച്ചിട്ടുള്ളതായ അവരുടെ നാശം, ആ കാര്യം നിങ്ങൾ നോക്കുന്നില്ലേ? അലം തസീറു ഫിൽ അർളി ഫതൻദുറു കൈഫ അദബ അല്ലാഹു ഖൗമ നൂഹ് വഖൗമ ലൂത് വഖൗമ സ്വാലിഹ് വൽ ഉമമുല്ലതി അദബ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു ശിക്ഷിച്ചവരായ സ്വാലിഹ് നബിയുടെ ജനത, സമൂദ് ഗോത്രം, അതുപോലെ തന്നെ ലിവാത്തിൻ്റെ, സ്വവർഗരതിയുടെ ആളുകളായിരുന്ന ലൂത്ത് നബിയുടെ ആ ഒരു ജനത, സദൂം ഗോത്രക്കാരായ ആളുകൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നില്ലേ എന്ന്.

0: ഖദ് ഖലത് മിൻ ഖബലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതേപോലെയുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇവിടെ സുനനുൻ എന്നുള്ളത് സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്, ജംആണ് സുനനുൻ. സുന്നത്ത് എന്നുള്ളതിന് ചര്യ പല നൽക്കും അർത്ഥങ്ങൾ നൽകിയത് കാണാം. അബൂ സെയ്ദ് അംസാലുൻ, ഉദാഹരണങ്ങൾ. അതാഇബ് നബി റബാഹ് റഹിമഹുള്ള താബിഈൻ, അദ്ദേഹം പറയുന്നത് ശറായ് അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മുജാഹിദ് ബിൻ ജബർ റഹിമഹുള്ള, അബ്ദുല്ലാഹിബ് അബ്ബാസ്, തർജുമാൻ ഖുർആൻ, ഹബിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനായ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ് അബ്ബാസ് റളിയല്ലാഹുനുമ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുജാഹിദ് ബിൻ ജബർ റഹിമഹുള്ള. അദ്ദേഹം പറയുന്നത് ബിൽ ഹലാക്കി ഫീ മൻ കദബ ഖബലകും കആദിം വസമൂദ്, അതുപോലെ സമൂദ് പോലെ നിങ്ങൾക്ക് മുമ്പ് കളവാക്കിയ ആളുകളുടെ നാശം എങ്ങനെയായിരുന്നു എന്ന ആ ഒരു ചരിത്രമാണ് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന്. ആഖിബത്ത് എന്നുള്ളത് ആഖിറുൽ അംർ, കാര്യത്തിൻ്റെ അവസാനം. ആഖിബത്തുൽ മുക്കദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തും ഇതിനെ തുടർന്നുള്ള ആയത്തുകളിലും ചർച്ച ചെയ്യുന്ന വിഷയം ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ്. ഒരുപാട് പാഠം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ റുമാത്തിൽ നിർത്തിയ ആളുകൾ, സ്വഹാബികൾ, അമ്പെയ്ത്തുകാരായ 50 ആളുകൾ, അവർ തങ്ങളുടെ നേതാവിൻ്റെ വാക്കിനെ മുഖവിലക്കെടുക്കാതെ യുദ്ധം വിജയത്തിലേക്കെടുത്ത സന്ദർഭത്തിൽ അവരെല്ലാവരും അതിൽ നിന്ന് താഴെ ഇറങ്ങുകയും പിന്നീട് ഖാലിദ് ബിൻ വലീദ് ശത്രുപക്ഷത്തായിരുന്നു, ആ മലക്ക് പിന്നിലൂടെ വന്നുകൊണ്ട് ആക്രമിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയ 70 സ്വഹാബികൾ രക്തസാക്ഷികളായ ഗസ്വത്ത് ഉഹദ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹ് പറയുന്നത് ഫന ഉംഹിൽഹും വ ഉംലീലഹും വ അസ്തദ്രിജുഹും, അല്ലാഹു സുബ്ഹാനതല ഇസ്തിദ്റാജ് നടത്തുകയാണ്, അല്ലാഹു സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്. ഹച്ച യബ്ലുഗൽ കിതാബു അജലഹു, അവരുടെ നാശത്തിൻ്റെ, സത്യനിഷേധികളുടെ അവസാനത്തിൻ്റെ സമയം എത്തുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ട്, വഹലാക്കി അഅദാഇഹിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പരാജയം, അവരുടെ നാശം, ഇമാം ഖുത്തുബി റഹിമഹുള്ളയൊക്കെ ആ ആയത്തിനെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ നാസറു സഅദി റഹിമഹുള്ള, അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് സൂറത്തു ആലു ഇംറാനിലെ 137 ആയത്ത് മുതൽ തുടങ്ങുന്നത്. വിശ്വാസികൾക്കൊരാശ്വാസം, സത്യവിശ്വാസികളായ അടിമകൾക്ക് അല്ലാഹു നൽകുന്ന ഒരാശ്വാസം അവരറിയിക്കുന്നു. വയുഖ്ബിറുഹും അന്നഹു മദാ ഖബലഹും അജിയാലുൻ വ ഉമമുൻ കസീറ, ഒരുപാട് തലമുറകൾ, ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ ഇംതുഹിനു വബ്തുലിയൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മിൻഹും ബിഖിതാലിൽ കാഫിരീൻ, സത്യ നിഷേധികളുമായുള്ള യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിജയവും പരാജയവും അത് മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹത്താ ജഅലല്ലാഹ് അൽ ആഖിബത ലിൽ മുത്തഖീൻ, എന്നാൽ സത്യവിശ്വാസികളായ തഖ്‌വയുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉള്ളത്. വൻ നസ്റ ലിഇബാദിഹിൽ മുഅ്മിനീൻ, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും സത്യവിശ്വാസികളായ അടിമകൾക്കാണ് ഉണ്ടാവുക. വ ആഖിറൽ അംരി ഹസലത്തി ദൗല അലൽ മുക്കദ്ദിബീൻ, എന്നാൽ അവസാനം, കാര്യങ്ങളുടെ അവസാനം, അത് സത്യനിഷേധികളായ ആളുകളെ തകർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിക്കുകയും എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ അവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫസീറു ഫിൽ അർദ്, നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ, ബി അബ്ദാനിക്കും വ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട്. ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം. ഫൈനക്കും ലാ തജിദൂനഹും ഇല്ലാ മുഅദ്ദബീന ബി അൻവാഇൽ ഉഖൂബാതി ദുന്യവിയ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല അവർക്ക് ശിക്ഷ ലഭിച്ചതല്ലാതെ. അവർക്ക് ശിക്ഷ ലഭിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ദുനിയാവിൽ വ്യത്യസ്തമായ നിലക്കുള്ള ശിക്ഷകൾ മുമ്പുള്ള സമുദായങ്ങൾക്ക് വന്നു ഭവിച്ചത്. ഖദ് ഖബത് ദിയാറഹും, അവരുടെ വീടുകൾ തകർന്നടിഞ്ഞുപോയി. വ തബയ്യന ലികുല്ലി അഹദിൻ ഖുസ്റാനുഹും, അവരുടെ ഓരോരുത്തർക്കും നാശമാണ്, നഷ്ടമാണ് ലഭിച്ചിട്ടുള്ളത്. വ ദഹബ ഇസ്സുഹും വ മുൽക്കുഹും, മുമ്പുള്ള സമുദായങ്ങൾ, അവരുടെ പ്രതാപവും അവരുടെ അധികാരവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അതത്രമല്ല, വ സാല ബദഹുഹും വ ഫഖ്റുഹും, അവരുടെ പ്രൗഢിയും ആഡംബരവുമെല്ലാം നീങ്ങി ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇതുപോലെയോ ദലീലായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് ഏറ്റവും സത്യസന്ധമായ സാക്ഷിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹഖാണ്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ നാശം അവരെ നശിപ്പിച്ച, എന്തുകൊണ്ടവർക്ക് ആ നാശം ഹലാക്ക് സംഭവിച്ചു, അള്ളാഹുവിനെ നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കളവാക്കി എന്നത് കാരണത്താൽ. വഹിക്മത്തുല്ലാഹി ലത്തി യംതഹിനു ബിഹാ ഇബാദുഹു, അതല്ലാഹുവിൻ്റെ ഹിക്മത്താണ് തൻ്റെ അടിമകളെ പരീക്ഷിക്കുക എന്നുള്ളത്. അതെ, അവരിൽ ആരാണ് ലിയബുലുവഹും യതബയ്യ വയതബയ്യന സാദിഖുഹും മിൻ കാദിബീം, കളവാക്കുന്നവരിൽ നിന്ന് സത്യസന്ധരാരാണ് എന്ന് വ്യക്തമാകാൻ വേണ്ടി, അത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ സഹോദരങ്ങളെ, പല നിലക്കും വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ നേരിടാം, പരീക്ഷണങ്ങൾ സംഭവിക്കാം. അവിടെയൊക്കെ തന്നെയും വിശ്വാസികൾ ഈമാനിൽ ഉറച്ചു നിൽക്കുകയും, മാത്രമല്ല വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികൾക്കാണ് മോശമായ പര്യവസാനം, സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്നുള്ളത്. ആഖിബത്തുൽ മുക്കദ്ദിബിൻ ആഖിബത്തു അംരിഹിം വഹിയ മാ ഹല്ല ബിഹിം മിന ദിമാർ വൽ ഖസാർ, അവർക്ക് നഷ്ടവും തകർച്ചയുമാണ് വന്നിറങ്ങുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഉണർത്തിയത് ഫസീറു ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലംറു ലിൽ ഇർഷാദി ലിൽ വുഖൂഫി അലാ ദിയാരിൽ ഹാലിക്കീൻ, നശിപ്പിക്കപ്പെട്ട ആളുകളുടെ ആ വീടുകളും അവരുടെ നാടുകളും ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ, അതിൽ ലിതഅതബിറു, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ചര്യയാണ്, സുന്നത്താണെന്ത്, ഇങ്ങനെ നിഷേധികളായ ആളുകളെ തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളായ ആളുകളെ നശിപ്പിച്ചതിൻ്റെ രൂപം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയമാണ്. ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം സമാപിക്കുകയാണ്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആലു ഇമ്രാൻ 137-ാം വചനത്തിൻ്റെ വിശദീകരണവുമായി ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്. ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മളെ ഒരു അനുഭവം പറയാ.
1: ആ പറഞ്ഞോളൂ.
0: കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ ഒരാൾ. ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ് എന്താ അവരതും ചോർന്നു പോകില്ലേ അവർ. അപ്പൊ എന്താ ആലോചിക്കണത്, എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ ദ്വാരമുള്ളൊരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കുണ്ട്, നമ്മളത് ഇങ്ങനെ ചോർന്നു പോകുന്നുണ്ട്, അപ്പോൾ വേറൊരാൾ പെറുക്കിയെടുക്കുകയാണ്. അപ്പം അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. നമ്മൾ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല, മറിച്ച് എന്താണ് അയാളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്കും നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മൾ നഷ്ട അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു സ്ത്രീ ചോദിച്ചു, ഇങ്ങനെ നമ്മളീ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോന്ന്. ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരും കുറ്റം പറയാം, അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞുവിടുക അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞുവിടുക, അല്ല പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖമുണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
1: പരദോഷമാണ്. ആ
0: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയണം, അല്ലെ ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയും. ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങളറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമം ഉണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറുള്ളവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല എന്നോ. ആ ഇപ്പൊ മനസ്സിലായി, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണം എന്നറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും, അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ. എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ.

0: to reality.
1: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ, ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും, ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ്

0: വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. നമുക്കൊരു ലക്ഷ്യം, സുനിശ്ചിതമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ആവശ്യമാണല്ലോ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം ഏതാണ്? സ്വർഗമാണ് ആ ലക്ഷ്യം. ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സൗകര്യവും സന്തോഷവും സംതൃപ്തിയുമുള്ള മാർഗങ്ങൾ തന്നെ വേണമെന്ന് ആരും വാശി പിടിക്കാറില്ല. ലക്ഷ്യം നേടുമെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ ഒരു പ്രവാസി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രവാസി എങ്ങനെ ജീവിക്കും? ജീവിതമെന്ന നിലക്ക് അപൂർണമാണല്ലോ ആ ജീവിതം. സുഖങ്ങളിലും സന്തോഷങ്ങളിലും ദാമ്പത്യത്തിലും ഒക്കെ. പക്ഷേ ലക്ഷ്യമുണ്ടവിടെ, നല്ലൊരു വീട്, നല്ലൊരു വരുമാനം നാട്ടിലുണ്ടാക്കണം. അതിന് ലക്ഷ്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും മനുഷ്യൻ ചെയ്യും. സ്വർഗമെന്ന ലക്ഷ്യത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് സ്വർഗം? സ്വർഗം എന്നത് ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സമ്പൂർണമായ ഒരു ജീവിതമാണ്. അവിടെ എല്ലാമുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? കുടുംബങ്ങളായി ജീവിക്കുന്നത്, ഫാമിലിയായിട്ട്. അവിടെ നമുക്ക് ഫാമിലിയായി ജീവിക്കാൻ പറ്റും. ഒരു കുടുംബജീവിതത്തിൽ എന്താണ് ആവശ്യമുള്ളത്? എല്ലാ അംഗങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ ഏത് സ്വർഗത്തിൻ്റെ പദവികളിലാണോ ഉള്ളത് അവിടേക്ക് മക്കളെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അതാണ് അൽഹക്കനാബിഹിം ദുരിയത്തഹു എന്ന് പറഞ്ഞില്ലേ. മക്കളെ അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അവർക്ക് കൺകുളിർമയോടുകൂടെ അവരെ കണ്ട് ജീവിക്കുവാൻ വേണ്ടി. അപ്പോൾ സമ്പൂർണമായ ഒരു ജീവിതം, അത് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണല്ലോ. എൻ്റെ ഈ കുടുംബ ദാമ്പത്യ ജീവിതത്തെ പൂർണ്ണമാക്കണം. ഇന്ന് ചില അപൂർണതകളുണ്ട്. ഒരു മകളുടെ വിവാഹം കഴിയാനുണ്ട്, ഒരു മകന് ജോലി കിട്ടാനുണ്ട്. ആ അപൂർണതകളെ പൂർത്തിയാക്കാനാണ്. സ്വന്തമായൊരു വീടിൻ്റെ ആവശ്യമുണ്ട്, സ്വന്തമായൊരു വരുമാനത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ജീവിതത്തെ പൂർണ്ണമാക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. എന്നാൽ സമ്പൂർണമെന്ന് ഉറപ്പു തന്ന, കിട്ടിയാൽ സമ്പൂർണമെന്ന് ഉറപ്പു തരുന്ന ഒരു ജീവിതമാണ് സ്വർഗം. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം. സ്വർഗത്തിന് അല്ലാഹു വിളിച്ച പേര് ദാറുസ്സലാം എന്നാണ്. എന്താണ് സലാം എന്ന് പറഞ്ഞാൽ, ലി സലാമത്തിഹ മിൻ ജമീഇൽ ആഫാത്ത്. എല്ലാ അപകടങ്ങളിൽ നിന്നും അത് സുരക്ഷിതമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അത്. എന്തൊക്കെ അപകടങ്ങളെ പ്രതീക്ഷിക്കുന്ന നമ്മൾ ഈ ലോകത്ത്. രോഗം വരും, ആക്സിഡൻറ്റുകൾ സംഭവിക്കും, ദുരന്തങ്ങൾ വരും, പ്രകൃതിക്ഷോഭങ്ങൾ വരും, ഭൂമികുലുക്കങ്ങൾ വരും. എന്തൊക്കെ അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതികൂലമായ അപകടങ്ങളും സംഭവിക്കാത്ത ലോകം, അതിന് ദാറുസ്സലാം. അവിടെ അവ വരൂല. അവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഭീഷണിയാകാവുന്ന, ഭയപ്പെടുത്താവുന്ന ഒന്നുമില്ല. ലി സലാമത്തി ഹാമിൻ ജമീഇൽ ആഫാത്ത്. എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അത് സുരക്ഷിതമാണ്. പിന്നെ എന്തെങ്കിലുമൊന്ന് കുറവുണ്ടോ അവിടെ? ന്യൂനതകളില്ല. ഞങ്ങളിവിടെ താമസാക്കിയിട്ട് കുറച്ച് കാലം, പക്ഷെ ഇവിടെ വെള്ളമല്ല, ഇവിടെ ഭയങ്കര ശബ്ദമാണ്, ഇവിടെ ഭയങ്കര ദുർഗന്ധമാണ്, ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റൂല, ഇവിടെ അയൽവാസികൾ മോശമാണ്, ഇവിടേക്ക് നല്ലൊരു ഗതാഗത സൗകര്യമില്ല. എന്തൊക്കെ പറയാണ്ട് അപൂർണതകളായിക്കൊണ്ട്, പക്ഷെ നഖായിസുകളില്ല അവിടെ. അതാണ് ലിസലാമത്തിഹ മിൻ ജമീഇ നഖായിസ്. എല്ലാ ന്യൂനതകളിൽ നിന്നും അതെന്താണ് രക്ഷപ്പെട്ടതാണ്. മാത്രമല്ല ഈ ഒരു സൗകര്യം അതിനുണ്ടാവുന്നത് എന്തുകൊണ്ട്? ഈ അപൂർണത കാണാത്തത്, കുറവ് കാണാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പൂർണ്ണത കൊണ്ടാണ്. പൂർണ്ണതയുള്ള ഒന്നിൽ വൈകല്യങ്ങൾ കാണാൻ സാധ്യമല്ലല്ലോ.

0: ذلك لكمال نعيمها وتمامه وبقائه. അതിൻ്റെ സുഖങ്ങളുടെ പൂർണ്ണത, അതിൻ്റെ ആ പരിപൂർത്തി മാത്രമല്ല, അത് എന്നും അവശേഷിക്കും. ഭൗതിക ജീവിതത്തിലെ ഏതൊന്നിൻ്റെയും പ്രശ്നം അത് അവസാനിക്കുമെന്നതാണ്. ജീവിതം അവസാനിക്കും, വീടുകൾ നശിച്ചു പോകും, വാഹനങ്ങൾ പഴകും, എല്ലാറ്റിനും നഷ്ടങ്ങൾ സംഭവിക്കും. പിന്നെ ഏതൊരു വഴിക്ക് നോക്കിയാലും എല്ലാം മനോഹരമാണ്. വഹസ്നുഹു മിൻ കുല്ലി വജി, അതിൽ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും എന്താണ്, വളരെ മനോഹരമാണ്, സന്തോഷകരമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയുടെ ഒരു ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സ്വർഗം ഒരു സംസാര വിഷയമാവണം, സ്വർഗം നമ്മുടെ ആലോചനയുടെ ഭാഗമാകണം, സ്വർഗം ആഗ്രഹിക്കത്തക്ക വിധം നമുക്കതിനെക്കുറിച്ചുള്ള അറിവുകളുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ആഗ്രഹിക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു ഭവനം നമ്മുടെ ലക്ഷ്യമാണ്. നാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ആ സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടി. നാം സഹിക്കാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ തയ്യാറാണ്. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രതികൂലതകളും പരലോകത്തേക്കുള്ള ബെനിഫിറ്റാണ്, സമ്പാദ്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളും ന്യൂനതകളും വൈകല്യങ്ങളും പ്രയാസങ്ങളും എവിടെയുണ്ടോ അതെല്ലാം ക്ഷമിക്കുമ്പോൾ പരലോക ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനാകുന്നു എന്നാണ്. ഒരു പ്രവാസ ജീവിതത്തിൽ എന്തെല്ലാം സഹിക്കുന്നുവോ ആ സഹനങ്ങൾ മുഴുവനും നാളെ തിരിച്ചുപോക്കിൻ്റെ ജീവിതത്തിന് കൂടുതൽ മെച്ചപ്പെട്ടതാകും എന്നതാണ്. ഒരു സുഖം ഉപേക്ഷിക്കുമ്പോൾ ആ റിയാൽ തൽക്കാലം തൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് ഉപകാരപ്പെടുന്നു എന്നതാണല്ലോ ഒരു പ്രവാസിയുടെ മനസ്സ്. രണ്ട് റിയാൽ, മൂന്ന് റിയാൽ എന്ന് പറയുമ്പോൾ ഒരു റിയാൽ കൊണ്ട് കഴിയുമോ എന്ന് നോക്കുന്നത് ബാക്കി രണ്ട് റിയാൽ തിരിച്ചുപോക്കിന് ഉപകാരപ്പെടാനാണ്. ചെറിയ ചില സഹനങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളുമാകുമ്പോൾ ദാറുസലാം, സമാധാനത്തിൻ്റെ പേവനം നമുക്ക് സാക്ഷാത്കരിക്കാനാകും. അള്ളാഹു അത് ലഭിക്കുന്നവരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും

0: തിരിച്ചു പോകണം. നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവീക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിൽ ഇനി ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ഇത് നടപ്പിലാക്കിയാലുണ്ടാവുന്ന അപകടങ്ങൾ. അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَقُلْ جَاءَ الْحَقُّ وَزَهَقَ الْبَاطِلُ إِنَّ الْبَاطِلَ كَانَ زَهُوقًا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, തന്നിഷ്ടങ്ങളെ, സ്വന്തം ദേഹേച്ഛകളെയെല്ലാം പിൻപറ്റാൻ പ്രഘോഷിക്കുന്ന, അതെല്ലാം തങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പൊതുമധ്യത്തിൽ മാർച്ചുകൾ നടത്തുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഈ സമൂഹത്തിൽ നടപ്പാക്കപ്പെടേണ്ടത് എന്നും അത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നും ഇതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇത്തരം ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതും അത്തരം ആളുകളെ കരുതിയിരിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലിബറലുകൾ എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടങ്ങളാണ് സമൂഹത്തിൽ നടപ്പാക്കപ്പെടേണ്ടത് എന്നെല്ലാം പറഞ്ഞ് മതങ്ങളെയെല്ലാം നിരസിച്ചുകൊണ്ട് നിയമങ്ങളെല്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകൾ, അവർ പ്രധാനമായും മുന്നോട്ട് വെക്കാറുള്ള മൂന്ന് ആശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് യു ഓൺലി ലിവ് വൺസ്, അഥവാ തങ്ങൾ ഒരു തവണയേ ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് അത് പൂർണ്ണമായും ഏറ്റവും ആസ്വാദ്യകരമായി ജീവിക്കുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തേത് മൈ ബോഡി മൈ റൈറ്റ്സ് എന്നെല്ലാം പറയുന്ന, മൈ ചോയ്സ് എന്നെല്ലാം പറയുന്ന, തങ്ങളുടെ ശരീരം എന്നത് തങ്ങളുടേതാണെന്നും അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും സമൂഹത്തിൽ ആരും അത് ഓഡിറ്റ് ചെയ്യേണ്ടതില്ല എന്നുമെല്ലാം പറയുന്ന മറ്റൊരു വാദമാണ് അവർക്കുള്ളത്. മൂന്നാമത്തേത് നോ റൂൾസ് റൂൾസ് ആർ ഫോർ ഫൂൾസ് എന്നെല്ലാം പറയുന്ന, നിയമങ്ങളൊന്നും വേണ്ട, നിയമ കെട്ടുപാടുകളെല്ലാം അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്നും മനുഷ്യൻ പാറിപ്പറക്കുന്ന പറവകളെ പോലെ മുന്നോട്ട് പോകട്ടെ എന്നെല്ലാം വാദിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യാറുള്ളത്. ഇവരുടെ വാദഗതികളിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു പുതിയ വാദഗതി നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഇവർ നടത്തിയ ഒരു മാർച്ച് ഏറെ ചർച്ചയായതാണ്. അഥവാ LGBTQIA+ എന്നെല്ലാം പറഞ്ഞ് ഹോമോസെക്ഷലുകളാണ് എന്ന് പറഞ്ഞ് മഴവിൽ കൊടിയുടെ അലങ്കാരത്തിൻ്റെ പുറകിൽ ജെൻഡർ പൊളിറ്റിക്സ് കടത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളുടെ ഇടയിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിലെല്ലാം കടന്നു കയറുന്നു എന്നുള്ളത് നാം ഏറെ പേടിയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരം ആളുകളുടെ ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്ന മഴവില്ലഴകിൻ്റെ ഉള്ളിൽ അവർ തിരികിക്കയറ്റുന്ന ഇത്തരം അപകടം പിടിച്ച വാദങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത, അതല്ലെങ്കിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത, അപകടങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്ന, സമൂഹത്തെ ശിഥിലമാക്കുന്ന അത്തരം വാദഗതികളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ ഈ അടുത്ത് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ എത്തി ഹോമോസെക്ഷുവാലിറ്റി അഥവാ ഹോമോസെക്ഷുവലുകളായ ആളുകൾക്ക് വിവാഹം കഴിക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് അവർ എത്തുന്നുണ്ട്. അവർ ആ ഒരു സമയത്ത് മുന്നോട്ട് വെച്ച ചില വാദഗതികളുണ്ട്. ഇത് നാം കൃത്യമായി വിചാരണ ചെയ്യേണ്ട ഒന്നാണ്. ഇത്തരം ആളുകളെ എന്ത് വാദഗതിയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് അറിവിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ കോടതിയിൽ മുന്നോട്ട് വെച്ച ചില വാദഗതികൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെ ചിന്തനീയമായ ചില തിരിച്ചറിവുകൾ ലഭിക്കുന്നുണ്ട്. ഒന്നാമതായി ഇത്തരം ആളുകൾ പറഞ്ഞത് ഇത് പുരോഗമനമാണ് എന്നുള്ളതാണ്. അഥവാ ഇത്തരം കാര്യങ്ങളിലൂടെ യഥാർത്ഥത്തിൽ സമൂഹം പുരോഗതി ആർജിക്കുക എന്നുള്ളതാണ്. അതിന് അവർ മുന്നോട്ട് വെച്ചത് ഇന്റർനാഷണൽ കോൺസെൻസസ് എന്ന, അഥവാ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഇത് പിൻപറ്റുന്നുണ്ട് എന്നെല്ലാമുള്ള വാദങ്ങളാണ്. അതിനവർ മുന്നോട്ട് വെച്ച വാദഗതിക്ക് യാതൊരു പിൻബലവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിളിൽ എത്ര രാജ്യങ്ങൾ ഇതിന് അംഗീകരിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി. ഏകദേശം 34 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്ത് ഹോമോസെക്ഷലുകളെ അംഗീകരിക്കുന്നത്. അതുതന്നെ ഏറ്റവും അടുത്ത കാലത്ത് 2020-21 കാലഘട്ടത്തിലെല്ലാമാണ് അത്തരം രാജ്യങ്ങൾ ഇത് നടപ്പിലാക്കിയത്. വെറും 34 രാജ്യങ്ങളാണ് ഇത്തരം ആശയങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത്. അതുതന്നെ ലോകത്തെ 195 രാജ്യങ്ങളിലാണ് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇന്റർനാഷണൽ കോൺസെൻസസ് ആണ് എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് വലിയ സ്വീകാര്യത ഉണ്ട് എന്നെല്ലാം പറയുന്ന വാദഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ പലപ്പോഴും ഇത്തരം നിയമങ്ങളെ ലീഗലാക്കുന്ന രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ലെജിസ്ലേഷൻ നടത്തുന്ന

രാജ്യങ്ങളുടെ പ്രധാനമായ പ്രോസസ്സ് എന്നുള്ളത് പലപ്പോഴും കോടതി വഴിയോ അല്ലെങ്കിൽ പാർലമെന്റ് വഴിയോ പാസ്സാക്കുക എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്ന രാജ്യങ്ങളാണ് ഇതിൽ ബഹുഭൂരിപക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, പലപ്പോഴും പല രാജ്യങ്ങളും ഇതിൽ നിന്നും തിരിഞ്ഞു വന്നതായി, ഈ നിയമങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം തിരിച്ചു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപ്പാൻ എന്നത്. ജപ്പാനിൽ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുകയും പിന്നീട് ആ നിയമങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത്, ഇത്തരം ആളുകൾ വാദിക്കാറുള്ള ഒരു വാദം, ഇത് അവകാശമാണ് എന്നുള്ളതാണ്, തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ്. ഇത് അവകാശമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം ആളുകൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ. വിദ്യാലയങ്ങളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ ഇത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഇവിടെയുള്ള എല്ലാ പുരോഗമനവാദികളും ലിബറലിസ്റ്റുകളും ഇതിന് മറുപടി പറഞ്ഞേ തീരുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, ഇത്തരത്തിലുള്ള ഹോമോസെക്ഷലുകളായ ആളുകൾ സമൂഹത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് ഇത്ര ആളുകൾ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയാൻ സാധിക്കുകയില്ല, മറിച്ച് ഇതൊരു നോർമലാണ് എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മുന്നോട്ട് പോക്കിന് അടിസ്ഥാനമായിട്ടുള്ള റീപ്രൊഡക്ഷൻ എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ ലോകത്ത് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടപ്പോൾ നടന്ന സോഷ്യൽ കോൺസിക്വൻസസ് എന്നുള്ളത്, സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് അത് ഏറെ അപകടം പിടിച്ചതാണ്. നമുക്ക് ചില കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടപ്പോൾ എത്രത്തോളം വലിയ രോഗങ്ങളാണ് അവിടെ പടർന്നു പിടിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും ഏറെ അപകടം പിടിച്ച ഒരു സാമൂഹികമായ അധപതനത്തിന് ഇത് കാരണമാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, ഫാമിലി സ്ട്രക്ചർ എന്ന കുടുംബമെന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റിനെ തകർക്കുക വഴി അത് സമൂഹത്തിനെ മുഴുവൻ തകർക്കുമെന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിനെപ്പോലും നിരാകരിക്കുന്ന ആളുകൾ ഇതിനും ഉത്തരം പറയേണ്ടതുണ്ട്. നാലാമത്തേത്, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന അഡോപ്ഷൻ എന്ന വഴിയിലൂടെ ഇത്തരം ആളുകൾ മക്കളെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മക്കൾക്ക് ഉണ്ടാവുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ, മാനസികമായും ശാരീരികമായും സാമൂഹികമായുമെല്ലാം ഉള്ള പ്രത്യാഘാതങ്ങളെ കൃത്യമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ പഠനങ്ങളെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ വളർത്തുന്ന മക്കൾ സമൂഹത്തിൽ ഏറെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കണക്കുകൾക്കും ഇവർ മറുപടി പറയേണ്ടതുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ വശം എന്നുള്ളത്, ലോകാരോഗ്യ സംഘടനയടക്കം പല സമയങ്ങളിലായിക്കൊണ്ട് പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ പറയുമ്പോൾ, ഔദ്യോഗികമായി ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ അത്തരം ഹെൽത്ത് എമർജൻസികൾ നടക്കാൻ സാധ്യതയുള്ള അത്തരം ഹെൽത്ത് എമർജൻസികൾക്ക് കാരണമാവുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഇവർ ന്യായീകരിക്കുക? മൂന്നാമത്തേത്, ഇനി ഇത് ലീഗലാണ് എന്നതുകൊണ്ട് ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള വാദഗതിയുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നതെങ്കിൽ നാം ചോദിക്കുന്നത്, ഇവിടെ മദ്യം എന്നുള്ളത് ലീഗലാണ്, ഇവിടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ മദ്യം വിൽക്കുന്നുണ്ട്, എന്നാൽ മദ്യം ശരിയാണ് എന്ന്, ലീഗലാണ് എന്നുള്ളത് കൊണ്ട് അത് ശരിയാണ് എന്ന്, ലഹരികൾ ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലീഗലായതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ഇതിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തേത്, കേരള പശ്ചാത്തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ചയായ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ജെൻഡർ ന്യൂട്രാലിറ്റി അഥവാ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നെല്ലാം പറഞ്ഞ വാദം. രണ്ടാമത്തേത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം തങ്ങളുടെ പോസ്റ്റുകളിൽ ഉന്നയിച്ച ഹെറ്ററോനോർമേറ്റീവ് ബേർഡൻ എന്നുള്ള അഥവാ എതിർലിംഗ സ്വാഭാവികത എന്നുള്ളത് ഒരു ഭാരമാണ് എന്ന്, അത് സമൂഹത്തിനൊരു ഭാരമാണ് എന്നെല്ലാം പറയുന്ന വാദം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിൽ, നമ്മുടെ വിദ്യാർത്ഥികൾ കയറി ചെല്ലുന്ന ക്യാമ്പസ് പരിസരങ്ങളിൽ തെറ്റായ അധാർമികമായ ലൈംഗിക അരാജകത്വത്തെ പരത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം നമ്മുടെ പാഠ്യപദ്ധതിയിലടക്കം ഇത്തരം ജെൻഡർ സ്പെക്ട്രത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജെൻഡർ ഓഡിറ്റിംഗ് നടത്തണമെന്നും ജെൻഡർ സ്പെക്ട്രത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു നൽകണമെന്നും ഇത്തരം ആശയങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണെന്നും പറയുന്ന ആളുകൾ, അവർ കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇത്തരം അപകടങ്ങളെ പാശ്ചാത്യ ലോകത്ത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ജെൻഡർ കൺഫ്യൂഷനിലേക്ക് എത്തുന്ന അപകടത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങൾ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിനും ഇവർ മറുപടി പറയേണ്ടതുണ്ട്. ഇതിലേറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ എതിർക്കുമ്പോൾ ഹോമോഫോബികളാണെന്ന് പറഞ്ഞ് ചാപ്പ കുത്തുന്ന, അതല്ലെങ്കിൽ തങ്ങളെല്ലാം ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണെന്നെല്ലാം പറഞ്ഞ് സദാചാര ഗുണ്ടായുസമാണ് എന്നെല്ലാം പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ സ്വകാര്യതയാണെങ്കിൽ, ഇത് പ്രൈവസിയാണ് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ, സെക്ഷൽ ലിബറേഷൻ തങ്ങളുടെ അജണ്ടയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്.
ഇവർ ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അവർ വാദിക്കുന്ന പല കാരണങ്ങളും നമുക്ക് ചരിത്രത്തിൽ ഏറെ മുൻപ് തന്നെ കാണാൻ സാധിക്കും. പാശ്ചാത്യ ലോകത്ത് 50-60 വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കപ്പെട്ട സെക്ഷൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിലും അന്ന് നടന്ന സംഭവ വികാസങ്ങളിലും ഇതുമായി

0: ബന്ധപ്പെട്ട അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾ 1989 രണ്ട് LGBT ആക്ടിവിസ്റ്റുകളായ ആളുകൾ രചിച്ച ആഫ്റ്റർ ദ ബോൾ ഹൗ അമേരിക്ക വിൽ കോൺക്വർ ദ ഫിയർ ആൻഡ് ഹേറ്റഡ് ഓഫ് ഗേയ്സ് ഇൻ ദ 90s സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 6 അജണ്ടകളിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അജണ്ട എന്നുള്ളത് ടോക്ക് അബൌട്ട് ഗേ ആസ് മച്ച് ആസ് പോസിബിൾ ഇൻ ദ പബ്ലിക് ആൻഡ് മേക്ക് ഇൻ മെയിൻ സ്ട്രീം എന്നുള്ളതാണ്. അഥവാ പൊതുമധ്യത്തിൽ ഗേകളെക്കുറിച്ച് സ്വവർഗവാദികളെക്കുറിച്ചെല്ലാം വാദിക്കുക, അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സിനിമകളിലൂടെ, വ്ളോഗർമാരിലൂടെ, ഇൻഫ്ലുവൻസേഴ്സിലൂടെ എല്ലാം ഇത്തരം വാദഗതികൾ സമൂഹത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ കൃത്യമായി ഈ അജണ്ടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തേത് പോർട്രേ LGBT പീപ്പിൾ ആസ് ദ വിക്ടിംസ് ഓഫ് ഹെയ്റ്റ് എന്നുള്ളതാണ്. അഥവാ ഇരവാദം എന്ന് പറയുന്ന, വിക്ടിം കാർഡ് എന്ന് പറയുന്ന, ഇമോഷണലായി ആളുകളോട് ഇത്തരം ആളുകളുടെ ഇമോഷണലായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ വിക്ടിമുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ന്യൂനപക്ഷമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വാദഗതികളാണ്. മൂന്നാമത്തേത് മേക്ക് ദ ആക്ടിവിസ്റ്റ് സൂപ്പർ ഹീറോസ്, ഗിവ് ദം ദ ബ്രാൻഡ് ഓഫ് സിവിൽ റൈറ്റ് ഫൈറ്റേഴ്സ് എന്നുള്ളതാണ്. അഥവാ തങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പോരാളികളാണ് എന്ന് പറയുന്ന, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് എന്ന് പറയുന്ന വാദഗതി സൃഷ്ടിക്കുക, അതുവഴി അവരെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങളുടെ ആഴങ്ങൾ പഠിക്കാതെ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന പല വാദഗതികളും യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വെറും ബ്രാൻഡിങ്ങിന് വേണ്ടി, തങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. നാലാമത്തേത് മീഡിയ ബ്രിങ് ക്യാരക്ടേഴ്സ് ഫ്രം LGBT കമ്മ്യൂണിറ്റി ടു മീഡിയ ആൻഡ് മേക്ക് ദം റെസ്പെക്റ്റഡ് എന്നുള്ളതാണ്. അഥവാ വളരെ പതിയെ ഇത്തരം ആളുകളെ പൊതുമധ്യത്തിൽ, മീഡിയയിൽ ആളുകൾ റിലാക്സ് ചെയ്തുകൊണ്ട് കാണുന്ന സോഷ്യൽ മീഡിയയിലും, അതോടൊപ്പം തന്നെ മീഡിയ രംഗത്തും വാർത്തകളിലുമെല്ലാം ഇത്തരം കാര്യങ്ങളെ നിറഞ്ഞു നിർത്തുന്നതോടുകൂടി സമൂഹത്തിൽ ഇത് പതിയെ നോർമലാകുമെന്നുള്ളതാണ്. അതോടൊപ്പം ആറാമത്തേത് ന്യൂ വേവ് ഓഫ് ഇൻടോളറൻസ്, പീപ്പിൾ കാൺ ഹോൾഡ് പേഴ്സണൽ വ്യൂസ് ദാറ്റ് ഹോമോസെക്ഷാലിറ്റി ഇസ് നോട്ട് ഗുഡ് എന്നുള്ളതാണ്. അഥവാ ഇതൊരു അസഹിഷ്ണുതയാണ് എന്നും, ഇത് സ്വീകരിക്കാതിരുന്നാൽ അത് തങ്ങൾ മറ്റുള്ളവരെ സ്വീകരിക്കാതിരിക്കുകയാണെന്നും, ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണെന്നും, സദാചാര ഗുണ്ടായുസമാണെന്നെല്ലാം പറഞ്ഞ് വാദഗതികളുമായി മുന്നോട്ട് വരിക. ഇത്തരത്തിൽ 6 അജണ്ടകളിലൂടെ ഇത്തരം ആളുകൾ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എത്രയോ കാലം മുൻപ് രചിച്ച പുസ്തകങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലും കേരള പശ്ചാത്തലത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വാദഗതികളെ കരുതിയിരിക്കുവാനും, ഇത്തരം കൃത്യമായ പ്രോപ്പഗണ്ടകളെ, ഇത്തരം കൃത്യമായ അജണ്ടകളെ നമ്മൾ കരുതിയിരിക്കുവാനും, ഇതിനെ സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സമൂഹം അപകടത്തിലേക്ക് എത്തുമ്പോൾ തിരിഞ്ഞു നടക്കാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ പിന്നീട് നാശം മാത്രം നമ്മുടെ പര്യവസാനമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ, കാര്യങ്ങളെ പഠിച്ച് പുരോഗമനമെന്നും മഴവിലെന്നെല്ലാം പറഞ്ഞ്, മഴവിൽ കൊടി എന്നെല്ലാം പറഞ്ഞ് അലങ്കാരങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരം വാദഗതികൾ സമൂഹ മധ്യത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾക്കെല്ലാം കൃത്യമായി ബോധവൽക്കരണം നടത്തിക്കൊണ്ട്, അവർ ചെല്ലുന്ന ക്യാമ്പസുകളിൽ അവരോട് കരുതിയിരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം വാദഗതികളുടെ അപകടങ്ങളെ മനസ്സിലാക്കുവാനും ഇത് സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യുന്ന സദസ്സുകളെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നാം ഇത്തരം ആളുകളെ കരുതിയിരിക്കേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട് എന്നാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അഖൂല ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വൽ ജമീഇൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇത് നടപ്പിലാക്കിയാലുണ്ടാവുന്ന അപകടങ്ങളാണ് ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: പീസ് റേഡിയോ, tuned to reality.

0: നമ്മൾ ഒരുങ്ങുകയാണ്. ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു സൃഷ്ടികളെ പോലെയോ എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസ് വിഷയം അവതരിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പല വിമർശകരും കേവലം വിമർശനങ്ങൾക്കുപരിയായി ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന്യമായ രൂപത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം വൈകാരികമായി അപകടകരമായ പല വാദങ്ങളും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ രൂപം എന്ന രൂപത്തിൽ ഫേസ്ബുക്കിലൊരാൾ പോസ്റ്റ് ചെയ്തൊരു ചിത്രം, അഥവാ അള്ളാഹുവിൻ്റെ കൈ ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ മുഖം ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കാലിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ രൂപമിതാ എന്ന രൂപത്തിൽ ഇസ്ലാമിനെയും അള്ളാഹുവേയും ഒക്കെ പരിഹസിക്കുന്ന രൂപത്തിൽ ഖുർആൻ പ്രകാരവും ഹദീസ് പ്രകാരവുമുള്ള അള്ളാഹു ഇങ്ങനെയാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും യാതൊരു സൃഷ്ടികളെയും പോലെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. ഖുർആനിൻ്റെ 42 അധ്യായത്തിലെ 11 ആയത്താണ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി യാതൊന്നും തന്നെയില്ല, ആരും തന്നെയില്ല. ഖുർആനിൻ്റെ 112 അധ്യായത്തിലെ 4 വചനമാണ്. ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 16 അധ്യായത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെപ്പോലെ യാതൊന്നുമില്ല. അള്ളാഹു മനുഷ്യരെപ്പോലെയല്ല. അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സമാനനുമല്ല. അള്ളാഹു ഈ ലോകത്ത് മനുഷ്യനായി അവതരിക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കുമുപരിയിൽ അവൻ്റെ അർശിൽ, അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈ എന്ന് ഖുർആനിൻ്റെ ആയത്തെടുത്തുകൊണ്ട്, ഹദീസിലെ ആയത്തെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ കൈ പോലെയാണെന്ന് സങ്കല്പിക്കുകയും ഒരു കലാകാരൻ്റെ മനസ്സിൽ വരുന്ന ഭാവനയിലുള്ള ആ ചിത്രം വരയ്ക്കുകയും ഇതെന്താ അള്ളാഹുവിൻ്റെ കോലം കണ്ടോ, വികലാംഗനല്ലേ എന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നീചമായ ഏർപ്പാടാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത ഒരിക്കലും ഒരു കണ്ണും അവനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന്മാർ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതോ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു രൂപം വരച്ചാൽ എങ്ങനെ അത് അള്ളാഹുവിൻ്റെ രൂപമായിക്കൊണ്ട് മാറും? ഇനി മാത്രവുമല്ല, ഭൗതികമായി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ കൈ എന്ന് പറയുന്നതും കസേരയുടെ കൈ എന്ന് പറയുന്നതും ഒരുപോലെയല്ല. കണ്ണടയുടെ കാല് എന്ന് പറയുന്നതും ഒരു മൃഗത്തിൻ്റെ കാല് എന്ന് പറയുന്നതും ഒരുപോലെയല്ല. സൃഷ്ടികളുടെ കാലുകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. സൃഷ്ടികളുടെ ബുദ്ധി തമ്മിൽ വ്യത്യാസമുണ്ട്. സൃഷ്ടികളുടെ രൂപം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു മനുഷ്യനാണ്, ഒരു ജീവിയാണ്. എന്നാൽ നമ്മിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രൂപമുള്ള ഒരുപാട് ജീവികളുണ്ട്. പോലെ പാമ്പ് ഒരു ജീവിയാണ്, നമ്മളും ഒരു ജീവിയാണ്. പക്ഷേ പാമ്പിൻ്റെ രൂപവും മനുഷ്യൻ്റെ രൂപവും ഒരുപോലെയല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണ്. ഒരിക്കലും അവൻ സൃഷ്ടികളെപ്പോലെയേ അല്ല. എന്നിട്ടാണ് ചില യുക്തിവാദികൾ അവർക്ക് തോന്നുന്ന ചില രൂപങ്ങളുണ്ടാക്കി ഇതാണ് മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു, അള്ളാഹിൻ്റെ കോലം ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. എത്രമാത്രം വലിയ അപഹാസ്യമാണത്! എന്നാൽ പല ഐതിഹ്യങ്ങളിലും ദൈവമെന്ന രൂപത്തിൽ പല ചിത്രങ്ങളും നമ്മൾ കാണും. അതൊന്നും ഇസ്ലാം മറുപടി പറയേണ്ട വിഷയമല്ല. മുസ്ലിങ്ങളുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യനായി അവതരിക്കാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ

0: എല്ലാത്തിനും രൂപം നൽകുന്ന മുസവ്വിറായ ഖാലിഖായ ബാരിആയ സൃഷ്ടികർത്താവും നിർമ്മാതാവുമായ അള്ളാഹുവാണ്, അല്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന രൂപങ്ങളല്ല. സ്വന്തം കൈകൊണ്ട് കല്ലിൽ ഒരു ശില്പി ഒരു ശില്പം കൊത്തിവെക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഇസ്ലാമിലുള്ള ദൈവത്തിനുള്ളത്. അള്ളാഹു എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ പ്രത്യേകമായ ദൈവമല്ല. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും ദൈവമില്ലെന്ന് പറയുന്നവരുടെയും ഈ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പരിഹസിക്കുന്ന ചില ആളുകൾ, അവർ വിചാരിക്കുന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ പരിഹസിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർ പരിഹസിക്കുന്നത് അവരുടെ കൂടി റബ്ബായ, അവരെ സൃഷ്ടിച്ച, അവർക്കിവിടെ ഭക്ഷണമൊരുക്കിയ, അവർക്കുള്ള ഉപജീവനം നൽകുന്ന അവരുടെ റബ്ബിനെ കൂടി തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും ഒരു ഹിന്ദു സഹോദരനോട്, ഞാൻ ഇന്ന് നമസ്കരിച്ചത് നിന്റെ റബ്ബിൻ്റെ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന് പറയാൻ കഴിയും. എന്നാലൊരു ഹൈന്ദവ സഹോദരനെ അത് പറയാൻ കഴിയോ? ഒരു ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനോട് പറയാൻ കഴിയോ, ഞാൻ ഇന്ന് നമസ്കരിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് നിന്റെ ദൈവത്തിനോടാണെന്ന് പറയാൻ കഴിയോ? എന്ന മുസ്ലിമിന് പറയാൻ കഴിയും ഞാൻ ഇന്ന് തേടിയത് നിന്റെ റബ്ബിനോടാണ് എന്ന്? ഒരു മുസ്ലിമിന് ഉറക്കെ പറയാൻ കഴിയും, ഓ ഹൈന്ദവ സഹോദര, എനിക്ക് മഴ നൽകുന്നത് നിന്റെ റബ്ബാണ്, നിന്റെ ദൈവമാണ് എന്ന് പറയാൻ കഴിയും. കാരണം അള്ളാഹു തആല ഒരു ഗോത്രത്തിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു നാട്ടിൻ്റെയോ അറബികളുടെയോ ഒരു പ്രത്യേകമായ ദൈവമല്ല. അള്ളാഹു തആല രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെയാണ്. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പുരയാക്കിയവനാണവൻ. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിൻ്റെ മേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്കുള്ള മഴ വർഷിപ്പിച്ചവനാണവൻ. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ നൽകുന്ന സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവന് നിങ്ങൾ പങ്കാളിയെ നിശ്ചയിക്കരുതെന്ന് അള്ളാഹു തആല അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സൃഷ്ടികളിൽ നിന്ന് ഭിന്നനാണ്, അഥവാ അള്ളാഹു സ്രഷ്ടാവും നമ്മൾ സൃഷ്ടികളുമാണ്. ദുർബലരായ നമ്മുടെ രൂപം അള്ളാഹുവിനെപ്പറ്റി ചിന്തിക്കുകയും, എന്നിട്ട് അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൈ പോലെയായിരിക്കും. അള്ളാഹുവിൻ്റെ കാല് എന്ന് പറയുമ്പോൾ നമ്മുടെ കാല് പോലെയായിരിക്കും. അള്ളാഹുവിൻ്റെ വജ്ഹ്, മുഖമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം പോലെയായിരിക്കും എന്ന് സങ്കല്പിക്കുകയും, എന്നിട്ട് ആ രൂപത്തിൽ ചിത്രം വരയ്ക്കുകയും, കണ്ടോ ഇതെങ്ങനെ യോജിക്കും, ഇവരുടെ ദൈവം വികലാംഗനാണോ എന്ന രൂപത്തിൽ ഒരേ ഭാഗത്ത് രണ്ട് കൈകൾ വരയ്ക്കുകയും, അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വാചകങ്ങൾ ചില ഭാഗങ്ങൾ അത് അടർത്തി മാറ്റിക്കൊണ്ട് ഇതാണ് ഇവരുടെ അള്ളാഹു എന്ന് പ്രചരിപ്പിച്ച് അതിൽ സ്വയം സായുജ്യമടയുകയും ചെയ്യുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ അലീം വഹുവ സമീഉൽ ബസീർ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്നാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്രമാണബദ്ധമായി മനസ്സിലാക്കുക. അള്ളാഹു തആല നമ്മെ സഹായിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻസൈറ്റിൽ പ്രഗത്ഭരായ സ്കോളേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻസൈറ്റിലെ ഇന്നത്തെ വിഷയം നമ്മൾ കേട്ടത് മുനവർ ഫൈറോസിൻ്റെ സംസാരമായിരുന്നു. അള്ളാഹു സൃഷ്ടികളെപ്പോലെയോ, ഗഹനമായ ഈ ഒരു സംസാരം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ നേരെ സ്വരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അപ്പോൾ നസ്രുദ്ദാസിലായി നമ്മൾ നല്ലൊരു ഗാനം കേൾക്കാനുള്ളൊരു അവസരം വൈബ്സിലൂടെ ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കൾക്കും നമുക്കും. ഇനി നമുക്ക് ഒരുപാട് വിചാരങ്ങളിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ വിചാരങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന്,
1: ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധവും വിചാരവും മുസ്ലിമിന് ഉണ്ടാവണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആരോഗ്യ വിചാരം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു ആരോഗ്യ വിചാര എപ്പിസോഡിൽ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇൻ്റർജനറേഷണൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ജെൻസിയും അതുപോലെ ജീറിയാട്ടിക്സ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് ചാലപ്പുറത്ത് ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ ഇൻ ജീറിയാട്രിക്സ് ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലുള്ളത്. സാറെ ഞാനും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് ജീറിയാട്രിക്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ജീറിയാട്രിക്സിൽ പെടുന്ന ആളുകളും പുതിയ തലമുറ ജെൻസിയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത്

0: ഇനി നമുക്ക് ഇത് സമൂഹത്തിൽ എത്ര കണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു ഫസ്റ്റിലൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനി യുവാക്കൾക്ക് എന്താണ് ഈ ഒരു ജെറിയാട്രിക്സ് വിഭാഗത്തിലുള്ള ആളുകളെ ഈ ഒരു പിന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് പറയാൻ തോന്നുന്നു.
1: ഞാൻ പറയില്ലേ, നമുക്ക് ഇതിന് ഒരു പ്രോപ്പർ സിസ്റ്റം വെസ്റ്റ് ഇതിൽ കുറേ മുമ്പിലാണ്. മുമ്പ് ഞാൻ പറയല ഒരു 80s എത്തിയതുകൊണ്ട് അവർക്ക് ഇതിനായിട്ട് ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നോർമലി എന്താ വെച്ചാൽ വോളണ്ടിയറിംഗ് എന്നുള്ളൊരു സിസ്റ്റമാണ് അവർക്ക്. ഞാൻ പറയില്ലേ, സ്കൂളുകളിലായിക്കോട്ടെ കോളേജസിലായിക്കോട്ടെ നിർബന്ധമായും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയും അവരിൽ ഇപ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം വാട്സപ്പ് ആയിക്കോട്ടെ ഈ ഗ്രൂപ്പുകളായിക്കോട്ടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ അല്ലേ, അതൊക്കെ വന്നതെന്താ വെച്ചാൽ കുറച്ച് ആ റിലേഷൻഷിപ്പ് നമ്മൾ ഈ ബന്ധങ്ങൾ വിട്ടുപോകുന്ന ആൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പൊ അത് നിലനിർത്താൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറെ സഹായിക്കുന്നുണ്ട്.
0: സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക്
1: നല്ലൊരു ആശ്വാസമാണ്. അങ്ങനത്തെ ഒരു ആശ്വാസമാണ്. അല്ലാത്തവർക്ക് ഈ വോളണ്ടിയറിംഗ് എന്ന സിസ്റ്റത്തിലൂടെ യുവാക്കളെ വോളണ്ടിയർ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അവര് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഫാസ്റ്റ് ആണ്. അവരൊരു ഫാസ്റ്റ് ലൈഫിലാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ അവരെ കറക്റ്റ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റും. അത് അവരെന്താ പറയുക, അവരെ ഫാമിലിയിൽ മാത്രമല്ല ഈവൻ അവർ മോട്ടിവേറ്റഡ് ആയാൽ അവർ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃക ആവുന്ന ആളുകൾ നമുക്ക് വരും
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊരു വലിയ പ്ലസ് പോയിന്റാണ് ഈ ജനറേഷന്റെ. നമ്മൾ അവരെ പല നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവരെ പോസിറ്റീവ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നല്ല മോട്ടിവേഷണൽ സെഷൻസ് കൊടുക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഏറ്റവും ഗുണമുള്ള ഒരു പാലിയേറ്റീവ് മെഡിസിൻ സർവീസ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ആ ഒരു നന്മ എല്ലാവരെയും മനസ്സിലുണ്ട്, നന്മ ഇല്ലാത്തവരാരുമില്ല. അതെങ്ങനെ നമുക്ക് ലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് ആ വോളണ്ടിയറിങ് എന്താ പറയുക, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരിക, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു, ഇപ്പം മലപ്പുറത്ത് അടുത്ത് ഈ 60 മേലുള്ള എല്ലാ ആളുകളെയും ഒരു ടൂറിന് കൊണ്ടുപോയിരുന്നുണ്ട്, ഒരു 1 ഭയങ്കര ആക്ടിവിറ്റിയാണ് അത് ആക്ച്വലി. അപ്പം അത് കണ്ട ആളുകൾ മോട്ടിവേറ്റഡ് ആയി, മനസ്സിലായി. അപ്പൊ എന്താ, ഞാൻ എന്റെ കുറെ പേഷ്യൻസ് വന്ന് പറഞ്ഞിരുന്നു ഇത് കണ്ടതിന് ശേഷം അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ എന്താ വെച്ചാൽ ടൂറിന് പോവാന്നുള്ള ഒരു ഇനീഷ്യേഷൻ, ഉമ്മാനെയും കൊണ്ട് ടൂറിന് പോവാന്നുള്ള മറ്റേത്, ഇവരൊക്കെ സോളോ ട്രിപ്പിന്റെ ഒരു ഇതാണല്ലോ താല്പര്യക്കാരായിരുന്നു. അതിൽ നിന്ന് മാറി എന്താ വെച്ചാൽ
0: ഇവരെയും
1: കൂടെ ചേർത്തുകൊണ്ടല്ലേ ഇവർക്കും കൂടെ പോവാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതിലേക്ക് ആളുകൾ. അപ്പൊ അങ്ങനത്തെ എന്താ വെച്ചാൽ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിന് നമ്മളെ ഈ കൾച്ചറൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ നടക്കും. ഒരു മെക്കാനിസം അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ജനറേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് വെക്കാം. അവര് അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മുതിർന്ന തലമുറയിൽപ്പെട്ട ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് വരണം. അതായത് ഈ 60+ ആൾക്കാർ അവരെ എക്സ്പീരിയൻസസും അവരെ ലൈഫ് സ്റ്റോറീസും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇവരെന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോ എൽഡർലി ആളുകളെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റോറി ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു കഥകൾ പറയാനുണ്ടാവും. ശരിക്കും ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയുണ്ട് ഒരു 81 ഉണ്ടാവും. അവരൊക്കെ സ്റ്റോറി അവർ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റോറി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോറി കേൾക്കുമ്പോഴേ അവർ ഒരാളെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇതാണ്. കാരണം ഒരാ അവരെ സ്റ്റോറിയിലുള്ള ഇൻസ്പിറേഷൻസ് ആണ് അവർ
0: പറയുക,
1: അതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പം അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമുക്ക് അവരെന്താന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ സ്റ്റോറീസിനുള്ളൊരു പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം.
0: ശരിക്കും താങ്കൾ പറയുമ്പോൾ പിന്നെ ഞാനത് ആലോചിച്ചു, കാരണം നമ്മൾ പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പിന്നെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്ര ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പോരാടുക്കുന്ന ആ ഒരു മാനസിക കരുത്തും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് ശരിക്കും പുതിയ തലമുറയോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ?
1: അതെ, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവർ ഇപ്പം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുകാർക്കൊക്കെ അതുണ്ടാവും, ചിലപ്പം സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് ചിലപ്പം നമ്മൾ ഇന്റർവ്യൂ അവരെങ്ങനെ സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ. അതേപോലെ ഓരോ പ്രായമുള്ള ആളുകൾ അതിന് റെഡി

0: ആവുന്ന ആളുകൾ വിളിച്ചിട്ട് അവരെ സ്റ്റോറീസ് പറയാം, ലൈഫ് സ്റ്റോറി. അതിൽ കുറേ ലൈഫ് മെസ്സേജസ് ഉണ്ടാവും. അത് ശരിക്കും ഇവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ജെൻസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആ ജനറേഷൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം, ഈ ബില്യണയർ എങ്ങനെ ആവണം, ലക്ഷറി സാധനങ്ങൾ എങ്ങനെ നമുക്ക് കൈക്കലാക്കാൻ പറ്റും, അതായത് വലിയ വാച്ച്, വലിയ കാറ്, വലിയ സാധനങ്ങൾ എല്ലാം വലുതാണ്,
1: വലുതാണ്, അതെ, കംഫർട്ടബിളും കൺവീനിയൻസും മെയിൻ ആയിട്ട്
0: അവരിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് ഇവരെ എക്സ്പീരിയൻസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ മീഡിയകളിലൊക്കെ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസും കൂടെ വന്നു കഴിഞ്ഞാല് ഇസ്ലാം എന്താ പറയുന്നത്, മോഡറേഷനാണ്, മനസ്സിലായി? ഈ മോഡറേഷൻ കൊണ്ടുവരണം. മറ്റേത് ഈ അത്യാർത്ഥിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോവുക. അതിൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പാനെ കൂട്ടി ഇപ്പൊ പറയുന്ന കുറെ സാധനങ്ങൾ എന്റെ മനസ്സിലുള്ളതുകൊണ്ടാട്ടോ. ഇപ്പൊ പറയുന്നത് അത്യാർത്ഥി, സുഖലോലുപത, കടം, ആത്മഹത്യ, ഇതാണ് ഒരു നോർമൽ ചെയിൻ, മനസ്സിലായി? അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു മീഡിയയിൽ നടക്കുന്ന എന്താ വെച്ചാൽ, ഈ അത്യാർത്ഥി ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജസും കമ്മ്യൂണിക്കേഷനും കൂടുതൽ വരികയും, അപ്പൊ ആളുകൾ ലക്ഷറി ലൈഫാണ് ആഗ്രഹിക്കുന്നത്,
1: അതെ,
0: മനസ്സിലായി? അതാണ് ഒരു സുഖലോലുപതയിൽ നമ്മളിങ്ങനെ ജീവിക്കണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ തന്നെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് വേണം എന്നുള്ളതും. അതിനു വേണ്ടി എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഈ ലോൺസ് ആയിട്ടും ഇ എം ഐസ് ആയിട്ടും ഒക്കെ എന്താ
1: വെച്ചാൽ
0: ലോൺ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് ലോൺ തരുന്ന സിസ്റ്റം വേണോ എന്ന്
1: ചോദിച്ചിട്ട്,
0: അപ്പൊ മറ്റേത് ഓൾറെഡി നമ്മളെ തലയിലുണ്ടല്ലോ, ഈ അത്യാർത്ഥ്യം സുഖലോലുപതയും നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ വിളി കാത്തിക്കായിരിക്കും നമ്മള്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഒരു അവിടെ ഇ എം ഐ ലോക്ക് ആയി. പിന്നെന്താ വെച്ചാൽ ഈ കടം നമ്മളിപ്പം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദീൻ എന്തിനെ കുറിച്ചാ?
1: കടത്തെ കുറിച്ച്.
0: അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടായിരിക്കല്ലോ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ കുറിച്ചായിരുന്നു. അപ്പൊ ആ സാധനം നമ്മളെപ്പോ എന്ത് ഈ സാമ്പത്തിക രോഗത്തിലേക്ക്
1: കൊണ്ടുപോകും.
0: ഈ സാമ്പത്തിക രോഗങ്ങളാണ് ആക്ച്വലി നമ്മളെ ആ ജനറേഷന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അതിലേക്കുള്ള ക്യൂർ ആക്ച്വലി ഈ എക്സ്പീരിയൻസ് ചെയ്ത എൽഡർലി ആളുകളെ കയ്യിലുണ്ട്. കാരണം അവർ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ, അപ്പോൾ ആ മെസ്സേജസും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് അവരിലൂടെ ഈ ജനറേഷനിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമ്മൾ ഈ കൗൺസിലിംഗ് സെഷൻസിനേക്കാളും ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങൾ അവിടെ
1: അനുഭവങ്ങൾ.
0: കാരണം ഈ കടം കഴിഞ്ഞിട്ടില്ല ഞാൻ പറയാം, ആത്മഹത്യയിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഈ മെന്റൽ സ്റ്റേറ്റിലൂടെ ഈ ജനറേഷൻ പോയിട്ടാണ്. ആ ഫിനാൻഷ്യൽ ഡിസീസസ്, സാമ്പത്തിക രോഗങ്ങളാണ് എപ്പോഴും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. പല രോഗങ്ങളും നമുക്കൊന്ന് മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും പറ്റൂല നമുക്ക് സാമ്പത്തിക രോഗം വന്നാൽ. കാരണം നമ്മളെ മനസ്സിൽ എപ്പോഴും എന്താ വെച്ചാൽ ഇതിന്റെ
1: സ്ട്രെസ്സായിരിക്കും,
0: അസ്വസ്ഥനായിരിക്കും എപ്പോഴും. പല രോഗങ്ങളുടെ ഒരു തുടക്കം എപ്പോഴും ഈ സാമ്പത്തിക രോഗങ്ങളായിരിക്കും.
1: ശരിക്കും സാറ് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഏറ്റവും മെന്റലി വീക്കാണ് അല്ലെ, ഇത്തരം കാര്യങ്ങളിൽ ഇതിനെ പിന്നെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് ഇവർക്ക്
0: കഴിയുന്നില്ല.
1: എല്ലാത്തിനും പോയി ചാടും. പിന്നീട് പലപ്പോഴും നമുക്ക് ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ആത്മഹത്യയുടെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു മെന്റൽ ഹെൽത്ത് പിന്നെ പിക്കപ്പ് ചെയ്യാൻ, ബാക്കപ്പ് ചെയ്യാൻ ശരിക്കും ഈ പഴയ തലമുറയോട് സംസാരിച്ചാൽ കിട്ടൂലേ. അവരാ പ്രായത്തിലൊക്കെ നല്ല കരുത്തോടെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച ആൾക്കാരാണ്. അപ്പോ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഒരു സാമ്പത്തിക ഹെൽത്ത്
0: ഭയങ്കര സൊല്യൂഷൻസ് വരുള്ളൂ. നല്ല ഡിസ്കഷൻസ് ഫാമിലിയിലാണെങ്കിലും ഈ സൊസൈറ്റിയിലാണെങ്കിലും അതിനെ കുറിച്ച് ഉണ്ടാകും. ആളുകൾ മഷൂർ അല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പോയപ്പെടുക.
1: അതെ അതെ അതെ. അപ്പൊ ശരിക്കേ നമുക്ക് ഈ ഒരു ജെൻസിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, അവര് നമുക്ക് എങ്ങനെ ഇപ്പൊ ഈ ഒരു സാമ്പത്തിക ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ അതിനെ അവരെ ഉത്ബുദ്ധരാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാറൊരു കാഴ്ചപ്പാടില്?
0: അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് നമ്മൾ സക്സസ്ഫുൾ ആയ ആൾക്കാരെ മാത്രം എടുക്കാതെ ആളുകൾ ഫെയിലിയർ വന്നു. ഇപ്പം അതാ പറഞ്ഞ ഈ പ്രായ ആളുകളിൽ ഒരുപാട് ഫെയിലിയർ സ്റ്റോറീസ്
1: ഉണ്ടാവും,
0: മനസ്സിലായി? ആ ഫെയിലിയർ സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. സക്സസ് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫെയിലിയർ സ്റ്റോറീസ് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കുറേയൊക്കെ പറ്റുമായിരിക്കും. സ്കൂളിൽ നമ്മൾ കരിക്കുലത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്
1: ആണ്.
0: നമ്മളെ കുട്ടികളാരും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ അവയർനെസ് ഉള്ളവരല്ല. അവരെല്ലാവരും ഇതിലൊക്കെ ഓരോന്നിലും ചെന്ന് പെട്ടിട്ട് ആണിത് മനസ്സിലാക്കുന്നത്. അപ്പം എന്താണ് ബാങ്കിങ്, എന്താണ് പലിശ എങ്ങനെ നമ്മളെ തിന്നു തീർക്കും എന്നുള്ളത് നമ്മളെ സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കണം. ബാക്കി അത് എല്ലാ നമ്മളെ കൾച്ചറും ബാക്കിയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിന് വേണ്ടി നമുക്കല്ലേ മദ്രസയിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാം. ഈ ഏജിലുള്ള ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഉണ്ടാവും, അവർ വന്ന് പറയട്ടെ, അവർ സംസാരിക്കട്ടെ, അവരെ എക്സ്പീരിയൻസ്, അവരുടെ അടുത്ത് കയ്യിൽ വേറെ ആളുകളുടെ സ്റ്റോറീസ് ഉണ്ടാവും. ആ സ്റ്റോറീസൊക്കെ വന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാവും. അവർ ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇതും വരണം, ഇതിന് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്
1: എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത്, ഈ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ജീവിതം
0: അല്ലേ.
1: നമ്മൾ എത്ര ജീവിക്കുന്നു അത് സന്തോഷത്തോടെ ജീവിക്കാൻ, ക്യാഷ് ഉണ്ടായതുകൊണ്ട് സന്തോഷം
0: ഉണ്ടായിക്കില്ല.
1: അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്.
0: അതെ, മോഡറേഷൻ ആണ്, മിതത്വമാണ് നമ്മൾ
1: മിതവ്യയം ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
0: നമ്മൾ അധ്വാനിക്കേണ്ട, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ട എന്നുള്ളതല്ല, അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കാം.
1: അതെ, അപ്പൊ അതിനൊരു പരിധി ഉണ്ടാവും, അതിൽ നമുക്കൊരു ആസ്വാദനം
0: ഉണ്ടാവും.
1: മറ്റത് മറ്റൊരു തരത്തിലൂടെ നമ്മൾ സമ്പാദിക്കാം എന്ന് കരുതി ഈ പറഞ്ഞ പോലെ പിന്നെ ചൂതാട്ടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ പിന്നെന്താ പറയാ പല രീതിയിൽ സാമ്പത്തിക ഇതെന്ന് ആളുകളെ ഇപ്പൊ നമ്മൾ ബിറ്റ്കോയിൻ ഒക്കെ കേൾക്കാം. പലപ്പോഴും യുവതലമുറ പോയി ചാടുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് അവർക്ക് ഒന്നാമത് ഒരു ഡിജിറ്റൽ ലോകത്താണ്, അപ്പൊ അവിടെ ഇരുന്നത്
0: ചെയ്യാം.
1: പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ജനസീയയും ഉൾക്കൊണ്ട് സമൂഹത്തിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ, കാരണം ലാസ്റ്റ് ഇവരെത്തുക ആത്മഹത്യയിലേക്കാണ്, ഇത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തി കാണും. അതുവരെ ഇവർക്ക് അതിനെക്കുറിച്ച് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ എന്താവും എന്നുള്ള ബേജാറുകൊണ്ട് പുറത്ത് പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ പിന്നെ ഈ ജിറിയാട്രിക്സിനെയും അതുപോലെ ജെൻസിയും ഒരുമിച്ച് സമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയും
0: ഒരുപാട് സൊല്യൂഷൻ, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള രണ്ട് തലമുറക്കുള്ള സൊല്യൂഷൻ അതിലുണ്ട്.
1: അതുണ്ടാവും. അതെ അതെ. അതുപോലെ സാറേ, ഇപ്പോൾ നമുക്ക് ശരിക്ക് പഴയ ഒരു 10-15 വർഷം ബാക്ക് കിടക്കുന്നതിലുള്ള ഒരു കുടുംബഘടനയിൽ നല്ല മാറ്റം വന്നു അല്ലേ. ഒന്ന് പിന്നെ ഫസ്റ്റ് ലൈഫായി, രണ്ടാമത് ന്യൂക്ലിയർ ഫാമിലിയായി, മൂന്നാമത്തത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു ഇപ്പോഴത്തെ തലമുറയിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രികളിലേക്ക്, മിഡിൽ ഈസ്റ്റ് നിന്ന് മാറി വെസ്റ്റേൺ കൺട്രികളിലേക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്ന 2 വർഷം ഗൾഫ് ജോലി ചെയ്ത് തിരിച്ചു വരും, 6 മാസം ലീവ് കഴിഞ്ഞ് വീണ്ടും പോകും, അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് ഈ പിന്നെ ഇന്നത്തെ ഒരു തലമുറയിൽ എങ്ങനെയാണ് അത് ബാധിക്കുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ?
0: സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മളെ നാട്ടിൽ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഈ ആ ഒരു ട്രെൻഡില്ലായിരുന്നു, ലൈക്ക് ഈ മിഡിൽ ഈസ്റ്റ് ട്രെൻഡായിരുന്നു. ഇവിടുന്ന് കോഴ്സുകൾ ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റ് പോയി ജോലി ചെയ്യുന്നു, കൊല്ലം കൊല്ലം വരുന്നു, ഒരു അവരൊരു സെറ്റിലായാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ നാട്ടിലുണ്ടാവുന്നു, ഇത് തിരിച്ചു വരാം വരും എന്നുള്ള ഒരു ഉറപ്പോടെ പോകുന്നവരായിരുന്നു. ഇപ്പം പോകുന്ന തലമുറയിൽ എന്താ വെച്ചാൽ അവർ ഈ വെസ്റ്റേൺ കൺട്രീസ് പോകുമ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ അതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവർ വളരെ ദുർലഭമാണ്. അപ്പം ഈ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ യുവാക്കൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയി തുടങ്ങി, അതായത് വെറും വയോധികർ മാത്രമല്ല സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ പണ്ട് കുറച്ച് മുമ്പേ തന്നെ ഈ വെസ്റ്റേൺ ഇതുണ്ടല്ലോ, നമുക്കിപ്പോൾ നോർദേൺ കേരളയിലേക്കാണ് മലബാർ ഭാഗത്താണ് ഇപ്പോൾ ട്രെൻഡ് വന്നത്. മലബാറിൽ അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പം അത് വന്നതോടെ എന്താ വെച്ചാൽ ഇവിടെയും വീടുകളിലെ പാരൻസ് മാത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. ഇതെന്ന് വെച്ചാൽ ഇവരെ ഡിപ്പെൻഡൻസ് ഈ പ്രായമാകുമ്പോൾ എപ്പോഴും എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൊബിലിറ്റി ഒരു പ്രോബ്ലമാണ്, വലിയ വീടുകളൊക്കെ ആയിരിക്കും ഇവർക്ക്. ഇവിടുന്ന് മറ്റേ അറ്റത്തേക്ക് നടന്നെത്താൻ പോലും ചില ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ടാവും
1: പ്രായമായി വരുമ്പോൾ.
0: പിന്നെ അപ്പം അത് വലിയൊരു ചാലഞ്ച് ആണ് നമുക്ക്. അവരിപ്പം അവരെ തിരിച്ചു വരിക എന്നുള്ളത് ഇമ്പോസിബിളുമാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളതുപോലെ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഓൾഡ് ഏജ് ഹോം അല്ല ഇവർക്കെന്ന് വെച്ചാൽ. ഇത്രയും വലിയൊരു വീടോ ഇത്രയും വലിയൊരു സാധനമോ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ALF അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അവർ താമസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ട സിസ്റ്റമും കാര്യങ്ങളൊക്കെ വീട് പോലെ തന്നെ. ഇപ്പൊ ഒരു ചിലപ്പോ ഒരു 1-bedroom മതി അവർക്ക്, അതേ ആവശ്യമുള്ളൂ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അതിന് കണക്കായുള്ള രീതിയിൽ, അപ്പൊ അവരെ വീഴ്ചകളാണ് ആ പ്രായത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം വീണ് കിടത്തത്തിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എല്ലാം ബുദ്ധിമുട്ടല്ലേ,
1: സെൽഫ് ഹരിക്കാൻ ബുദ്ധിമുട്ടാവും,
0: എല്ലാം ബുദ്ധിമുട്ട്. അതാണ് ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായതോടെ പിന്നെ എന്താ ബാക്കി എല്ലാവരും വന്ന് പറയും വേദന എങ്ങനെയെങ്കിലും മാറിയാൽ മതി, നമുക്ക് നടക്കാൻ പറ്റണം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു. ഫ്ളാറ്റുകളൊക്കെ പോലെ ആയിരിക്കാം, അതിൽ ഈ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവരെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അതിനകത്തുണ്ടാവും, അവരെ ഹെൽത്ത് ഫെസിലിറ്റി അതിനകത്തുണ്ടാവും, അവർക്ക് പറ്റുന്ന രീതിയിൽ നടക്കാവുന്ന സ്റ്റെപ്പുകളായിരിക്കും, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമിൻ്റെ സാധനങ്ങളായിരിക്കും, ഗ്രാബ് റെയിലുകൾ ഉണ്ടാവും, കട്ടിലിൻ്റെ ഹൈറ്റ് പോലും 2 അടി കൂടുതൽ ഹൈറ്റുള്ള കട്ടിലുകൾ നമ്മൾ വലിയ റെക്കമെൻഡേഷൻ. ഹൈറ്റുള്ള കട്ടിലിന് എപ്പോഴും എന്ന് വെച്ചാൽ ആളുകൾ എഴുന്നേക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ കാർപ്പറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും കഴിയുന്നു, കാരണം അതൊക്കെ തടയാൻ നമ്മൾ കാലൊക്കെ വിചാരിച്ച പോലെ കുറച്ച് കഴിഞ്ഞാൽ പൊന്താതാവും. അപ്പം ഈ തടഞ്ഞു വീഴുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ എല്ലുകൾക്ക് വളരെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും, വീണ എല്ല് പൊട്ടും വേഗം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും എന്താ പറയുക, ആ പ്രായത്തിലുള്ളവർ മറ്റൊരാൾ വീണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ തുടങ്ങും. അതായത് ഇവർക്ക് അറിയുന്നവർ 80 70 80 ഉള്ള ഒരാൾ വീണ് എന്ന് പറഞ്ഞാൽ വീണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ എന്നാൽ ഇവർക്ക് പിന്നെ ഇവർ വീഴുമോ എന്നുള്ള പേടി.
1: പക്ഷേ
0: അതിന് നമ്മളൊരു സുന്നത്ത് ഹയാത്ത് ആക്കിയാൽ മതി. വിശ്വാസം 40 വയസ്സിന് ശേഷം വടി പിടിച്ചിട്ടാണ് നടന്നത് അല്ലേ, അത് നമ്മളെ ആ പ്രായമുള്ള അധികം ആൾക്കാർ അത് പറയുമ്പോൾ ഭയങ്കര അവർക്കൊരു മടിയാണ്, അവരെന്തോ ഇൻഡിപെൻഡൻസ് പോയി എന്നല്ല. പക്ഷെ ആ ഒരു സുന്നത്തിലൂടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആ ജനറേഷന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റിക്ക് ഇസ് ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെസ്സേജസ് ഇതിൽ പോകാറ്. കാരണം ഒരു വടി പിടിച്ചാൽ ഒരുപാട് പേരെ പ്രോബ്ലങ്ങൾ തീരും, എവിടെ നടക്കാനുള്ളതാണെങ്കിലും ഒക്കെ ഒരാളെ സപ്പോർട്ട്. ഇവരെ ശരിക്കും ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കാണ് ഒരു സ്റ്റിപ്പ് ചെയ്യുക.
1: അതെ,
0: നമ്മൾ സ്റ്റിക്ക് പിടിക്കുമ്പോൾ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് കയറാനോ നടക്കാനോ ഒക്കെ കോൺഫിഡൻ്റ്ലി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ALFs ഇത് കാരണം ക്രിയേറ്റ് ആവും. അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്ലോലി നമ്മളെ നാട്ടിൽ
1: ഡെവലപ്പ്
0: ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരിങ്ങോട്ട് വരിക എന്നുള്ളത് ഇനിയൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ തമ്മിലുള്ള കണക്ട് കൂടുതലും ഈ ഡിജിറ്റൽ യൂത്തിൻ്റെ പ്ലസ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും വിളിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പണ്ട് അതില്ലായിരുന്നല്ലോ, ഇവർ പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു മാസത്തിനൊക്കെ വരുമ്പോഴായിരുന്നു കണ്ടിരുന്നത്. ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
1: ഫിസിക്കൽ സാന്നിധ്യം
0: സാന്നിധ്യമല്ല. പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിസിക്കൽ
1: കൂടെയാണ്,
0: ടച്ചാണ്, ഫിസിക്കൽ സപ്പോർട്ട്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിവിംഗ് ഫെസിലിറ്റീസും അതിനുവേണ്ട കെയർ ഗിവേഴ്സിനൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നല്ല. ഇപ്പൊ ഈ അൾഷിമേഴ്സ് രോഗികൾക്ക് കൂടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ചലഞ്ചാണ്. ഒരു ഓർമ്മക്കുറവുള്ള ഒരാളെ കൂടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവരടുത്ത് പ്രാവശ്യം പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും അതേ കാര്യം അവർ വീണ്ടും ചോദിക്കും, ഇതേ സാധനം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഭയങ്കര ക്ഷമ വേണ്ട ഒരാളായി. ഈ ഒരു അൾഷിമേഴ്സ് രോഗീന്റെ അല്ലെങ്കിൽ ഒരു ഡിമെൻഷ്യ ഉള്ള ആളെ കെയർ ഗിവറിന് ഭയങ്കര ക്ഷമ വേണം. അവരെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തന്നെ
1: വേണം.
0: മറ്റേ ആൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി രോഗമാണ്, അവർക്ക് ഇത് എന്തായാലും അറിയുന്നില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ നോർമൽ ആണല്ലോ, അവർക്കിത് പറഞ്ഞ് റിപ്പീറ്റഡ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കെയർ ഗിവർ സപ്പോർട്ട്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഓർമ്മക്കുറവുള്ള ആളുകളെ നോക്കുന്ന അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. എനിക്കൊന്നും ഓൾറെഡി ഉണ്ടായി വരുന്നുണ്ട്. ഈ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി ആണ് അതിലൊരു ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യത. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായ രീതിയിലുള്ള സിസ്റ്റംസ്
1: ശരി. എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട്. ആരോഗ്യവിചാരത്തിന്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത അവസാനഘട്ട ഒരു എപ്പിസോഡ് കൂടിയും നിങ്ങൾക്ക് ഇതിൻ്റെ 3rd ഭാഗം കൂടിയും ആരോഗ്യവിചാരത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് 2 ജനറേഷൻ തമ്മിലുള്ള ബോണ്ടിങ് ആണ്, ഇൻ്റർ ജനറേഷൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. സംസാരിച്ച് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് കോഴിക്കോട് ചാലപ്പുറത്തുള്ള ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഇൻ ജീറിയാട്രിക്സിൽ ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാറായിരുന്നു. സാർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, ആരോഗ്യജാരം പ്രോഗ്രാമിലെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ കമൻറ്റുകൾ കണ്ടാൽ തന്നെ അവർക്ക് തീർച്ചയായിട്ടും എത്രത്തോളം അത് അവരുടെ മനസ്സിൽ സ്വാധീനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയും സംസാരവുമായിരുന്നു ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഡോക്ടർ നടത്തിയത്. ഇനി പ്രാർത്ഥനാ പഠനമാണ്.
3: യെസ്,
2: പ്രാർത്ഥനകൾ ഇതിനോടകം നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ സഫീർ അലി ഹിക്കമയുടെ ക്ലാസ്സുകളിൽ
3: നമ്മൾ
2: തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ കേൾക്കുന്നത് നമസ്കാര ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ 9th ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 8th ഭാഗം കേട്ട് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ 9th ഭാഗം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 3 ദിക്റുകളാണ് ഇന്ന് പ്രാർത്ഥനാ പഠനം എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ദിക്റാണ് ഈ 3 ദിക്റുകളും. 1st സുബ്ഹാനല്ലാ എന്നാണ്. 2nd അൽഹംദുലില്ലാ. 3rd അല്ലാഹു അക്ബർ. 3 ദിക്റുകളും നമ്മൾ ധാരാളം കേട്ടതും നമുക്ക് പരിചയമുള്ളതും നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ളതുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ഇതിൻ്റെ ഉച്ചാരണമാണ്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ഇവിടെ രണ്ടും ഹാ എന്ന അക്ഷരമാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. ഹാ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്തിനൊന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. സുബ്ഹാനല്ലാ, സാധാരണ ആളുകൾ സുബ്ഹാനല്ലാ എന്ന് കെട്ടുള്ള ഹ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരമായി ഉച്ചരിച്ചു വരാറുണ്ട്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്ന് രണ്ടും തെറ്റായ ഉച്ചാരണമാണ്. മറിച്ച് ഹ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഈ അക്ഷരം ഉച്ചരിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്നാണ്. അള്ളാഹു അക്ബർ എന്നത് സാധാരണ ആളുകൾ ആരും തെറ്റിക്കാറില്ലാത്തതായ ഏറെ പരിചയമുള്ളതായ വചനമാണ്, വാചകമാണ്. എന്താണ് ഈ മൂന്ന് ദിക്കറുകളുടെ അർത്ഥം? സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു എന്നാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനല്ലാ എന്ന പദത്തിൻ്റെ വാചകത്തിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അൽഹംദു ലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവേ നിനക്കുള്ളതാകുന്നു എന്നാണ്. എൻ്റെ സ്തുതികൾ അഖിലവും അള്ളാഹുവേ ഞാൻ നിനക്കാണ് സമർപ്പിക്കുന്നത് എന്നാണ് അൽഹംദുലില്ലാ എന്ന പദത്തിൻ്റെ അർത്ഥം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര വലിയവനാണ് എന്നതാണ്. ഈ മൂന്ന് ദിക്കറുകളാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം ഒഴിവാക്കാൻ പാടില്ലാത്തതായ ദിക്കറുകൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് സൂചിപ്പിച്ചത്, ഒന്നാമത്തേത് ഇത് എങ്ങനെ നമുക്ക് ചൊല്ലാം എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ സുബ്ഹാനല്ലാ എന്നത് പ്രത്യേകം എണ്ണം പിടിച്ച് ചൊല്ലുകയും അതിനുശേഷം അൽഹംദുലില്ലാ എന്നത് പ്രത്യേകം എണ്ണം പിടിക്കുകയും പിന്നീട് അള്ളാഹു അക്ബർ എന്നത് പ്രത്യേകം എണ്ണം പിടിക്കുകയും ചെയ്യാം. അതല്ല എങ്കിൽ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അള്ളാഹു അക്ബർ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ എന്ന് ഒരുമിച്ച് നമുക്ക് എണ്ണം പിടിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത്, എത്ര തവണയാണ് നമ്മൾ ഈ ദിക്ര ചൊല്ലേണ്ടത്? സാധാരണ നമ്മുടെ ആളുകൾ ചൊല്ലാറുള്ള ഒന്നാമത്തെ രൂപമാണ് സുബ്ഹാനല്ലാ 33 തവണയും അൽഹംദുലില്ലാ 33 തവണയും അള്ളാഹു അക്ബർ 33 തവണയും ചൊല്ലുക എന്നതാണ് നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ള ഒന്നാമത്തെ രീതി. ഇത് ഒരു രീതി മാത്രമാണ്. ഈ രീതി മാത്രമല്ല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത്തേത്, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും 33 വീതവും അള്ളാഹു അക്ബർ എന്നത് 34 തവണയും ചൊല്ലുക എന്നതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അള്ളാഹു അക്ബർ ഈ മൂന്ന് ദിക്റുകളും 10 തവണ ചൊല്ലുക എന്നതാണ് മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ രൂപം. അതേപോലെ തന്നെ നമുക്കറിയാം, സാധാരണ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലി 100 പൂർത്തിയാക്കാറുണ്ട്. ഇൻഷാല്ലാ ഈ ദിക്റ് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പഠിക്കാവുന്നതാണ്. ആ രൂപത്തിൽ ചൊല്ലുമ്പോൾ 33 ചൊല്ലി ആ ദിക്റ് ചൊല്ലി 100. ഇനി ആ ദിക്റ് ചൊല്ലാതെ ഇത് 33 തവണ മാത്രമായി നമുക്ക് ചൊല്ലൽ അനുവദനീയമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന, ഈ ദിക്റ്, ഇതിൻ്റെ രൂപം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്ന ഓരോ പ്രാർത്ഥനകളും നമ്മൾ മനസ്സിലാക്കിയ നമസ്കാരത്തിലൊക്കെ ഒരു യാന്ത്രികമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കടന്നു പോകുന്നുണ്ടോ, അതോ അതിൻ്റെ ആശയങ്ങളും ആത്മാവും അറിഞ്ഞുകൊണ്ടാണോ നമ്മളത് ചൊല്ലുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് ചൊല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ആത്മാർത്ഥത മനസ്സിലേക്ക് കടന്നു വരുന്നത്.
5: അതെ അതെ അതെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മദ്രസകളിലോ അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ പഠിച്ച പ്രാർത്ഥനകൾ അങ്ങനെ ചൊല്ലി പറഞ്ഞു പോരുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതോ അല്ലെങ്കിൽ അതെന്താണ് നമ്മൾ പറയുന്നതെന്നോ ഒന്നും അറിയാത്ത രൂപത്തിലായിരിക്കും. അപ്പോൾ റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ആളുകൾക്ക് സാധ്യമാക്കി എന്നുള്ളതാണ് ഈ ഒരു ആ ഒരു കാര്യമാണ് അൽഹംദുലില്ലാഹ് ഇതിലൂടെ നടക്കുന്നത്. പ്രാർത്ഥനാ പഠനം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പോകുന്നത് പൂമരത്തണലിൽ പ്രോഗ്രാമിലേക്കാണ്. പൂമരത്തണലിൽ നമുക്കറിയാം കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ അത് പരിപോഷിപ്പിക്കാനുമുള്ള പ്രോഗ്രാമിനൊപ്പം അവർക്ക് ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന വളരെ സന്തോഷകരമായിരിക്കുന്നൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിന് വേറെ പ്രത്യേകതയുണ്ട്. ശമീൽ മഞ്ചേരിയാണ് നമ്മോടൊപ്പം ഉള്ളത്, കുട്ടികളോടൊപ്പം ഉള്ളത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില അധ്യാപകരിൽ പെട്ട ഒരാളാണ് ശമീൽ മഞ്ചേരി. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പഠനം ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കണമെന്ന് ഓരോ പൂമരത്തലിൻ്റെ എപ്പിസോഡിലും നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ മദ്രസയിലെ വിഷയങ്ങളായാലും അതുപോലെ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ നന്നായി പഠിച്ച് നല്ല ബ്രില്യൻ്റ് ആയ കുട്ടിയായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ഭാവിയെയൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നന്നായി നോക്കിക്കാണുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വേണം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പൂമരത്തണലിൽ സൂചിപ്പിക്കാറുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, തൗഫീഖ് നിലമ്പൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളെല്ലാവരും പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ എന്ന എപ്പിസോഡിലാണ് ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
6: അമീൻ. ഏതായാലും തൗഫീഖ്, നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരോട് സംവദിക്കാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ. ആ നിലക്ക് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, അന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണല്ലോ നമ്മൾ ഇന്നത്തെ ഒരു പൂമരത്തണലിലെ എപ്പിസോഡിലൂടെ കൂട്ടുകാർക്കായി നൽകുന്ന ഒരു വിജ്ഞാന ശേഖരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായി ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ എത്രത്തോളമാണ് എന്നതിൽ നിന്ന് നമുക്ക് പോയിന്റുകൾ തുടങ്ങാം അല്ലേ.
7: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരന്മാരുടെ കൂടെയൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആ നിലക്ക് തന്നെ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
6: ഓക്കെ. ഏതായാലും ഇപ്പോൾ നമ്മളോട് തൗഫീഖ് സൂചിപ്പിച്ചു, വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, ആ നിലക്കാണ് നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ആ ദിവസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അല്ലേ. അന്ന് ആദ്യമായി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ ഏത് സമയം വരെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ യൗമുൽ ജുമുഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക്.
7: തീർച്ചയായിട്ടും കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പലപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു 12 മണി സമയത്ത് പെട്ടെന്ന് കുളിച്ച് എല്ലാവരും പള്ളിയിൽ പോയി ആ ജുമുഅ നമസ്കാരം കഴിഞ്ഞതോടുകൂടി വെള്ളിയാഴ്ച കഴിഞ്ഞു എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച മാരിവ് നമസ്കാരത്തോടുകൂടി നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച മഗരിബ് വരെ നമുക്ക് ആ ദിവസത്തിലാണുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ള ദിവസം എന്നുള്ളത് കേവലം ആ ഒരു മണിക്കൂറുകൾ മാത്രമല്ല എന്നാണ് കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്.
6: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഏത് സമയം മുതൽ ഏത് സമയം വരെയാണെന്ന് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ വെള്ളിയാഴ്ച ദിവസം, വളരെ സവിശേഷമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്തുകൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മളോട് തൗഫീഖ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ള പോയിന്റ് എന്താണ്?
7: ഇതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ആ നിലക്കുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത്, ആ വെള്ളിയാഴ്ചയാണ് എന്ന ഒരു പ്രത്യേക ശ്രദ്ധ അതിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം.
6: ഓക്കെ, അഥവാ അന്ന് നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് കുളിക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ ആ നിലക്കല്ലേ നമ്മൾ സൂചിപ്പിച്ചത്?
7: അതെ അതെ, വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നൊരു താല്പര്യത്തോടു കൂടി അതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം.
6: അതെ അതെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരോ പോയിന്റിലേക്ക് വരാം. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്താൽ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന ഓരോരോ പോയിന്റിലേക്ക് വരാം. നമ്മുടെ കൂട്ടുകാർ അത് നോട്ട് ചെയ്തു വെക്കണം. ഇനിയുള്ള നമ്മുടെ വെള്ളിയാഴ്ചകൾ ഈ പൂമരത്തണലിൽ നിന്ന് കിട്ടിയ വിജ്ഞാനീയത്തിനനുസൃതമായി നമ്മൾ ചിട്ടപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു പൂമരത്തണലിലൂടെ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി അന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം.
7: തീർച്ചയായിട്ടും, ഇവിടെ സഹോദരൻ ഷമീൽ നമ്മോട് സൂചിപ്പിച്ച പോലെ ഇനിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മൾ മുമ്പ് നമ്മൾ എങ്ങനെയാണോ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പ്രത്യേക ആവേശത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിലേക്ക് പോകണം. കാരണം ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ചക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആവേശവും താല്പര്യവും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സൂചിപ്പിക്കപ്പെട്ട പോലെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇമാം ബുഖാരിയും മുസ്ലിം റഹിമഹുള്ളാഹും അവരുദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ ആവശ്യം അല്ലാഹു നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ആ സമയം എപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് സമയത്തും ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ ഒരു സമയത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ആ ദിവസം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
6: തീർച്ചയായിട്ടും, അപ്പോൾ കൂട്ടുകാർ ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുക, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് നമ്മളോട് തൗഫീഖ് അദ്ദേഹം സൂചിപ്പിച്ചു. ആ സമയം ഏതെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് തന്നെ ആ ദിവസത്തെ മുന്നോട്ട് നീക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, അന്നത്തെ ദിവസത്തിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു പോയിന്റ് ഇവിടെ പറയുകയാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പ്രതിഫലാർഹമാണ്, അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കേണ്ടതുമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണ്, അഥവാ അന്നത്തെ ദിവസം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് സൂറത്തുൽ കഹഫിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട്. ആ ഒരു കാര്യം ഒന്ന് പറയാമോ?
7: സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ജുമുകൾക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് ആ വിഷയം പറയുകയാണെങ്കിൽ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അവൻ്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ഖിയാമത്ത് നാൾ എല്ലാവരും ഭയം നിൽക്കുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും. കാരണം തൻ്റെ കാര്യം എന്താകും എന്ന് ആലോചിച്ചുകൊണ്ട് തനിക്ക് വരാനിരിക്കുന്ന രക്ഷാശിക്ഷകൾ എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള വല്ലാത്തൊരവസ്ഥയിലായിരിക്കും എല്ലാവരും. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തവർക്ക് വേണ്ടി അവിടെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ ലഭിക്കുമെന്നുള്ളത് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ട് ജുമകൾക്കിടയിലുള്ള അവൻ്റെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു നമുക്ക് പുറത്തു തരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
6: ഓക്കെ, കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ തൗഫീഖ് പറഞ്ഞത്. എന്നുവെച്ചാൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ മെച്ചങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അത് മിസ്സാവാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മിസ്സാവാതെ പാരായണം ചെയ്യാൻ സാധിക്കും. ഇവിടെ നേരത്തെ വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൂറത്തുൽ കഹഫും നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ കൂട്ടുകാർക്കൊന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
7: അതെ അതെ, പല കൂട്ടുകാരും പിന്നെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നവരായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളിതിനെ മഹത്വം കൂടി മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം പ്രതിഫലമുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ എന്നുകൂടെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മുടങ്ങാതെ നമ്മളത് അത് നമ്മുടെ ജീവിതത്തിൽ അതിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കും. ഇവിടെ സഹോദരൻ ഷമീൽ സൂചിപ്പിച്ചത് ഏത് സമയത്താണ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടത് പല മുതിർന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരു വിഷയമാണ്. കൂട്ടുകാരത് നമ്മുടെ പൂമരത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും അത് അറിയിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. വ്യാഴാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ സൂറത്തുൽ കഹഫ് നമുക്ക് പാരായണം ചെയ്യുന്നതാണ്. അത് വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ, വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമുക്ക് പാരായണം ചെയ്യാനുള്ള സമയമുണ്ട്. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ജുമാന്റെ മുമ്പ് നമുക്ക് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രതിഫലം നഷ്ടപ്പെട്ടോ എന്നോർത്തുകൊണ്ട് ആളുകൾ പിന്നീട് അത് പാരായണം ചെയ്യാത്തതായിട്ട് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കാരണത്താൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശേഷമുള്ള വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ മുമ്പായിട്ട് നമ്മൾ അത് ഓതി തീർത്താൽ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് തീർത്താൽ പിന്നീട് അയാൾക്ക് സൂറത്തുൽ കഹഫ് ഓതേണ്ടതില്ല, അദ്ദേഹത്തിന് അവർക്ക് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞ്. ഒരാൾ വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സുബഹി മുതൽ അവർക്ക് പിന്നെ പ്രാർത്ഥനകളിലും അതോടൊപ്പം സ്വലാത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സമയമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്.
6: ഇവിടെ കൂട്ടുകാർക്ക് വളരെ വലിയൊരു അറിവാണ് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു സമയം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പുള്ള സമയം നമ്മളൊക്കെ സ്കൂളിലായിരിക്കും അല്ലേ. ആ സ്കൂളിലുള്ള സമയത്ത് ശേഷം നമ്മൾ ജുമുഅക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കത് നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂമരത്തിൽ നിന്ന് കേട്ട പോലെ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രാവിലെയോ ഒക്കെ നമുക്കത് ചൊല്ലാം അല്ലെങ്കിൽ ഓതി തീർക്കാം. അതുവഴി നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരിക്കലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന വരെ സമയം വരെ കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ കാത്തിരുന്നാൽ സ്കൂളുള്ള സമയങ്ങൾ നമുക്കൊരിക്കലും അത് നിർവഹിക്കാനും സാധിക്കില്ല എന്ന്
7: നേരത്തെ ഓതാൻ ശ്രദ്ധിക്കുക. നേരത്തെ പാരായണം ചെയ്യുക പരമാവധി. പിന്നീട് നമുക്ക് വെള്ളിയാഴ്ച ദിവസം പിന്നെ ജുമുഅക്ക് ശേഷം സ്കൂളുണ്ടാകും, പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ടു വന്ന് കളിക്കുന്ന സമയമാകും, അവസാനം ആ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പരമാവധി നമ്മൾ ഓതാൻ ശ്രദ്ധിക്കുക.
6: അതെ അതെ, നേരത്തെ തന്നെ, പ്രത്യേകിച്ചും സുബഹിൻ്റെ ആ സമയങ്ങളിലൊക്കെ ചൊല്ലാൻ അല്ലെങ്കിൽ ഓതാൻ പറ്റിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഏതായാലും ഇവിടെ മറ്റൊരു പോയിന്റ് കൂട്ടുകാർക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും അന്നത്തെ മര്യാദകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പൂമരത്തണിലൂടെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവുമായി അന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എല്ലാം നമ്മൾ ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേകമായ പുണ്യവും മറ്റും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിലെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നമസ്കാരത്തിനൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന നിയത്തിലാവണം അന്ന് നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, നമ്മൾ ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായൊരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. തൗഫീഖ്, അതൊന്ന് പറയാമോ?
7: കൂട്ടുകാരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഷമീൽക്ക സൂചിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം സുബഹ് ജമാഅത്തിൻ്റെ കാര്യമാണ്. നമ്മളെല്ലാവരും സുബഹ് നമസ്കരിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നമസ്കാരത്തിന് ഒരു പ്രത്യേകം പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചു. കാരണം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ജമാഅത്തായി നമസ്കരിക്കുന്ന സുബ്ഹി നമസ്കാരമാണ്.
8: തീർച്ചയായിട്ടും
7: അത് കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും നിർവഹിക്കുന്ന ഒരു കാര്യമാണ് കുളി എന്നുള്ളത്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക് ഒരു പ്രത്യേകം പ്രതിഫലമുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു വിഷയമാകും, എന്നും കുളിക്കലില്ല, അതേപോലെ കുളിച്ചു പോയാൽ മതിയല്ലോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങളിൽ വല്ലവനും ജുമുഅക്ക് വന്നാൽ അവന് കുളിക്കണം എന്ന്, നിർബന്ധമായിട്ട് കുളിച്ചിട്ടാണ് അവന് ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുളിക്ക് നമുക്ക് പ്രത്യേകത കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ കുളിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സുന്നത്തായ കുളിയാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന ഒരു നിയ്യത്തോടുകൂടി നമ്മൾ സാധാരണ കുളിയിലേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടൊന്ന് വൃത്തിയായി നമ്മൾ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുളിക്ക് നമുക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സുന്നത്തുകൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അറിയേണ്ട ഒരു വിഷയമാണ് കുളി എന്നുള്ളത്.
6: ഓക്കെ, അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു പോയിന്റ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. അതേ ഒരു കുളിയാണ് വെള്ളിയാഴ്ച കുളിക്കുന്നതെങ്കിൽ അതിന് അതിനുള്ളൊരു പ്രതിഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായി കുളിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു നിയ്യത്തിൽ വേണം നമ്മൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ. അപ്പോഴേ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടത്. ഏതായാലും നമ്മൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിലുള്ള നല്ല അറിവുകളൊക്കെ നമ്മളൊരു പ്രത്യേകമായി നോട്ട് ചെയ്തെടുക്കണം, എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കൂട്ടുകാർ പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് പോയിന്റുകൾ കൂട്ടുകാരോടായി പറയാനുണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കണം. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിൽ പൂമരത്തണലിലൂടെ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, നമ്മൾ വിചാരിക്കാത്ത ഒരു അവതരണ ശൈലിയാണ് ഷമീൽ മഞ്ചേരിക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും വളരെ വ്യത്യസ്തമാണ്, കുട്ടികൾക്ക് ഏറെ ആകർഷണീയമാണ്. ഇന്നത്തെ വിഷയം ത്യാഗസ്മരണകളുടെ സന്തോഷ പെരുന്നാൾ എന്നതായിരുന്നു പൂമരത്തണലിൽ ഷമീൽ മഞ്ചേരി അവതരിപ്പിച്ചത്. ഇനി റേഡിയോ വൈസിൽ നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
9: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
10: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
9: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
10: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
9: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.

0: ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മരണം സുനിശ്ചിതമാണ് എന്ന ഇബ്നു അലി അടത്തനാട്ടുകാരിയുടെ രചനയ്ക്ക് ഷെഫീഖ് വണ്ടൂർ ശബ്ദം നൽകിയ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
1: മരണം സുനിശ്ചിതമാണ്, മാനം മങ്ങിയിരിക്കുന്നു, മനസ്സും. ലോക്ക്ഡൗൺ മൂഡ് പകർന്നതാണോ ആവോ? മാസങ്ങളായി വിളിക്കാൻ മടിച്ച പഴയ ഓഫീസറെ ഫോണിൽ വിളിച്ചു. ഒരു മണിക്കൂറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായ മൊബൈൽ ഫോൺ, ഫുട്ബോൾ എന്നിവ പരാമർശിച്ചു.

0: മറന്നിട്ടില്ല. കോണിപ്പടിയിൽ നിന്ന് വീണതായിരുന്നു തുടക്കം. പിന്നെ കിടക്കയിൽ കൊല്ലങ്ങൾ. വലിയ രോഗത്തിൽ നിന്നും സങ്കീർണമായ സർജറിയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ കാര്യമായ രോഗമൊന്നുമില്ലാതെ കഴിയവേ പെട്ടെന്ന് മരണപ്പെട്ട അയൽവാസിയെ ഓർമ്മ വരുന്നു. സഹപ്രവർത്തകയായ ടൈപ്പിസ്റ്റിന്റെ മരണവാർത്ത ദിവസങ്ങൾക്കു ശേഷം അറിഞ്ഞതിന്റെ ഞെട്ടൽ ഓർമ്മയിലുണ്ടിന്നും. ചെറുപ്പത്തിലെ മരണം കൈപിടിച്ചുകൊണ്ടുപോയ മാതൃകുടുംബത്തിലെ ഇരുവരെ മറക്കാൻ കഴിഞ്ഞില്ല. മോളെ രോഗവും മോനെ അപകടവുമാണ് മടക്കിക്കൊണ്ടുപോയത്. ശാരീരിക വെല്ലുവിളികൾ നേരിട്ട കുടുംബത്തിലെ ഒരാളെ ഈ നോമ്പിലാണ് വിധി തിരികെ കൊണ്ടുപോയത്. ഇത് വായിക്കുന്ന എല്ലാവർക്കുമുണ്ടാകും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ. പത്രത്തിൽ, ഓഫീസ് ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോവിഡ് ഇത്തരം വാർത്തകൾക്ക് ആക്കവും തൂക്കവും കൂട്ടുന്നു. ഇടിയും മഴയും കാറ്റും കോളും ഇനിയും കാത്തിരിക്കുന്നു എന്ന് വാർത്ത. പരീക്ഷിക്കാൻ പ്രളയം ഇനിയും മറഞ്ഞു നിൽപ്പുണ്ടോ? മരണം ആരെ, എപ്പോൾ, എവിടെ വെച്ച് ഏതു രൂപത്തിൽ പിടികൂടുമെന്ന് നമുക്കാർക്കുമറിയില്ല. സ്രഷ്ടാവിനെ ഭാവികാര്യങ്ങൾ അറിയൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. കാറ്റും കോളും കോവിഡും മാറി നല്ല നാൾ വരുന്നതും കാത്തിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിരതരാകാം. പ്രാർത്ഥനകളിൽ മുഴുകാം. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 63:11.
1: മാഷാല്ലാ, പീസടിയ ശ്രോതാക്കളെ, നുറുങ്ങുകൾ കേട്ട് കഴിഞ്ഞു. മരണം സുനിശ്ചിതമാണ്. വളരെ ചെറിയ എഴുത്തിൽ ഇബ്നു അലി എടത്തനാട്ടുകര കോറിയിട്ട വരികൾ ഷഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാ ഉൽ ഹുസ്നയിൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോരോ കാര്യങ്ങളും, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ 35-ാമത്തെ എപ്പിസോഡിൽ അൽ മുതക്കബ്ബിർ എന്ന വിഷയത്തെ, അല്ലെങ്കിൽ ആ ഒരു നാമത്തെ അധികരിച്ചുള്ള സംസാരമാണ്. ബഹുമാനനായ ഷമീർ മദീനിയാണ് അവതരിപ്പിക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അവ സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയും തക്വയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യൻ പഠിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള പഠനവും അന്വേഷണവുമാണ്. കാരണം ഷറഫുൽ ഇൽമി അലാ ഹസബി മഅലൂമിഹി, ഏതൊരു വിജ്ഞാനത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനനുസരിച്ചാണ് ആ വിജ്ഞാനീയത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ പടച്ചറബിനോളം മഹത്വമുള്ള ഒരു വിഷയവും മനുഷ്യവിജ്ഞാനീയങ്ങളിൽ ഇല്ലാത്തതിനാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും വിശദീകരിക്കുന്ന, പഠിക്കുന്ന വിജ്ഞാനത്തിന് ഏറെ സ്ഥാനമുണ്ട്. അതിലൂടെയാണ് ഏതൊരു ദാസനും ഏതൊരടിമയും തൻ്റെ റബ്ബിനെ മനസ്സിലാക്കുന്നത്, കൂടുതൽ കൂടുതൽ അറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശരിയായ വിധത്തിൽ അറിയുവാനുള്ള സുരക്ഷിതമായ ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് അതിൻ്റെ താല്പര്യമനുസരിച്ച് ജീവിക്കുക എന്നത്. അതുവഴി സ്വർഗ പ്രവേശം എളുപ്പമാകുമെന്നും

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം. അങ്ങനെ അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ അറിയുവാനും അതിലൂടെ അള്ളാഹുവിനെ സത്യസന്ധമായി സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ പെട്ട ഒരു നാമം അൽ മത്തീൻ എന്ന നാമമാണ്. അൽ മത്തീൻ എന്ന് പറഞ്ഞാൽ ശക്തൻ, സകല ശക്തിയുമുള്ള, ബലിഷ്ഠൻ, സർവദിനം കഴിവുള്ളവൻ എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ആ നാമം ആ നാമത്തിൽ അടങ്ങിയിട്ടുള്ളത്. അൽ മത്താനത്തു എന്ന് പറഞ്ഞാൽ ശിദ്ദത്തുൽ ഖുവ, ശക്തിയുടെ ഊക്ക്. സകല ശക്തിയുമുള്ള ബലിഷ്ഠനാണ് അള്ളാഹു. അൽ ഖവിയ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖുൽ ഖുവത്തിൽ മതീൻ, അള്ളാഹു സർവ ശക്തനാണ്, ബലിഷ്ഠനാണ് അള്ളാഹു. അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ നാമങ്ങളിലൂടെ കിട്ടുന്ന ഏതൊരു തിരിച്ചറിവും അത് ദീനിൻ്റെ അടിത്തറയാണ്. അസ്ലുദ്ദീനി മഅരിഫത്തുല്ലാഹ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മതത്തിൻ്റെ അടിത്തറ തന്നെ അള്ളാഹുവിനെ അറിയലാണ്. ആ അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് മുമ്പ് കൽപ്പിച്ച ആളായ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ആദരിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അശ്ശദീദുൽ ഖവി അല്ലദീ ലാ തൻഖതിഉ ഖുവ്വത്തുഹു വലാ തൽഹഖുഹു മശഖ. അതിശക്തനാണ് അല്ലാഹു. അവൻ്റെ ശക്തി, അവൻ്റെ ഫലം, കഴിവ് അത് ക്ഷയിക്കുകയില്ല, നിലച്ചു പോവുകയില്ല. അവന് യാതൊരു തളർച്ചയും ക്ഷീണവും ബാധിക്കുകയില്ല. അവനാണ് സൃഷ്ടിച്ചവൻ. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. വനഫദത് മശീഅത്തുഹു ഫീ ജമീഇൽ ബരിയാത്ത്, സർവചരാചരങ്ങളിലും അവൻ്റെ നിശ്ചയങ്ങളാണ്, തീരുമാനങ്ങളാണ് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫമാഷാ അല്ലാഹു കാൻ വമാലം യശലം യക്കുൻ. അവൻ്റെ ശക്തിയുടെയും കഴിവിൻ്റെയും പൂർണ്ണതയെ അറിയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാവും ഖദറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യം. അള്ളാഹു എന്തുദ്ദേശിക്കുന്നുവോ അതാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു എന്തൊന്നും ഉദ്ദേശിക്കുന്നില്ലയോ അത് ആരെല്ലാം ഉദ്ദേശിച്ചാലും ആരെല്ലാം അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ആ പടച്ചറബിൻ്റെ ഖുവ്വത്തിൻ്റെയും ഖുദറത്തിൻ്റെയും ഭാഗമാണ് അന്നഹു ഔസല റിസ്ഖഹു ജമീ അൽ ആലം, സർവ ലോകർക്കും സർവചരാചരങ്ങൾക്കും അവർക്ക് കണക്കാക്കിയിട്ടുള്ള, നിർണയിച്ചിട്ടുള്ള റിസ്ഖ് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു എന്നത്. അതേപോലെ അന്നഹു യബഅത്തുൽ അംവാത്, അവൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും ഭാഗമാണ് മരണപ്പെട്ടുപോയവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത്. അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞുകൊടുത്ത വളരെ പ്രബലമായ, പ്രസിദ്ധമായ ഒരു ഹദീസിലുള്ളതുപോലെ, കുട്ടിയായിരിക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇഹ്ഫളില്ലാഹ ഇഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ കാത്ത് സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അനുസരിച്ച് നീ ജീവിച്ചാൽ പടച്ചറബിനെ നിന്റെ മുന്നിൽ നിനക്ക് കാണാൻ കഴിയും, സഹായിയായി, സംരക്ഷകനായി. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ഈ ലോകത്തുള്ള എല്ലാവരും ഒരു ഭാഗത്ത് അണിനിരന്ന് നിനക്ക് എന്തെങ്കിലും ഒരു നന്മ നേടിത്തരാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഒരാളോ ഒരു പ്രദേശത്തുകാരോ അല്ല, ഭൂലോകത്തുള്ള സർവരും നിന്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് ആ പ്രയാസം മാറ്റി നിനക്കൊരു ആശ്വാസം നൽകണം എന്നതിൻ്റെ പേരിൽ അവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. പക്ഷേ ലം യംഫഊക ഇല്ല ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അള്ളാഹു നിനക്ക് കണക്കാക്കാത്ത ഒരു കാര്യം നേടിത്തരാൻ അവർക്കാർക്കും സാധ്യമല്ല. അപ്പൊ സർവശക്തനായ പടച്ചിറബിന്റെ മുന്നിൽ സർവരും അശക്തരാണ്, അള്ളാഹുവല്ലാത്ത സർവരും ദുർബലരാണ്. ആ അള്ളാഹുവിന്റെ കഴിവും കുദറത്തും ഒരു വിശ്വാസിയുടെ മനസ്സിൽ എത്ര കണ്ട് രൂഢമൂലമാകുന്നുവോ അത്ര കണ്ട് അയാളുടെ മനസ്സിൽ തൗഹീദ്, പടച്ചിറബിലുള്ള ഏകദൈവ വിശ്വാസം ശക്തമാകും. തവക്കുൽ, ആ പടച്ചിറബിലേക്ക് എല്ലാം ഏൽപ്പിച്ച് നിർഭയനാകുന്ന ആത്മീയമായ ഔന്നത്യം അയാൾക്ക് എളുപ്പത്തിൽ ആർജിക്കുവാൻ സാധിക്കും. അതിൻ്റെ മറുവശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ഇനി നിന്നെ കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ലോകത്തുള്ള വൻശക്തികളടക്കം എല്ലാവരും നിന്റെ എതിരാളികളാണ്. നിന്നെ തകർക്കാൻ, നിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട അവർ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാൽ പോലും ലം യളുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു അലൈക, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരിതവും പ്രയാസവും വരണം എന്ന് പടച്ചിറബ് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ഒരു രോമത്തിനു പോലും പോറലേൽപ്പിക്കാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നാണ്. അപ്പൊ പടച്ചിറബ് സർവശക്തനാണ്, ബലിഷ്ഠനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചിറബിനെയാണ് താൻ അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്, ആശ്രയിക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വിശ്വാസി അനുഭവിക്കുന്ന നിർവൃതിയും നിർഭയത്വവും അനിർവചനീയമാണ്. അവനൊരിക്കലും തളർന്ന് വിശ്രമിച്ച് അശക്തനായി മാറിപ്പോകുന്ന അവസ്ഥയില്ല. പല ആളുകളും പറയാറുള്ളത് പോലെ ആറ് ദിവസങ്ങളിലായി എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ സർവശക്തനായ അൽ ഖവിയ്യ് അൽ മതീൻ, സകലതിനും ശക്തിയുള്ള കഴിവുറ്റ പടച്ചിറബിനെ സംബന്ധിച്ച് സങ്കൽപ്പിക്കുവാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ പടച്ചിറബിനെ സംബന്ധിച്ച് സർവശക്തനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്നറിയുമ്പോൾ ഒരു വിശ്വാസി അവരുടെ ശത്രുക്കൾ എത്ര കണ്ട് ശക്തരും ആയുധസജ്ജരുമായിരുന്നാലും ഒരിക്കലും അവർ നിരാശരാവുകയോ അസ്വസ്ഥതപ്പെടുകയോ ചെയ്യുകയില്ല, അവർ നിർഭയരായിരിക്കും. കാരണം അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ രക്ഷകൻ, രക്ഷിതാവ് അല്ലാഹുവാണ്. ആ പടച്ചിറബ് സർവശക്തനാണ്, അവൻ കഴിവുറ്റവനാണ്, അവനേറെ ബലിഷ്ഠനാണ് എന്നറിയുമ്പോൾ അവൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണ് എന്ന സുരക്ഷാബോധം വിശ്വാസികൾക്കുണ്ടാകും. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, സർവശക്തനായ അള്ളാഹു അവനാണ് രക്ഷകൻ, അവൻ സത്യവിശ്വാസികളെ സർവമാന ഇരുട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ആ പടച്ചിറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് സുരക്ഷയാണ്, വെളിച്ചമാണ്, ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്കാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇപ്രകാരം പറയുമായിരുന്നു എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനുർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവെ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നീ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെക്കുറിച്ചുള്ള വിക്രകൾ സജീവമാക്കി ആ അള്ളാഹുവിലേക്ക് മനസ്സിനെ കൂടുതൽ ശക്തമാക്കി ബന്ധിപ്പിക്കും. യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴും ഇതേപോലെ അള്ളാഹുവിൻ്റെ കുദറത്തിനെയും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അള്ളാഹുവെ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ പടച്ചറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അപ്രകാരം വിക്ര ദുആകൾ നടത്തിയ യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി എന്ന്. അപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തൽ പുകഴ്ത്തൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിക്റുകൾ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ വിക്റുകൾ, അള്ളാഹുവിൻ്റെ തൗഹീദ് വിളംബരം ചെയ്യുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന തസ്ബീഹിൻ്റെയും തഹലീലിൻ്റെയും വാക്യങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിക്ക് കരുത്താണ്. അള്ളാഹുവിൻ്റെ സഹായത്തിന് അത് ഏറെ കരണീയമാണ്. ദുർബലതയുടെ ഘട്ടങ്ങളിൽ ശക്തനെ തേടുക എന്നത്, ശാന്തി അന്വേഷിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും പൊതുവെയുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ പടച്ചറബിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുമ്പോൾ തൗഹീദിൻ്റെ ആളുകൾക്ക് കിട്ടുന്നത് ആ നിർഭയത്വമാണ്. അല്ലാത്ത ആളുകളോ, അള്ളാഹു അല്ലാത്തവരെ വിട്ട് മറ്റു പലരെയും ആശ്രയിക്കുന്ന, മറ്റു പലതിനെയും അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എട്ടുകാലി വലയെ പോലെയാണ്. കമസലിൽ അൻകബൂത്തി തഖദത് ബൈത, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്. വല കെട്ടിയ ഒരു എട്ടുകാലിയെ പോലെയാണ്. ആ എട്ടുകാലിയുടെ വലയാണ് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ വീട്. അപ്പോ അവലംബിക്കുവാനും ആശ്രയിക്കുവാനും ഒന്നുമില്ലാതെ ഉഴറി നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന ബഹുദൈവാരാധകരും സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കി അവനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർഭയത്വം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയും വലിയ അന്തരമുണ്ട്. സൃഷ്ടികളാരും തങ്ങളുടെ കഴിവുകളിൽ, ശക്തികളിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം പടച്ചറബിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സാരരാണ്. എല്ലാം റബ്ബ് നൽകിയതും അവൻ ഇഷ്ടപ്പെട്ടാൽ ഏത് സമയവും തിരിച്ചെടുക്കുവാൻ കഴിവുള്ളവനുമാണവൻ എന്നറിയുമ്പോൾ ആ പടച്ചറബിൻ്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതേപോലെ തൻ്റെ സഹസൃഷ്ടികളോട്, സഹജീവികളോട് വിനയത്തോടെ, മാന്യതയോടെ പെരുമാറുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ദുആഇൻ്റെ സന്ദർഭങ്ങളിൽ അല്ലാഹുമ്മ കബിർതു സിന്നി വളഅഫത് ഖുവതി എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവേ, ഞാൻ ദുർബലനാണ്, എൻ്റെ ശക്തി ക്ഷയിച്ചു, എന്നാൽ ഒരിക്കലും ശക്തി ക്ഷയിക്കാത്ത, എന്നെന്നും സർവശക്തനായി നിലനിൽക്കുന്ന നാദ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്റിൻ്റെയും അർത്ഥം അതാണ്. നമ്മുടെ ദുർബലത നമ്മൾ അംഗീകരിച്ച് പടച്ചറബിൻ്റെ ശക്തിയെ സംബന്ധിച്ച്, കഴിവിനെ സംബന്ധിച്ച് ബോധവാന്മാരായാൽ ദുർബലരായ നമുക്ക് ശക്തിക്കായി അൽ ഖവി അൽ മത്തീൻ, സർവശക്തനായ അള്ളാഹുവിനോടാണ് അവലംബിക്കുവാനും ചോദിക്കുവാനും ആശ്രയിക്കുവാനുമുള്ളത്. നിഷേധികൾക്കും അത് പരലോകത്ത് ബോധ്യപ്പെടും, സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധ്യത്തോടുകൂടി അവനിലേക്ക് തിരിയുവാനും അവനോട് അർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ച് ദുനിയാവിലും ആഖിറത്തിലും അന്തസ്സും വിജയവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഓരോ നാമവും വ്യത്യസ്തമാണ്. അതിൻ്റെ ആശയങ്ങൾ വളരെ വലിയ അർത്ഥതലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അൽ മുത്തക്കബ്ബിർ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമനാമത്തെക്കുറിച്ചാണ് ബഹുമാനനായ ഷമീർ മദീനി അസ്മാഉൽ ഹുസ്നയിലൂടെ നമുക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നത്. ഏതായിരുന്നാലും റേഡിയോ വൈബ്സലിനി നമ്മളേവരെയും ആകർഷിക്കുന്ന, നമ്മളേവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ കേൾക്കാം നമുക്ക്. സ്വഹാബിമാരുടെ സഹചാരികൾ എന്ന ഭാഗം 8-ൻ്റെ അടുക്കാം ഖുർആനിനോട് എന്ന ഭാഗമാണ് കഥയുടെ അങ്കിളായിട്ടുള്ള വിട്ടി അബ്ദുസ്സലാം ഇന്ന് കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
2: പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥ പറയാം പരിപാടിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അടുക്കാം ഖുർആനിനോട് ഇതാണ് ഇന്ന് നമ്മൾ പറയുന്ന കഥ. വൈകുന്നേരം കട്ടൻ ചായ കുടിക്കുമ്പോഴാണ് ഹസൻ പീസ് റേഡിയോ ഓൺ ചെയ്തു വെച്ചത്. തജ്വീദ് പഠനമായിരുന്നു ലൈവിൽ ആ സമയം. അവതാരകൻ ഭംഗിയായി ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നുണ്ട്. താബഈ പണ്ഡിതനായ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഖത്താദ ഇബ്നു ദഅമ റഹിമഹുല്ലാ. ശക്തമായ മനഃപാഠശേഷിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഏത് വിഷയവും കല്ലിൽ കൊത്തിയതുപോലെ ഹൃദിസ്ഥമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സാധാരണ 7 ദിവസത്തിലൊരിക്കൽ ഖുർആൻ മുഴുവനായും ഓതിത്തീർക്കുമായിരുന്നു. റമദാൻ മാസമായാൽ 3 ദിവസം കൂടുമ്പോഴും അവസാനത്തെ 10-ൽ ഓരോ ദിവസവും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുമായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം നീട്ടിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പോൾ ബിസ്മില്ലാ എന്നതിൽ ശബ്ദം നീട്ടുമായിരുന്നു, റഹ്മാൻ എന്നതിൽ ശബ്ദം നീട്ടുമായിരുന്നു, റഹീം എന്നതിലും ശബ്ദം നീട്ടുമായിരുന്നു. പീസ് റേഡിയോയിൽ ഈ ചരിത്രം കേട്ടപ്പോൾ തജ്വീദിന്റെ നിയമവശങ്ങൾ നന്നായി പഠിക്കണം എന്ന് ഹസൻ തീരുമാനമുറപ്പിച്ചു. പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അവൻ അവന്റെ ആഗ്രഹം സംഘാടകരെ അറിയിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ പീസ് റേഡിയോയിലെ കോഴ്സിൽ ജോയിൻ ചെയ്തു. കൂട്ടുകാരെ, അപ്പോ ഇന്നിപ്പോ നമ്മൾ കേട്ട കഥ ശരിക്കും പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ടൊരു കഥ അല്ലേ? പക്ഷെ ഇതിൽ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. നല്ല കുട്ടികളായിട്ട് പഠിക്കുക.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാം പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടൊരു കഥ കേൾക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ കേട്ട് തള്ളുന്നതിനപ്പുറം, ഇതിലെ ഓരോ വരികളിലും അല്ലെങ്കിൽ ഓരോ വർത്തമാനങ്ങളിലും തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ മക്കൾക്കും പഠിക്കാനേറെയുണ്ട്. സ്വഹാബികളുടെ സഹചാരികൾ അഥവാ താബിഉകളെക്കുറിച്ചുള്ള കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന അവരുടെ സ്വഭാവ രീതികളും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് കേട്ട് പഠിക്കേണ്ടത് വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലൂടെ കേട്ട് പഠിച്ചത്. ഇതിൻ്റെ 8 ഭാഗം ഇപ്പോൾ കഴിഞ്ഞു. 8-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 7 ഭാഗം മുമ്പേ കഴിഞ്ഞു. അടുക്കാം ഖുർആനിനോട് എന്ന ആ ഒരാശയത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന കഥയായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ബഹുമാനായ വി ടി അബ്ദുസലാമാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി നേരെ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
1: അബ്ദുസലാം വിടിയും കൂടെ അബ്ദുൽ മുനീറുമാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ജനക്ഷേമം കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ ആളുകളെ ജനക്ഷേമം പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ ജീവിത പ്രവൃത്തി പരിചയങ്ങൾ കൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള അബ്ദുൽ മുനീർ ചെറുവാടിയിൽ നിന്നുള്ള അദ്ദേഹത്തെയാണ് നമുക്ക് ജനക്ഷേമം പരിപാടിയിൽ പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ് അബ്ദുൽ മുനീർ. ആദ്യമായി അബ്ദുൽ മുനീർ സാഹിബിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും സലാം.
2: സാറേ, നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ ഇങ്ങനെ ശ്രോതാക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് തോന്നുന്നു അബ്ദുൽ മുനീർ, താങ്കളുടെ ജീവിതത്തിലെ പ്രവർത്തന മികവിൻ്റെ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതുപോലെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അപ്പം അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൽ കൃഷിയുണ്ട്, മറ്റു പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ജീവിത സന്ദേശങ്ങളുണ്ട്, നമുക്കത് വെച്ച് തുടങ്ങാൻ തോന്നുന്നു. എന്ന് മുതലാണ് പിന്നെ ഒരു ലൈഫിൽ കുറച്ചുകൂടിയും ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയതും? എനിക്ക് തോന്നുന്നു മുമ്പത്തെ പല തങ്ങളുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ മുമ്പുള്ള പല കാര്യങ്ങൾ കേട്ട അടിസ്ഥാനത്തിൽ ഗൾഫ് എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഗൾഫ് കാലഘട്ടത്തെക്കുറിച്ചും അതിന് ശേഷമുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം, എന്നിട്ട് കൃഷിയിലേക്ക് വരാൻ തോന്നുന്നുണ്ട്. ഒന്ന് വീട് അതുപോലെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഒന്ന് പരിചയപ്പെടുത്തിയ
4: ഓക്കെ. ഞാന് എൻ്റെ പേര് അബ്ദുൽ മുനീർ, കൊടിയത്തൂർ പഞ്ചായത്തിൽ ചെറുവാടിയാണ് എൻ്റെ സ്ഥലം. ഞാൻ ചെറുവാടി അങ്ങാടി തന്നെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത്. ഭാര്യ, 2 കുട്ടികൾ, വലിയ മോള് കല്യാണം കഴിഞ്ഞുകൊണ്ട് കുട്ടികളായി, പേരക്കുട്ടികളൊക്കെ ആയിട്ട് അലഹമ്മദില്ല സുഖമായിട്ട് പോകുന്നു. രണ്ടാമത്തെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയറാണ്.
2: ഓക്കെ, അപ്പോൾ പിന്നെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ കൗതുകമുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞൊരു ജീവിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസം തിരഞ്ഞെടുത്തതും പ്രവാസത്തിന് ശേഷമുള്ളതും പ്രവാസാനന്തരവും ഒക്കെ നമുക്ക് പറയാനുണ്ടാവും. എപ്പോഴാണ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഒരു ഒരു തീരുമാനം എപ്പോഴായിരുന്നു?
4: അതിപ്പോൾ ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും ഏകദേശം 10-30 വർഷം മുമ്പ് അന്നൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ഗൾഫിലേക്കാണ് പെട്ടെന്ന് പോവുക, 20 വയസ്സ് കഴിഞ്ഞാൽ വേഗം ഗൾഫിലേക്ക് പോകും, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ കുറേയൊക്കെ നാട്ടിൽ തന്നെ ജോലി എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പഠിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ 1988 എസ് എൽ സി കഴിഞ്ഞത്. അങ്ങനെ എസ് എൽ സി കഴിഞ്ഞു ITI പോയി, പിന്നെ ഞാൻ പ്ലംബിങ് കോഴ്സിന് പഠിച്ചു. അന്നൊക്കെ പ്ലംബിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയൊരു പരിചയമൊന്നും, പ്രത്യേകിച്ച് നമ്മളെ ഗ്രാമപ്രദേശത്തൊന്നും പരിചയമില്ല, അങ്ങനത്തെ ഒരു കോഴ്സാണ്. എന്നെ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അഡ്വൈസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഒരു ശ്രീധരേട്ടൻ എന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ കാലിക്കട്ട എയർപോർട്ടിൽ ജോലിക്കാരനായിരുന്നു, എനിക്ക് തോന്നുന്നത് ഫയർ വിങ്ങിലായിരുന്നു അയാളെന്ന് തോന്നുന്നുണ്ട്, മരിച്ചുപോയി. അപ്പോൾ അയാളൊരു ദിവസം ഞാനും അമ്മയും ഇങ്ങനെ പോകുമ്പം എന്നെ കണ്ടപ്പോൾ എന്നെ മോനെന്താ ചെയ്യുന്നത് വെച്ചാൽ പോകുമ്പോൾ 10 കഴിഞ്ഞിരിക്കുകയാണ്, 10 പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്നു. നമ്മുടെ നാട്ടിലൊന്നും ഈ പൈപ്പ് കാര്യം ചെയ്ത് ടൗണിലൊക്കെ കണ്ടില്ല, അപ്പോൾ ടാപ്പ് പറഞ്ഞാൽ വെള്ളം വരണേ ആ സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും ആയിട്ടില്ല, അപ്പോൾ ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നല്ല സ്കോപ്പായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീധരേട്ടനെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കാരണം എന്നെ ഞാൻ ആ ജോലി പഠിച്ചാൽ ഇപ്പം 100% അല്ല 200% ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെ ചെന്നാലും നമുക്ക് ജോലിയുണ്ട്. നമ്മളെ നമ്മളെ ഒരു ഫാമിലിക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ പ്ലംബിങ് അതുപോലെ ഇലക്ട്രിക്കൽ ഈ ജോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും നമ്മൾ പച്ചരി കൊടുക്കൂല, നാടൻ ഭാഷ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ JDTയിലായിരുന്നു എനിക്ക് കിട്ടിയത്. JDTയിൽ ഞാൻ കഴിഞ്ഞു, 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ നാട്ടിലെ ഒരു വർഷം ഒരാളെ കൂടെ ട്രെയിനിങ് ഒക്കെ പഠിക്കാൻ പോയി, നേരെ ഗൾഫ് പോയി.
2: ഗൾഫിലേക്ക്
4: 93 ഞാൻ 93 ഡിസംബർ 13 എൻ്റെ ഓർമ്മ ഡേറ്റ് ബോംബെ വൈ അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിനാണ് പോകുന്നത്. അപ്പോൾ അന്ന് ട്രാവൽസാറിനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ തേങ്ങാട്ട് ട്രാവൽസ്, ആ ട്രാവൽസ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, പുളിക്കലസ് ഞങ്ങണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ എന്ന് ചോദിച്ചു ഞാൻ അയാളോട്. അപ്പോൾ ഒരു നമുക്ക് ഇതാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കി ഇങ്ങോട്ട് പോയി എ സിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു. അയാളുടെ ആ വാക്കും അർത്ഥവത്തായി. ഞാൻ ഗൾഫിലെത്തി, അതിന് ശേഷം ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി എന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ്റെ അറബിയാക്കി എ സി ഇരിക്കേണ്ട ഇതിലേക്ക് എത്തിപ്പെട്ടു ഞാൻ. അപ്പം ഗൾഫിലെത്തി അന്ന് അങ്ങനെ സ്ട്രക്ചർ വർക്കിലെ ബിൽഡിങ്ങിലേക്ക് എത്തി. ഞാനും എൻ്റെ കൂടെ പുളിക്കലില്ല ഒരു കുഞ്ഞാപ്പൂന്ന് പേരില്ല ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പം ഈ അറബി ഭാഷയല്ല കാണുന്നത്, നമുക്കത്ര ഒരു നമ്മൾ കാണാത്ത വേറൊരു ചിത്രമാണല്ലോ. ഇവിടെ നിന്ന് കാണുന്ന ഗൾഫല്ല അവിടെ എത്തുന്നത്, ഏത് പ്രവാസിയും അവിടെ എത്തുമ്പോഴേ ആദ്യമായിട്ട് എത്തുമ്പോൾ ഗൾഫ് എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു മൗരി നമസ്കാര ശേഷമാണ് ഞങ്ങളവിടെ എത്തുന്നത്. അറബി ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവന്നു, ഓഫീസിന് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ രണ്ടാൾക്കാർ മലയാളം പറഞ്ഞിങ്ങനെ കേട്ട്. അപ്പോൾ കേട്ടപ്പോൾ പിന്നെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. അപ്പോൾ ഓല് ആ 2-3 ആൾക്കാർ അവിടെ സിമെൻ്റ് ഇറക്കുകയാണ് കാണുന്നത് സൈറ്റിൽ. അപ്പോഴാണ് അവരാണ് മലയാളം, പാകിസ്ഥാനികളുണ്ട് അവരുടെ കൂടെ ജുബട്ടെ. അപ്പോൾ കണ്ടത് അങ്ങ് സന്തോഷമായി. അപ്പോൾ അവരോട് ചോദിച്ചാൽ കണ്ണൂരിലെ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരപ്പം തന്നെ ഞങ്ങൾ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കാർട്ടൂൺ കൊണ്ട് അല്ലെ ഈ ഹാർഡ് ബോർഡ് കൊണ്ടൊക്കെ എന്നെ മറച്ചിട്ട് മരത്തിൻ്റെ 2 പലകെട്ട് ഓളോഫീസ് അട്ടിവെച്ച് കട്ടിലാണ് ആ റൂമിലുള്ളത്. അങ്ങനത്തെ ആ റൂമിലായിരുന്നു 2 ദിവസം ഞങ്ങൾ നിന്നിരുന്നത്, ഒരു 2-3 മാസം തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ ഫീൽ തന്നു. അപ്പോൾ അന്ന് രാത്രി ഞാൻ കഴിച്ച ചോറ് ഞാൻ ജീവിതത്തിൽ മറക്കൂല. കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ ഗൾഫിലേക്ക് വരുന്നത് വരെ വലിയ കുട്ടിയായ 20-21 വയസ്സും 2 മാസവും തോന്നുന്നു ഞാൻ പോകുമ്പോൾ. കാരണം 20 വയസ്സ് കഴിഞ്ഞാൽ കാത്തിക്കല ഗൾഫ് പോകാൻ. അപ്പോൾ ഉമ്മ വിളമ്പി തരാൻ ഞാൻ ചോറുന്നൂല. അങ്ങനെ ഒരു വാശിയായിരുന്നു എനിക്ക്, എന്താ അറിയില്ല അങ്ങനെ ഒരു വാശി. ഉമ്മക്ക് എന്തോ തലവേദന മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാക്കി എടുക്കാണ്, രാത്രി 2 വരെയൊക്കെ ചോറ് നിൽക്കണ ഒരു വാശി
2: കാത്തിരിക്കും.
4: ആ കാത്തിരിക്കും അങ്ങനെ ഒരു എന്താ അങ്ങനത്തെ ഒരുതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആണെങ്കിൽ വന്നപ്പോൾ എന്നെ വയറ് എന്തോ കട്ടായിട്ട് കറണ്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശിയായ ഭാസ്കരൻ ഉണ്ട്, ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് എൻ്റെ ജ്യേഷ്ഠ തുല്യനെ പോലെയാണ് ആ ഭാസ്കരൻ. അവനെ പറ്റി പറയുകയാണെങ്കിൽ 4-5 ദിവസം പറഞ്ഞാൽ തീരൂല, അത് വേറെ സ്റ്റോറിയൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ് അവൻ. അപ്പോൾ അവന് പിന്നെ ചോറ് അവിടെ കറണ്ടില്ല, ആയിട്ട് എണ്ണത്തിരി എണ്ണ ഒരു പാട്ടയിൽ എണ്ണ വെച്ചിട്ട് അതിന് ഒരു തിരിയിട്ട് കത്തിച്ച ഒരു രീതിയിലാണ് വെളിച്ചം കിട്ടുന്നത് ഞങ്ങൾക്ക്. അപ്പം ചോറ് വിളമ്പി വെച്ച് എനിക്ക് പെട്ടെന്ന് ഉമ്മനോർമ്മയായി. ഉമ്മനെ ഓർമ്മയപ്പോ പിന്നെ പരിപ്പ് കറിയാണ്, പരിപ്പ് പാലക്കും പരിപ്പ് ഇട്ടി കറി ഉണ്ടാക്കും. അപ്പോ പിന്നെ ഉമ്മനെ ഓർമ്മ എനിക്ക് ചോറ് ഞാൻ കഴിയുന്നില്ല, ഉമ്മ വിളമ്പി തരണല്ലോ അങ്ങനത്തെ രീതിയിലാണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തപ്പം അങ്ങനെ ഇവന് എന്റെ കണ്ണില് ഒരു നോട്ടം നോക്കിയാണ്. ഇത് കഴിക്കാതെ എണീക്കാൻ പറ്റില്ല ഇവിടുന്ന് കറി. അപ്പൊ എന്റെ മോളെ കുട്ടീനെപ്പോ തീറ്റിക്കും പോലെയാണ് ഒന്നാം ഭക്ഷണം കഴിപ്പിച്ചത്. അപ്പൊ ആ രംഗം എന്റെ മനസ്സിന്ന് ഇപ്പോഴും ഏതാ പറഞ്ഞ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നില്ല. അങ്ങനെ ഈ ഭാസ്കരനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ എന്നെ എല്ലാം പഠിപ്പിച്ച അവനാണ്. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു, പണി പഠിപ്പിച്ചു, എല്ലാം എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരാളാണ്. എന്ത് കാര്യം ഞങ്ങൾ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ടോ എന്നെ, അധികം എന്നും ഗുഡ് മോർണിംഗ് ഓനാക്കും, ഞാനങ്ങനെ തിരിച്ചയക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. ഓൻ ഗൾഫിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ അവിടെ പിറ്റേന്ന് കഫീലിനെ കണ്ട് ജോലിയൊക്കെ ആയി. അങ്ങനെ അയാളെ കൂടെ ഞാൻ ഒരു 10-12 വർഷത്തോളം അയാളെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ
2: ഈ കഫീലിൻ്റെ കൂടെ
4: കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണ്. ഞാൻ പ്ലംബറായിട്ട് പോയി. പിന്നെ അവിടുത്തെ എല്ലാ പണിയും നോക്കുന്ന ആളായി മാറി ഞാൻ. പണിക്കാരെ നോക്കണം, അയാൾക്ക് ശീശ ഇട്ട് കൊടുക്കണം, ആ പണികളൊക്കെ കിട്ടി. അങ്ങനത്തെ പണികളൊക്കെ എന്നോട് ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ല ഇതിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അതിനിടയ്ക്ക് ഉമ്മക്ക് അസുഖമായിട്ട് ഒരു വെക്കേഷൻ വന്നു, ഉമ്മ മരിച്ചു. അതിനുശേഷം വീണ്ടും പോയി. പിന്നെ അയാൾ എന്നെ പുറത്തേക്ക് പണിക്ക് വിട്ടു. ഒരു 2 വർഷത്തോളം പുറത്ത് പണിയെടുത്ത് അങ്ങനെ വന്ന് എക്സിലടിച്ച് പോകുന്നതായിരുന്നു. പിന്നെ ഞാൻ പിന്നെ വേറെ കഫീലിന്റെ കൂടെ പോയി. മൊത്തം 25 വർഷത്തോളം ഞാൻ സൗദി അറേബ്യയിൽ
2: ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ ഈ കൃഷിയിലേക്കുള്ളൊരു നാമ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു തുടക്കം ഉണ്ടാവുന്നത് പ്രവാസത്തിൽ നടന്ന മുമ്പ് ഒരു ഇന്റർവ്യൂ.
4: അതെ അതെ. എന്താ വെച്ചാല് എന്റെ ഈ കഫീലിന് പിന്നെ റിയാദിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറ് ഹുറൈമിലാറിന്റെ സ്ഥലമുണ്ട്. ഒരു പുരാതന നഗരമാണ് അവരെ. അവിടെ നല്ല അയാൾക്ക് ഏകദേശം 100-ൽ അധികം ഏക്കർ തോട്ടമുണ്ട്, കൃഷിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ അയാൾ പിന്നെ ഈത്തപ്പനുണ്ട്, ഈത്തപ്പഴം കാരക്ക കൃഷിയുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ആൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ബംഗാളികൾ, പാകിസ്ഥാനിലൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ. ആടുണ്ട്, എല്ലാം കൂടി ആയിട്ട് കൃഷിയുണ്ട് അവിടെ. അപ്പോൾ ഇതിലേക്ക് പിന്നെ എനിക്ക് പൊതുവെ എന്താ അറിയില്ല, എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോ എല്ലാവർക്കും വലിയ കൃഷിയോട് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു.
2: ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു. ജ്യേഷ്ഠനും താല്പര്യമുണ്ടല്ലോ.
4: അങ്ങനെ ഓൻ ഗൾഫ് പോയി, അങ്ങനെ കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് അധികം സ്ഥലം ഒന്നുമില്ല, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. വാപ്പ പാളയം മാർക്കറ്റിൽ വാപ്പക്ക് ജോലി, വളരെ ചെറുപ്പത്തിലെ വാപ്പ പാളയം മാർക്കറ്റിൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ വാപ്പനെ ഞങ്ങൾ കാണലാകെ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ മക്കൾ കാണൽ. ശനിയാഴ്ച രാത്രി വരും, പിന്നെ വാപ്പ പിന്നെ തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. ഞായറാഴ്ച മാത്രമേ മദ്രസീസിൻ്റെ വാപ്പനെ കാണുള്ളൂ. അങ്ങനെ ഉണ്ടായി. പിന്നെ എല്ലാം ഉമ്മനായിരുന്നു. അപ്പോൾ വാപ്പ വീട്ടിൽ കുറച്ച് വാഴ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ട്. വാപ്പക്ക് കൃഷീൻ്റെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു വാപ്പ. വാപ്പ മരിച്ചിട്ട് ഏകദേശം 19 വർഷത്തോളമായി. അങ്ങനെ പിന്നെ വാപ്പ കൃഷീൻ്റെ അത് വാപ്പയിലൂടെയാണ് എനിക്ക് വന്നത് എനിക്ക് തോന്നുക. അപ്പോൾ ഇവിടെ പിന്നെ കഫീലിൻ്റെ കൃഷികൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ എത്തിയപ്പോൾ. പിന്നെ അവിടെ കൊണ്ടുപോയത് എന്താ വെച്ചാൽ, തോട്ടപ്പണിക്കല്ല, അവിടെ ആവശ്യമായ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്.
2: അത് ഈ പ്ലംബിംഗ് ആയിട്ട് അവിടെ അങ്ങനെ. അപ്പോൾ ആ സമയത്ത്
4: അല്ല, പ്ലംബിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സംവിധാനം കണക്ടഡ് ആണല്ലോ. അപ്പോൾ പൈപ്പ് ലൈനുകൾ ഇടുക, അങ്ങനെ സംഗതികൾക്ക് വേണ്ടി. പിന്നെ ഇയാൾക്ക് അറിയാം, ചിലപ്പോൾ അയാൾ തന്നെ കൂടെ ഹെൽപ്പറായി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അയാൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നമ്മൾ വലിയ സിസ്റ്റമാണ് അവിടെ ഉണ്ടാകുക. വലിയ മോട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് ഏക്കറണക്കിന് സ്ഥലത്ത് ഒന്നായിട്ട് നനക്കുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ, ഡ്രിപ്പിൻ്റെ
2: സാധനം. ഇപ്പോൾ
4: എവിടെ പോയിട്ടുള്ളൂ, അവിടെ ഒരു 10-20 വർഷം മുമ്പാണ് അത് ചെയ്ത്. ഞാൻ അത്യാണ് ഈ സംഗതിക്ക് ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചാണ് അങ്ങനെ ഉണ്ടാവില്ല ഫസ്റ്റ് കാണുന്നത്. പക്ഷെ കാണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അവിടെ ഉള്ള ആളുകൾ നമുക്ക് എല്ലാണ്ട് വിട്ടുവരും അറിയില്ലെങ്കിലും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ 5-6 കൊല്ലം മുമ്പ് എന്റെ ഒരു ബന്ധു സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ചെന്ന്, ഹൗസ് ഡ്രൈവറായിട്ട് ചെന്ന്, ഇവന് ഓട്ടോ ഷോടി ഓട്ടിയില്ല ഇവിടുന്ന്. ഇവിടെ ഓടിയ ലൈസൻസ് അടിച്ചിട്ടുണ്ട്, അറബി വണ്ടി കൊടുത്തു. ഇവൻ അറിയില്ലാന്ന് അറിഞ്ഞപ്പോഴും തൽക്കാലം 3-2 ദിവസം ഓട്ടിയാണ്. ഇവന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഈ ഡ്രൈവർ അപ്പുറം വീടുകയാണ്. അതായിരിക്കും നമുക്ക് ആർക്കും കിട്ടുമോ? ഞാൻ കണ്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ. ഇപ്പോൾ നല്ല ഡ്രൈവർ ആയിട്ടോ അല്ലെ പറയും. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ ചെയ്യാൻ നമുക്ക് ധൈര്യം തരും അവർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അറബിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അയാൾ പിന്നെ മെയിൻ്റനൻസ് വർക്കുകൾക്കൊക്കെ പോകും. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് കുറേ ഇംഗ്ലീഷ് ഞാൻ പഠിച്ച അയാളുടെ അടുത്ത് നിന്ന് സംസാരിക്കും. അയാളിനോട് ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടും പറയും. അപ്പോൾ ഇങ്ങനെ പഠിക്കും. അയാൾ ബി ബി സി ഒക്കെ ഇട്ട് കിടന്ന ഡിസ്കഷനൊക്കെ ചെയ്യും. അപ്പോൾ ഈ അടുത്ത മരിച്ചു പോയി. അയാളെ മോനായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എന്നോട് ഒരു ദിവസം ഞാൻ ഈദു പാർക്ക് പറഞ്ഞപ്പം വാപ്പക്ക് ഈദു പാർക്ക് പറഞ്ഞപ്പോൾ വാപ്പ മരിച്ചു കഴിഞ്ഞ ആഴ്ച എന്ന് എന്നോട് പറഞ്ഞു. അയാൾ ഞാൻ ഭയങ്കര ആത്മബന്ധമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇത് ബന്ധമായിരുന്നു ആളായിട്ട്. അപ്പോൾ അയാളിലൂടെ അയാളെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അയാളൊരു ദിവസം എന്നോട് പറഞ്ഞു, ഇജെന്തോ എനിക്ക് ഇങ്ങോട്ട് തരണം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാളെന്നെ കുറെ പണി പഠിപ്പിച്ചിട്ടുണ്ട്, ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്, തമാശയിൽ ഇങ്ങനെ പറയായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു അയാള്. ഏതായാലും എൻ്റെ കഫീലിൻ്റെ തോട്ടത്തിൽ വലിയ വലിയ കുഴൽക്കിണറുകളൊക്കെ ഉണ്ട്. ഒരു 150-200 meter ഒക്കെ ആഴത്തിലുള്ള
2: കുഴൽക്കിണറുകളാണ്.
4: ഈ കുഴൽക്കിണറൊക്കെ മേലോട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പൊക്കാനൊക്കെ ഞങ്ങൾ 2 ദിവസം കൊടുക്കും. രാത്രിയാണ് പണിയെടുക്കുക, അപ്പോൾ വരും വെയിലാകുമ്പോൾ പിന്നെ രാത്രിയാണ് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെ വെഞ്ച് ഉപയോഗിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെയിൻ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. വലിയൊരു അത്ഭുതം എന്താ വെച്ചാൽ ആ 200-200 meter ആഴമുള്ള ആ കുഴൽക്കിണറിൻ്റെ തൊട്ടടുത്ത് അയാളൊരു കിണർ കുത്തിച്ചിന്. 5 meter ചതുരത്തിലുള്ള ഒരു കിണർ, അത് 35 meterലെ വെള്ളം കണ്ട്. നിറയെ വെള്ളമുണ്ട്, അങ്ങനെ നല്ലോണം വെള്ളമുണ്ട് അതില്.
2: ഈ കുഴൽക്കിണർ,
4: ഈ കുഴൽക്കിണർ 200 meter, അതിന്റെ ഒരു 2-3 meter പുറത്ത് അത് കുത്തിയത്.
2: അത്
4: ഞാൻ കുത്തണമെന്ന് ഞാനവിടെ ഉണ്ട്, ഞാൻ എല്ലാം എത്താണ് കണ്ടത്. പാകിസ്ഥാനികൾക്കാർ കരാറ് കൊടുത്തായിരുന്നു, അവര് അവരെ മണ്ണ് കയറ്റുന്നത് പോലെ വണ്ടീന്റെ ബാക്കിൽ കൊട്ടാന്റെ കയറ് കെട്ടിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ദാറ്റ് സെന്ററിന്റെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിട്ട് ചെയ്യുന്നവർ
2: ആണ്.
4: ആ വർക്കുകളൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ കൃഷിയിൽ എനിക്ക് താല്പര്യം അങ്ങനെ തോന്നി. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടുവൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ നടുമ്പോഴൊക്കെ ഞാൻ കൂടി കൊടുക്കും. ഇപ്പം ഓലപ്പൊന്നൊക്കെ വളരെയധികം ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതിലൊരു
2: അവിടെ ഉണ്ടായിരുന്ന പ്രധാന കൃഷി ഒന്ന് ഈത്തപ്പഴം, പിന്നെ
4: മുന്തിരി, പിന്നെ അത്തി ഒക്കെ കുറച്ച് അയാൾ ആവശ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് നട്ട് ഒരു തവണ അയാൾ കുറച്ച് ഏരിയ അയാൾ ഡെവലപ്പ് ചെയ്തിട്ട് ജെ സി ബി കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തി ലെവലാക്കിയൊക്കെ ഓറഞ്ച് നട്ടു. ആ ഓറഞ്ച് മരത്തുമേല് പിറ്റത്തെ വർഷം തന്നെ അത്യാവശ്യം കായണ്ടായി. അപ്പൊ നമ്മ ഒരു സന്തോഷമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഓറഞ്ച് മേലെ ഇങ്ങനെ കായണ്ടാവുമ്പോ ഇയാളിത് പകുതി മൂപ്പായപ്പോ ഇതൊക്കെ പറിച്ചെടുക്കാനി ബംഗാളിനോട്
2: പറിച്ചെടുക്കാൻ,
4: ആ പറിച്ചൊഴിവാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മജ്നു ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ മാഫി മജ്നു എന്ന് പറഞ്ഞോളൂ, അടിച്ച് കണ്ടുകൊണ്ടി അടുത്ത കൊല്ലം നെക്സ്റ്റ് ഇയർ കണ്ടുകൊണ്ടി കായിൻ്റെ ആണ് പറഞ്ഞു. അത് ആ പറഞ്ഞ വളരെ സത്യമായിരുന്നു. നല്ലോണം കായ് പിറ്റത്തെ വർഷം ഉണ്ടായി, നല്ലോണം മറ്റേ ആ മഞ്ഞ എന്താ മുസമ്പി പോലത്തെ ഓറഞ്ചിൻ്റെ ആ സാധനം നല്ലോണം കായുണ്ടായി. അപ്പൊ അയിമന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെയൊക്കെ സാധാരണ നമുക്ക് ആരംഭത്തിലൊരു ഒരു ഒരു മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ മൂക്കാൻ കാത്തുക്കും, നമ്മൾ പൈക്കാൻ കാത്തുക്കും. അപ്പം ഞാൻ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, ഗ്രൂപ്പുകളൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളത് പകുതി മൂപ്പാവുമ്പം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. പിന്നെ ഫുള്ള് മൂപ്പാകാൻ നിൽക്കണ്ടില്ല എന്നാ. ചില ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചാൽ പൂക്കുല എന്നുള്ളത് ആ വിഡിത്താണ് പൂക്കുല എന്നുള്ളത് മാവൊക്കെ മൂത്തുണ്ടെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഉണ്ടായാലും നല്ലോണം നമുക്ക് വിളവ്
2: കൊടുക്കുന്നില്ല.
4: അത് എന്റെ ഒരു അനുഭവമാണ്. ഞാൻ കൃഷി കാര്യങ്ങൾ
2: അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്,
4: അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ ബഡ് ചെയ്ത തൈകൾക്കൊക്കെ ആണല്ലോ പെട്ടെന്ന് പോകുന്നതാണ് നമ്മൾ അങ്ങനെ അവിടെ ചെയ്ത അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഞാന് ഒരു 25 വർഷമാണ് മൊത്തം എന്റെ ഗൾഫിലുണ്ടായിരുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്ത് പിന്നെ നാട്ടിലെത്തി.
2: അപ്പൊ അവിടുന്നാണ് കൃഷിയിലേക്കുള്ള കുറച്ചുകൂടി പിന്നെ കുറെ കാര്യങ്ങൾ അവിടുത്തെ പ്രകൃതിക്കനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു.
4: അതെ അതെ,
2: മനസ്സിലാക്കി.
4: പിന്നെ ഞാൻ ആലത്തെ ഒരു 15 വർഷത്തോളം ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ ആലത്തിൽ നിന്ന് പോകുന്നു, പിന്നെ ഫ്രീ വിസ ആയിട്ട് പിന്നെ പുതിയ കഫീലിന്റെ അടുത്തേക്ക് പോയി. പുതിയ കഫീലിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പലപ്പോഴും ആ ഭാഗത്ത് ഈ ഭാസ്കരൻ എന്ന സുഹൃത്ത് അവിടെയാണുള്ളത്, ഓൻ റിയാദിലേക്ക് ഒരു മോനൊപ്പം അങ്ങോട്ട് പോകും, ഞാൻ അവിടെ പോകും. അപ്പൊ ഞാൻ അവിടെ പിന്നെ കണ്ട നമ്മളവിടെ ഒന്നും കാണാത്തൊരു തോട്ടം കണ്ട ഞാൻ അവിടെ, അതായത് ഈ മുരിങ്ങ, മുരിങ്ങന്റെ തോട്ടം, നിറയെ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ. ഒരു 2-2.5 meter ഹൈറ്റുണ്ടാവുള്ളൂ, ഒരു 4 acre ഉണ്ട് തന്നെ തോട്ടം മുരിങ്ങ കൃഷി. ഇപ്പൊ സൗദി അറേബ്യയിൽ മുരിങ്ങ നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട്. മുരിങ്ങന്റെ പൂവ്, ഇല, മുരിങ്ങന്റെ
2: പയറ്,
4: ചായ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പോലും അവിടെ.
2: ഇവിടെ മുരിങ്ങ കായ ഉണ്ടാവുന്ന മുരിങ്ങയാണോ സാധാ മുരിങ്ങ?
4: അത് അവിടെ പൂവ് തന്നെ അങ്ങനെ ഉണക്കുന്നതാണ് ഞാൻ. കായ അവര് കഴിക്കാറില്ല, നമ്മളാണ് കഴിക്കുന്നത്. മുരിങ്ങന്റെ കായ കണ്ടത് അവർ കഴിക്കലുണ്ടോന്ന് എനിക്കറിയില്ല എന്നെ പറ്റി കൂടുതൽ. നമ്മളിപ്പോ മുരിങ്ങന്റെ പല പ്രൊഡക്റ്റുകളും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങന്റെ ഇല മിക്സ് ചെയ്ത് പുട്ടുപൊടിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ 1-2 പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറക്കുന്ന കാര്യങ്ങൾ.
2: അപ്പൊ അതിൽ പിന്നെ വേറെ പ്രവാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രോതാക്കൾ കൂടി ഒന്നും ഒരു കൗതുകം ഉണ്ടാകുന്ന ഒരു സംഭവം കൂടി പറയാൻ തോന്നുന്നുണ്ട്. കാരണം പ്രവാസത്തിൽ ഇതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളൊരു കാർഷികം ടൗണുകളിലല്ലോ, ഉള്ളിലാണല്ലോ. അപ്പോൾ ഈ ഒരു ഈ മസറുകളിൽ അവിടെയുള്ള കൃഷികൾ, അവിടുത്തെ എക്സ്പീരിയൻസ്, അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ?
4: അതിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോ മസറ ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവേ മസറ എന്ന് പറഞ്ഞാൽ മസറ മീൻസ് തോട്ടം,
2: തോട്ടം.
4: അപ്പോ മസറയിൽ പണിക്ക് പോവാന്ന് ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഒരു സംഭവം പേടിയാ. മസറപ്പണിക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. സത്യത്തില് ഒരു വൈക്ക് ആലോചിക്കുമ്പോ മസറപ്പണി പറഞ്ഞാല് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണിയാണ്. പക്ഷെ അറബിന്റെ സ്വഭാവം പോലെ നിൽക്കുക. അപ്പൊ അവിടെ എന്റെ അറബി അല്ലാതെ ഒന്നും വെച്ചും പണിയൊന്നും ഇല്ലേ. ഒപ്പരെ ഒരു കാര്യം ഏൽപ്പിച്ച് ആട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവമാണല്ലോ. അപ്പോൾ ഒരു ഒരാൾക്കാർക്ക് പിന്നെ ഈത്തപ്പനെ തടം തുറക്കാൻ ഏൽപ്പിച്ച ഓല പണി എടുത്തോളും. അപ്പോൾ കുറച്ച് ആളുകളെ ആടുണ്ട്, ആടിനൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനി ഒരു ശവൽ പിന്നെ JCB ഓപ്പറേറ്റർ ഒരു പാകിസ്ഥാനി ഉണ്ട്, ഓനായിരുന്നു ആടിനെ നോക്കല്. അപ്പോൾ ഓൻ ആടിനെ നോക്കും. ആടിൻ്റെ വെച്ചാൽ ആടിന് കൂട്ടിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് ഇറ്റൊക്കെ. ഞാൻ കണ്ടൊരു കാര്യം അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മളിത് ആടിന് കുറേ ആടുകളൊന്നും കണ്ടില്ലല്ലോ, നമ്മളെ വരയിൽ ഒന്നോ രണ്ടോ ആടൊക്കെ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ ഓന് അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ ഈട്ടിലെ പ്രധാന ഭക്ഷണം പുല്ല് കട്ടാക്കിയ പുല്ല് വാങ്ങാൻ കിട്ടും, പച്ച പുല്ല് കട്ടാക്കിയിട്ട് വരുന്ന ഇത് അവിടെ വാങ്ങാൻ കിട്ടും. അത് പിന്നെ ഗോതമ്പ് കുത്താത്ത ഗോതമ്പ് പൊതിർത്തി കൊടുക്കും. അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് ഗോതമ്പ് പൊതിർത്തിട്ട് ഇതാണ് കാണിച്ചു കൊടുത്താൽ ആട് സെഫ് സെഫായിട്ട് ഇറങ്ങും കൂട്ടുന്നു. അല്ലെങ്കിൽ ഇറങ്ങൂല,
2: തീറ്റിച്ച്
4: കൊണ്ടുപോകാൻ തീറ്റാൻ വേണ്ടിയ മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയ പുല്ലിന്നാണ് കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ അതിന്റെ പുറത്തല്ല. ഓനെ ഓനെ കാണിക്കണേ കണ്ട് എനിക്ക് അത്ഭുതമായി പോയി. അതെന്ത് ഈസി ആയിട്ട് അവർ വരുന്ന ഒരാൾ വളർത്തിട്ട് ഇങ്ങനെ വരുന്നേ കണ്ട് ഞാൻ. അപ്പൊ ആ പൈസാനി ആയിട്ട് ഞാൻ പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ അവിടുത്തെ പണിക്കാരായിട്ടൊക്കെ ഞാനൊരു 10-15 വർഷം അവിടെ നിന്ന് പോകുന്നു. പിന്നെ എനിക്ക് ഒരു 5-8 വർഷത്തിന് ശേഷമായിരിക്കും ആ ഭാഗത്ത് പിന്നെ ഓനെ കാണാൻ
2: പോകുന്നത്. ഭാസ്കറിന്റെ
4: അടുത്ത് പോയപ്പോ എനിക്ക് ഭാസ്കറിന്റെ കെയറോഫിൽ ആടെ ഒരു വീടിന്റെ വർക്ക് കിട്ടി. ഞാൻ പ്രീവിയസ് ആണല്ലോ, അപ്പൊ എനിക്ക് ഇലക്ട്രിക്കൽ പമ്പിങ് വർക്കുകളുണ്ട്. ഓന്റെ കെയറോഫിൽ വർക്ക് വന്നപ്പോൾ ഞാൻ ഏകദേശം അവിടെ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ പഴയ ആൾക്കാരെ കാണാറിഞ്ഞായിട്ട് ഇങ്ങനെ ഓന്റെ ദിവസം വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ
2: ഇതിപ്പോ സൗദിയിലല്ലേ
4: ആ സൗദിയിൽ അറിയാതിൽ ഹുറൈമിലാന്നാണ്
2: സ്ഥലം.
4: അവിടെ ഞാൻ പിന്നെ പോയി പിന്നെ പാകിസ്ഥാനിന്റെ അത്ലസ് എന്ന് പറയുന്ന പേര് അത്ലസ് അങ്ങനെ പേര് നമ്മളെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഏതായാലും തടിച്ച വെള്ളമൊക്കെ എപ്പോഴും ഓനെ പോയപ്പോൾ ഓന് ജെ സി ബിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൻ മെയിൻ ആടിനോക്കലും തോട്ടം ഫുള്ള് ഓൻ്റെ കയ്യിലാണ് പിള്ള ഇയാളെ. ഓൻ നോക്കി കൊണ്ടെടുക്കലാണ്. ഈ തപ്പായൊക്കെ ഓൻ എന്നെ ബംഗാളി കൊണ്ട് വിളവെടുക്കുന്നു, ഓൻ കൊണ്ടുപോയി വിൽക്കണ് കിട്ടിയാൽ വീതം അഭിന്ന് കൊടുക്കും അങ്ങനെ ആവശ്യം. അപ്പൊ ഞാൻ പോയപ്പോൾ നല്ല ചാറ്റൽമാരുണ്ട്. അപ്പൊ ഓനോടെ പുറത്തുണ്ട്. അപ്പൊ ഓനോട് മുനിർഭായി പറഞ്ഞ സ്ഥലം എന്നെ കെട്ടി വിളിച്ച് ആ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഓന് ഒന്നുമില്ല, അത് ചള്ളിയായിട്ട് എന്തോ അലക്കിയ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അപ്പൊ കെട്ടി
2: വിളിച്ചു അവർക്ക് ഇപ്പൊ വേണമെങ്കിൽ നല്ല രൂപത്തിൽ നല്ല ഡ്രസ്സ് കിട്ടി നിന്നൂടെ
4: നിക്കാം. പക്ഷെ ഓനൊക്കെ അങ്ങനൊക്കെ മതിയെന്നില്ല രീതിയിൽ, ഒരു പുറത്തോട്ട് പോകുന്നൊന്നുമില്ല, ആടെങ്ങനെ കഴിഞ്ഞു വിടുകയാണ് ആടുകളെ പോലെ ഓനും കഴിയുന്ന. അങ്ങനെ ഞങ്ങളെ ഞാൻ ഉള്ള സമയത്ത് ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനെ പറ്റിയൊരു കഥ പറയാണ്. അതിന്റെ ഫസ്റ്റിൽ ആ ഭാഗത്ത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ഒരു 10-50 ഏക്കറുള്ള ഒരു ഭൂമി. അതിലൊരു ഞങ്ങൾക്ക് ആദ്യം വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം, പിന്നെ പണിക്കാർക്ക് നിൽക്കാനുള്ള ഷെഡും ഉണ്ടാക്കണം. അപ്പൊ ആ വാട്ടർ ടാങ്കിന്റെ വർക്കിനൊന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പൈപ്പിടാനൊക്കെ. അപ്പൊ കോൺക്രീറ്റ് കുഴക്കാനൊക്കെ വെറുതെ കണ്ടെ ഞാൻ അങ്ങനെ കൂടി കൊടുത്തിരുന്നു. നമ്മള് ഷവലുകൊണ്ടാ കുഴക്കുന്നത്, മെഷീനിലല്ല. ഷവൽ മീൻസ് എന്താ പറയാ ഇവിടെ ക്രേക്കോ കൊണ്ട് ഞാൻ കൂടി കൊടുത്ത്. അപ്പൊ പിന്നെ അന്ന് എന്റെ പെങ്ങളെ കല്യാണമായിരുന്നു ഇവിടെ നാട്ടില്. എന്റെ നേരെ മൂത്ത പെങ്ങളെ കല്യാണം. അപ്പൊ നമ്മളവിടെ ഇത് കുഴക്കുകയാണല്ലോ. അപ്പൊ എന്നോട് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ചെക്കൻ കണ്ണൂരിലെ ഈ ഭാസ്കറിന്റെ കൂടെ വേറെ ആള് തലശ്ശേരിക്കാരന്, ചെക്കന്റെ വീട്ടിൽ ബിരിയാണി വെക്കുന്ന ചെക്കൻ ഇവിടെ കോൺക്രീറ്റ് വെക്കണ് പറഞ്ഞു. എനിക്ക് ആകെ വിഷമായി, പറഞ്ഞു ഓനും കുടുങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് കോൺക്രീറ്റ് കുഴക്കുമ്പോ വീട്ടിൽ ബിരിയാണി വെക്കാന്നില്ല ഒരു സീന് വന്നപ്പോ ഭയങ്കര വിഷമായി. ഓനും പറയണ്ടില്ല എന്നായി ഞാനൊക്കെ അന്ന് പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഉഷാറായിട്ട് മന്തിയൊക്കെ വാങ്ങി തിന്ന് ഒന്ന് ആഘോഷിച്ച് പിന്നെ ഞങ്ങള് അതൊരു ചെയ്ത. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അതിലാണ് ഈ അത്ലസ് താമസമുള്ളത്. അതിന്റെ പുറത്ത് ആടുകളുണ്ട്, പിന്നെ കഫീലിന്റെ വേസ്റ്റ് സാധനം കൊണ്ടുവരുന്ന ഈ ആടുണ്ട്, ഈ കേടുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ നല്ല മഴയുണ്ട് ഇങ്ങനെ ചാറ്റൽ മഴ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവനെ കണ്ടപ്പോൾ തന്നെ ചായ അടിക്കാറിനായിട്ട് അവനെ അടുക്ക അവൻ്റെ എന്നോട് ചേർന്നില്ല. അവൻ്റെ റൂമിൽ തന്നെ ചായ ഉണ്ടാക്കലും തിന്നലൊക്കെ അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ അതിൽ തന്നെയാണ് അവൻ്റെ ടോയ്ലറ്റൊക്കെ. അപ്പൊ ഓൻ്റെ റൂമിൽ 2-3 ബെഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഇപ്പം മാത്രമേ ഉള്ളൂ. ഒരു ബെഡ്മെന്നുണ്ട് ഒരു പട്ടി എണീറ്റ് പോകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ച് അവനോട് ഒരാൾ ഇരുന്നു, അതിന്റെ ദോസ്താണ് എന്റെ വീക്കാണ് പറഞ്ഞ്. അപ്പൊ ഓന്റെ അടുത്ത് ആ പട്ടി പ്രസവിച്ചെടുക്കാനാ അവിടെ. അപ്പൊ ഓനോ ഈ ഇതൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ കണ്ടു.
2: ആയിപ്പോയാൻ
4: സ്വാഭാവിക വല്ലാത്തൊരു സീനായി പോയി എന്റെ മനസ്സിൽ. ഇപ്പൊ ഇപ്പോഴുണ്ട് ആ സീൻ ഇങ്ങനെ.
2: പക്ഷെ അവരിപ്പോ ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കൊന്നും പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ടാണ് മസറയിൽ അങ്ങനെ ആയി പോണത്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. ഇത് അങ്ങനത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അങ്ങനെ തന്നെ
4: അങ്ങനത്തെ കഴിയാം. ഓൻ ചിലപ്പോ അവിടെ ഏതോ റൂറൽ ഏരിയയിലെ ആളായിരിക്കാം. ഞങ്ങളെ കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ കേറിനാല് നമ്മള് വെള്ളിയാഴ്ച അന്ന് അവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി ഉള്ളത്. അപ്പൊ കുബൂസൊക്കെ ആഴ്ചയിലൊക്കെ ഒന്നിച്ചാ വാങ്ങാം. ഒന്നിച്ച് വാങ്ങിയിട്ട് ഫ്രീസറിലവിടെ വെച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ചൂടാക്കി തിന്നു. പിന്നെ റിയാദിലാകുമ്പോ അന്നാന്ന് താഴത്ത് പോയി ആയിട്ട് കട പോയി വാങ്ങിയാൽ മതി, അവിടെ നിന്ന് നടക്കൂലല്ലോ. അങ്ങനെ ഒരു ഇതാണ് ഉണ്ടായിരുന്നത് അന്ന് ഞങ്ങൾക്ക്.
2: അപ്പോ ഏതായിരുന്നാലും പിന്നെ ഗൾഫിൽ ഉള്ള അനുഭവങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പിന്നെ
4: ഒരുപാട് ഒരുപാട് അങ്ങനെ പറയുമ്പോ ഓരോന്ന് ഓർമ്മയില് വരുന്നിങ്ങനെ പറയണേ.
2: ഓക്കെ, പിന്നെ അപ്പൊ അതില് അവിടുന്ന് പിന്നെ പ്രവാസം ഒഴിവാക്കണത് പിന്നെ അതിന്റെ ഇടക്ക് പോയപ്പോഴാണ് അവൻ കാണാൻ പോയത്, ജസ്റ്റ് കണ്ട് തിരിച്ചു പോകുന്നത് മാത്രം അല്ലേ? അന്ന് അവിടെ അവിടെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ തിരിച്ചു
4: പോയാൽ. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ചെയ്തു. ഞാൻ താമസം റിയാദിലെ റൗദയിലായിരുന്നു. റൗദാർന എക്സിറ്റ് 3 റൗദാർന സ്ഥലം ഉണ്ട് അവിടെ.
2: പക്ഷേ ഇവിടുന്ന് ഈ മസറയിലേക്ക് എത്ര കിലോമീറ്റർ?
4: 100 കിലോമീറ്റർ.
2: 100 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. ഓ ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ പിന്നെ തിരിച്ചു പോന്നു?
4: ആ, ഞാൻ കുറച്ചു കാലം നിന്നു. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് വർക്കുകൾ കരാറെടുത്തിട്ട് ചെയ്യും, മെയിൻ്റനൻസ് വർക്കുകളാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ചോളം പറയുമ്പോൾ നമുക്ക് പെരുന്നാളായാലും വേണ്ടിയില്ല, നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മളെ വർക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കും, നമ്മളെ അരി അതാണ്. ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും ഇക്കഴിഞ്ഞ പെരുന്നാളിന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിച്ച് ആയിട്ട് ഇരിക്കുകയാണ്, ഞാനും ജ്യേഷ്ഠനും ഞങ്ങളെ അനിയനൊക്കെ കൂടെ തറവാട്ടിന്ന്. അപ്പോഴാണ് നമ്മളെ എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൽ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ എടുക്കാറ്. ഞാൻ വരട്ടോടെ എപ്പം വരാമെന്ന് പറഞ്ഞു, ഞാൻ പോയ പൈപ്പ് നന്നാക്കി കൊടുത്താറാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ അരിയാണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ എൻ്റെ കൂടെ എല്ലാ വർക്കേഴ്സിനൊക്കെ പറയാറുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ജോലിക്ക് കൊടുക്കണം, എന്നിട്ട് നമ്മൾ അങ്ങനല്ല, നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കണം ഈ കാര്യങ്ങൾക്ക്. നമ്മൾ ആളെ പൈപ്പ് പൊട്ടി വെള്ളം നന്നായിട്ട് വേസ്റ്റ് ആയി പോവാണ് വലിയ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പ്രയോറിറ്റി കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ആയിരുന്നു ശരി. മറ്റേക്ക് അംഗീകരിക്കാൻ പറ്റുമോ അറിയില്ല എന്നായാലും. അപ്പൊ അവിടുന്ന് ഞാൻ പിന്നെ പെരുന്നാളായാലും എന്തായാലും എന്റെ പണിക്ക് പെരുന്നാസ്കരിച്ചാന്നല്ല പറഞ്ഞത്, അന്ന് ലീവാക്കുന്ന പരിപാടിയൊന്നും ഇല്ല, നമ്മള് നമ്മളെ പണിയെടുക്കും, രാവും പകലും പണിയെടുക്കുക, അധ്വാനിക്കുക, അത് പരിപാടിയാണ് ഞാൻ ചെയ്തിരുന്നത്.
2: ശരി, അപ്പൊ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിലൂടെ പിന്നെ നമ്മളെ കൃഷിയുടെ നാട്ടില് നടപ്പിലാക്കിയിട്ടുള്ള കൃഷികളും കൃഷിയുടെ പദ്ധതികളും അതിന്റെ പുതുമയാർന്ന കുറേ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ ഇതിന്റെ ഒരു മുഖപുര എന്ന നിലയ്ക്ക് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു കൃഷിക്കാരനായി ഒരേ സമയത്ത് പ്ലംബറാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പാഷനായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്ന അതിൽ സക്സസ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അബ്ദുൽ മുനീർക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും ഇൻഷാല്ല. അടുത്ത എപ്പിസോഡിൽ കൂടി നമുക്ക് ആ വിശേഷങ്ങളിലൂടെ കടന്നു പോകാം. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാഹ്, ഹുറൈമിലെ മാസറയിൽ നിന്നും തുടങ്ങിയ കൃഷി വിസ്മയം ജനക്ഷേമം പ്രോഗ്രാമിലെ വളരെ വ്യത്യസ്തമായ ഒരു അതിഥിയും അതോടൊപ്പം അതിലെ കുറേ അറിവുമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും നമുക്കും ചില ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ആവേശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് സ്വായത്തമാക്കാവുന്ന അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കാവുന്ന ഇത്തരം അറിവുകളെ ഇനി നമുക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ സഹചാരികൾക്കും സഹപാഠികൾക്കും കൂട്ടുകാർക്കുമൊക്കെ എത്തിച്ചു കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു, ഒരു പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് വി ടി അബ്ദുസലാം, അദ്ദേഹത്തോടൊപ്പം അബ്ദുൽ മുനീർ.
1: ഇനി റേഡിയോ വൈസിൽ നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്.
5: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
6: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സിനെ കുളിർമയേകുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. പതിവ് പോലെ റേഡിയോ വൈബ്സിൽ ഓരോ കുടുംബത്തിനും സന്തോഷത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കാൻ കാതോർക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാൻ പോകുന്നത് സ്നേഹക്കൂടാണ്. പ്രണയപ്പക കാരണങ്ങളും പരിഹാരങ്ങളും, ഏറ്റവും സമകാലികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സുലാഹിയാണ്. സ്നേഹക്കൂടിലേക്ക്
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ, നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്ത് കൊന്ന, ഒരു കോഴിയുടെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്ത് കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങാണിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
2: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ തീരുമാനിച്ചോളൂ. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും കൊണ്ടൊരു കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താ അറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
1: തീർച്ചയായും,
2: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യണത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യം വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഈ കേൾക്കുന്നപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ, നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മുടെ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ്, രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു, എന്തപ്പം അതിന് പ്രശ്നം, അതിലൊക്കെ ഇപ്പം ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടു. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ? ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്ന ഉറപ്പാണല്ലോ. ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക? രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന്
1: മനസ്സിലാവും.
2: അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇവള് ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ച സ്വന്തം അനുഭവങ്ങളാകാം. ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്ത് ഇടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും? എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കണോ?

0: എന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്. വിവാഹത്തിലേക്ക് എത്താൻ എന്താണ്ട് അവസ്ഥ, ഈ തിരിച്ചറി വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞാൻ പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല, അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ്, അതിനോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ലല്ലോ. പ്രേമ നൈരാശ അവിടെ ഉണ്ടാവണല്ലേ. ഇപ്പൊ പെണ്ണ പിൻവാങ്ങ, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക? അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവൻ്റെ ബൈക്കിൽ കയറാനും അവരുടെ ടൂർ പോകാനും അവരുടെ പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവൻ്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് പുറത്തു വരുമല്ലോ. പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്. എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ എന്നാൽ അതിദാരുണമാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്?
1: ആസിഡ് ഒഴിക്കുക മുഖത്ത്.
0: അതായത് ഭീകരമായ കൊലപാതകങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല.
1: ചർച്ച ധൈര്യമല്ല,
0: അധൈര്യമല്ല. കാരണം എന്താന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക. ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ്, കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായി ഇത് വരുന്നു.
0: തീർച്ചയായും
1: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സാണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
0: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഉള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി, നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല. ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ, ഡോക്ടർ നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ, ഏത് ഫേസ്ബുക്കിലായി വിട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ചു പോണ ആ പാട്ടിട്ട് ഇവർ BMW കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി 300 300 km നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല, ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്? ആണ്ട് പോയി ഇടിച്ച് നാലാളും
1: സ്പോട്ടിൽ,
0: ഒന്ന് ഡോക്ടറാണ്, ഒന്ന് എഞ്ചിനീയർ, നാല് പേരും അങ്ങേരത്തെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ആരോടും കാര്യമില്ല, മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ അവൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. അതാണ് പ്രേമം തകർത്തത്. ഏയ്, നമ്മുടെ നാടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാം പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടി കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്

0: അവസാനം അവിടെ ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മള്.
1: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്. അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്? ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗവും കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
0: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തിനോട് പറയണത്? ഇത് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മളറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണെന്ത്? ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക? ഏ, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 സ്പീഡിലാണ് പോയിട്ടാണ്ട് ഇടിച്ചിട്ട് തനി തരച്ചോ തകർന്ന എന്ത് ചെയ്യാണ്? ആ 70 കൊല്ലത്തെ ജീവിതം എന്ത് ചെയ്യാണ്? 7 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണതുകൊണ്ട് ഇപ്പൊ തന്നെ തീർത്തോ എന്ന്, വൈകുന്നേരം ആകുമ്പോ തന്നെ തീർത്തോ എന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്? ഏ, നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്, എന്ത് ചെയ്യാം? സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ? ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫാവും, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ. ഏ, ജീവിതം ഒന്നല്ലേ ഉള്ളു, അടിച്ചു. ആ ജീവിതത്തിന്റെ കഥപ്പ് എന്താണ്? മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ ഇത് ഇപ്പോ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമില്ലേ? ഏ, നമ്മള് യാത്ര പോകുന്നു, നമ്മള് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാവുന്നു, ആ മക്കളെ നമ്മൾ നല്ല വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻറ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു. ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറെയൊക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
1: ഈ തിയറികളെ പൊതുവെ വിജയിക്കണതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്ന ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത് പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
0: അപരിചിതനെ പോയി
1: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികൾ ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
0: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും. പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴി മാറുന്നത് എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ ഒരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്ത് ചെയ്യും, ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലമൊക്കെ ഒപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു ഇഷ്ടപ്പെടുന്നു അപ്പോൾ തന്നെ ഒന്നാവുന്നു. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേന്ന് അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഇതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഇവർ പറയുമ്പോൾ നമ്മളെന്താ തോന്നുക, ആ അങ്ങനെ പോണിയിലിടയ്ക്ക് ഒരു പരിചയം വന്ന് അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കലുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹമൊക്കെ അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ഒന്ന് അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാൻ തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടി, ഏ എന്നാ എനിക്ക് വേണ്ടാറ്. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ലാന്നല്ല പറയണത്, അന്ന വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട് അയാൾക്ക് 15 വയസ്സ് അധികമാണ്, വൈ എന്നാ എനിക്ക് വേണ്ട, അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവനെനിക്ക് വേണ്ടാന്ന് പറയില്ല.
1: കഞ്ചാവാണ്, അത് മാറിക്കോളും.
0: അതെ അതെ, അതാ പറയുള്ളൂ, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവന് പണിക്കും പോകാത്ത ആളാണ് എന്നൊക്കെ അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ച് മുടങ്ങുന്നു, 8-10 വിവാഹങ്ങൾ, എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളൂ. ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനിക്കും. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹമാകണുള്ളൂ.
1: അതോടൊപ്പം ശരിക്ക് അരിസ്മോലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവർ തമ്മിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് 2 കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ളടത്തേക്കാണ് എത്തുക. അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ള ഒരു സംഭവം നടക്കണില്ലേ?
0: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാലിപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയണതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയ വിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാള കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് മൂന്നും നാലും പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി മൂന്നാളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
1: പിന്നെ ശരിക്കും ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടില് അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്. മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
0: പിന്നെ വേറെല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാർ പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരുടെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
1: പ്രായം
0: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവന്റെ ബുദ്ധിയോ തന്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
1: ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സെലിബ്രിറ്റികൾ സിനിമ ഇതിലൊക്കെ ഇതാണ് അവിടെയൊക്കെ ഉള്ള ഒരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്. അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
0: അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ, എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരു ആസ്വാദനത്തിന് ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
1: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയ കാര്യത്തിൽ. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോൾ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മുണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബി സ്വലാഹുൽ ഉസ്രാന്നാണ്, ഒരു നല്ല കുടുംബം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന. അതിൽ നാസർ സയ്യിദ് റഹ്മുള്ളൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല ലോകം നന്നാകാനേ നമ്മൾ പ്രാർത്ഥിക്കും.
1: ആ പ്രാർത്ഥനയുടെ
0: ഉള്ളടക്കം കാരണം വജല ഇവിടുത്തെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ളൊരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്. അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾ, കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്നുവെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. ഇപ്പോൾ അവൻ്റെ ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ. ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക് നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട സ്നേഹം നിരാകരിക്കപ്പെട്ട പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കുക, എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ് വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
1: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലിക്കുക. ഇപ്പം 7-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്. അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, പണി പഠിക്കണം എന്നാണ്. ക്ലാസ് 7 ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
0: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പം നിങ്ങളൊക്കെ മുമ്പ് നമ്മളവർക്ക് പറഞ്ഞാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്, നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത
1: കുട്ടികളുടെ അടുത്താണ്
0: അല്ലേ. അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണം, അവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാർ ഉസ്താദുമാരെ ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTIയിൽ ഒരു ഉമ്മ പറഞ്ഞു, 8:30 ആയാൽ എല്ലാവരുടെ ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ കൊടുന്ന 8:30 കഴിഞ്ഞാൽ ഫോൺ കിട്ടും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരിപ്പൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
1: പ്ലാൻ വേണം ഈ ഉമ്മാക്കുള്ള പോലെ.
0: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങിത്തരാന്ന്, മനസ്സിലെ അതല്ലല്ലോ പറയണത്. A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തോളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയേണ്ട എന്താണ്, ഈ മൊബൈലിൽ സിമ്മിട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, ഇതുവരെ നീ ഉമ്മൻ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കും എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ നിൻ്റേതല്ലാതെ. രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാനുണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പം ഞാൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്, അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ എനിക്ക് നഷ്ടം. പിന്നെന്താ മൊബൈൽ കൊടുക്കണേന്? ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്. സ്നേഹത്തോടെ പറയാൻ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും.
1: അതെ,
0: 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലായി? പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലായി? സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുക, സ്കൂളിൽ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം മോനെ വാ, 8:30 അണക്ക്, 8:30 മുസിഞ്ഞ് 1/2 മണിക്കൂറുള്ളൂ, ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ, നീ കുളിച്ചിങ്ങ് വാ. അപ്പം ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കാൻ അറിയുമ്പോൾ കുളിച്ചു വരും, ഈ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ബാക്കി തയ്യാറെ. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഒരു സ്നേഹത്തോടെ വിളിക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ് രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവർ ആ സന്തോഷത്തോടുകൂടെ മക്കളെ വിളിക്കാനും അവരത് കഴിക്കുന്നതിൽ ഒരു ആനന്ദം കാണാനും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അടുക്കള ഈ പണിയെടുക്കുന്നത്? അപ്പം എന്താണ്, അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റാവുമ്പോൾ എല്ലാം കച്ചറയായി, ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ 1.5 മണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ 1.5 മണിക്കൂർ,
1: ഉറങ്ങാൻ വിടുമ്പോൾ
0: 1.5 മണിക്കൂർ, ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
1: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
0: തീർച്ചയായും
1: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണം, അവർ പറയണൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകാൻ, ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: എന്തായാലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യ സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇപ്പം എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തി, എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചാൽ, അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ്, എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പം അതെന്താ വെച്ചാൽ നാം ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ് അത്. നീ 1-3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെയാണ് പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ,
1: പിന്നെ തലച്ചോറുന്ന സാധനം,
0: പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാൽ, പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
1: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
0: പിന്നെ നമ്മളെന്താ അറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
1: യെസ്,
0: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും മാക്കി ഈ സൈഡ് പറയണം അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മളതിലിടപെടാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരമുണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
1: യെസ്, രോഗാണത്.
0: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദി ഫി ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സുണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക. നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നീറുന്ന ഒരുപാട് പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, അതിൻ്റെ പരിഹാരങ്ങൾ തേടിയുള്ള യാത്രയിൽ പലരും എത്തിച്ചേർന്നത് സ്നേഹക്കൂടിലാണ്, അഥവാ സ്നേഹക്കൂട് അവർക്ക് പരിഹാരം നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അത്തരം ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് കൊണ്ടുകൂടിയാണ് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നത്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതും സ്നേഹക്കൂടിലൂടെ സാധ്യമായത് നമുക്കറിയാം. പ്രണയപ്പക കാരണങ്ങളും പരിഹാരവും ഇതൊരു ചർച്ച മാത്രമായിരുന്നില്ല, എന്നാൽ നമുക്കൊരു അറിവ് കൂടിയാണ്. അഥവാ നമ്മുടെ ഇടങ്ങളിലൂടെ, നമ്മുടെ ഇടയിലൂടെ ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. കുടുംബങ്ങളിലോ കൂട്ടുകളിലോ കൂട്ടുകാരിലോ കുട്ടികളിലോ ഒക്കെ അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് നൽകാവുന്ന ഒരു റെഫറൻസ് കൂടെയാണ് ഈ ഒരു ചർച്ച. ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സലാഹി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സ്നേഹക്കൂട് പ്രോഗ്രാം ആണ് നമ്മൾ കേട്ടത്. നമ്മൾ നേരെ അടുത്ത ഒരു ഗഹനമായ അർത്ഥവത്തായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ. പീസ് റേഡിയോ അൽ ഉസൂൽ പ്രോഗ്രാമിലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, അതിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. തുടർച്ചയായിട്ടുള്ള അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും താബിഉകളുടെയും കാലഘട്ടങ്ങളിൽ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ആളുകൾ ഹദീസ് പഠനത്തിനു വേണ്ടി അവലംബിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങളും നാടുകളും വ്യക്തികളും ഏതൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയും മക്കയും നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ സഹാബികളാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതും നാം മനസ്സിലാക്കി പഠിച്ചു. ഇനി അതിനെ തുടർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അതിലേറ്റവും മക്കയും മദീനയും കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒന്നാണ് അൽകൂഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരുപാട് ആളുകൾ കൂഫയിൽ വന്ന് താമസിക്കുകയും അവിടെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. കൂഫയും ബസ്റയും യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിജയത്തിൻ്റെ ഒരു വലിയ ചിഹ്നങ്ങളായി ലോകത്ത് അവശേഷിക്കുന്ന രണ്ടു നാമങ്ങളാണ്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന സമയത്ത് മദീനയിൽ നിന്ന് ഭരണസിര കേന്ദ്രം അദ്ദേഹം കൂഫയിലേക്ക് മാറ്റിയതായി ചരിത്രം പറയുന്നു. അതുകൊണ്ടുതന്നെ ഒരുപാട് സഹാബിമാർ കൂഫയിലേക്ക് മദീനയിൽ നിന്ന് താമസം മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും സഹാബത്ത് ഒന്നടങ്കം ഒരു രാജ്യത്തേക്ക് വന്നിറങ്ങുമ്പോൾ അതൊരു ഇൽമിൻ്റെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മാറും എന്നതിൽ സംശയമില്ല. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത അഥവാ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയതാണ് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ. അങ്ങനെയുള്ള 300-ലധികം സഹാബിമാർ കൂഫയിൽ വന്ന് താമസമാക്കിയിരുന്നു. ബദറിൽ പങ്കെടുത്ത 70 സഹാബിമാർ കൂഫയിലേക്ക് വന്നിരുന്നു. അതിൽ പ്രധാനികളാണ് അലി ബിൻ അബി താലിബ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും. ഇവരൊക്കെ തന്നെയും കൂഫയിൽ ജീവിച്ച് ആ കൂഫ പിന്നീട് ഒരു ഇൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രഗത്ഭരായ സഹാബിമാരാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട നാമം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റേതാണ്. വൈജ്ഞാനികമായി കൂഫയുടെ നാമത്തെ ഉയർത്തുന്നതിൽ അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം ചെറുതല്ല. അദ്ദേഹം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണകാര്യത്തിലും മറ്റും ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ വ്യാപൃതനായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ജ്ഞാനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വ്യാപൃതനായി ജീവിതം കഴിച്ചുകൂട്ടി. ഒരുപാട് വിദ്യാർത്ഥികൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കൂഫയിലുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് കിബാറു താബിഈങ്ങളായ ആളുകൾ ഖുർആനും സുന്നത്തും ശരീഅത്തുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഫഖദ് കാന ഫീൽ കൂഫ സിത്തൂന ശൈഖൻ മിൻ അസ്ഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ച 60 മഹാപണ്ഡിതന്മാർ കൂഫയിലുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വിവിധങ്ങളായ ഇൽമുകളിൽ നൈപുണ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ കൂഫയിലുണ്ടായി. സഹാബത്തിൽ നിന്ന് ഇൽമു പഠിച്ച ആമിർ ബിൻ ഷറാഹിലിനെ പോലെ, സഈദ് ബിൻ ജുബൈറിനെ പോലെ, ഇബ്രാഹിം അന്നഖഈ, അബ്ദുൽ മലിക് ബിൻ ഉമൈർ, അതുപോലെ വാബു ഇസ്ഹാഖ് അസ്സമീഈയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂഫയിൽ ഉണ്ടായി. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഹദീസ് വിജ്ഞാനങ്ങൾ അവർ ആളുകൾക്ക് പകർന്നുകൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കൂഫ എന്നുള്ളത് ഹദീസ് പഠനത്തിൻ്റെ ഒരു വലിയ സർവകലാശാല എന്നു പറയാവുന്ന തരത്തിൽ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. വൈജ്ഞാനികമായി, ഭാഷാപരമായി ഒരുപാട് പടവുകൾ ഉയരത്തിൽ കയറിയ ആളുകളായിരുന്നു കൂഫയിൽ ജീവിച്ചിരുന്നവർ. അതുകൊണ്ടുതന്നെ വൈജ്ഞാനികമായ ഒരുപാട് കൃതികൾ കൂഫയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മദ്രസകൾ, വൈജ്ഞാനിക കേന്ദ്രങ്ങൾ കൂഫയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നീട് കൂഫയായിരുന്നു. സഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലഘട്ടത്തിൽ ഹദീസ് വിജ്ഞാന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. കൂഫ കഴിഞ്ഞാൽ പിന്നെ ബസ്റയാണ് നാലാമതായി കടന്നു വരുന്നത്. ബസ്റയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട പ്രമുഖന്മാരായ പ്രശസ്തരായ പല ആളുകളും താമസമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രഗത്ഭരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ബസ്റയിലെ ഹദീസ് പഠനത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷത്തിലധികം ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ പകർത്തിയെടുത്ത പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ബസ്റയിലായിരുന്നു. അതുപോലെ അബു മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബസ്റയിൽ താമസമാക്കി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബസ്റയിലെ ഗവർണറാക്കി നിശ്ചയിച്ചപ്പോൾ അദ്ദേഹവും ബസ്റയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബത്തിൽ നിന്ന് വൈജ്ഞാനികമായി ഏറ്റവും അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അനസ് ബിൻ മാലിക്, അബൂ മുസൽ അഷ്അരി ഇവരൊക്കെ തന്നെയും ജീവിച്ച നാടായിരുന്നു ബസ്റ എന്നതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് അറിവ് പകർത്തുവാനും പഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു മഹാപട്ടണമാണ് ബസ്റ പട്ടണം. സ്വാഭാവികമായും സഹാബത്തിൻ്റെ വൈജ്ഞാനിക മികവുകൊണ്ട് ബസ്റ വൈജ്ഞാനികമായി ഉയർന്നു. മേൽ പറയപ്പെട്ട സഹാബിമാർ അല്ലാത്ത ഉത്ബത്ത് ബിൻ അസ്വാൻ, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബൂ ബറസ അൽ അസ്ലമി, മിഅഖൽ ബിൻ യസാർ, അബ്ദുറഹ്മാൻ ബിൻ സമുറ, അബൂ സെയ്ദ് അൽ അൻസാരി, അബ്ദുല്ലാ ബിൻ ഷഹീർ അൽ ഹക്കം, ഉസ്മാൻ ബിൻ അബിലാസ് ഇങ്ങനെയുള്ള സഹാബിമാരൊക്കെ തന്നെയും ബസറയിലുണ്ടായിരുന്നു. അപ്പോൾ ബസറയും അന്ന് വൈജ്ഞാനികമായി ഏറെ മികവ് പുലർത്തിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് വിജ്ഞാനത്തിൽ ബസറയും ഒരു പ്രത്യേകമായ സ്ഥാനമർഹിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസും അനസ് ബിൻ മാലിക്കും അബൂ മുസൽ അഷ്അരിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വലിയ വലിയ ഭണ്ഡാരങ്ങൾ അവർ ആളുകൾക്ക് തുറന്നുവെച്ചു കൊടുത്തു. ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു, ഹദീസുകൾ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഹദീസ് പഠനത്തിൽ ഒരു വലിയ മാതൃകയായി ബസ്റ മാറുകയുണ്ടായി. ഈ പറയപ്പെട്ട സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, മതം പഠിച്ച്, ഹദീസ് പഠിച്ച് ഏറെ അറിയപ്പെട്ട പ്രശസ്തരായ താബിഈകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രഗത്ഭനാണ് അൽ ഹസനുൽ ബസ്വരി റഹ്മത്തുല്ലാഹി അലൈഹി. 500 സഹാബിമാരെ കണ്ട വ്യക്തിയാണ് ഹസനുൽ ബസ്വരി റഹ്മത്തുല്ലാഹി അലൈഹി. അതുപോലെ മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ അയ്യൂബ് സഖ്തിയാനി, ബഹ്സ് ബിൻ ഹക്കീം, യൂനുസ് ബിൻ അബീദ്, ഖാലിദ് ബിൻ മെഹ്റാൻ, അബ്ദുല്ലാഹി ബിൻ ഔൻ, ആസിം ബിൻ സൽമാൻ, ഖത്താദ, ഹിഷാം ഇബിൻ ഹസാൻ തുടങ്ങിയ പല താബിഈകളും ഈ കാലഘട്ടത്തിൽ ബസ്റയിൽ ജീവിച്ചു. അങ്ങനെ ബസ്റയും ഒരു വൈജ്ഞാനിക കേന്ദ്രമായി മാറുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചരിത്രത്തിലൂടെ. ചുരുക്കത്തിൽ, മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഏറെ പ്രശസ്തമായ രണ്ടു നാടുകളാണ് യഥാർത്ഥത്തിൽ കൂഫയും ബസ്റയും. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ചൈതന്യം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ചൈതന്യവത്തായ ഒരു ഭാഗം നിർവഹിക്കുന്ന, വൈജ്ഞാനികമായ ഭാഗം നിർവഹിക്കുന്നതിൽ കൂഫക്കും ബസറക്കും അതിൻ്റേതായ പങ്കുകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മാഷാല്ലാ, വലിയൊരു വിഷയമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അൽ ഉസൂൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ്. എല്ലാവർക്കും അത് പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും അൽ ഉസൂലിൽ ഇന്ന് നമ്മൾ കേട്ടത് സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, അതിൻ്റെ ഭാഗം രണ്ടാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിച്ചത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ കൂടെ വൈബ്സിൽ ചേർന്നത് നസറുല്ലാ സലാഹി.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്താ അത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
2: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
3: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
4: Peace Radio. Tune to reality.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആനിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു റൂമിന്റെ 40-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: യുശ്രികൂൻ.
1: ഇന്നത്തെ മധുരം ഖുർആനിൽ വളരെ മധുരകരമായ ഈണത്തിലുള്ള പാരായണമാണ് നമ്മൾ കാതോർത്തത്. അബൂബക്കർ ശാത്വരി ഹഫിളഹുള്ള, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്വരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഹഫ്ള പൂർത്തിയാക്കുന്നുണ്ട്. തുടർന്ന് പ്രഗത്ഭരായ ഷെയ്ഖുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തിയ വ്യക്തിയാണ് അബൂബക്കർ ശാത്വരി ഹഫിളഹുള്ള. ശരീഅത്ത് വിഷയത്തിലാണ് അദ്ദേഹം ബിരുദം നേടിയിട്ടുള്ളത്. ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅവാ, പഠനരീതികൾ എന്നീ മേഖലകളിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്വരി ഹഫിളഹുള്ള. പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജിദ്ദയിൽ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികളും യുവാക്കളും ലക്ഷ്യമിട്ട് ഹഫ്ള തജ്വീദ് പരിശീലന പരിപാടികൾ അദ്ദേഹം നയിച്ചു പോരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ പാരായണം നമ്മൾ ശ്രവിച്ചത് സൂറത്തു റൂമിലെ 40-ാമത്തെ വചനമാണ്. അതിൻ്റെ ആശയം ഇപ്രകാരമാണ്: നിങ്ങളെ സൃഷ്ടിച്ച് പിന്നീട് നിങ്ങൾക്ക് ഉപജീവനവും തന്ന് പിന്നീട് നിങ്ങളെ മരണപ്പെടുത്തുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ എത്രയോ അല്ലാഹു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവല്ലവരും നിങ്ങളുടെ പങ്കുകാരിൽ ഉണ്ടോ? അവൻ എത്ര പരിശുദ്ധൻ! അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ ഉന്നതയായുള്ളവനുമാകുന്നു. തൗഹീദിൻ്റെ വളരെ അടിവരയിടപ്പെടേണ്ട ശ്രേഷ്ഠകരമായ ഒരു വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. അപ്പോൾ അള്ളാഹു എന്തുകൊണ്ടാണ് അവൻ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്, എന്തുകൊണ്ടാണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ മാത്രം ആരാധിക്കപ്പെടാവൂ എന്നതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കൂടിയാണ് ഈ വചനം നമ്മെ ഉദ്ഘോഷിക്കുന്നത്. അഥവാ അള്ളാഹ് നിങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിസ്ക് തരുന്നുണ്ട്, നിങ്ങളെ മരിപ്പിക്കുന്നുണ്ട്, പിന്നീട് നിങ്ങളെ പുനർജീവിപ്പിക്കുന്നുണ്ട്. നാലു കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളായി ഇവിടെ പറയുകയാണ്. അള്ളാഹു ജീവിപ്പിക്കുന്നു, റിസ്ക് തരുന്നു, മരിപ്പിക്കുന്നു, പുനർജീവിപ്പിക്കുന്നു. എന്നിട്ട് പഠിച്ചവൻ ചോദിക്കുകയാണ്, മറ്റാർക്കെങ്കിലും, മറ്റേതെങ്കിലും പങ്കാളികൾക്ക് അള്ളാഹു അല്ലാതെ ആരാധന ചെയ്യപ്പെടുന്ന പങ്കുകാരിൽ ആർക്കെങ്കിലും ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ചോദ്യവുമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്. ശരിക്കും സൃഷ്ടിക്കുന്നവൻ ആണ് സൃഷ്ടാവ്, ഉപജീവനം നൽകുന്നവനാണ് സൃഷ്ടാവ്, മരിപ്പിക്കുന്നവനാണ് സൃഷ്ടാവ്, പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനുമാണ് സൃഷ്ടാവ്. അള്ളാഹുവല്ലാത്ത ആരാധ്യരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതിനിടക്ക് ഖുർആൻ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അവർ വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടികളാണ്. എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവരാണവർ, സൃഷ്ടികളായവരാണവർ. അപ്പോൾ നമുക്ക് ദുനിയാവിൽ ആരെയൊക്കെ ആരാധിക്കുന്ന, ആരൊക്കെ ആരാധിക്കപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, അവരൊക്കെ യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നവരായിരുന്നു. ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മകനായി മകളായി ജനിച്ചവരായിരുന്നു, ജീവിച്ചവരായിരുന്നു. അപ്പം അത് വളരെ മനോഹരമായി ഖുർആൻ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ സൃഷ്ടാവിന് മാത്രം ഉള്ളതാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ വചനം നമുക്ക് വളരെയധികം മാതൃകയായി തീരുന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അസ്മാഉൽ ഹുസ്ന, അൽ ഹാഫിൽ, അൽ ഹഫീൽ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. ഭാഗം 1, അവതരണം അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടം അനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഇതെല്ലാം നമുക്ക് പുണ്യമായി വർത്തിക്കുന്നതുമാണ്. ആ രൂപത്തിൽ നല്ല നിയത്തോടുകൂടി ഈ ഒരു ക്ലാസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാഫിൽ, അതുപോലെ തന്നെ അൽ ഹഫീർ എന്ന് പറയുന്ന നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാത്തിനും കാവൽ നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അൽ ഹാഫിൽ എന്ന പദത്തിനെ പല രൂപത്തിൽ അത് പലയാവർത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ കാണാൻ സാധിക്കും. രണ്ട് പ്രാവശ്യം ബഹുവചന രൂപത്തിലാണ്

ഹഫീലാണ് എന്ന് പഠിപ്പിക്കുന്ന നാമങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു നൽകുന്ന കാവലും സംരക്ഷണവുമാണ് ഈ നാമം അറിയിക്കുന്നത് എന്ന് അതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കാവൽ നൽകുന്നവനാണ്, അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ലഭിച്ചവൻ, അവൻ വിജയിച്ചു എന്നാണ് നാം ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷകനാണ്. അള്ളാഹു സംരക്ഷിക്കും, അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കും, അവൻ സൃഷ്ടിച്ചത് മുഴുവൻ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അള്ളാഹു സംരക്ഷകനാണ് എന്നതുപോലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനുമാണ് എന്ന് നമുക്ക് ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് റബ്ബിൻ്റെ സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബിൻ്റെ കാവലുള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു മനുഷ്യനെയും നശിപ്പിക്കാൻ സാധ്യമല്ല, ഒന്നിനെയും നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകത്ത് എത്രയെത്രയാളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയാൻ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു മുൻകഴിഞ്ഞ ആളുകളിൽ നിന്ന് കേട്ട കഥകളാണെന്ന് പറയാൻ പല രൂപത്തിലുള്ള ആളുകൾ ഇതിനെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഞാനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഞാൻ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളെയും അതുപോലെ തന്നെ അവനെയും അവൻ്റെ എല്ലാ നിലക്കുമുള്ള അവൻ സംരക്ഷിക്കാൻ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇനി ലോകത്ത് ആരെല്ലാം ഒരുമിച്ച് കൂടി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അൽ ഹാഫിൽ എന്ന് പറയുന്ന നാമത്തെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തത് യഅഖൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ 10 മക്കൾ, ആ 10 മക്കളും ഈജിപ്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി യാത്ര തിരിക്കുന്ന സമയത്ത് 11-ാമനായ ബെന്യാമിനെ കൂടെ കൂട്ടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ 10 മക്കളുടെയും സ്വഭാവം അറിയുന്ന തൻ്റെ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം 11-ാമനായ ബെന്യാമിനെ വിട്ടുകൊടുക്കാൻ മനസ്സു കാണിച്ചില്ല. ആ ബെന്യാമിനെ വിട്ടുകഴിഞ്ഞാൽ ഈ 10 പേർ ചേർന്ന് ബെന്യാമിനെ എന്തു ചെയ്യും എന്ന ആശങ്കയിലായിരുന്നു. അങ്ങനെ യഅഖൂബ് നബി അലൈഹിസ്സലാം ഉള്ളു തുറക്കുകയാണ്. ആ വിഷയം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ ആമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇതുപോലെ കളിക്കാൻ കൂട്ടി പിന്നീട് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കളവുമായി ഈ സഹോദരങ്ങൾ വന്നു പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വേർപെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു, അതിലവർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ മുന്നൊരു അനുഭവമുള്ളത് കൊണ്ട് തന്നെ ബെന്യാമിനെയും കൊണ്ട് ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അദ്ദേഹം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നവനിൽ ഏറ്റവും ഉത്തമമായി സംരക്ഷിക്കുന്നവൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ അവിടെ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ച് അള്ളാഹുവിലേക്ക് തവക്കുലേൽപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാകുന്നു എന്നതാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹു അൽ ഹാഫിൽ എന്ന നാമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. കാരണം ഇവരൊക്കെയും ചേർന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സംരക്ഷിച്ചു, ആ യൂസുഫിനെ വളർത്തി വലുതാക്കി. ഇനി ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നബിമാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മഹാനായ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം പെട്ടു എന്ന അവസ്ഥയിൽ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഇവരെ പിടികൂടാനുള്ള ഫിറഔനും കൂട്ടരും, ഇനി ഒരു രക്ഷയില്ല എന്ന് കൂടെയുള്ളവർ പോലും പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ എനിക്ക് വഴി കാണിച്ചു തരും. മൂസ നബി അലൈഹിസ്സലാമിനോട് കടലിലേക്ക് അടിക്കാൻ പറഞ്ഞു വടികൊണ്ട്, കടലിലടിച്ചു. ആ കടലിലെ

0: വള്ളങ്ങൾ മലകണക്കിന് അവിടെ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്ന രംഗം. അവിടെ ഒരു വഴി പ്രത്യക്ഷപ്പെടുന്നു. ആ വഴിയിൽ ഒരു ഇറ്റ് വെള്ളത്തിൻ്റെ നനവ് പോലും നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ വഴി രൂപപ്പെട്ടു എന്നാണ്. ആ വഴിയിലൂടെ രക്ഷപ്പെട്ടവർ മറ്റൊരു സ്ഥലത്തേക്കെത്തി. അതേ വഴിയിലേക്ക് പ്രവേശിച്ച ഫിർഔനിൻ്റെയും കൂട്ടരൻ്റെയും കഥ കഴിഞ്ഞു. ഏതായാലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല മൂസാനബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചു. ഇനി മൂസാനബി അലൈഹി സ്വലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ നോക്കുമ്പോൾ, മൂസാനബി അലൈഹി സ്വലാം ജനിക്കുന്ന നാട്, അന്നത്തെ സാഹചര്യം, ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കും കൊന്നുകളയും എന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞുപോയിരുന്നത്. അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വിധി കൽപ്പിക്കുകയും ചെയ്തു. മൂസാനബി അലൈഹി സ്വലാം ജനിക്കപ്പെട്ടു. ആ മൂസാനബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞെന്താ, വഅഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ. മൂസാ അലൈഹി സ്വലാമിനോട്, മൂസാ അലൈഹി സ്വലാമിൻ്റെ ഉമ്മയോട് മൂസാ അലൈഹി സ്വലാമിന് മുലയൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇവർ കൊല്ലുമോ, എൻ്റെ മകനെ കൊന്നുകളയുമോ എന്ന പേടിയാൽ നിന്നപ്പോഴാണ് ആ മഹദിയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. നീ ഇത് പേടിക്കുകയാണെങ്കിൽ, ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ, നീ പുഴയിൽ ഒഴുക്കി കളയുക. ഒരു പെട്ടിയിലിട്ട് പുഴയിൽ ഒഴുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് സംഭവിക്കുകയും, വല തഖാഫി വല തഹ്സനി, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആശ്വാസം കൊടുക്കുകയും, എന്നിട്ട് ആ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇന്നാ റദ്ദൂഹു ഇലൈഹി വജാഇലൂഹു മിനൽ മുർസലീൻ. അള്ളാഹു പറയാണ്, ഞാൻ അതിനെ സംരക്ഷിക്കും, മുർസലിങ്ങളിൽ ഉൾപ്പെടുത്തും. അങ്ങനെ തുടങ്ങി. അവസാനം ഏതൊരു രാജാവാണോ ഈ പുരുഷന്മാർ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൺകുട്ടികൾ ജനിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വിധി കൽപ്പിച്ച ഏതൊരു രാജാവാണോ, അതേ രാജാവിൻ്റെ വീട്ടിൽ വളർന്നു. ആ രാജാവിൻ്റെ വീട്ടിൽ വളർന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ തന്നെ, അതായത് മൂസാനബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ തന്നെ മുല കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു തആല വലിയൊരു സംരക്ഷണമാണ് പിന്നീട് ഏർപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അൽ ഹാഫിളാണെന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ എന്ന നാമമാണ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും ചരിത്രങ്ങളിലേക്ക് വരുമ്പോൾ, യൂനുസ് നബി അലൈഹി സ്വലാം, യൂനുസ് നബി അലൈഹി സ്വലാമിനെ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കടലിലേക്ക് വലിച്ചെറിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? മുങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും മുങ്ങി മരിച്ചിട്ടില്ല. യൂനുസ് നബി അലൈഹി സ്വലാമിനെ പിന്നീട് തിമിംഗലം വിഴുങ്ങുന്നുണ്ട്. ആ തിമിംഗലം വിഴുങ്ങിക്കഴിഞ്ഞാലോ, അവിടെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ തിരിച്ചു കിട്ടുന്ന സാധ്യതയില്ല. അങ്ങനെ തിമിംഗലം വിഴുങ്ങിയപ്പോൾ പോലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ ആ തിമിംഗലത്തിന് ഭക്ഷണമാകാനോ അതിൽ ദഹിക്കുവാനോ കഴിയാതെ ആ തിമിംഗലം പുറത്തേക്ക് തുപ്പുകയാണ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചു. ആ ഇരുട്ടറകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബ് കേട്ടു. അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ കടലിൻ്റെ ഉള്ളിൽ, ആഴക്കടലിൽ, തിമിംഗലത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ, ഇരുട്ടുകൾക്കുള്ളിൽ ആ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല കേട്ട് ആ യൂനുസ് നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ തന്നെ തിരിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത യൂനുസ് നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചവൻ അള്ളാഹുവാണ്. അവൻ്റെ പേരാണ് അൽ ഹാഫിൽ. അള്ളാഹു അവനാണ് ഖൈറുൻ ഹാഫിള, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നാടും വീടും അതുപോലെ തന്നെ ഭരണാധികാരികളും എല്ലാവരും എതിരാണ്. അവസാനം തീക്കുണ്ടാരം ഉണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞപ്പോൾ മറ്റു ജീവജാലങ്ങൾ പോലും, അതിൻ്റെ മുകളിലൂടെ പാറിപ്പറക്കുന്ന പക്ഷികൾ പോലും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്താൽ വെന്തുരുകി താഴേക്ക് വീഴും. അങ്ങനെ അത്ര വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംരക്ഷിക്കനായി. അള്ളാഹു സംരക്ഷിച്ചു. തീയിനോട് പറഞ്ഞു, തീ, നീ എന്ത് ചെയ്യണം? ബർദൻ വ സലാമൻ, നീ ശാന്തിയും അതുപോലെ തന്നെ തണുപ്പുമേകണം. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. തീന് കരിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് തണുപ്പേകുക എന്ന സ്വഭാവം ഇട്ടുകൊടുത്തു അല്ലാഹു. ആ രൂപത്തിൽ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതാല അവിടുന്ന് തൻ്റെ അടിയാറുകളെ, പ്രത്യേകിച്ച് വിശ്വാസികളായ അടിയാറുകളെ, പ്രത്യേകിച്ച് പ്രവാചകന്മാരെയും നബിമാരെയും അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസഘട്ടങ്ങളിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു അവൻ്റെ പ്രത്യേകമായ കാവലട അരുളി, അവൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകി. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തല സംരക്ഷണമേകുന്നവനാണ് എന്നതാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ 100 ഇനാം ഒട്ടകം പ്രഖ്യാപിച്ച് പ്രവാചകൻ്റെ കഥ കഴിച്ച ആളുകൾക്ക് 100 ഇനാം ഒട്ടകം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ആ 100 ഇനാം കിട്ടാൻ വേണ്ടി പ്രവാചകനെ തേടി നടന്ന് നേരെ തലയുടെ മുകളിലുള്ള പാറയുടെ മുകളിൽ വന്ന് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ തൊട്ടുമുകളിൽ വന്ന് നിന്ന ഘാതകന്മാർ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞൊരു വാചകം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലെ അവരെങ്ങാനും തങ്ങളുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. കാരണം സൗർ ഗുഹ എന്നത് ഒരു ഗുഹയായി, ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഗുഹയായിട്ടുള്ള ഒരു പ്രദേശമല്ലായിരുന്നു. അതിന് തൊട്ടുമുമ്പിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള ഭാഗത്ത് കയറി നിന്ന് താഴേക്കൊന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ആയിരുന്നു അവരുടെ ഇരിപ്പിടം, ആ ഒരു ഗുഹയുടെ ഷേപ്പ്. എന്നിട്ട് പോലും അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് പറയുകയാണ്, റസൂലെ അവരെ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടു, നമ്മുടെ കഥ കഴിഞ്ഞു. കാരണം വലിയ ഓഫറാണ് കിട്ടിയിരിക്കുന്നത്, അതും ശത്രുക്കളാണ്, ഒരിക്കലും വിടാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്താണ് അല്ലാഹുവിനെക്കുറിച്ച് നിന്റെ വിശ്വാസം, നിന്റെ വിചാരം എന്താണ്? മാ ദന്നു കബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, രണ്ടുപേരുടെ വിഷയത്തിൽ നിന്റെ വിചാരം എന്താ? അല്ലാഹു മൂന്നാമനായി, സംരക്ഷകനായി, സഹായമേകുന്നവനായി, അൽഹാഫിദായി നമ്മുടെ കൂടെയുണ്ടാകും എന്നാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നത്. വിശുദ്ധ ഖുർആനിലും അത് തന്നെ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹു സുബ്ഹാനഹു തആല കൂടെയുണ്ട് എന്ന് പറഞ്ഞു, അല്ലാഹു അവിടെ ഒരു സമാധാനം ഇട്ടുകൊടുത്തു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ വിശ്വാസികളെ പ്രത്യേകം സംരക്ഷിക്കും, പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും, പ്രയാസഘട്ടങ്ങളിൽ ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് മുക്തി നൽകും. അങ്ങനെ സംരക്ഷണമേകുന്നവൻ, സംരക്ഷിക്കുന്നവൻ, വിജയം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു തആല അൽഹാഫിളാകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ രൂപത്തിലുള്ള സഹായം കിട്ടാനുള്ള ഒരു കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളൊക്കെയും പല ആവശ്യങ്ങൾക്കായി നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നു, കമ്പോളത്തിൽ പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, ഓഫീസുകളിലേക്ക് പോകുന്നു, ജോലിയിലേക്ക് പോകുന്നു, അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾക്കായി നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാണ്, പിശാചുക്കൾ അവനെ പിന്നെ വഴിപിഴപ്പിക്കുകയില്ല. ഇങ്ങനെ ഈ രൂപത്തിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സംരക്ഷണം പ്രത്യേകമായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായി അല്ലാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചെയ്യേണ്ട ചില ബാധ്യതകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു വിഷയം, ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ പിശാചുക്കൾ പറയുമെന്നാണ്, എങ്ങനെയാണ് ഇനി അവനെ വഴിപിഴപ്പിക്കുക? കാരണം അല്ലാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ഈ യാത്ര. പിന്നെ എങ്ങനെ എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കും എന്ന് പിശാചുക്കൾ സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് അത്ര വലിയ സംരക്ഷണം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹു അൽ ഹാഫിളാണെന്ന് പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇത്തരം ദിഖറുകൾ, പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹു സംരക്ഷകനാണ് എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ആകാശത്തിനെ സംരക്ഷിക്കുന്നു, അത് താഴേക്ക് വീഴാതെ അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷിച്ച് നിർത്തുകയാണ്. അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജ വസയ്യന്നാഹാ ലിന്നാദിരീൻ. നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ആകർഷണീയമായ രൂപത്തിൽ നക്ഷത്രങ്ങളെ അതിൽ സ്ഥാപിച്ചു എന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വഹഫിൽനാഹാ മിൻ കുല്ലി ഷൈത്താനിൻ റജീം. എല്ലാ എറിയപ്പെട്ട പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നക്ഷത്രങ്ങളെ സംരക്ഷിച്ചു, അതിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അവിടെ സ്ഥാപിച്ചു, ആകാശത്തെയും സംരക്ഷിച്ചു, അതിനെ അവിടെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ സൃഷ്ടികളെ സംരക്ഷിച്ചു. ഇനി അള്ളാഹുവിൻ്റെ കലാമിനെ സംരക്ഷിച്ച വിഷയം വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കലാം ഒരിക്കലും സൃഷ്ടിയല്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയണ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ആ ദിക്റിനെ, അതായത് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിനെ നാം തന്നെയാണ് സംരക്ഷിക്കുക. ആരെല്ലാം ഈ ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആരെല്ലാം ഈ ഖുർആൻ സത്യമല്ല എന്ന് വാദിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ലോകാവസാനം വരെ ഒരക്ഷരത്തിനു പോലും മാറ്റമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അവനാണ് അൽ ഹാഫിൽ, അവനാണ് അൽ ഹഫീൽ, അവനാണ് ഖൈറുൽ ഹാഫിള. അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആണ് എന്നാണ്. അങ്ങനെ സർവ്വതിനെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്, കഴിവുറ്റവനാണ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കാവൽ നമുക്ക് നൽകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ, യഹ്ഫളില്ലാ യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാ തജ്ദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക് എങ്കിൽ നിന്റെ പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ നിനക്ക് നിന്റെ റബ്ബിനെ നിന്റെ കൺമുമ്പിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെയും പ്രത്യേകം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതാല നിനക്കൊരു കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് ഈ ലോകത്താരൊക്കെ തടയാൻ വിചാരിച്ചാലും തടയാൻ സാധ്യമല്ല. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചത് ആരൊക്കെ തരാൻ വേണ്ടി ഉദ്ദേശിച്ചുവോ ആർക്കും അള്ളാഹു തടഞ്ഞതിനെ തരാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹു സംരക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്നുള്ളത്, പ്രത്യേകിച്ചു വിശ്വാസികളെ. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്താണ്? ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓതി ഊതി നമ്മുടെ ശരീരത്തിലേക്ക് ഏലസും ഉറുക്കും അതുപോലെയുള്ള നൂലുകളും പട്ടുകളും കെട്ടുന്നയാളുകൾ, വണ്ടിയിൽ പട്ടുകൾ കെട്ടുന്നയാളുകൾ, പള്ളിയിൽ പോയി പള്ളിയിലെ പച്ച പട്ട് കീറി അതിനെ എടുത്ത് വണ്ടിയിൽ കെട്ടി അതിൽ ഒരു തവക്കൂൽ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ, അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമെന്താണ്? അപ്പോൾ ആ നൂല് കെട്ടുന്നതിൻ്റെ ഉദ്ദേശമെന്താ? സംരക്ഷണം ലഭിക്കണം എന്നാണ്. എങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? അതുകൊണ്ട് സഹോദരന്മാരെ, അൽ ഹാഫിളായ അള്ളാഹു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ നൂലിൻ്റെ ആവശ്യം വരൂല, ഈ ഉറുക്കിൻ്റെ ആവശ്യം വരൂല, ഈ ഏലസിൻ്റെ ആവശ്യം വരൂല, ഒരു കബറാളികളുടെയും അത്തരത്തിലുള്ള അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടത്തിൻ്റെ ഒരാവശ്യവും വരൂല. ശരിയായ വിശ്വാസത്തിലേക്ക്, കറകളഞ്ഞ തൗഹീദിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അൽ ഹാഫിളാണ് എന്ന് പഠിച്ച ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉറുക്കല്ല, ഏലസല്ല, ഇതുപോലെയുള്ള ദുർമന്ത്രവാദങ്ങളൊന്നുമല്ല ഇസ്ലാമിൽ സംരക്ഷണം ലഭിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നാണ്, അവൻ അൽ ഹാഫിളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാകുന്ന, അള്ളാഹുവിന് കൊടുക്കേണ്ട വഖാറ് ശരിയാവണ്ണം കൊടുക്കുന്ന, റബ്ബിനെ ശരിയാവണ്ണം മനസ്സിലാക്കി നെഞ്ചോട് ചേർക്കുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, അൽ ഹാഫിൽ, അൽ ഹഫീൽ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ, ഭാഗം 1 അവതരിപ്പിച്ചത് അബ്ദുൾ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.

പീസ് റേഡിയോയിൽ ഇന്ന് ആദ്യം സംപ്രേഷണം ചെയ്യുന്നത് മധുരം ഖുർആൻ എന്ന പ്രോഗ്രാമാണ്. സൂറത്തുൽ മുസമ്മിലിലെ 73-ാം വചനമാണ് നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ മുസമ്മിലിലെ 73-ാം വചനം.
1: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അതിലേറ്റവും പ്രധാനമായി ശിർക്ക് ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും ഭക്തിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും നമുക്ക് സാധിക്കണം. നമസ്കാരം നിലനിർത്താനും ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ മുന്നോട്ടു പോവാനും നമുക്ക് സാധിക്കണം. അതിലൂടെ നരകമോചനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു നന്മ, നരകത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു നന്മയാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഒരു നോമ്പ് കൊണ്ട് ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ നോമ്പിന് കഴിവുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമസ്സുയാമുജുന്ന ഇസ്തജന്നബിഹൽ അബ്ദു മിനന്നാർ. നോമ്പ് അതൊരു പരിചയമാണ്, ഒരു രക്ഷാകവചമാണ്. നരകത്തിൽ നിന്ന് നോമ്പുകാരനെ രക്ഷപ്പെടുത്താൻ നോമ്പിന് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സ്വാമയോ മൻ ഫീ സബീലില്ല. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾ തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസത്തിൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങിനെ കുഴിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമയോ മൻ ഫീ സബീലില്ല. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഹരീഫ, അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു 70 വർഷത്തെ വഴിദൂരം അകലേക്ക് അകറ്റി നിർത്തുന്നതാണ് എന്ന് അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് തൻ്റെ പെൺമക്കളെ പ്രത്യേകം നല്ല നിലക്ക് വളർത്താൻ സാധിക്കുക എന്നുള്ളത്. മക്കൾക്കിടയിൽ നീതിയും സമത്വവും കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്പം കൂടി ഒരു കരുതലുണ്ടാവണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മക്കൾ എന്നത് ഒരു പരീക്ഷണമാവുമ്പോൾ പെൺമക്കൾ എന്നത് അതിനേക്കാൾ വലിയൊരു പരീക്ഷണം തന്നെയാണ്. പരീക്ഷണത്തിന് മേൽ പരീക്ഷണമായിട്ടാണ് പെൺമക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിബ്തലിയ ബിഷൈഇൻ മിൻ ഹാദിഹിൽ ബനാത്ത്. ഏതെങ്കിലും ഒരു വ്യക്തി പെൺമക്കളെ നൽകപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഫഹ്സന ഇലൈഹിന്ന, എന്നിട്ട് അവരെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഒരു കുറവും വരുത്താതെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ, കുന്നലഹൂസിത്തറമ്മിനാർ, അവർ നരകത്തിൽ നിന്ന്, ആ മക്കൾ ഒരു നരകത്തിൽ നിന്ന് മറയായിക്കൊണ്ട് പരലോകത്ത് ഹാജരാക്കപ്പെടുന്നതാണ്. ആ മാതാപിതാക്കൾക്ക് നരകമോചനം ലഭിക്കാൻ, ആ മക്കൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവികളായി ജീവിക്കുക എന്നുള്ളത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് എങ്കിൽ, മറ്റു ചിലത് കർമാനുഷ്ഠാനങ്ങളാണ് എങ്കിൽ, സ്വഭാവപരമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന സഹലൻ ഹയ്യിനൻ ലയ്യിന, വളരെ മൃദുലമായിക്കൊണ്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നവർ, ഹറമഹുല്ലാഹു അലന്നാർ, അവൻ്റെ മേൽ നരകത്തെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പിന്നീട് അവന് നരകത്തിലേക്ക് പ്രവേശിക്കാൻ അവനൊരു അവസരമുണ്ടാവുകയില്ല. സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട് തന്റെ ഭാര്യയോട് മക്കളോട് കുടുംബത്തോടൊക്കെ പെരുമാറാൻ സാധിക്കുന്ന മനുഷ്യർ അവർക്ക് നരകമോചനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തോട് പെരുമാറുന്ന വിഷയത്തിൽ വളരെയധികം ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയോട്, തൻ്റെ മാതാപിതാക്കളോട്, മക്കളോടൊക്കെ പെരുമാറുന്ന വിഷയത്തിൽ ചില ആളുകളൊക്കെ തൻ്റെ സഹപ്രവർത്തകരോട് വളരെ നല്ല രീതിയിൽ പെരുമാറും, വളരെ കളിച്ചു ചിരിച്ച് സംസാരിക്കും. പക്ഷേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, മാതാപിതാക്കളോട് മോശമായി, തൻ്റെ മക്കളോട് വളരെ മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തി അവൻ്റെ ഭാര്യയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ മാതാപിതാക്കൾ, അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ, വളരെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവസാനമായി കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ, തനാ ഉന്നാസി അലൈഹി ബാദൽ മൗത്ത്, ഒരു മനുഷ്യൻ അവൻ്റെ മരണാനന്തരവും അവനെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവന് നരകമോചനമുണ്ട് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ പല ആളുകളും ആ മയ്യത്തിനെപ്പറ്റി നല്ലത് പറയുന്നത് കേട്ടു. ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വജബത്ത് ലഹു, അവന് ഉറപ്പായി എന്ന്. അതുപോലെ അതിനുശേഷം മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ആ മയ്യത്തിനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളുമെല്ലാം ജനങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ മഹാനായ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വജബത്ത് ലഹു, അവനും ഉറപ്പായി. ഈ പറഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഒരു മയ്യത്തിനെപ്പറ്റി നല്ലത് പറഞ്ഞില്ലേ, അപ്പോൾ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമാണ് ഉറപ്പായത്. കാരണം നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായിക്കൊണ്ടാണ്, ഉള്ളത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ന്യൂനതകളും കുറവുകളുമല്ലേ നിങ്ങൾ പറഞ്ഞത്, അപ്പോൾ വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകവും ഉറപ്പായി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വ അൻതും ഷുഹദാ ഉല്ലാഹി ഫിൽ അർ, ഭൂമിയിൽ നിങ്ങൾ പറയുന്നത് അള്ളാഹു സാക്ഷിയായി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മയ്യത്തിനെപ്പറ്റി കുറവുകൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ പറയരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിക്കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മയ്യത്തിനെ ചീത്ത പറയാനോ മയ്യത്തിനെക്കുറിച്ച് കുറ്റം പറയാനോ നമ്മൾ തുനിയരുത്. അതെല്ലാം വലിയ പാപമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കണക്കാക്കുന്നതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇഹലോകത്ത് നന്മകൾ നൽകണമേ, പരലോകത്തും നന്മകൾ നൽകണമേ, വഖിനാ ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും മറന്നു പോവരുത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഅഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ, വഖിനാ ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, പ്രവാചകൻ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്ന, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന അദാബിൽ ഖബർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ലേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണമേ, ജീവിതത്തിലെ ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ആരെങ്കിലും അള്ളാഹുവിനോട് 3 തവണ ഒരു ദിവസം സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം പറയും, അള്ളാഹുമദ്ഖിൽഹു, അള്ളാഹുവേ, സ്വർഗത്തിലേക്ക് നീ അവനെ പ്രവേശിപ്പിക്കണമേ. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ ആ നരകവും പറയും, അള്ളാഹുമജിർഹു മിനന്നാർ, അള്ളാഹുവേ, ഈ നരകത്തിൽ നിന്ന് നീ അവനെ മാറ്റി നിർത്തണമേ എന്ന്. സഹോദരങ്ങൾ, നരകം പോലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ നരകത്തിൽ നിന്ന് കരകയറുക എന്നത് വലിയൊരു അഭിലാഷമായി, ഒരു ആഗ്രഹമായി നമ്മൾ കാണണം. നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹ്റദാവന അൻഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിലെ ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: ഇൻഷാല്ലാ, നമ്മൾ ഇന്ന് പുതിയൊരു കാലഘട്ടത്തിൽ പുതിയ ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും പത്രമാധ്യമങ്ങളിലൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളവും അതുപോലെ തന്നെ പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് വിഷയങ്ങളാണ് ഇന്നത്തെ ആഴ്ചയിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മൾ നമ്മളെ ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കേരളത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടയുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കേരളത്തിലെ LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൂടി ക്ലാസ് കട്ട് ചെയ്ത് വരുന്ന രംഗവും ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായതൊക്കെ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലും നമുക്ക് വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കയറി തെറി പറയും എന്നുള്ളതാണ്. ഏറ്റവും സഭ്യമല്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന ആളുകളെ ഏറ്റവും മോശമായ രൂപത്തിൽ സംസാരിക്കുന്നൊരു വ്യക്തി, അതിനെ ഫാനുകളായിക്കൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. ഒരുപാട് ആ കാലഘട്ടം മുതൽ തന്നെ ഈ വ്യക്തി ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ തൊപ്പി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ, ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നിയമ നടപടിക്ക് ഏർപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളടക്കം പൂട്ടിക്കുന്ന അവസ്ഥ, സർക്കാർ പൂട്ടിവീഴുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊരുപാട് കാലഘട്ടമായി ഇദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ആളുകൾ ക്രൂശിക്കുകയും ഇദ്ദേഹത്തെ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ അഷ്റഫ് ഖാ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തൊപ്പി വീണ്ടും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പൂട്ടിട്ടിരിക്കുകയാണ്. സർക്കാർ ഒരു നിയമ നടപടിക്ക് തയ്യാറായിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ പലപ്പോഴും വൈകുന്നു എന്നുള്ളൊരു സാഹചര്യം, ഇത് ഇങ്ങനെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് ഒരുപാട് കാലഘട്ടമായിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇത്തരം വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ വൈകുന്നു എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ സമൂഹത്തെ ഭയപ്പെടുത്തേണ്ടുന്ന ഒന്ന് തന്നെയാണോ?
5: അതെങ്ങനെയൊരു നടപടിയിലേക്ക് വരാൻ വൈകി എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്, ആശങ്കപ്പെടുത്തേണ്ടതാണ്. ആ അങ്ങനെ വൈകിയതിൻ്റെ പിന്നിലുള്ള രസതന്ത്രത്തെ പഠനവിധേയമാക്കേണ്ടതാണ്. എന്നാലും നമുക്ക് വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് വെച്ചതിന് നമ്മുടെ ഭരണകൂടത്തെ, സംവിധാനത്തെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ, അതിൻ്റെ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ പൂട്ടാൻ പലരും പല സന്ദർഭങ്ങളിലും അതിനൊരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടിട്ടും എന്തൊക്കെയോ കാരണങ്ങളാൽ അറച്ചു നിന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് ഇത് പൂട്ടിക്കെട്ടണം എന്ന് പറയുകയും അത് പൂട്ടിക്കെട്ടുകയും ചെയ്ത ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇനി അദ്ദേഹം കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അത് കൊടുക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് ഇന്ന് ആ വിഷയത്തിൽ സംതൃപ്തകരമായ നീക്കമാണ്. നാളെ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം ഇപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ പരിസരം ആശങ്കാകുലമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, അതായത് ഈ വളാഞ്ചേരിയിൽ ഇദ്ദേഹം വരുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വളാഞ്ചേരി വരുമ്പോൾ അല്ല അദ്ദേഹം ഫേമസ് ആവുന്നത് അല്ലെങ്കിൽ രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു സമാന്തര ലോകം ഉണ്ടായിരുന്നുവെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ അറിഞ്ഞു തന്നാണ് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ശ്രോതാക്കളായിട്ട് പ്രേക്ഷകരായിട്ട് ആ നേരത്തെ പറഞ്ഞ LP UP ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എത്രയോ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് ഏത് വർഷമായിരിക്കും എന്ന് എനിക്ക് ഓർമ്മയില്ല.
4: കോവിഡ് കഴിഞ്ഞ തൊട്ട് ഉടനെ
5: വർഷങ്ങൾ കഴിഞ്ഞു എന്തായിരുന്നാലും എന്നിട്ട് ഇപ്പോഴാണല്ലോ ഒരു നടപടിയിലേക്ക് വന്നത്. അപ്പോൾ അത് വരാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പഠനം ആവശ്യമുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന്, നമ്മുടെ ഈ ജെൻസി തലമുറ, ആ തലമുറയിൽ നിന്നുണ്ടാകുന്ന അരുതായ്മകൾ, അതിനോടൊക്കെ സമൂഹം ഒരു പ്രതികരിക്കാനൊന്ന് അറച്ചു നിന്നു എന്നത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് അത് ഒരു പ്രത്യേക തത്വശാസ്ത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഈ പുതിയ ജെൻസി തലമുറ, അതേപോലെ തന്നെ പിന്നെ ഓരോ തലമുറക്ക് ഓരോ പേരിട്ടും കണ്ടുള്ള സംഗതി, അതൊക്കെ വസ്തുതയാണ്, കാര്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അത് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം സ്ഥാപിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരിങ്ങനെയാണ്, ഇവരുടെ ലോകം അങ്ങനെയാണ്, അവസാനം ഇവരെ വിമർശിക്കണവരാണ് പ്രതികൾ, ഇവരെ അവലോകനം ചെയ്യണവരാണ് പ്രശ്നക്കാർ, അവരെ ഓഡിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ ലോകത്തിനും കാലത്തിനും ചേരാത്തത് എന്ന ഒരു നെറേറ്റീവിലേക്ക് മൊത്തത്തിൽ കൊണ്ടുവന്നു.
4: അതിന് പുതിയ വേർഡും വന്നു, തന്തവൈബ്.
5: ആ തന്തവൈബ് എന്നുള്ള വേർഡും വന്നു. പിന്നെ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയെന്ന് വെച്ചാൽ, സമാന്തര ലോകത്ത് ഇപ്പം അവരാണോ നമ്മളാണോ എന്ന് ചോദിക്കണത്തിലെത്തി. ഏയ്, ഇത് അവരൊരു സമാന്തര ലോകം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അവരാണോ നമ്മളാണോ സമാന്തര ലോകത്ത്, അഥവാ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മളാണ് എന്ത് തന്തവൈബായിട്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ഈ ധാർമ്മികത, സദാചാര മൂല്യം എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അതായത് അതിനെ വല്ലാതെ പിന്നെ ഒരു മഹത്വവൽക്കരിക്കുകയും ലെജിറ്റിമേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ സന്ദർഭത്തിൽ ശരിക്ക് വിചാരണ ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അങ്ങനെ ചർച്ച ചെയ്ത ആളുകളൊക്കെ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാകണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് വൈകിയത് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഇതിൻ്റെ നടപടിയെടുക്കാൻ വൈകി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് വെച്ചാൽ, സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന ആശയക്കുഴപ്പമാണ്. അതായത് സമൂഹത്തിൻ്റെ ധാർമ്മികതയോട് വന്ന, ധാർമ്മിക സദാചാര മൂല്യങ്ങളോട് വന്ന മനോഭാവത്തിലുള്ള മാറ്റത്തെയാണ് ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ചർച്ചക്കെടുക്കേണ്ടത്. അതായത് പണ്ട് നമ്മൾ ധാർമ്മികതയായി കണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇന്ന് അതേ അളവിലും അർത്ഥത്തിലും സ്ഥാനത്തും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാണ്, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അതിനെ മറിച്ചിടുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ തന്നെ വന്നു. അതുകൊണ്ടാണ് ഇത്ര പച്ചത്തെറി ഇയാൾ പറയാൻ തുടങ്ങിയിട്ട്. നമ്മളതന്ന് വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ കണ്ടിട്ടുള്ളൂ, അത് ആരോ ആ സമയത്ത് അയച്ചു തന്നതാണ്. അത് കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി, ഇതെന്ത് ഇയാളെയാണോ നമ്മളെ ആൾക്കാരിങ്ങനെ എന്നാലും അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുളിപ്പിക്കണതെന്ന് ഞാൻ നമ്മളന്നേ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രതികരിച്ച് അയാളും പ്രതികരിച്ചിട്ടുണ്ട്, പിന്നെ ആരോ എനിക്കത് അയച്ചു തന്നു. അതിൻ്റെ അടിയിലൊക്കെ അന്ന് അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി, അത് ഈ ഒരു ലോകമല്ലേ, അവരുടെ പ്രായമല്ലേ, അവർക്കും പറയാനുള്ള അവസരമില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരുന്ന കുറേ ആൾ. അത് ആരെ ചോദിക്കണമെന്ന് വെച്ചാൽ അത്ര നമ്മൾ മോശക്കാരെന്ന് പറയുന്ന ആൾക്കാരൊന്നുമല്ല, കുറേ മീഡിയ പ്രവർത്തകരും മറ്റുള്ള ആളുകളും പല ടൈപ്പ് ആൾക്കാരൊക്കെ നേരിടണം ചോദിച്ചിട്ടുണ്ട്.
4: അവിടെ
5: ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം വെച്ച് ഇതിനൊക്കെ എന്താ അങ്ങനെയും പറഞ്ഞൂടെ, എന്താ അങ്ങനെയും ചെയ്തു
6: കേൾക്കാരുന്നോ,
5: ആ കേൾക്കാരുന്ന പോലെ, നിങ്ങൾ കാത് കുത്തിയാൽ പോലെ, നിങ്ങൾ നാലാൾ ഇവിടെയുണ്ട്, ഈ മുർശിത്തികൾ ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ട് ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മുടെ ധാർമ്മിക സദാചാര മൂല്യങ്ങളോട് സമൂഹത്തിൽ വന്ന ഒരു മനോഭാവത്തിലുള്ള മാറ്റമാണ് ഇത്രയും കാലം ഇതിലൊരു സ്റ്റെപ്പ് എടുക്കാൻ വൈകിപ്പോയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഇത് സ്റ്റെപ്പ് എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഭരണകൂടമൊക്കെയാണ്. അവർക്കും തന്നെ ഇപ്പോൾ ഇടക്കാലത്ത് വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, മൂല്യമല്ല ഒരു കാര്യത്തിൽ നോക്കുന്നത്, എവിടെയാണ് ജനങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കുക. ജനാധിപത്യമാണല്ലോ നമ്മളെ പ്രധാനം. ഓക്കെ, അപ്പം ജനങ്ങൾ ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 8:30 കഴിഞ്ഞു, രാത്രി 8:30 കഴിഞ്ഞു, കുറേ ആൾക്കാർ വന്നിട്ട് പറയണത് ഇപ്പോൾ പകൽ 8:30 പറഞ്ഞാൽ എന്നാതാ ശരി, അത് അംഗീകരിക്കണം. ഏയ്, രാത്രി 8:30 എന്ന് പറഞ്ഞോക്ക്, അത് ആൾ കുറവാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഈ രൂപത്തിലേക്ക് പിന്നെ വസ്തുതകളെ പിന്നെ വിശദീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും തല എണ്ണിക്കൊണ്ടാണ്. അപ്പോൾ ഈ തൊപ്പിൻ്റെ ഒപ്പം കുറേ ആളുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്കെതിരെ പറഞ്ഞാൽ എന്താവും, ഒരു നിലപാടെടുത്ത ഒരു പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരാവും, അത് അടുത്ത എൻ്റെ ഇലക്ഷനെ ബാധിക്കും. ഈ ഒരു പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജനപ്രതിനിധികളെ രാഷ്ട്രീയ പാർട്ടികളെ ഭരണകൂടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളത് വ്യക്തമായിട്ട് പറയാതെ എന്നൊരു കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച മനസ്സുകളൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് പുനരാലോചന നടത്തണം. പിന്നെ നമ്മുടെ കാലത്തൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ അമിത മാഷിക്കൊക്കെ അറിയാം, നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന പാഠഭാഗങ്ങൾ, കഥകൾ, അതുപോലെ കുറേ മോറൽ സ്റ്റോറീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പിതാക്കളിൽ നിന്ന് അങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ചെറുപ്രായത്തിൽ കേൾക്കുകയും കാണുകയും അറിയുകയും അയവിറക്കുകയും ചെയ്ത ഒരു അങ്ങനെയുള്ള ഒരു മൂല്യബോധത്തിൽ നിന്നുകൊണ്ടാണ് അവർ വളരുകയും പിന്നെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളാ കേട്ടിരുന്ന സ്ഥാനത്ത് ഇവർ കേൾക്കുന്നത് ഇദ്ദേഹത്തെയാണ്, ഇതുപോലെയുള്ള ആൾക്കാരെയാണ്. അത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഹെയർ സ്റ്റൈലും അവൻ്റെ രീതിയും അവൻ്റെ പൂക്കൃത്യരും അവൻ ആ വാപ്പാനോടും ഉമ്മാനോടും കുടുംബത്തോടും സിസ്റ്റത്തോടും കാണിക്കുന്ന ആ കോപ്രായങ്ങളും ആ വൈകാരികതയും അങ്ങനത്തെ ഒരു പ്രതിഷേധ മനസ്സിൻ്റെ, അതായത് അത് അതുപോലെ തന്നെ ആരെയും വില വെക്കാത്ത ആരെയും കൂസാത്ത ഒരവസ്ഥയാണ് ഇവർക്ക് ചെറുപ്രായത്തിൽ ഈ കുട്ടികൾക്ക് അടിത്തറയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കാണാതെ പോകാൻ പാടില്ല. നമ്മളാ കേട്ട കഥകളോ നമ്മൾ വായിച്ച സംഭവങ്ങളോ അങ്ങനെയുള്ള മൂല്യങ്ങളോ ഒന്നും ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് കിട്ടി. ഇങ്ങനെയുള്ള ഒരു നിലപാട് തറയിൽ വളരുന്ന സമൂഹം ഭാവിയിൽ എന്താവും? അതിൻ്റെ ഉത്തരവാദിത്വം ഇത്രയും കാലം ഇതിനെ പിന്നെ ഒരു നടപടി എടുക്കാതെ ഇതിനെ ഫ്രീസറിൽ വെച്ച അല്ലെങ്കിൽ ബേസിലിട്ട ആളുകൾക്കൊക്കെ മറുപടി പറയേണ്ടിയിട്ടുണ്ട്. ഇതാ തർക്കമല്ല കാര്യത്തിൽ. ഇത് ആ കണ്ടന്റ് ഒന്നിച്ചത് പൂട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായി. അതാണ് ചെയ്യേണ്ടത്. അത് കുട്ടികൾക്ക് തുറന്നാൽ കിട്ടാൻ പാടില്ലത്. അത് ഒറ്റ നോട്ടത്തിൽ ഇത് നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ സമുദായത്തിനും കാണാൻ സമൂഹത്തിനും കാണാൻ പാടില്ലാത്തതാണെന്ന് ഒരു തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ആളുകൾക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്സാര വിഷയമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും വൈകിയാണെങ്കിലും നീതി വന്നതിൽ നമുക്ക് സന്തോഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കട ഉദ്ഘാടനം ചെയ്യാനുള്ള വളഞ്ചേരി കൊണ്ടുവന്നത്. ഈ ഉദ്ഘാടനം ചെയ്യണമെങ്കിലും തന്നെ അവരാൻ്റെ കടയിലേക്ക് ആളുകൾ വരണമെങ്കിൽ എന്ത് പിന്നെ മോശത്തരം വിളിച്ചു പറയുന്ന ആളായാലും പാടില്ല. ആൾക്കാരാരെ കൂടെ ഉള്ളത് വെച്ചാൽ അയാളെ കൊണ്ടുവരുന്നുള്ളൊരു കൊണ്ട് അവരൊക്കെയാണ് ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വിസിബിലിറ്റി കൊടുക്കുന്നതും വളം വെച്ച് കൊടുക്കുന്നതും ഒക്കെ എന്ന് അവരും ഇത് ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു തുടക്കമാകണം. ഇതുപോലെ ധാരാളം സാധനങ്ങളുണ്ട്. നമ്മുടെ പിന്നെ നമ്മളൊക്കെ ഈ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കണ്ടപ്പോൾ ഇത്തരം വിഷപ്രയോഗം നടത്തുന്ന രണ്ട് ഭാഗമാണ്. ഒന്ന്, സമൂഹത്തെ ഒരു തികച്ചും നിയമവിരുദ്ധമായ ഒരു ലിബറൽ സൊസൈറ്റിയാക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ മാലിന്യങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു ഒരു ആളുകളുണ്ട്. അതാണ് ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ. മറ്റൊന്ന്, ഒരു വെറുപ്പിൻ്റെ കടലിലേക്ക് കേരളത്തെ വലിച്ചെറിയാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരുണ്ട്. അത് പ്രധാനമായിട്ടും മുസ്ലിം വിരോധം തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുസ്ലിം പേര് കൂടി എന്ത് ചെയ്യും, ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആളുകൾക്ക് കൂടി ഉള്ള ഒരു വാണിംഗ് ആയി ഈ വിഷയം വരണം. അതിലേക്ക് കൂടി ഈ നടപടികൾ പടർന്നെത്തേണ്ടതുണ്ട്. എങ്കിലേ കേരളത്തെ രക്ഷപ്പെടുത്തിയിരിക്കാൻ പറ്റും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
3: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. പിന്നിട്ട ജീവിത വഴികളിൽ 1000 കെടാവിളക്കുകൾ കൊടുത്തിയ കെ ഒമർ മൗലവിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കെ ഒമർ മൗലവിയുടെ ചരിത്ര സ്മരണകളുമായി ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി മൗലീദ് യോഗത്തിലെ പ്രസംഗം എന്ന വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാനനായ മുബാറക് ബിൻ ഒമർ. അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
4: ഇങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞപ്പോൾ പച്ചപരമാർത്ഥിയായ ഞാൻ ശരിക്കും പേടിച്ചു, വായന നിർത്തി. എങ്കിലും വിജ്ഞാനപ്രദമായ ആ ഗ്രന്ഥത്തിൻ്റെ ഗുണവും വക്കം മൗലവിയുടെ ഭാഷാരീതിയും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഹൃദ്യമായ ആസ്വാദനം എൻ്റെ മനസ്സിനെ മുന്നോട്ട് തള്ളി. വായന വീണ്ടും തുടങ്ങി. ഒടുവിൽ ഉസ്താദ് ഭയപ്പെടുത്തിയതു തന്നെ സംഭവിച്ചു. മൗലവിയുടെ കൃതികൾ വായിക്കാനുള്ള അത്യുത്സാഹമുണ്ടായി. ആത്മാവ് ദാഹിച്ചു. അല്ലാമ സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയ ും വക്കം മൗലവി വിവർത്തനം ചെയ്തതുമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സുപ്രധാന ഗ്രന്ഥമാണ് അടുത്തതായി വായി സമ്പാദിച്ചത്. അതും അറബി മലയാളം തന്നെ. അന്ന് മുസ്ലിം സമുദായം അറബി മലയാളത്തിൻ്റെ വലയത്തിലായിരുന്നുവല്ലോ. അതിനാൽ ആധുനിക വിദ്യാഭ്യാസത്തിനും മതവിജ്ഞാന സമ്പാദനത്തിനും ഉത്സാഹം പകരാൻ അറബി മലയാള ലിപിയെ തന്നെ മൗലവി മാധ്യമമാക്കുകയാണ് ചെയ്തത്. അഹ്ലു സുന്നത്ത് വായിച്ചു തീർത്തു. എൻ്റെ മനസ്സാകെ മാറി മറിഞ്ഞു. ഒരു പുതിയ മനുഷ്യനാകാൻ, സമൂഹത്തിൽ ആ നിലയിൽ പ്രത്യക്ഷപ്പെടാൻ ഞാൻ അറിഞ്ഞത് എൻ്റെ സമുദായത്തെ അറിയിക്കാൻ കൊതിച്ചു. വെറും കൊതിയല്ല, ആർത്തിപൂണ്ട കൊതി. ആ ഉമിനീർ നുണഞ്ഞിറക്കുമ്പോഴാണ് മൗലവിയുടെ തന്നെ സ്വന്തം കൃതിയായ ലൗ ഉസ്സബാഹ് എന്ന അറബി മലയാള ഗ്രന്ഥം കിട്ടിയത്. ഇസ്ലാമിക വിജ്ഞാനവീഥിയിലെ മഹാപ്രതിഭകളായ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നിവരെ സംബന്ധിച്ച് മുസ്ലിയാക്കൾ പ്രചരിപ്പിച്ച നീചവും വികൃതവുമായ ദുരാരോപണങ്ങൾക്ക് കാര്യകാരണസഹിതം മറുപടി നൽകുന്ന ഗ്രന്ഥമായിരുന്നു അത്. ഇതോടെ എൻ്റെ മനസ്സ് എന്നിൽ നിന്നും കുതറിച്ചാടി. ദർസിൽ നിന്നും വിട്ട് കെ എം മൗലവി സാഹിബിനെ കാണണം എന്ന് തന്നെയായി ചിന്ത. കെ എം മൗലവി സുന്നി മുസ്ലിയാക്കൾക്കിടയിൽ ഒരു സജീവ ചർച്ചയായി കഴിഞ്ഞിരുന്നു. വഹാബി പിഴപ്പിക്കുന്നവൻ, പുത്തൻകൂറ്റുകാരുടെ

0: നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ എന്ന് ബോധ്യപ്പെടാമല്ലോ, ഞാൻ പറഞ്ഞു. സിംഹക്കൂട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടെന്നതുപോലെ പേടിച്ച് അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ബാപ്പയുടെ ഒരു കത്ത് കിട്ടി. അടിയന്തരമായി വീട്ടിലെത്തണം. ഒന്നും മനസ്സിലായില്ല. ഞാൻ വീട്ടിലെത്തി. എനിക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തെ ധനശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. സുന്ദരി തന്നെ. പക്ഷേ എഴുത്തും വായനയും അറിയില്ല. എനിക്ക് പിടിച്ചില്ല. മാതാപിതാക്കളും അമ്മാവന്മാരും ചേർന്ന് നിശ്ചയിച്ചതാണ്. ഞാൻ ധർമ്മസങ്കടത്തിലായി. രക്ഷപ്പെടാൻ എന്തുവഴി? ബാപ്പയെ തൃപ്തിപ്പെടുത്തണം. വളരെ ആലോചിച്ചപ്പോൾ ഒരു മാർഗം തോന്നി. ഞാൻ ബാപ്പയോട് പറഞ്ഞു, ഞാൻ ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി നോക്കുന്ന സ്ഥിതിയിലാണല്ലോ ഇപ്പോൾ. വീട്ടിലേക്ക് പലതും എഴുതേണ്ടി വരും. അതുപോലെ ഇവിടെ നിന്നും മറ്റുള്ളവർ അറിയേണ്ടതില്ലാത്ത, ഒരിക്കലും അറിയാൻ പാടില്ലാത്ത പലതും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുമല്ലോ. എഴുത്തും വായനയും അറിയാത്ത ഒരു പെണ്ണായാൽ അത് വിഷമമാകുകയില്ലേ? ബാപ്പ വീട് വിട്ടുപോയി താമസിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് വേണ്ടത്? ബാപ്പ തീരുമാനിക്കും പോലെ ചെയ്യാം. ലേശം മൗനം. ബാപ്പ പറഞ്ഞു, മോനെ, ഞാനിത്ര കടന്ന് ആലോചിച്ചില്ല. അതുകൊണ്ട് വാക്കു പറഞ്ഞു. നീ പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിത് വേണ്ട. ഞാൻ അവരോട് കാര്യം പറയാം. നിന്റെ ആഗ്രഹമനുസരിച്ച് നമുക്ക് വേറെ ആലോചിക്കാം. അത് ക്യാൻസലായി. ഞാൻ രക്ഷപ്പെട്ടു. മമ്പുറം ജാറത്തിൽ വന്ന ആ ഷിർക്കിൻ്റെ കോമരം വീട്ടിൽ വന്ന് എന്നെക്കുറിച്ച് കൊടുത്ത വിവരങ്ങളാണ് ഇതിനൊക്കെ കാരണമായത്. വീട്ടുകാരുടെ ബേജാറ് ഒഴിവാക്കാൻ കുറേ ദിവസം കുടുംബത്തിൽ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു സഫർ മാസം ഒടുവിലായിരുന്നു ഇതൊക്കെ.
1: റബീഉലവ്വൽ പിറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച മാസം പോരേ പൂരം. മാസം 1 മുതൽ 12 വരെ അവിടെ ഒരു മതപ്രസംഗ പരമ്പര തീരുമാനിക്കപ്പെട്ടു. 12-ാം തീയതി വിപുലമായ നബി ദിനാഘോഷവും സമ്മേളന ദിവസം വന്നു. എൻ്റെ അമ്മാവനും ഗുരുനാഥനുമായ അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷൻ. സ്വാഗതവും അധ്യക്ഷപ്രസംഗവും കഴിഞ്ഞു. ശേഷം ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ ഇന്നിന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങൾ കേട്ടല്ലോ. ഇനി മൗലൂദ് ഓതുന്നതിൻ്റെ ഫലായിലിനെ, ശ്രേഷ്ഠതകളെ കുറിച്ച് എൻ്റെ ശിഷ്യനും മരുമകനുമായ ഉമർ മുസ്ലിയാർ സംസാരിക്കും. ഞാൻ ഞെട്ടി. യാതൊരു മുന്നറിയിപ്പുമില്ലായിരുന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ആലോചിച്ചു നിൽക്കാൻ നേരമില്ല. നേരത്തെ കിട്ടിയ വിവരത്തിൻ്റെ വെളിച്ചത്തിൽ ഇവരൊപ്പിച്ച കെണിയാണിതെന്ന് മനസ്സിലായി. ശരിക്കും വെട്ടിലാവുകയായിരുന്നു ഞാൻ. കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോയി. മനസ്സ് എന്ന അത്ഭുത പ്രതിഭാസം അതിന് സഹായിക്കുന്നു. മനസ്സാക്ഷിക്കെതിരിൽ സംസാരിച്ചാൽ സത്യം എപ്പോഴെങ്കിലും പുറത്തു വരാതിരിക്കില്ല. അപ്പോൾ കാപട്യം പ്രകടിപ്പിച്ചതിൽ ഖേദിക്കേണ്ടി വരും. വരുംപോലെ കാണാം എന്നുറച്ചു. നിമിഷങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കയറിയിറങ്ങി. തീരുമാനവും നടന്നു. ഞാൻ സ്റ്റേജിലെത്തി. റബ്ബിനെ സ്തുതിച്ചു. അവൻ്റെ സഹായം തേടി. ധൈര്യമായി തുടങ്ങി. മൗലൂദ് ഓതുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. ഈ വിഷയത്തിൽ നമ്മുടെ പ്രസംഗങ്ങളും എഴുത്തുകാരും പൊതുവെ അവലംബിക്കുന്ന രീതി എനിക്ക് ഹൃദ്യമായി തോന്നിയിട്ടില്ല. മൗലിദിൻ്റെ ഉള്ളടക്കത്തിലുള്ള തെറ്റുകളും ദോഷങ്ങളുമാണ് അധികവും വിമർശനവിധേയമാക്കുന്നത്. മൗലിദ് പ്രവാചകചര്യയിലുള്ളതല്ലെന്നും അതിനാൽ ദീനിൽ പുതിയതെന്ന നിലക്ക് അത് ദുരാചാരമാണെന്നും വർജിക്കേണ്ടതാണെന്നും എടുത്തു പറയുകയും ചെയ്യാറുണ്ട്. രണ്ടും ശരി തന്നെ, വേണ്ടതുമാണ്. പക്ഷെ അതിഗുരുതരമായ മറ്റൊരു താത്വിക വശം മൗലിദ് കഴിക്കുന്നതിലുണ്ട്. അതായത്, സൃഷ്ടികളുടെ തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ. ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നവനും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് ഇവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിൻ്റെ കഴമ്പാണ്. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിൻ്റെ നടപടി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ, അള്ളാഹുവല്ലാത്ത സൃഷ്ടികളുടെ പൊരുത്തവും രക്ഷയും ഇച്ഛിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിഷിദ്ധമാണ്. അത് ശിർക്കും കുഫ്റുമാണ്. ഖുത്ബിയത്ത് റാതീബിനു മുമ്പ് നടത്തുന്ന 12 റക്അത്ത് നമസ്കാരം പോലും ഈ വകുപ്പിൽ പെടുന്നതാണ്. അള്ളാഹുവും അവൻ്റെ ദൂതനും ഇങ്ങനെ ഒരു നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഉപദേശിച്ചിട്ടുമില്ല. മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പൊരുത്തം ആശിച്ചുകൊണ്ടായതിനാൽ ആ നമസ്കാരം പോലും ശിർക്കായിത്തീരുമെന്നതാണ് അതിദയനീയമായ കാര്യം. ആയതിനാൽ ദോഷമുക്തമായ മൗലിദ് എന്നൊരു കാര്യം ഇല്ല തന്നെ. ഇതൊക്കെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചു.
0: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കേൾക്കാം.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ഓർമ്മ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.

0: ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
1: മതേതര ശക്തികൾ മൗനം വെടിയുക. നഗ്നമായ വർഗീയത വിശ്വാസ പ്രമാണമായി സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ നാട് വാഴുമ്പോൾ അതിന്റെ അപകടം ശരിക്കും മനസ്സിലാക്കാനോ വിലയിരുത്താനോ കഴിയാതെ മതേതര ജനാധിപത്യ സഖ്യങ്ങൾ സമകാലീന ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അരാജകത്വം കൊടികുത്തി വാഴുകയാണ്. മുസ്ലിം ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്നു. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞ മുസ്ലിം കുട്ടികളെപ്പോലും അതിക്രൂരമായി മർദ്ദിക്കുന്നു. പശുക്കടത്തും ബീഫ് സൂക്ഷിച്ചതും ആരോപിച്ച് മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലുന്നു. ഫാഷിസത്തിന്റെ ഇന്ത്യൻ പതിപ്പുകളാണ് സംഘപരിവാർ കക്ഷികൾ എന്നും ഹിറ്റ്ലറുടെ സാമൂഹ്യ വീക്ഷണമാണ് ഇവരുടേതെന്നുമുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹിറ്റ്ലറും നാസി പാർട്ടിയും ജർമ്മനിയിൽ വേരുറപ്പിച്ചത് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. 1928 ജർമ്മൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിക്ക് വെറും 12 സീറ്റ് മാത്രമാണുണ്ടായിരുന്നത്. 1933 250 സീറ്റുകളും 44% വോട്ടും നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. തുടർന്ന് അധികാരത്തിലെത്തിയതോടെ പാർലമെന്റിനെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി. അതുപോലെ 1984 വെറും 2 MP മാത്രമുണ്ടായിരുന്ന ബി ജെ പിയാണ് പാർലമെന്ററി സമ്പ്രദായം ഉപയോഗിച്ച് ഇന്ന് ഭരണകക്ഷിയായി തീർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളോ പാർലമെന്ററി സംവിധാനമോ ഫാഷിസത്തിന്റെ വരവിന് ചെറുക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത് ബോധ്യപ്പെടുത്തിത്തരുന്നു. അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്കായുള്ള പരക്കം പാച്ചിലിൽ അന്ധത ബാധിച്ച മതേതര കക്ഷികൾ ഈ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു. ഗാന്ധിജി ഫാഷിസത്തിന്റെ ഈ മുഖം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സന്തത സഹചാരിയുമായിരുന്ന പ്യാരിലാൽ മഹാത്മാഗാന്ധി അന്ത്യഘട്ടം എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യസമരം കത്തിനിന്ന കാലം, മഹാത്മാഗാന്ധിയുടെ പിന്തുണയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനം ലഭിക്കാൻ കഴിയില്ലെന്ന് ഫാഷിസ്റ്റുകൾ മനസ്സിലാക്കി. 1934 AICC RSS അടക്കമുള്ള ഫാഷിസ്റ്റ് സംഘടനകളെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത കാലമായിരുന്നു അത്. ഗാന്ധിയെ സ്വാധീനിക്കാൻ അവർ ശ്രമമാരംഭിച്ചു. അങ്ങനെ ഗാന്ധിയുടെ ആസ്ഥാനമായിരുന്ന വർദ്ധയിൽ നടന്ന ഒരു RSS ക്യാമ്പ് സന്ദർശിക്കാൻ ഹെഡ്ഗേവാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്വതസിദ്ധമായ മര്യാദ പ്രകാരം അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തതിനുശേഷം ഗാന്ധി പ്രകടിപ്പിച്ച അഭിപ്രായം പ്യാരിലാൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. പരിപാടിക്കിടയിൽ കൂട്ടത്തിൽ വന്ന ഒരാൾ ഗാന്ധിയോട് RSSന്റെ മഹിമ എടുത്തു പറയാൻ തുടങ്ങി. അവർ അച്ചടക്കവും ധീരതയും പ്രകടിപ്പിക്കുന്നതായി അയാൾ ചൂണ്ടിക്കാട്ടി. ഗാന്ധിജി അതിന് കൊടുത്ത മറുപടി, ഹിറ്റ്ലറുടെ നാസികളും മുസോളിനിയുടെ ഫാഷിസ്റ്റുകളും അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ്, എന്ന കാര്യം മറക്കണ്ട. അതായിരുന്നു ഫാഷിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അക്രമങ്ങളും മൗലികാവകാശ ധ്വംസനങ്ങളും നുണപ്രചരണവും അവയ്ക്കെല്ലാം അധികാരം കൈയാളെന്നവർ നൽകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയും കണ്ടിട്ടും ഇതിനെല്ലാം മുമ്പിൽ വാതുറക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആൾക്കൂട്ടമായി മാറരുത് മതനിരപേക്ഷത നാട്ടിൽ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന പാർട്ടികൾ.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി. മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകൾ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ അതിൻ്റെ മനോഹരമായ പാരായണം കൂടി കേൾക്കുകയാണ്. മധുരം ഖുർആൻ അധ്യായം 64 സൂറത്തു തഖാബുൻ, അതിലെ 18 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഖാരി അബൂബക്കർ അഷാത്തുരി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد.

0: മഷാല്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകളാണ് നമ്മൾ കേട്ടത്. വളരെ മനോഹരമായ പാരായണം.
1: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 193-ാമത്തെ അധ്യായം, ബാബുൽ അംരി ബിൽ മുഹാഫളത്തി അല സ്വലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതും കൃത്യമായി അവ സൂക്ഷിച്ചു പാലിച്ചു പോരാൻ കൽപ്പിക്കുന്നതായ അധ്യായം. അതേപോലെ തന്നെ വൻ നഹിയിൽ അക്കീദ് വൽ വഈദി ഷദീദി ഫീ തർക്കിഹിന്ന, 5 നേരത്തെ നമസ്കാരങ്ങൾ അത് പാഴാക്കുക, അത് ഒഴിവാക്കുക, അത് ഉപേക്ഷിക്കുക എന്നത് വളരെ ശക്തമായി താക്കീത് നൽകപ്പെട്ട ഒരു കാര്യമാണ് എന്നത് ഉണർത്തിക്കൊണ്ട് നമസ്കാരമൊരിക്കലും ഉപേക്ഷിക്കരുത്. വിശ്വാസികൾ അവരുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ആരാധനാകർമ്മമാണ് ഷഹാദത്തിൽ പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ഇബാദത്താണ് എന്നത് അറിയിക്കുന്ന ഹദീസ് മഹാനായ സ്വഹാബി ഇബ്നു ഉമ്മി അബ്ദ് എന്നറിയപ്പെടുന്ന, വിശുദ്ധ ഖുർആൻ എപ്രകാരം അവതരിച്ചുവോ ആ പാരായണം അതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇബ്നു ഉമ്മി അബ്ദിൻ്റെ ഖിറാഅത്ത് കേൾക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന വിഷയത്തിൽ ഏറെ മഹാപണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച വിഷയം, അയ്യുല്ല അമാലി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാദിൽ, 1-ാമത്തെ വിഷയം നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അലൽ വഖ്തിൽ മത്ലൂബി ശറഅൻ, എപ്പോഴാണോ അത് നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്, ശറഅ് നമ്മോട് തേടുന്നത് ആ സമയത്ത് തന്നെ. ഇൻകാന മിമ്മാ യുത്ലബു തഖദീമുഹു ഫതഖദീമുഹു അഫ്ദൽ, മുന്തിച്ച് നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ശ്രേഷ്ഠകരമാണ് എങ്കിൽ അപ്രകാരം നിർവഹിക്കുക. വൈൻകാന മിമ്മാ യുത്ലബു തഅഖീറുഹു ഫതഅഖീറുഹു അഫ്ദൽ, ഏതൊരു നമസ്കാരം പിന്തിച്ചുകൊണ്ട് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എങ്കിൽ അത് അപ്രകാരം നിർവഹിക്കുക. വസ്സലവാത്തുൽ ഖംസു കുല്ലുഹൽ അഫ്ദലു ഫിഹ തഖദീമു ഇല്ല ഇശ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഒരു വിഷയം ഇവിടെ വിശദീകരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇല്ലെന്നുള്ള ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് പറയുന്നു, എല്ലാ നമസ്കാരവും അത് മുന്തിച്ചുകൊണ്ട് അതിൻ്റെ സമയമായാൽ ഉടനെ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ ഇശ ഒഴിച്ച്, ഇശ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരം, ഫൽ അഫ്ളു ഫീഹ തഅ്ഖീറു മാലം യുഷഖ് അലൻ നാസ്, ജനങ്ങൾക്ക് പ്രയാസമാകുമില്ല, ജനങ്ങൾക്ക് പ്രയാസമാകുകയില്ല എങ്കിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയില്ല എങ്കിൽ അത് കുറച്ച് വൈകി പിന്തിപ്പിച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വഇല്ല ഫഇൻ ളുഹ്റ ഫീ ശിദ്ദത്തിൽ ഹർ, അതേപോലെ തന്നെ ളുഹ്ർ നമസ്കാരം ശക്തമായ ചൂടുള്ള സമയത്താണ് എങ്കിൽ, അൽ അഫ്ളു ഫീഹ തഅ്ഖീറു തൈസീറൻ അലൻ നാസ്, ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് ഈസിയാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ അത് പിന്തിപ്പിക്കലാണ് അഫ്ളൽ. ആ വിഷയത്തിലും ഹദീസുകൾ കൃത്യമായി വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദശ്ശദ്ദത്തുൽ ഹർറു ഫഅബ്രിദു ഫിസ്സലാ ഫഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ശക്തമായ ചൂടുള്ള സമയത്ത് നിങ്ങൾ നമസ്കാരത്തെ ഒന്ന് തണുപ്പിക്കുക, ആ ചൂടിൻ്റെ കാഠിന്യം അത് നരകത്തിൻ്റെ തീയിൻ്റെ അതിൻ്റെ ആവിയിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജനങ്ങൾക്ക് തഖ്ഫീഫൻ അലന്നാസ്, ജനങ്ങൾക്ക് ഒരു ഇളവ്, ഒരാശ്വാസം എന്നുള്ള നിലക്കും ആ അങ്ങനെ ശക്തമായ ചൂടുള്ള സമയത്ത് ആ കഠിനമായ ചൂടിൽ ആ ദുഹർ നമസ്കാരം നിർവഹിക്കേണ്ടതില്ല, കുറച്ചല്പം പിന്തിച്ചുകൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അമ്മൽ ഫജ്റു വൽ അസ്റു വൽ മഗ്‌രിബു ഫൽ അഫ്ളു ഫീഹ തഅജീലു അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും ഫജ്ർ സുബഹ് നമസ്കാരവും അസറും മഗ്‌രിബും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പെട്ടെന്ന് വേഗത്തിൽ നമസ്കരിക്കുകയാ എന്നുള്ളതാണ്. ഇവിടെ ലാക്കിൻ ഖാലൽ ഉലമാഉ റഹിമഹുമുല്ലാ, പണ്ഡിതന്മാർ പറയുന്നു, മൻ ഖാമ ഹീന യസ്മഉ നിദാഅ യതവദ്ദഉ വയതഅഹബു ലിസ്സലാത്തി ഫഹാദാ തഖദീം. എങ്ങനെയാണ് നമസ്കാരം? പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ബാങ്ക് കേൾക്കുന്നു, വുളൂ ചെയ്യുന്നു, എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി റെഡിയായി അത് നിർവഹിക്കുന്നു, അതാണ് പെട്ടെന്ന് നിർവഹിക്കുക, തഖദീമായി മുന്തിച്ച് നമസ്കരിക്കുക എന്നുള്ളത്. യഅനി ലൈസൽ മഅന അന്നഹു മീൻ ഹീന അൻ യുഅദ്ദന നുസല്ലി, ആ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമസ്കരിക്കുക എന്നതല്ല. ഫൽ മുഹിമ്മു അൻ നസ്തഈദ ലിസ്സലാത്തി മിൻ അവ്വലി വഖ്തിഹ, നമ്മൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാവണം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ഇഷ്ടപ്പെടുന്ന, മാത്രമല്ല സഹോദരങ്ങളെ, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരമെന്നുള്ളത്. ഇന്ന അവ്വലമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമ ആദ്യമായി ചോദിക്കപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിനുവേണ്ടി റെഡിയാവുക, അതിനുവേണ്ടി തയ്യാറാവുക, വുദു ചെയ്തുകൊണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നത് പുണ്യമേറിയ കാര്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്, അപ്രകാരമാണ് നിർവഹിക്കേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ, സലഫുകൾ മുൻഗാമികൾ ആ വിഷയത്തിലൊക്കെ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു എന്ന് അറിയിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മുള്ള പറയുന്നു, റഅയ്തു അജൂസൻ തതവദ്ദഉ ഖബ്ർ ദുഹർ ബിദഖായി, ദുഹറിൻ്റെ അല്പ നിമിഷങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുമ്പ് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വുളൂ ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. ഫസഅൽതുഹ ഹൽ അദ്ദന, ഞാൻ അവരോട് ചോദിച്ചു ബാങ്ക് വിളിച്ചോ എന്ന്. അപ്പോൾ ഫഖാലത്ത്, ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, അന അദ്ഹബു ഇലല്ലാഹി ഖബ്ല അൻ യുനാദീനി, എന്നെ അള്ളാഹു വിളിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് ഞാൻ പോകുന്നു. നോക്കൂ സഹോദരങ്ങൾ, ആ നമസ്കാരത്തോടുള്ള ഇഷ്ടം അതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സലഫുകൾ അവർ കാണിച്ച നിലപാട്, കണിശമായ ആ ഒരു നിലപാടും സൂക്ഷ്മതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ താബിഈയാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നത്, ലാ തകുൻ മിസ്ല അബ്ദി സു, ഒരു മോശമായ അടിമയെപ്പോലെ നീ ആവരുത്. ലാ യഅ്തി ഹത്താ യുദ, വിളിക്കുന്നത് വരെ കാത്തിരിക്കുക എന്നത് അല്ല, വിളിക്കുന്നതിന് മുമ്പ് തന്നെ പോകണമെന്നാണ്. അപ്പോൾ ആ നമസ്കാരത്തോടുള്ള ഇഷ്ടം, നമസ്കാരം നിർവഹിക്കുവാൻ അവർ കാണിച്ച താല്പര്യം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ. അപ്പോൾ നമസ്കാരം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്, കർമ്മങ്ങളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഷയം. ഷഹാദത്തിൽ പിന്നെ നമ്മളേറെ ശ്രദ്ധ നൽകേണ്ട, ജാഗ്രതയോടെ കാണേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ഇബാദത്ത് അത് നമസ്കാരമാണ്. നിത്യവും 5 തവണ അതിൻ്റെ സമയങ്ങളിൽ അത് നിർവഹിക്കുക എന്നുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, സുമ്മ ഐ, പിന്നെ എന്തൊരു കാര്യമാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്? സഹോദരങ്ങളെ, അത് ബിർറുൽ വാലിദൈനാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന വിഷയമാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് അതൊരു ചെറിയ വിഷയമല്ല. അൽ ഇഹ്സാൻ ഇലൈഹിമ ബിൽ ഖൗലി വൽ ഫിഅലി വൽ മാലി വൽ ജാഹി വൽ ഖിദ്മ വഗൈരി ദാലിക്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അവർക്ക് പുണ്യം ചെയ്യുക വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, സ്വത്തുകൊണ്ട്, സ്ഥാനം കൊണ്ട്, അവരെ സേവിച്ചുകൊണ്ട്, അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ. ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ അൽ അബു വൽ ഉമ്മ, ഉമ്മാക്കും ബാപ്പാക്കും പുണ്യം ചെയ്യുക എന്നത്. അവർക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യമെല്ലാം നൽകണം, അവർക്ക് വേണ്ടി നമ്മുടെ സ്നേഹം നൽകണം, അവർക്ക് വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൊണ്ട് അവർക്ക് തണലേകി ചിറക് വിരിച്ചുകൊണ്ട് വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ലി മിന റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗമാണ്. അള്ളാഹുവിനോടുള്ള ഇബാദത്ത്, അത് നിർവഹിക്കുന്നതോടൊപ്പം അവനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലും അതേപോലെ തന്നെ സൂറത്തുൽ ഖുമാനിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഈ വിഷയം വന്നതായി നമുക്ക്, സൂറത്തുൽ അഹ്ഖാഫിൽ എല്ലാം ഈ വിഷയം, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗവും അവർക്ക് പുണ്യം ചെയ്യുന്നതിൻ്റെ വിഷയമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയായി, അള്ളാഹുവിൻ്റെ വിധിയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വക്താക്കളാണ് നമ്മളെന്ന് മറന്നു പോകാൻ പാടില്ല. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നത്, സുമ്മായി, പിന്നെന്തൊരു കാര്യമാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്? അൽ ജിഹാദ് ഫി സബീലിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. നമുക്കറിയാം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് യുജാഹിദൂന ഫി സബീലില്ലാ യുഖാതിലൂന ഫി സബീലില്ലാ. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധർമ്മസമരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും വലിയ സ്ഥാനമാണ് ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പരിശ്രമവും നമ്മുടെ അധ്വാനവും നമ്മുടെ ജിഹാദും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയായിരിക്കണം. മാർഗവും ലക്ഷ്യവുമെല്ലാം ക്ലിയറായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, നന്മയായിട്ടുള്ള വിഷയങ്ങളിൽ എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് അതായിരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലവിസ്തസത്തുഹു ലസാദനി, ഞാൻ വീണ്ടും പിന്നെ എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നോട് വീണ്ടും പറയുമായിരുന്നു. ശ്രേഷ്ഠതക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യം നൽകണം എന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതായത് ലൗ തലബുത്തു സിയാദത്തൻ, ഞാൻ കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. സുമ്മയ്യ സുമ്മയ്യെന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ലസാദനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കൂടുതൽ പറഞ്ഞു തരുമായിരുന്നു. ഖാല ദാലിക ബിനാൻ അലാ മാ അറഫഹു മിൻ ഖരീനത്തിൽ ഹാൽ, അതെ, ഓരോ അവസ്ഥക്കും അനുസരിച്ചുകൊണ്ട് അതനുസരിച്ച് പറയുമായിരുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ദലീലുൻ അലാ ഇസ്ബാത്തിൽ മഹബ്ബത്തിൽ ഇല്ലാഹി അസ്സവജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മഹബ്ബത്തുണ്ട്, ഇഷ്ടമുണ്ട് എന്നതിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഹദീസ് കൂടിയാണിത്. വന്നഹു യുഹിബ്ബുൽ അമാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. കമാ യുഹിബ്ബുൽ ആമിലീന, കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങളെയും ഇഷ്ടപ്പെടും. വ അന്ന ഹുബ്ബഹു യതഫാവതു സുബ്ഹാനഹു വതആല ഫബഅദുൽ അശിയായി അഹബ്ബു ഇലൈഹി മിൻ ബഅദ്, അള്ളാഹുവിനെ സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം ചില കാര്യങ്ങളോട് ചില കാര്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ്, ചിലത് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. വഫീഹി അന്ന ബിർറുൽ വാലിദൈൻ, ഇവിടെ അതിൽ പറഞ്ഞല്ലോ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് മുഖദ്ദമുൻ അലൽ ജിഹാദി ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കുന്നതിനേക്കാളും മുന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വാജിബുഹു അല വാജിബിഹി, നിർബന്ധത്തിൻ്റെ മേലുള്ള നിർബന്ധം. വ തതവ്വുഹു അല തതവ്വുഹി, ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങളിൽ തന്നെയും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ ആദ്യമായിട്ടുള്ളതുണ്ടാവും, അതിൽ പിന്നെയുള്ളതുണ്ടാവും. ഫമസല നിദാക്കാനൽ വാലിദാ നിലൈസ ഇന്ദുഹുമാ മയ്യഊലുഹുമാ വലാ മൻ യഖ്ദൂമുഹുമാ വഹുമാ ഫി ളറൂറത്തിൻ ലിൽവലദ്, കുടുംബങ്ങളില്ലാത്ത, സെർവൻറ്റുകളില്ലാത്ത, ഖിദ്മത്ത് ചെയ്യാൻ ആരുമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ അവിടെ നിർബന്ധമായും അവിടെ മക്കൾ വേണം. അവിടെ ഫഇന്നഹു യജിബു അലൈഹി അൻ യബ്ഖ വലാ യുജാഹിദ്, അപ്പോൾ അയാൾ യുദ്ധത്തിന് പോവുകയല്ല വേണ്ടത്. വീട്ടിലാരുമില്ല, ഉമ്മയും ഉപ്പയും തനിച്ചാണ് എങ്കിൽ അവരെ വിട്ടേച്ചുകൊണ്ട് ജിഹാദിന് പോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വൈദാക്കാന ഇന്ദുഹുമാ മൻ യഖൂമു ബികിഫായതിഹിമ വയഖ്ദൂമുഹുമാ ഫഹാദ ബഖാഉ ഇന്ദുഹുമാ മുസ്തഹബ്. എന്നാൽ വീട്ടിൽ ആളുകളുണ്ട്, ഖാദിമീങ്ങളുണ്ട്, അവരെ പരിചരിക്കാൻ ആളുകളുണ്ട്, ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട് എങ്കിൽ അയാൾക്ക് മുസ്തഹബാണ്. അവിടെ സുമൽ ജിഹാദു ഇൻഹ്തീജ ഇലൈഹി, അവിടെ ജിഹാദ് അതാണ് ആവശ്യമെങ്കിൽ അതിനായിരിക്കും കാൻ അഫ്ദൽ, അത് ശ്രേഷ്ഠമായിരിക്കുക. വൈല്ലം യുഹ്തജ് ഇലൈഹി, അതിലേക്ക് ആവശ്യമില്ല എങ്കിൽ ബിറുൽ വാലിദൈനാവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഓരോന്നും അതിൻ്റേതായ പിന്നെ പ്രാധാന്യം നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ചുണ്ടാകും, ആളുകളുടെ സാഹചര്യത്തിനനുസരിച്ചുണ്ടാകും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാല്ലാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ വരുന്നതാണ്. ഏതായിരുന്നാലും സ്വലാത്തുൽ ഫജർ നമുക്കറിയാം, ഫൽ മഅറൂഫ് അന്ന തൗഖീത്തുൽ ലദീ ബൈദിന്നാസ് ലദൈനൽ ആന തൗഖീത്തുൻ മുഖദ്ദമുൻ അലൽ വഖ്തി ബി ഖംസ ദഖായിഖ് അലൽ അഖല്ല് തഖദീം വബഅദുൽ ഇഖ്വാൻ ഖറജു ഇലൽ ബരി ഫവജദു അന്നൽ ഫർഖ ബൈന തൗഖീത്തുൽ ലദീ ബൈദിന്നാസ് വബൈന തുലുഉൽ ഫജ്ർ നഹ്വൻ തുലുസു സാഅ. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫജർ നമസ്കാരത്തിന് വേണ്ടി അദാനിൽ പിന്നെ എത്ര സമയം വേണം എന്നുള്ളതാണ്. ആളുകൾ പിന്നെ പുറത്തുപോയി നമസ്കരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സന്ദർഭത്തിൽ തുലുഉൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത് നിർവഹിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നിർവഹിക്കുകയാണ് വേണ്ടത്. പ്രധാനമായും സ്വലാത്തുൽ ഫജറിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ പറയുന്നത് യുബാദ റബി ഖാമത്തി സ്വല ബൽ യതഅഖർ സുലുസു സാഅ ഔ 25 ദഖീഖ ഹത്ത യതയഖൻ അന്നൽ ഫജ്ർ ഖദ ഹദറ വഖ്തുഹു. ഫജറായി എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ 15 മിനിറ്റ്, 20-25 മിനിറ്റ് ഒക്കെ അവർക്ക് ആളുകൾക്ക് റെഡിയായി വരാനുള്ള സമയങ്ങൾ നൽകാം. ആ സമയത്ത് അവർക്ക് നമസ്കരിക്കാവുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അത് നിർവഹിക്കണമെന്നതാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, കൃത്യമായി സമയത്ത് ഈ ഇബാദത്ത്, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുവാൻ നാം തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ. വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു നല്ല ഗാനം കേൾക്കാനാണ് അല്ലേ. സ്വരമെന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഗാനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അറിയാം അറിയാം അള്ളാഹുവിനെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ലൈബ മഞ്ചേരി.

0: ഹലോ.
1: മാഷാ പടച്ചറബിൻ്റെ അസ്മാഉൽ ഹുസ്നയൊക്കെ സൂചിപ്പിക്കുന്ന നല്ലൊരു ഗാനം അല്ലേ?
2: അതെ,
1: അറിയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ അതിൽ ആദ്യം അറിയേണ്ടത് അള്ളാഹുവിനെയാണ്
2: തന്നെയാണ്
1: എന്നുള്ള അവസാനത്തെ വാചകമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ല.
3: സാരോപദേശ കഥകൾ സരസമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പീസ് റേഡിയോ കഥ പറയാം. രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ കഥ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ, ഇങ്ങനെ പേര് നമ്മൾ കേട്ടിട്ടില്ലേ ഉസ്മാൻ അള്ളാഹുവിനെ കുറിച്ച്? അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേരാണ്. അതിനുള്ള കാരണമായിട്ടുള്ളൊരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുകയും ചെറുമകനായ അബ്ദുള്ളയോടൊപ്പം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സന്തോഷകരമായ ആ ജീവിതം പക്ഷേ ഏറെ നാൾ നീണ്ടു നിന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ പത്നി റുഖയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ രോഗബാധിതയായി. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാധിച്ചില്ല. രോഗിയായി കിടക്കുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹയെ പരിചരിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ നബി ആവശ്യപ്പെട്ടു. ബദർ യുദ്ധം കഴിഞ്ഞ് വിശ്വാസികൾ മടങ്ങി വരുമ്പോഴേക്കും റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിരുന്നു. ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതും റുഖയ്യയുടെ മരണവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഏറെ വേദനിപ്പിച്ചു. ബദറിൽ പങ്കെടുത്തവരുടെ അതേ പ്രതിഫലം അദ്ദേഹത്തിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, തൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. നബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ അങ്ങനെ ഭാഗ്യം ലഭിച്ച വ്യക്തി എന്നതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. മനസ്സിലായോ? നമ്മുടെയൊക്കെ കർമ്മം കൊണ്ട് നമുക്കും അങ്ങനെ നല്ല സ്ഥാനപ്പേര് കിട്ടുന്നവരാകുമോ നമ്മൾ? കൂട്ടുകാരെ, ഈ സംഭവത്തിൽ നിന്ന് ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? തനിക്ക് അള്ളാഹുവിനോട് പറയാൻ കാരണമുണ്ടായിട്ടും നന്മക്കുള്ള ഒരവസരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മനസ്സ് വിഷമിച്ചു. കണ്ടില്ലേ, നമ്മൾ ചരിത്രത്തിൽ നാം നന്മകൾക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തെ പോലെ ആഗ്രഹിക്കണം. കാരണം നന്മകളുമായിട്ട് വന്നാലേ പരലോകത്ത് വിജയിക്കാനാവൂ. ഇത് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ. ശ്രോതാക്കൾക്ക് മുൻപിൽ കഥ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
5: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബുറൂജിന്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിച്ചത്.
1: സുപ്രധാനമായ ഒരു പരിപാടിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമുക്കറിയാം തിരുമൊഴികളാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن أبي مالك الأشجعي عن أبيه طارق بن أشيم رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من علم آية من كتاب الله عز وجل كان له ثوابها ما تليت. പ്രശോധാക്കളെ, സഹീഹുൽ ജാമിയിലും അതേപോലെ സിസ്റ്റത്തു സഹീഹയിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണിത്. താരിഖ് ബിൻ അഷ്യം റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുത്രൻ പ്രസിദ്ധനായ സ്വഹാബി അബൂ മാലിക് അൽ അഷ്ജഈ ആണ് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. താരിഖ് ബിൻ അഷ്യം ബിൻ മസ്ഊദ് അൽ അഷ്ജഈ എന്നതാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. മകനായ അബൂ മാലിക് അഷ്ജഈയും വളരെ പ്രസിദ്ധനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുലഫാ റാഷിദീങ്ങളിൽ നിന്നൊക്കെ താരിഖ് ബിൻ അഷ്യം റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ അബൂ മാലിക്കാണ് പ്രധാനമായും ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ളത്. പ്രസിദ്ധമായ പല ഹദീസുകളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലമ ആയത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ആയത്ത് പഠിപ്പിച്ചാൽ, ആരെങ്കിലും ഒരു ആയത്ത് പഠിപ്പിച്ചാൽ, കാനലഹു സവാബുഹ, അയാൾക്ക് ആ പഠിപ്പിച്ച വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലമുണ്ടായിരിക്കും, മാ തുലിയത്ത്, അത് ഓതപ്പെടുമ്പോഴൊക്കെ തന്നെ, ആ വചനം പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഫലം പാരായണം ചെയ്തവനൊട്ടും കുറയാതെ തന്നെ ഈ വ്യക്തിക്കും പഠിപ്പിച്ച വ്യക്തിക്കും ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്ന സന്ദേശം. വലിയ ചർച്ചകൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നടത്തിയതായിട്ട് നമുക്ക് കാണാം. ഒരായത്ത് അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിപ്പിച്ചാലെന്ന് പറയുമ്പോൾ ആരെ പഠിപ്പിച്ചാലും ശരി, വിശദീകരണങ്ങളിലുണ്ട്. അത് പിതാവാകട്ടെ, പുത്രനാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരെയെങ്കിലും ഒരു ഖുർആനിൻ്റെ ഒരു വചനം അത് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയാൽ അവന് അതിൻ്റെ പ്രതിഫലമുണ്ട്. ഖുർആനിൽ ഏറ്റവും ചെറിയ ഒരായത്ത് പഠിപ്പിച്ചു കൊടുത്താലും എന്ന് കാണാം. മാത്രവുമല്ല, ഈ ചർച്ചകളിൽ കാണുന്നത് ആയത്തെന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹെറഫാണെങ്കിലും, പരിശുദ്ധ ഖുർആനിൽ ഒരു ഹെറഫ് ഒരാളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചാൽ പോലും ആ പ്രതിഫലമുണ്ട് എന്ന ചർച്ച നമുക്ക് കാണാനാകും. പിന്നെ അത് പാരായണം ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൊന്ന്, ഖുർആൻ പഠിച്ച വ്യക്തി, അതായത് പഠിപ്പിച്ചു കൊടുത്തത് കാരണത്താൽ അത് പഠിച്ച വ്യക്തി എപ്പോൾ പാരായണം ചെയ്താലും അത് അതിനനുസരിച്ച് അമൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അമൽ ചെയ്താലും ആ പഠിപ്പിച്ചവനും അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച. അതായത് ഒരാളൊരായത്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്പം പഠിപ്പിച്ചു, അത് പഠിച്ച ആൾ എപ്പോഴൊക്കെ പാരായണം ചെയ്യുന്നുണ്ടോ, ആ പഠിച്ചതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ, റബ്ബിനെ ഓർക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ഒരു വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ആ പഠിച്ചവനെ പോലെ, അത് പ്രാവർത്തികമാക്കുന്നവനെ പോലെ, അത് ഓതായത്ത് ഓന്നുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം അത് പഠിപ്പിച്ചു കൊടുത്തവന്, അതിനെ പ്രേരിപ്പിച്ചവനും ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ആശയം. എന്നാൽ മറ്റൊരു ചർച്ച, അതുമാത്രമല്ല, ഈ പഠിപ്പിച്ച ആയത്ത്, മറ്റാൾക്ക് പഠിപ്പിച്ച ആയത്ത് പഠിപ്പിച്ചവൻ തന്നെ സ്വയം ഓതിയാലും അവന് കിട്ടും എന്ന ചർച്ചകളും ചിലർ നടത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ചർച്ച, ഇനി ഈ പഠിപ്പിച്ച ആയത്ത് ഒരാൾക്കൊരു ആയത്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക് പഠിപ്പിച്ചു, ഒരു കൂട്ടം ആളുകൾക്ക് പഠിപ്പിച്ചു, എന്നാൽ ആ ആയത്ത് ആര് എവിടെ എപ്പോൾ ഓതിയാലും ഈ പഠിപ്പിച്ച വ്യക്തിക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നതുകൂടി ചർച്ചകളുണ്ട്. അള്ളാഹു അഅലം. ഏതായിരുന്നാലും ഒരായത്ത് പഠിപ്പിച്ചാൽ അത് പഠിച്ച വ്യക്തി അത് പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഫലം ഈ പഠിപ്പിച്ച ആൾക്കും വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിലേക്ക് വെളിച്ചം വീശുന്ന അനവധി മറ്റ് ചില വചനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിലൊന്നാണിത്, മൻ അല്ലമ ഇൽമൻ ഫലഹു അജ്റു മൻ അമില ബിഹി ലാ യൻഖുസു മിൻ അജ്രിൽ ആമിലി ശൈഅ. സഹീഹുൽ ജാമിയിൽ വന്ന വളരെ പ്രസിദ്ധമായ ആശയമുള്ള ഒരു ഹദീസാണല്ലോ. ആരെങ്കിലും ഒരു ഇൽമ്, ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചാൽ അത് ചെയ്യുന്നവൻ്റെ പ്രതിഫലം അയാൾക്കൊട്ടും കുറവില്ലാതെ തന്നെ ഈ പഠിപ്പിച്ച വ്യക്തിക്കും കിട്ടും. അപ്പോൾ ഖുർആൻ മാത്രമല്ല, ഏതൊരു ഖൈർ പഠിപ്പിച്ചാലും ഏതൊരു നന്മ പഠിപ്പിച്ചാലും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം അതിലേക്ക് പ്രേരിപ്പിച്ചവന് പഠിപ്പിച്ചവന് ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നത് മഹത്തായ കാര്യമാണ്. കാരണം അവൻ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് റബ്ബിൻ്റെ കലാമാണ്. ഏറ്റവും ഖൈറായ കലാം ഖൈറുൽ കലാമാണല്ലോ കലാമുള്ള, ഏറ്റവും ഖൈറായ കലാം അള്ളാഹുവിൻ്റെ കലാമാണ്. അതിനെയാണ് അവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്, പാരായണം ചെയ്തു കൊടുക്കുന്നത്, ആശയം പഠിപ്പിക്കുന്നത്, അവതരണ പശ്ചാത്തലം അതിൻ്റെ വിശദീകരണങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിസ്സാരമായ കാര്യമല്ല. അമലുകളിൽ, സൽക്രമങ്ങളിൽ ഏറ്റവും മുന്തിയ കാര്യമാണ് അള്ളാഹുവിൻ്റെ കലാമിനെ പരിചയപ്പെടുത്തലും അത് പഠിപ്പിക്കലും എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതോടൊപ്പം നാം തിരിച്ചറിയുക, ഏതൊരു നന്മയും പ്രചരിപ്പിക്കാൻ, ഏതൊരു നന്മയും പഠിപ്പിച്ചു കൊടുക്കാൻ, ഏതൊരു നന്മയും ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, അതിനെ പ്രേരിപ്പിക്കാൻ മുന്നിലുണ്ടാവേണ്ടവനാണ് ഓരോ വിശ്വാസിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മയാണല്ലോ ഖുർആൻ പഠിപ്പിക്കൽ. അതിനെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. അതിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പ്രസിദ്ധമായ വചനമുണ്ടല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ പഠിപ്പിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അതിനുള്ള സമയം ഉപയോഗിക്കുന്നത്, അതിനുള്ള ത്യാഗം, അതൊക്കെ മഹത്തരമാണ് എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ പഠിക്കാനെത്തുന്നതും നിസ്സാരമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുന്നത്, അതാഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഒന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ വലിയ പ്രതിഫലമുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആളുകൾ അവഗണിക്കുന്നു, ചിലരെങ്കിലും അതിനെ ചടങ്ങായി കാണുന്നു. മാതൃകയാക്കേണ്ടവർ പോലും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രംഗത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, പഠിക്കുന്നവനാകണം, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കണം, അള്ളാഹുവിൻ്റെ കലാമിനെ ഇഷ്ടപ്പെടണം എന്നിത്യാദി ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു വചനമായി, തിരുവചനമായി നമുക്കിതിനെ കാണാം. പ്രത്യേകിച്ചും പഠിപ്പിക്കുക, ഒരായത്തെങ്കിലും പഠിപ്പിക്കുക, പഠിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഉത്ബോധനം നടത്തുക, അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. പഠിച്ചവന് മറ്റൊരുത്തന് അത് പകർന്നു കൊടുക്കുമ്പോഴും ആ പ്രതിഫലം ലഭിക്കും എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: വളരെ വ്യക്തമാണ്, നമുക്ക് വിഷയം പറയാതെ തന്നെ കൃത്യമായിട്ട് ഒരായത്തെങ്കിലും ആളുകൾക്ക് പഠിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട റസൂലിന്റെ ഹദീസുകളുടെ പൊരുളാണ് നമ്മളിപ്പോൾ കേട്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽ ഹിക്കമി നമ്മളോട് സംവദിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ ആയത്ത്, അവിശ്വാസികളുടെ മോശപ്പെട്ട സ്വഭാവം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
1: സൂറത്തു യൂനുസിലെ 20 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് 21-ാമത്തെ ആയത്താണ്.

0: يكتبون ما تمكرون.
1: ആയത്തിൻ്റെ അർത്ഥം, ജനങ്ങൾക്ക് കഷ്ടത ബാധിച്ചതിനു ശേഷം നാം അവർക്ക് ഒരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക. അല്ലാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നതാണ് തീർച്ച. നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, അദഖന എന്നു പറഞ്ഞാൽ അനുഭവിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. അദഖന നാം അനുഭവിപ്പിച്ചാൽ, അന്നാസ ജനങ്ങൾക്ക്, റഹ്മതൻ കാരുണ്യം, കഷ്ടതയ്ക്ക് ശേഷം ഐശ്വര്യമുള്ള ജീവിതം നൽകുന്നു, രോഗത്തിനു ശേഷം ആരോഗ്യമുള്ള ജീവിതം നൽകുന്നു, ദാരിദ്ര്യത്തിന് ശേഷം ഐശ്വര്യമുള്ള സമ്പത്തുള്ള ജീവിതം നൽകുന്നു, ഭയപ്പാടിന് ശേഷം നിർഭയത്വം അള്ളാഹു നൽകുന്നു, കഠിനമായ വരൾച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് അനുഭവിപ്പിക്കുന്ന റഹ്മത്തുകളാണ്. അവർക്ക് കനിഞ്ഞരുളുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അല്ലാഹു പറയുന്നത്, വഇദാ അദഖനന്നാസ റഹ്മതൻ, നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, എന്തിനു ശേഷമാണ് അത് കാരുണ്യം അനുഭവിപ്പിക്കുന്നത്? മിൻ ബഅദി ദറാഅ മസ്സതഹും, അവർക്ക് ബാധിച്ച ഒരു പ്രയാസത്തിനു ശേഷം നാം അവർക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ. ദറാഅ എന്ന് പറഞ്ഞാൽ പ്രയാസം. മസ്സതഹും, അവരെ ബാധിച്ചതായ, അവരെ ബാധിച്ച പ്രയാസത്തിന് ശേഷം കാരുണ്യം നാം ജനങ്ങൾക്ക് അനുഭവിപ്പിച്ചാൽ, രുചിപ്പിച്ചാൽ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യന്മാരുടെ അവസ്ഥകൾ വിശദീകരിക്കുകയാണ്. ചില മനുഷ്യന്മാർ വളരെ പ്രയാസത്തിലായിരിക്കും, കഷ്ടതയിലായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു അവർക്ക് കാരുണ്യം ചൊരിയും, അവർക്ക് കാരുണ്യത്തിൻ്റെ ജീവിതം അള്ളാഹു നൽകും. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും?

0: അവർ ഏതൊരവസ്ഥയിലേക്കാണ് പിന്നീട് മടങ്ങുന്നത്? നല്ലവരായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ അവരുടെ മടക്കം? അതല്ല വീണ്ടും പഴയ തിന്മകൾ ചെയ്ത് വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥയാണോ ഉള്ളത് എന്നതിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, ഇദാ ലഹും മക്റും ഫീ ആയാതിന, അവർക്ക് നമ്മുടെ ആയത്തുകളുടെ വിഷയത്തിൽ കുതന്ത്രമുണ്ട് എന്നാണ്. ഇവിടെ മക്ര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അപ്പം മക്ര് എന്നതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കെതിബ് എന്നാണ്, കളവ് എന്നാണ്. കാരണം മക്ര് എന്ന് പറഞ്ഞാൽ കുതന്ത്രം പ്രയോഗിക്കലാണ്. കുതന്ത്രം ഒരർത്ഥത്തിൽ ഒരു കളവാണ്. കാരണം പ്രകടമായ ഒന്നിൽ നിന്ന് അതിനെ മാറ്റം വരുത്തുകയാണ് കുതന്ത്രത്തിലൂടെ ചെയ്യുക. അതുതന്നെയാണ് കളവിലും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മക്ര് എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً مِّن بَعْدِ ضَرَّاءَ مَسَّتْهُمْ إِذَا لَهُم مَّكْرٌ فِي آيَاتِنَا. അപ്പോൾ അല്ലാഹു കാരുണ്യം അനുഭവിപ്പിച്ചാൽ, കാരുണ്യം രുചിപ്പിച്ചാൽ അവർ പിന്നീട് അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അവൻ്റെ വിശുദ്ധ ഖുർആനിനെതിരെ സംസാരിക്കുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ നിരാകരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാണ്. പലപ്പോഴായി നമ്മൾ നമ്മെക്കുറിച്ച് ഒരു വിചാരണ നടത്തേണ്ട വലിയ ഒരു കാര്യമാണ്, പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ദുനിയാവാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്നത് മുഅ്മിനിൻ്റെ ജയിലറയാണ്. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും. പക്ഷേ ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ഒരുപാട് സന്തോഷത്തിൻ്റെ വേളകൾ, ഒരുപാട് ആഹ്ലാദത്തിൻ്റെ വേളകൾ, മനസ്സിന് സമാധാനമേകുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭം ലഭിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പലപ്പോഴും മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അള്ളാഹുവിനെ മറക്കുന്ന, സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ പല ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഇബാദത്തുകൾക്ക് കുറവ് സംഭവിക്കും, ഇബാദത്തുകളിൽ അലംഭാവം കാണിക്കും, പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദീനീപരമായി വളരെ പിന്നോട്ടായിരിക്കും സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പല മനുഷ്യന്മാരും. എന്നാൽ അതേ സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നു, അവരുടെ ഇബാദത്തുകൾ കൃത്യമായി ക്രമീകരിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, അത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് ഒരു മുസ്ലിം ഏതൊരവസ്ഥയിലും അവൻ അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കുകയും സ്നേഹിക്കുകയും അവനെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെങ്കിലും ഒരവസ്ഥയിൽ മാത്രം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയും മറ്റൊരവസ്ഥയിൽ അള്ളാഹുവിനെ നിരസിക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മെയും മറക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുന്ന നിഷ്കളങ്കരായ മുഅ്മിനീകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. നിഷ്കളങ്കത ഒരു നിലക്കും നമ്മൾ കൈവിടാൻ പാടില്ല. നിഷ്കളങ്കതയുള്ള ഒരു മുഅ്മിൻ, അവനൊരിക്കലും അള്ളാഹുവിനെ അനുസരിക്കുന്നത് സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലോ സന്തോഷത്തിൻ്റെ വേളയിൽ മാത്രമോ അല്ല, മറിച്ച് എല്ലാ സന്ദർഭത്തിലും അവൻ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും എല്ലാം കൃത്യമായി കേൾക്കുകയും ചെയ്യും. ആ സ്വഭാവമുള്ളവരാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കുന്നു, അതിനെ കളവാക്കുന്നു. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അസ്റഉ മക്ര, അള്ളാഹു അതിനേക്കാളും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടിക്കൊടുക്കും, അവരെ ഉടനെ തന്നെ ശിക്ഷിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഒരു അവിശ്വാസിയായ വ്യക്തി വിചാരിക്കുന്നത്, ഇങ്ങനൊന്നും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തിന്മയല്ല, അതൊരു തെറ്റല്ല എന്ന് പറഞ്ഞ് ആ തിന്മയിൽ തന്നെ തുടർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ പിടികൂടുന്നതാണ്. അതാണ് ഖുലില്ലാഹു അസ്റഉ മക്റാ, അല്ലാഹു ഏറ്റവും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമയം നീട്ടിത്തന്ന് പെട്ടെന്ന് തന്നെ അല്ലാഹു നിങ്ങളെ പിടിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹറാമിൽ കഴിയുന്ന ആളുകൾ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇന്ന് ആ തിന്മയുടെ വേദന, ആ തിന്മയുടെ അനന്തരഫലം അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് നന്മയാകുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നും വിചാരിക്കേണ്ടതില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സമയം നീട്ടിത്തരികയാണ് ചെയ്യുന്നത്. ഇന്നല്ലാഹ യുംഹിൽ വലാ യുഹ്മിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല സമയം നീട്ടിത്തരും, പക്ഷെ അവനൊരിക്കലും അശ്രദ്ധനായി പോവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര ചെറുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മനസ്സിലാകുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അലീമാൻ, കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിൻ്റെ ആയത്തുകൾക്കെതിരെ നിലകൊള്ളുമ്പോൾ അങ്ങേയറ്റത്തെ ഭയപ്പാട് നമുക്കുണ്ടാകണം. അല്ലാഹു എന്നിട്ട് പറയുന്നത് ഇന്ന റുസൂലന, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ, അതായത് മലക്കുകൾ, യക്തുബൂന, അവർ എഴുതുന്നുണ്ട്, മാ തംകുറൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുതന്ത്രം, ആ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഈ ചെയ്യുന്ന മോശമായ പ്രവർത്തനം ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു സംവിധാനിച്ച അവൻ്റെ അടിമകളായ മലക്കുകൾ, അവരിതിനെ കൃത്യമായി ഒപ്പിയെടുത്ത് കൃത്യമായ ഒരു രേഖ അവസാന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന, നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും എന്ന് അവരെ പേടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു അവഗണിച്ചതോ അല്ലെങ്കിൽ അല്ലാഹുവിന് മറന്നുപോയതോ ഒന്നുമല്ല, മറിച്ച് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഭയപ്പാട് ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുന്നിടത്ത്, നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത് എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല ചില മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴു നിമിഷങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ അത്ഭുതമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര കണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ നിമിഷങ്ങളും, ഒരു നിമിഷം പോലും അതിൽ നിന്ന് മായ്ക്കപ്പെടുന്നില്ല. എല്ലാ നിമിഷങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അല്ലാഹു അവർ ആയത്തിനെ നിഷേധിക്കുന്നു, ആയത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാനുള്ള കാരണം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, അങ്ങേയറ്റത്തെ റഹ്മത്തിനുടയവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിനറിയാം പ്രയാസത്തിന് ശേഷം ഞാനവന് കാരുണ്യം ചൊരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്നെ ധിക്കരിക്കും എന്നറിഞ്ഞിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് കാരുണ്യമേകുന്നവനാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. നമ്മുടെ ഉമ്മാക്കോ നമ്മുടെ ഉപ്പാക്കോ ഒരിക്കലും നമുക്ക് നൽകാൻ സാധിക്കാത്ത അത്രയും കാരുണ്യത്തിൻ്റെ ഉടമയാണ് റബ്ബ് എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തേത്, ഐശ്വര്യത്തിൻ്റെ അവസ്ഥയിലും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും അല്ലാഹുവിനെ അനുസരിക്കുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കണം. ആരോഗ്യത്തിൻ്റെ സന്ദർഭത്തിലും രോഗത്തിൻ്റെ സന്ദർഭത്തിലും അല്ലാഹുവിനെ അനുസരിക്കുന്നവരാകാൻ നമ്മൾ പ്രയത്നിക്കണം. രണ്ടവസ്ഥകളും ഒരുപോലെയാകുമ്പോഴാണ് അവൻ്റെ ഈമാൻ ഉറക്കുന്നതും ഈമാൻ വർദ്ധിക്കുന്നതും. എന്നാൽ രണ്ടവസ്ഥകളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിലെവിടെയോ നിഫാഖ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിലും ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിഷ്ശിദ്ദ. നീ അള്ളാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രയാസഘട്ടത്തിൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമകളായി മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ അടിമകൾ അള്ളാഹുവിനെതിരെ ചെയ്തത് അവർ ചെയ്യുന്നതിനേക്കാളും ഉഷാറായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അത്തരം കുതന്ത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ്. അള്ളാഹു ഒരിക്കലും കുതന്ത്രം പ്രയോഗിക്കുന്നവനല്ല. മറിച്ച് മറുപുറത്ത് നിന്ന് അടിമകൾ അള്ളാഹുവിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അൽ ഖവിയായ അള്ളാഹു അതിൽ നിന്നും അശക്തനല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കുതന്ത്രത്തെക്കാളും ഒരു പടി മുകളിൽ വളരെ വേഗത്തിൽ കുതന്ത്രം ചെയ്യാൻ സാധിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ശ്രദ്ധിക്കണം, നിങ്ങൾ ആർക്കെതിരെയാണ് കുതന്ത്രം പ്രയോഗിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പാട് ഉണ്ടാകണം. നാലാമത്തൊരു പാഠമെന്നുള്ളത്, മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ ഉണ്ടാകും. അതോടൊപ്പം നമ്മൾ ചെയ്ത എത്ര ചെറിയ തിന്മയാകട്ടെ അതും രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥയുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. നന്മയാകട്ടെ തിന്മയാകട്ടെ അണുമണിത്തൂക്കം അവൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അസർ, അതിൻ്റെ ഫലം അവൻ കാണുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ഇടപാടുകളിലും സൂക്ഷ്മതയുണ്ടാകണം. കാരണം എല്ലാം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ദുനിയാവിൽ തന്നെ നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകൾ, അതിനെ നമ്മൾ ഭയപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൂക്ഷ്മത, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, നമ്മുടെ ഇടപാടുകളിൽ മാറ്റം വരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു. ദുനിയാവിൽ സംവിധാനിപ്പിക്കപ്പെട്ട വളരെ ചെറുതായ ഒരു കാര്യം, അതിൽ പോലും നമ്മൾ ഇത്ര ശ്രദ്ധ പുലർത്തുന്നുവെങ്കിൽ ഒരിക്കലും കേടുവന്നു പോകാത്ത, ഒരിക്കലും നിലക്കാത്ത, വളരെ കൃത്യമായി ഓരോന്നും ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ദുനിയാവിൽ ഒരു ക്യാമറയെ എത്ര കണ്ട് ഭയപ്പെടുന്നുവോ അതിനേക്കാളും അപ്പുറം, അതിനേക്കാളും എത്രയോ അപ്പുറം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അത്രയും കൃത്യമായി നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജറിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. അതെല്ലാം ഒരു നാൾ പരസ്യമാകും. നമ്മൾ രഹസ്യമായി കണ്ടതെല്ലാം പരസ്യമാകും. യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം, രഹസ്യങ്ങൾ പരസ്യമാകുന്ന ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂക്ഷ്മത കൈമുതലാക്കുക, എപ്പോഴും നന്ദിയുള്ളവരാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ അധ്യായമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. വിശുദ്ധ ഖുർആനിൽ വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായി കിടക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അത് അള്ളാഹുവിനെ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായി അള്ളാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ആയത്തിന്റെ ബാക്കി ഭാഗത്തായി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഫസ അക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് അവന്റെ കാരുണ്യത്തെ രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോ ഈ ദുനിയാവിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ എന്ന് മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞത്, നിങ്ങളുടെ കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രവാചകനോട് സഹാബിമാരുടെ തിരിച്ചു ചോദ്യം, പ്രവാചകരെ, താങ്കൾക്കും പ്രവേശിക്കാൻ സാധ്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പ്രവാചകൻ പറഞ്ഞത്, ഇല്ല അന അയ്യത്തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി, അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം എന്നിൽ പൊതിഞ്ഞിട്ടല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കേണ്ടതുണ്ട്. അത് ഈ ദുനിയാവിലും ലഭിക്കേണ്ടതുണ്ട്, നാളെ പാരത്രിക ലോകത്തും ലഭിക്കേണ്ടതുണ്ട്. അതിനുതകുന്ന പല കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത്, നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുക എന്നത് തന്നെയാണ്. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി ഭാഗമായി കൊണ്ട് പറഞ്ഞത് ഫസ അക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രത്യേകമായ കാരുണ്യം അവനിൽ ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക എന്ന പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണ്. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹു നമുക്ക് സൂചിപ്പിച്ചു നൽകിയത് വിശുദ്ധ ഖുർആൻ എന്നത് തന്നെ, അതിനെ പിൻപറ്റുക എന്നത് തന്നെ നമുക്ക് കാരുണ്യം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമായി പറയുന്നുണ്ട്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ അത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ആ അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ കാരുണ്യം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതോടൊപ്പം ആ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുകയാണെങ്കിൽ, ഫഇദാ ഖുറിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, കേൾക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതോടൊപ്പം നിസ്കാരം, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ, അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം, ലഅല്ലകും തുർഹമൂൻ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ പാപമോചന തേട്ടങ്ങൾ എത്ര കണ്ട് അധികരിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിന്റെ പാപമോചനത്തിൽ നിന്നും അതുപോലെ തന്നെ റഹ്മത്തും നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, ആദർശ ബന്ധുക്കളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, പരസ്പരം സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇങ്ങനെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ, ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം നമുക്ക് ലഭിക്കാൻ കാരണമാകും. അതിന് നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു നമുക്ക് അവന്റെ പ്രത്യേകമായ അനുഗ്രഹം നൽകി, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
2: സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 25-ാം തീയതി, 2026 ജൂലൈ 10-ാം തീയതി മസ്ജിദുൽ ഹറാമിൽ വച്ച് ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുല്ല അൽ ഖയ്യാത്ത് ഹഫിള്ളാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയസംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട എല്ലാ മാർഗത്തിലും നമ്മൾ കടന്നു ചെല്ലുക. ഈ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി സമ്പാദിക്കുക. ഉടമയും യജമാനനുമായ അള്ളാഹുവിൻ്റെ പ്രീതി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദേഹേച്ഛകളെക്കാളും സ്വന്തം താൽപ്പര്യങ്ങളെക്കാളുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്കും പ്രീതിക്കും നമ്മൾ വിശേഷപ്പെട്ട പ്രാധാന്യം നൽകുക. വിശ്വാസികളെ, ജീവിതത്തിൻ്റെ വഴി കാടുപിടിച്ചതാണ്, അപകടകരമാണ്, അതിൽ വേണ്ടാത്തതും അനാവശ്യങ്ങളുമുണ്ട്. ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഭീകരതകളുമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഭീകരമായ തിന്മകളും അനാവശ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഭീതിതമായ ഈ വഴിയിൽ നമ്മളെപ്പോഴും ഒരു അവലംബത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യ മനസ്സങ്ങനെയാണ്. പേടികൂടുന്തോറും ഒരഭയകേന്ദ്രത്തിലേക്ക് അവൻ പ്രതീക്ഷയർപ്പിക്കും. വിശ്വാസിക്ക് പ്രതീക്ഷയർപ്പിക്കാനുള്ള അഭയകേന്ദ്രം, അവൻ്റെ മനസ്സിന് ശക്തി നൽകുന്ന ആ അഭയകേന്ദ്രം, എനിക്ക് രക്ഷ കിട്ടണം എന്നവൻ പ്രതീക്ഷിക്കുന്ന, ഉറ്റുനോക്കുന്ന ഒരഭയകേന്ദ്രം അല്ലാഹുവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവശക്തനായ റബ്ബുല്ലാലമീനായ അള്ളാഹുവാണ് സത്യവിശ്വാസിയുടെ അഭയകേന്ദ്രം. നാം അഭയം പ്രാപിക്കുന്നതാരിലേക്കാണോ, അവൻ ശക്തനാകുന്തോറും അവൻ്റെ ശക്തിയും പ്രതാപവും വർദ്ധിക്കുന്തോറും നമ്മുടെ മനസ്സമാധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ അഭയകേന്ദ്രം ലോകസൃഷ്ടാവാണ്, അജയ്യനാണ്, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഭയപ്പെടേണ്ടതില്ല, മനസ്സമാധാനത്തിന് ധാരാളം വകയുണ്ട്. സഹോദരങ്ങളെ, ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നത് നമ്മുടെ വലിയൊരു ശക്തിയാണ്, പ്രതീക്ഷയാണ്. ഈ ജീവിത മാർഗത്തിൽ എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന